0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ 15-ാം തീയതി, 2026 ആഗസ്റ്റ് 28-ാം തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉവ്വാദ് അൽ ജുഹനി ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ, വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, വഅലാ മനിത്തബഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരികളെ, ഒന്നാമതായി എന്നോടും നിങ്ങളോടും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. അതുമാത്രമാണ് നമ്മുടെ വിജയത്തിൻ്റെ മാർഗം. ഇഹലോകത്ത് നേരും നിറയേടും മനസ്സിലാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവനാണ് യഥാർത്ഥത്തിൽ വിജയിയായിരിക്കുക. അങ്ങനെ തന്നെയാണ് പരലോകത്തും. സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ആരാധനകളോടുകൂടി ജീവിക്കാനാണ്. പ്രവാചകന്മാരെ നിയോഗിച്ചത് മനുഷ്യൻ ജീവിക്കേണ്ട രീതി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാനല്ലാതെ. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ ഉമാ ഉരീദു അൻ തുഇമൂൻ, എനിക്ക് അവർ ആഹാരം തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കെന്തെങ്കിലും നൽകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹുവാണ് എല്ലാവർക്കും നൽകുന്നവൻ, അവനാണ് ശക്തൻ, അവനാണ് ഉറപ്പുള്ളവൻ. അതുകൊണ്ട് നാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ആരാധനകളിൽ മുഴുകി ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് നാം പഠിക്കണം. അതാണ് അറിവ്, അറിവ് നേടണം. ഖുർആൻ മനുഷ്യനെ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അറിവ് വേണം എന്ന് നിർദ്ദേശിച്ചത് കാണാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, നീ മനസ്സിലാക്കണം അള്ളാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, നിന്റെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന്. ആദ്യം ഫഅലം, നീ പഠിക്കണം, നീ അറിയണം, മനസ്സിലാക്കണം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അറിഞ്ഞാൽ അതിനുശേഷം വസ്തഗ്ഫിർ ലിദംബിക, അത് പാപമോചനത്തോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു. ആദ്യം അറിവ്, അറിവുണ്ടെങ്കിലേ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് നല്ലവനായി ജീവിക്കാൻ കഴിയൂ എന്ന ആ അറിവിൻ്റെ മഹത്വമാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അറിവുള്ളവർക്ക് അവൻ്റെ സൃഷ്ടാവായ റബ്ബിനെപ്പറ്റി കൃത്യമായി ബോധ്യമുണ്ടാവൂ, ബോധമുണ്ടാവൂ. അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ, ഭയപ്പെടേണ്ട വിധം യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഭയപ്പെടണമെങ്കിൽ കൃത്യമായ അറിവ് വേണം. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ അറിവ് നേടാൻ വേണ്ടിയാണ് മത്സരിച്ചിരുന്നത്. അറിവ് കൊണ്ടാണ് വിശ്വാസികൾ ഭാഗ്യവാന്മാരായി മാറിയത് എന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവണം. വിശ്വാസികൾക്ക് ജീവിതത്തിൽ പ്രകാശം ലഭിക്കണമെങ്കിൽ, രക്ഷ ലഭിക്കണമെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് പാപമുക്തി ലഭിക്കണമെങ്കിൽ നാം നല്ല അറിവുകൾ നേടിയെടുക്കണം. ഉപകാരപ്രദമായ അറിവുകളാണ് മനസ്സിൻ്റെ ഭക്ഷ്യവസ്തു. മനസ്സിന് പോഷണം നൽകണമെങ്കിൽ അറിവ് വേണം. ആത്മാവിന് സജീവത ലഭിക്കണമെങ്കിൽ അറിവ് വേണം. കൃത്യമായി വാക്കിലും പ്രവൃത്തിയിലും കൃത്യമായ നിലപാടെടുക്കാൻ കഴിയണമെങ്കിൽ, വിശ്വാസം ഉറച്ചു കിട്ടണമെങ്കിൽ അറിവാണ് വേണ്ടത്. അറിവുള്ളവൻ്റെ മനസ്സ് ശുദ്ധീകരിക്കും, അവൻ്റെ പ്രവർത്തനങ്ങൾ മാറും. അറിവില്ലായ്മയിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുംതോറും ജീവിതം നന്നായിത്തീരും, മനുഷ്യൻ്റെ ജീവിതമാർഗം ശുദ്ധമായിത്തീരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറിവ് നേടൽ ഏതൊരു മുസ്ലിമിൻ്റെയും ആൺ പെൺ വ്യത്യാസമില്ലാതെ ബാധ്യതയാണ് എന്ന്. വിശ്വാസം എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ ശുദ്ധമായി ജീവിക്കേണ്ടത്, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടത്, മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്, എങ്ങനെയാണ് അഞ്ചു നേരത്തെ പ്രാർത്ഥന നമസ്കാരം നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് സമ്പത്തിനെ പാവങ്ങൾക്ക് അർഹമായ വിഹിതം നീക്കിവെച്ചുകൊണ്ട് ശുദ്ധീകരിക്കേണ്ടത്, എങ്ങനെയാണ് വ്രതം, എങ്ങനെയാണ് ഹജ്ജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവനറിയണം. അതുമാത്രമല്ല, അതിൻ്റെ പുറമെ തൻ്റെ മൊത്തം എങ്ങനെയാണ് വ്യാപാര വിനിമയങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ ജീവിക്കേണ്ടത്, ഒരു വൈദ്യ പഠനം നടത്തുന്നവൻ, ഒരു ഡോക്ടർ എങ്ങനെയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്, ഒരു എഞ്ചിനീയർ എങ്ങനെയാണ് അവൻ്റെ തൊഴിൽ ചെയ്യേണ്ടത് എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ സത്യസന്ധമായി തൻ്റെ ഇബാദത്തുകളോട്, തൻ്റെ ജോലികളോട്, തൻ്റെ മനുഷ്യബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്താനും നേരെ ചൊവ്വെ മനുഷ്യർക്കും തനിക്കും ഉപകാരപ്രദമായി ജീവിക്കുവാനും സാധിക്കൂ എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അറിവുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ഇസ്ലാം അതിമഹത്തായ സ്ഥാനം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഒരു സ്ഥാനം അറിവുള്ളവർക്ക് അല്ലാഹു നൽകി. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്ന വചനത്തിൽ കൂടി അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു, അറിവുള്ളവരും സാക്ഷ്യം വഹിക്കുന്നു എന്നിങ്ങനെ അറിവുള്ളവരെ ഖുർആൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിവെച്ചു കാണാം. അറിവുള്ള പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ശക്തിയാണ് കണ്ണിന് കുളിർമയാണ്. അവരുടെ അറിവിനു വേണ്ടിയാണ് മനുഷ്യർ ദാഹിക്കുന്നത്. അവരാണ് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഇരുട്ടില്ലെന്ന് വെളിച്ചം കാണിക്കുന്ന ആളുകൾ. അവരാണ് നേർമാർഗം കാണിക്കുന്ന വഴിയടയാളങ്ങൾ. അവരാണ് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആളുകൾ. അവരെയാണ് പിശാചിന് പേടി, പിശാചിൻ്റെ ആളുകൾക്ക് പേടി. അവരാണ് എല്ലാ തരത്തിൽ വ്യതിയാനങ്ങളിൽ നിന്നും വ്യാഖ്യാന ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും അതുപോലെ തിന്മകൾ പ്രചരിപ്പിക്കുന്ന എല്ലാവരിൽ നിന്നും മനുഷ്യ സമൂഹത്തെ രക്ഷിക്കുന്നവർ. യഥാർത്ഥത്തിൽ കൃത്യമായ അറിവ് നേടിയവരാണ്. അറിവ് നേടിക്കഴിഞ്ഞാൽ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഉന്നതമായ സ്ഥാനത്തെത്തും എന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. ഖുർആൻ പറയുന്നത് നോക്കൂ, ഇർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദർജാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും അറിവ് നൽകപ്പെടുകയും ചെയ്തവർക്ക് അല്ലാഹു തആല ഉന്നതമായ പദവികൾ നൽകിക്കൊണ്ട് ഉയർത്തുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. അപ്പോൾ നാം അറിവ് നേടണം സഹോദരങ്ങൾ. എല്ലാ വിഷയത്തിലും നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കണം. ഏത് മതകാര്യങ്ങളിലായിരുന്നാലും മറ്റു കാര്യങ്ങളിലായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ലൈസ മിൻ ഉമ്മത്തി മൻ ലം യജുൽ കബീജുൽ ലഖബീറന വയർഹമ സഗീറന വയഅരിഫ ലി ആലിമിന ഹഖഹു. കുട്ടികളായ മുതിർന്നവരായ ആളുകളെ ആദരിക്കാത്തവൻ, കുട്ടികളായ ആളുകളോട് കരുണ കാണിക്കാത്തവൻ, പണ്ഡിതന്മാരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കാത്തവർ, അവർ നമ്മുടെ കൂട്ടത്തിലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അറിവ് നേടാൻ വേണ്ടി അവനൊരു വഴിയിൽ കടന്നുകൂടിയാൽ, കടന്നു പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ അറിവ് നേടാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു അവന് എളുപ്പമാക്കി തൊടും. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. അറിവ് നേടാൻ വേണ്ടി സഞ്ചാരം നടത്തുന്ന ആളുകൾക്ക് മലക്കുകൾ പോലും ചിറക് വിരിച്ചു കൊടുക്കും അവരുടെ സൗകര്യത്തിന് വേണ്ടി. ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അറിവന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടി, അവരുടെ പാപമോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മറ്റു നക്ഷത്രങ്ങളെക്കാളും ചന്ദ്രൻ എത്രമാത്രം പ്രകാശമാണോ അതുപോലെയാണ് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരാളെക്കാളും ആരാധനയോടൊപ്പം അറിവുകൂടി നേടി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവാണ് മനുഷ്യൻ്റെ വ്യക്തിക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് വേണ്ടത് അറിവാണ്. അറിവുള്ളവരെയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ആ നിലക്കുള്ള അറിവ് നേടാൻ നാം ശ്രമിക്കണം എന്നതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു പുതിയ വർഷാരംഭം തുടങ്ങിയിരിക്കുകയാണല്ലോ. പഠനത്തിനു വേണ്ടിയും മനനത്തിനു വേണ്ടിയും നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ കുട്ടികളുടെ അറിവ് ഇത് സമൂഹത്തിന് ഉപകാരപ്പെടണം. സമൂഹത്തിൽ അതിൻ്റെ അടയാളങ്ങൾ സമുദായത്തിൽ കാണണം. ബുദ്ധികൾ പ്രകാശിക്കണം. നാഗരികതകൾ ഉയർത്തപ്പെടണം. എല്ലാവിധ ബോധവൽക്കരണവും ഇതുപോലെയുള്ള അറിവുകൾ കൊണ്ട് നേടണം. അങ്ങനെ സമൂഹവും രാജ്യവും ഒന്നിച്ച് പുരോഗതിയുടെ, നന്മയുടെ ഉത്തുംഗതയിലേക്കെത്താൻ ഈ കലാലയങ്ങളിൽ കൂടി, അറിവിൻ്റെ സഞ്ചാരപഥങ്ങളിൽ കൂടി നീങ്ങുന്ന നമ്മുടെ വരും തലമുറകൾക്ക് സാധിച്ചു കൊടുക്കണം. അത് അധ്യാപകരുടെ കടമയാണ്, അധ്യാപികമാരുടെ കടമയാണ്, ഈ പഠനകാര്യങ്ങളിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത എല്ലാവരുടെയും കടമയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർക്കാവശ്യമായ സൗകര്യങ്ങൾ നാം ഒരുക്കിക്കൊടുക്കണം. അറിവ് മാത്രമല്ല, മൂല്യവത്തായ ബോധവും അവർക്ക് നാം നൽകേണ്ടതുണ്ട്. അറിവിൻ്റെ സഞ്ചാരപഥങ്ങളിൽ നാഗരികതയും സംസ്കാരവും വളരണമെങ്കിൽ അവർക്ക് സാംസ്കാരിക ബോധവും കൂടി അറിവിൻ്റെ കൂടെ നാം നേടിക്കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അറിവ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അവരും അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും തപസ്യയിൽ മുഴുകിയിരിക്കണമെന്ന് ആ കുട്ടികളോടും ഈ സന്ദർഭത്തിൽ ഞാൻ ഉപദേശിക്കുകയാണ്. അറിവ് നേടിക്കൊടുക്കുന്ന അധ്യാപകരെ നാം ആദരിക്കണം. കുട്ടികളെ നാം സ്നേഹിക്കണം. അവർക്ക് കൃത്യമായ വിശ്വാസബോധവും കൃത്യമായ സാംസ്കാരിക ചിന്തയും നല്ല പെരുമാറ്റ രീതികളും നാം അവർക്ക് ഉണ്ടാക്കിക്കൊടുക്കണം. മുൻഗാമികളായ ആളുകൾ അത് ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നത് അവരുടെയൊക്കെ ചരിത്രത്തിൽ കാണാം. സുഫിയാനുസൗരി റഹിമഹുള്ള അവരുടെ മാതാവിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ആ തൻ്റെ കുട്ടിക്ക് മാതാവ് ഒരു കുറച്ച് ദിർഹമ് കൊടുത്തു, കുറച്ച് ഉറുപ്പിക കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഉറുപ്പിക സ്വീകരിക്കുക, നീ 10 ഹദീസുകൾ കാണാതെ പഠിക്കണം. അങ്ങനെ ആ 10 ഹദീസുകൾ നിന്റെ ജീവിതത്തെ നന്നാക്കിയിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ, നീ മാറിയിട്ടുണ്ട്, സംസ്കാരികമായി നീ മാറിയിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ, ഇനിയും ഞാൻ നിരന്തരമായി നിനക്ക് പണം തരാം, ആ അറിവുകൾ നേടാനും പഠിക്കാനും നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് മകനെ പ്രോത്സാഹിപ്പിച്ചതായി ആ സംഭവത്തിൽ നമുക്ക് കാണാം. അതായിരിക്കണം, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നന്മക്ക് വേണ്ടി നാം പ്രോത്സാഹിപ്പിക്കണം. അവർ നമ്മുടെ അമാനത്താണ്. ഈ അമാനത്തേറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ നന്മയുടെ നല്ല കതിരുകൾ വളർത്താൻ, നല്ല ചെടികളും പൂക്കളും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് നാം പ്രോത്സാഹനം കൊടുക്കണം. നല്ല സ്വഭാവങ്ങൾ അവരിൽ വളർത്തിയെടുക്കണം. ആരാധന ചെറുപ്പകാലം മുതൽ തന്നെ ആരാധനയുടെ നിഷ്ഠയിൽ അവരെ നാം പരിചരിച്ച് വളർത്തണം. അധ്യാപകരെ, അധ്യാപികമാരെ, അതിൻ്റെ എല്ലാം പുറമെ നിങ്ങളായിരിക്കണം ഈ കുട്ടിയുടെ നന്മയുടെ മാതൃകകൾ. കേവലം അറിവ് അങ്ങോട്ട് പകർന്നു കൊടുക്കുക എന്നത് മാത്രമല്ല, ആ അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം സത്യസന്ധതയും മാതൃകയും അവർക്ക് പറഞ്ഞു കൊടുക്കാനും വീട്ടിലും സമൂഹത്തിലും എല്ലാം ഒരു മാതൃകയുള്ള തലമുറകളെ വളർത്തിയെടുക്കാനും നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പുരുഷന്മാർക്കുള്ള ഒരു നല്ല സന്ദേശമാണ്, ജോലി ചെയ്യുന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് പൂർണ്ണമായി വീട് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ അറിയുകയും സമ്മതിക്കുകയും ചെയ്യണം. കാരണം ജോലിയും വീട്ടുജോലിയും ഒന്നിച്ച് ചിലപ്പോൾ അവൾ തളർന്നു പോകാം. നിങ്ങളെ പരിപാലിക്കാനും നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങളറിയണം, സമ്മതിക്കണം. കാരണം മുഴുവൻ സമയവും നിങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും നന്നായി പരിപാലിക്കാൻ പോയാൽ ചിലപ്പോൾ ജോലിക്ക് പോകാൻ സമയം കിട്ടില്ല. നിങ്ങൾ അനുസരണയുള്ള ഒരു സ്ത്രീയെ ഭാര്യയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൾ നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുകയും അംഗീകരിക്കുകയും അവളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യണം. നിങ്ങളുടെ വിവാഹ ജീവിതം ശക്തമായൊരു സ്ത്രീയോടൊപ്പമാകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അവൾക്ക് അല്പം കഠിന ഹൃദയമുണ്ടാകുമെന്നും അവൾക്ക് സ്വന്തം അഭിപ്രായമുണ്ടാകുമെന്നും നിങ്ങൾ അംഗീകരിക്കണം. പെർഫെക്റ്റ് അഥവാ പരിപൂർണത എന്നൊന്ന് വിവാഹ ജീവിതത്തിൽ ഇല്ല.
5: വൈവാഹിക ജീവിതത്തിൽ പുരുഷനും സ്ത്രീയും ജോലി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടുകാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന ഒരാളാണ്, അതിനും മുൻകൈ എടുക്കുന്ന ആളാണ്. പുരുഷനും ആ കൂട്ടത്തിൽ കൂടണം എന്നുള്ളതോ അത് നിർബന്ധ സംഗതിയാണ്. തൻ്റെ ഭാര്യയെ ജോലികളിലും മറ്റും സഹായിക്കാറുണ്ടായിരുന്നു അഷ്റഫുൽ ഖലഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ എന്നിരുന്നാലും അൽ മർഅത്തു റഈയത്തുൻ ഫീ ബൈത്തി സൗജിഹ എന്നതാണല്ലോ, മസ്ഊലത്തുൻ അൻ റഈയതിഹ. സ്ത്രീയാണ് ഒരു വീട്ടിലെ റാണി, അവളാണ് ആ വീടിന്റെ റാണി, അവളാണ് അവിടുത്തെ കൈകാര്യകർത്താവ്, അവളാണ് അവിടുത്തെ മസ്ഊലിയത്ത് അവൾക്കാണ് ഉള്ളത് എന്നാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും വീട്ടിലെ ജോലികളും മറ്റൊക്കെ അത് മുൻകൈ എടുത്ത് ചെയ്യുന്നവളും അവളായിരിക്കാം. ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടാകാം, മറ്റെന്തെങ്കിലും ഓഫീഷ്യൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളായ സ്ത്രീകളുണ്ടാകാം, ഡോക്ടർമാരായ എൻജിനീയർമാരായ, അവർക്കും അവരുടെ വീടുമായി ബന്ധപ്പെട്ട ചില ജോലികളും നിർബന്ധമായും ചെയ്തു തീർക്കേണ്ടതുണ്ടാകും. അപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉൾക്കൊള്ളണം അത്, എൻ്റെ ഭാര്യ അവിടെയും ജോലിയുള്ളവളാണ്, ഇവിടെയും ജോലിയുള്ളവളാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ആയാസം, ഒരു എളുപ്പം അവൾക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിയണം. ഏത് രംഗത്തും അങ്ങനെ തന്നെയുമാണ്.
6: അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പിന്നെ കൂട്ടിച്ചേർക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവൾക്ക് ജോലിയുണ്ടെങ്കിൽ പിന്നീട് അവളിൽ നിന്ന് വീട്ടുകാര്യങ്ങളും കൂടി ഭദ്രമാക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു ചിന്ത കൂടി നമുക്കതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം പറഞ്ഞു തന്നിട്ടുള്ളത്, വീട്ടിൽ തന്നെ പൂർണ്ണമായും ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളൊരു ജോലിക്കാരിയല്ല, അഥവാ അവൾക്ക് നിന്റെ കയ്യിൽ നിന്ന് യഥേഷ്ടം എന്ത് വേണം, ചെലവിനുള്ള പണം നീ ലഭ്യമാക്കണം എന്നുള്ള ഒരു തത്വം കൂടി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിന്റെ ഭാര്യ നിന്റെ ഒരു ശക്തിയാണ് എന്ന് നീ കരുതുന്നുവെങ്കിൽ ശക്തമായ പല തീരുമാനങ്ങളും അവളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നതും നീ മനസ്സിലാക്കണം എന്നതും നമ്മുടെ ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കേട്ടതാണ്.
5: ശരിക്കും ഇണയെ തിരിച്ചറിയുക, അവളെ ഉൾക്കൊള്ളുക,
6: അതെ,
5: അവളിലെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ മനസ്സിലാക്കി അവളോട് പെരുമാറുക എന്നുള്ളതാണല്ലോ. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഇണയിൽ നിനക്ക് വിഷമുള്ള ഒരു സംഗതി കാണുകയാണെങ്കിൽ അതിനല്ല നീ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റൊരു നല്ല സ്വഭാവം അവളിൽ ഉണ്ടാകും. അപ്പൊ അത് നീ കാണുകയും അവളിൽ നല്ല സ്വഭാവത്തെ അതിന് ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരും എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുകയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒട്ടുമിക്ക വീടുകളിലും അതൊരു മത വ്യത്യാസമില്ലാതെ സാംസ്കാരിക വ്യത്യാസമില്ലാതെ ഒട്ടുമിക്ക വീടുകളിലെയും അവസ്ഥ, കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാർ പുറത്തുപോയി ജോലി ചെയ്യുകയും സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വീടിനെ നന്നായി കൊണ്ടുപോവുകയും മക്കളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ നേരത്തെ ഹസ്സൻ അൻസാരി പറഞ്ഞതുപോലെ അത് അവരുടെ ഒരു ജോലി എന്നുള്ള നിലക്ക് എന്താണ് നമ്മൾ കാണാതെ അതിനപ്പുറം അവർ നൽകുന്ന ഏറ്റവും വലിയ മൂല്യമുള്ള സമയമാണ് നമുക്ക് വേണ്ടി എന്ന് തിരിച്ചറിഞ്ഞ് അവരിലെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ചിലപ്പോൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭക്ഷണം നമുക്ക് ചിലപ്പോൾ രുചി തോന്നിച്ചു കൊള്ളണമെന്നില്ല. പല രുചികളും പലയിടത്തു നിന്നായി രുചിച്ചു നോക്കുന്നവരാണ് പല ഭക്ഷണങ്ങളും നമ്മൾ. അപ്പോൾ വീട്ടിലെ ഭക്ഷണം ചിലപ്പോൾ രുചിയില്ല എന്ന അഭിപ്രായം പലരും അങ്ങനെ പറയും. അത് ശരിയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതാണ്, ഭർത്താവിൽ നിന്നുള്ള പരിഗണനാർഹമായ ഒരു വാക്ക്. അപ്പോൾ അത്തരത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അത് മനോഹരവും ഇമ്പമുള്ളതുമാക്കി തീർക്കാൻ കഴിയും എന്ന ഒരു ചിന്തയാണ് ഇന്ന് പീസ് റേഡിയോ അവതരിപ്പിച്ചത്.
6: അതോടൊപ്പം പിന്നെ അവസാനമായി പറഞ്ഞ ചിന്തയിൽ പിന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ത്, കുടുംബജീവിതം അത് പെർഫെക്റ്റ് അല്ല. അതായത് നമ്മുടെ ഈ ദുനിയാവിൽ അത് പൂർണ്ണമായും പെർഫെക്ഷൻ ആവുക എന്നുള്ളത് എന്തല്ല, അത് സംഭവ്യമല്ല എന്നൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് ഞാൻ ചിന്തിക്കുന്നത് പോലെ എൻ്റെ ഭാര്യ ചിന്തിക്കുക, എൻ്റെ ഭാര്യ ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിക്കുക എന്നുള്ളത് എന്തല്ല, അത് സംഭവ്യമല്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾക്കും അതേപോലെ തന്നെ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കുമൊക്കെ അത് അവളുടെ ഒരു പ്രകൃതമാണ്. ഒരാളുടെ ഒരു പ്രകൃതവും സ്വഭാവവും ഉൾക്കൊള്ളുന്നതിലൂടെ ആ ജീവിതം എന്തു ചെയ്യാൻ പറ്റും, മനോഹരമാക്കി തീർക്കാൻ കഴിയുമെന്നുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തൃപ്തികരമായ 90 എണ്ണമുണ്ട്, പക്ഷേ അവളുടെ ഒരു സ്വഭാവം എന്തല്ല, നമുക്ക് അസഹനീയമാണെങ്കിലും നമ്മളെന്താണ് ആലോചിക്കേണ്ടത്, ആ 90-ൽ തൃപ്തിപ്പെടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി നമ്മൾ.
5: സ്വാഭാവികമാണ്, ഭാര്യ ഭർത്താക്കന്മാർ അവർ ആ ഭാര്യ ഭർത്താക്കന്മാരാകുന്നതിന് മുമ്പ് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ, സ്വതന്ത്രരായി ജീവിച്ച കാലഘട്ടത്തിൽ, വ്യത്യസ്തരായി ജീവിച്ച കാലഘട്ടത്തിൽ അവരവരുടേതായ സംസ്കാരത്തിലാണ്, അവരുടേതായ ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പൊ അങ്ങനെ വളർന്നു വന്നവരാണ്. ഓരോ വീട്ടിലും വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ വിഭിന്നമാണ്. അവർ കടന്നുപോയ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നാട്ടിലെ സാഹചര്യങ്ങൾ, കലാലയത്തിലെ സാഹചര്യങ്ങൾ, സൗഹൃദങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ റൂട്ടിൽ ചിന്തിക്കുക എന്നുള്ളത്
6: സംഭവ്യമല്ല,
5: അസംഭവ്യമാണ്.
6: അതെ,
5: അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതങ്ങനെയല്ല. അത് അതുകൊണ്ട് തന്നെയാണ് ഈ വൈവാഹിക ജീവിതത്തിന് മുമ്പും അധികം സ്വപ്നങ്ങളൊന്നും നമ്മൾ കാണാൻ പാടില്ല.
6: ഇനി അങ്ങനെ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
5: അതെ, അതിലൊരു കൃത്രിമത്വം കാണും.
6: അതെ,
5: അതിലൊരു കൃത്രിമത്വം വരുന്നുണ്ട്, നാച്ചുറാലിറ്റി വരുന്നില്ല. നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ സംഗതി എന്ന് പറഞ്ഞാൽ അവർ വ്യത്യസ്തരാണ്, അവർ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അത് മരണം വരെ അവരിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയോടുകൂടിയുള്ള പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധം അവരിൽ ഉണ്ടാകുമ്പോഴാണ് അത് മനോഹരമാകുന്നതും മക്കൾക്കത് അനുഭവേദ്യമായി
6: തീരുന്നതും.
7: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور.
2: سيد الاستغفار.
1: اللهم أنت ربي لا إله إلا أنت.
0: اللهم أنت ربي لا إله إلا أنت. خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.

0: പരീക്ഷണമാണ് ജീവിതമെന്ന് തിരിച്ചറിയുമ്പോൾ അതിലെ കഷ്ടപ്പാടുകൾ പോലും അർത്ഥവത്തായി തോന്നും. അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശപ്പെടുന്ന ഹൃദയം അവൻ്റെ വിശാലതയെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ്. ഇന്നത്തെ സമയം അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച അമാനത്താണ്. അത് നന്മകളാലും സത്യസന്ധതയാലും നിറക്കുമ്പോൾ ജീവിതം അനുഗ്രഹമാകും. ഈ ദിനം അതിനാവട്ടെ ഇൻഷാ അല്ലാ.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു.
0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇന്ന് 2026 സെപ്റ്റംബർ 4 വെള്ളി, ഹിജറ വർഷം 1448 റബിയുൽ അവൽ 22, കൊല്ലവർഷം 1202 ചിങ്ങം 19.

0: പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നൽകിയ ഒരു അവസരത്തെ പരമാവധി അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങളിലേക്ക് പോയി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം.
1: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൊട്ടാരക്കര കൊല്ലത്ത് നിന്ന് ഹനീന സുൽഫി, ചെറുപ്പുളശ്ശേരി ഷബീബ, മക്കരപ്പറമ്പ ഉമ്മു അമാന, പുള്ളിപ്പാടം ജാസ്മിൻ ഐക്കെ, എം എ ഗഫൂർ പാലത്തിങ്ങൽ, ജമീല വി പി, സബീല പാലക്കാട്, അബ്ദുൽ ഖാദർ കക്കോവ്, അസ്മാബി പെരിന്തൽമണ്ണ, സുഫൈജ കാപ്പാട്ട്, സാജിയ കെ എച്ച് അറക്കൽപ്പടി, ജമീല കുമരനെല്ലൂർ, ലൈല പടിയൂർ, സലീമ ഒതുക്കുങ്ങൽ, സൗദാമുട്ടം, സഫിയ തിരങ്ങാടി, ഹുസൈൻ വി എം എടത്തനാട്ടുകര,
0: സെലീന തോട്ടശ്ശേരിയറ, എം എ ഗഫൂർ പാലത്തിങ്ങൽ, റഷീദ കക്കാട്, വഹീദ അത്തിക്കോട്ട്, ബുഷറ ഷിഹാബ് പട്ടാമ്പി കരുവാമ്പടി, സൈനാബി പി എൻ കാലിക്കറ്റ്, ഖദീജ തൊടുപുഴ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ആയിഷ അങ്ങാടിപ്പുറം, സക്കീല എടപ്പാൾ, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്, ഉമ്മുകുൽസു ചിറമംഗലം, റുക്കിയ പി ചമ്പക്കുത്ത്, റംല പി സി ചിങ്ങപുരം, റജീന സുനീർ മാളികംപീടിക, അമീർ ടി എടത്തനാട്ടുകര, സാജിദ ഷംസു കാസർകോട്, സഫിയ കെ തിരൂരങ്ങാടി, മൈമുന പാറപ്പുറം, നഫീസ പി എ താമരശ്ശേരി, മുംതാസ് ബേപ്പൂർ, ബുഷറ കെ മുറയൂർ, സുബൈദ കുഞ്ഞിമംഗലം, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ടം, മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട്, സൈദലവി കെ തോട്ടശ്ശേരിയറ, റുഷ്ദ കാളികാവ്, ഹസനത്ത് അലനല്ലൂർ, ഹന്ന ഫാത്തിമ കെ പി കളിയാട്ടമുക്ക്, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഷുഹൈബായം വളവട്ടണം, അബ്ദു എടത്തനാട്ടുകര, മനാഫ് പാലക്കാഴി, ആയിഷ പി പത്തപ്പിരിയം, സക്കീന ഉദരമ്പൊയിൽ, സെറീന കൂരാട്, സൗദത്ത് പി കെ പാലക്കാട്, ജമീല വി കെ പൂനൂർ, ആയിഷ കരുമ്പിൽ, സമീറ എം പി പുളിക്കൽ, നബീസ ഒറ്റപ്പാലം, റുക്സാന ബാലുശ്ശേരി, റഫീഖ് ടൈലർ മാംഗ്ലൂർ, റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, ഇവരെല്ലാവരും സലാം പറഞ്ഞ
1: നമ്മുടെ ഷെഡ്യൂളുകളിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ആദ്യമായി നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണ മനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്‌രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്കവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: لا يبلغ العلم البليغ فهو الكريم هو الشديد.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു ദുആ വസിയത്തിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കളെ തുടങ്ങാം. ഷബീബ ചെർപ്പളശ്ശേരി പറയുന്നത്, ഞാൻ എൻ്റെ മകനുമായി അൽ ശിഫയിലാണ് എന്നുള്ളതാണ്. അപ്പം എന്തോ ഒരു വിഷമാവസ്ഥയിലായിരിക്കാം നമുക്ക് അങ്ങനെയുള്ളൊരു മെസ്സേജ് നൽകിയിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്.
0: ആമീൻ.
1: അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ കാത്തിരിക്കുന്ന പുലരിവട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരിലേക്കൊന്ന് പോയി നമുക്ക് പെട്ടെന്ന്.
0: ജമീല വി കെ പൂനൂർ പറയുന്നത്, മധുരം ഖുർആൻ പാരായണവും അതിൻ്റെ വിശദീകരണവും കേട്ടു. അൽഹംദുലില്ല. ഓരോ ദിവസവും റേഡിയോക്കൊപ്പം തുടങ്ങുന്നത് നല്ലൊരു കുളിർമ തന്നെയാണ്. അൽഹംദുലില്ല എന്നാണ് അവർ പറയുന്നത്.
1: ഖുർആനിൽ നിന്ന് നല്ല മധുരമുള്ള വരികളിലൂടെ സഞ്ചരിച്ച നമുക്ക് ഈ ദിവസം അള്ളാഹു ധന്യമാക്കട്ടെ എന്നാണ് റുക്സാന ബാലുശ്ശേരി കമന്റ് നടത്തിയിട്ടുള്ളത്.
0: കെ വി കബീർ പാലക്കാട്, ഷാദിയ ബിൻത് അബ്ദുള്ള തിരുവമ്പാടി, ജമീല നെമ്മിനി സീനത്ത് പാലക്കാട്, സാജിദ കാലിക്കറ്റ് സക്കീന ഉതിരുമ്പോയിൽ, കജീദ സാലിഹക്കൊപ്പം, ഷറീന തണിക്കൽ, സഫിയ തിരുനങ്ങാടി, സംഷീറ തൂത, ഉമൈറ തൃശൂർ വള്ളറക്കാട്, സുലൈഖ തിരുവാലി, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ജംഷീർ മുട്ടിൽ, വസറീന വി പി വളാഞ്ചേരി, ഇംതിയാസ് തിരുവമ്പാടി, ഫഹ്മി ഫറാസ് പുച്ചിറ,
1: ആദം സൽമാൻ പടപ്പനാൽ, ഷമീറ പി വീരുമ്പിലാവ്, യാസീൻ ഷെരീഫ് നിറമരുതൂർ, ഐഷ മുഹമ്മദ് മുളവൂർ, സനിയ കെ എ കാഞ്ഞിരമറ്റം, സുഫീറ അനസ് മേപ്പാടി, നാദിറ ഇടിമുഴിക്കൽ, അബ്ദുള്ളക്കുട്ടി കുർശാങ്കുളം, അബ്ദുൽ കരീം തുമിനാട് കരീംച, ഐഷ മുഹമ്മദ് മുളവൂർ, ജാസ്മിൻ പൂച്ചാക്കൽ, റസിയ ചെങ്ങാണി, മുബീന കുനിയിൽ, ഷാഹിറ ചെറുവണ്ണൂർ ഫറോക്ക്, മുഹമ്മദ് ഇബ്രാഹിം പൂച്ചിറ, സാദിഖ് പാലക്കാഴി, ഷംസാദ് തലശ്ശേരി, മൈമുന ചീക്കിലോട്, സൽമാൻ ഒറോടോംപാലം, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളം, ഹൈറുനിസ ചെർപ്പളശ്ശേരി, റുക്സാന ബാലുശ്ശേരി, നസീമ ചക്കുംകടവ്, റഷീദ പയ്യനാട്, ഹഫ്സ വെള്ളില, റസിയ മാളിയക്കൽ അരീക്കോട്, മെഹനാജ് ഇസ്മായിൽ കോട്ടയം, സഹൽ പി ലക്ഷദ്വീപ്, അബു ഫാത്തി പട്ല മാംഗ്ലൂർ, ഡാനിഷ് ഹസൻ കെ പി പെരിന്തൽമണ്ണ, രഹന താഴേക്കോട്, സജീന എം കെ കാഞ്ഞിരമറ്റം, സീനത്ത് സി ടി ചുള്ളിയോട്, ഫാത്തിമ കൽപ്പറ്റ, നഫീസ കാടാമ്പുഴ, നസീമ വടുവഞ്ചാൽ, താഹിറ ടി കെ കാസർകോട്, റജിന ബി സബീർ തൃശൂർ, സൈനബ കടമ്പഴിപ്പുറം, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം, സമീറ കെ എം താനൂർ, ഹഫ്സ വെള്ളില, എം എ ഗഫൂർ പാലത്തിങ്ങൾ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്.
0: നമുക്കേ നമ്മുടെ ഷെഡ്യൂളിലേക്ക് മടങ്ങേണ്ടതായ ഒരു സമയമായിട്ടുണ്ട്. വളരെ ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഇനി കാതോർക്കാൻ പോകുന്നത്. പുലരിവട്ടം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: മനുഷ്യന്റെ നിസ്സഹായത എന്ന വിഷയത്തെ അധികരിച്ച് ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മോട് സംവദിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നിസ്സാരങ്ങളിൽ നിസ്സാരമായതാണല്ലോ ഒരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും, അത്രയും നിസ്സാരമായ ഒരു ജീവിയാണ് യഥാർത്ഥത്തിൽ ബാക്ടീരിയ. ഇന്ന് മനുഷ്യൻ എന്തുമാത്രം ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഒക്കെ ഉള്ള, എത്ര എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയ, കടലിനെയും കരയെയും കീഴ്പ്പെടുത്തിയ ഒരു മഹാശക്തിയായിട്ടാണ് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നത്. എന്നാൽ നോക്കൂ, നിങ്ങൾ എന്തെല്ലാം രംഗങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വൈറസിൻ്റെ ഭീഷണി എന്താണ് നമ്മൾ ഭീഷണി നേരിട്ട് നോക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിമാനങ്ങളാണ് ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമായത് എന്ന് പറഞ്ഞാൽ ആ വിമാനങ്ങളൊക്കെ നിർത്തിക്കഴിഞ്ഞു. നാം ആലോചിക്കണം, ലോകത്ത് സംഭവിച്ച ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. മാത്രമല്ല, എവിടെയെല്ലാം ജനങ്ങൾ കൂടുന്നുണ്ടോ അതെല്ലാ പരിപാടികളും എന്ത് ചെയ്തു, നിശ്ചലമായി. അങ്ങാടികൾ നിശ്ചലമായി. എന്താ വെച്ചാൽ, ഒരു നിസ്സാരമായൊരു ജീവിയുടെ ഒരു ഭീഷണിയിൽ എന്താണ് ലോകം തന്നെ എന്താണ് നിശ്ചലമായി. അത് ബാധിക്കാത്തൊരു രംഗമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ, വിദ്യാഭ്യാസത്തെ, സാമ്പത്തിക രംഗത്തെ, ലോകത്ത് വരാൻ പോകുന്ന ഇതിൻ്റെ ഒരു ഈ പിന്നെ വിനിമയ മാർഗങ്ങളും ട്രാൻസ്പോർട്ടും ഒക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു സാമ്പത്തിക മാന്ദ്യം ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എത്രയാണ്, എന്തിനെയാണത് ബാധിക്കാത്തതെന്നാണ് ആലോചിക്കേണ്ടത് നമ്മൾ. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ്റെ ദുർബലതയും അതേപോലെ തന്നെ സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ മഹത്വവും നമുക്ക് ബോധ്യപ്പെടുന്നൊരു രംഗമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. ചിന്തിക്കുക എന്നുള്ളതാണ്. ഇന്നമ ആയുലൂക്കും വിവാഹിതത്തിന് തക്കോമൂലില്ലാഹി മസനാവ ഫുറാദ സുമത തഫക്കറുതാണ്. നമ്മളൊരു ഒഴുക്കിലാണ്, നമ്മൾ ഒറ്റയ്ക്ക് നിന്നില്ലെങ്കിൽ രണ്ടാളൊക്കെ നിന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ എന്താണ് നമ്മളുടെ ഒരു അവസ്ഥ എന്ന് നമുക്കറിയാൻ പറ്റും. അള്ളാഹു അങ്ങനെ ആലോചിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടി പിന്നെ ഫി ഖൽഖി സമാവാതി വല്ലറത് വഖ്തിലാഫിൽ ലൈലി വന്നഹർ എന്നൊക്കെ പറഞ്ഞ് പ്രപഞ്ചത്തെ ചിന്തിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. വളരെ ഗൗരവപരമാണ് ഓരോന്നിൻ്റെയും സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ചിന്തിക്കലുകൾ. ഒട്ടകത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ സത്യത്തിൽ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, യഥാർത്ഥത്തിൽ ഇത്തരമൊരു നിസ്സാര ജീവി ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ പല ആളുകളും എന്താ വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുന്നു, നിങ്ങൾ ഇതൊരു രോഗമല്ലേ, അതിനൊരു മരുന്നുണ്ടോ, ഫലപ്രദമായൊരു മരുന്നുണ്ടോ? മരണസംഖ്യ കുറയുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊക്കെ എന്താണ്, തൽക്കാലമുള്ള പ്രതിരോധങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ഇത്രയും വലിയ ഭീഷണിയുള്ള ഒന്നിനെ നേരിടാനുള്ളൊരു മരുന്ന് ഈ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കണ്ടുപിടിക്കപ്പെട്ടേക്കാം, എല്ലാറ്റിനും മരുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമുക്ക് അള്ളാഹുവിൻ്റെ വാക്കുകളെല്ലാം ധൈര്യമായി വിശ്വസിക്കാം. അവൻ എന്തിനും കഴിയുന്നവനാകുന്നതാണ്. അള്ളാഹു നിശ്ചയിച്ച ഒരു കദറിനെ ഒരിക്കലും അതിർ ലംഘിക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ അടക്കുന്ന എല്ലാ സുരക്ഷിതത്തിൻ്റെ വഴികളെയും മറ്റൊരു വഴികളെ തുറക്കപ്പെടാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനം. ഇത് ഇത്ര വലിയ ഭീഷണി ആകാരം എന്താ, ഇത് പകരുന്നത് നമുക്ക് അറിയില്ല, ആരിലുണ്ട് എന്ന് നമുക്കറിയില്ല. അതായത് എത്രയും പെട്ടെന്ന് ആലോചിക്കണം, ഒരു ആൾ വന്ന് അയാൾ ഒരാഴ്ച ഒരു നാട്ടിൽ നിന്നാൽ എത്രയോ പതിനായിരക്കണക്കിന് ആളുകളാണ് പിന്നെ അതിൻ്റെ പേരിൽ നിരീക്ഷിക്കപ്പെടേണ്ടി വരുന്നതെന്ന് ആലോചിക്കണം നമ്മൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി മഹത്വത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിലെന്താ ഉൾക്കൊള്ളുന്നത്, അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുക. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ആലോചനയ്ക്ക് വേണ്ടിയിട്ട്. ഒരു പ്രത്യേകമായ ഒരു കുത്തൊഴുക്കിൽ ആഡംബരമായ ഒരു ജീവിതത്തിൽ എല്ലാം മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപകളാണ് പിന്നെ നാടുകളിൽ എന്താണ് ആളുകൾ യാത്രകളിലൂടെ തുരച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇപ്പോൾ നിശ്ചലാവുകയാണ്. ചില ആൾക്കാർ എത്തിപ്പെട്ടൊന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വരുന്നത്. എല്ലാ ആഘോഷങ്ങളും അതേപോലെ തന്നെ അവസ്ഥകൾക്കും ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിരിക്കണം. നമ്മൾ അള്ളാഹുവിനെ ഉൾക്കൊള്ളണം, അള്ളാഹുവിലേക്ക് മടങ്ങണം, അവനെ തവക്കുലാക്കണം. അതേപോലെ അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, രക്ഷയ്ക്ക്

0: എന്ന് പറയുന്നുണ്ട്. അസ്സന വാരണക്കര മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയും റബ്ബിൻ്റെ മഹത്വത്തെയും കുറിച്ച് ഇന്നത്തെ പുലരിവട്ടം ഓർമ്മിപ്പിച്ചു എന്നൊരു കമൻ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളം ശ്രോതാക്കൾ കേൾക്കുന്നില്ല എന്ന ഒരു കമൻ്റ് പറയുന്നുണ്ട്. ജുവൈ,
1: നമുക്ക് നമ്മുടെ അൻസാരി പീസ് ടൈമിലേക്കൊന്ന് പോയിട്ട് മടങ്ങി വരാം.
0: തീർച്ചയായും
1: പീസ് ടൈം എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളും അത് സെലക്ട് ചെയ്ത് എടുത്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ് ഫീഡ്ബാക്ക്, മീ പീസ് ടൈം എന്ന സ്ലോട്ട്. ഇന്ന് ഫറോക്കിൽ നിന്ന് സൽമ എന്ന ശ്രോതാവ് കുറിച്ചു വെച്ച അവരുടെ ഫീഡ്ബാക്കിലെ ചില വരികളാണ് നമ്മളിന്ന് വായിക്കുന്നത്. മടിപ്പിച്ച ദിവസങ്ങളിൽ ചാടി എഴുന്നേൽപ്പിക്കുന്നതും വേദനകളിൽ മരുന്നായും സങ്കടങ്ങളിൽ ആശ്വാസമായവരുമുണ്ട്. റേഡിയോ ലൈവ് കേൾക്കാത്ത ദിവസങ്ങളിൽ ഒരു സുഖമില്ലാത്തതുപോലെയാണ് എന്നാണ് ഫറോക്കിൽ നിന്ന് സൽമ അഭിപ്രായപ്പെടുന്നത്. ഇൻഷാല്ലാ,
0: അത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രോതാക്കൾക്കുള്ള ഒരു സ്ലോട്ട് കൂടിയാണ് പീസ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പീസ് റേഡിയോയെക്കുറിച്ച് ഈ ലോകത്തോട് പറയാനും പ്രചോദിപ്പിക്കാനും അവരെ ഈ കുടുംബാംഗങ്ങളാക്കി നിർത്തുവാനുമുള്ള ഒരു സ്ലോട്ട് കൂടിയാണത്. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്.
1: തീർച്ചയായും ഷിഹാബ് കൽപ്പറ്റ വയനാട് പറയുന്നത്, അസ്സലാമു അലൈക്കും. ടെക്നിക്കൽ ഇഷ്യൂ കാരണം പുലരിവട്ടം പൂർണ്ണമായും കേൾക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യൻ്റെ നിസ്സഹായതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും വ്യക്തമായി സംസാരിച്ച മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്.
0: ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി ചോദിച്ചുള്ള ക്വിസ് കഴിഞ്ഞോ എന്നുള്ളതാണ്. ഇൻഷാല്ലാ രണ്ട് മിനിറ്റിനകം നമ്മൾ ക്വിസിലേക്ക് പ്രവേശിക്കും. ഇടക്കിടക്ക് കട്ടാവുന്നു, ലൈവിനെന്തോ തകരാറുണ്ട്, ശ്രദ്ധിക്കുമല്ലോ ജാസ്മിനും ഉസ്മാൻ കൂട്ടിലങ്ങാടിയും. അതേപോലെ തന്നെ കുറേ നേരം ഒന്നും കേൾക്കാതായി എന്ന് സക്കീന ഉദരംപൊയിലും റജിന സുനീർ മാളികം പിടിയ ലൈവ് പ്രോഗ്രാം കട്ടായി പോകുന്നുണ്ട്. റുഷ്ദ കളികാവ് അലഹമ്ദുലില്ലാ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലം സലാം പറഞ്ഞു കൂടെയുണ്ട്. അബ്ദുസത്താർ പരിയാരം, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി ഒന്നും കേൾക്കുന്നില്ല. മുംതാസ് ബീഗം എം സി സി തിരൂർ സലാം പറഞ്ഞു കൂടെയുണ്ട്.
1: ഇടയ്ക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോ ആക്സസ് ആവുന്നുണ്ട് എങ്കിൽ, ആപ്ലിക്കേഷൻ ടെക്നിക്കൽ ഇഷ്യൂ മാറി അത് കേൾക്കാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ ഇൻഷാല്ലാ അറിയിക്കണം. നമുക്ക് ക്വിസ് തുടങ്ങാം.
0: റംല ഇടത്തനാട്ടുകര, ബഷീരി അബു തലശ്ശേരി, നാഫിയ പൊന്നാനി ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട്.
1: നമ്മുടെ സ്ലോട്ടുകളിലേക്ക് നമുക്ക് മടങ്ങി പോകാം ഇൻഷാല്ലാ. ക്വിസ് ഒരല്പ സമയത്തേക്ക് നമ്മൾ മാറ്റിവെക്കുകയാണ്. നമുക്ക് അടുത്തതായി നമ്മൾ ഇൻഷാല്ലാ കേൾക്കുന്നത് വൺ മിനിറ്റ് ടോക്കാണ്. മുനവ്വർ സുലാഹിയാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഒരു നിമിഷം ഒരായിരം പുണ്യം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ഒരു ദിവസം ആയിരം പുണ്യം നേടാൻ നിങ്ങൾ അശക്തരാണോ? സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, റസൂലെ, എങ്ങനെയാണത് ലഭ്യമാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം നൂറ് തസ്ബീഹ് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആയിരം പുണ്യങ്ങളാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി അനവധി അവസരങ്ങളിൽ, യാത്രകളിൽ, മറ്റു സന്ദർഭങ്ങളിലെല്ലാം റബ്ബിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനും ആഖിറത്തിൽ മീസാനിനെ ഭാരം തൂക്കാനും നമ്മുടെ ജീവിതത്തിൽ ദിക്റുകളും തസ്ബീഹുകളും വർദ്ധിപ്പിക്കാൻ നാം പരിശ്രമിക്കുക വലിയ ലാഭമാണ്. അതുകൊണ്ട് നമുക്ക് നേടാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ധാരാളം ആളുകൾ വീണ്ടും നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: മുനീർ ചെമനാട്, മിസിരിയ കുഞ്ചത്തൂർ ഇവരെല്ലാവരും നമ്മുടെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് എല്ലാ ശ്രോതാക്കളും കമൻ്റ് ഇടുന്നുണ്ട്.
1: അൽഹംദുലില്ലാ. റസിയ ചങ്ങാനി പറയുന്നത്, എൻ്റെ ഉമ്മ കുഞ്ഞിക്കതിയുമ്മ ചെറുമുക്ക് നിങ്ങളോടെല്ലാവരോടും സലാം അറിയിച്ചിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ധാരാളം ആളുകൾ നമ്മോടൊപ്പം, ജസീല തൈലക്കടവ് മുതൽ
0: ഹാരിസ് ബഹ്റൈൻ, നസീമ വളാഞ്ചേരി ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നു.
1: ഇപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അപ്പോൾ ഒരു 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ ലൈവ് ക്വിസ് ആരംഭിക്കുകയാണ്. ലൈവ് ക്വിസ് ടെക്നിക്കൽ ഇഷ്യൂ കാരണം 2 മിനിറ്റ് ഡിലേ ആക്കിയതായിരുന്നു. ക്വിസ് തുടങ്ങാറായിട്ടുണ്ട്. എല്ലാവരും റെഡിയാവണം ഇൻഷാല്ലാ. ക്വിസിന്റെ നിയമാവലികൾ ഒരാവർത്തി കൂടി പറയുകയാണ്. മൂന്ന് തവണയാണ് ചോദ്യം ഉന്നയിക്കുക. മൂന്നാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് കൗണ്ട് ഡൗൺ ബീപ് സൗണ്ട് നമ്മൾ കേൾക്കും. ആ ബീപ് സൗണ്ട് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ കാണുന്ന ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ അമർത്തുക. ശേഷം വരുന്ന വിൻഡോയിൽ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് കൂടി ഉൾപ്പെടുത്തുക. തൊട്ടുതാഴെയുള്ള പ്രോഗ്രാം എന്ന ബട്ടൺ അമർത്തുമ്പോൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന നിരവധി അനവധി പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് നിങ്ങൾ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ കോഡ് ലെറ്ററുകളാണ് എ ഓർ ബി ഓർ സി ഓർ ഡി എന്ന് ടൈപ്പ് ചെയ്ത് ബട്ടൺ അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം കേൾക്കാം.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഖുർആനിലെ സൂറ തക്കാസുർ എന്നതിലെ തക്കാസുർ എന്നാൽ എന്ത് എന്നതാണ് ഇന്നത്തെ ചോദ്യം.
1: ഓപ്ഷനുകൾ: ഓപ്ഷൻ എ പെരുമ കാണിക്കൽ, ഓപ്ഷൻ ബി ദാരിദ്ര്യം, ഓപ്ഷൻ സി സ്വർഗം, ഓപ്ഷൻ ഡി പരലോകം.
0: ചോദ്യം രണ്ടാമതും ആവർത്തിക്കുന്നു. ഖുർആനിലെ സൂറത്തു തക്കാസുർ എന്നതിലെ തക്കാസുർ എന്നാൽ എന്ത് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ പെരുമ കാണിക്കൽ, ഓപ്ഷൻ ബി ദാരിദ്ര്യം, ഓപ്ഷൻ സി സ്വർഗം, ഓപ്ഷൻ ഡി പരലോകം.
1: കൗണ്ട് ഡൗണിന് മുമ്പുള്ള അവസാനത്തെ തവണ ചോദ്യം ആവർത്തിക്കുന്നു. ഖുർആനിൽ സൂറത്തു തക്കാസുർ എന്നതിലെ അത്തക്കാസുർ എന്ന വാക്കിന് അർത്ഥം എന്ത്? ഓപ്ഷൻ എ പെരുമ കാണിക്കൽ, ഓപ്ഷൻ ബി ദാരിദ്ര്യം, ഓപ്ഷൻ സി സ്വർഗം ആൻഡ് ഓപ്ഷൻ ഡി പരലോകം.
0: ശ്രോതാക്കളെ, കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളുടെ സ്ഥിരം ശ്രോതാക്കൾ തെറ്റിച്ചാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഹൈറുനിസ ചെറുപ്പളശ്ശേരി, റജിന ബി സബീർ തൃശൂർ, ഇവരെല്ലാവരും ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വളരെ വിശദമായി ക്വിസിന്റെ തൊട്ട് മുമ്പ് തന്നെ സലഫി അത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു.
1: കൗണ്ട് ഡൗൺ അവസാനിച്ചിരിക്കുന്നു.
3: صحبنا خير الصحاب نؤمل فيكم املا كبيرا.
0: അതേപോലെ തന്നെ മുനീർ ചമനാടും സക്കീന ഉദരംപോയിലും തെറ്റിച്ചിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ക്വിസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അബദ്ധം വരാതിരിക്കാൻ നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ എന്തോ സംഭവിച്ചത് എന്നറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ,
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കാതോർക്കാം.

0: മഷാഅല്ലാ, വളരെ ശ്രവണസുന്ദരമായ ഒരു പാരായണം തന്നെയായിരുന്നു ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലുള്ളത്. സുഫിയ മഹീൻ തിരുവനന്തപുരം,
1: സോഫിയ മഹീൻ തിരുവനന്തപുരം
0: നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിക്കുന്നുണ്ട്. നഫീസ വി കാര പറയുന്നത് കിസ് വളരെ എളുപ്പമായിരുന്നു എന്നാണ്. സഖീന ഉദരം പോയിൽ ഞാൻ അറിയാതെ സബ്മിറ്റ് പോയി ചെയ്തു പോയി എന്നാണ്. ഒരുപക്ഷെ ഓപ്ഷൻ മാറിയതിനെ സംബന്ധിച്ചായിരിക്കാം പറയുന്നത്. ബഷീർ ഓക്കെ മൂവാറ്റുപുഴ, സൗജ കുളക്കാട്, സുമയ്യ അർഷൽ ചെന്നറ, കുട്ടി അഹമ്മദ് പേരാഷന്നൂർ, സൈനബ കരുവാങ്കല്ല് തുടങ്ങിയവർ സലാം അറിയിച്ചു.
1: കുഞ്ചത്തൂരിൽ നിന്ന് സലാം പറഞ്ഞ നമ്മുടെ കൂടെയുണ്ട്.
0: എല്ലാവരും പീസ് റേഡിയോടൊപ്പമുണ്ട് എന്നറിഞ്ഞതിൽ സന്ദേശം സന്തോഷം എന്നുള്ള ഒരു മെസ്സേജാണ് അബ്ദുറസാഖ് കുഞ്ചത്തൂർ നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്നത്. ഓക്കെ, നമ്മളിനി വളരെ മനോഹരമായ ഒരു കഥ കേൾക്കുകയാണ്.
1: പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ഒരു സ്ലോട്ടിൽ നമ്മളെല്ലാവരും ചിലപ്പോൾ കേൾക്കാനും അതേപോലെ തന്നെ പഠിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വളരെ പണ്ട് കഥ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയാം. ഒരു തണുപ്പുള്ള ഒരു കാലത്ത് ഒരു പട്ടണത്തിലൂടെ തിരക്കുള്ള ഒരു തെരുവിലൂടെ പാവപ്പെട്ട ഒരു യാത്രക്കാരൻ നടന്നു വരികയാണ്. തണുപ്പ് കാരണം അയാളെ നന്നായി വിറക്കുന്നുണ്ട്. തണുപ്പിനോടൊപ്പം വിശപ്പും ക്ഷീണവും കാരണം അയാൾ വല്ലാതെ വിഷമിച്ചിരുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ കല്ലുപോലെ ഉണങ്ങി വരേണ്ട ഒരു റൊട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ നടന്നു മടുത്ത അയാൾ ഒഴിഞ്ഞ ഒരു സ്ഥലം നോക്കി വിശ്രമിക്കാനിരുന്നു. എന്നിട്ട് പതുക്കെ തൻ്റെ വിശപ്പടക്കാൻ അയാൾ ആ റൊട്ടി പുറത്തെടുത്തു. അപ്പോഴാണ് കാറ്റിലൂടെ ഒഴുകിയെത്തിയ കൊതിയൂറുന്ന ഒരു മണം അവിടെ ആകെ പരന്നത്. നല്ല ചൂടുള്ള ചിക്കൻ സൂപ്പിൻ്റെ മണം. ഹായ്, അദ്ദേഹം കൊതിയോടെ ചുറ്റും നോക്കി. അടുത്തുള്ള ഒരു കടയിൽ വലിയൊരു പാത്രത്തിൽ സൂപ്പ് തിളച്ചു മറിയുന്നു. അതിൽ നിന്നും വെളുത്ത ആവി മുകളിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു. യാത്രക്കാരൻ മെല്ലെ ആ കടയുടെ മുന്നിലേക്ക് ചെന്നു നിന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് സൂപ്പ് വാങ്ങാനോ അകത്തേക്ക് കയറാനോ കഴിഞ്ഞില്ല. പകരം അദ്ദേഹം എന്തു ചെയ്തെന്നോ, തൻ്റെ കയ്യിലിരുന്ന ഉണങ്ങിയ റൊട്ടിയുടെ ഒരു കഷ്ണം ആ സൂപ്പിൻ്റെ ആവിക്ക് മുകളിലായി ചെറുതായൊന്ന് കാണിച്ചു. എന്നിട്ട് ആ ആവിയിലെ രുചിയെല്ലാം തൻ്റെ റൊട്ടിയിലേക്ക് പിടിച്ചുവെന്ന് സങ്കൽപ്പിച്ച് അയാൾ കണ്ണുകളടച്ച് അത് ആസ്വദിച്ച് കഴിച്ചു. ഹായ്, എന്തു രുചി! അദ്ദേഹം സന്തോഷത്തോടെ സ്വയം പറഞ്ഞു. അയാൾ ബാക്കിയുള്ള റൊട്ടിക്കഷ്ണവും ആ ആവിയിൽ കാണിച്ചു. എന്നിട്ട് ആസ്വദിച്ച് അതും കഴിച്ചു. വഴിയിലൂടെ പോയവരും കടയുടെ മുന്നിൽ നിന്നവരും എല്ലാം ഇത് കണ്ട് അമ്പരന്നുപോയി. ഇതെന്തൊരു വിചിത്രമായ കാര്യം! ഇയാൾ സൂപ്പിൻ്റെ മണം കൂട്ടിയാണോ റൊട്ടി കഴിക്കുന്നത്? അവർ അത്ഭുതത്തോടെ പരസ്പരം ചോദിച്ചു. എന്നാൽ ഇത് കണ്ട് കടയുടമ ദേഷ്യത്തോടെ പുറത്തേക്ക് ഓടി വന്നു. അയാൾ വല്ലാത്തൊരു മുൻകോപിയായിരുന്നു. ഏയ്, നിൽക്കൂ അവിടെ! അയാൾ ഉറക്കെ ഒച്ച വെച്ചു. നീ എന്തിനാണ് എൻ്റെ സൂപ്പ് മോഷ്ടിക്കുന്നത്? കടക്കാരൻ്റെ ആ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് യാത്രക്കാരൻ അമ്പരന്നുപോയി. ഞാൻ സൂപ്പ് എടുത്തിട്ടില്ലല്ലോ, എൻ്റെ കയ്യിലുള്ള ഉണങ്ങിയ റൊട്ടിയല്ലേ ഞാൻ കഴിച്ചത്. എന്നാൽ അതൊന്നും കേൾക്കാൻ ആ പിശുക്കനായ കടക്കാരൻ കൂട്ടാക്കിയില്ല. നീ എൻ്റെ സൂപ്പിൻ്റെ മണം ആസ്വദിച്ചാണ് ആ റൊട്ടി കഴിച്ചത്. വെറുതെ മണം പിടിക്കാൻ ഇവിടെ ആരെയും സമ്മതിക്കില്ല. അതിനുള്ള പണം തന്നിട്ടേ നീ ഇവിടുന്ന് പോകാവൂ, അയാൾ വാശി പിടിച്ചു. പാവം യാത്രക്കാരൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിന്നു. അതോടെ അവിടെ ആളുകൾ കൂടുകയും വലിയ ബഹളമാവുകയും ചെയ്തു. അപ്പോഴാണ് ആ വഴിക്ക് ബുദ്ധിമാനായ ഒരു പണ്ഡിതൻ നടന്നു വരുന്നത്. എന്താണ് ഇവിടെ ഇത്ര വലിയ ബഹളം? ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് വന്നുകൊണ്ട് ആ പണ്ഡിതൻ ചോദിച്ചു. അപ്പോൾ കടക്കാരൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഏയ്, ഈ മനുഷ്യൻ എൻ്റെ സൂപ്പിൻ്റെ പണം മോഷ്ടിച്ചാണ് ഈ മനുഷ്യൻ എൻ്റെ സൂപ്പിൻ്റെ മണം മോഷ്ടിച്ചാണ് ആ റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതിൻ്റെ പണം ഇപ്പം തന്നെ കിട്ടണം. പണ്ഡിതൻ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് തൻ്റെ നീണ്ട താടിയിൽ മെല്ലെ തടവി. എന്നിട്ട് പറഞ്ഞു, ഇതൊരു ഗൗരവമുള്ള കാര്യമാണല്ലോ. എന്നിട്ട് അദ്ദേഹം ആ പാവം യാത്രക്കാരൻ്റെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പണമുണ്ടോ? യാത്രക്കാരൻ പേടിയോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും നാണയത്തുട്ടുകൾ ആ പണ്ഡിതന് നൽകി. ആ പണ്ഡിതൻ ആ നാണയങ്ങളെല്ലാം കയ്യിലിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി. അങ്ങനെ കുലുക്കിയപ്പോൾ നല്ല ശബ്ദമുണ്ടായി, ക്ലിങ് ക്ലിങ് എന്ന് പറയുന്ന ശബ്ദം ഉണ്ടായി.
0: നാണയത്തുട്ടുകളുടെ
1: നാണയങ്ങൾ കിലുങ്ങുന്ന ശബ്ദം അവിടെയാകെ മുഴങ്ങി. എന്നിട്ട് അദ്ദേഹം കടക്കാരൻ്റെ അരികിലേക്ക് ചെന്ന് അയാളുടെ ചെവിയുടെ തൊട്ടടുത്ത് വെച്ച് ആ നാണയങ്ങൾ വീണ്ടും കിലുക്കിക്കൊണ്ട് ചോദിച്ചു, ഈ ശബ്ദം നിങ്ങൾ നന്നായി കേട്ടോ? പിന്നെ കേൾക്കാതെ, ഇത് നല്ല തിളക്കമുള്ള പണത്തിൻ്റെ കിലുക്കമല്ലേ? കടക്കാരൻ പണം കിട്ടുമെന്ന ആവേശത്തോടെ പറഞ്ഞു. പണ്ഡിതൻ ഉടനെ ആ നാണയത്തുട്ടുകൾ യാത്രക്കാരന് തിരികെ നൽകി. എന്നിട്ട് കടക്കാരനോട് വളരെ ശാന്തനായി പറഞ്ഞു, ശരി, നിനക്കുള്ള കൂലി കിട്ടിക്കഴിഞ്ഞു, ഇനി നീ സന്തോഷത്തോടെ കടയിലേക്ക് പോയിക്കൊള്ളൂ. കടക്കാരൻ ആകെ ഞെട്ടിപ്പോയി. എന്ത്? എനിക്ക് പണമൊന്നും തരാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? പണ്ഡിതൻ മുഖത്ത് വലിയൊരു ചിരിയോടെ പറഞ്ഞു, അതേ സുഹൃത്തേ, ഈ യാത്രക്കാരൻ നിന്റെ സൂപ്പിൻ്റെ മണം മാത്രമാണല്ലോ എടുത്തത്. അപ്പോൾ അതിനു പകരമായി നിനക്ക് ലഭിക്കുക നാണയങ്ങളുടെ ഈ ശബ്ദം മാത്രമാണ്. മണത്തിന് കൂലി ശബ്ദം. ഇപ്പോൾ നമ്മുടെ കണക്ക് കൃത്യമായല്ലോ. പണ്ഡിതൻ്റെ ബുദ്ധിപരമായ മറുപടി കേട്ട് ചുറ്റും നിന്നവരെല്ലാം ഉറക്കെ ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങി. കടക്കാരന് ഒന്നും മിണ്ടാനായില്ല. അയാൾ നാണം കിട്ടും എൻ്റെ കടക്കുള്ളിലേക്ക് ഒളിച്ചു. പാവം യാത്രക്കാരൻ സന്തോഷത്തോടെ പണ്ഡിതനെ നന്ദി പറഞ്ഞ് തൻ്റെ യാത്ര തുടർന്നു. അപ്പോൾ ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? അമിതമായ ആർത്തിയും കടുംപിടുത്തവും എപ്പോഴും
0: അപകടം
1: സ്വന്തം പരാജയത്തിലാണ് അവസാനിക്കുക എന്ന ഒരു ഗുണപാഠമാണ് ഇതിലുള്ളത്.
0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു കഥ തന്നെയാണ്. റിഫാന പർവീൻ നമ്മോടൊപ്പം ചേർന്ന് പ്രതികരണം അറിയിക്കുന്നുണ്ട്. റിഫാന പർവീൻ പറയുന്നത്, പീസ് റേഡിയോ ഇപ്പോൾ ദിവസവും കേട്ട് കേട്ട് ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും കാരണത്താൽ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു പ്രയാസമാണ്. എന്നും ഇത് കേൾക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന ഒരു പ്രതികരണമാണ് റിഫാന നടത്തുന്നത്. സീനത്ത് പാലക്കാട് പറയുന്നു, മാഷാ അല്ലാഹ്, നല്ല കഥ എന്നാണ് പറയുന്നത്.
1: അതേപോലെ തന്നെ
0: സുഹൈബ വളപട്ടണം പറയുന്നത്, മാഷാ അല്ലാഹ്, നല്ല കഥ. അൻസാരി ഉസ്താദ് എല്ലാവരെയും മോർണിംഗ് ലൈവിൽ ചിക്കൻ സൂപ്പ് കുടിപ്പിച്ചു, മണത്തിനു കിലുക്കം ബാക്കി, ബർക്കല്ലാഹു ഫീക്കും എന്നാണ് പറയുന്നത്.
1: ഹൈറുനീസ ആലുവ മൈമൂന ചീക്കിലോട്. സുലേഖ തിരുവാലി പറയുന്ന നല്ല കഥ, ഞാൻ ഈ കഥ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഥ വളരെ മനോഹരം എന്ന് പറയുന്നുണ്ട്.
0: നാദിറായിടി മൊഴിക്കൽ, അൽഹംദുലില്ലാ, ഞാൻ ചിന്തിക്കുകയായിരുന്നു ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ സലാം പറഞ്ഞ് ഈ സംരംഭത്തിൽ ബംഗാളികളാകുന്നത്. അൽഹംദുലില്ലാ, ഈ നന്മമരം പൂത്തു പന്തലിക്കട്ടെ എന്ന ഒരു പ്രതികരണമാണ് അവർ നടത്തുന്നത്.
1: ഷാഹിറ ബിൻ അബ്ദുൽ കരീം, നല്ല കഥ. അവതരണം സൂപ്പർ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നല്ല ഒരു കഥ. ഏതൊരു ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി കൂടും. ബുദ്ധിമാനായ പണ്ഡിതൻ കടക്കാരൻ്റെ അത്യാർത്ഥി തീർത്തു കൊടുത്തു എന്ന് പറയുന്ന നഫീസ പി താമരശ്ശേരി,
0: നല്ല കഥയാണെന്നാണ് സഫിയ തിരങ്ങാടിയും അഭിപ്രായപ്പെടുന്നത്.
1: സക്കീന ഉദരമ്പോയി, ഈ കഥ കേട്ടപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് സമനു റാഹിയത്ത് എന്ന കഥ ഓർമ്മ വന്നു എന്നാണ് സക്കീന ഉദരമ്പോയിൽ പറയുന്നത്. സൗദാമുട്ടം, ചോദ്യം എളുപ്പം എന്ന് പറയുന്നു.
0: ഞാൻ ഈ കഥ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്, നല്ല കഥയാണെന്നാണ്. സുലൈഖ തിരുവാലി പറയുന്നത്,
1: നല്ല ഗുണപാഠമുള്ള
0: എം എ ഗഫൂർ പാലത്തിങ്ങൽ പറയുന്നത് അത് വളരെ കറക്റ്റാണ്. അദ്ദേഹം പറയുന്നത് മാഷാല്ല കഥ വളരെ മനോഹരം, അൻസാരിയുടെ അവതരണം കൂടിയായപ്പോൾ അതിലേറെ മനോഹരം, നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്.
1: നിങ്ങൾക്ക് ചായ അല്ല, നിങ്ങളുടെ ചായയും കൂടി ഞാൻ കുടിക്കും. ജസീല തേയിലക്കടവ് കഥ വളരെ ഇഷ്ടപ്പെട്ടു, ഹൈറുനീസ് ആലു അസലാം പറഞ്ഞു കൂടെയുണ്ട്. മൈമൂന ചീക്കിലോടും നല്ല ഗുണപാഠമുള്ള കഥ എന്ന് പറയുന്നു. അതേപോലെ തന്നെ പിന്നെ ഐഷ നാദാപുരം മാഷാല്ല, പിന്നെ ധാരാളം ആളുകൾ നല്ല കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഥയിൽ നല്ല ഗുണപാഠമുണ്ട് എന്ന് ജമീല കുമരനല്ലൂർ, സൽമ ഷാഹുൽ ഫറൂഖ്. ഈ കഥ കേട്ടപ്പോൾ വെനീസിലെ വ്യാപാരി എന്ന കഥ ഓർമ്മ വന്നു. ചില ആളുകളെ ഇതുപോലെ ബുദ്ധി കൊണ്ട് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. മെഹനാസ് ഗഫൂർ മാഷാല്ല നല്ല കഥ എന്ന് പറയുന്നു. ജമീല വി പിയും കഥ സൂപ്പറായല്ലോ എന്ന് പറയുന്നു. ഖദീജ പി കെ സലാം പറഞ്ഞു കൂടെയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്ഥലപ്പേര് കൂടി വെക്കണം. ഫസീല വിളത്തൂർ മാഷാല്ല ഇന്നും ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ സാധിച്ചു, ഇന്നലെയും ആൻസർ ശരിയുത്തരമാണ് അയച്ചത്. സമ്മാനം കിട്ടിയില്ലെങ്കിലും പഠിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ സാധിക്കുന്നു.
0: കഥ നന്നായി അവതരിപ്പിച്ചു, കേട്ടിരുന്നു പോകുമെന്ന് മൈമുന പാർപ്പുറവും. നല്ല കഥയാണ് മുനീർ ചെമ്മനാടും. അഹ്സന വാരാണക്കര പറയുന്നത് അവതരണ ഭംഗി സൂപ്പറാണെന്നാണ്. മാഷാല്ല റുഷ്ദ കളികാവും നല്ല കഥ, അവതരണം സൂപ്പർ. കഥ നന്നായി എന്നുള്ളതല്ല ഇവിടെ വിഷയം, അവതരണം മാഷാല്ല വളരെ നന്നായിട്ടുണ്ട്. കാരണം ഒരു കാഥികനെ പീസ് റേഡിയോക്ക് കിട്ടുക എന്നുള്ളത് ഏറെ.
1: അത് സലഫി അത് ഏതുപോലെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോയി, അപ്പം കല്യാണം നന്നായി,
0: അടുത്തൊരു കഥയാണോ
1: പടച്ചോനെ മുനീർ എരിയാൽ ബഹ്റൈൻ. ഞാൻ അതൊക്കെ വിട്ടു. അസ്സലാം വലൈക്കും അൻസാരി സാർ, എന്തൊക്കെയുണ്ട് മാഷേ, സുഖമല്ലേ? ഞാൻ നാട്ടിൽ വന്നു. മാഷാല്ല മുനീർ, ഞങ്ങൾ നാട്ടിലെത്തിയോ? മാഷാല്ല എം എ ഗഫൂർ പാലക്കേസ് വളരെ ഈസി ആയിരുന്നു, വിജയികൾ ഉൾപ്പെട്ടില്ലെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ. അലഹമ്മദില്ല. സെറീന താമരശ്ശേരി, ചോദ്യം ഈസിയായി എന്ന് പറയുന്നു. അതേപോലെ തന്നെ പിന്നെ മൈമൂന തെക്കേ പോയിൽ, എൻ്റെ ഉത്തരം ശരിയാണ്, വെരി ഈസി, സിസ്റ്റത്തിൽ പെടുകയില്ല എന്ന് ജമീല നെമ്മിനി. ഇതേപോലെ തന്നെ ധാരാളം ആളുകൾ, ഷിഹാബ് കൽപ്പറ്റ വയനാട്.
0: അസ്സലാമു അലൈക്കും. വളരെ പ്രസിദ്ധമായ ഗൗരവമായ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പി ആർ ഫാമിലിക്ക് വളരെയേറെ ദൗത്യം നിർവഹിക്കാനുണ്ട്. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ്.
1: നസറി പൂഞ്ചോല മൂടാടിയിൽ നിന്ന് മാഷാ അള്ളാഹ് കഥ നന്നായി അവതരണം.
0: ആരിഫ കുന്നപ്പള്ളിയും റംലത്ത് ചുങ്കത്തറയും

നമുക്ക് പ്രതീക്ഷ കുറവായിരിക്കും. പക്ഷെ അത്തരം പ്രതീക്ഷകൾ നമുക്ക് കിട്ടിയത് ഇത്തരം ആളുകളും ഇതിനു മുമ്പേ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവർ ഈ പ്രശ്നങ്ങളൊക്കെ പിക്കി പരിഹരി

0: മാറേണ്ടത് എന്നത്. കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്
1: ചില ആളുകളുടെ

0: ആ ക്യാപ്ചയിൽ എന്താണോ ഉള്ളത് അത് ഓഡിയോ രൂപത്തിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുകയും അത് പിന്നീട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ആ രീതിയിൽ നിലവിൽ നമുക്ക് ആക്സസ് ആകുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഈ ഏതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൽ ഇത്തരം ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ച് അത്തരം ആളുകളെ അതിൽ പിന്നെ ചേർത്തുകൊണ്ട് ആക്സസിബിലിറ്റി ഇഷ്യൂ ടെസ്റ്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പം അവർക്കൊക്കെ ഇത് ഒരു പിന്നെ ഉപയോഗിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടുകൂടി സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്തരം ആക്സസിബിലിറ്റി ഇഷ്യൂസ് പരിഹരിച്ച് പരിശോധിച്ച് അത് വ്യക്തമായ ഒരു പിന്നെ ഒരു മാർഗരേഖ അതിനുണ്ടാക്കിയിട്ട് ഇനിയുള്ള വെബ്സൈറ്റ് ഡിസൈനിങ്ങിലൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്.
1: ഓക്കെ, തീർച്ചയായും ഇഷ്ടം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പീസ്റ്റഡ് ടീം വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടാവുന്ന വലിയൊരു മേഖലയാണിത്. നമ്മളുടെ നിരവധി ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഫീൽഡിലുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒന്നിച്ചുള്ളൊരു മൂവ്മെൻറ്റ് ഇതിൽ ആകാം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്താൽ ആ ലിസ്റ്റ് ചെയ്തത് നമുക്ക് സംവിധാനങ്ങളുമായി സർക്കാരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാനുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായ ഫോളോ അപ്പോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, കൃത്യമായ പരിശീലനങ്ങൾ. ഇപ്പോൾ മാഷ്ക്ക് അതിൽ നല്ലൊരു ഡ്യൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ പീസ് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് മാഷേ നമുക്ക് കുറച്ച് എപ്പിസോഡ്സ് അങ്ങനെ വേണ്ടത് ഷോർട്ട് ടൈമിൽ ആളുകൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള പരിശീലന സെഷനുകൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റും. അതോടൊപ്പം ഇനി എന്തെങ്കിലും ഒരു കാഴ്ച പരിമിതരുടെ ജീവിതം എളുപ്പമാക്കുന്ന ഡെവലപ്മെൻറ്റുകൾ, ആപ്പുകൾ, അല്ലെങ്കിൽ കാഴ്ച പരിമിതരെ മാത്രം എയിം ചെയ്തിട്ടുള്ള അവരുടെ ടോട്ടൽ ലൈഫുമായി എയിം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മൊത്തൊരു ടോട്ടലി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു അത്തരം സാധ്യതകളുണ്ടെങ്കിൽ അതുമൊക്കെ മാഷെ നമുക്ക് പരിഹരിക്കാമെന്ന് തോന്നുന്നുണ്ട്.
0: നിലവിൽ പിന്നെ ഇത്തരം മേഖലയിൽ പരീക്ഷണം നടത്തി പിന്നെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ചില സംവിധാനങ്ങൾ ഈ അധ്യാപന മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടിയുള്ള ഒരു ജെയ്സൽ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുണ്ട്. നിലവിൽ കോഴിക്കോട് കൊളത്തറ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുകയാണ്.
2: സവിശേഷം പ്രോഗ്രാമിൻ്റെ വളരെ മനോഹരമായൊരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. താജുദ്ദീൻ സുലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ചേർന്ന് നടത്തിയ ഒരു കൂടിക്കാഴ്ച, നൗഷാദ് എം പിയുമായി നടത്തിയ കാഴ്ച പരിമിതിൻ്റെ അത്ഭുത ജീവിതം എന്ന വിഷയത്തിലുള്ള സവിശേഷമാണ് നമ്മൾ

ഒന്നും കേൾക്കുന്നില്ല, ഇടക്ക് കട്ടാകുന്നുണ്ട് എന്നുള്ള ധാരാളം മെസ്സേജുകൾ കാണാനായി. ഏതായിരുന്നാലും ഇൻഷാല്ലാ ചെറിയൊരു ടെക്നിക്കൽ എറർ സംഭവിച്ചതാണ്. നമ്മുടെ ഇന്നത്തെ പുലരിവട്ടത്തിലെ വിഷയം തന്നെ അതായിരുന്നല്ലോ, നിസ്സഹായത. മനുഷ്യൻ്റെ എത്ര തന്നെ ഉയരങ്ങളിലേക്ക് എത്തിയാലും അങ്ങനെയാണല്ലോ. ഏതായിരുന്നാലും ഇൻഷാല്ലാ അത് റെഡി ആയിട്ടുണ്ട്, ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ലാ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം. ഇൻഷാല്ലാ ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്ന് സലാം അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ആയിഷ നാദാപുരം, സുലേഖ തിരുവാലി, ഷുഹൈബ് എം വളപട്ടണം, ആയിഷ

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: നേരം വെളുക്കുന്നത് വരെ ഉറങ്ങുകയോ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു قال ذكر عند النبي صلى الله عليه وسلم رجل نام ليلة حتى أصبح قال ذاك رجل بال الشيطان في أذنيه أو قال في أذنه. പ്രിയമുള്ളവരെ, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ നമുക്ക് വായിക്കാനാകുന്ന വളരെ പ്രസിദ്ധമായ ഒരു തിരുമൊഴിയാണ് വായിച്ചത്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം. അതായത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബു അബ്ദുറഹ്മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ബിൻ ഖാഫിൽ അൽ ഹുദലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം. ഹിജറ 32 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 32 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത അനുചരന്മാരിലൊരാളാണ് അദ്ദേഹം. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധീരനായ, തൻ്റെ ആദർശം ഉറക്കെ പറയാൻ, ശത്രുക്കളുടെ മുമ്പിൽ പോലും പറയാൻ യാതൊരു മനപ്രയാസമോ അധൈര്യമോ ഇല്ലാത്ത വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമുദായത്തിലെ പണ്ഡിതൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രത്യേകം പ്രകീർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹായിയായി, സേവകനായി അദ്ദേഹം ജീവിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുക. 840 അതല്ലെങ്കിൽ 848 ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്തതായിട്ടും വന്നിട്ടുണ്ട്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സുഖിറ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ നാമ ലൈലത്തൻ ഹത്ത അസ്ബഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരാളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം നേരം വെളുക്കുന്നത് വരെ കിടന്നുറങ്ങി. അതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. അദ്ദേഹത്തെക്കുറിച്ചാണ് നബിയുടെ അടുക്കൽ പരാമർശമുണ്ടായത്. നേരം വെളുക്കുന്നത് വരെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണ് നബ്സൂലിന് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, ദാക റജുലുൻ ബാല ശൈത്താനു ഫി ഉദ്നിഹി, ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പിശാജ് മൂത്രമൊഴിച്ചിരിക്കുകയാണ്. ബാല എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചു എന്നാണ്. മൂത്രവിസർജനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാതുകളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാതിൽ. ഔ ഖാല ഫി ഉദ്നിഹി എന്നാണ്. അപ്പോൾ പ്രഭാതം വരെ നമസ്കരിക്കാൻ എണീക്കാതെ കിടന്നുറങ്ങവൻ്റെ കാതുകളിൽ പിശാജ് മൂത്രമൊഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ ഉറങ്ങുക എന്നത് ഒരു മുസ്ലിമിന് ഒരിക്കലും അനുയോജ്യമല്ല. എന്ത് തിരക്കാണെങ്കിലും, എത്ര വൈകിക്കിടന്നവനാണെങ്കിലും അവൻ പ്രഭാത നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. കിടത്തം അനിവാര്യമാണെങ്കിൽ നമസ്കരിച്ചതിന് ശേഷമാകട്ടെ എന്ന നിലക്ക് തന്നെയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിന് എണീക്കാതെ കിടന്നുറങ്ങുന്ന വ്യക്തിയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അനിന്യതയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. പിശാജ് അവനെ നിന്ദിക്കുകയാണ്, അവനെ മാനം കെടുത്തി എന്നാണ്. ശരീരത്തിൽ മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപമാനമാണ്. അതും മാത്രവുമല്ല, അത് കാതിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തഫ്സീറുകളിൽ നമുക്ക് കാണാനാകുന്ന ഒരു കാര്യം, ബൗല്, അത് മൂത്രമൊഴിക്കുക എന്നത് മലമൂത്ര വിസർജനത്തിലും വിസർജനത്തിൽ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് നിർവഹിക്കാം. മാത്രവുമല്ല, പെട്ടെന്ന് അകത്തേക്ക്, കാതുകളിൽ മൂത്രമൊഴിച്ചാൽ പെട്ടെന്ന് അകത്തേക്ക് കടക്കുന്ന രൂപത്തിലുള്ള ദ്രാവകമാണ്, ശരീരത്തെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കുന്നതാണ് എന്ന അർത്ഥത്തിലൊക്കെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നതാണ് ഒരു വിശദീകരണം. മാത്രവുമല്ല, കാതിൽ മൂത്രമൊഴിച്ചു എന്ന് പറയുമ്പോൾ കാതിനെ, ചെവിയെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. കാരണം ആദ്യത്തെ ഉണർച്ച, ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ ആദ്യം ഉണരുന്നത് അവൻ്റെ കാതുകളാണ്. ആ കാതുകൾ കേൾക്കുന്നതിനനുസരിച്ചാണ് അവൻ്റെ തലച്ചോറ് പ്രവർത്തിച്ച് അവൻ പിന്നീട് ഉണർച്ചയിലേക്ക് എത്തുന്നത്, അവൻ്റെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ കേൾവിയാണ് ഉണർച്ചയിലേക്ക് എത്തിക്കുന്ന ആദ്യഘട്ടം എന്നതുകൊണ്ടുകൂടിയാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സൂചിപ്പിച്ചത് എന്നും വിശദീകരണങ്ങളുണ്ട്. ശരിയായ മൂത്രമൊഴിക്കലുണ്ടോ അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വ്യക്തിയുടെ നിന്ദയെക്കുറിച്ച് സൂചിപ്പിച്ചതാണോ എന്നും ചർച്ചയുണ്ട്. ശരിക്കുള്ള മൂത്രമൊഴിക്കൽ തന്നെയാവാം എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായിരുന്നാലും നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് വലിയ തെറ്റാണ്. അവനെ പിശാജ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവനുണ്ടാകണം. ശരിയായ വഴിയിൽ നിന്ന് കുറേ ദൂരം അവനെ പിശാജ് കൊണ്ടുപോയി എന്നതുകൂടിയാണ് ഈ ഹദീസ് ഓർമ്മ

പിശാചനെ കരുതിയിരിക്കണമെന്ന് ചുരുക്കം. ഇവിടെ രാത്രി നമസ്കരിക്കാതെ രാവിലെ വരെ ഉറങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ സ്വലാത്തുൽ ഫജ്ർ ആണ് പ്രഭാത നമസ്കാരം, സുബ്ഹി നമസ്കാരത്തെക്കുറിച്ചാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. കാരണം അതാണല്ലോ ഫർള് നമസ്കാരം, വാജിബാത്തുകളിൽ അതിൽ വലിയ ശ്രദ്ധ വേണം. അതുകൊണ്ട് സുബ്ഹി നമസ്കരിക്കാതെ ഉറങ്ങുന്നതിനെക്കുറിച്ചാണ്

വരുമ്പോൾ നമ്മൾ പുതിയ ഒരു ശ്രോതാക്കളെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയട്ടെ, നമുക്കെല്ലാം

0: അതിൽ നമ്മളെ ഇമാൻ എന്ന് ഓർമ്മിപ്പിക്കാറ് ലാവുല. ദുഃഖം ധിക്കരില്ല ബോധനത്തെ തൊട്ട് അവർ നഷ്ട. എന്നിട്ടോ തയാള് റബ്ബിലൗല ഹർത്തനി ലാജലിങ്ക ഒരു നിമിഷത്തേക്ക് എന്നെ നീ പിന്തിപ്പിച്ചു പറയുമെന്നാണ്. ഒരു അവധി പിന്തിപ്പിച്ചു കൊടുക്കുക. മുൻപ് കഴിഞ്ഞുപോയ ആളുകൾക്ക് പോലും അള്ളാഹു അങ്ങനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന്റെ നടപടിക്രമവും കിട്ടിയ യോജന നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ വഴിതപ്പെട്ട്
1: ആശയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് തമിഴ് ഈ ഭാഷകളിലൊക്കെ നമുക്കത് ലഭ്യമാണ്. നമ്മുടെ നമുക്കത് സാധിക്കേണ്ടതും
0: നമ്മളുടെ അടുത്തൊരു സ്ലോട്ടിൽ ശിക്കാം എന്ന
1: നമുക്ക് ഇൻഷാല്ല ചിന്തയിലേക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇൻഷാല്ല വിജയികളെ കെനിക്കെല്ലാരും എന്നിട്ട് നമുക്ക് പ്രവേശിക്കാം. ഇത്രം മടങ്ങുന്ന

ഒരു സെഷനാണ്, ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇതുവരെയും സമയത്ത് ഷബീബ് ലാഹി ഒരുപാട് ആളുകൾ ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഒരു ടീം പ്രൊഡക്ഷൻ അവർ ചോദ്യങ്ങളൊക്കെ അത് ചെയ്യാറാണ് പതിവ്. ഇൻഷാ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. من يرى ما في الضمير ويسمع انت المعد. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: قبل منامي مر ببالي وحي سؤال.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
0: പീസ് റേഡിയോ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ ദൂതൻ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് മുനവർ ഫൈറൂസ്.
1: മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ് എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബിക്ക് ശേഷം ഇനിയൊരു പ്രവാചക നിയോഗമുണ്ടാവുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. മാക്കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാക്കിൻ റസൂലല്ലാഹി വഖാത്തമൻ നബിയീൻ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായത്തിലെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാകുന്നു എന്നാണ്. ഈ ആയത്തിലൂടെ വളരെ കൃത്യമായി അവിടുന്ന് അന്തിമ ദൂതനാണ് എന്ന വിഷയമാണ് നമ്മെ അറിയിക്കുന്നത്. റസൂലെ നബി എന്നുള്ള രണ്ട് സാങ്കേതിക പദങ്ങൾ, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പ്രവാചകൻ എന്ന അർത്ഥമാണ് പറയാറുള്ളത്. നബി എന്നതിനേക്കാൾ കൂടുതൽ വലിയ ദറജയാണ്, വലിയ സ്ഥാനമാണ് റസൂല് എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുമാണ് റസൂലുമാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും റിസാലത്തില്ല, അഥവാ റസൂല് എന്ന പദവിയില്ല. ഈ ആയത്തിൽ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാണ് എന്നാണ്. ഖാത്തമൽ മുർസലീൻ എന്നല്ല പറഞ്ഞത്, അങ്ങനെയായിരുന്നെങ്കിൽ റസൂലിമാരിലെ അവസാനത്തെയാളാണ്, അദ്ദേഹത്തിന് ശേഷം വീണ്ടും നബിമാർ കടന്നു വരാമെന്ന് വാദിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലും നബിമാരിലെ അവസാനത്തെയാളുമാകുന്നു എന്നാണ്, അഥവാ ഇനിയൊരു പ്രവാചക നിയോഗമുണ്ടാവുകയില്ല. ഇപ്പോൾ സ്വാഭാവികമായി ചിലരൊക്കെ ചോദിക്കും, അപ്പോൾ ഈസാ അലൈഹിസ്സലാം അന്ത്യനാളിൻ്റെ മുന്നോടിയായി കടന്നു വരില്ലേ എന്ന്. ഈസാ അലൈഹിസ്സലാം അന്ത്യനാളിൻ്റെ മുന്നോടിയായി ഈ ലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷേ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നിയോഗിതനായ പ്രവാചകനാണ്. ഇനി അദ്ദേഹം കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയായിക്കൊണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന റിസാലത്ത് വൻ നുബുവത്ത ഖദ് ഇൻഖത്അത്, പ്രവാചകത്വവും അതുപോലെ തന്നെ റിസാലത്തുമെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഫലാ റസൂല ബഅദി വലാ നബി, എനിക്ക് ശേഷം ഒരു റസൂലുമില്ല, ഒരു നബിയുമില്ല, ഒരു ദൂതനോ പ്രവാചകനോ കടന്നു വരാനില്ല. എല്ലാ നബിമാരും റസൂലുമാരല്ല, എന്നാൽ എല്ലാ റസൂലുമാരും നബിമാരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തും റിസാലത്തുമുള്ള ആളാണ്. ഇനി ഒരു നബിയോ റസൂലോ ലോകത്ത് കടന്നു വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫുദ്ദിലത്ത് അലൽ അംബിയ ഇബിസിത്തീൻ, മറ്റു പ്രവാചകന്മാരിൽ നിന്ന് എനിക്ക് 6 പ്രത്യേകതകളുണ്ട്, 6 പ്രത്യേകമായ ശ്രേഷ്ഠതകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, വഹുത്തിമ ബി അൻ നബിയൂൻ, ഞാൻ കൊണ്ടാണ്, അഥവാ എന്നെക്കൊണ്ടാണ് പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തപ്പെടുന്നത് എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തിക്കൊണ്ട് അവസാനമായിക്കൊണ്ട് കടന്നു വന്ന ആളാകുന്നു എന്ന വിഷയമാണ് അറിയിക്കുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, ലീ ഖംസത്തു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വ അഹ്മദു, ഞാൻ അഹ്മദാണ്. വ അനൽ മാഹി, ഞാൻ അൽ മാഹിയാണ്. അല്ലദി യംഹുല്ലാഹു ബി അൽ കുഫർ, ഞാൻ മുഖേനയാണ് അള്ളാഹു തആല കുഫറിനെ മായ്ച്ചു കളയുന്നത്. വ അനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. അല്ലദി യുഹ്ഷറു നാസു അലാ ഖദമി, എൻ്റെ മുമ്പിലാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വ അനൽ ആഖിബ്, ഞാൻ ഏറ്റവും അവസാനത്തെ പ്രവാചകനുമാകുന്നു എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണെന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിന് വേണ്ടി അലി റളിയല്ലാഹുവിനെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ, തുഖല്ലിഫുനി ഫിൻ നിസാഇ വസ്സുബിയാൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയത്തിൽ എന്നെ താങ്കൾ പ്രതിനിധിയാക്കുകയാണോ? നിങ്ങളൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ, നിങ്ങളൊക്കെ ഷഹീദാകാൻ വേണ്ടി പോകുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നോക്കാനുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോവുകയാണോ എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമാ തർലാ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ഹാറൂൻ അലൈഹിസ്സലാമിനുള്ള സ്ഥാനം പോലെ എന്റെ അടുക്കൽ നിനക്ക് സ്ഥാനമുണ്ടാകുന്നത് നീ ആഗ്രഹിക്കുന്നില്ലേ? ഗൈറ അന്നഹു ലാ നബിയ ബഅദി, എന്നാൽ അലി നീ അറിയണം, എനിക്ക് ശേഷം ഒരു നബി കടന്നു വരാനില്ല. മൂസ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ പോയപ്പോൾ ജനങ്ങളുടെ ഉത്തരവാദിത്തം സഹോദരനായ ഹാറൂൻ നബി ഏൽപ്പിച്ചതുപോലെ ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ നോക്കാൻ അലി താങ്കളെ ഏൽപ്പിക്കുന്നു, പക്ഷേ എനിക്ക് ശേഷം മറ്റൊരു നബി കടന്നു വരാനില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെയും എനിക്ക് മുമ്പ് നിയോഗിതരായ പ്രവാചകന്മാരുടെയും ഉപമ ഒരാളെപ്പോലെയാണ്. അയാളൊരു ഭവനം നിർമ്മിച്ചു, വളരെ മനോഹരമായൊരു വീട്. ആളുകൾ ആ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നു. ആ വീട്ടിൽ ഒരു ഇഷ്ടികയുടെ കുറവുണ്ടായിരുന്നു. വന്ന ആളുകളൊക്കെ പറഞ്ഞു, ഈ വീട്ടിനൊരു ഇഷ്ടിക കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ളതാകുമായിരുന്നു. നബി പറയാണ്, ആ ഇഷ്ടികയാണ് ഞാൻ, അഥവാ ഇനി ആ വീട്ടിലേക്കൊരു ഇഷ്ടികയുടെ ആവശ്യമില്ല. അവസാനത്തെ ഇഷ്ടിക പോലെ പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തിക്കൊണ്ട് അവസാനമായി കടന്നു വന്നയാളാണ് ഞാനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കള്ളപ്രവാചകന്മാരായി പലരും കടന്നു വരുമെന്ന താക്കീത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നുണ്ട്. അവിടുത്തെ കാലത്തും കാലശേഷവുമൊക്കെ പല പേരുകളിൽ പലയാളുകളും അവർ നുബുവത്ത് വാദിച്ച് ഞങ്ങളും നബിമാർ തന്നെയാണ് എന്ന രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവരെയൊക്കെ തിരിച്ചറിയണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു നബി വരേണ്ട ആവശ്യമില്ല, അഥവാ ഒരു നബിയെ നിയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും മുഴുവൻ ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, നബിയെ ലോകത്തിന് മുഴുവനുമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അലയോ ജനങ്ങളെ, ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, അവരോടൊപ്പം, അഥവാ അറബികളോടൊപ്പം, ആ മക്കാരോടൊപ്പം ഇനിയും വന്നു ചേരാത്ത ആൾക്കാരിലേക്ക് കൂടിയുള്ള നബിയാകുന്നു എന്നാണ്. അഥവാ മുഹമ്മദ് നബി ഒരിക്കലും മക്കയിലേക്കോ മദീനയിലേക്കോ ഹിജാസിലേക്കോ ആ നാട്ടിലേക്കോ മാത്രമുള്ള പ്രവാചകനല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല, മുസ്ലിങ്ങളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല, മറിച്ച് ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല നിയോഗിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഓ നബിയെ, താങ്കളെ ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. 21-ാം അധ്യായത്തിലെ 107-ാമത്തായത്താണ്. ചുരുക്കത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരു നബിയെ അള്ളാഹു നിയോഗിക്കുകയില്ല. അവിടുന്ന് അന്ത്യപ്രവാചകനാണ്, ഇനിയൊരു നബി വരേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് മാതൃകയായി അള്ളാഹു നിയോഗിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ വർജിക്കുകയും അവിടുത്തെ ചര്യ അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി അറിയുവാൻ അവിടുത്തെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അല ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ ദൂതൻ. ക്ലാസ് എടുത്തത് മുനവ്വർ ഫൈറൂസ്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, കേട്ടാലും കേട്ടാലും മതിവരാത്ത ചരിത്രമാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി മാത്രമല്ല, കുടുംബപരമ്പരയെക്കുറിച്ചുള്ള അതല്ലെങ്കിൽ സാമൂഹികമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് കേട്ടാൽ മടുപ്പുളവാക്കാത്ത രൂപത്തിലുള്ള ചരിത്രങ്ങളാണ്. നബിയുടെ കുടുംബപരമ്പരയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പോകുന്നത്.
1: പലരും ചരിത്രത്തിൻ്റെ താളുകളിൽ നോക്കിയാൽ അറിയാം, നബിയുടെ ചരിത്രം പഠിച്ചവരൊക്കെ കൂടുതൽ പ്രവാചകനിലേക്ക് അടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാ നബി ചരിത്രം ശ്രോതാക്കളിലേക്ക് എത്തിക്കാനായ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇൻഷാല്ലാ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് മുനീർ ഷറഫിയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട വിശാലമായ ചില എപ്പിസോഡുകളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ തുടക്കം കുറിക്കുന്നത്. കാര്യങ്ങളെ കൃത്യമായി കേൾക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ പറ്റിയ, ചേർത്തു വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിഷയവും വ്യക്തിയുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തോളം വലിയ ഭംഗിയുള്ള മഹത്തായ ചരിത്രം വേറെയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ആ ഹബീബായ പ്രവാചകനെ യഥാവിധം മനസ്സിലാക്കൽ വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുള്ള കാര്യം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധം മനസ്സിലാക്കൽ നമ്മുടെ വലിയ ബാധ്യതകളിൽപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നാം ആദ്യം അറിയേണ്ടത് അവിടുത്തെ നസബയെ സംബന്ധിച്ചുകൊണ്ടാണ്, കുടുംബ പരമ്പര. അല്ലാഹു നമ്മുടെ പ്രവാചകനെ ഏറ്റവും നല്ല കുടുംബ പരമ്പരയിൽ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അല്ലാഹുവിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടൊരു കാര്യമാണ്. സുന്നത്തുല്ലാഹി ഫിൽ ലദീന ഖലൌ മിൻ ഖബ്ൽ വലം തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ ചര്യ ചിലത് ഈ ഭൂമിക്ക് ഉപരിയിലുണ്ട് എന്നുള്ളതാണ്. ആ ചര്യയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഈ ചര്യ മുൻഗാമികളിൽ അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അതിൽപ്പെട്ട ഒരു ചര്യയാണ് ഇഖ്തിയാറിൻ്റെയും ഇസ്തിഫാഹിൻ്റെയും ചര്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ, നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നതെന്തോ അതിനെ സൃഷ്ടിക്കുന്നവനാണ്, അവൻ ഉദ്ദേശിക്കുന്നതെന്തോ അതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തിരഞ്ഞെടുത്ത വിഭാഗമാണ് അമ്പിയാക്കന്മാർ. 124,000 നബിമാരെ മനുഷ്യകുലത്തിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ്. അതിൽ നിന്നും 314 മുർസലീങ്ങളെ പ്രത്യേകം അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 314 മുർസലീങ്ങളിൽ നിന്നും അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ഉലുൽ അസ്മ എന്ന സ്ഥാനമുള്ള 5 മുർസലീങ്ങളെ പ്രത്യേകം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അവരിൽ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് ആ പ്രവാചകന്മാർ. ഈ മുർസലീങ്ങളിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയായി, അഫ്ളലുൽ ബഷറായി അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് അള്ളാഹുവിൻ്റെ ചര്യകളിൽപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ടൊരു കാര്യമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഈ മഹാനായ പ്രവാചകനെ അള്ളാഹു തിരഞ്ഞെടുത്തതും ഏറ്റവും നല്ല ഒരു കുടുംബ പരമ്പരയിലൂടെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാസില ഇബ്നു അസ്ത റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ അസ്തഫ കിനാന മിൻ വലദ് ഇസ്മാഈൽ വസ്തഫ ഖുറൈശൻ മിൻ കിനാന വസ്തഫ ബനീ ഹാഷിം മിൻ ഖുറൈശ് വസ്തഫ മിൻ ബനീ ഹാഷിം ഫ അന സയ്യിദു വലദ് ആദം വല ഫഖർ വ അവ്വലു മൻ തൻശഖു അൻഹുൽ അർള് വ അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്കിത് കാണുവാൻ കഴിയും. കിനാന ഗോത്രത്തിൽ നിന്ന് ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ നിന്ന് കിനാന ഗോത്രത്തെ അള്ളാഹു കൊണ്ടുവന്നു. ആ കിനാന ഗോത്രത്തിൽ നിന്ന് ഖുറൈശികളെ അള്ളാഹു തെരഞ്ഞെടുത്തു. ഖുറൈശികളിൽ നിന്ന് അല്ലാഹു ഹാഷിം കുടുംബത്തെ കൊണ്ടുവന്നു. ആ ഹാഷിം കുടുംബത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത് എന്നുള്ളതാണ്. അപ്പം അവിടുത്തെ പരമ്പര തന്നെ ശ്രദ്ധേയവും പരിശുദ്ധവുമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. നബിയെ ഹാഷിം എന്നാണ് പറയാറുള്ളത്. സ്വലാത്തുൻ സലാമുൻ വമാ സർമദ അല സയ്യിദിൽ ഹാഷിമിയിൽ കരീം എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദാണ്, അവിടുന്ന് ഹാഷിമുമാണ് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാം. അത് ബനു ഹാഷിമിലേക്കുള്ള നിസ്ബയായിട്ടാണ് പറയപ്പെടുന്നത്. ചരിത്രത്തിൽ അറബികളുടെ ചരിത്രം വായിക്കുമ്പോൾ അവരെ മൂന്നായി വിഭജിക്കപ്പെട്ടതായി നമുക്ക് കാണാം. അതിലൊന്നാമത്തെ വിഭാഗം അറബുൻ ബാഇദ എന്നാണ്, രണ്ടാമത്തെ വിഭാഗം അറബുൻ ആരിബ, മൂന്നാമത്തെ വിഭാഗം അറബുൻ മുസ്തഗരിബ എന്നാണ്. അറബുൻ ബാഇദ എന്നാൽ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നാമാവശേഷമായിപ്പോയ അറബികളാണ്. ജുറുഹൂമിനെ പോലെയുള്ള, സമൂദിനെ പോലെയുള്ള, ആദിനെ പോലെയുള്ള ഗോത്രങ്ങളിൽ ഈ ചരിത്രം നമുക്ക് കാണാം. അറബുൻ ആരിബ എന്ന് പറഞ്ഞാൽ അവർ യഅറുബുബിനു ഖഹ്താൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്താന പരമ്പരയിലുള്ളവരാണ്. ഇവർ ഒറിജിനൽ അറബികളാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്കാണ് ഖഹ്താനികൾ എന്ന് പറയപ്പെടുക. അഹ്ലുൽ ജുനൂബ് എന്നും ഇവർക്ക് മറ്റൊരു പേര് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അറബുൻ മുസ്തഗരിബ എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ അറബികളല്ല, എന്നാൽ വഴിയെ അറബ് ഭാഷയും അറബിയത്തും സ്വീകരിച്ച ആളുകളാണ് അറബുൻ മുസ്തഗരിബയുടെ ആളുകൾ. ഇവർക്ക് പറയുന്ന പേരാണ് അദ്നാനികൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറബുൻ മുസ്തഗരിബയിൽപ്പെട്ട പ്രവാചകനാണ്. ഇബ്രാഹിം നബി അറബിയല്ല, അദ്ദേഹം അറൂബ സ്വീകരിച്ച അറബിയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവിടുത്തെ ശ്രദ്ധേയനായ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഈ അറബുൻ മുസ്തഗരിബ എന്ന് പറയുന്ന അദ്നാനികളിൽപ്പെട്ട വ്യക്തികളായിട്ടാണ് എണ്ണപ്പെടുന്നത്. ഈ അറബികൾ അവരുടെ പിതൃത്വം ചേർക്കുന്നത് ഇസ്മായിൽ നബിയിലേക്കാണ്. ഇസ്മായിൽ നബിയുടെ ഭാര്യ ജുറുഹും ഗോത്രക്കാരിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജുറുഹും ഗോത്രക്കാർ ഖഹ്താനികളാണ്. ഇവരാകട്ടെ അറബുൻ ആരിബ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ഒന്നിൽപ്പെട്ട ആളാണ്. ഒറിജിനൽ അറബിയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ എന്നർത്ഥം. ഈ പറയപ്പെട്ട സന്താന പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂജാതനാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര പരിശോധിച്ച് നോക്കുമ്പോൾ അവിടുന്ന് അദ്നാനിയാണ്, ഖഹ്താനിയയുമായും നബിക്ക് ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവിടുത്തെ പരമ്പരയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഉണർത്തിയത്. ഇൻഷാല്ലാ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. കൂടുതൽ പ്രവാചകനെ അറിയുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. മാഷാ അല്ലാഹ്, വളരെ സുന്ദരമായ രൂപത്തിൽ നബിയുടെ കുടുംബ പരമ്പരയെ കുറിച്ചുള്ള ഒരു ലഘു ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നബി ചരിത്രം പ്രോഗ്രാമിൽ നമ്മോട് സംസാരിച്ചത് മുനീർ ഷറഫിയാണ്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് തുടർന്നും നമുക്ക് കേൾക്കേണ്ടതുണ്ട്.

0: വൈബ്സിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സിൽ ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ്. മുനവർ ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നബി ജീവിതത്തിലെ കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങൾ എന്ന വിഷയം കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന

യർഹമുക്കും മൻ ഫിസ്സമാ എന്നാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവനായ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്നുള്ളതാണ്. കാരുണ്യം കാണിക്കാത്തവർക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഹമ്മദ് നബിയെ, താങ്കളെ നാം ലോകത്തിന് കാരുണ്യമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ്. എല്ലാവരോടും കാരുണ്യം കാണിച്ചു. നബി പറയുന്നുണ്ട്, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. എല്ലാ രംഗത്തും നമുക്കത് കാണാൻ കഴിയും. അവിടുത്തെ കാരുണ്യമെന്ന് പറയുന്നത് കേവലം നിങ്ങൾ ജനങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് പറയുകയല്ല, നിങ്ങൾ ഈ ലോകത്തുള്ള ജന്തുക്കളോട് കാരുണ്യം കാണിക്കൂ ജനങ്ങളെ എന്ന് പ്രസംഗിക്കുകയല്ല. അതിലുപരി ജീവിതം കൊണ്ട് വളരെ കൃത്യമായി ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരമെന്ന് പറയുന്നത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവർ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിസ്കരിക്കുക എന്നുള്ളതാണ്. സുദീർഘമായി നിസ്കരിക്കാൻ അവിടുന്ന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള പള്ളിയിൽ വെച്ചുള്ളൊരു ജമാഅത്ത് നമസ്കാര സന്ദർഭത്തിൽ നബി പറയും, ഇന്നീല അദ്ഖുലു ഫിസ്സലാ വ അന ഉരീദു ഇതാലതിഹ, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. വ അന ഉരീദു ഇതാലതഹ, ആ നിസ്കാരം സുദീർഘമായി നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു. ഫഅസ്മ ഉബുക്കാ സബിയ്, അങ്ങനെ ഞാനൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ഇമാമ നിൽക്കുകയാണ്. ആ സമയത്താണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം അവിടെ ചുരുക്കുകയാണ്. എന്താ കാരണമെന്നറിയുമോ? ഈ കുട്ടിയുടെ കരച്ചിൽ കുട്ടിയുടെ ഉമ്മാക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഒരു കുട്ടി കരയുമ്പോൾ നമസ്കാരത്തിൻ്റെ ദൈർഘ്യം പോലും കുറച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളെന്തിനാണ് കരയുന്ന കുട്ടിയുമായി പള്ളിയിലേക്ക് വരുന്നത് എന്നവരോട് ചോദിച്ചിട്ടില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്കിയുള്ളവർക്ക് ശല്യമല്ലേ എന്ന് ചോദിച്ചിട്ടില്ല. കുട്ടികളെ പരിഗണിച്ചു, കുട്ടികളുടെ മാതാവിനെയും പരിഗണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സുജൂദിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടുന്ന് ഉയരുന്നത് കാണുന്നില്ല. സുജൂദിൽ കിടന്ന് കുറേ നേരമായിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഉയരാത്തത് കണ്ടപ്പോൾ ഒരു സഹാബി നബിക്ക് വല്ലതും പറ്റിയോ എന്ന് ഭയന്നുകൊണ്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നബിയുടെ പുറത്ത് തൻ്റെ പൗത്രൻ കയറി കളിക്കുന്ന കാഴ്ച അവിടുന്ന് കാണാൻ കഴിഞ്ഞു. കുട്ടിയുടെ ആവശ്യം കഴിയുന്നത് വരെ, കുട്ടിയുടെ ആ കളി കഴിയുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെയിറ്റ് ചെയ്തു എന്നുള്ളത് അവിടുത്തെ കാരണത്തിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മകൾ ഫാത്തിമയുടെയും മകനാണ് ഹസൻ ഇബ്നു അലി എന്ന് പറയുന്നത്. ആ കുട്ടിയെ ചുംബിച്ചപ്പോൾ അവിടെ അൽ അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അഖ്റ പറഞ്ഞു, ഇന്നലി അഷ്റത മിനൽ വലദി, എനിക്ക് 10 മക്കളുണ്ട്. ഏയ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല.

0: ഫനലറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, കാരുണ്യം കാണിക്കാത്തവർക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല. കണ്ടോ, കുട്ടികളോട് വരും കാരുണ്യം കാണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഇഷ്ടമായിരുന്നു. നബിയുടെ പുറത്ത് കയറിയവർ കളിക്കും, കുട്ടികളുടെ കൂടെ ഒട്ടകമായിക്കൊണ്ട് കളിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് സമ്മാനങ്ങൾ നൽകും. അപ്പം അങ്ങനെ കാരുണ്യം കാണിച്ചാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. മൃഗത്തിൻ്റെ കയറൊന്ന് ആഞ്ഞു വലിച്ചപ്പോൾ ആ ഒട്ടകത്തിന് വേദനിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒട്ടകത്തിന് വെള്ളം കൊടുക്കാത്ത കാരണത്താൽ ഒട്ടകം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കരഞ്ഞ് പരാതി പറഞ്ഞതായി സ്വഹീഹായ വിശ്വാസയോഗ്യമായ നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഉടമസ്ഥനോട് അതിന് വല്ലതും കൊടുക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നുണ്ട്. കഴുതയുടെ ശരീരത്തിൽ ഇരുമ്പുരുക്കി സീല് വെച്ച വ്യക്തിയെ അള്ള ശപിക്കട്ടെ എന്ന രൂപത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്. ഒരു കഴുതയെ കണ്ടപ്പോൾ ആ കഴുതയുടെ ശരീരത്തിൽ സീല് വെച്ച അടയാളം നബി കണ്ടു. അഥവാ സാധാരണ രൂപത്തിലുള്ള സീലല്ല, ഇരുമ്പ് ചൂടാക്കി ആ കഴുതയെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സീലാണ്. അങ്ങനെ ചെയ്ത വ്യക്തിയെ അള്ള ശപിക്കട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നായക്ക് വെള്ളം കൊടുത്ത വ്യക്തിക്ക് സ്വർഗമുണ്ട് എന്നാണ് പ്രവാചകനെ പഠിപ്പിച്ചത്. അല്ലെ, ഒരു മനുഷ്യനിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുകയാണ്, ദാഹിച്ചവശനായി അദ്ദേഹം ഒരു പൊട്ടക്കിണർ കണ്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് അയാൾ കയറിയപ്പോഴാണ് ദാഹത്തിൻ്റെയും വിഷപ്പിൻ്റെയും കാഠിന്യത്താൽ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ അയാൾ കാണുന്നത്. അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് തൻ്റെ വായ കൊണ്ടത് കടിച്ചുപിടിച്ച് പ്രയാസപ്പെട്ട് കരയിലേക്ക് കയറി ആ നായക്ക് വെള്ളം കൊടുത്തത് അള്ളാഹു നന്ദിയോടുകൂടി സ്വീകരിക്കുന്നു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പലപ്പോഴും പല വിമർശകരും നായയെ ഇസ്ലാമിന് ഇഷ്ടമല്ല, നായയോട് മുസ്ലിങ്ങൾ കാരുണ്യം കാണിക്കാറില്ല എന്ന രൂപത്തിലാണ് പറയാറുള്ളത്. ഉപദ്രവകാരികളായ നായകളെ കൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അത് നായയെ മാത്രമല്ല, ആ രൂപത്തിലുള്ള ഉപദ്രവകാരികളായ ജീവജാലങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഇസ്ലാം അനുവദിക്കാറുണ്ട് എന്നതുള്ളൊരു സത്യമാണ്. കാരണം മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. മനുഷ്യന് ഇത്തരം ജീവജാലങ്ങൾ ഉപദ്രവകരമാകുമെങ്കിൽ അവിടെ അവയെ വധിക്കാൻ, ആ വധിക്കൽ പോലും അവയെ പ്രയാസപ്പെടുത്തി അംഗവിച്ഛേദം നടത്തിയിട്ടുള്ള പെട്ടെന്ന് അവരുടെ ജീവൻ നശിക്കുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും ഒരിക്കലും കാരുണ്യത്തിനെതിരുമല്ല. അപ്പോൾ പലപ്പോഴും ഈ വിഷയമൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയും, അങ്ങനെയാണെങ്കിൽ ഈ പെരുന്നാൾക്കും മറ്റും മുസ്ലിങ്ങൾ ബലിയെറുക്കുന്നില്ലേ, അതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ജീവജാലങ്ങളെ അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. നമ്മുടെ പല്ലിൻ്റെ ആകൃതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, സസ്യവും മാംസവും ഒക്കെ കഴിക്കാനുള്ള രൂപത്തിലാണ് അള്ളാഹു താല നമ്മെ സംവിധാനിച്ചിട്ടുള്ളത്. ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറയും, നമുക്ക് പല ആരോഗ്യകരമായ കാര്യങ്ങളും ലഭിക്കുന്നത് മാംസാഹാരത്തിൽ നിന്നാണ് എന്നുള്ളതാണ്, സസ്യം മാത്രം കഴിക്കുക എന്നുള്ളതല്ല. ഒരാൾക്ക് വേണമെങ്കിൽ സസ്യം മാത്രം കഴിക്കാം, എന്നാൽ മാംസവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അറവ് നടത്തുന്ന സന്ദർഭത്തിൽ പോലും ആ ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലൊരാൾ ആടിനെ അറക്കാൻ വേണ്ടി ഒരുങ്ങുകയും ആടിനെ കിടത്തുകയും എന്നിട്ട് കത്തി മൂർച്ച കൂട്ടുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിനക്കാദ്യമേ കത്തിയൊക്കെ മൂർച്ച കൂട്ടി വെച്ചുണ്ടായിരുന്നോ, എന്നിട്ട് മതിയായിരുന്നില്ല ഈ കാര്യത്തിന് ഒരുങ്ങൽ എന്നുള്ളതാണ്. അറവിൻ്റെ മര്യാദയായി പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. മറ്റു മൃഗങ്ങളെ കാണിച്ചുകൊണ്ടൊരു മൃഗത്തെ അറക്കരുത് എന്ന് കാണാം. ഏറ്റവും മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കണം, പലതവണയായി കൊല്ലുക എന്നുള്ളതല്ല, പെട്ടെന്ന് ജീവൻ നശിപ്പിക്കുന്ന രൂപത്തിൽ കൊല്ലുക എന്നുള്ളതാണ്. അവിടെയും ഇഹ്സാനുണ്ട്, നന്മയുണ്ട് എന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും ഒരു കൊലപാതകമോ അക്രമമോ അല്ല. പലപ്പോഴും അറവിനെ പറ്റിയൊക്കെ കൊലപാതകം പോലെയുള്ള ആൾക്കാർ പലരും വരുത്തി തീർക്കാറുള്ളത്, യഥാർത്ഥത്തിൽ അവർ മനുഷ്യന്മാരെ പോലെയുള്ള ജീവജാലങ്ങളല്ല. മൃഗം മൃഗമാണ്, മനുഷ്യൻ മനുഷ്യനാണ്. മൃഗത്തെ മനുഷ്യനെപ്പോലെ കാണുമ്പോഴാണ് ഈ അറവൊക്കെ വലിയ തിന്മയായി തോന്നുന്നത് എന്ന് കൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. പല വേദങ്ങളിലും പല മഹാന്മാരും കഴിച്ചിരുന്ന ഭക്ഷണത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഹൈന്ദവ വേദങ്ങളടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അവരിൽ പലരും മാംസാഹാരം കഴിച്ചവരാണ്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ആ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ പോലും കൃത്യമായ കാരുണ്യം കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, രണ്ട് സ്വഹാബിമാരൊരിക്കൽ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. നമ്മൾ കാറൊക്കെ നിർത്തിയിട്ട് കാറിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത് പോലെ ഒട്ടകമെന്ന വാഹനത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പം നബി പറഞ്ഞു അവരോട്, ഇർകബൂഹ സാലിമ വദഊഹ സാലിമ, സുരക്ഷിതമായി നിങ്ങൾ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്തോളൂ. യാത്ര കഴിഞ്ഞാൽ സുരക്ഷിതമായി നിങ്ങൾ അതിനെ വിട്ടേക്കുകയും ചെയ്യുക. വലാ തത്തഖിദൂഹ കറാസിയ, ഒരു കസാരകളെ പോലെ നിങ്ങൾ അതിനെ ആക്കരുത്. ഒരു സീറ്റ് പോലെ, കസേര പോലെ നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലമല്ല അത്. യാത്ര ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഉപയോഗിക്കുക. യാത്ര കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആക്കുക. എന്നാൽ അതിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും കാരുണ്യം കാണിച്ചയാളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിച്ചു. പൂച്ചയെ കെട്ടിയിട്ട ഒരു സ്ത്രീക്ക് നരകമുണ്ട് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പൂച്ചയെ അവൾ അനുവദിച്ചില്ല. അതുപോലെ തന്നെ അവൾ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുകയും ചെയ്തില്ല. അങ്ങനെ അതിനെ കെട്ടിയിട്ടു. ആ കാരണത്താൽ അവർക്ക് നരകമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പ്രവാചക അധ്യാപനങ്ങളിൽ കാരുണ്യം മാത്രമാണ് നമ്മൾ ദർശിക്കുന്നത്. കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കൃത്യമായി പഠിക്കുക. അല്ലാഹു സത്യം മനസ്സിലാക്കാൻ, കാര്യങ്ങൾ വകതിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ അല്ലാ, വളരെ ഹൃദ്യമായ ഒരു പ്രഭാഷണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ഇൻസൈറ്റ് പ്രോഗ്രാമിലാണ് നമ്മളുണ്ടായിരുന്നത്. ബഹുമാന്യനായ മുനവ്വർ ഫൈറൂസ് നടത്തിയ സംസാരം നബിജീവിതത്തിലെ കാരുണ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ എന്ന തലക്കെട്ടിനെ കുറിച്ചായിരുന്നു. ഇൻഷാ അല്ലാ, വളരെ ഗംഭീരമായ പ്രവാചക കാരുണ്യത്തെക്കുറിച്ച് വിശദമാക്കുന്ന പല കാര്യങ്ങളും നമുക്കതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ,
2: ഗൗരവകേറിയ ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു ഗാനമാണ്. കപ്പലോ വിമാനമോ എന്ന ഈരടികളുമായി നമ്മോടൊപ്പം ചേരുന്നു ഹാഷിം വാണിയമ്പലം, സ്വരം കാതൂർക്കാം.

0: മഷാല്ലാ, വളരെ ഹൃദ്യമായ കപ്പലോ വിമാനമോ എന്ന് തുടങ്ങുന്ന വരികൾ അല്ലേ. നമ്മളൊക്കെ പണ്ട് കാലത്ത് തന്നെ പാടിപ്പതിഞ്ഞ ഒരു ഗാനം കൂടിയാണത്. കപ്പലോ വിമാനമോ എന്ന് പറഞ്ഞ് ആ ഹജ്ജിനെ ഓർമ്മിപ്പിക്കുന്ന വരികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വളരെ മനോഹരമായ വരികളാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: കഅബ കാണാൻ കൊതിയുള്ളവർക്ക് ഹൃദയത്തിൽ പ്രതീക്ഷയും ആവേശവും താല്പര്യവും പ്രാർത്ഥനയും ഉളവാക്കുന്ന വരികളാണ്.
0: അതെ. അപ്പോൾ ഇതേപോലെയുള്ള സ്വരങ്ങൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ഗാനങ്ങൾ ഈണം യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഹാഷിം വാണിയമ്പലത്തിൻ്റെ ശബ്ദമാധുരിയാണ് നമ്മൾ ഇതുവരെ ആസ്വദിച്ചത്.
1: നമ്മൾ എത്തി നിൽക്കുന്നത് ആരോഗ്യ വിചാരത്തിലാണ്. ആരോഗ്യ വിചാരത്തിൽ അർബുദത്തിലെ ഒരു ഇനമായ സ്തനാർബുദത്തെ സംബന്ധിച്ചാണ് ഡോക്ടർ ഉസ്മാൻ കുട്ടിയും ഡോക്ടർ അബ്ദുൽ മാലിക്കും ചർച്ച ചെയ്യുന്നത്. കാതൂർക്കം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യചാരം എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ രോഗ വിദഗ്ധനും ഏറെ വർഷങ്ങളായി രോഗചികിത്സയിലും അതുപോലെ തന്നെ ബോധവൽക്കരണ രംഗത്തും നിറസാന്നിധ്യമായ ഡോക്ടർ എ എം ഉസ്മാൻകുട്ടി. പ്രിയ ഡോക്ടറെ, ആരോഗ്യചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് നമുക്കതിൻ്റെ തുറച്ചിലേക്ക് വരുമ്പോൾ പ്രധാനമായും സ്തനാർബുദത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ സ്തനാർബുദത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് ഏകദേശം ഒരു കണക്ക് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ സ്തനാർബുദം സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണല്ലോ ഈ ക്യാൻസറാണല്ലോ സ്തനാർബുദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് കാണുന്നത്? മുൻ വർഷങ്ങളിലൊന്നും നമ്മൾ ഇത്രയധികം കേട്ടിട്ടില്ല. ഇന്ന് വളരെ വ്യാപകമായ രീതിയിൽ അത് ഉണ്ടാകുന്നുണ്ട്. അത് രോഗത്തിന് എണ്ണം കൂടിയതാണോ അതല്ല കൂടുതൽ ഡിറ്റക്ഷൻ്റെ റേറ്റ് കൂടിയതാണോ, എന്താണ് ഇതിൻ്റെ കാരണം?
3: സ്തനാർബുദം എല്ലാ അർബുദങ്ങളും എണ്ണത്തിൽ വർദ്ധിച്ച മാതിരി സ്തനാർബുദത്തിൻ്റെ കാര്യത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. നമ്മുടെ ശൈലിയിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ടായ വ്യതിയാനങ്ങളും ആണ് അർബുദങ്ങൾ വർദ്ധിപ്പിച്ചത്.
2: ഓക്കെ, ഏകദേശം ഇതിനെക്കുറിച്ചുള്ളൊരു കണക്കുകൾ ലഭ്യമാണോ, എത്രമാത്രം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള?
3: ലോകത്ത് 1.5 കോടി ആളുകൾക്ക് ഒരു വർഷം 2016 1.5 കോടി ആളുകൾക്കാണ് ക്യാൻസർ ബാധിച്ചത്.
2: സ്തനാർബുദം
3: അല്ല, ടോട്ടൽ
2: ടോട്ടൽ ക്യാൻസർ. ഓക്കെ.
3: സ്തനാർബുദമാകട്ടെ 15 ലക്ഷം ആളുകൾക്ക് ബാധിച്ചു. അതായത് ലോകത്തെ ക്യാൻസറിൻ്റെ എണ്ണത്തിൽ ലങ് ക്യാൻസർ കഴിഞ്ഞ 2nd സ്ഥാനം, അതായത് 10% സ്തനാർബുദമാണ്. മറ്റു ക്യാൻസറുകളും എണ്ണം കൂടിയ രീതിയിൽ ഇതിലും എണ്ണം കൂടിയിട്ടുണ്ട്.
2: ഓക്കെ, ഇതിൻ്റെ ഇത്രയും എണ്ണം കൂടാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ?
3: കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. എല്ലാ ക്യാൻസറുകളും ജീവിതശൈലി പോലെ മറ്റ് ചില ഘടകങ്ങളുമുണ്ട്. എന്നാൽ വ്യക്തിയിൽ വന്ന മാറ്റങ്ങളാണ് സ്തനാർബുദത്തിൻ്റെ പ്രധാന കാരണം.
2: അതൊന്നുകൂടി വിശദീകരിക്കാൻ പറ.
3: അതായത്
2: മാറ്റങ്ങളെന്ന്
3: നമുക്ക് ഈ ക്യാൻസറിന് പ്രധാന കാരണക്കാരന് കൊഴുപ്പാണ്. കൊഴുപ്പ് നമ്മളെ ശരീരത്തിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കയറിയതാണ് 1ാമത്തെ കാരണം. 2ാമത്തെ കാരണം കൃത്യമായ വ്യായാമമില്ലാത്തത് കൊണ്ട് ശരീരത്തിൽ ചെലവാക്കേണ്ട ഹോർമോണുകൾ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതാണ് 2ാമത്തെ കാരണം. 3ാമത്തേത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതാണ്. പണ്ടുകാലത്തൊക്കെ സമൂഹത്തിൽ ഭാരം കൂടിയ ആളുകൾ പുരുഷന്മാരായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മറിച്ചാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ പുരുഷന്മാരെക്കാളും ഭാരം കൂടിയ സ്ത്രീകൾ ധാരാളമുണ്ട്. ഭാരക്കൂടുതൽ, ഈ ഭാരം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ അടിഞ്ഞുകൂടും. അതുപോലെ നേരത്തെ കുട്ടികളുണ്ടാകുന്ന ഒരു ശീലമായിരുന്നു നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നത്. 18 വയസ്സിന് അല്ലെങ്കിൽ 19 വയസ്സിൽ നമ്മുടെ സ്ത്രീകൾ പ്രസവിക്കുമായിരുന്നു. എന്നാലത് ഇന്ന് 20, 25, 30 വരെ എത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം ഈ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾ പ്രസവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ തൊഴിലില്ലാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ 2, 3, 4 വർഷങ്ങളിൽ മുലയൂട്ടുമായിരുന്നു. മുലയൂട്ടുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞത് പ്രസവത്തിന് ശേഷം 2 വർഷക്കാല ഹോർമോണുകൾ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹോർമോൺ നമ്മുടെ തിരക്ക് കാരണം മുലപ്പാലായി മാറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടായ പാല് കുടിച്ചു തീരാത്തത് കൊണ്ട് ഉപയോഗിക്കപ്പെടാതെ ശരീരത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഹോർമോൺ ഗുളികകളുടെ അതിപ്രസരണം, അതായത് കൂടിയ ഉപയോഗം. ഈ ഹോർമോണുകൾ ഈസ്ട്രജനാണ്. ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ സെല്ലുകളിൽ വളർച്ചയുണ്ടാക്കുകയാണ്, ഡി എൻ എയുടെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാക്കുകയാണ്. ഈ ഹോർമോണുകൾ ശരീരത്തിൽ അടിഞ്ഞ് കൂടുകയാണ്. ഇത് കാരണത്താലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥം. അപ്പം കേരളത്തിൽ കഴിഞ്ഞ വർഷം 2016 65,000 ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചു. ഇവിടെ 7,000 ബ്രസ്റ്റ് ക്യാൻസറുകളാണ്. ലോകത്ത് 10% ഇവിടെ ഒരു 10.25%. ഇന്ന് മലപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 1050 പേർക്ക് ക്യാൻസർ പിടിപെട്ടു. ഇവിടെ 9,100 പേർക്കാണ് 2016 ക്യാൻസർ മലപ്പുറം ജില്ലയിൽ ബാധിച്ചത്. അതിൽ 1050 ബ്രസ്റ്റ് ക്യാൻസർ, അതായത് 11% കൂടുകയാണ്. ഇതിനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം മാത്രമാണ്.
2: മുൻകഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. ആ കുട്ടികൾ തന്നെ നേരത്തെ പ്രസവിക്കുമായിരുന്നു, കൂടുതൽ കാലം മുലയൂട്ടുമായിരുന്നു, പിന്നെ വീട്ടിലെ പണികളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ കുറവ് കാരണം പലപ്പോഴും പോഷകാഹാര കുറവാണ് അന്നത്തെ തലമുറയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, അതിനെ വൈകി ആണ് കല്യാണം കഴിക്കുന്നത്, വൈകിയാണ് പ്രസവിക്കുന്നത്, ജോലി തിരക്കുകൾക്കിടയിൽ മുലയൂട്ടാൻ സമയം കിട്ടുന്നില്ല, അതുപോലെ തന്നെ വ്യായാമമില്ല, ഭക്ഷണം കൂടുതലാണ്, കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതലാണ്, എല്ലാ വർക്കുകളും ചെയ്യാൻ ഇന്ന് മെഷീനറിയാണ്. അപ്പം ഈ രീതിയിലുള്ള ജീവിതശൈലിയിലും മൊത്തത്തിൽ വന്ന ജീവിത സാഹചര്യങ്ങളിലും വന്ന മാറ്റം തന്നെയാണ് ക്യാൻസറിൻ്റെ എണ്ണ കൂടുതൽ എന്ന് തന്നെയാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വ്യാപകമായ ഒരു അവസ്ഥ നിലനിൽക്ക്, ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ട ഒരു അസുഖമല്ല. യഥാർത്ഥത്തിൽ അത് നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായി മാറ്റാവുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് സ്തനാർബുദം എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സ്വാഭാവികമായിട്ടും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏത് അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അത് എങ്ങനെ വരാതെ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ അപകടമല്ലാത്ത രീതിയിൽ നമുക്കതിനെ തരണം ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ഊന്നൽ നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് എങ്ങനെ നേരത്തെ കണ്ടെത്താം, അത് എപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിക്കേണ്ടതുണ്ടോ, അത് ഇവർക്ക് തന്നെ സ്വയം കണ്ടെത്തേണ്ടതുണ്ടോ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്.
3: നമുക്ക് ലക്ഷണങ്ങൾ ഈ സ്തനാർബുദത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ കണ്ടെത്താനും പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കുവാനും സാധിക്കും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഈ രോഗത്തിലെ 90% ആദ്യ സ്റ്റേജിലാണ് കണ്ടെത്തുന്നത്. അതേസമയത്ത് നിർഭാഗ്യമെന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിലത് വെറും 35%. മലപ്പുറത്ത് വരുമ്പോൾ ആദ്യ സ്റ്റേജിൽ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ മലബാറിൽ ആദ്യ സ്റ്റേജിൽ കണ്ടെത്തുന്നത് 30%. ഈ കണ്ടെത്താൻ വൈകുന്നതിൻ്റെ കാരണം ഒന്നാമത്തേത് നമ്മുടെ അതിൻ്റെ ലക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ബോധക്കുറവ്, അല്ലെങ്കിൽ ലക്ഷണം കണ്ടെത്തിയാൽ അത് തൻ്റെ ഏറ്റവും അടുത്ത ഭർത്താവിനോടോ അമ്മയോടോ പറയുവാനുള്ള ഒരു മടി. ഇത് രണ്ടുമാണ് ഈ ലക്ഷണങ്ങൾ തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെയും ചികിത്സ തുടക്കത്തിൽ നൽകി രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതിൻ്റെയും കാരണം. ലക്ഷണങ്ങൾ വളരെ വ്യക്തമാണ്. മുലക്കണ്ണിൽ നിന്നും നീര് വരും, സ്രവങ്ങൾ ഉണ്ടാകും, പല അസുഖങ്ങളിലും സ്രവങ്ങൾ ഉണ്ടാകും, ബ്രസ്റ്റ് ആബ്സസ് അതുപോലെ എന്തെങ്കിലും, പക്ഷെ എന്തെങ്കിലും രോഗം ഉണ്ടായെങ്കിൽ മാത്രമേ സ്രവം ഉണ്ടാവും, അല്ലാതെ സ്രവം ഉണ്ടാവില്ല. മുലപ്പാലല്ലാത്ത വേറൊരു വസ്തുവും മുലക്കണ്ണിൽ നിന്നും ഒഴുകി വരില്ല. ആയതുകൊണ്ട് ഈ സ്രവം കണ്ടു കഴിഞ്ഞാൽ അത് മുലക്കണ്ണിൽ നിന്ന് സ്രവം വരുന്നതല്ലേ, അതെങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ അറിയിക്കുക, ഭർത്താവിനെ എങ്ങനെയാണ് അറിയിക്കുക, ഈ ഒരു സംശയം, അല്ലെങ്കിൽ അതറിയിച്ചാലും ഇതൊരു കുറ്റമാണോ, ഇതൊരു കുറ്റമാണോ എന്നുള്ളൊരു തോന്നൽ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും മറച്ചു വെക്കുവാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ സ്തനങ്ങളുടെ ആകൃതി അല്ലെങ്കിൽ വലിപ്പം എന്നിവയിൽ ആദ്യ സ്റ്റേജിൽ തന്നെ മാറ്റങ്ങളുണ്ടാവും. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് അർബുദം ബാധിച്ച സ്തനത്തിന് ആകൃതിയിൽ ഒരു വ്യത്യാസമുണ്ടാവും, അല്ലെങ്കിൽ ഒരു അല്പം വലിപ്പക്കൂടുതൽ കാണും. അത് പുറത്തു നിന്നുള്ള ഒരാൾക്ക് നോക്കിയാലോ, ഒരു ഡോക്ടർക്ക് നോക്കിയാലും മനസ്സിലാവില്ല. അവനവൻ്റെ ശരീരത്തിൽ ചെറിയൊരു മാറ്റം പോലും മനസ്സിലാക്കുവാൻ പറ്റുന്നത് അവരവർക്ക് തന്നെയാണ്. പക്ഷേ ഇത് കണ്ടെത്തിയാലും അതാരോടും മിണ്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് തുടക്കത്തിൽ കണ്ടെത്താൻ പറ്റാത്തത്. അതുപോലെ മുലക്കണ്ണ്, അത് എപ്പോഴും പുറത്തോട്ട് നിൽക്കുന്ന രീതിയാണ്, പലർക്കും പല രീതിയാണെങ്കിലും ചിലർക്കത് ചെറിയൊരു വ്യത്യാസം, ഒരു ചെറിയ ഉൾ വലിയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പക്ഷേ അത് സ്വന്തം ഭർത്താവിനോട് പോലും പറയാത്ത ഒരു മടിയുള്ള ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ചും മലബാറിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ, പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വേദനയില്ലാത്ത മുഴകൾ, വേദനയുള്ള അധിക മുഴകളും തുടക്കത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടതല്ല. വേദനയില്ലാത്ത മുഴകൾ ഉണ്ടാകും, ഈ മുഴകൾ കണ്ടാലും മിണ്ടില്ല. വേദനയില്ലാത്ത മുഴകൾ അവനവനക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. ആദ്യ സ്റ്റേജിൽ ഈ മുഴകളും ബ്രസ്റ്റിലെ മുഴകൾ കണ്ടെത്താൻ പറ്റിയ ഏറ്റവും വലിയ ഉപകരണം അവരവരുടെ കൈയാണ്. ആ കൈ കൊണ്ടൊന്ന് തടവി നോക്കിയിട്ട് ഇത് കണ്ടെത്തിയിട്ടും ബന്ധപ്പെട്ടവരെ അറിയിക്കാത്തൊരവസ്ഥ നമ്മുടെ സ്ത്രീകൾക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷമം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് കണ്ടെത്തുവാൻ കഴിയും.
2: ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നാം വിശദമായിട്ട് കേട്ടത്. ഒന്ന്, സ്രവം വരിക എന്നുള്ളത്, അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ആകൃതിയിൽ വരുന്ന വ്യത്യാസവും ചെറിയ തടിപ്പുകളാണ് മറ്റൊന്ന് സാറ് പറഞ്ഞത്. ഈ തടിപ്പുകളും ആകൃതിയിൽ വരുന്ന വ്യത്യാസവും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതികളുണ്ടോ?
3: അല്ല, അത് യന്ത്രങ്ങളുടെ സഹായത്തിൻ്റെ ഒരാവശ്യവുമില്ല. നമ്മുടെ ശരീരത്തിലെ ചെറിയൊരു വ്യത്യാസം പോലും അവരവർക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് സ്ഥാനവും നമ്മൾ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, ഒന്നിന് ഒരു വലിപ്പ കൂടുതൽ കാണും. ട്യൂമർ വളരുന്ന ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളതാണ്, 2 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ളതാണ്. 1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു വളർച്ച നമ്മുടെ സ്തനത്തിലുണ്ടായാൽ അതിൻ്റെ ആകൃതിക്കൊരു ചെറിയ വ്യതിയാനം സംഭവിക്കും. അത് ഒറ്റ നോട്ടത്തിൽ ഒരു കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് മനസ്സിലാവും. പക്ഷെ മനസ്സിലാകാത്തതല്ല പ്രശ്നം, മനസ്സിലായിട്ടും ബന്ധപ്പെട്ടവരെ അറിയിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാത്തതാണ് ഈ കേരളത്തിലെ പ്രശ്നം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം വ്യത്യാസങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ കുടുംബത്തെ അറിയിക്കുകയോ ഭർത്താവിനെ അറിയിക്കുകയോ ഡോക്ടർക്ക് എത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ 90% ആളുകളിലും ആദ്യ സ്റ്റേജിൽ കണ്ടെത്തുന്നത്. ഇവിടെ അത് നടക്കുന്നില്ല എന്നതാണ് ഒരു ദുഃഖസത്യം.
2: ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുക എന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത് ഇതിൻ്റെ തുടക്കത്തിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപകരണം സ്വന്തം കൈയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൈകൊണ്ട് തടവി നോക്കുമ്പോൾ ഏത് പൊസിഷനിൽ നിന്നിട്ടാണ് അവർ തടവേണ്ടത്? നിന്നിട്ടാണോ, ഇരുന്നിട്ടാണോ, കിടന്നിട്ടാണോ, എങ്ങനെയാണ് തടവേണ്ടത് എന്നുള്ളത് നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി അതൊന്ന് വിശദിക്കാമോ?
3: സാധാരണ രീതിയിൽ ബ്രസ്റ്റിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും, അവരുടെ മാസമുറവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ എല്ലാവരുടെ ബ്രസ്റ്റിലും സ്തനത്തിലും ഉണ്ടാവും. അത് ഒരു 5 ദിവസത്തിന് ശേഷം അപ്രത്യക്ഷമാവും. അതായത് മാസമുറ നിന്ന് 5 ദിവസത്തിന് ശേഷം കുളിക്കുന്ന സമയത്ത് നിന്നും കൊണ്ട് ഇടത് കൈകൊണ്ട് വലത്തെ സ്തനവും അതുപോലെ വലത്തെ കൈകൊണ്ട് ഇടത്തെ സ്തനവും തടവി നോക്കിയാൽ, നമ്മുടെ കൈയിൻ്റെ ഉൾക്കൈ കൊണ്ട് ഉൾവശം കൊണ്ട് തടവി നോക്കിയാൽ 1.5 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള ഏത് മുഴയും നമ്മുടെ കൈക്ക് ഫീൽ ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, ഒരു ചെലവുമില്ലാത്ത, ദിവസവും ചെയ്യുന്ന, ദിവസവും നമ്മൾ കുളിക്കുന്നുണ്ട്, കുളിക്കുന്ന മാസത്തിലൊരിക്കൽ ചെയ്താൽ തുടക്ക സ്റ്റേജ് കണ്ടെത്താൻ പറ്റും.
2: ഓക്കെ, അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം സ്ഥലം പരിശോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സ്ത്രീകൾ കാണിക്കുക. അതിൽ എന്തെങ്കിലും പാകപ്പഴമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഭർത്താവിനോടോ മാതാവിനോടോ പറയാനും, അത് ഉടനടി തന്നെ ഡോക്ടറെ കണ്ട് ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിൽ ചികിത്സ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പ്രത്യേകം ഉണർത്താനുള്ളത്. കാരണം സാർ പറഞ്ഞു ഒരു 90% ആളുകളിലും അല്ല, ഒരു ഭൂരിഭാഗം ബ്രസ്റ്റ് ക്യാൻസറും ഏർലി സ്റ്റേജിൽ തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു വലിയ പോയിന്റ് ഇവിടെ നാം അടിവരയിടുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ സമയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മളെ ഭക്ഷണശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഒക്കെ പറഞ്ഞല്ലോ സാറ്. അപ്പം അതിൽ എന്തൊക്കെയാണ് ഇനി ഇതിന് ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എണ്ണം കൂടുതലായി വരുന്നു എന്ന് പറഞ്ഞു, ഇതിൻ്റെ ഗൗരവവും സ്വാഭാവികമായിട്ടും കൂടുതൽ തന്നെ. അപ്പം ഇതിൽ ഈ ഒരു ഇതിൽ ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സ്ത്രീകൾ വരുത്തേണ്ട മാറ്റങ്ങൾ?
3: ഇത് തടയാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം ഈ കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കുറക്കുക എന്നതാണ്. നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് കൂടിയ ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണത്തിൻ്റെ 10% കൊഴുപ്പ് കൂടിയത് വേണം. കാരണം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഹോർമോണുകൾ ഉണ്ടാക്കാൻ അത്യന്താപേക്ഷിതമാണ്. അതേസമയത്ത് അത് അധികമാകാൻ പാടില്ല. കൊഴുപ്പ് കൂടിയ ഭക്ഷണം എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഏറ്റവും പൂർണ്ണമായ പൂരിതമായ കൊഴുപ്പുകളാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ, LDL കൊളസ്ട്രോൾ, അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ്, ഈ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ കുറക്കണം. ഏറ്റവും കൂടുതൽ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ളത് മാംസത്തിലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണകളിലാണ്, നെയ്യ്, എണ്ണ, അതുപോലെ തന്നെ മുട്ട, മുട്ടയുടെ മഞ്ഞക്കരു, പാല്, പാലുൽപ്പന്നങ്ങൾ, ഇവയിൽ കൊഴുപ്പ് കൂടുതലാണ്. ഈ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ പരമാവധി കുറക്കണം. പ്രത്യേകിച്ചും വളർച്ചയിൽ, സാധാരണ 22 വയസ്സോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച അവസാനിക്കും. ആ പ്രായത്തിൽ കൊഴുപ്പ് എത്ര കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കപ്പെടും. അതിനുശേഷം നമുക്ക് കൂടുതൽ കൊഴുപ്പ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ബാക്കി ചീത്ത കൊളസ്ട്രോൾ ആയിട്ടും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് ആയിട്ടും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടും. ഇത് വളർച്ചകൾക്ക്, ട്യൂമർ വളർച്ചകൾക്ക് കാരണമാകും. ആയതുകൊണ്ട് ഈ ഭക്ഷണം, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം പരമാവധി കുറക്കുക. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മാംസാഹാരം കഴിക്കുക. പൊരിച്ചത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇത് തടയാൻ മറ്റൊന്ന് ചെയ്യേണ്ടത്, ശരീരത്തിൽ കയറിയ എനർജി, ആ കലോറി വ്യായാമം ചെയ്ത് തീർക്കണം. വ്യായാമം ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. ആയതുകൊണ്ട് പരമാവധി ജോലി ചെയ്യുക. ശരീരം ഇളകിക്കൊണ്ടുള്ള ജോലി, നമ്മുടെ ജോലി, മറ്റു സാധാരണ രീതിയിലുള്ള തൊഴിലുകൾ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് വീട്ടിലുള്ള ജോലികൾ പരമാവധി നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ ഭാരം നമ്മൾ നിയന്ത്രിക്കണം. പരമാവധി ഭക്ഷണം ക്രമീകരിച്ച് കൊഴുപ്പ് കൂടിയത് ഒഴിവാക്കി ഭാരം ക്രമീകരിക്കണം. പരമാവധി നേരത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. അതുപോലെ പരമാവധി കാലം മുലയൂട്ടുക. ഇത് നമ്മൾ ശീലിക്കണം. ഹോർമോൺ ഗുളികകൾ ഒന്നും കഴിക്കരുത്, ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തുടക്കത്തിൽ കണ്ടെത്തിയാൽ അത് രോഗത്തിൻ്റെ പൂർണ്ണമായ ചികിത്സിച്ച് മാറ്റാനുള്ള സാഹചര്യം ഒരുക്കുന്നത് കൊണ്ട് 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മാസത്തിൽ 1 തവണയെങ്കിലും സ്തനം സ്വയം പരിശോധന നടത്തുക.
2: ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. ഈ ഒരു കേട്ട കാര്യങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന വനിത സഹോദരിമാർ സ്വന്തം സുഹൃത്തുക്കൾ കൂടി പാസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ ആ ഒരു വിഷയത്തെ എടുക്കണം എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ, ഇതിങ്ങനെ ഒരു മുഴ കണ്ടെത്തി അങ്ങനെ ചികിത്സയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് ഇതിന് കൊടുക്കുന്നത്? ഇത് ഏതൊക്കെ രീതിയിലാണ് ശരീരത്തെ ബാധിക്കുന്നത്?
3: നമ്മൾ ചികിത്സയിലേക്ക് പോയാൽ ഏത് ചികിത്സക്കും ആ വളർച്ചയെ എടുത്തു കളയുക എന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഏറ്റവും ചെറിയ രൂപത്തിൽ തുടക്കത്തിൽ തന്നെ അത് ആ സെല്ല് മാത്രം എടുത്തു കളയേണ്ട ആവശ്യമുള്ളൂ. വലുതാവുമ്പോഴാണ് ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. 2 സെൻറ്റിമീറ്ററിൻ്റെ താഴെയാണെങ്കിൽ ആ ട്യൂമറും ട്യൂമറിൻ്റെ ചുറ്റുമുള്ള മാർജിനും 5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള പിണ്ഡം എടുത്തൊഴിവാക്കി കഴിഞ്ഞാൽ, മാംസപിണ്ഡം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാം. പിന്നീട് അതിൻ്റെ വേരുകൾ എവിടേക്കെങ്കിലും പോയി അത് രോഗമുണ്ടാക്കുവാൻ ഭാവിയിൽ സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ മൈക്രോസ്കോപ്പിന് പോലും കാണാത്തതാണെങ്കിൽ, ആ ലോക്കൽ ഏരിയയിൽ നമുക്ക് റേഡിയേഷൻ കൊടുക്കാം. പിന്നീട് നമ്മളെ തൊക്കിലോ മറ്റു കയലുകളിലോ ഇതിൻ്റെ ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷനിൽ കാണുകയാണെങ്കിൽ ഭാവിയിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കീമോ മരുന്നും കൊടുക്കാം. ഇനി ഹോർമോണാണ് ഇതിന് കാരണമെങ്കിൽ ഈ ഹോർമോൺ മൂലം ERPR ടെസ്റ്റ് ചെയ്ത് അതിൽ ഈസ്ട്രജൻ്റെ സാന്നിധ്യമുണ്ട് ട്യൂമറിൻ്റെ വളർച്ചയ്ക്ക് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ, ഭാവിയിൽ മറ്റേ അടുത്തുള്ള ബ്രസ്റ്റിലോ ഇതേ ബ്രസ്റ്റിലോ ഭാവിയിൽ ട്യൂമർ വരാതിരിക്കാൻ 5 വർഷക്കാലം ഈ ട്യൂമറിനെതിരെയുള്ള ടെമോക്സിഫൻ എന്ന മരുന്നും കൊടുക്കാം. മുമ്പ് കാലത്ത് രോഗികൾക്ക് ഈ ചികിത്സ അപ്രാപ്യമായിരുന്നു. ഒരു കാലത്ത് 1980s ഈ ട്യൂമർ ചികിത്സിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ചിലവായിരുന്നു. ഇന്ന് ആധുനിക സൗകര്യങ്ങൾ എല്ലാവിടത്ത് വരികയും രോഗം വളരെ അധികം പടർന്ന് പിടിക്കുകയും ചെയ്തതോടുകൂടി ചികിത്സക്കുള്ള സൗകര്യങ്ങൾ നാട്ടിലാകെ കിട്ടുന്ന ഒരവസ്ഥ വന്നു. അർബുദ രോഗികൾക്കുള്ള ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ കേരളം ഇന്ന് വളരെ മുന്നിലാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് BPL എന്നോ APL എന്നോ വ്യത്യാസമില്ലാതെ 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടും. ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ പോലും ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന് 2 ലക്ഷം രൂപക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ രോഗം തുടക്കത്തിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. സഹായത്തിന് ക്ഷേമ പദ്ധതികളുള്ള നമുക്ക് ചുറ്റും ക്ഷേമ പദ്ധതികൾ ഉള്ളതുകൊണ്ട് അത് നേരത്തെ കണ്ടെത്തുക എന്നതാണ്.
2: ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഒന്നുകൂടി ഇപ്പോൾ സാർ ഹൈലൈറ്റ് ചെയ്തത്. അതായത് ചികിത്സയുണ്ട്, ചികിത്സയ്ക്ക് ഗവൺമെൻറ് വരെ ഫണ്ട് അനുവദിക്കുന്നുണ്ട്, നേരത്തെ ചികിത്സിച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നതുമാണ്. ഈ ഒരു കാര്യത്തിൽ ആകെ ഉണ്ടാവേണ്ടത് സഹോദരിമാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്, അഥവാ സ്വന്തം സ്ഥലം ഇടയ്ക്കിടെ പരിശോധിക്കുകയും എന്തെങ്കിലും അപാകതകൾ കാണുകയോ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ എ എം ഉസ്മാൻകുട്ടിക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നമുക്ക് ബാക്കിയുള്ള കുറേ ക്യാൻസറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാനുണ്ട്. ഇൻഷാല്ലാ തുടർ എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, വളരെ അറിവ് നൽകുന്ന, ഒരുപാട് അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത്. സ്തനാർബുദം, ഒരു അർബുദത്തിൻ്റെ ഒരു വലിയ ഒരു കാലയളവ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കുറേ എണ്ണം ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും, വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ അറിയാനുമൊക്കെ ഉതകുന്ന നല്ലൊരു ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർമാരായ ഉസ്മാൻകുട്ടിയും അതേപോലെ തന്നെ അബ്ദുൽ മാലിക്കുമാണ്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം, അതിൻ്റെ തുടർ എപ്പിസോഡുകൾ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: നമ്മൾ ഇനിയൊരു പ്രാർത്ഥന പഠിക്കാം. അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് ചേരുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ നാലാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാലിച്ചിരുന്ന മര്യാദകളും അതുപോലെ അവിടുന്ന് ആ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളുമാണ്. ഈ ഒരു വിഷയത്തിൽ ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവേ, എന്നെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ മുഖം നിന്നിലേക്ക് തിരിക്കുകയും എൻ്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർക്കുകയും എൻ്റെ കാര്യങ്ങൾ നിന്നിലർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു റബ്ബേ. നിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും നിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തത്. നിന്നിലേക്കല്ലാതെ രക്ഷയോ അഭയസ്ഥാനമോ ഇല്ല. നീ അവതരിപ്പിച്ച വേദത്തിലും നീ അയച്ച നിന്റെ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വവജ്ജഹ്തു വജിഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത വബിനബിയിക അല്ലദീ അർസൽത اللهم اسلمت نفسي اليك وفوضت امري اليك ووجهت وجهي اليك والجأت ظهري اليك رغبة ورهبة اليك لا ملجأ ولا منجأ منك الا اليك آمنت بكتابك الذي انزلت وبنبيك الذي ارسلت ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അൽഹംദുലില്ലാ. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് അദബുകൾ, മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ പിന്നെ ഭാഗങ്ങളാണ് നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പ്രാർത്ഥനയുടെ നാലാം ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥനകൾ അടിപ്പിച്ചു തന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രാർത്ഥനാ പഠനത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മുടെ കുഞ്ഞുമക്കളുടെ വിലയേറിയ സമയം ഉപകാരപ്രദമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഒരു വിരുന്നാണ് പൂമരത്തണലിൽ. അൽഫഹദ് പൂന്തുറ ചേരുന്നു, ഉമ്മയെ അറിഞ്ഞു സ്നേഹിക്കാം എന്നതാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കുഞ്ഞു കൂട്ടുകാരെ, കുഞ്ഞു കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കുട്ടികളെ സംരക്ഷിക്കുന്ന, നോക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ പ്രയാസവും വിഷമവും അവർ കാണിക്കുന്ന, അവർ കരയുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ വേഗത്തിലോടി വരുന്ന, വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും എന്നാൽ ചില സമയങ്ങളിൽ സന്തോഷത്തിലുമാകുന്ന ആ കുട്ടികളുടെ ഉമ്മമാരെ, മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂട്ടരെ? അതുപോലെ നമ്മൾ ചെറുപ്രായത്തിലായിരുന്നപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ കുസൃതത്തരവും ചിരിയോടുകൂടി നോക്കിക്കാണുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മ നമ്മളെ വളർത്താൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. കൂട്ടുകാരെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആ ഉമ്മ പറഞ്ഞാൽ അനുസരിക്കാതാകുമ്പോൾ, മോനെ ഇത് ചെയ്യടാ എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യാതെ തിരിഞ്ഞിരുന്നാൽ, കൂട്ടുകാരെ ചെറിയ കുറച്ചുകൂടി നമ്മൾ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ നമ്മളെ നല്ലപോലെ നോക്കിയിരുന്ന നമ്മുടെ ഉമ്മ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാക്കയെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ചില പക്ഷികളെ കാണിച്ചിട്ട്, മോനെ നോക്കേ, ദേ കാക്ക, വീണ്ടും നമ്മളോട് പറയും, മോനെ നോക്കിയേ കാക്ക, അല്ലെങ്കിൽ ഒരു കിളിയെ കാണിച്ചിട്ടത്, ദേ നോക്കിയേ കിളി. അങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മളോടിങ്ങനെ കാണിച്ചു തരുന്ന നമ്മുടെ ഉമ്മ, നമ്മൾ എത്ര ചോദിച്ചാലും മടി കൂടാതെ നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ ഉമ്മ. ആ ഉമ്മ നമ്മളെ വളരെ സ്നേഹത്തിലാണ് നമ്മളെ വളർത്തുന്നത്, അല്ലേ കൂട്ടുകാരെ? സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രാവിലെ എത്ര പ്രയാസപ്പെട്ടിട്ടാകും നേരത്തെ ഉറക്കമെഴുന്നേൽക്കുകയും എന്നിട്ട് നമുക്ക് വേണ്ടുന്നുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കുകയും രാവിലെ കഴിക്കാനുള്ളതും ഉച്ചയ്ക്ക് സ്കൂളിലിരുന്ന് കഴിക്കാനുള്ളതും എല്ലാം റെഡിയാക്കി നമ്മുടെ ബാഗിലേക്ക് വെച്ചു തരുന്ന നമ്മുടെ ഉമ്മയുടെ സ്നേഹം എത്രത്തോളമുള്ളതാണ്, അളവറ്റ സ്നേഹമാണ് കൂട്ടുകാരെ നമ്മുടെ ഉമ്മക്ക് നമ്മളോടുള്ളത്. ആ ഉമ്മയെ നമ്മൾ സ്നേഹിക്കണം, വളരെ അധികം നമ്മൾ ഉമ്മയെ സ്നേഹിക്കണം. ഉമ്മയെ എങ്ങനെ സ്നേഹിക്കാം? ഉമ്മ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളാകാൻ നമ്മൾ പാടില്ല. ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല കുട്ടികളാകണം നമ്മൾ ഓരോരുത്തരും. ആ അനുസരണ കേടുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? നമ്മൾ അങ്ങനെയുള്ള കുട്ടികളായി മാറാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താണ്? അല്ലാഹു വിധിച്ചിരിക്കുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാ തഅബുദു, തന്നെ അല്ലാതെ ആരാധിക്കരുത് എന്നും, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ് എന്ന് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു. അതായത് അല്ലാഹുവിന് പുറമെ വേറൊരു ആരാധ്യനെ നമ്മൾ കാണുക, അങ്ങനെ അല്ലാഹുവിന് പുറമേ ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്. പിന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ് ഏറ്റവും വലിയ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിനിരയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യമാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല എന്നും നമ്മളോട് പറഞ്ഞ, നമ്മളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനുമെല്ലാം നമ്മളോട് കൽപ്പിക്കുന്നത് അങ്ങനെയാണ്. കൂട്ടുകാരെ, മാതാവിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജുറൈജിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജുറൈജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന, അല്ലാഹുവിനെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജുറൈജ്. അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ഒരു ദിവസം അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന ആ ജുറൈജ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ജുറൈജിൻ്റെ ഉമ്മ കടന്നു വരികയാണ്. ഉമ്മ കടന്നു വന്നിട്ട് മകനെ വിളിച്ചു, മോനെ, ജുറൈജ്, ജുറൈജ് എന്ന് വിളിച്ചു. 3-4 പ്രാവശ്യം വിളിച്ചപ്പോഴും എന്ത് ചെയ്തില്ല, ജുറൈജ് വിളി കേട്ടില്ല, ജുറൈജ് വിളി കേട്ടില്ല. അങ്ങനെ 2-ാമത്തെ ദിവസവും വന്നു വിളിച്ചു, വിളിച്ചപ്പോഴും ജുറൈജ് വിളി കേട്ടില്ല. അന്നും ജുറൈജ് നമസ്കരിക്കുകയായിരുന്നു. ഇതേ സമയം 3-ാമത്തെ ദിവസവും ജുറൈജ് എന്ത് ചെയ്തു, ജുറൈജ് നമസ്കരിക്കുമ്പോൾ ഉമ്മ വന്നു വിളിച്ചു. ജുറൈജിന് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല, ജുറൈജ് വളരെ വിഷമത്തിലായി. അങ്ങനെ ഉമ്മ പ്രാർത്ഥിച്ചിട്ട് പോയി അല്ലാഹുവിനോട്, ജുറൈജിനെതിരായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. സമൂഹത്തിൽ നാണം കെടുന്ന രീതിയിൽ ഉള്ള ശിക്ഷ അള്ളാഹു ഇവനക്ക് നൽകണേ എന്ന രീതിയിൽ ജുറൈജിന്റെ ഉമ്മ പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെ ഈ ജുറൈജിന്റെ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും പടച്ചുറബ് സ്വീകരിക്കുകയും ജുറൈജിന്റെ മേൽ വന്ന് ആ ഒരു തെറ്റുവന്ന് ഭവിക്കുകയും ജുറൈജ് സമൂഹത്തിൽ നാണം കെടുന്ന രീതിയിലുള്ള രീതിയായി മാറുകയും ചെയ്തു. ആ മാതാവിൻ്റെ മനസ്സ് വേദനിച്ചതുകൊണ്ട് ജുറൈജ് പോലും അറിയാത്ത, ജുറൈജ് ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റ് ജുറൈജിൻ്റെ ജീവിതത്തിൽ നാട്ടുകാർ വലിച്ചിടുകയും അങ്ങനെ ആ ജുറൈജിനെ നാണം കെടുന്ന രീതിയിലുള്ളൊരവസ്ഥയാക്കി മാറ്റുകയും ചെയ്തു. കൂട്ടുകാരെ, ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആ ജുറൈജ് ഒന്ന് വിളി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് കൂട്ടുകാരെ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ച് ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കാരണമായതെങ്കിൽ നോക്കൂ കൂട്ടുകാരെ, ആ നമ്മുടെ ഉമ്മയുടെ മനസ്സും വേദനിക്കാൻ പാടില്ല. നമ്മൾ ഒരു പക്ഷേ ഉമ്മ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളായി മാറുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വേദനിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ സുഹ്തുല്ലാഹി ഫീ സുഹ്തുൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്താണ് കൂട്ടുകാരെ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? ആ മാതാവിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടെ കൂട്ടരെ. അങ്ങനെ നല്ല മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താത്ത കുട്ടികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോഴേ, അങ്ങനെ മാതാപിതാക്കൾ തൃപ്തി അനുഷ്ഠിക്കുന്ന ആളുകളായി മാറിയാലേ നമുക്കും അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെങ്കിൽ, സുഹൃത്തുക്കളെ, നമുക്ക് ഉമ്മയെ സ്നേഹിക്കാം, വാപ്പയെ സ്നേഹിക്കാം. വാപ്പയ്ക്കു വേണ്ടി ഉപ്പയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് നമ്മളെ ചെറുപ്പകാലത്തിൽ നമ്മളെ ഏറെ സ്നേഹിച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മളെ ഉമ്മ മാറോട് ചേർത്തു പിടിച്ച് ഇതെൻ്റെ മകനാണെന്ന് പറഞ്ഞ് മാറി മാറി നമുക്ക് ഉമ്മ തന്ന നമ്മുടെ പൊന്നുമ്മ, ആ ഉമ്മക്ക് തിരിച്ചൊരുമ്മ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കൂട്ടുകാരെ, നമ്മൾ നമ്മളെ ഉമ്മയെ സ്നേഹിക്കണം, നമ്മൾ നമ്മുടെ വാപ്പയെ ആദരിക്കണം. വാപ്പ പറഞ്ഞാൽ അനുസരിക്കുന്ന, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല കുട്ടികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അങ്ങനെ ഉമ്മയും വാപ്പയും പറയുന്ന കുട്ടികളായി മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അല്ലാഹു

0: കരുണ കാണിക്കണമെന്ന്. അതുപോലെ അല്ലാഹുവേ അവർക്കും നീ കരുണ കാണിക്കണയല്ല എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. എങ്ങനെയാണ് കൂട്ടുകാരുടെ പ്രാർത്ഥന? റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അങ്ങനെ റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ചെറുപ്പത്തിൽ നമ്മളോട് കരുണ കാണിച്ചതുപോലെ അല്ലാഹുവേ അവരോട് നീ കരുണ കാണിക്കണയല്ല എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം കൂട്ടരെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല കുട്ടികളായിട്ട് മാറുക അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയെ സ്നേഹിക്കുന്ന, ഉപ്പയെ സ്നേഹിക്കുന്ന കുഞ്ഞുകൂട്ടുകാരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീനാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ആ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. ഒന്നുകൂടി എങ്ങനെ? റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. ഒന്നുകൂടി എങ്ങനെ? റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നല്ല കുട്ടികളിൽ, നല്ല കൂട്ടുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ അൽ ഫഹദ് പൂന്തുറയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലും ബദ്ധപ്പാടിലും തത്രപ്പാടിലുമൊക്കെയാണ്. പക്ഷെ വീണ്ടും നമുക്കിത് റിവൈൻഡിൽ ഈ ഒരു പ്രോഗ്രാം ലഭ്യമാണ്. കുട്ടികളുടെ ഭാഷയിൽ നിന്നുകൊണ്ട് കുട്ടികളോട് കളിയും ചിരിയും തമാശയുമായി ഒരു ഗൗരവപ്പെട്ട വിഷയമാണ് ഇന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഉമ്മയെ അറിഞ്ഞ് സ്നേഹിക്കാം എന്നൊരു തലക്കെട്ടാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തത്. അതിലൊരുപാട് വിഷയങ്ങൾ ബഹുമാന്യ സഹോദരൻ അൽ ഫഹദ് പൂന്തറ നമ്മളോട് പറഞ്ഞു.

0: നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. ഒരൽപ്പം വാചകങ്ങളിൽ ഒരായിരം ആശയങ്ങൾ പകർന്നു തരുന്ന നുറുങ്ങുകൾ. വൃക്കരോഗവും കുട്ടികളും എന്ന ഒരു വിഷയം സാദിഖ് ബിൻ സലീമിൻ്റെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്. അവലംബം ഡോക്ടർ കെ പി ജയകുമാർ.
1: വൃക്കരോഗവും കുട്ടികളും, അവലംബം ഡോക്ടർ കെ പി ജയകുമാർ. കുട്ടികളിലും പ്രായമായവരിലും വൃക്കരോഗങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ചിലതരം രോഗങ്ങൾ കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. അവയുടെ ചികിത്സാരീതികളിലുള്ള പ്രത്യേകത കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നുമുണ്ട്. വൃക്കകളിലോ മൂത്രനാളികളിലോ ജന്മനായുണ്ടാകുന്ന വൈകൃതങ്ങളും തുടർന്നുണ്ടാകുന്ന രോഗങ്ങളും വൃക്കകൾക്ക് കേടുപാടുണ്ടാക്കുന്നു. കുട്ടികളിലെ മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ. കാരണം വൃക്കകളിലെയും മൂത്രമൊഴുകുന്ന വഴികളിലെയും അപാകതകൾ ഇതിന് കാരണമായി വർത്തിക്കുന്നു. കഴിയുന്നതും നേരത്തെ കണ്ടുപിടിച്ചാൽ ഇവ ചികിത്സിക്കാവുന്നതും ഭാവിയിൽ വൃക്കകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറക്കാവുന്നതുമാണ്. ആൺകുട്ടികളിൽ കാണപ്പെടുന്ന പോസ്റ്റീരിയൽ യൂറിത്രൽ വാൾവ്, മൂത്രാശയത്തിൽ നിന്ന് യൂറിറ്ററിലേക്ക് മൂത്രം തിരിച്ചു കയറുന്ന റിഫ്ലക്സ് എന്നിവ

0: ആണ് ഇത്തരത്തിലുള്ള സാധാരണ രോഗങ്ങൾ. ഇവ മൂലം വൃക്കകൾക്ക് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗവിമുക്തി പ്രയാസമാണ്. ചൊറി ചിരങ്ങുകൾക്ക് ശേഷമോ തൊണ്ടവേദനയെ തുടർന്നോ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന വൃക്കരോഗമുണ്ടാകാറുണ്ട്. മൂത്രത്തിലൂടെ രക്തം വരികയും നീരുണ്ടാവുകയുമാണ് രോഗലക്ഷണങ്ങൾ. 6 ആഴ്ചക്കുള്ളിൽ രോഗവിമുക്തി ഉണ്ടാവുകയാണ് പതിവ്. ഭാവിയിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. HUS വയറുകടി പോലുള്ള അസുഖങ്ങളെ തുടർന്നും വൃക്കകൾക്ക് കേട് സംഭവിക്കുന്നു. HUS എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രോഗത്തിൽ ഗുരുതരമായ വൃക്കരോഗമുണ്ടാകാനും ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം. മൂത്രത്തിലൂടെ രക്തത്തിലെ ആൽബുമിൻ എന്ന മാംസ്യഘടകം നഷ്ടപ്പെട്ടു പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. മരുന്നുകൾ കൊണ്ട് മാറി നിൽക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ രോഗം വന്നെത്തി നോക്കാറുണ്ട്. ഗ്ലോമറുലസിനുണ്ടാകുന്ന മറ്റു രോഗങ്ങൾ റീനൽ ഫെയിലിയർ, രക്തസമ്മർദ്ദം, വൃക്കകളിലുണ്ടാകുന്ന അർബുദം തുടങ്ങിയ മറ്റു രോഗങ്ങളും കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പ്രതിവിധി. വൃക്കകൾക്ക് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വയറ്റിൽ കൂടി നടത്താവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലെങ്കിലും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കുട്ടികളിൽ നടത്തിവരുന്നുണ്ട്.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത നുറുങ്ങുകൾ പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഡോക്ടർ KP ജയകുമാറിന്റെ രചന വൃക്കരോഗവും കുട്ടികളും എന്ന തലക്കെട്ടിന് സാദിഖ് ബിനു സലീമിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്ത്. വളരെ മനോഹരമായ ഒരു വിഷയമാണ്. കുട്ടികളുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പ്രതിവിധികൾ സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയത്തിനാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
2: വൃക്കരോഗം കുട്ടികളിൽ എങ്ങനെ ബാധിക്കും
1: അതെ
2: എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു വിശദീകരണമായിരുന്നു അത്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ സവിസ്തരം പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാ ഉൽ ഹുസ്ന. അതിലെ 21-ാം ഭാഗം അൽ മലിക്, അൽ മലീഖ്, രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്ന യഥാർത്ഥ രാജാവ് എന്ന വിഷയത്തിലുള്ള അസ്മാ ഉൽ ഹുസ്ന നമ്മിലേക്ക് എത്തിക്കുന്നു അബ്ദുറഊഫ് അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അത് ഹുസ്നയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കൽ ഏറ്റവും മഹത്തായ അറിവുകളിൽപ്പെട്ടതാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കുറേ നാമങ്ങൾ നമ്മൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് നാമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഖുർആനിലും ഹദീസിലും വന്ന നാമങ്ങൾ ധാരാളം ഇനിയും നമ്മൾ പഠിക്കാനുണ്ട്. പഠിക്കുന്നതോടൊപ്പം നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പഠിക്കുന്ന ഓരോ നാമങ്ങളും നമ്മൾ ബൈഹാർട്ടാക്കി കൊണ്ടുവരിക. ഒരു ക്ലാസ്സിൽ കേട്ട ആ നാമം നമ്മൾ കൃത്യമായി ബൈഹാർട്ടാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് ശേഷം അടുത്ത ക്ലാസ് കേൾക്കുമ്പോഴേക്ക് അത് രണ്ടും ബൈഹാർട്ടാക്കി, അങ്ങനെ ബൈഹാർട്ടാക്കി നമ്മൾ ഈ എപ്പിസോഡുകൾ അവസാനിക്കുമ്പോഴേക്ക് മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളിൽ മനപ്പാടമുള്ള ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുഴുവൻ നമ്മുടെ മനസ്സിൽ മനപ്പാടമുള്ള ഒരവസ്ഥയിൽ നമ്മൾ ആക്കി തീർത്തു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വമൻ നഹ്സാഹ ദഖല അൽ ജന്ന, ആരാണോ ആ നാമങ്ങളെ ഇഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഒരു മാർഗം കൂടിയാണ് ഇത് എന്നത്, ഈയൊരു അറിവും നേടലും അതോടൊപ്പം അതിനെ മനപ്പാഠമാക്കലും അത് ഉൾക്കൊള്ളലും അതനുസരിച്ച് ജീവിക്കലും എല്ലാം സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ട രണ്ടു നാമങ്ങളാണ് പഠിക്കുന്നത്. അൽ മലിക്, അൽ മലീഖ് രണ്ട് നാമങ്ങൾ എടുക്കാനുള്ള കാരണം രണ്ടും സാമ്യമായ അർത്ഥങ്ങളാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്. അൽ മലിക്, അൽ മലീഖ് എന്ന രണ്ടു നാമങ്ങൾ. ഇത് അർത്ഥമാക്കുന്നത് അൽ മലിക് എന്നത് വിശുദ്ധ ഖുർആനിൽ അഞ്ചു പ്രാവശ്യം വന്നു, അൽ മലീഖ് എന്നത് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം വന്നു. ഇത് രണ്ടും അർത്ഥമാക്കുന്നത് രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്ന യഥാർത്ഥ രാജാധികാരൻ, യഥാർത്ഥ രാജാവ്, അതാണ് അൽ മലിക് അൽ മലീഖ്. ഈ നാമം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന മറ്റു വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അള്ളാഹു രാജാവാണ്, സർവ്വതിൻ്റെയും രാജാവാണ് എന്ന് പഠിക്കുമ്പോൾ ആ രാജാവിൻ്റെ കഴിവിനെയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ സമ്പൂർണമായ ഉടമസ്ഥതയെയും അള്ളാഹുവാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുമെല്ലാം മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. യഥാർത്ഥ രാജാവ് എന്ന് എടുത്തു പറയാൻ കാരണം ലോകത്തൊരുപാട് രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖുലഫ റാഷിദീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അമവി ഭരണകാലം തുടങ്ങുമ്പോൾ അവിടെ രാജാക്കന്മാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ രാജാവ് മുആവിയത്ത് ബിൻ അബി സുഫിയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രാജാക്കന്മാർ താൽക്കാലികമാണ്. ഈ അമവി ഭരണകാലം തന്നെ ഹിജ്റ 41 മുതൽ ആരംഭിച്ച് 132 വരെയുള്ള ഭരണകാലമാണ് അവർ കഴിച്ചുകൂട്ടിയത്. അതിൽ തന്നെ 14 ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തർക്കും ഓരോ പീരീഡുകളുണ്ട്, ഓരോ സമയങ്ങളുണ്ട്, ഓരോ സ്ഥലങ്ങളുമുണ്ട്. താൽക്കാലികമായി ഒരു സ്ഥലത്തെ അവിടെ നിയന്ത്രിക്കുന്ന, അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മാത്രമാണ് ദുനിയാവിലെ രാജാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, മനസ്സിലാക്കിയിട്ടുമുള്ളത്. ചിലപ്പോൾ ഒരു 5 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാസങ്ങൾ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ദുനിയാവിലെ ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെ രാജാവ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല അല്ലാഹു. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെപ്പോലെ സമമൊത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ദുനിയാവിലെ രാജാക്കന്മാരും അല്ലാഹു രാജാവാണ് എന്ന് പറയുമ്പോഴും രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ സാധാരണ പറയും പോലെ രണ്ടും വ്യത്യാസമുണ്ട്. ദുനിയാവിലെ രാജാക്കന്മാർ താൽക്കാലിക രാജാക്കന്മാരാണ്. കുറച്ച് നാളുകൾ, കുറച്ച് ഏരികൾ ഉടമപ്പെടുത്തുന്ന, കാര്യങ്ങൾ ചെയ്യുന്ന രാജാവ് മാത്രമാണ്. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. ഈ ലോകത്തുള്ള സർവ്വ രാജാക്കന്മാരുടെയും രാജാവാണ് അല്ലാഹു. അല്ലാഹുവാണ് രാജപദവി കൊടുക്കുന്നതും അധികാരങ്ങൾ നൽകുന്നവനും അല്ലാഹുവാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, മുൽക്കിന്റെ ഉടമസ്ഥൻ മാലിക്കൻ അവനാണ് അല്ലാഹു. ആ ഒരു രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്നവൻ മലിക്കൻ അല്ലാഹുവാണ്. തീർന്നില്ല ആ ആയത്തിന്റെ ബാക്കി. തുഅ്തിൽ മുൽക മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു എന്ത് ചെയ്യുന്നത്, രാജാധികാരം നൽകുന്നത്. അത് താൽക്കാലികം മാത്രമാണ്. മാത്രമല്ല അല്ലാഹു പറയാൻ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ അധികാരത്തെ തിരിച്ചെടുക്കാൻ കഴിയുന്നവരുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ അല്ലാഹുവാണ് അധികാരം നൽകുന്നവൻ, അല്ലാഹുവാണ് ആ അധികാരത്തെ തിരിച്ചെടുക്കുന്നവൻ. അപ്പോൾ സർവ്വ അധികാരത്തിൻ്റെയും ഉടവസ്ഥൻ ഏകനായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അൽ മലീഖായ അല്ലാഹുവാണ് എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ ലോകത്ത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരു പക്ഷേ സ്ഥാനമാനങ്ങൾ നൽകും. ചിലപ്പോൾ അതൊരു പരീക്ഷണമായിരിക്കും, ചിലപ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും. എന്തായാലും ശരി, അല്ലാഹുവിൽ അതിലൊരു ഹിക്മത്തുണ്ട്. അല്ലാഹുവിൽ അതിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്, ചിലത് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഭരണാധികാരികൾ, നികൃഷ്ടരായ ഭരണാധികാരികൾ പോലും സമൂഹത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ നാടിനെ ഭരിക്കുന്നവരായി മാറുന്നത്. അതിൽ അല്ലാഹുവിൽ ചില ഹിക്മത്തുകൾ ഉണ്ട്. അവനാണ് അധികാരം നൽകുന്നവൻ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരം നൽകുന്നവനും അല്ലാഹു തന്നെയാണ്, അധികാരം തിരിച്ചെടുക്കുന്നവനും അല്ലാഹു തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു മറ്റൊരായത്തിലൂടെ പറഞ്ഞത് യഥാർത്ഥ അധികാരം അത് അല്ലാഹുവിനാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, അള്ളാഹുവാണ് യഥാർത്ഥ അധികാരിയായിട്ടുള്ളവൻ. അവൻ്റെ മുകളിൽ ഒരാളും ഇല്ല. അവനാണ് എല്ലാവർക്കും അധികാരം നൽകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരായത്തിലൂടെ പറഞ്ഞല്ലോ, ഫസുബ്ഹാനല്ലാഹി ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. അള്ളാഹുവിനാണ് ഈ ലോകത്തുള്ള സർവ്വതിൻ്റെയും ഉടമസ്ഥതയുള്ളത്. അവനിലേക്കാണ് എല്ലാ രാജാക്കന്മാരും മടങ്ങുന്നത്. ഈ ലോകത്തുള്ള ഏതൊക്കെ അധികാരങ്ങളുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും മടങ്ങുന്നവനും യഥാർത്ഥ അധികാരമുള്ള അൽ മലീക്കായ അള്ളാഹുവിലേക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു മലീക്കാണ്. എല്ലാ രാജാക്കന്മാരുടെയും അധികാരത്തെ നൽകുന്നവനും അള്ളാഹുവാണ്. ആ അധികാരത്തെ എടുത്തുമാറ്റുന്നവനും അള്ളാഹുവാണ്. സർവ്വ അധികാരത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നത് വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്തെത്തി നിൽക്കുമ്പോൾ ഭൂമിയെ ഒരു കയ്യിൽ പിടിക്കും, ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും വലതു കയ്യിൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കും, അനൽ മലിക്കു, ഞാനാണ് മലിക്ക്, രാജാവ് ഞാനാണ്. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലുണ്ടായിരുന്ന രാജാക്കന്മാരെവിടെ? അവർക്കിന്നൊരു അധികാരവുമില്ല. ഞാനാണ് യഥാർത്ഥ രാജാവ് എന്ന് എല്ലാ രാജാക്കന്മാരുടെ മുമ്പിൽ വച്ചും, ദുനിയാവിലുണ്ടായിരുന്ന അധികാരങ്ങളുണ്ടായിരുന്ന അഹങ്കരിച്ചു നടന്ന അധികാരത്തിൻ്റെ പേരിൽ അഹങ്കരിച്ചു നടന്നവരുടെ മുമ്പിലും അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ, എവിടെയാണ് രാജാക്കന്മാർ? ദുനിയാവിൽ രാജാക്കന്മാരായി വിലസി നടന്നവർ എവിടെയാണ്? അനൽ മലിക്കു, ഞാനാണ് മലിക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പ്രഖ്യാപിക്കുന്നതാണ്. അന്ന് ദുനിയാവിൽ രാജാക്കന്മാരായ ഒരാൾക്കും മിണ്ടാൻ പോലും അവസരമില്ലാത്തൊരവസ്ഥയിൽ കൈകെട്ടി പഞ്ചപച്ചമടക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അൽ മലീഖ് എന്ന അള്ളാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളത്. സൂറത്തു ഖമറിലെ 55-ാമത്തെ ആയത്തിലാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അത് പറഞ്ഞത് തന്നെ മുത്തഖീങ്ങളായ ആളുകൾ അവർ സ്വർഗത്തിൽ അവരുടെ സ്ഥാനം പഠിപ്പിക്കുമ്പോഴാണ് അത് വന്നിട്ടുള്ളത്. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖ്തദിർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ, അൽ മലീഖ് എന്ന് പറയുന്ന ആ നാമം മലിക് എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് വസിനാണ്. ഏറ്റവും ഭരണാധികാരിയിൽ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന രൂപത്തിലൊക്കെ അർത്ഥം വയ്ക്കാവുന്ന സൂപ്പർലേറ്റീവ് വസിനാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫഈൽ എന്ന വസിൻ, അതിൽ അതിൻ്റെ അപ്പുറമൊന്നുമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അൽ മലീഖ് എന്ന നാമം. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, ഒന്നാമത്തത് ദുനിയാവിലെ രാജാക്കന്മാർ യഥാർത്ഥ രാജാക്കന്മാരല്ല, താൽക്കാലികമായി ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ആ രാജാക്കന്മാരുടെ എല്ലാം അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലുമാണ്. അവനാണ് അധികാരം നൽകുന്നവനും അവനാണ് ആ അധികാരത്തെ തിരിച്ചെടുക്കുന്നവനും. അതാണ് അൽ മലീഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അവൻ്റെ രാജാധിപത്യം അത് ഇഹത്തിലും പരത്തിലുമുണ്ട്. ഇഹലോകത്തുമുണ്ട്, അതിലുപരി പരലോകത്ത് മറ്റൊരാൾക്കും ഇടപെടാൻ സാധിക്കാത്ത രൂപത്തിൽ അവൻ രാജാവാണ്, അവൻ മലിക്കാണ്. അതോടൊപ്പം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അധികാരത്തിൻ്റെ ആ രാജാധിപതിയായി കൊണ്ടിരിക്കുന്ന അള്ളാഹു അൽ മലിക്കായ അള്ളാഹു അൽ മലീഖായ അള്ളാഹുവാണ് ന്യായത്തോടെയും നീതിയോടെയും കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ ദുനിയാവിലെ രാജാക്കന്മാർ ഒരുപക്ഷെ അവരുടെ പോക്കറ്റിലേക്കും അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ പോക്കറ്റിലേക്കും ആനുകൂല്യങ്ങൾ നിറയ്ക്കാൻ പരിശ്രമിക്കും. ഒരുപക്ഷെ പ്രജകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊള്ളണമെന്നില്ല. അമവി ഭരണകൂടം അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അതിൻ്റെ തകർച്ചയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ സുഗലോലുപതയിൽ കഴിഞ്ഞു, ജനങ്ങളെ മറന്നു, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോയി, ദുനിയാവിൻ്റെ പിന്നാലെയായി. അതാണ് അവർ നശിക്കാനും അവർ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതും എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഏഴാനാകാശത്തു നിന്ന് ഒന്നാനാകാശത്തിനേക്ക് അള്ളാഹു ഇറങ്ങി വന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ തേടി അള്ളാഹു കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് അൽ മലിക്, അൽ മലീഖായ അള്ളാഹു. ഇത് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും അധികാരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് കൃത്യമായി ജനങ്ങളോട് അനീതി കാണിക്കാതെ നീതിയോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കണം എന്നതുകൂടി ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അള്ളാഹുവിനോട് ഏറെ ഇഷ്ടം തോന്നിക്കുന്ന വളരെ മനോഹരമായൊരു വിഷയത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. അള്ളാഹുവിനെ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയാണ്. അത് കേൾക്കുന്തോറും റബ്ബിനോടുള്ള പ്രിയം, മഹബ്ബത്ത് നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുക. എത്ര വളരെ മനോഹരമായിട്ടാണ് ഇന്ന് ആ വിഷയം നമ്മൾ കേട്ടത്. രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്ന യഥാർത്ഥ രാജാവ് മലിക്ക്, മലീക്ക് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെയും വളരെ ആഴത്തിലുള്ള ഒരു ചർച്ച നമുക്ക് മനസ്സിലേക്ക് ഇട്ടു തന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. അസ്മാഉൽ ഹുസ്ന എന്ന പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കാതൂർത്തത്.
2: നമ്മൾ ഇനി ഒരു കഥ കേൾക്കുകയാണ്. അബ്ദുസ്സലാം വീട്ടിയാണ് കൂടെ ചേരുന്നത്. സ്കൂൾ തുറക്കാനായി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൾഫിൽ നിന്ന് ഒരു വിമാനം. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ. അധ്യായം 4. സ്കൂൾ തുറക്കാറായി. റുഷ്ദയും ഉമ്മയും പച്ചക്കറി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഫർ മോൻ അങ്ങോട്ട് ഓടിച്ചെന്നു. ഉമ്മാ, ബല്ലിപ്പാൻ്റെ അടുത്ത് രണ്ടാള് വന്നിട്ടുണ്ട്. എനിക്കെത്ര വയസ്സായെന്ന് ഒരു ബല്ലിപ്പാനോട് ചോദിച്ചു. 7 വയസ്സിലേക്ക് കടന്നു എന്ന് പറഞ്ഞു ബല്ലിപ്പ. ഇത്താത്തക്ക് 11 വയസ്സും എന്നും പറഞ്ഞു. അവർക്ക് വല്ലതും കുടിക്കാൻ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് സുമയ്യ കാലിനടിയിലെ ചെളി കഴുകി അകത്തേക്ക് നടന്നു. അകത്തെത്തിയപ്പോഴേക്കും അവർ യാത്ര പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങിയിരുന്നു. അവൾ ചോദിച്ചു, ആരാ ബാപ്പ അവര്? ബാപ്പയിൽ നിന്ന് ഉത്തരം കിട്ടിയില്ല. ബാപ്പ പറയാൻ മടിക്കുന്ന പോലെ തോന്നി. മരുമകൾ തൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടിക്ക് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം മടിയോടെ പറഞ്ഞു, അവര് ഒരു യത്തിഖാനൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. ഞാൻ പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല, കേട്ടറിഞ്ഞു വന്നതാ. ഞമ്മക്ക് സമ്മതമുണ്ടെങ്കിൽ അവർ കുട്ടികളവിടെ ചേർത്തിക്കോളാന്ന്. കുട്ടികൾക്ക് നല്ല പഠിപ്പും അച്ചടക്കവും കിട്ടുന്ന അവർ പറയുന്നത്. എന്താ ബാപ്പൻ്റെ അഭിപ്രായം? സുമയ്യ ചോദിച്ചു. ഞാനൊന്നും ആലോചിച്ചില്ല മോളെ, അവർ വന്നപ്പോഴല്ലേ ഞാനും അറിയുന്നത്. ഞാൻ ആലോചിക്കട്ടെ. സുമയും ഒന്ന് ആലോചിക്ക്. ഒന്നും പറയാതെ അവൾ അടുക്കളത്തോട്ടത്തിലേക്ക് തിരിച്ചു പോന്നു. മനസ്സ് അനേകം തിരമാലകൾ വന്നടിക്കുന്ന ഒരു പാറ പോലെയായി. സ്കൂൾ തുറക്കാറായി. രണ്ടുപേർക്ക് വസ്ത്രവും സ്കൂൾ ബാഗും പുസ്തകങ്ങളും വാങ്ങാൻ എന്തു ചെയ്യും? ബാപ്പയ്ക്ക് കിട്ടുന്ന 5000 രൂപയുടെ പെൻഷൻ തുകയാണ് ഏക വരുമാനം. ബാപ്പയുടെയും ഉമ്മയുടെയും ചികിത്സയും 5 പേരടങ്ങുന്ന കുടുംബത്തിൻ്റെ ഭക്ഷണ ചെലവും തന്നെ അതുകൊണ്ട് പൂർത്തിയാവില്ല. മക്കളെ യത്തീംഖാനയിൽ അയച്ചാൽ ചെലവ് പകുതിയോളം കുറയും. അതേവേള കുട്ടികൾ വീട്ടിലില്ലാതെയാവുമ്പോൾ തനിക്ക് കിട്ടുന്ന സ്വതന്ത്ര അവസ്ഥ ചിലപ്പോൾ പുനർവിവാഹത്തെക്കുറിച്ചുള്ള ചിന്തക്ക് കാരണമായിക്കൂടുന്നില്ല. അന്വേഷണങ്ങൾ 5 വന്നു. ആവർത്തിച്ചു വരുമ്പോൾ മനസ്സ് ചാഞ്ഞു പോവുക സ്വാഭാവികം. അങ്ങനെ വന്നാൽ ഹോ, ആലോചിക്കാൻ വയ്യ. റുഷ്ദയുടെയും ജാഫറിൻ്റെയും മനസ്സിന് എന്തു വേദനയായിരിക്കും. അൻവർക്കയുടെ ബാപ്പയും ഉമ്മയും എങ്ങനെ വാർദ്ധക്യം തള്ളി നീക്കും? അൻവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ വേണം. റുഷ്ദയെയും ജാഫറിനെയും നോക്കുന്ന പോലെ എൻ്റെ ബാപ്പയെയും ഉമ്മയെയും നീ നോക്കണമെന്ന് അവളതോർത്തു. ഉമ്മ എന്താ പാട്ടിയിൽ വെള്ളവുമായി വെറുതെ നിൽക്കുന്നത്? അതാ വെണ്ടൻ്റെയോ വഴുതനയുടെ മുരട്ടങ്ങ് പാർന്നൂടെ? റുഷ്ദയുടെ ചോദ്യം കേട്ട് മനസ്സിലടിക്കുന്ന തിരമാലകൾ ശാന്തമായി. വെണ്ടയുടെയും വഴുതനയുടെയും കയ്പയുടെയും മുരട്ട് വെള്ളമൊഴിക്കാൻ തുടങ്ങി. കയ്പവള്ളിയിൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. വെണ്ട കായ്ക്കാറായിരിക്കുന്നു. നാടൻ വളമിട്ട് കീടനാശിനി അടിക്കാതെ കൃഷി ചെയ്താൽ നല്ല പച്ചക്കറികൾ തിന്നാം. 4 മുമ്പ് അൻവർക്കയും താനുമുണ്ടാക്കിയ പയറും വെണ്ടയും നന്നായി കായ്ച്ചിരിക്കുന്നു. ഒരു മാസത്തിലധികം ഇഷ്ടംപോലെ കോമ്പൻ പയർ കിട്ടി. ഇത്തവണയും നല്ല വിള കിട്ടുമെന്ന കുളിർമയാണ്. ഓരോ ദിവസവും നേരം പുലർന്നാൽ റുഷ്തയും ജാഫറും അവക്കടുത്ത് ചെല്ലും. കയ്പ പൂവിട്ടപ്പോൾ അവർ തുള്ളിച്ചാടി. തൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അതുതന്നെ. ഉമ്മ, ഉമ്മ എന്നാ ഞങ്ങൾക്ക് ബാഗും ഉടുപ്പും വാങ്ങാ? ജാഫർ മനസ്സിൽ വീണ്ടും തിരമാലയടുപ്പിച്ചു. ഉത്തരമില്ലാത്ത ചോദ്യമാണ് അവൻ ചോദിച്ചത്. ഒന്ന് സമ്മതം മൂളിയാൽ മതി, യത്തീംഖാനക്കാർ അവരെ ഉടൻ കൊണ്ടുപോകും. പിന്നെ 10-ാം ക്ലാസ് കഴിയുന്നതുവരെ അവരുടെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. അയൽപ്പക്കത്തെ 2-3 സ്ത്രീകൾ തന്നെപ്പറ്റി കുത്തുവാക്ക് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഹോ, ഓളെ ഒരു ദുരഭിമാനം. കുട്ടികളെ യത്തീംഖാനയിൽ കയച്ചാൽ കുട്ടികൾക്കും നല്ലത് ഓൾക്കും നല്ലത്. സർക്കാരിൻ്റെ ഗ്രാൻഡും നല്ലവരായ നാട്ടുകാരുടെ സംഭാവനയും കൊണ്ട് നടക്കുന്നതല്ലേ യത്തീംഖാനകൾ? അതിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് കിബറ് തടസ്സം നിന്നാലേ എന്തു ചെയ്യും? അത് കേട്ട ദിവസം ഉറക്കം വന്നിട്ടില്ല. തലയണ കണ്ണീരുകൊണ്ട് നനഞ്ഞു. തൻ്റെ മനസ്സുണ്ടോ ഇവരറിയുന്നു. അവൾ പ്രാർത്ഥിച്ചു. പടച്ചവനെ, നീയാണ് മനസ്സമാധാനം നൽകുന്നവൻ. എൻ്റെ ദുർബലമായ കൈകളിൽ നാൾക്കുനാൾ കനം വെച്ചു വരുന്ന 2 കുട്ടികൾ, ഒരല്ലലുമില്ലാതെ ആരുടെ പരിഹാസവും തട്ടാതെ അവരെ ഈ വീട്ടിൽ വെച്ചു തന്നെ വളർത്താൻ എൻ്റെ കൈകൾക്കു നീ ശക്തി താ റഹ്മാനെ.
1: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത കഥ പറയാം. പതിവ് പോലെ കാതികനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഗൾഫിൽ നിന്നൊരു വിമാനം 4-ാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: വളരെ ഹൃദ്യമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദൃശ്യം, കൊളോസിയം കാഴ്ചകൾ, മൃഗങ്ങളുമായി മല്ലയുദ്ധം നടത്തിച്ച് ക്രൂരവിനോദം ആസ്വദിക്കാൻ AD 70 ഇറ്റലിയിൽ നിർമ്മിച്ച ഒരു കൊളോസിയം കാഴ്ചകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളുമായി എത്തുന്നു ഇബിന് അലി എടത്തനാട്ടുകര, സിബഹത്തുള്ള മടത്തൊടി.
5: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രകളുടെ വാങ്മയ ചിത്രം അവതരിപ്പിക്കുന്ന ദൃശ്യത്തിൽ ഇന്ന് നമ്മുടെ അതിഥി സിബഹത്തുള്ള മടത്തൊടിയാണ്. പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അപരിചിതനല്ല അദ്ദേഹം. 1-2 പരിപാടികളിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. യാത്രകളെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഒരു സാധാരണക്കാരൻ. 22 രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ച് കഴിഞ്ഞു. യാത്രകളോടൊപ്പമുള്ള ജീവിതം അദ്ദേഹം തുടരുകയാണ്. ലോകാത്ഭുതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അത്ഭുതമുണ്ട്. ലോകാത്ഭുതങ്ങൾ തേടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് പീസ് റേഡിയോ ദൃശ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു ലോകാത്ഭുതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, കൊളോസിയത്തെക്കുറിച്ച്. സിബത്ത് സർ, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. ഇറ്റലിയിലുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ലോകാത്ഭുതമാണ് കൊളോസിയം. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മൃഗയാവിനോദങ്ങൾ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ക്രൂര വന്യമൃഗങ്ങളോടൊക്കെ ഏറ്റുമുട്ടുകയും പലരെ കൊണ്ടും യുദ്ധം ചെയ്യിപ്പിക്കുകയും അത് കണ്ട് ആഹ്ലാദിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. അത്തരം ചില ഓർമ്മകളാണ് നമ്മൾ ഇന്ന് കൊളോസിയത്തിൽ ചർച്ച ചെയ്യുന്നത്. കൊളോസിയം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചുരുക്കിയിട്ട് എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റുക?
6: പീസ് റേഡിയോയിലെ എല്ലാവർക്കും നമസ്കാരം. കൊളോസിയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അലി സാർ ചോദിച്ചത്. കൊളോസിയം എന്ന് പറഞ്ഞാൽ സാധാരണ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ 7 അല്ലെങ്കിൽ 8 10 പല ലോകാത്ഭുതങ്ങളുണ്ടല്ലോ. അതിലേറ്റവും ആധുനികമായിട്ടുള്ള 7 ലോകാത്ഭുതങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊളോസിയത്തിനെ കുറിച്ച് സത്യത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ല, അങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ട്. കൊളോസിയം തന്നെ സത്യത്തിൽ അതൊരു സ്റ്റേഡിയമാണ്, ഒരു വലിയ ആംഫിയ സ്റ്റേഡിയം എന്നാണ് അതിൻ്റെ ഒരു രൂപം. അത് ഇറ്റലിയിലാണ്. റോമാ സാമ്രാജ്യക്കാർ അവരുടെ പൊതു വിനോദ കേന്ദ്രമായിട്ടായിരുന്നു അത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് വലിയ ഒരു സ്റ്റേഡിയം, ഏകദേശം ഒരു 10,000-50,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ വിശാലമായ ഒരു സ്റ്റേഡിയം. അത് പിന്നെ തട്ടുതട്ടായി നമ്മൾ ഏറ്റവും പുതിയ നാളാധുനിക സ്റ്റേഡിയം പോലെ തന്നെ തട്ടുതട്ടായിട്ട് ഗാലറികളാണ്. ആ ഗാലറികളിൽ ഇരുന്നുകൊണ്ട് വിനോദങ്ങൾ കാണുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റേജാണ്. സ്റ്റേജ് മാതിരി, സാധാരണ ഗ്രൗണ്ടല്ല, ഒരു കുട്ടി പൊക്കിയ സ്റ്റേജ് മാതിരി. അതിന് ഏകദേശം ഒരു 80 മീറ്ററോളം പിന്നെ നീളവും ഒരു 10-50 മീറ്റർ വീതിയുള്ള നല്ലൊരു സ്റ്റേഡിയം, അതിലാണ് അന്നത്തെ വിനോദങ്ങൾ ഇവിടെ നടത്തിയിരുന്നത്. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 50 മീറ്റർ ഹൈറ്റ് ഉണ്ട്. നല്ല സ്റ്റേഡിയം, വലിയ ഒരു സ്റ്റേഡിയം. അത് പൗരാണികമാണ്, എത്രയോ വർഷങ്ങൾക്ക് പിന്നെ മുമ്പുള്ളതാണ്. ആ ഒരു കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ അത് സംരക്ഷിച്ചു പോരുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അതിനെ ഇന്നും അവിടുത്തെ ഗവൺമെൻറ്റുകൾ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത് ഈ ഒരു കൊളോസിയത്തിൻ്റെ ആ ഒരു പേര് പറഞ്ഞു തന്നെയാണ്.
5: AD 70 നിർമ്മാണം ആരംഭിച്ച് 600,000 ആളുകളെ ഉൾക്കൊള്ളാവുന്ന ഒരു വമ്പൻ സ്റ്റേഡിയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരവസ്ഥയിലാണ് കൊളോസിയം ഉള്ളത്. എങ്ങനെയാണ് കൊളോസിയത്തിലേക്ക് ആ യാത്രയിലേക്ക് എവിടെ നിന്നാണ് തുടങ്ങിയത്?
6: നമ്മളതിൻ്റെ യാത്ര തുടങ്ങുന്നത് പിന്നെ യൂറോപ്യൻ യാത്രകളിലൂടെ വരുമ്പോഴാണ്. നമ്മൾ യൂറോപ്പിൽ ആദ്യത്തെ 1-2 ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, നമ്മൾ ഈഫൽ ടവറിനെ കുറിച്ചും പിന്നെ പിസാ ഗോപുരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ അതിൻ്റെ അവസാനമായിരുന്നു ഈ ഇറ്റലിയിൽ നിന്നായിരുന്നു പിന്നെ നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ ഇറ്റലിയിൽ നമ്മൾ ലാസ്റ്റ് താമസിക്കുന്ന അടുത്ത് തന്നെയാണ് നമ്മളെ ഈ കൊളോസിയോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ എന്തോ മറ്റേ റോം പിന്നെ വത്തിക്കൻ സിറ്റി, അതൊക്കെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ വത്തിക്കൻ സിറ്റിയിൽ നിന്നായിരുന്നു ഞങ്ങൾ ഇവിടെ കൊളോസിയത്തിൽ വന്നത്. അവിടെ വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ലോകാത്ഭുതം ഉണ്ട് കാര്യം പിന്നെ അതെന്തായാലും നിർബന്ധമായിട്ടും കാണണമെന്നില്ല, നമ്മൾ യാത്ര തന്നെ ലോകാത്ഭുതത്തിനെ കുറിച്ചിട്ടില്ല ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വന്ന് എത്തിയത്. അങ്ങനെ എത്തി നമ്മൾ ഉള്ളിൽ കയറി, അതിന് ടിക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല ചാർജൊക്കെ ഉണ്ട്. അത് പിന്നെ ഗൈഡുകൾ ഉണ്ടാകുമ്പോൾ അവർ ആദ്യം എടുത്തു വെക്കും. ഉള്ളത് ഭയങ്കര റഷുള്ള ഒരു സ്ഥലമാണ്, സാധാരണത്തെ പോലെയല്ല, സാധാരണ ഒരു പോലെ തന്നെ. അതായത് ഈ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പെടുമ്പോഴൊക്കെ മൊത്തത്തിലൊരു തിരക്ക് കൂടുന്നു നമുക്കൊക്കെ അറിയാലോ, അതിന് ലോകാത്ഭുതമാണല്ലോ, അവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ട്. ഈ കൊളോസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോം മറ്റേ വത്തിക്കൻ സിറ്റിയുടെ തൊട്ടടുത്താണ്, ഏകദേശം 4-5 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. അത് വത്തിക്കനിൽ നിന്ന് വരുന്ന വിശ്വാസികളും അവിടെ പോപ്പിനെ കാണാൻ വരുന്ന ആളുകളൊക്കെ അത് കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ തിരക്ക് വർദ്ധിക്കും വലിയ എന്താ. പിന്നെ ഈ തിയേറ്റർ എന്ന് പറയുന്ന ഈ അതിൻ്റെ ഒരു സൃഷ്ടിപ്പ്, അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ സ്കെച്ചർ വളരെ മനോഹരമാണ്. എന്ന് വെച്ചാൽ അത് ഒരു ആർച്ച് സ്റ്റൈലിലെ വാതിലുകൾ, ഇത് എയർ വരാനൊക്കെയുള്ള അതൊരു അതിൻ്റെ ചുറ്റും ഉണ്ട്. അത് നല്ല ഭംഗിയിലാണത് അതിൻ്റെ ആർച്ച് വിൻഡോകൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ പിന്നെ ഈ സ്റ്റേജിനും സ്റ്റേജിൻ്റെ പുറത്തുള്ള നമ്മളുടെ ആ ഒരു ഇരിപ്പിടങ്ങൾ, അതും ഏറ്റവും നല്ല ഒരു സെറ്റിങ്സിലാണ്. കാരണം അത് ഒരു പറയാൻ കാരണം രാജാക്കന്മാരുണ്ടാക്കിയാണ്, ചക്രവർത്തിമാർ രാജാക്കന്മാരൊക്കെ ആ കാലഘട്ടത്തിൻ്റെ. പിന്നെ ഈ ആഫി തിയേറ്ററിൻ്റെ ഒരു ഗ്ലാഡിനേറ്റർ എന്നാണ് പറയുക, അതിൻ്റെ ഇത് ഒരു ദ്വന്ദ്വയുദ്ധം എന്നൊക്കെ പറഞ്ഞു, അത് മനുഷ്യർ തമ്മിലായിരുന്നില്ല, അന്നത്തെ മൊത്തത്തിൽ ഒരു സാഡിസ്റ്റുകളായിരിക്കും. അതുകൊണ്ടാണ് അധികം മൃഗങ്ങളുമായിട്ടാണ് യുദ്ധം ഉണ്ടായിരുന്നത്. യുദ്ധം മൃഗങ്ങളുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ കണ്ടാസ്വദിക്കാതില്ല. ഇന്നത്തെ റെസ്ലിംഗ് ഇന്ന് റെസ്ലിംഗ് ആണല്ലോ കൂടുതൽ, അന്ന് മൃഗങ്ങളുമായിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ മുതലകൾ, പുലി, സിംഹം, കരടി ഇങ്ങനെയുള്ള ഉണ്ടായിട്ടായിരുന്നു അവർ യുദ്ധം ചെയ്തിരുന്നവരാണ്. അതിലനേകാര്യം അനേകം ജനങ്ങൾ മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് മൃഗങ്ങളും അന്ന് അതിൽ നശിച്ചു പോയിട്ടുണ്ടെന്നില്ലൊക്കെയാണ് പറയുന്നത്.
5: ഓക്കെ, എങ്ങനെയാണ് എൻട്രൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ആ പഴയ നിർമ്മിതികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ നമുക്ക് കൊളോസിയം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ആളുകൾക്ക് കാണാത്ത ആളുകൾക്ക് മനസ്സിൽ വരേണ്ടത് ഒരു സ്റ്റേഡിയമാണ്, സ്റ്റേഡിയത്തിൻ്റെ ഒരു പൗരാണിക രൂപം എന്നൊക്കെ പറയാം. അതിൻ്റെ ആ സ്റ്റേഡിയത്തിൻ്റെ ഗാലറികൾ എന്ന് പറയാവുന്ന നിർമ്മിതികളൊക്കെ ഇപ്പോഴും ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ?
6: ഒരു പിന്നെ ആ റൗണ്ടാണ്, റൗണ്ടായിട്ട് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ സ്റ്റേഡിയം പോലെ തന്നെ അത് കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ടുണ്ടെന്ന് മാത്രം, ഒരു റൗണ്ടായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ ചെല്ലുമ്പോൾ ഒരു കാലപ്പഴക്കം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല ഭൂമി ഒരുക്കോ നിങ്ങളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പിടിഞ്ഞ് പോയിട്ടുണ്ട്. അവരെ ഉള്ളിലെ ഗാലറികൾ പലതും നശിച്ചു പോയി കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ളൊരു ഇങ്ങനത്തെ ഒരു സംഭവത്തിനുള്ള എന്താ വെച്ചാൽ, പഴയകാലത്തെ നിർമ്മിതികളാകുമ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മളെ ചൈന വന്മതിനെ കുറിച്ച് പറഞ്ഞമാതിരി ഇതിൻ്റെ ഈ പോർഷൻസൊക്കെ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട്. കാരണം ഈ പൗരാണികത ആകുമ്പോൾ ഒരു കല്ല് കിട്ടുകയാണെങ്കിൽ അങ്ങനെയല്ലോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വലിയ ഭയങ്കര പ്രൊട്ടക്ഷനാണ് അതിന്, വലിയ വലിയ പോലീസ് പ്രൊട്ടക്ഷനും മറ്റൊക്കെ തന്നെ. പക്ഷെ നമുക്ക് ഉള്ളിൽ വലിയ പുറത്തേക്കടി നടക്കുമ്പോൾ അത് തോന്നില്ല. പുറത്ത് കാണുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ആ ഒരു പൗരാണികത എപ്പോഴും നിലനിർത്തേണ്ടതന്നെ, അതേ കളറും അതേ ഒരു ഇതും, അതിനും മാറ്റം ഒന്നും വന്നില്ല. അതുമാതിരി ഓരോ മെയിൻ്റനൻസും വളരെ കൃത്യമായിട്ട് നടത്തിയിട്ട് ഏതായാലും ഒരു ഒരു ലോകാത്ഭുതം തന്നെ അതിൻ്റെ ആ ഒരു പുരാതനത്തിൻ്റെ, അതായത് ആ കാലപ്പഴക്കത്തിൻ്റെ അവരിതുകൊണ്ടാണ് യുനെസ്കോ സൗന്ദര്യമാണ് അതിൻ്റെ യുനെസ്കോവും അത് ഏറ്റെടുക്കാനും കാരണം യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ പെടാനൊക്കെ കാരണം അവർ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ ആധുനിക ലോകത്തിലെ ഒരു സ്റ്റേഡിയത്തിനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മളതിനെ കാണരുത്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ ലോകാത്ഭുതമാണ്. ഇപ്പോൾ നമ്മൾ താജ്മഹലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തോ അതിൽ വേറെ വലിയ ചില്ലു കൊട്ടാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ താജ്മഹലിനെ താജ്മഹലിൻ്റെ വർഷത്തിൻ്റെ പഴക്കങ്ങളൊന്നും നമ്മൾ ഇത് 72 തുടങ്ങിയെന്നില്ലൊക്കെ പറയണം. എത്രയോ വർഷങ്ങളായി പിന്നെ ഒരു 50,000 ആളുകൾ കാണാനിരിക്കുന്ന ഒരു ഗാലറി ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ വർഷത്തിൻ്റെ പഴക്കങ്ങളും ഇന്നത്തെ അതിൻ്റെ സംരക്ഷണവുമാണ് നമ്മളൊരു ലോകാത്ഭുതത്തെ നോക്കിക്കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
5: അതിനകത്തുകൂടി എവിടെയൊക്കെയാണ് സിബത്ത് ചുറ്റി നടന്നത് അല്ലെങ്കിൽ കണ്ടത്?
6: അകത്ത് ചില സമയത്ത് ഈ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ പിസാഗോപുരത്തിനെ പറ്റി പറഞ്ഞമായി ചില സമയത്ത് ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ കൂടുതലുണ്ടാവും ചില പ്രത്യേക സമയത്തൊക്കെ. അപ്പോൾ നമുക്കൊരു ഉള്ളിൽ കയറിയിട്ട് ഒന്നിങ്ങനെ ചുറ്റിക്കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് മൊത്തത്തിലൊരു നോക്കി കാണാനേ പറ്റുള്ളൂ. ഓരോ ഗാലറി ഓരോ ഗാലറി നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഗേറ്റിൽ ചെല്ലുന്നു, അകത്ത് കയറുന്നു, കാണുന്നു, പുറത്ത് നമ്മൾ കംപ്ലീറ്റ് ചുറ്റി കാണും. അകത്ത് നമുക്ക് ഇല്ലാതെ വളരെ ചുറ്റി കാണാം, ചിലപ്പോൾ ചില പ്രൊട്ടക്ഷൻ സമയത്ത് അറിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം ഗാലറികൾ, പിന്നെ 2-3 തട്ടയില്ല ഗാലറികൾ. ആ ഗാലറിയിൽ നിന്ന് ഒരുപാട് അടന്നു കൊണ്ട് പോയിട്ടില്ലേ അതുകൊണ്ട്. പക്ഷെ അതവർ ചിലതൊക്കെ അതുപോലെ തന്നെ പുറത്തുനിന്നൊരു സാധനം കൊടുത്തിട്ട് രണ്ടാമത് മേക്കപ്പ് ചെയ്യില്ല അവർ. ആ ഉള്ളത് കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്ത് അതുള്ളത് കൊണ്ട് തന്നെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ഇതാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പഴക്കം മാറ്റാൻ പറ്റില്ലല്ലോ. പുതിയൊരു കല്ല് കൊടുന്ന് അവിടെ വെച്ചും കണ്ട് അതിനെ കൊണ്ടും ഒന്ന് ചൊറുക്ക് കൂട്ടാൻ പറ്റില്ല
5: എന്നർത്ഥം.
6: പഴക്കാണ് അതിൻ്റെ പൈതൃകം, പൈതൃകമാണ് അതിൻ്റെ അത്ഭുതം. ആ അത്ഭുതത്തെയാണ് നമ്മൾ ലോകാത്ഭുതമായിട്ട് കാണുന്നത്.
5: ഓക്കെ, ആ സ്റ്റേജിനെ കുറിച്ച് ഒന്നുകൂടി പറയാൻ പറ്റുമോ?
6: സ്റ്റേജിനെ കുറിച്ച് പറയുന്നത് ഏകദേശം പിന്നെ 87 നീളം, 55 വീതിയാണ് ആ സ്റ്റേജ്. ആ സ്റ്റേജ് ഒന്ന് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കുറച്ച് പൊന്തിയിട്ട് അതിനനുസരിച്ചുള്ള ഗാലറികളെ ആളുകളുടെ സിറ്റിംഗ് സീറ്റുകൾ എന്നുണ്ട്. അത് ഒരു ആംഫി തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഗൗരവം, ആ ഒരു ഗാംഭീര്യം ആ കാലഘട്ടത്തിൽ നമുക്ക് ആലോചിച്ചാൽ അത്രയും പഴക്കമുള്ള കാലഘട്ടത്തിൽ അത്രയും സൗന്ദര്യമായിട്ട് അത് നിർമ്മിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു മൈൻഡ് ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാം. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊരു വളരെ ഈസി ആയിട്ട് നമ്മൾ എന്നുള്ളത്. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും നല്ല ഭംഗിയിൽ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മളതിനെ നോക്കിക്കാണുമ്പോഴാണ് ആ ഒരു വ്യൂ. അതാണ് അതിൻ്റെ അത്ഭുതം, അതാണ് അതിൻ്റെ ലോകാത്ഭുതം എന്ന് പറയുന്നത്.
5: ഗ്ലാഡിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നത്തെ മൃഗങ്ങളും ആയിട്ടുള്ള പോരാട്ടം കാര്യങ്ങളുമൊക്കെ പറഞ്ഞു. നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സുവനീറുകൾ ഉണ്ടാകുമായിരിക്കാം, അല്ലാതെ അന്നത്തെ കാലത്ത് ഒരു പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നും
6: ഇല്ലല്ലോ.
5: നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ, അങ്ങനെ ചില ഏറ്റുമുട്ടലുകൾ നടന്നു എന്ന് മനസ്സിലാക്കാൻ?
6: നമുക്ക് അവർ പറയുന്ന ഗൈഡുകൾ പറഞ്ഞു തരണമല്ലോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ഒരു പൗരാണിക ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം പിന്നെ ഗോൾഡൻ ഇതിൽ പോയിരുന്നു. സുവർണ കൊട്ടാരം എന്ന് പറയുക, സുവർണ കോട്ട, സുവർണ കോട്ട മറ്റുപോലെ ജയ്സാൽമറിൽ, സുവർണ ക്ഷേത്രം അല്ല സുവർണ കോട്ട. ആ സുവർണ കോട്ടയിൽ ഈ പറഞ്ഞമാതിരി 5,000-4,000 വർഷം പഴക്കമുള്ള ആ കോട്ടകളിൽ ഇന്നും ആളുകൾ അവിടെ താമസിച്ചിരുന്നുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ തന്നെ കച്ചവടം ചെയ്യുന്നു. ആ കച്ചവടം ചെയ്ത് വരുന്ന അവരുടെ ഫാമിലികൾ അങ്ങനെ അങ്ങനെ ഇന്നും അവിടെ നിന്ന് 40 ജീവിക്കേണ്ടതാണ്. അപ്പോൾ അവരാണല്ലോ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പാപ്പ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്ത്, കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ പറയുന്ന ചരിത്ര സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒന്നുകൂടി നമുക്ക് പിന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കും ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് അവരുടെ പിന്നെ ഗൈഡുകൾ ഇങ്ങനെ കൈമാറുന്നതായിരിക്കുമല്ലോ ഓരോ ചരിത്രങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു തരുന്നതാണ് നമുക്ക് ചരിത്രങ്ങൾ. മൃഗങ്ങളുമായിട്ടായിരുന്നു യുദ്ധം, ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നില് അന്നത്തെ ഗൈഡുകൾ പറഞ്ഞു തരുന്ന ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഇപ്പോൾ ശ്രോതാക്കളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നതാണ്. അല്ലെ, നമ്മളിപ്പോൾ ഒരു യുദ്ധം കണ്ടിട്ടില്ല, കാണില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ മാതിരി പെയിന്റിങ് ഒന്നും അതിൻ്റെ അങ്ങനത്തെ ഒരു ഗാലറികളൊന്നും അവിടെ കാണില്ല.
5: അതായത് വാമൊഴികളിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു വന്ന കഥകളും സത്യങ്ങളും ചരിത്രങ്ങളുമാണ് നമുക്ക്
6: അതിനുള്ള സത്യം. നമ്മളിപ്പോൾ അത് വിശ്വസിക്കണല്ലോ. 1,400 മുമ്പുള്ളതൊക്കെ നമ്മൾ ഒന്ന് വിശ്വസിച്ചു പോവുകയാണല്ലോ. അതേമാതിരി ആ ഒരു തന്നെ ആ ഒരു പിന്നെ ചരിത്രങ്ങളും കൈമാറ്റം തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ അവസാനത്തെ ആളുകളിൽ നമ്മളിപ്പോൾ നമ്മൾ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകണോ അത് തന്നെയാണ്.
5: എത്രത്തോളം ചെലവ് വരും കൊളോസിയം കാണെങ്കിൽ?
6: കൊളോസിയം കാണാന്ന് പറഞ്ഞാൽ നമുക്ക് കൊളോസിയത്തിന് വേണ്ടിയിട്ട് മാത്രം പോകേണ്ട ആവശ്യമില്ല. നമ്മൾ യൂറോപ്യൻ ട്രിപ്പ് കൺട്രോൾ ചെയ്താൽ മതി. യൂറോപ്യൻ ട്രിപ്പ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ലണ്ടൻ ഒഴിവാക്കിയിട്ട് ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ലെച്ചിൻസ്റ്റാ, ലക്സംബർഗ്, ബൾഗേറിയ, ഇതൊക്കെ ബെൽജിയം, ഇതൊക്കെ അതിൽ പെടും. ഇറ്റലി, അതുപോലെ അവസാനം വത്തിക്കൻ സിറ്റി. ഈ ഒരു 7-8-9 കൺട്രികളും അതിൽ പെടുന്നുണ്ട് ഈ ഒറ്റ ട്രിപ്പിൽ. അതിന് ഷെങ്കൻ വിസ എന്നാണ് അതിന് പറയാം. ഈ ഷെങ്കൻ വിസ എടുത്ത് പോയാൽ ഈ കൺട്രികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാം. ഫ്രാൻസിൽ നമ്മൾ ഫ്രാൻസിൽ നിന്നൊരു ബസ്സിൽ കയറിയാൽ ഈ രണ്ട് ദിവസം ഓരോ രാജ്യത്ത് താമസിച്ച് അങ്ങനെ എത്തിയാണ് നമ്മളിവിടെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ടോട്ടൽ എക്സ്പെൻസ് ആണ് കൂടുതൽ. അപ്പോൾ നമുക്കൊരു 2-2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, ഞങ്ങൾ പോകുന്ന സമയത്ത് 2 ലക്ഷം രൂപേൻ്റെ അടുത്തുള്ളൂ. ആ സമയത്ത് ഇതൊന്നും ആരോടും പറയില്ല, ഇതൊക്കെ യാത്രയുടെ സീക്രട്ടുകളാണ്.
5: സീക്രട്ടുകൾ
6: എനിക്ക് ആഗ്രഹം എല്ലാവരും പോയി കാണണം എന്നാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കണവരാ. ഞാനൊരു സംഗതി കാണുമ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ നാട്ടിൽ മുഴുവൻ കാണണം എന്നാണ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞ് അതിൻ്റെ ആ ഒരു ഗമീല് നടക്കണമെന്നല്ല. എത്രയും കുറഞ്ഞ സമയത്താണ് നമ്മൾ പോകുന്നത് അത്രയും നല്ലത്. 1 ലക്ഷം 2 ലക്ഷത്തിനുള്ളിൽ പോയാലും നടക്കും. പിന്നെ നമ്മൾ വേറെ എക്സ്പെൻസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഷെങ്കൻ യാത്രയിലൊരു സുഖം എന്താ വെച്ചാൽ നമുക്ക് പാരീസിലെ ഈഫൽ ടവർ കാണാം, ഇറ്റലിയിൽ തന്നെ പിസയിലെ ചെരിഞ്ഞ ഗോപുരം കാണാം, ഈ ഇതും കാണാം,
5: കൊളോസിയും
6: കാണാം. പിന്നെ ബാക്കിയുള്ള സൈറ്റ് സീനും മറ്റൊന്നും എന്താണ് മറ്റേ സ്വിറ്റ്സർലാൻഡുകളുടെ മലകളും അതെ മറ്റുള്ള എല്ലാ ഒരുപാട് വെറൈറ്റീസ് അതിലുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മൂന്നെണ്ണം അതിൽ കാണാമെന്നില്ലാണ്ട്, ഒരു യാത്രയിൽ തന്നെ മൂന്നെണ്ണം കാണാമെന്നില്ലാണ് എൻ്റെ ഒരു സൗകര്യം.
5: കൊളോസിയം കാണുന്നവർ മിക്കവാറും വത്തിക്കാൻ സിറ്റിയിൽ പോകും, അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിയിൽ വന്നവർ കൊളോസിയം കാണാതെ പോകാറില്ല.
6: അതിൻ്റെ ഭാഗം റോമിൽ നമ്മൾ താമസിക്കും. പിന്നെ ഇറ്റലിയിൽ നമ്മൾ താമസിക്കുമ്പോൾ അവസാനം നമ്മൾ പിന്നെ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ട് വരുന്നു റോമുണ്ട്. ആ റോമിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് ഒന്ന് വത്തിക്കാൻ സിറ്റിയാണ്. അപ്പോൾ വത്തിക്കാൻ സിറ്റി ഇതോട് ഒരു പ്രത്യേക ഒരു ഏരിയ ആണല്ലേ ഈ വത്തിക്കാൻ സിറ്റി, അതുപോലെ വത്തിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ വിസിറ്റേഴ്സ് ചെല്ലുമ്പോൾ ആ പിന്നെ ഏറ്റവും വലിയൊരു പള്ളിയൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ പള്ളി. അത് കാണാമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ഇതുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ ചില സമയത്ത് മാർപ്പാപ്പാനെ കാണുന്നവരുണ്ട്, ചില സമയത്ത് നമുക്ക് കാണാം, ചില സമയത്ത് ഉണ്ടാവില്ല ചില ദിവസം. അപ്പോൾ നമ്മൾ എന്നൊരു സമയത്ത് ഉണ്ടായിരുന്നു,
5: പാപ്പയെ കണ്ടു.
6: ആ അന്ന് കണ്ടു, ഒരു ആ ഒരു ദിവസത്തിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള ഒരു ഇത് കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ വിസിറ്റേഴ്സ് പിന്നെ നേരെ കൊളോസിയം എന്നാണ് പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഒരു ഒഴുക്കാണ്. ചിലർ നടന്നു വരുന്നവരുണ്ട്, വാക്കിംഗ് അങ്ങനെ വരുന്നവരുണ്ട്, വണ്ടിയിൽ വരുന്നവരുണ്ട്. അപ്പോൾ രണ്ടുകൂടി അടുത്തടുത്ത് ഏകദേശം 4 കിലോമീറ്റർ ഡിഫറൻസ് ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ അവിടെ എപ്പോഴും സഞ്ചാരികളുടെ ഒരു ഒഴുക്കായിരിക്കും കൊളോസിയത്തിലും മറ്റുള്ളവർക്കും. അത് പ്രത്യേകിച്ച് ഈ പിന്നെ അവരുടെ ഈ വിശ്വാസികളുടെ മാർപ്പാപ്പ വരുന്ന ദിവസമൊക്കെ ആകുമ്പോൾ കൂടുതൽ തിരക്കുകളുണ്ടാവും. ഏതാണ്ട് പിന്നെ കൊളോസിയം ഇറ്റലിയിൽ വരുന്നവരൊക്കെ വത്തിക്കൻ സിറ്റി കവർ ചെയ്യാതെ ഒരിക്കലും പോരൂല. അവരൊക്കെ ഈ കൊളോസിയം കാണാതെയും പോരൂല. അവർ ടൂറിസ്റ്റിൻ്റെ ഒരു മെൻറ്റാലിറ്റി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കൽ ഈ കൊളോസിയത്തിനാണ്.
5: അതിൻ്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളും അതേപോലെ റോഡുകളും ഒക്കെ ലോകോത്തര നിലവാരത്തിലുള്ളതാണോ അതോ സാധാരണ എങ്ങനെയാണ്?
6: ഇറ്റലി എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നര രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി. അത് നമ്മളിന്നാൾ പിസ ഗോപുരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇറ്റലിയിലൊക്കെ സംസ്കാരം, ഇറ്റലിയിലെ രാജ്യത്തിലുള്ള യാത്രകൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സ്വർഗാനുഭൂതികളാണ്. അത്രയും വിശാലമായ റോഡുകളും അത്രയും, കാരണം ഒന്നാമത് പിന്നെ പുരോഗമന രാജ്യങ്ങളാണല്ലോ, പുരോഗമിച്ചുകൊണ്ടിരിക്കല്ല, പുരോഗമിച്ച് കഴിഞ്ഞ രാജ്യങ്ങളാണ്, ഡെവലപ്ഡ് കൺട്രീസാണ്. അതുകൊണ്ട് പിന്നെ അവരുടെ അങ്ങനത്തെ അവരിപ്പോൾ കൂടുതൽ വണ്ടികളാണെങ്കിലും ഏറ്റവും കൂടുതൽ വില പിടിച്ച കാറൊക്കെ പിന്നെ ഇറക്കുന്നത് ഇറ്റലിയാണെന്ന് തോന്നുന്നു അങ്ങനത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിക് അത് ആ നാട്ടിൽ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കാണും. അവരുടെ മലകളോ അല്ലെങ്കിൽ നാടുകളോ അല്ലെങ്കിൽ ഗ്രാമങ്ങളോ ഒന്നും കാട് പിടിച്ച് കിടക്കില്ല. അവരുടെ ഗ്രാമങ്ങളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിച്ച മാതിരി തന്നെ, അതായത് നമ്മളുടെ വ്യൂവിൽ വെച്ച് കാണുന്നതാണോ എന്നാവോ അത് നമ്മൾ ആ ഒരു ചന്തം കൊണ്ട് നോക്കുന്നതാണോ, അതൊരു സൗന്ദര്യം തന്നെയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ കൂടി യാത്ര ചെയ്യുമ്പോഴൊരു സുഖമാണ് അത്.
5: പ്ലാൻ റോഡുകൾ
6: എല്ലാതും ബ്രാൻഡ്, ലോകത്തിലെ എല്ലാ ലോകോത്തര ബ്രാൻഡുകളുടെയും ഒരു സംഗമ സ്ഥലമാണ് ഈ ഇറ്റലി എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ് ഫുട്ബോൾ ആയിക്കോട്ടെ, ഇറ്റലി ഫുട്ബോളിലാകുമ്പോൾ അങ്ങനെ വേറെ പോയി വലിയ വലിയ കാറുകൾ, ജോഗർ അങ്ങനെയല്ല, എന്തൊക്കെ പേരുള്ള കാറുകളുണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല. ഏതായാലും ആ കാറുകളൊക്കെ ഇറങ്ങുന്നത് അവിടെയാണ് വലിയ ഏറ്റവും വലിയ വില പിടിച്ച കാറുകൾ. പിന്നെ അവിടുത്തെ സംസ്കാരം ഇറ്റലി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഏകദേശം നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ച സംസ്കാരം, റോഡുകൾ, അവരൊന്നും പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല റോഡ് വീതി കൂട്ടുകയെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉദിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മനോഹാരിതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇറ്റലി. പ്രത്യേകിച്ച് പുരോഗമിച്ച നാടാണ്, ഡെവലപ്ഡ് ഏരിയയാണ്, ഡെവലപ്മെൻറ്റ് കൺട്രിയാണ്. അവിടെ പിന്നെ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഒരു പക്ഷേ പുറത്ത് പോകുന്നതും യൂറോപ്പിൽ നിന്നായിരിക്കും, വരുന്നതും യൂറോപ്പിലേക്കായിരിക്കും എന്നില്ല ഒരു ഇതുണ്ട്.
5: ദൃശ്യത്തിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്തത് സിബ്ഗത്ത് മടത്തുടിയുടെ കൂടെയാണ്. യാത്ര പോയത് കൊളോസിയത്തിലേക്കാണ്. ഇറ്റലിയിലെ AD 70 നിർമ്മിച്ച 500,000 ആളുകൾക്ക് അന്ന് ആസ്വദിക്കാൻ പറ്റിയിരുന്ന ഗ്ലാഡിയേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള മൃഗങ്ങളുമായി ഏറ്റുമുട്ടിയിരുന്ന ഒരു സ്റ്റേഡിയം എന്ന് നമുക്കിന്ന് വിളിക്കാവുന്ന കൊളോസിയത്തിൻ്റെ കാര്യങ്ങളാണ്, അതിലെ യാത്ര അനുഭവങ്ങളാണ്, അനുഭൂതികളാണ് നമ്മളിന്ന് പങ്കുവച്ചത്. നമുക്ക് ലോകാത്ഭുതങ്ങളിലൂടെയുള്ള യാത്ര ഇനിയും തുടരാം. ഈ എപ്പിസോഡ് തൽക്കാലം പൂർത്തിയാകുന്നു. കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ദൃശ്യം പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിവിധങ്ങളായ നാടുകളിലെ മനോഹരമായ ദൃശ്യങ്ങളെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്ന് നമ്മൾ കേട്ടത് കൊളോസിയം കാഴ്ചകൾ, സിബഗത്തുള്ള മാടത്തൊടിയോടൊപ്പം ഇബിനു അലി എടത്തനാട്ടുകര നടത്തിയ മനോഹരമായ ചർച്ചക്കാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മോർണിംഗ് വൈബ്സിന്റെ ഈ ഒരു നിമിഷങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയുടെ ഒരു മനോഹരമായ എപ്പിസോഡ് കാതൂർക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ഒക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ അതിഥിയായി നമ്മോടൊപ്പമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അവർകളാണ്. പഴയ കാലത്തു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ പല അധ്യായങ്ങളിലും ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട കാലഘട്ടത്തിൽ ആ ഇടപെടലുകൾ നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവെക്കാനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത്. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ISM സംസ്ഥാന പ്രസിഡന്റായും പിന്നീട് മദീനത്തുലും അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പലായും ഒക്കെ വർക്ക് ചെയ്ത എമ്പാടും അനുഭവങ്ങളുള്ള, പ്രസ്ഥാനിക ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഷാക്കിർക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷാക്കിർക്ക, എന്താ സുഖല്ലേ?
8: അൽഹംദുലില്ലാഹ്.
7: നീ വീട്ടിൽ നിന്നല്ലേ പോകുന്നത്?
8: രാവിലെ
7: കൂടെ മോനുണ്ടായിരുന്നു അല്ലേ?
8: ഓക്കെ.
7: നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്, കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു തറവാട്ടിൽ നിന്നാണ് ഷാക്കിർക്ക ജനിച്ചു വളർന്നതും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലമുറകളോട്, പുതിയ ജനറേഷനോട്, ചരിത്രത്തിനോട് ഒക്കെ പറയാനുണ്ട്. ഏതായാലും നമുക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഷാക്കിർക്കാൻ്റെ ചെറിയ ആ കാലത്തു തന്നെയുള്ള പ്രാസ്ഥാനികമായ ഒരു ചിന്തയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഒരു ചെറിയൊരു ഓർമ്മയിൽ നിന്ന്, പ്രാസ്ഥാനികമായ ചെറുപ്പത്തിലെ ഓർമ്മയിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്.
8: നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രാസ്ഥാനികമായ അന്തരീക്ഷത്തിൽ വളരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം എൻ്റെ പിതാവ് KSK തങ്ങൾ, അദ്ദേഹം പിന്നെ ISM പ്രഥമ പ്രസിഡൻ്റായിരുന്നു. 1967 ISM രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അലി അബ്ദുറസാഖ് മദനിയായിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നീട് വീണ്ടും 78 മുതൽ 81 വരെ വീണ്ടും ഒരു ടേം ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്തെയാണ് നമ്മളിങ്ങനെ, ഞാൻ 1970 എൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ സജീവമായി പ്രസ്ഥാന രംഗത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടാണ് വളരാൻ കഴിഞ്ഞിട്ടുള്ളത്.
7: പുളിക്കല്ലേ?
8: പുളിക്കലിനടുത്ത് സിയാങ്കണ്ടത്താണ്
7: ഞങ്ങളുടെ പ്രദേശം.
8: അപ്പം അന്നൊക്കെ വീട്ടിൽ പലപ്പോഴും ഉപ്പയെ അങ്ങനെ കാണാൻ കഴിയാറില്ല. എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സംഘടനാപരമായ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഉപ്പ. അപ്പം എന്നാലും പലപ്പോഴും വീട്ടിൽ പനെ കാണാൻ വേണ്ടി ആളുകൾ വരും, അതുപോലെ സംഘടനാ ചർച്ചകൾ നടക്കും. ഇന്നത്തെ പോലെ ഒരുപാട് വലിയ ഓഫീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ ഒരു ചിത്രം ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 1979 നമ്മുടെ ഒന്നാമത്തെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ഇന്ന് കാണുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ആദ്യത്തെ പ്രഥമ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അത് പുളിക്കൽ വെച്ചാണ് നടന്നത്. 1979 അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ അത് ആ ഒരു 9 വയസ്സുള്ള കാലത്ത് തന്നെ അതൊക്കെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങൾ, അതുപോലെ സമ്മേളനം, 4 ദിവസത്തെ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട്. ഒരുപാട് അതിഥികളൊക്കെ, വിദേശത്തു നിന്നുള്ള അതിഥികൾ, അതുപോലെ ആദ്യമായി ഈ അറബികളെ ഒക്കെ നേരിൽ കാണാൻ കഴിഞ്ഞത് ആ സമ്മേളനത്തിൽ വെച്ചാണ്. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത്.
7: അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, ജനിച്ചത് മുതൽ തന്നെ കാണുന്നത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്.
8: അങ്ങനത്തെ ഒരു അന്തരീക്ഷം അൽഹംദുലില്ലാ അതിനുള്ള അതിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്.
7: ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് ആ പുസ്തകത്തിൽ ഉപ്പയെ പറ്റി, ശാക്രഖാനെ പറ്റിയും പറയുന്നൊരു വരി പണ്ട് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഉപ്പയുടെ നല്ല മോൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഉമർ മൗലവി എഴുതുന്നത്. KSK തങ്ങൾ ഉപ്പ, ഉപ്പാനെ ഓർക്കുമ്പോൾ നിങ്ങൾക്കൊരുപാട് പറയാനുണ്ടാവും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഉപ്പാനെ സംഘടനാ രംഗത്തുള്ള ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ പരിമിതമായിരിക്കും അല്ലേ?
8: അതെ അതെ.
7: എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത്?
8: അങ്ങനെ തന്നെ ആയിരുന്നു. ഉപ്പ പലപ്പോഴും നിരന്തരമായ ഈ യാത്രകളും പരിപാടികളും സംഘാടനങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിലും ഒരു ഉപ്പ എന്നുള്ള നിലയിൽ വലിയ സ്നേഹവും വാത്സല്യവും ഇപ്പം തന്നിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പലപ്പോഴും ഉപ്പാൻ്റെ കൂടെ ഒരുപാട് പരിപാടികൾക്ക് പോയ ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു സ്വഭാവം അനുസരിച്ച് പല പരിപാടികൾക്കും പോകുമ്പോൾ ഉപ്പ എന്നെ കൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വലിയ ഓർമ്മകളാണ്. അതിലൂടെ മാത്രമല്ല, ഉപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നത് നമ്മളെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി തരാം, പണ്ഡിതന്മാരായിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം. ഉപ്പാൻ്റെ കൂടെ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിന്നെ KNM ഒക്കെ ഒരു പഴയകാല ഭാരവാഹിയൊക്കെ ആയിരുന്ന EK അബ്ദുല്ലലി മൗലവീൻ്റെ ഒക്കെ വീട്ടിൽ പോയി, അതുപോലെ KNM പ്രസിഡൻ്റായിരുന്ന KE സുലൈമാൻ സാഹിബിൻ്റെ വീട്ടിലൊക്കെ പോയി അവരൊക്കെ സംസാരിച്ചതൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മറ്റു പല സ്ഥലത്തും സുൽത്താൻ ബത്തേരിയിലൊക്കെ പ്രോഗ്രാമിന് പോയിട്ട് അവിടെയുള്ള അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ ആളുകൾ വീട്ടിലൊക്കെ പോയി സംസാരിച്ചതും അതൊക്കെ ഒരു ഇപ്പോഴും ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നുണ്ട്.
7: അപ്പോൾ ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെടാൻ ചെറുപ്പം മുതലേ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു താല്പര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി. ഉപ്പ അതിന് സത്യത്തിൽ ഉപ്പ പല ശ്രദ്ധയും കൂടി ആയിരിക്കും അത് കൂടെ കൊണ്ടുപോയതും അനുഭവങ്ങളിലൂടെ കുറെ. എത്ര മക്കളായിരുന്നു നിങ്ങൾ ശരിക്ക്?
8: ഞങ്ങള് 6 മക്കളാണ്.
7: 6 മക്കള്,
8: 3 ആണും 3 പെണ്ണും. മൂത്ത പെങ്ങള് പിന്നീട് മോങ്ങം വനിതാ അറബി കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആയി റിട്ടയർ ചെയ്തു, ഡോക്ടർ ഉമ്മുൽ ഹസനാത്ത്. 2-ാമത്തെ പെങ്ങള് പിന്നെ ജൗഹറ എന്നാണ് പേര്. അവര് കല്യാണം കഴിച്ച് പുളിക്കലിനടുത്ത് അരൂരിലേക്കാണ്. ഭർത്താവ് ഇവിടെ വാഴക്കാട് കോളേജിൽ അധ്യാപകനായിരുന്നു, KK അബൂബക്കർ മദനി. മൂത്തമങ്ങളുടെ ഭർത്താവ് പിന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കോഴിക്കോട്ട് സ്വദേശി CP മുസ്തഫയാണ്. പിന്നുള്ളത് ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ വർഷങ്ങളായിട്ട് സൗദിയിലാണുള്ളത്. ജിദ്ദയിലായിരുന്നു ആദ്യം, ഇപ്പം ദമ്മാമിലാണ്. ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ആണ് കഴിയുന്നത്. മക്കളൊക്കെ അവിടെ തന്നെ സൗദി സ്കൂളുകളിലൊക്കെ പഠിച്ച് അങ്ങനെ ഖുർആൻ ഹിഫ്ളൊക്കെ ആക്കിയ അങ്ങനെയുള്ള അവിടെ മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച മക്കളാണ് ജ്യേഷ്ഠനുള്ളത്. പിന്നെ 4-ാമത്താളാണ് ഞാൻ. പിന്നെ എൻ്റെ താഴെ ഒരു അനിയത്തി നജ്മ. ജ്യേഷ്ഠൻ്റെ പേര് ഹബീബ് അസ്ലം എന്നാണ്. പിന്നെ ഏറ്റവും ചെറുത് അനിയൻ അൻവറാണ്. അൻവറും റിയാദിലാണുള്ളത്. നജ്മ കുടുംബസമേതം ജിദ്ദയിലായിരുന്നു, പിന്നെ റിയാദിലാണ്. അങ്ങനെയാണ്. നജ്മയുടെ ഭർത്താവ് മുഹമ്മദ് കുട്ടി സൗദിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റാണ് PK മുഹമ്മദ് കുട്ടി.
7: ഷാക്കിർഖാൻ്റെ കുടുംബം?
8: എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ പേര് യാസ്മീൻ എന്നാണ്, യാസ്മീൻ ഹംസ. ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. സ്വദേശം ചാവക്കാടിനടുത്ത വെങ്കിടങ്ങ് തൊയക്കാവാണ്. എനിക്ക് 5 മക്കളാണ്. മൂത്ത മകളാണ്, മകൾ ഷാദിയ. അവൾ കുറ്റിപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത്. 2 മക്കളുണ്ട്. താഴെ 4 ആൺകുട്ടികളാണ്. മൂത്ത മകന് ഷാമിൽ ഷാക്കിർ, അവനിപ്പം ദുബായിലുണ്ട്. അവന് BTech ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പിന്നെ ഹാഫിലാണ്. അതുപോലെ പിന്നുള്ള ജമീൽ ഷാക്കിർ, അവനും ദുബായിലുണ്ടായിരുന്നു. ഇപ്പം ഒരു ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് മക്കളിൽ 4-ാമത്താള് ഹാസിം ഷാക്കിർ. അവനിപ്പം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ ചെറിയൊരു മോണ്ട് ഈസ ഷാക്കിർ, 9 വയസ്സ്. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ.
7: പിന്നെ ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഉപ്പ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒരു ഓർമ്മ എന്താണ്?
8: അത് ഉപ്പ ആ സമയത്ത് എനിക്ക് 16 വയസ്സുള്ള സമയമാണ്. കുറ്റിപ്പുറം ജായ സംസ്ഥാന സമ്മേളനം, 3ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉപ്പൻ്റെ മരണം. അപ്പോൾ അതിൻ്റെ ദക്ഷിണ മേഖല സമ്മേളന, അതിൻ്റെ സമ്മേളനത്തിൻ്റെ ദക്ഷിണ മേഖല ജനറൽ കൺവീനറായിരുന്നു ഉപ്പ. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഇപ്പം മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ പി കെ മുസാമലിയുടെ ഭാര്യ മരണപ്പെട്ടത്. അപ്പോൾ അവർ മരിച്ച സമയത്ത് ഉപ്പ വന്നിരുന്നു, കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമ്മേളന തിരക്കൊക്കെ ആയപ്പോൾ തിരിച്ചുപോയി. അപ്പോൾ ആലുവയിൽ വെച്ചിട്ട് ദക്ഷിണ മേഖല പ്രചാരണത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു ഉപ്പ. അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഒരു ഹൃദയസ്തംഭനം, വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പിന്നെ ആശുപത്രിയിൽ കടന്നു. 10 ദിവസം അവിടെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ പിന്നെ 30 ഡിസംബർ ഉപ്പ മരണപ്പെട്ടു.
7: 1 ഡിസംബർ 30 ജനിച്ചു. 1 ഡിസംബർ 30
8: 1936 ഡിസംബർ 30 ഉപ്പാൻ്റെ ജനനം. 1986 ഡിസംബർ 30 മരണം. അതത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉപ്പൻ്റെ വളരെ അടുത്ത ആളായിരുന്നു മദീനത്തുലൂമിൻ്റെ പ്രിൻസിപ്പാളും കേരള ജമിയത്തുലൂമിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന കെ എൻ ഇബ്രാഹിം മൗലവി. ഉപ്പൻ്റെ വളരെ അടുത്ത ഒരാളായിരുന്നു കെ എൻ. അദ്ദേഹമാണ് ഉപ്പ മരിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ, ഉപ്പൻ്റെ ജനനം മരണം ഒരേ ദിവസമാണല്ലോ, 36 ഡിസംബർ 30 ജനനം, 86 ഡിസംബർ 30 മരണം എന്നുള്ള വിഷയം, ആ കാര്യം ഓർമ്മിപ്പിച്ചത് കാനിയാണ്. കാരണം കാനിയുടെ അടുത്ത് ഉപ്പൻ്റെ എല്ലാ ഡോക്യുമെൻസും കാനിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ നിലക്ക് ആണ് അദ്ദേഹമാണത് ഓർമ്മപ്പെടുത്തിയത്.
7: പന കുറിച്ച് കേസ് കഥങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല പ്രഗത്ഭനായ അറിവുള്ള ഒരു പണ്ഡിതനായിട്ടാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഠനകാലം കഴിഞ്ഞ ഉടനെ പിന്നെ ഉപ്പ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ എറണാകുളത്തു നിന്നുള്ള പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെയാണ് പിന്നെ ജോലി, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടത്?
8: ഉപ്പ പിന്നെ നല്ല രീതിയിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഉപ്പ, നല്ല ബുദ്ധിശാലിയായിരുന്നു. SSLC അന്നത്തെ ഒരു നല്ല മാർക്ക് നേടിയിട്ട് പുളിക്കൽ മദീനത്തുലും അറബിക്കുളയിൽ അഫ്സലുമൊക്കെ ചേർന്ന ആളാണ്. ആ കാലത്തൊക്കെ എല്ലാവരും SSLC പൂർത്തീകരിച്ച ആൾക്കാരൊന്നും ആയിരുന്നില്ല അന്ന് അറബിക്കോളേജിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് SSLC നല്ലൊരു മാർക്ക് കിട്ടിയിട്ടും അറബിക്കോളേജിൽ ചേർന്നു. അവിടെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി. പാസ്സായതിന് ശേഷം കുറച്ച് കാലം ഇപ്പോൾ പുളിക്കൽ മദീനത്തുലുമിൽ അധ്യാപനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് PSC പരീക്ഷ എഴുതിയപ്പോൾ PSC പരീക്ഷയിൽ ഇപ്പോൾ ഒക്കെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു.
7: ഒന്നാം റാങ്ക്, ഫസ്റ്റ് റാങ്ക്.
8: അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫറോക്കിലും കോട്ടക്കലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നെ കൊച്ചി കേന്ദ്രമായി നമുക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനൊക്കെ നല്ല സംഘാടന ശേഷിയൊക്കെ ആളുകൾ വേണം, പണ്ഡിതന്മാർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് പനയപ്പള്ളി MMOHS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചേർന്നത്. എയ്ഡഡ് സ്കൂളായിരുന്നു, പക്ഷേ നേരത്തെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവിടെ ഈ ബാബുസേട്ടൊക്കെ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവാക്കൾ അവരൊക്കെ സജ്ജരാക്കുന്നതിനും ആ മേഖലയിൽ കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കപ്പലണ്ടി മുക്കിലെ മസ്ജിദുൽ മുജാഹിദീനിൽ ഇപ്പോൾ ദീർഘകാലം ഖത്തീബായിട്ടും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു.
7: അപ്പോൾ ഇപ്പോൾ ഉമർ മലയുടെ ഓർമ്മയുടെ തീരത്ത് നമുക്ക് വായിക്കുമ്പോൾ പിന്നെ അതിൽ എറണാകുളം കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പിന്നെ ഭാഗം അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഉപ്പാക്ക് അവിടെ നല്ല റോൾ ഉണ്ടായിട്ടുണ്ടാവും.
8: തീർച്ചയായിട്ടും
7: സർക്കാർ സർവീസ് ഇന്ന് സർക്കാർ സർവീസിലിരിക്കെ ഒരു പ്രസ്ഥാനം പറയുകയാണ് ഇന്ന സ്ഥലത്ത് ദഴവാ പ്രവർത്തനത്തിനും അതിൻ്റെ കോർഡിനേഷനൊക്കെ പിന്നെ ആൾ വേണമെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമതൊരു ചിന്തയാലോചന ഒന്നുമില്ല. ജോലി രാജിവെച്ചിട്ടായാലും ദീനും ദഴവത്തും പ്രസ്ഥാനവും പരലോകം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് അല്ലെ ഉപ്പാക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ള തീർച്ച നമുക്ക് ബോധ്യമാണ്. അപ്പോൾ എറണാകുളത്ത് ഉള്ള ആ ഇടപെടൽ വളരെ ഓർക്കാൻ പറ്റിയത് തന്നെയാണ്.
8: തീർച്ചയായിട്ടും അവിടെ ഉമർ മൗലവിൻ്റെ വലിയൊരു സ്വാധീനം കൊച്ചി പ്രദേശങ്ങളുണ്ടായിരുന്നു. കൊച്ചി പ്രദേശം മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പ്രത്യേകിച്ചും ഉമർ മൗലവി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉമർ മൗലവിയുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ,
7: അതെ,
8: അതിൻ്റെ സ്വാധീനം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള പണ്ഡിതന്മാർ കെസിയ ബോക്കർ മൗലവി, അദ്ദേഹം കൊച്ചിയിൽ ഇങ്ങനെ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പണ്ഡിതനാണ്. എൻ പി അബ്ദുൽ ഖാദർ മൗലവിയും ആ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ പോയി ജോലി സ്വീകരിച്ചു, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത്.

0: പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
1: ആമീൻ.
0: പിന്നെ ശരിക്ക് ഇപ്പോഴുടെ ചരിത്രം ഓർക്കുമ്പോൾ നമുക്ക് അതേപോലെ ഓർമ്മ വരുന്ന ഒരു വിഷയമാണ്, കേട്ടതാണ്, കായിക മില്ലത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു വിഷയം കേട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു?
1: അത് ഉപ്പ മദീനത്തുലൂമിൽ പഠിക്കുന്ന സമയത്ത് കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മദീനത്തുലൂം സന്ദർശിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉപ്പയായിരുന്നു എന്ന് ചരിത്രകാരനായ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ മരണശേഷം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു SSLC നല്ല മികവുള്ളൊരു വിദ്യാർത്ഥി, ആ നിലക്ക് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷാപരമായ കഴിവുണ്ടാവുക, അത് പ്രത്യേകിച്ച് ഉപ്പക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപോലെ അറബി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ വളരെ നല്ല രീതിയിൽ മൂന്ന് ഭാഷകളും കൈകാര്യം ചെയ്യാൻ ഉപ്പക്ക് കഴിയുമായിരുന്നു, പ്രസംഗ പരിഭാഷകളൊക്കെ. അപ്പോൾ ആ പ്രസംഗ പരിഭാഷ നടത്തിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി എഴുതപ്പെട്ട ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: അപ്പോൾ അതേപോലെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ISM പ്രഥമ പ്രസിഡൻ്റായിരുന്നു അല്ലേ? അപ്പൻ്റെ കൂടെ അന്ന് ആരൊക്കെയായിരുന്നു ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത്?
1: അന്ന് പ്രഥമ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി അലിദ്റസാഖ് മദനി ആയിരുന്നു. പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന ആളുകളാണ് എം മുഹമ്മദ് മദനി, അതുപോലെ കെ മുഹമ്മദ് സുല്ലമി, അതുപോലെ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഗത്ഭരായ ആളുകൾ. പിന്നെ അതിനൊക്കെ ശേഷമുള്ള കമ്മിറ്റിയിൽ പിന്നെ TP അബ്ദുൽ മദനിയൊക്കെ പ്രസിഡൻ്റായി വന്നിട്ടുണ്ട്. ആ പ്രഥമ കമ്മിറ്റിയിൽ എനിക്ക് ഓർമ്മ ഉള്ളത് ഇവരൊക്കെയാണ്.
0: സമ്മേളനത്തിൻ്റെ, പുളിക്കൽ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പോലെ നിങ്ങളെ വീട് വർക്ക് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
1: ആ അതെ, അന്നൊക്കെ ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളും അപേക്ഷികമായിട്ട് കുറവായിരുന്നു. അപ്പോൾ സ്വാഗത സംഘം ഓഫീസുണ്ട്, മദീനത്തുലൂമിൽ ഓഫീസായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിന് പുറമെ വീടും വളരെ സജീവമായിരുന്നു. വീട്ടിൽ നമ്മളെ വീട്ടിലുള്ളൊരു ഓഫീസ് റൂം പ്രധാനമായും അന്ന് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ടത്. കുറേ ആളുകൾ നമ്മുടെ സംഘടനാ രംഗത്തൊക്കെയുള്ള കുറേ ആൾക്കാർ അവിടെ വരികയും കുറേ വർക്കൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്.
0: അന്ന് കുറേ വന്ന് അവിടെ താമസിക്കും, രണ്ട് മൂന്ന് ദിവസമൊക്കെ താമസിച്ച് അങ്ങനെയാണെന്ന്.
1: അതെ അതെ, തീർച്ചയായിട്ടും
0: തീർച്ചയായും നമ്മളെ പ്രസ്ഥാനം സത്യത്തിൽ വളർന്നു വന്നത് ഇങ്ങനെ കുറേ ആളുകൾ അവരുടെ കുടുംബവും മക്കളെയൊക്കെ മറന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ യാത്ര ചെയ്തും താമസിച്ചും ഒക്കെയാണ്. ഏതായാലും പിന്നെ നമ്മുടെ മുൻഗാമികൾ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പിന്നെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അതേപോലെ നമ്മുടെ പിന്നെ പീസ് റേഡിയോ ശ്രോതാക്കളോടൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ പ്രിയപ്പെട്ട ഷാക്കിർ ഖാൻ്റെ ഉപ്പ KSK തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന വലിയ സംഭാവനകൾ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച, ചെറിയ പ്രായത്തിൽ ഈ ലോകത്തിന് വിട പറഞ്ഞെങ്കിലും വലിയ ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ.
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കൂടിക്കാഴ്ചയുടെ മനോഹരമായൊരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെ സാക്ഷിയായത്.
3: മധുരം ഖുർആനിൻ്റെ ആ ഒരു മനോഹാരിതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് മധുരം ഖുർആൻ കാതോർക്കാം.
4: ബിസ്മില്ലാഹി

0: നമ്മൾ എത്തി നിൽക്കുന്നത് സ്നേഹക്കൂടിലാണ്. സ്നേഹക്കൂട് കുടുംബകങ്ങളിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി പീസ് റേഡിയോ ഗൗരവപൂർവം സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനെ സംബന്ധിച്ച് നമ്മോട് ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ കെ പി സാഹദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവം സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രൊഫസർ കെ പി സാദാണ് ഈ വിഷയം പങ്കുവെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. സർ, കൗമാരപ്രായം ഏറെ പ്രക്ഷുബ്ധമായ ഒരു കാലമാണല്ലോ. കൗൺസിലിംഗ് രംഗത്ത്, പ്രത്യേകിച്ചും ഫാമിലി കൗൺസിലിംഗ് രംഗത്ത്, ടീനേജേഴ്സുമായി ഒരുപാട് തവണ താങ്കൾക്ക് ഇടപെടാനുള്ള അവസരവും ലഭിച്ചു കാണും. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കൗമാരകാലത്ത് നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇന്ന് ഏറിയ രക്ഷിതാക്കളും കൗമാരത്തിലുള്ള കുട്ടികളുടെ വിഷയത്തിൽ അതീവ ദുഃഖിതരും ആശങ്ക ഉള്ളവരുമാണ്. പ്രധാനപ്പെട്ട കാരണം, രക്ഷിതാക്കൾക്ക് കൗമാരത്തിൽ എത്തുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് അസ്തിത്വ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവേണ്ടതുണ്ട്. 10 വയസ്സുവരെ അല്ലെങ്കിൽ 12 വയസ്സുവരെ ഒരു രക്ഷിതാവിനെ ഏറ്റവും നന്നായി അനുസരിക്കുന്ന, രക്ഷിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത്, നമുക്കറിയുന്നത് പോലെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ചസ്സാണ് ഉണ്ടാവുന്നത്. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ സ്വരത്തിലും അവരുടെ ഭംഗിയിലും അവരുടെ ആഹാരത്തിലും അവരുടെ വ്യക്തിത്വത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. അതായത്, ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അസ്തിത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുട്ടിക്ക് പലപ്പോഴും പലരിൽ നിന്നും, പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നും പാരൻസിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായി കുട്ടികളുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഐഡിയോളജി കോൺഫ്ലിക്ട്സ് ആണ്. മതപരമായിട്ടുള്ള ശിക്ഷണത്തോടുകൂടിയാണ് മക്കളെ രക്ഷിതാക്കൾ വളർത്തുന്നത്. എന്നാൽ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ അവർ സഹവസിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്നത് മതപരമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവരുടെയും അല്ലെങ്കിൽ എല്ലാ മതമൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന, പുരോഗതിയുടെ ഭാഗമായി അതെല്ലാം തിരസ്കരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. സ്വാഭാവികമായി മതപരമായിട്ടുള്ള വിഷയത്തിൽ ചിട്ടയോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ ഗൗനിക്കുകയില്ല, മറ്റുള്ളവർ എന്നെ മുഖവിലക്കെടുക്കില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം ഇത്തരം കുട്ടികൾക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം മതപരമായ വിഷയത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അവബോധമോ അറിവോ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് ഒരു മാനസിക പിരിമുറുക്കമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഈ ഐഡിയോളജി കോൺഫ്ലിക്ട്സ്, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് അവരെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മതാചാരങ്ങളും നടപടികളും ഞാൻ പാലിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു തോന്നൽ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് അവർക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് മതവിഷയത്തിൽ ഒരു ഉദാസീനത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മൂന്നാമതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ്. അതായത് ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുമ്പം അവരുടെ മനോഭാവത്തിലും അവരുടെ വീക്ഷണങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്തരം കൗമാരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും പഠിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ അത് ഓവർ ബേർഡൻ കൊണ്ടായിരിക്കാം, അമിതമായ ഭാരങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രണയം കാരണം, പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്, ആ പ്രണയം വരുത്തി വെച്ച വിനകൾ കാരണം പലപ്പോഴും കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രായത്തിൽ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്നത് സ്വന്തം ബോഡിയെ സംബന്ധിച്ച്, സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള അപകർഷതാബോധമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. മറിറ്റൽ ലൈഫ് ആ കുട്ടിക്ക് പരാജിതമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബോഡി ഇമേജാണ്. അതായത് ഷീ ഗോട്ട് എ ലോ സെൽഫ് എസ്റ്റീം, സ്വന്തത്തെ സംബന്ധിച്ച് അവൾക്കുള്ളത് പിന്നെ ഒരാത്മവിശ്വാസക്കുറവാണ്, അല്ലെങ്കിൽ അവരു അപകർഷതാബോധമാണ്. പല കുട്ടികൾക്കും ഈ ബ്യൂട്ടിയെ സംബന്ധിച്ച്, സൗന്ദര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു എന്താണ് പിന്നെ ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ താൻ വേണ്ടത്ര സൗന്ദര്യവതി അല്ല എന്നുള്ള ഒരു തോന്നൽ, വലിയ പ്രശ്നങ്ങളാണ് കൗമാരത്തിൽ അവർക്കുണ്ടാക്കുന്നത്. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവും ഈ പ്രായത്തിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു. അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു ഒറ്റ പിമ്പിൾസ് എന്നുള്ളത്, അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഒരു കല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്കാർ എന്നുള്ളത്, അതൊരു വലിയ പ്രശ്നമായി അവർ കാണുന്നു. ലോകം മുഴുവൻ തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെ വിലയിരുത്തുന്നത് ആ മുഖത്തുള്ള കറുപ്പിൻ്റെയോ അല്ലെങ്കിൽ അടയാളത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ കാരണം കൊണ്ടാണ് എന്നൊക്കെ അവർ അവരുടെ ജീവിതത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് വിലയിരുത്തുന്നത്. ഇത് അവരിൽ വലിയ പ്രശ്നമുണ്ടാക്കും. പ്രത്യേകിച്ച് ഞാൻ വേണ്ടത്ര ഉയരമില്ല, അല്ലെങ്കിൽ നിറമില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ഒരു തോന്നൽ ആണ് ഈ പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ മീഡിയക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അഴക് എന്ന് പറയുന്നത് വെളുപ്പാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ മീഡിയ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കുട്ടികൾ അതിൻ്റെ ഒരു വിക്റ്റിം ആയി മാറുകയാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികൾ അവരുടെ ശരീരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ശരീരവുമായിട്ട്, അവരുടെ സംസാരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ സംസാരവുമായി. ഈ പ്രായത്തിലുള്ള, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അഞ്ചാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രായത്തിലുണ്ടാവുന്ന വലിയൊരു പ്രശ്നം സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, പഠനം തന്നെ ഒരു വില്ലനായിട്ട് രൂപപ്പെടും. ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുട്ടികൾക്ക് പിന്നെ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ വരുമ്പം അത് അവരുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷമപ്പെടുത്തുന്നു. കാരണം അവരുടെ സമപ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ വിഷയം വളരെ കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അവർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതവരിൽ അപകർഷതാബോധവും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു. രണ്ട്, വീട്ടിലുള്ള ഒരു സാഹചര്യം, അത് പാരൻറ്റിങ് എറർ കൊണ്ടുണ്ടാവാം. ഈ കുട്ടിക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നീഷൻ, അംഗീകാരം വീട്ടിൽ നിന്ന് കിട്ടാതെ വരാം. അല്ലെങ്കിൽ ഈ കുട്ടി വേണ്ടത്ര നിറമില്ലാത്ത കുട്ടിയാവാം, അല്ലെങ്കിൽ എല്ലാ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ കുട്ടിയുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കാൻ കാരണമാവുന്നുണ്ട്. പ്രധാനമായിട്ടും വിവാഹപ്രായത്തിൽ എത്തുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത് തൻ്റെ വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ദാമ്പത്യ ജീവിതം നടക്കുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കേസ് വന്നു. പാരൻ്റ് 18 വയസ്സ് പ്രായമുള്ള കുട്ടിയെയുമായി എത്തിയിരിക്കുന്നത് പിന്നെ അകാരണമായ ഭയവുമായിട്ടാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള ഒരു കാരണവും അവിടെ ഇല്ല. ചെറിയ ഒരു ആങ്സൈറ്റി ആദ്യം തുടങ്ങുകയാണ്. അതായത് എൻ്റെ വിവാഹം നടക്കുമോ, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, എന്നെ കെട്ടിച്ചയക്കുന്ന വീട് നല്ല ഒരു അമോഷം കാക്ക അവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അമ്മായിമ്മയെ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെ അവർ ഫോർകാസ്റ്റ് ചെയ്യാണ്. ഇത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. പല കുട്ടികളും വിവാഹത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ വളരെ അടുത്ത റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന സെക്സ് അബ്യൂസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് അത്തരം പീഡനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മതപരമായ ഉത്കൃഷ്ടതയുള്ള കുടുംബങ്ങളിൽ പോലും ഏറ്റവും അടുത്ത കുടുംബ അംഗങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക്, അത് ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം, അവർ സെക്സ് അബ്യൂസിന് വിധേയമാവുന്നുണ്ട്. ഇത്തരം സെക്സ് അബ്യൂസ് അവർക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും അവരുടെ എല്ലാ രംഗങ്ങളെയും സാരമായി ബാധിക്കും. എന്നാൽ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ ഒരിക്കലും പുറത്തുവിടില്ല. കാരണം എന്താണ്, ഞാൻ ഈ സംഗതി പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഈ വ്യക്തിയുമായി ഇന്ന് സ്വീകരിക്കുന്ന ബന്ധത്തെ അത് ഉലച്ചിൽ തട്ടും എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതും, ഇത്തരം പ്രായത്തിൽ അതായത് 15 വയസ്സിലോ 12 വയസ്സിലോ 13 വയസ്സിലോ ഒക്കെ കുട്ടികൾ നേരിടുന്ന സെക്സ് അബ്യൂസ് പുറം ലോകത്തേക്ക് അറിയപ്പെടാതെ പോവാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പല രൂപത്തിലുള്ള സ്ട്രെസ്സുകൾ ഈ കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്.
1: താങ്ക് യു സർ. അടുത്ത ചോദ്യം ഇതാണ്, കൗമാരത്തിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ലവ് അഫെയർ. ഇതിലേക്ക് കുട്ടികൾ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചറിയാൻ കൗതുകമുണ്ട്.
2: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗമാണ് പ്രണയം എന്നുള്ളത്. മുമ്പ് നമ്മുടെ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര സാർവത്രികമായി പ്രണയം നടന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിന് പിന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ഇതിന് പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് ഇതിന് ആക്കം കൂട്ടുന്ന അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കുട്ടികളെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരൻസ് പലപ്പോഴും മൊബൈൽ ഫോൺ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ മനോഭാവം എന്ത് എന്നോ, അല്ലെങ്കിൽ അവർ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നോ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം 40 വയസ്സുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്വതയിൽ കൂടിയാണ് അവർ ലോകത്തെയും തങ്ങളുടെ സന്താനത്തെയും വിലയിരുത്തുന്നത്. എന്നാൽ 15, 14, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നതോടുകൂടി സെക്സ്റ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കപ്പെടുകയാണ്. പലപ്പോഴും അറിവില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ നേക്കഡായിട്ടുള്ള നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ പ്രണയിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഏറ്റവും പിന്നെ നല്ല ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഫോട്ടോസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആകാരം വെളിപ്പെടുത്തുന്ന, അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമായി മാറുകയും അത് വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്താൻ ആൺകുട്ടികൾ വളരെ മിടുക്കരാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, തലോടലാണ്, പരിഗണനയാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുടുംബത്തിലെ അംഗങ്ങളുമായി ഈ കുട്ടികൾക്ക് ഒരു തരം ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളെയാണ് സാധാരണഗതിയിൽ ഈ ആൺകുട്ടികൾ ഉപയോഗപ്പെടുത്താറുള്ളത്. കാരണം തൻ്റെ സൗന്ദര്യം വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല, തൻ്റെ വ്യക്തിത്വം വേണ്ടത്ര അംഗീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം കാണാതിരിക്കുക, തനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുക, തൻ്റെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക, മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുമ്പോൾ, ഇത് സാധാരണ ഞാൻ പറയാം, ഇറ്റ് ഈസ് ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിലുള്ള വൈകാരികതയെ, വികാരങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ തനിക്കുണ്ട് എങ്കിൽ അയാളുമായി പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പം ആരാണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കുട്ടിയോട് കാണിക്കുന്നത്, അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ അടുത്തുപോകും. കാരണം അത് ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രണയത്തിൽ എത്തുന്ന കേസുകൾ വിവാഹം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരു കേസല്ല, ഒരുപാട് കേസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു, പ്രണയിച്ചുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞത്. 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടി പിന്നെ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിവാഹമോചനം തേടി പുറത്തു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെടാൻ പ്രണയ കാലഘട്ടത്തിൽ സാധിച്ച ആ ഒരു വേവ് ലെങ്ത് പിന്നീട് കിട്ടാതെ വരികയാണ്. കാരണം റിയൽ മെറിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ വട്ട് വി അസ്യൂം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രണയം എന്താണ്, വിവാഹം എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കുടുംബ സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രണയത്തിലേക്ക് പോവാനുള്ള സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ പ്രായത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബയോളജി എന്താണ്, അവരുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, കൃത്യമായി വിവേചിച്ചറിയാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. അതിന് ഈ പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രണയത്തിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് സെക്സ്വലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം സെക്സാണ്. ഇത് ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെൺകുട്ടി അവളുടെ ശരീരം അവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറാവുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പറയാറുണ്ട്, എ വുമൺ ലവ്സ് എ മാൻ ഫോർ ലവ് ഓർ കെയർ. അതായത് തനിക്ക് പരിഗണന, ശ്രദ്ധ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ വുമൻ ഫാൾസ് ഇൻ ലവ്. എന്നാൽ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി പ്രേമിക്കാനുള്ള കാരണം എന്താണ്? എ മാൻ ഫാൾസ് ഇൻ ലവ് വിത്ത് എ വുമൺ ഓർ എ ഗേൾ ടു ഗെറ്റ് സെക്സ്. പക്ഷേ അവൾ സെക്സ് എന്തിനാണ് കൊടുക്കുന്നത്? ഷീ ഗീവ് സെക്സ് ടു ഹിം ഓൺലി ടു ഗെറ്റ് ലവ്. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ സെക്സ് കൈമാറുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താല്പര്യം സെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രേമം നടിക്കുന്നത്. ഇത് പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രണയം എന്താണ്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്താണ്, കുട്ടികൾ വഴി തെറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയറാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്സ്റ്റിംഗ് എന്നുള്ള ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് സർവസാധാരണമായി ഓൺലൈൻ സംവിധാനത്തിൽ കൂടി പെൺകുട്ടികൾ സെക്സ് അബ്യൂസിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സെക്സ്റ്റിംഗ് ആണ്. എന്താ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, പെൺകുട്ടി അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെ പ്രേമിക്കുന്ന, തന്നെ പ്രണയിക്കുന്ന കാമുകനെ അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല താൻ അയച്ചു കൊടുത്ത ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന്. കാരണം അവൾ അത് കൈമാറുന്നതോടുകൂടി അവളുടെ കയ്യിൽ നിന്ന് അത് കൈവിട്ടു. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സെക്സ്വലി അബ്യൂസ് ചെയ്യാനും അവൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്. അത് ഒരാളിൽ മാത്രം പരിമിതപ്പെടാതെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം പ്രായത്തിലുള്ള 18, 16, 19 വയസ്സുള്ള ആൺകുട്ടികൾ ഒരു കുട്ടിയെ പലർക്കും കാഴ്ചവെക്കുന്ന ദുരന്തങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ അത്തരത്തിലുള്ള ഒരു സെക്സ്വൽ എർജ് പൂർത്തീകരിക്കുമ്പോൾ അത് നേടാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ കൂടി വെമ്പൽ കൊള്ളുകയും ഈ പെൺകുട്ടിയെ സെക്സ്വലി മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ കുട്ടികൾക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം ട്രാപ്പുകളിൽ അകപ്പെടുന്നത്. അപ്പോൾ കൗമാരത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് അവരുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് അപ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രണയം. അതായത് എതിർ സെക്സിലുള്ള, എതിർ ലിംഗത്തിലുള്ള ആൺകുട്ടിയോട് ഒരു പ്രേമം തോന്നുക, ഇഷ്ടം തോന്നുക എന്നുള്ളത്. എങ്ങനെയാണ് ആൺകുട്ടികൾ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത്? സാധാരണ കൗൺസിലിങ്ങിന് ഇത്തരം കേസുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ പ്രണയം തുടങ്ങിയത്? വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആരംഭിക്കുന്നതാണ് പ്രണയം. ഈ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവളെ പിന്നെ വന്ന് കാണുകയും അല്ലെങ്കിൽ നോട്ടം കൈമാറുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറുകയും ചെയ്യുന്നു. ആദ്യ സന്ദർഭത്തിൽ ഈ കുട്ടി ഇവനോട് പറയുന്നത് നിന്നെ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ തൻ്റെ ഇരയെ വീഴ്ത്താൻ വേണ്ടി ഈ കക്ഷി നിരന്തരം അവളെ ഒരേ സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ ഏതു വഴി കൂടിയാണോ അവൾ യാത്ര ചെയ്യുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ഊഴം വെച്ച് നിൽക്കുകയും അവളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരം കാണുകയും ചെയ്യുന്നു. അങ്ങനെ 2-3 ദിവസം നിരന്തരം അവളെ കാണുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആദ്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ പയ്യനോട് സാവകാശം ഇഷ്ടം തോന്നുകയും പിന്നീട് അവനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു കണ്ടാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പെൺകുട്ടിയും ആ പുരുഷനും തമ്മിൽ, ആൺകുട്ടിയും തമ്മിൽ സെക്സ്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം സെക്സ്വലായിട്ടുള്ള ഇൻ്റർകോഴ്സിലേക്ക് എത്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാനോ അവൾക്ക് സാധിക്കില്ല. കാരണം അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അവന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അതോടുകൂടി അവൾ മാനസികമായി പിന്നെ തകർന്നു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള റംസി എന്ന പെൺകുട്ടിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നമുക്കറിയാം. ആ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ റംസി എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ആ വ്യക്തി സ്ഥാനം പിടിക്കുകയും അവന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ ചെയ്യാനും എത്ര വർഷങ്ങൾ കാത്തു നിൽക്കാനും അവൾ തയ്യാറാവുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവും. ഇതാണ് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: നന്ദി സർ, ഏറെ വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയവുമായി പ്രൊഫസർ KP സാദ് ആണ്. അദ്ദേഹം അടുത്ത എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂടായിരുന്നു. കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒന്നാം ഭാഗത്തിനാണ് നമ്മൾ കേട്ടത്. കൗമാരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് കിട്ടിയത്. അവതരിപ്പിച്ചിരുന്നത് KP സഹദ് ആണ്. ഇൻഷാല്ലാ ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
3: നമ്മുടെ വൈബ്സിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ ഗൗരവപൂർവമായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ ലഈഫായ ഹദീസുകൾ എന്ന ഒരു ടൈറ്റിലിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്.
4: പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, ഈ ലോക സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഹദീസുകൾ മൂന്ന് വിധമാണ് ഉള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളും ഉണ്ട്. ഇതിൽ സ്വഹീഹായ ഹദീസുകളെക്കുറിച്ചും ഹസനായ ഹദീസുകളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഇനി ളഈഫായ ഹദീസുകളെക്കുറിച്ചാണ് നമ്മൾക്ക് ഗ്രഹിക്കുവാനുള്ളത്. ളഈഫ് എന്ന് പറയുമ്പോൾ ഭാഷയിൽ അതിന് കവിയിൻ്റെ എതിരായ അർത്ഥമാണുള്ളത്. കവി എന്ന് പറഞ്ഞാൽ ശക്തമായത്, ശക്തിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ളഈഫ് എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തത്, ദുർബലമായത് എന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. രണ്ട് തരത്തിലുള്ള അശക്തതകൾ ഉണ്ടാകാം. ഒന്ന് ഹസ്സി ഉണ്ടാകാം, മാനവി ഉണ്ടാകാം. അഥവാ നമുക്ക് നേരിട്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു അശക്തതയുണ്ട്. അതേപോലെ മാനവിയായ ആശയപരമായ ദൗർബല്യങ്ങളും ഉണ്ട്. ഇവിടെ ഹദീസിൻ്റെ ദുർബലത എന്ന് നമ്മൾ പറയുമ്പോൾ ഹസ്സിയായ അല്ലെങ്കിൽ ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ഒരു ദുർബലതയല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, നേരെ മറിച്ച് ആശയപരമായ ഒരു ദുർബലതയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ളഈഫ് എന്ന് പറയുമ്പോൾ ഹുവ മാലം ഇജ്തമിഉ സിഫത്തുൽ ഹസൻ, ഹസനായ ഹദീസിൻ്റെ വിശേഷണങ്ങളിൽ പോലും യോജിച്ചിട്ടില്ലാത്ത ഒന്നാണ് ളഈഫ്. ബിഫഖദി ഷർത്തി മിൻ ഷുറൂത്തിഹി, ഹസനായ ഹദീസിനുണ്ടാകേണ്ട ഏതെങ്കിലും ഒരു ഷർത്ത്, ഒരു നിബന്ധന, അത് കളഞ്ഞു പോയതിൻ്റെ പേരിൽ ഹസനായ ഹദീസിൻ്റെ ദർജയിലേക്ക് പോലും എത്തിയിട്ടില്ലാത്ത ഹദീസുകളെയാണ് നമ്മൾ ളഈഫായ ഹദീസുകൾ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മൻളൂമത്തിൽ ഈ കാര്യം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: വകുല്ലുമാ അൻ റുതുബത്തിൽ ഹസനി ഖസുറ ഫഹുവ ളഈഫു വഹുവ അഖ്സാമുൻ കസുറ. വകുല്ലുമാ അൻ റുതുബത്തിൽ ഹസനി ഖസുറ, ഹസനിൻ്റെ റുതുബയിൽ നിന്ന് ചുരുങ്ങിയതെല്ലാം അത് ഫഹുവ ളഈഫ്, അത് ളഈഫാണ്, അത് ഒരുപാട് ഇനങ്ങളുണ്ട്. താനും മുമ്പ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു സ്വഹീഹ് പലതരത്തിലുണ്ട്, ളഈഫ് പലതരത്തിലുണ്ട്, സ്വഹീഹിൻ്റെ ദർജകൾ വ്യത്യസ്തമാണ്, ഹസനിൻ്റെ ദർജകളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ളയീഫായ ഹദീസിൻ്റെയും ദർജകൾ വ്യത്യസ്തമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, വയ്തഫാവത്തു ളഅഫുഹു ബിഹസബി ഷിദ്ദത്തി ളഅഫി റുവാത്തിഹി വഖിഫത്തിഹി. ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരുടെ ദുർബലതയ്ക്കനുസരിച്ചുകൊണ്ട് ഹദീസിൻ്റെ ളഅഫിലും തഫാവത്തുകൾ വരാം, ഏറ്റക്കുറിച്ചിലുകൾ വരാം. കമായ തഫാവത്തു സ്വഹീ, സ്വഹീഹിൻ്റെ ഗണത്തിൽ വരുന്ന ഏറ്റക്കുറിച്ചിലുകൾ പോലെ. അഥവാ സ്വഹീഹ് അസഹുല്ലസാനീദുണ്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന രീതിയിലുള്ള സ്വഹീഹായ ഹദീസുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ സ്വഹീഹുകളുള്ളതുപോലെ ളഈഫിൻ്റെ വിഷയത്തിലും ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയുണ്ട്. അതിൽ ഫമിൻഹു അല്ലഈഫ്, കേവലം ളഈഫായ ഹദീസുകൾ മാത്രം ആ ഗണത്തിലുണ്ട്. ഒമിൻഹു അല്ലഈഫു ജിദ്ദ, ളഈഫൻ ജിദ്ദ, അങ്ങേയറ്റം ളഈഫായ ഹദീസുകളുണ്ട്. ഒമിൻഹുൽ വാഹി, വാഹിയായിട്ടുള്ള ഹദീസുകളുണ്ട്, മുൻകറായ ഹദീസുകളുണ്ട്. ളഈഫിൻ്റെ ഗണത്തിൽ ഏറ്റവും ഷെറുള്ള ഗണമാണ് അൽ മൗളൂ എന്ന് പറയുന്ന ഗണങ്ങൾ. അപ്പോൾ വ്യത്യസ്തമായ ദർജയിലാണ് ളഈഫായ ഹദീസുകൾ നിൽക്കുന്നത് എന്നർത്ഥം. സ്വഹീഹായ ഹദീസുകൾക്ക് അസഹുൽ അസാനീദുകൾ ഉള്ളതുപോലെ തന്നെ മൗളൂ ആയ അല്ലെങ്കിൽ ളഈഫായ ഹദീസുകൾക്കും അവൽ അഹസാനീദ് ഉണ്ട്. അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിം അന്നിസാബൂരി റഹ്മത്തുള്ളാഹി അലൈ, അദ്ദേഹത്തിൻ്റെ മാരിഫത്തു ഉലൂമുൽ ഹദീസിൽ ഇങ്ങനെയുള്ള ഔഹൽ അസാനീദുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സഹാബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഔഹൽ അസാനീദ് ഏതൊക്കെയാണ്, ഓരോ നാട്ടുകാരിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഏറ്റവും ളഈഫായ ഹദീസുകൾ ഏതൊക്കെയാണ്, ഓരോ മേഖലയിൽ നിന്നും അഥവാ ഇന്ന ഭാഗത്ത് നിന്ന്, ഷാമിൻ്റെ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിസ്ബത്തൻ ചെയ്തുകൊണ്ടുള്ള ളഈഫായ ഹദീസുകൾ, ഏറ്റവും ളഈഫായ ഹദീസുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഇമാം ഹാക്കിം അന്നിസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം ഹാക്കിം തന്നെ കൊടുത്തിട്ടുള്ള ഹദീസാണ്, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഏറ്റവും വാഹിയായ, ഏറ്റവും ദുർബലമായ ഒരു സനദാണ് സദഖത്ത് ബിൻ മൂസ അദ്ദഖീഖി, അദ്ദേഹം ഫർഖദ് അസ്സബഖി, അദ്ദേഹം മുറ അത്തയ്യിബ് അൻ അബീബക്കർ റളിയല്ലാഹു അൻഹു. ഈ സനദ് ളഈഫായ ഹദീസുകൾ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ ഏറ്റവും ളഈഫായ സനദാകുന്നു ഇത്. ഇനി ഷാമുകാരുടെ റാവിമാർ, ഷാമുകാരായതിൻ്റെ പേരിൽ ഷാമി സനദിൽ ഏറ്റവും ളഈഫായ ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് മുഹമ്മദ് ബിൻ ഖൈസ് അൽ മസ്ലൂബ്. അദ്ദേഹം സന്ദഖ, നിരീശ്വരവാദത്തിൻ്റെ പേരിൽ ക്രൂശിൽ കയറ്റപ്പെട്ടൊരു വ്യക്തിയാണ്. ഇസ്ലാമിനെ തെറിച്ചുപോയ ഒരു കക്ഷിയാണ് അദ്ദേഹം. അയാൾ ഉബൈദുല്ലാഹി ബിൻ സഹറിൽ നിന്നുദ്ധരിക്കുന്നു. അദ്ദേഹം അലി ബിൻ യസീദിൽ നിന്നുദ്ധരിക്കുന്നു. അദ്ദേഹം ഖാസിം അൻ അബി ഉമാമ, അബു ഉമാമ ഇൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഇതിൽ ഷാമുകാരുടെ ഹദീസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ ഒരു ഹദീസാണ് ഇത് ഇന്ന് ഇമാം ഹാക്കിം അന്നിസാബൂരി റഹ്മഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സുദ്ദി അസ്സഗീർ, മുഹമ്മദ് ബിൻ മർവാൻ അൻ കൽബി അൻ നബി സാലിഹ് അൻ ഇബ്നു അബ്ബാസ്, ഇതൊക്കെ തന്നെയും ഏറ്റവും ദുർബലമായ ഹദീസുകൾക്കുള്ള ഒരു ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണ് ഹാഫിളിൽ ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് ഇമാം സുയൂത്തി റഹിമഹുല്ലാ തൻ്റെ തദ്രീബിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാം, ഹാദിഹി സിൽസിലത്തുൽ കദീബ്, ഈ പറയപ്പെട്ടതൊക്കെ കളവിൻ്റെ ചങ്ങലകളാണ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കളവ് പറഞ്ഞ ആളുകളുടെ ചങ്ങലകളാണിത്. ലാ സിൽസിലത്തു ദഹബി, ഇതൊരിക്കലും ഒരു സ്വർണ്ണ ചങ്ങലയല്ല. ആളുകൾക്ക് അവലംബിക്കാനും പിടിക്കാനും പ്രമാണമാക്കാനും പറ്റിയ രീതിയിലുള്ള ഒരു പാരമ്പര്യമോ ഒരു ചങ്ങലയോ അല്ല ഇത്. നേരെ മറിച്ച് ഏറ്റവും കളവ് പറയുന്ന ആളുകൾ ഒരുമിച്ചുകൂടി ആ കളവ് പറയുന്ന ആളുകളുടെ അവരുദ്ധരിച്ച ഹദീസുകളിൽ ഏറ്റവും ദുർബലമായ ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളെ പെടുത്തിയിട്ടുള്ളത്. ഇനി ദുർബലമായ ഒരു ഹദീസിന് ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ, ഇമാം തിർമിദി റഹ്മത്തുല്ലാഹി അലൈഹി ഹക്കീമുൽ അസറമിൽ നിന്ന് അദ്ദേഹം നബി തമീമ അൽ ഹജീമി അൻ നബി ഹുറൈറത്ത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അത ഹായിദൻ ഔ ഇംറഅത്തൻ ഫീ ദുബ്രിഹ ഔ കാഹിനൻ ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അശുദ്ധിയുള്ള സ്ത്രീയുടെ പിന്നിലൂടെ അവളെ സമീപിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ജോൽസിനെ ഒരു മനുഷ്യൻ സമീപിച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഈ ഹദീസിലുള്ളത്. പക്ഷേ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത്, ലാ നഅരിഫു ഹാദൽ ഹദീസ ഇല്ലാ മിൻ ഹൈസു ഹക്കീം അൽ അസ്റം അൻ നബി തമീമ അൽ ഹജൈമി അൻ നബി ഹുറൈറത്ത. ഈ സനദിലൂടെയല്ലാതെ ഈ ഹദീസ് ഒരിക്കലും നമുക്ക് പരിചയമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഈ ഹദീസ് നമുക്ക് പരിചയമില്ല. സുമ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വളഅഫ മുഹമ്മദ് ഹദൽ ഹദീസ മിൻ ഖബിൽ ഇസ്നാദിഹി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സനദിൻ്റെ അടിസ്ഥാനത്തിൽ ളഈഫാക്കിയിട്ടുണ്ട് എന്ന് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഹക്കീമിനെ ഇമാം ബുഖാരി മാത്രമല്ല വേറെയും പണ്ഡിതന്മാർ അദ്ദേഹം ദുർബലനാണ് ളഈഫാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇബ്നു അജ്ൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഖ്രീബു തഹദീബിൽ ഫീലയ്യൻ എന്ന് സൂചിപ്പിച്ചത്. തഖ്രീബു തഹദീബിൻ്റെ ഒരു പ്രത്യേകത, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ റാവിയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ കൈമാറുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഖ്രീബു തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഒരു ഹദീസ് ദുർബലമാണ് എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് ആ ഹദീസ് ഉദ്ധരിക്കാൻ പാടുണ്ടോ ഇല്ലയോ, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്നല്ല, അതിനുശേഷം നമ്മൾ വിശദീകരിക്കാം. ആ ഹദീസ് ഹുക്കും റിവായത്തി, ആ ഹദീസ് റിവായത്ത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ, അഹലുൽ ഇൽമിൻ്റെ അടുക്കൽ തർക്കമുള്ള ഒരു വിഷയമാണിത്. യജൂസു ഇൻദ അഹ്ലിൽ ഹദീസ് വഗൈരിഹിം റിവായത്തുൽ അഹദീസ് ളഈഫ വത്തസാഹുൽ ഫി അസാനിദിഹ മിൻ ഗൈരി ബയാനിൽ ളഈഫിഹ ബി ഖിലാഫിൽ അഹദീസിൽ മൗദൂഅ فإنه لا يجوز روايتها إلا مع بيان وصفها بشرطين. അഥവാ അഹുൽ ഹദീസിൻ്റെ അടുക്കൽ ചില ആളുകളത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈ ഹദീസ് റിവായത്തിൻ്റെ വിഷയം മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്നോ അതുകൊണ്ട് ഉപകാരപ്പെടുക്കാമെന്നോ എന്നൊന്നും ഹദീസിൻ്റെ ഭാഗങ്ങളിൽ വന്നില്ല. അതേസമയം ഇത്തരം ഹദീസുകൾ അല്ലെങ്കിൽ ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളുകൾ പലപ്പോഴും തങ്ങളുടെ വികലമായ വിശ്വാസത്തിനോ ആചാര കർമ്മങ്ങൾക്കോ ആണ് ഇത്തരം ദുർബലമായ ഹദീസുകൾ അവലംബമാക്കാറുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ രണ്ട് കാര്യങ്ങളാണ് ഇത്തരം ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. റിവായത്ത് ചെയ്യുക അഥവാ ഹദീസ് ഉദ്ധരിക്കുക, അതുകൊണ്ട് തെളിവെടുക്കുകയോ അല്ലെങ്കിൽ അത് തെളിവാക്കുകയോ ചെയ്യുന്ന വിഷയം വേറെ. ഇത്തരം റിവായത്തുകൾ ഉദ്ധരിക്കാൻ പാടുണ്ടോ? ചില പണ്ഡിതന്മാർ അത് അനുവാദം കൊടുത്തിട്ടുണ്ട്, ഉദ്ധരണിക്ക് വേണ്ടി ഉപയോഗിക്കാം. വേറെ ചില പണ്ഡിതന്മാർ രണ്ടാമത്തെ നിബന്ധനയെക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഹലാലും ഹറാമും വേർതിരിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാവരുത്, അതേപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവരുത് എന്നതാണ്. ഈ രണ്ട് നിബന്ധനകളും പൂർത്തീകരിക്കപ്പെട്ടതാണെങ്കിൽ, അഥവാ ഹദീസിൽ പറയുന്ന വിഷയങ്ങൾ വിശ്വാസപരമായി ബന്ധപ്പെട്ടതല്ല, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അങ്ങനെയുള്ള ഹദീസുകളാണെങ്കിൽ അത് റിവായത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുള്ളത്. റിവായത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർക്കുക മാത്രമാണ്. അങ്ങനെ എഴുതി ചേർക്കുമ്പോൾ, ശേഷം പറയുന്നുണ്ട്, അങ്ങനെ എഴുതി ചേർക്കുമ്പോൾ അത് കൃത്യമായും വ്യക്തമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ചില ആളുകൾ തർഹീബ് വതർഹീബിന് വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലും പഠനത്തിലും അത്ര സൂക്ഷ്മമായ അഭിപ്രായമല്ല എന്നതാണ് കാണുന്നത്. അല്ലാഹു ആലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമില്ലാത്ത ഒരു സംഗതി, അതൊരിക്കലും നമ്മൾ പറയാനോ ഉദ്ധരിക്കാനോ പോവാതിരിക്കലായിരിക്കും ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അപ്രകാരം തന്നെ ഈ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? ദുർബലമായ ഹദീസുകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളാണ്. ആ വിഷയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ളഈഫായ ദുർബലമായ ഹദീസുകൾ കൊണ്ട് നമുക്ക് അമൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പണ്ഡിതന്മാർ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു, അതായത് അത് അമൽ ചെയ്യുന്ന വിഷയം ഉൾക്കൊള്ളുന്നത് ഫളായിലുൽ അമാലിലാണ്, അഥവാ ഒരു അമലിൻ്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമായിരിക്കാം. ആ ഉള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി ഇത്തരം ഹദീസുകൾ ഉപയോഗിക്കാം. പക്ഷേ അത് നിബന്ധനകൾക്ക് വിധേയമാണ്. മൂന്ന് നിബന്ധനകളാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഉദ്ധരിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന്, അയ്യക്കൂൻ ളഅഫു ഗൈറ ശദീദിൻ, ഈ ഹദീസിൽ വന്നിട്ടുള്ള ദുർബലത, അതിൻ്റെ ളഅഫ് അതത്ര കഠിനമില്ലാതിരിക്കണം, അഥവാ അങ്ങേയറ്റം ദുർബലമായ ഹദീസുകളാവരുത് ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഹദീസുകൾ. രണ്ടാമത്തെ കാര്യം, അയ്യന്തരിജൽ ഹദീസ് തഹ്ത അസ്ലി മഅമൂലിം ബിഹി, അഥവാ അമൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുലിൻ്റെ താഴെയായിരിക്കണം ഈ ഹദീസ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ദുർബലമായ ഹദീസ് കൊണ്ടാവരുത് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം സ്ഥിരപ്പെട്ടിട്ടുള്ളത്, നമസ്കാരത്തിൽ, എല്ലാ സമയങ്ങളിലും. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസുലിയായ പ്രവർത്തനത്തിൽ അതിന് താങ്ങാവുന്ന ഒന്നായിരിക്കണം. അതല്ലാതെ ഈ ദുർബലമായ ഹദീസുകൾ കൊണ്ടാകരുത് അതിൻ്റെ സ്ഥാപനം എന്നുള്ളത്. പണ്ഡിതന്മാർ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അതെങ്ങനെയാണ് വിശദീകരിച്ചത്? അയ്യക്കൂൻ ളഅഫു ഗൈറ ശദീദ്. രണ്ടാമത്തെ കാര്യം, അയ്യന്തരിജൽ ഹദീസു തഹ്ത അസ്ലി മഅമൂലിം ബിഹി, ഒരു നടന്നിട്ടുള്ള അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അസ്ലിൻ്റെ താഴെയായിരിക്കണം അത് വരേണ്ടത്. മൂന്നാമത്തെ കാര്യം, അല്ലാ യഅതഖിദ ഇൻദൽ അമൽ ബിഹി സുബൂത്തു, ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്നൊരിക്കലും അയാൾ വിശ്വസിക്കരുത്, അത് ദുർബലമാണ്. ബല്ല അറ്റക്കതുൽ എഹ്തിയാത്ത്, പക്ഷേ എഹ്തിയാത്തൻ, അതിനക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടത് എന്ന രീതിയിൽ എഹ്തിയാത്തൻ ആണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ദുർബലമാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു അമൽ ഒരു ഹദീസ് കൊണ്ടും നമ്മളുടെ നമസ്കാരമോ നമ്മുടെ നോമ്പുകളോ നമ്മുടെ മറ്റു കർമ്മങ്ങളോ ഒന്നും തന്നെ സ്ഥിരപ്പെടുകയില്ല എന്ന് നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുക. ഈ വിഷയത്തിൽ മാത്രം എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങളുണ്ട്. ളഅഫ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹി എഴുതിയ കിതാബ് ളഅഫ പോലെ, അതുപോലെ തന്നെ ഇമാം ദഹബിയുടെ മീസാൻ ഇഅ്തിദാൽ പോലെ, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിൽസിലത്തുൽ അഹാദീസ് ളഈഫ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളൊക്കെ ളഈഫായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ആ ക്രോഡീകരണം ഭംഗിയായി നിർവഹിക്കപ്പെട്ട രൂപത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമായ ഗ്രന്ഥങ്ങളാണ്. ളഈഫായ ഹദീസുകളുടെ രീതി എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൽ വിഷയങ്ങൾ കടന്നു വരിക എന്നെല്ലാം ആ ചർച്ചയിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാം. പതിവ് പോലെ നമ്മോട് സംവദിച്ചത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ്. ളഈഫായ ഹദീസുകൾ എന്ന വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇൻഷാഅല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇൻഷാഅല്ലാ ഇന്ന് നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയുടെ കൂടെ അബ്ദുള്ള സലഫി, വീണ്ടും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ ഒരുമിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാഅല്ലാ എല്ലാവർക്കും സലാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറ ഇബ്രാഹിം വചനം 4 പാരായണം ചെയ്യുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. സൂറത്തു ഇബ്രാഹിം ആണ് നാം മനഃപാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 3-ാമത്തെ ആയത്ത് ഭംഗിയായി നാം മനഃപാഠമാക്കി. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അടുത്തൊരായത്ത്, അതായത് 4-ാമത്തെ ആയത്താണ് നാം മനഃപാഠമാക്കാൻ പോകുന്നത്. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.
6: أعوذ بالله من الشيطان الرجيم

0: അൽഹംദുലില്ല, നാം ഇത് പഠിച്ചത് നാലാമത്തെ ആയത്താണ്. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ സൂറ ഇബ്രാഹിം വചനം 4, പാരായണം ചെയ്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജയിച്ചു.

യാത്ര യാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബയോടെക് ഇൻഡസ്ട്രിയിൽ ട്രെയിനിംഗ് പ്രോഗ്രാം അപേക്ഷ സെപ്റ്റംബർ 6 വരെ സ്വീകരിക്കും. ബയോടെക്നോളജി ബയോ ഇൻഫോർമാറ്റിക്സ് വിദ്യാർത്ഥികൾക്ക് 6 മാസത്തെ ബയോടെക് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഇപ്പോൾ അപേക്ഷിക്കാം. കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് നടപ്പാക്കുന്ന ഈ പദ്ധതി വഴി ബയോ എഞ്ചിനീയറിംഗ്, ബയോ മാനുഫാക്ചറിംഗ് മേഖലകളിലെ വ്യവസായങ്ങൾ പ്രവർത്തിക്കാനും പരിശീലനം നേടാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. പ്രതിമാസം 22,300 രൂപ സ്റ്റൈപ്പൻഡായും ലഭിക്കും. ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സിൽ ബിടെക്, MSc തുടങ്ങിയവയായി പൂർത്തിയായിരിക്കണം. കുറഞ്ഞത് 50% മാർക്ക് വേണം. 100 ചോദ്യങ്ങളടങ്ങിയ പരീക്ഷയുടെ ദൈർഘ്യം 100 മിനിറ്റ്. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ORGBITP എന്ന വെബ്സൈറ്റ് വഴി സെപ്റ്റംബർ 6 വരെ അപേക്ഷിക്കാം.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: പീസ് റേഡിയോ നൂറുങ്ങുകൾ, വാക്കുകൾ സൂക്ഷിക്കുക. നൌഫൽ ചെറുമുക്കിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വാക്കുകൾ സൂക്ഷിക്കുക, എഴുത്ത് നൌഫൽ ചെറുമുക്ക്. മനുഷ്യനല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് സംസാരശേഷി. നാവിനെ നിയന്ത്രിക്കൽ സവിശേഷമായ ഒരു ആരാധനാകർമ്മമായി തന്നെ പഠിപ്പിക്കപ്പെട്ടതാണ്. നാവിലൂടെ പുറത്തുവരുന്ന വാക്കുകൾക്കൊരേ സമയം ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനും തകർക്കാനും സാധിക്കും. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന വചനം നാം ഉരുവിടുന്ന ഓരോ വാക്കും സൂക്ഷ്മതയോടെ വേണം എന്ന സന്ദേശമാണ് നൽകുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിൻ്റെ ദി ട്രിപ്പിൾ ഫിൽറ്റർ ടെസ്റ്റ് എന്ന ആശയം ശ്രദ്ധേയമാണ്. മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട്. സംസാരം ആരംഭിക്കുന്നതിൻ്റെ മുന്നേ മൂന്നരിപ്പകളിലൂടെ വിശകലനം ചെയ്യണമെന്ന്. ഒന്ന്, സത്യത്തിൻ്റെ അരിപ്പ, ദി ഫിൽറ്റർ ഓഫ് ട്രൂത്ത്. പറയാൻ പോകുന്ന കാര്യം പൂർണ്ണമായും സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സത്യമല്ലാത്തതോ തനിക്കറിയാത്തതോ ആയ കാര്യങ്ങൾ കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കുക. രണ്ട്, നന്മയുടെ അരിപ്പ, ദി ഫിൽറ്റർ ഓഫ് ഗുഡ്നെസ്. പറയാൻ പോകുന്നത് നല്ല കാര്യമാണോ അതല്ല മോശം കാര്യമാണോ എന്ന് വിശകലനം നടത്തുക. മൂന്ന്, പ്രയോജനത്തിൻ്റെ അരിപ്പ, ദി ഫിൽറ്റർ ഓഫ് യൂസ്ഫുൾനെസ്. പറയുന്ന കാര്യം കൊണ്ട് പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രയോജനമില്ലെങ്കിൽ പറയാതിരിക്കുക. സോഷ്യൽ മീഡിയ ഗോസിപ്പുകളുടെയും അപവാദ പ്രചാരണങ്ങളുടെയും കാലത്ത് ഈ സ്വയം പരിശോധന ആത്മനിയന്ത്രണത്തിന് ഏറെ സഹായകരമാകും. സംസാരം നന്നാക്കുന്നതിന് കേവലം സാമൂഹ്യ മര്യാദ എന്നതിനപ്പുറം ഈമാനിൻ്റെ അടയാളമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആദ്യം ഹൃദയം നന്നാക്കണം, കാരണം നാവ് ഹൃദയത്തിൻ്റെ ദൂതനാണ്. ഹൃദയത്തിലുള്ളതാണ് സംസാരത്തിലൂടെ പ്രതിഫലിക്കാറുള്ളത്.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് നുറുങ്ങുകൾ, വാക്കുകൾ സൂക്ഷിക്കുക. രചന നൌഫൽ ചെറുമുക്ക്, ശബ്ദം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: أعوذ بالله من الشيطان الرجيم.

0: പി സി ഡി ഒ ഐ ടി ജാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിക്കുന്നു അബ്ദുൽ അഹദ് ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പി സി റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സ്റ്റേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം, ലൈവായിട്ട് സ്റ്റേഷനിലെ പുതിയ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം, ഒരു ട്രെയിൻ നമ്പർ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേര് വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ, വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ട്രെയിൻ, വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇനി നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു സ്റ്റേഷൻ, ഫ്രം ടു സ്റ്റേഷൻ നമ്മൾ എടുക്കുന്നു. അതിൽ പ്രകാരം നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഇന്നത്തെ ദിവസത്തേക്കുള്ള ട്രെയിൻ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ആ ട്രെയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇപ്പോൾ ഈ ട്രെയിൻ ഉള്ളത് മംഗലാപുരത്താണ്, നമുക്ക് എറണാകുളത്തേക്കാണ് പോവേണ്ടത് ഉദാഹരണമായിക്കൊണ്ട്. ഇനി നമ്മൾ രാത്രിയാണ് യാത്ര, നമുക്ക് ആ ട്രെയിൻ എത്തുന്ന നേരത്ത് ആണ് എണീക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക അലാറം വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു പ്രശ്നം, ചിലപ്പോൾ ട്രെയിന് പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് സ്റ്റേഷനിലെത്താം, പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നേരത്തെ എത്താറുണ്ട്. പക്ഷേ പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കാറില്ല, അതുകൊണ്ട് നേരത്തെ എത്തുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാവാറില്ല. പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ച വൈകി ഓടുന്ന ട്രെയിനുകൾ ആദ്യം പറഞ്ഞ സമയത്തിനേക്കാൾ മുമ്പേ എത്താനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതേപോലെ തന്നെ വൈകി എത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന അലാറം ഒന്നെങ്കിൽ നേരത്തെയോ നേരം വൈകിയോ ആകുന്നൊരു സാഹചര്യം, ട്രെയിൻ ഒരു പക്ഷേ സ്റ്റേഷൻ വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ വളരെ നേരത്തെ എണീക്കുന്നൊരു സാഹചര്യവും ഉണ്ടാവും. ഇതിനുള്ളൊരു പരിഹാരമാണ് വെർസ് മൈ ട്രെയിനിലെ അലാറം എന്നുള്ളത്. നമ്മളൊരു ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മൾ ട്രെയിൻ എടുത്തു, ഇപ്പോൾ മംഗലാപുരത്താണുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ട്രെയിനിലാണെങ്കിൽ അത് തന്നെ നമുക്ക് ഇൻസൈഡ് ദ ട്രെയിൻ എന്നുള്ളതിൽ യെസ് എന്ന് കൊടുക്കാം. നമ്മൾ ട്രെയിനിലാണെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ ലൊക്കേഷൻ, ട്രെയിനിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് കൃത്യമായി അത് ട്രാക്ക് ചെയ്യപ്പെടും. എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ട, നമുക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇപ്പോൾ എറണാകുളത്താണ് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മുകളിലായി അലാറം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൻ്റെ മുകളിലായി വെൻ എന്ന് കാണാം, നമുക്ക് എത്ര സമയം മുമ്പാണ് വേണ്ടത്. എത്തുന്ന സമയത്താണെങ്കിൽ അറ്റ് എന്നുള്ള കൊടുക്കാം, 10 മിനിറ്റ് മുമ്പാണെങ്കിൽ 20 മിനിറ്റ്, അങ്ങനെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് മുമ്പ് അലാറം സെറ്റ് ചെയ്താൽ നമുക്ക് എണീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ വേർ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ മംഗലാപുരത്തിന് ശേഷമുള്ള സ്റ്റേഷനുകൾ അവിടെ വന്നു, ഇപ്പോൾ എറണാകുളം ടൗൺ എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ട്രെയിൻ നീങ്ങുന്നതിനനുസരിച്ച് ഈ ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ച് വൈകുകയാണെങ്കിലോ നേരത്തെയാണെങ്കിലോ ഈ സ്റ്റേഷനെത്തുന്ന ഇതിൻ്റെ 10 മിനിറ്റ് മുമ്പായിട്ട് അലാറം അടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ട്രെയിനിൽ ഉറങ്ങിപ്പോയി സ്ഥലമെത്തുന്നത് അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ വൈകി ഓടുന്ന ട്രെയിനാണെങ്കിലും ഇനി നേരത്തെ എത്താൻ സാധ്യതയുണ്ടെങ്കിലും ഒക്കെ നമ്മളെ വിളിച്ചുണർത്താൻ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ യാത്ര ചെയ്യുകയാണ്, നമ്മളെ കൂട്ടാൻ ഒരാൾ റെയിൽവേ സ്റ്റേഷനിലെത്തും, അയാൾക്കും ഈ വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാന ഭാഗത്തായി ഷെയർ എന്നൊരു കാര്യം കാണാം. അതിൽ നിന്നും നമ്മുടെ ട്രെയിനിൻ്റെ വിവരങ്ങൾ അവർക്ക് നേരെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ അയച്ച് വാട്സപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് അവരുടെ നമ്പറിലേക്ക് ഈ വിവരങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്കും ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂട്ടാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക, അവർ നോക്കിയിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ട്രെയിൻ എവിടെ എത്തിയെന്ന് നോക്കി ആ സമയത്തിനനുസരിച്ച് വന്നാൽ മതി. അവരോട് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വിളിച്ചുണർത്താൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്ന രൂപവും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ എത്തി അലാറം വെക്കാനുള്ളത്. അതേപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ അറിയാനുള്ളൊരു മാർഗമാണ് ഇത്തരത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വളരെ കൃത്യമായ രൂപത്തിലാണ് ഇതിൻ്റെ ടൈം ലഭിക്കാറുള്ളത്. വളരെ അപൂർവമായ തെറ്റായ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷൻ നൽകാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസൈഡ് ദ ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ വഴി ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രെയിനിൻ്റെ ലൈവായിട്ടുള്ള ലൊക്കേഷനുകൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചാർജ് തീർന്നു പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നെറ്റ് ഓഫ് ആക്കിയിട്ടാൽ നമ്മുടെ ലൊക്കേഷൻ വഴി അല്ലെങ്കിൽ മൊബൈൽ ടവർ വഴിയൊക്കെ ട്രെയിനിൻ്റെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ശ്രോതാക്കൾ ഇതുവരെ കാത്തുറത്തത് ITI ജാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിച്ചത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. പരാജയത്തിൻ്റെ കാരണം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മ ബഅദ്. ഈ വ്യക്തിത്വ പ്രശ്നങ്ങൾ ഒരാളുടെ ജീവിതത്തെ സമ്പൂർണമായി നശിപ്പിക്കുന്നതിലേക്ക് എത്തും. നിരാശയിലേക്കും ഒരുപക്ഷെ ആത്മഹത്യയിലേക്കും ജീവിതത്തിൻ്റെ വലിയ പരാജയങ്ങളിലേക്കും ഒരു വ്യക്തിയെ നയിക്കുന്നതാണ് അയാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ജീവിതങ്ങളിൽ വലിയ ദുരന്തങ്ങളും പരാജയങ്ങളും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് എനിക്കിങ്ങനെ വരാൻ എന്നതിനെക്കുറിച്ചൊരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. പല ആളുകളും ആരോ ചെയ്ത മരണത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ ഫലങ്ങളായിരിക്കാം എനിക്കിങ്ങനെയെന്ന് വിശ്വസിക്കുകയും അത്തരം ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും അതേപോലെ തന്നെ വിശ്വാസവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കുമാണ് പല ആളുകളും എത്തിപ്പെടാറുള്ളത്. എന്നാൽ വ്യക്തിത്വ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിത പരാജയങ്ങൾക്ക് വളരെ വലിയ കാരണങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് ചില വ്യക്തികളുടെ ജീവിത അവസ്ഥകളെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും അതിലവർക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അതിലൂടെ അവർക്ക് മാറാൻ സാധിക്കുന്നു എന്നതുകൊണ്ടും ഈ കാര്യം ഗൗരവത്തോടുകൂടെ പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും പണവും വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരു കാരണം പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു വ്യക്തിവിശുദ്ധിയില്ലാത്ത ഒരു മത ജീവിതം നയിക്കാത്ത ഒരു വ്യക്തിയാകുമ്പോൾ നിരന്തരമായ പരീക്ഷണങ്ങൾക്കും പരാജയങ്ങൾക്കും ജീവിതത്തിൽ സാധ്യതയുണ്ട്. അതിന് നമുക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബർക്കത്തില്ലാത്ത അവസ്ഥ, ഒരു കുരുത്തം കിട്ടാത്ത അവസ്ഥ. ഈ കുരുത്തം ബർക്കത്ത് അത് അല്ലാഹു നമുക്ക് തരേണ്ടതാണ്. ആ ബർക്കത്ത് അല്ലാഹു തന്നാൽ ജീവിതത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തോടുകൂടെയും സുഗമതയോടുകൂടെയും അത് മുന്നോട്ട് പോകുന്നതും പൂർത്തിയാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫ അമ്മാമൻ അത്വാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ യുസ്ര. ഫ അമ്മാമൻ അത്ത, ഒരാൾ നൽകി, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും സത്യമായതിനെ അവൻ വത്തഖ അവൻ സൂക്ഷിച്ചു, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ശരിയായതിനവൻ അംഗീകരിക്കുകയും ചെയ്തു, ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അവൻ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് നയിക്കുമെന്നാണ്. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ദാനമാണ്, നൽകലാണ്. നമ്മുടെ സാമ്പത്തിക വിജയ പരാജയങ്ങളിൽ വളരെ വലിയൊരു പങ്ക് നമ്മളുടെ വിനിമയങ്ങൾക്കുണ്ട്. ആ വിനിമയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള ദാനധർമ്മങ്ങൾ. ഒരുപക്ഷെ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളതൊരു ബിസിനസ്സിലേക്ക് മുടക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു 2.5% സക്കാത്ത് നമ്മൾ നൽകുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക? ഒരു 25,000 രൂപ മാക്സിമം അത്രേ വരുന്നു. ഈ 25,000 രൂപ നാം കൊടുത്താലും 9.25 ലക്ഷം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നിർബന്ധ സക്കാത്ത് അന്യൻ്റെ അവകാശം നമ്മുടെ സമ്പത്തിലേക്ക് ചേർക്കുമ്പോൾ ഈ 10 ലക്ഷം നമ്മൾ മുടക്കുന്നത് ഒരു പക്ഷേ നമുക്ക് പ്രയോജനമല്ലാതായിത്തീരും. നാം നൽകണം. നമുക്കെന്ത് കിട്ടുമ്പോഴും അതിൽ നിന്നൊരു വിഹിതം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ജീവിതത്തിൽ എളുപ്പം സൃഷ്ടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അത് സത്യമാകുമല്ലോ. രണ്ടാമത്തെ, വത്തക്ക, സൂക്ഷ്മത പാലിക്കുക. നമ്മളിപ്പോഴും അള്ളാഹുവിൻ്റെ കുരുത്തവും പൊരുത്തവും നമുക്കുണ്ടാവണമെങ്കിൽ അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും അവൻ്റെ വിരോധങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവണമല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എങ്ങനെ ഐശ്വര്യമുണ്ടാകും? എങ്ങനെ അനുഗ്രഹമുണ്ടാകും? എങ്ങനെ അവൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നൊരവസ്ഥയുണ്ടാകും? കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ഒരു കാര്യവും ഒരു സൂചിയിൽ ഒരു നൂല് കോർക്കുക പോലും സാധ്യമല്ലല്ലോ. അവൻ്റെ ഒരനുഗ്രഹവും കടാക്ഷവുമില്ലാതെ അവനെതിരു നിന്നാൽ നമുക്ക് ഏതൊരു കാര്യമാണ് പൂർത്തിയാക്കാനാവുക? അപ്പോൾ വത്തക്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുന്ന നിസ്കാരം, നോമ്പ് പോലുള്ള നിർബന്ധ കടമകളെ ശരിയായി നിർവഹിക്കുകയും നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ ബർക്കത്തും അനുഗ്രഹങ്ങളും ഉണ്ടാവുകയുള്ളൂ. വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായതിനെ അംഗീകരിക്കുക. മതം ദീൻ നമ്മൾ പഠിക്കുകയും അതിൻ്റെ വിശ്വാസ കാര്യങ്ങൾ ശരിയായി വിശ്വസിക്കുകയും അങ്ങനെ നല്ലൊരു കാഴ്ചപ്പാടും അതേപോലെ തന്നെ ബോധ്യതയും ദീനിനെക്കുറിച്ച് ഉണ്ടാവുക എന്നതും നമുക്ക് അനുഗ്രഹവും ബർക്കത്തുകളും കിട്ടുവാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇതാണ് വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രശ്നം, വ്യക്തിവിശുദ്ധിയില്ലായ്മ. അപ്പോൾ ബർക്കത്തുകൾ നിരാകരിക്കപ്പെടുക. അപ്പോൾ എന്തായിരിക്കും? തൊടുന്നതും പിടിക്കുന്നതും എത്തുന്നതും എല്ലാം ദുരന്തങ്ങളിലേക്കായിരിക്കും. ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, എളുപ്പമായി കൊടുക്കും. എന്നാൽ വമാമൻ ബഹില വസ്തഗന വ കദബിൽ ഹുസ്ന, ഇതിന് നേരെതിരായി ജീവിക്കുകയാണെങ്കിലോ ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും പ്രയാസമുള്ളതിലേക്ക് എളുപ്പമെത്തും. ഏറ്റവും പ്രയാസമുള്ളതിലേക്ക് നിരന്തരം എളുപ്പം എളുപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പരാജയം, ദുരന്തം എന്ന് പറയുന്നത്. വ്യക്തിത്വ പ്രശ്നങ്ങളിൽ രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രശ്നം, അതായത് ഒരു പ്ലാനും ലക്ഷ്യമൊന്നുമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വെറുതെ മനസ്സിൽ ഓരോന്ന് തോന്നുക, എന്നിട്ട് അതിലേക്ക് ഇറങ്ങുക. ഒരു മാസ്റ്റർ പ്ലാനോ ആലോചനയോ പദ്ധതികളോ ഒന്നുമില്ലാതെ എന്ത് തുടങ്ങണം, എവിടെ എവിടെ പോകണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, എത്രത്തോളം വേണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു കാഴ്ചപ്പാടുമില്ലാതെ വിളിക്കുന്നവരുടെയും അതേപോലെ തന്നെ ക്ഷണിക്കുന്നവരും പറയുന്നവരുടെയും എല്ലാ വാക്കുകളും വിശ്വസിച്ചും സ്വീകരിച്ച് എല്ലാറ്റിലും പോയി ഇടപെടുകയും വീഴുകയും ചെയ്യാം. പിന്നെങ്ങനെ നിലയില്ലാതെ ആകുമ്പോൾ കണ്ണു തുറിച്ച് മേലോട്ട് നോക്കുന്ന ഒരവസ്ഥ, ചിന്തിക്കാതെ ആലോചിക്കാത്ത പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കൂല, എത്ര അനുഭവങ്ങൾ ഉണ്ടാക്കിയാലും എത്ര തന്നെ തനിക്ക് പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടായാലും തൻ്റെ സമീപനങ്ങളെക്കൊണ്ടും തൻ്റെ കാഴ്ചപ്പാടില്ലായ്മയെക്കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അയാൾ മനസ്സിലാക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നാം നമ്മുടെ കയ്യിലുള്ള, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, നമുക്ക് വിജയിച്ചെടുക്കാൻ പറ്റുന്ന, നമ്മുടെ പരിധിയിലും പരിമിതിയിലും കഴിവിലും പെടുന്ന സംഗതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനേ പറ്റൂ. ആളുകൾ പറയുന്നതും ആളുകൾ ക്ഷണിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും എല്ലാം കേട്ട് എല്ലാറ്റിലും ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതയില്ലാതെ ഇടപെട്ടാൽ എവിടെയും എത്താൻ കഴിയാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. ഇതാണ് വലിയ സ്വപ്നങ്ങൾ. എനിക്ക് മുതലാളിയാവണം, ഭയങ്കര സമ്പന്നനാകണം, ഭയങ്കര ഫ്ലാറ്റ് വേണം, സ്ഥലം വേണം, വലിയ വീട് വേണം എന്നൊക്കെ പറയാം. മൂലധനമായി തൻ്റെ കയ്യിലൊന്നുമില്ല, ബുദ്ധിപരമായ കഴിവുകളും ആലോചനാശേഷിയുമില്ല. ഇതില്ലാതെ ഈ സ്വപ്നങ്ങൾ മാത്രം മുന്നിൽ കണ്ട് എല്ലാറ്റിലും പോയി ഇടപെട്ട് അവസാനം ഒന്നുമല്ലാതായി തീരുന്നതും വ്യക്തിത്വ പ്രശ്നങ്ങളിൽ മറ്റൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ ഒന്ന്, ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് അവൻ്റെ വ്യക്തിത്വ പ്രശ്നങ്ങളിൽ മാനസികമായ അസുഖങ്ങൾ. നമുക്ക് മാനസികമായ അസ്വാസ്ഥങ്ങളും പ്രശ്നങ്ങളുമുള്ള പല ആളുകളും ചില തീരുമാനങ്ങൾ എടുക്കും. അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ളത് കൊണ്ട് അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മൾ മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളായി കാണുന്നത്. മറിച്ച് അതിബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങളിലും എന്തുണ്ടിതിന്, അവരെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ഇടപെടുന്ന പ്രവർത്തനങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ചിന്തിക്കൂല. അതാണ് ഇത്തരം മാനസിക പ്രശ്നങ്ങൾ മൂലം ജീവിത പരാജയങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ്, അവർ പറയുന്നതൊക്കെ ബുദ്ധിപരമായിരിക്കും, യുക്തിപരമായിരിക്കും, വലിയ കാര്യങ്ങളായിരിക്കും, വലിയ പ്രൊജക്റ്റുകളായിരിക്കും. പക്ഷെ വരും വരായികൾ അവരാലോചിക്കില്ല. ഞാൻ എങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, പേടിയില്ലാതെ പ്രവർത്തിക്കുക. ആ പേടിയില്ലായ്മ വരുന്നത് ഈ രോഗാവസ്ഥയിൽ നിന്നാണ്. അതാണ് പ്രശ്നം. വലിയപ്പോൾ ഒരു കയ്യിലൊരു പൈസ ഇല്ലാത്തൊരാൾ ടൗണിലെ ഏറ്റവും മർമ്മപ്രധാനമായൊരു സ്ഥലത്ത് ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്. ഒന്നും അയാളെ കയ്യിലില്ല, പാർട്ട്ണർമാരെയും ആളുകളെയും ചേർത്ത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ ഭാവിയെക്കുറിച്ച് അറിയില്ല, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഒരാൾ ഇറങ്ങിത്തിരിക്കുക, അയാൾ ചിന്തിക്കാത്ത ഈ 50 ലക്ഷം എനിക്ക് ഈ കച്ചവടം പൊളിഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം ഞാൻ എവിടുന്ന് കൊടുക്കും, അയാൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞാൽ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കാം. ഇത്തരം പിന്നെ വ്യക്തിപരമായ സ്വഭാവ പ്രശ്നങ്ങളുള്ള ആളുകളാണ് പലപ്പോഴും നിരന്തരമായ ജീവിത പരാജയങ്ങളിലേക്ക് എത്തുന്നത്. നിരന്തരമായ പ്രാർത്ഥനകളും ആലോചനകളും ചിന്തകളും അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിച്ചാൽ, ആലോചനയോടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ, നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിച്ച് അത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേട്ട് ശരിയായ നിലപാടോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റാത്ത മഹാദുരന്തങ്ങളിൽ ചെന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുകയും എന്നും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ നരകയാതനകൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പരാജയത്തിൻ്റെ കാരണം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. മരണാസന്ന സമയം എന്ന വിഷയവുമായി ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ബഹുമാന്യനായ അബ്ദുല്ലാ സലഫി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങളുടെ പുതിയ ഒരെപ്പിസോഡിൽ വിശ്വാസികളായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള ഒരു പാഠം പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ചില വാർത്തകൾ, മരണവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ചില ആളുകളുടെ മരണവാർത്തകൾ അത് അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹം മരിച്ചെന്നോ എന്നൊക്കെ നമ്മൾ സംശയത്തോടെ ചോദിക്കും ആ മരണവാർത്ത കേൾക്കുമ്പോൾ. പക്ഷേ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എപ്പോഴാണ്, എവിടെയാണ്, മനുഷ്യനെ എവിടെ വെച്ചാണ് പിടികൂടുക എന്നൊരാൾക്കും അറിയുകയില്ല. കുല്ലുബിനി ഉൻസാ വ ഇൻ ത്വാലത് സലാമത്തുഹു യൗമൻ അലാ ആലതിൻ ഹതബാഅ മഹ്മൂലു. ആദമിന്റെ മക്കൾ അവരുടെ ദുനിയാവിലെ ജീവിതം സമാധാനത്തോടെ എത്ര ദീർഘമായാലും യൗമൻ ഒരു ദിവസം അലാ ആലത്തിൽ ഹതബാഅ മഹ്മൂലു ആ മയ്യത്തുകട്ടിലിന്മേൽ പള്ളിയുടെ പുറത്തൊരു ഭാഗത്ത് സൈഡിൽ ഒതുക്കി വച്ചിട്ടുള്ള ആ മയ്യത്തുകട്ടിലിന്മേൽ അവനും ഒരു നാൾ വഹിക്കപ്പെടും. ഏതൊരു മനുഷ്യനും മരിക്കാം, പ്രായവ്യത്യാസമില്ല, രോഗമുണ്ടോ രോഗമില്ലേ എന്ന വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് കാലം ശാശ്വതമായി ജീവിക്കാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും അർഹതയുണ്ടായിരുന്നെങ്കിൽ അതിനൊന്നാമത്തെ അർഹൻ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമായിരുന്നു. ലൗകാനത്തി ദുനിയ തദൂമൂ ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ശാശ്വതമായി ജീവിക്കാനുള്ള അവകാശമുണ്ടാകുമായിരുന്നെങ്കിൽ ലക്കാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, അതിനുള്ള ഒന്നാമത്തെ അർഹത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകുമായിരുന്നു. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മരണം പിടികൂടി. അതെപ്പോഴാണ്, എവിടെയാണെന്ന് നമുക്കറിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, വമാ തദരി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് നാട്ടിൽ വെച്ചാണ് ദേഹം മരണപ്പെടുക, മരണം എന്നെ പുല്ലുകുക എന്നതൊരാൾക്കും അറിയില്ല. മരിക്കാൻ വേണ്ടി അങ്ങോട്ടെത്തി എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ പലപ്പോഴും കേൾക്കും. ഒന്ന് രണ്ടു വർഷങ്ങളായി നാട്ടിൽ തന്നെയായിരുന്നു. കൊറോണ ഒക്കെ കഴിഞ്ഞ് പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടൊരു മാസമേ ആയിട്ടുള്ളൂ. ചെറുപ്പക്കാരനാണ്, പൊടുന്നനെ അദ്ദേഹം അറ്റാക്ക് വെച്ച് മരണപ്പെട്ടു. അപ്പം മരിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം അല്ല അവിടെയാണ് വിധിച്ചത്, അതുകൊണ്ട് അദ്ദേഹം അവിടേക്ക് എത്തുകയാണ്. എവിടെ വെച്ചാണ് മരിക്കുക എന്നത് നമുക്കറിയില്ല. നമ്മുടെ മരണം വിധിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. നമ്മൾ എത്ര ഓടിയൊളിക്കാൻ ശ്രമിച്ചാലും ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറു ദിക്ര ഹാദിമുൽ ലസ്സാത്തിൽ മൗത്ത്, സർവസുഖാഡംബരങ്ങളെയും സർവസുഖാനുഭൂതികളെയും മുറിച്ചുകളയുന്ന മരണത്തെ വിശ്വാസികളെ നിങ്ങൾ സദാസമയവും ഓർക്കണേ. മരണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മളൊക്കെ പല മരണങ്ങളും കണ്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ ഉപ്പയുടെ മരണം, നമ്മുടെ ഉമ്മയുടെ മരണം, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം. അവർ മരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുണ്ടായിരുന്നിരിക്കാം. അവരുടെ കണ്ണുകൾ മേൽപോട്ട് പോകുന്നതും അവരുടെ കണങ്കാല് കൂട്ടിപ്പിടിക്കുന്നതും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സക്കറാത്തുൽ മൗത്തിനെ പറ്റി പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വജാഅത് സക്കറാത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد وجاءت سكرات الموت بالحق. മരണത്തിന്റെ സക്കറാത്ത്, സക്കറത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ അസഹനീയമായ വേദന, മരണത്തിന്റെ വീർപ്പ് മുട്ടൽ, ആ ഒരു ഞെരുക്കം, ആ ഒരു പ്രയാസകരമായ ഏറ്റവും അവസാനത്തെ ആ നിമിഷത്തിനാണ് സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. അത് യഥാർത്ഥമായും സംഭവിക്കുക തന്നെ ചെയ്യും. ഇബ്നു അബി ദുനിയാം അദ്ദേഹം പറയുകയാണ്: അദ്ന സക്കറാത്തുൽ മൗത്ത് ബിമൻസിലത്തി മിഅത്തി ദർബത്തിൻ ബിസൈഫ്. സക്കറാത്തുൽ മൗത്ത്, മരണവേദനയുണ്ടല്ലോ, അത് ആ വേദന, മരണവേദനയെ അനുഭവിക്കാതെ ഒരു മനുഷ്യനും മരിക്കൂല എന്നാണ്. ആ സക്കറാത്തുൽ മൗത്തിന്റെ ഏറ്റവും ലഘുവായത് ബിമൻസിലത്തി മിഅത്തി ദർബത്തിൻ ബിസൈഫ്, മൂർച്ചയേറിയ വാളുകൊണ്ട് നൂറ് വെട്ടിയേൽക്കുന്നത് പോലെയാണ്, അത്ര വേദനയാണെന്നാണ്. കുല്ലു മ്രിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. തന്റെ കുടുംബത്തോടൊപ്പം എത്ര സന്തോഷത്തോടുകൂടി ജീവിച്ചാലും മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോടടുത്തതാണെന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ: കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. കല്ല, അങ്ങനെയല്ല. ഇദാ ബലഗത്തി തറാഖി, ആ മരണം, ആ സക്കറാത്തുൽ മൗത്ത് അവന്റെ തൊണ്ടക്കുഴിയിൽ വന്നെത്തിയാൽ വഖീല മൻ റാഖ്, ആരുണ്ടെന്ന് എന്നെ രക്ഷപ്പെടുത്താൻ, എനിക്കൊന്ന് മന്ത്രിക്കാൻ ആരുണ്ട്, ചികിത്സിക്കാൻ ആരുണ്ടെന്നവൻ വിളിച്ചു പറയാണ്. പക്ഷേ ഒരു പക്ഷേ ചുറ്റും കൂടി നിൽക്കുന്ന മക്കളും ഭാര്യയും മാതാപിതാക്കളും അവരൊക്കെ വിചാരിക്കുന്നത് മരിക്കൂല, ശരിയാകും, വീണ്ടും ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ഉപ്പ തിരിച്ചു വരും എന്നൊക്കെയാണ് മക്കൾ വിചാരിക്കുക. പക്ഷേ ഈ കിടക്കുന്ന മനുഷ്യൻ, ഞാൻ മരിക്കുകയാണ്, ഞാൻ യാത്ര പറയുകയാണ് എൻ്റെ കുടുംബത്തോട്, എൻ്റെ മക്കളോട്, എൻ്റെ പ്രിയപ്പെട്ടവളോട്, എൻ്റെ മാതാപിതാക്കളോട്, ഞാൻ പണിത് കഴിപ്പിച്ച എൻ്റെ വീടിനോട്, എൻ്റെ നാടിനോട് ഞാൻ യാത്ര പറഞ്ഞ് പോവുകയാണ് എന്ന് ആരുറപ്പിക്കുകയാണ്? മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഉറപ്പിക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ ജീവിക്കും എന്ന പ്രതീക്ഷ ഉണ്ടെങ്കിലും മരിക്കാൻ കിടക്കുന്നവന് അവനക്ക് ഉറപ്പായിരിക്കും. വല്ലന്നെ അന്നഹുൽ ഫിറാഖ്, ഫിറാഖിനുള്ള, വേർപിരിയാനുള്ള സമയമായി. ഉലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്, കണങ്കാലികൾ തമ്മിൽ കൂട്ടിപ്പിണയും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രയാസകരമായ സമയം സക്കറാത്ത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത് അനുഭവിച്ചു എന്നാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത്, തൻ്റെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ്, ആയിഷും റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറഞ്ഞല്ലോ: ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്, അല്ലാഹു അല്ലാതെ ആരാധന കർഹനില്ല, നിശ്ചയമായും മരണത്തിന് അസഹനീയമായ ഒരു പ്രയാസം, ഒരു വീർപ്പുമുട്ടൽ, ഒരു ശ്വാസമുട്ടൽ, ഒരു ഞെരുക്കം മരണത്തിനുണ്ട് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ: അവാനുൻ വജദത്തിൻ ഖിതാഉ അബ്ഹുരി, ആയിഷ, എൻ്റെ ശരീരത്തിലെ ഓരോ രക്തക്കുഴലുകളും ഓരോന്നും പൊട്ടുന്ന വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേറ്റത്തെ ഉഷ്ണവും ചൂടും പ്രയാസവും, ഒരു ഏഴ് കിണറ്റിലെ വെള്ളം എൻ്റെ ശരീര ശിരസിലൂടെ കോരിയൊഴിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ എത്ര പ്രയാസമായിരുന്നു അവിടുന്ന് സഹിച്ചിരുന്നത്. കൂടെ കൂടെയും ഒരു പാത്രത്തിൽ തുണിമുക്കിയിട്ട് അത് പിഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖവും കൈകാലുകളും തടവിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആയിഷും റളിയല്ലാഹു അൻഹ അത്രയേറെ പ്രയാസം മരണത്തിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിക്കുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികളെ ചോദിക്കുകയാണ്, യാ കഅബ് ഹദ്ദിസ്ന അനിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഞങ്ങളെ അറിയിച്ചാലും. അദ്ദേഹം പറഞ്ഞു, നഅം യാ അമീർ അൽ മുഅ്മിനീൻ, ഖലീഫ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത് കഅബ് മരണത്തെക്കുറിച്ച് ഞങ്ങളെ അറിയിച്ചാലും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹുവ കഗുസ്നിൻ, അതൊരു കൊമ്പ് പോലെയാണ്, ആ മരണം ഒരു ശിഖിരം പോലെയാണ്. കസീറ ഷൗഖ്, അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം മുള്ളുകളുള്ള ഒരു കൊമ്പ് പോലെ. അദ്ഖല ഫീ ജൗഫി റജുലിൻ, അതൊരു മനുഷ്യന്റെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഫഅഖദത് കുല്ല ഷൗഖ്, അങ്ങനെ ആ കൊമ്പ് നാലുപാടും നാലുവശത്തും മുള്ളുകളുള്ള ആ കൊമ്പ് മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച് ഓരോ മുള്ളുകളും ഓരോ ഇറച്ചി കഷ്ണത്തും മേൽ പിടിച്ചു. സുമ്മ ജദബഹു ശദീദൽ ജദബ്, അത് ശക്തമായി എന്നിട്ട് പിടിച്ചു കുലുക്കുകയാണ്. എന്നിട്ടത് വലിച്ചൂരുമ്പോ ആ കൊമ്പിന്റെ നാലു ഭാഗത്തുമുള്ള മുള്ളിലൂടെ മുള്ളിന്മേൽ പതിഞ്ഞ ചില ശരീരത്തിൻ്റെ മാംസകഷ്ണങ്ങൾ പതിഞ്ഞതുണ്ടാകും, പതിയാത്തതുമുണ്ടാകും. അതുപോലെ ശക്തമായ വേദനയാണ് മരണത്തിന് എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുഅക്കു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോടടുത്ത സമയം വേദന തിന്നുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിച്ചപ്പോ, യാ റസൂലല്ലാഹ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക്ക ലതു അഅക്കു വഅക്ക ശദീദ, അങ്ങെന്തൊരു പ്രയാസമാണ്, അങ്ങേക്ക് എന്തൊരു വേദനയാണ് നബിയേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതേ, ഇന്നി ഉഅക്കു കമാ യുഅക്കു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടുപേരനുഭവിക്കുന്ന വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്കും ഒരു നാൾ നമ്മുടെ ജീവിതത്തിൽ സക്കറാത്തുൽ മൗത്ത് കടന്നു വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു നാലു ഭാഗവും മുള്ളുകളുള്ള കമ്പ് കുത്തിയിറക്കി അത് പിടിച്ചു കുലുക്കി വലിച്ചെടുക്കുന്നതിൻ്റെ വേദന നമുക്കും അനുഭവപ്പെടാനുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അമർ ബിൻ അൽആസ് റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ ചോദിക്കുകയാണ്, ഉപ്പ, നിങ്ങൾ എന്താണ് ഇപ്പം അനുഭവിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ്, അജിദുനി കഅന്ന അലാ ഉനഖി ജിബാലൻ റളവിയ, ഞാനിപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഒരു വലിയ പർവ്വതം, ഒരു വലിയ മല എൻ്റെ ഉനുക്കിൽ, എൻ്റെ കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ചതുപോലെയുള്ള ഭാരം, എൻ്റെ കഴുത്തിന് തലക്ക് വല്ലാത്ത ഭാരം തോന്നുന്നു. അജിദുനി കഅന്ന ഫീ ജൗഫി അഷ്ഷൗഖ്, എൻ്റെ ശരീരത്തിന് അകത്ത് മുഴുവനും മുള്ളുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അജിദുനി കഅന്ന നഫ്സി തഖ്റുജു മിൻ സഖബ് ഇബ്ര, തുന്നുന്ന ഒരു സൂചിയുടെ ദ്വാരത്തിനുള്ളിലൂടെ എൻ്റെ ശരീരം കുത്തിക്കയറ്റി പ്രവേശിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കുടുസതയും ഞെരുക്കവും ശ്വാസം മുട്ടലും വീർപ്പ് മുട്ടലും ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്ന് മഹാനായ അംർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മരണം ഒരു നാൾ നമുക്കും വരാനുണ്ട്. നമ്മുടെ മരണവാർത്തയും ആളുകൾ ഒരുപക്ഷെ അത്ഭുതത്തോടെ വായിക്കും, വിശ്വസിക്കാനാകാതെ, ഉൾക്കൊള്ളാനാകാതെ, ആ ഇന്ന വ്യക്തി മരിച്ചു എന്ന നിലക്ക് നമ്മുടെ വാർത്ത, നമ്മുടെ മരണവാർത്ത, നമ്മുടെ വേണ്ടപ്പെട്ടവർ അത്ഭുതത്തോടെ വിശ്വസിക്കാനാകാതെ കേൾക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം സക്കറാത്തിൻ്റെ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകണം. അതിനെന്തു വേണം? ജീവിതകാലത്ത് കൃത്യമായ പ്രവർത്തനങ്ങൾ, ഏറ്റവും നല്ല നിഷ്ഠയോടെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിനുമുണ്ട്. അപ്പോൾ തളർന്നുപോയ മക്കളെ സമാധാനിപ്പിച്ച് അദ്ദേഹം പറയുകയാണ്, മക്കളെ, ഉപ്പ മരിച്ചാലും ഉപ്പാക്കൊരു വസീയത്തുണ്ട്. ഉപ്പയുടെ മയ്യത്ത് നിങ്ങൾ കഫൻ ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ വീട്ടിൽ കരുതി വച്ചിട്ടുള്ള ഇന്ന വസ്ത്രത്തിലാണ്. കാരണം ആ വസ്ത്രം ഞാൻ ബദറിൽ അണിഞ്ഞ വസ്ത്രമാണ്. നോക്കൂ നിങ്ങൾ, മരണസമയത്ത്, സക്കറാത്തിൻ്റെ സമയത്ത്, ശരീരം അങ്ങേയറ്റത്തെ വേദന കടിച്ചു തിന്നുന്ന സമയത്ത് മനസ്സിന് കുളിർമയും ആശ്വാസവും ലഭിക്കാൻ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനത്തെ ഓർക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ബദറിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം അത് ഓർക്കുകയാണ്. അങ്ങനത്തെ ചില ഓർമ്മകൾ മരിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ, അങ്ങനത്തെ ചില നമ്മൾ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് അങ്ങനെ ഓർക്കാനുള്ള എന്തെങ്കിലും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ നേടിയെടുക്കണം. ഒരുപക്ഷെ ശാരീരികമാകാം, അല്ലെങ്കിൽ സാമ്പത്തികമാകാം, സമയം കൊണ്ടാകാം, നമ്മുടെ അറിവ് കൊണ്ടാകാം, ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയവും സമ്പത്തും ശരീരവും അറിവും ചെലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങേയറ്റത്തെ ഒരു പ്രവർത്തനം, ഏറ്റവും നല്ല ഉദാത്തമായ പ്രവർത്തനം, മരിക്കുന്ന സമയത്ത് ശരീരമാസകലം വേദന തിന്നുന്ന സമയത്ത് കഴുത്തിൽ ഒരു വലിയ പർവ്വതം കൊണ്ടുവന്ന് വെച്ച ഭാരം അനുഭവപ്പെടുന്ന സമയത്ത് ഒരു സൂചിയുടെ ദ്വാരത്തിനുള്ളിലൂടെ നമ്മുടെ ശരീരം കുത്തിക്കയറ്റി കയറ്റി പ്രവേശിപ്പിക്കുന്ന ഞെരുക്കം അനുഭവപ്പെടുന്ന സമയത്ത് ശരീരമാസകലം ഉള്ളുകുത്തുന്ന വേദന അനുഭവപ്പെടുന്ന സമയത്ത് ഏറ്റവും നല്ല ഓർമ്മ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത ഒരു പ്രവർത്തനത്തെ പറ്റിയുള്ള, ഒരു സൽപ്രവർത്തനത്തെ പറ്റിയുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവാൻ, ആ സമയത്ത് ഉണ്ടാവാനുള്ള പ്രവർത്തനം ജീവിതകാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. മരണാസന്ന സമയം എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സലഫി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജി. ആത്മീയതയും ഏറ്റവും നല്ല ഇമ്പമാർന്ന പാരായണ ശൈലിയുമുള്ള ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻകാരികളിൽ ഒരാളാണ് ഖലീഫ അൽ തുനൈജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവൻ ഹെഫ്ള് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ അധ്യാപകരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള അക്കാദമിക യോഗ്യത നേടുകയുണ്ടായി. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുത്തിട്ടുമുണ്ട്. ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ള് തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട് അദ്ദേഹം. ഖലീഫ തുനൈജിയുടെ പാരായണത്തിലെ ഏറ്റവും ചില സവിശേഷതകൾ ആഗോളതലത്തിൽ അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. യുവാക്കളും ഖുർആൻ വിദ്യാർത്ഥികളും അനുകരിക്കുന്ന ഏറ്റവും പ്രചാരം നേടിയ പാരായണ ശൈലികളിൽ ഒന്നു തന്നെയാണ് ഖലീഫ തുനൈജിയുടെ ശൈലി. പഠന രീതിയിലും പാരായണ മാർഗങ്ങളിലും അദ്ദേഹം ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബയിലെ 6 മുതൽ 11 വരെ കൂടിയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പന്നോണമാക്കിയിട്ടില്ലയോ? വൽ ജിബാല ഔത്താദ, മലകളെ ഭൂമിക്ക് ആണികളുമാക്കിയിട്ടില്ലേ? വഹലക്കനാക്കും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. വജാൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്ക് നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. വജാൽനല്ലയിൽ ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവുമാക്കിയിരിക്കുന്നു. വജാൽന നഹാറ മആശ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയിലുമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന ചില വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ ഓതിക്കേട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങി 16 കൂടി ആയത്തുകളിലൂടെ വിശദീകരിക്കുന്ന ഭാഗം തീർച്ചയായും നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനങ്ങളിൽ എടുത്തുകാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിച്ചത് നമുക്ക് കാണാനും കഴിയും. ഒന്നാമത് പറഞ്ഞത്, ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിത സന്ധാരണത്തിന് ഉപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ച് വിധാനപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്. മൂന്നാമത് പറഞ്ഞത്, മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്. നാലാമത് പറഞ്ഞത്, ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലിത്തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യൻ ഉറക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത്, രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞ് സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്. ആറാമത് പറഞ്ഞത്, മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടിയതാക്കാതെ പകലിനെ അതിൽ നിന്നും വേർതിരിച്ച് ജീവിത സന്ധാരണത്തിന് പക്വമായ അവസരമാക്കിയത്. ഏഴാമത് പറഞ്ഞത്, ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശലോകങ്ങളെ ഭൂമിക്കുമീത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. എട്ടാമത്

0: മേഖലകളാണ് വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബഇന്റെ തുടക്കം മുതൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ 6 മുതൽ 11 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. ഇൻഷാല്ലാ തുടർന്നുള്ള പഠനങ്ങളിലും ചിന്തകളിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ആനുകാലിക വിഷയങ്ങളിൽ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടാവുക എന്നത് ഏറെ അനിവാര്യമായൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ഈ ഒരു സമയത്ത് ഡയലോഗ് പ്രോഗ്രാമിലൂടെ ലിബറൽ ഫാസിസം അനുവദിക്കുന്നില്ല എന്ന പ്രമേയത്തിൽ ഇന്ന് ഇൻഷാല്ലാ 2025 ജൂലൈ 17 കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ അൻവർ അബൂബക്കർ സംസാരിച്ച ഒരു സംസാരത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: സഹോദരങ്ങളെ, ഈ ഒരു മാറ്റം മതവിശ്വാസം അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിലേക്ക് മതം ഇടപെടരുത് എന്ന് പറയുന്നതിന് വേദനയോടുകൂടിയിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇവരെ അംഗീകരിക്കാൻ സാധിക്കുക? എന്താണ് യഥാർത്ഥത്തിൽ വാദം? ഇവർ പറഞ്ഞു വരുന്നത് മതവിശ്വാസത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും, അതിലൊരു പ്രയാസവുമില്ല. മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ജൈനനായാലും സിഖുകാരനായാലും ആരായാലും അവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ ഒരു പ്രയാസവും കമ്മ്യൂണിസത്തിനില്ല എന്നാണ്. പക്ഷേ എന്താകരുത്, പൊതുമണ്ഡലങ്ങളിലേക്ക് അതുമായിട്ട് നിങ്ങൾ കടന്നു വരരുത് എന്ന്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വെക്കണം എന്നുള്ളതാണ് ഇവിടെ ആ സഹോദരങ്ങളുടെ, നമ്മുടെ വിഷയം പ്രസക്തമാകുന്നത്. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ചർച്ചാ വിഷയം പ്രസക്തമാകുന്നത്. ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് അത് പൊതുസ്ഥാപനമാണ്. ആ പൊതുസ്ഥാപനങ്ങളിലേക്ക് മതത്തിന്റെ വേഷം ധരിച്ചു വരുന്ന ആളുകളുണ്ട്, മതത്തിന്റെ അടയാളങ്ങൾ ധരിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവര് ഇത്തരം പൊതുസ്ഥാപനങ്ങളിലേക്ക് മതത്തിന്റെ വേഷമണിഞ്ഞുകൊണ്ട് വരുന്നത്? മുസ്ലിംകളായിട്ടുള്ള ആളുകൾ അവർ പർദ്ദ ധരിച്ചുകൊണ്ട് കടന്നു വരുന്നു, അതുപോലെ തന്നെ പൊട്ടുതൊട്ടുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്, കുരിശ് ധരിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. ഇതിനൊക്കെതിരെ കേസ് കൊടുത്ത ആളുകളുണ്ട്. മുസ്ലിങ്ങൾ, മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയിക്കൊണ്ട് അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി അതിൽ ഇടപെട്ടു, കോടതിയുടെ വിധി വന്നു. അത് മൗലികമായിട്ടുള്ള നമ്മളുടെ അവകാശമാണ് എന്നാണ് കോടതി അതിൽ നിരീക്ഷിച്ചത്. അല്ലേ, മൗലികമായിട്ട് ഇന്ത്യയിലെ ഒരു പൗരന്റെ അവകാശമാണ് അങ്ങനെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടയാളങ്ങളുമായിട്ട് അത്തരം പൊതുസ്ഥാപനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലെന്തില്ല, അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ തെറ്റില്ല എന്ന് പറയുമ്പോൾ കോടതി നിരീക്ഷിക്കുന്ന 2 പ്രധാനപ്പെട്ട നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ എന്താണെന്നറിയോ? 1, പബ്ലിക് ഓർഡർ നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. പൊതുസമൂഹത്തിൽ പൊതുമണ്ഡലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പബ്ലിക് ഓർഡർ, ക്രമസമാധാന വിഷയങ്ങൾ, അത് നമ്മൾ പാലിക്കണം. ക്രമസമാധാനം അവിടെ അതിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന്. ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, നഗ്നനായിക്കൊണ്ട് റോഡിലൂടെ നമുക്ക് ഓടാൻ സാധിക്കുമോ? ഒരു വസ്ത്രവും ധരിക്കാതെ അത് കേസെടുക്കും പോലീസ്. എന്തുകൊണ്ടാണത്? പബ്ലിക് ഓർഡറിനെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ പർദ്ദ ധരിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം വനിതകൾ, അതുപോലെ തന്നെ മതത്തിന്റെ അടയാളങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ ഈ സമൂഹത്തിൽ, അതുമായിട്ടൊരു സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്ന ഒന്നുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ക്രമസമാധാനത്തെ ബാധിക്കാത്ത ഇങ്ങനെ ഒരു വിഷയം കാണുമ്പോൾ എന്താണ് പൊതുബോധം ഇന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്? ഇത് ഒരു അസഹിഷ്ണുതയോടുകൂടിയിട്ട് നോക്കിക്കാണുന്ന ഒരു വർഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളുടെ ബാക്കിപത്രമായിട്ട് അവശേഷിക്കുന്ന വിഷയം. എന്തുമാത്രം വിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അത് അപകടമായിട്ട് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി 2-ാമത്തെ വിഷയം എന്താണ് കോടതി നിരീക്ഷിക്കുന്നത്? അത് മൊറാലിറ്റിയെ ബാധിക്കരുത് എന്നതാണ്. എന്താ മൊറാലിറ്റിയെ ബാധിക്കരുത് എന്ന് പറയുന്നത്? ചാനൽ ചർച്ചകളിലൊക്കെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ജനത മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു മൊറാലിറ്റി ഉണ്ട്. ആ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ബാധിക്കുന്ന രൂപത്തിൽ വൈദ്യ

0: പ്രാദേശികമായിട്ടുള്ള വളരെ അഗ്നിയായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അത് എന്തല്ല, അത് സമൂഹത്തിന്റെ ഇടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ മൊറാലിറ്റിയെ ബാധിക്കുന്ന എന്ത് വിഷയമാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട മുസ്ലിം വിഭാഗം ഇന്ത്യ രാജ്യത്ത് ചെയ്യുന്നത്? ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഈ വക വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് പിന്നോക്കമായിട്ട് നിർത്താനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയ യഥാർത്ഥത്തിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ കടന്നു വന്നിട്ടുള്ളത്. അല്പവസ്ത്രം ധരിച്ച് തുള്ളിച്ചാടുന്ന ഒരു സംസ്കാരത്തിലേക്ക് പോകരുത് എന്നത് ഒരു വിഷയം നോക്കിയേ. അല്പവസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സംസ്കാരത്തിന് എതിരെ സംസാരിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ചാനൽ ചർച്ചകളിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇൻഷാല്ല അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് തുടർന്നുള്ള സംഭാഷണം നിങ്ങൾക്ക് അത് ഏറെ വിജ്ഞാനപ്രദമായിട്ട് ആ വിഷയം നിങ്ങൾക്ക് ലഭിക്കും. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടന, സഹോദരങ്ങളെ, ഇന്ത്യയിലെ ഭരണഘടനയിലെ നിയമങ്ങൾ അത് വ്യാഖ്യാനിക്കേണ്ടത് അത് കോടതികളാണ്. അത് വ്യാഖ്യാനിക്കേണ്ടത് കോടതികളാണ്. ആ കോടതികൾ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിസത്തിന്റെ താത്വിക ആചാര്യന്മാർ അവരുടെ അളവുകോൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വ്യാഖ്യാനിച്ച് അതിനെ സമ്മർദ്ദമുണ്ടാക്കിക്കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകരുത് എന്നുള്ളതാണ്. ആ യാർഡ് സ്റ്റിക്ക് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നിയമങ്ങളുടെ യാർഡ് സ്റ്റിക്ക് അത് കോടതി നിരീക്ഷിക്കുന്ന നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്നറിയോ, അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിവക്ഷിക്കുന്നത് പോലെയല്ല ഈ മൂന്നും, നമ്മൾ തിരിച്ചറിയണം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ സൈദ്ധാന്തികരായിട്ടുള്ള ആളുകൾ വിവക്ഷിക്കുന്നത് പോലെ, അവർ മുമ്പ് പഠിപ്പിച്ചതുപോലെ, അവർ വിശ്വസിക്കുന്നത് പോലെയല്ല ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് വ്യവസ്ഥകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? മതേതരത്വം എന്ന് പറയുന്ന സെക്യുലർ കാഴ്ചപ്പാട് സഹോദരങ്ങളെ, എന്താണ് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത്? ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇന്ത്യയിൽ വിഭാവനം ചെയ്യാത്ത ഒരു മതേതരത്വം നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെ എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാ ആചാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടമെടുത്ത് ജീവിക്കണം, അങ്ങനെ നല്ല സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നുള്ള ഒരു രൂപത്തിലേക്കാണ് അതിന് വിശദീകരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആചരിക്കാം, മുസ്ലിമിന് മുസ്ലിമിൻ്റെ മതം ആചരിക്കാം, അത് എങ്ങനെയാണ് അത് ആചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാറ്റിലും പോയിട്ട് നമ്മൾ അതിൽ പങ്കുകാരാകണം എന്നുള്ളത് ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യയുടെ ഒരു സെക്യുലർ കാഴ്ചപ്പാട് അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങൾ, ഇവിടെ ഇന്ത്യയിലെ സെക്യുലർ കാഴ്ചപ്പാടെന്താ? എല്ലാ മതങ്ങളോടും ഒരേ നിലപാടാണ്. എല്ലാ മതങ്ങൾക്കും മതസ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ വരെ ശബ്ദമുയർത്താൻ അനുവാദം നൽകുന്നതാണ് ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. എങ്ങനെയാണ് രാഷ്ട്രീയ മേഖലയിൽ വരെ ശബ്ദമുയർത്താൻ അനുവാദം നൽകുന്ന, ആർക്കനുവാദം നൽകുന്ന? മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക്, മതപ്രസ്ഥാനങ്ങൾക്ക്, അവർക്ക് വരെ അതിൽ അനുവാദം നൽകുന്ന ഒരു നിലപാടാണ് എല്ലാ മതങ്ങളോടും ഇന്ത്യ രാജ്യം സ്വീകരിച്ചിട്ടുള്ളത് എന്ന ഈ കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കും? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഈ പറഞ്ഞ ഇന്ത്യയുടെ യഥാർത്ഥ സെക്യുലറായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് നമ്മളിവിടെ സുനിൽ മാഷ് അവിടെ എഴുതി വച്ച ഒരു കാര്യം വായിച്ചു, അത് നമ്മൾ കേട്ടു. മതം രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന ആജ്ഞാപനം നമ്മുടെ നാട്ടിൽ നിന്നാണ് വന്നത്. ഈ അടുത്ത കാലത്ത് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്താ നമ്മൾ കേൾക്കുന്നത്? മതം രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട, മതം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരായിട്ടുള്ള ആളുകൾ. ഇതാണോ ഇന്ത്യയുടെ സെക്യുലർ കാഴ്ചപ്പാട്? മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസമായിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു അതിക്രമമായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എപ്പോഴും ഒരു മതവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ആദർശമുള്ള ആളുകൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഇതാണോ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന സെക്കുലർ കാഴ്ചപ്പാട് എന്ന്. അതുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വ നിലപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ അവർക്കിത് സംസാരിക്കാനുള്ള അവകാശമില്ല. കാരണം അത് താത്വികമായിട്ട് അംഗീകരിക്കുന്നില്ല, പ്രായോഗിക മണ്ഡലത്തിൽ അത് അംഗീകരിക്കുന്നില്ല. പൊതുമണ്ഡലത്തിലേക്ക് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്കുച്ചരിച്ചു കഴിഞ്ഞാൽ അവരെ എന്തു ചെയ്യുക? അവർ താലിബാനികളാണ്, അവർ തീവ്രവാദികളാണ്, അവർ ഭീകരവാദികളാണ് എന്ന. സഹോദരങ്ങളെ, ആരെക്കുറിച്ചായി പറയണേന്നറിയോ? നമ്മുടെ നാട്ടിൽ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്തുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന മുജാഹിദുകളായിട്ടുള്ള ആളുകളുടെ നേരെ താലിബാനിസം ആരോപിക്കുകയാണ്, തീവ്രവാദം ആരോപിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ നാട്ടിൽ എന്തുമാത്രം പ്രയാസപ്പെട്ടുകൊണ്ടാണ് എന്നറിയോ? മുസ്ലിംകൾക്കിടയിൽ തീവ്രവാദത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അംശം കടന്നു വരുന്നുണ്ട് എങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും വളരെ കർക്കശ്യത്തോടു കൂടിയിട്ട് ശാഖ മുതൽ സംസ്ഥാനം വരെയുള്ള മണ്ഡലങ്ങളിൽ ക്ലാസുകൾ എടുത്തുകൊണ്ട് ആളുകളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഈ വിഷയ സംബന്ധമായിട്ടൊക്കെ ധാരാളമായിക്കൊണ്ട് പൊതുമണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇവര് തീവ്രവാദികളാണ്, ഇവർ താലിബാനികളാണ്, ഇവർ ഭീകരവാദികളാണ്, ഇന്ത്യ രാജ്യത്തിന് ഇവർ ആപത്താണ് എന്ന്. സഹോദരങ്ങൾ, എത്ര വേദനയുണ്ട് ഇത് കേൾക്കുമ്പോൾ. നമ്മൾ RSS എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഫാഷിസ്റ്റുകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിംകളെ ഒട്ടും വാങ്ങിപ്പോയ ആളുകളാണ് ഇന്ന് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ രൂപത്തിൽ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് നമുക്ക് നേരെ പരിഹസിക്കുന്നത്. ഇത് വേദനയോടുകൂടിയാ പറയുന്നത്. സഹോദരങ്ങളെ, മതേതരത്വം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വിഭാഗക്കാര് അവർ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 1958-59 കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സമരമാണ് വിമോചനം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് അത്. ആ ഒരു പ്രതിജ്ഞയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയമാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനവും സോഷ്യലിസവും അതുപോലെ തന്നെ മതേതരത്വവും ഒക്കെ. അത് ഒരിക്കലും തന്നെ അതിനെ നിഷ്ഫലമാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അതിലടങ്ങിയിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അതായത് ഒരു സിദ്ധാന്തം, ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം, എന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമുകളെ പഠിപ്പിക്കുകയാണ്. രാഷ്ട്രീയം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, രാഷ്ട്രീയ മേഖലകളിലേക്ക് മതം കടന്നു വരേണ്ട ആവശ്യമില്ല എന്ന് ഇവർ പറയുകയാണ്. ആ പറയുന്നതോടുകൂടിയിട്ട് തന്നെ സഹോദരങ്ങളെ, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആത്മാവും അതുപോലെ തന്നെ സെക്കുലറിസത്തിന്റെ ആത്മാവും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി അതിന് പകരമായിട്ട് ഇവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ലിബറൽ ഫാസിസം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, അത് ലോകത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വല്ല ഗുണങ്ങളും നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ലേ? ആരോഗ്യപരമായിട്ട്, വൈജ്ഞാനികപരമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, എല്ലാ നിലക്കുമുള്ള ചർച്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ യൂത്തും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു മേഖല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക, ചാനൽ ചർച്ചയിൽ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചകൾ ഇത് സംബന്ധമായിട്ട് ലിബറലിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച കൊണ്ടുവരികയാണ്. എന്തിനാത് കൊണ്ടുവരുന്നത്? ലോകത്തൊക്കെ ഈ ആശയങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും നിലക്കുള്ള ഒരു ഗുണം സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ, ലോകത്തിനുണ്ടായിട്ടുണ്ടോ? ആ ഗുണമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത് എങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതിലൊരു ഗുണവുമില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ഉപകാരമില്ലാത്ത ആ ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ അത് ഇന്ന് ഓരോ സ്ഥലങ്ങളിലും പ്രസംഗിച്ചുകൊണ്ട് ഇത്തരം ബുദ്ധിജീവികളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലിബറലിസത്തിന് ഒരു ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ലിബറലിസം ഒരു ബൈബിൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഭഗവത്ഗീത കൊണ്ടുവരാൻ പറഞ്ഞാൽ അതിന് സാധിക്കും. ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ അതിന് സാധിക്കും. ലിബറലിസത്തിൻ്റെ ഒരു പുസ്തകം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുകയില്ല. എന്താ കാരണം? സഹോദരങ്ങളെ, അതിന് അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട ഒരു വ്യവസ്ഥയില്ല. മറിച്ച് അത് മുഴുവൻ ദേഹേച്ഛയാണ്. എന്താണ് നമ്മുടെ ദേഹത്തിന് തോന്നുന്നത്, അതിന് എന്താണ് നമ്മുടെ ഇച്ഛയായിട്ട് നമുക്ക് തോന്നുന്നത്, അത് മുഴുവൻ ദേഹത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അത് ആസ്വദിക്കുക പരമാവധി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള ഒരു പ്രമാണമുണ്ട്. ലിബറലിസത്തിൻ്റെ, പുരോഗമനവാദത്തിൻ്റെ പ്രയോക്താക്കൾ സമൂഹത്തിൽ നൽകിയ സംഭാവന സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മഹത്തായിട്ടുള്ള വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കാത്ത പലതുമാണ് അതിലുള്ളത് എന്ന ഖേദകരമുണ്ട് ഈ വിഷയം പറയാൻ. നമ്മൾ ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ കഴിയാത്ത മ്ലാച്ഛകരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതിൽ സമൂഹത്തിന് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നീതിബോധം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ നിർവചിക്കപ്പെടുന്നതാണ് എന്ന് പിൽക്കാലത്ത് അബദ്ധമായിട്ട് അവർ പിന്നീട് അത് തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഫ്രാൻസിലെ ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയുകയാണ്. ഫ്രാൻസിൽ ഇൻസെസ്റ്റ് സെക്സിലോ രക്തബന്ധമുള്ള സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അത് അനുവദിച്ച ഒരു രാജ്യമാണ് ഈ ലിബറലിസത്തിൻ്റെ പേരിൽ. പക്ഷെ പിന്നീട് അവരെന്താ ചെയ്തത്? പിന്നീട് അതിനെ നിരോധിക്കുക ചെയ്തത്. അതിനെ നിരോധിക്കാനുള്ള കാരണം എന്താ? അതിനെ നിരോധിക്കാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ മുഴുവൻ അവർ, ആ ദുരന്തങ്ങൾ മുഴുവൻ അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കാണാം ഈ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട്. ചൈനയെപ്പോലെ, റഷ്യയെപ്പോലെ, കൊറിയയെപ്പോലെയുള്ള രാജ്യങ്ങൾ, അവരൊക്കെ കുടുംബാസൂത്രണം കൊണ്ടുവന്നു ഒരു പോപ്പുലേഷനിൽ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട്, ഒരു വീട്ടിൽ ഒരു കുട്ടി എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും അത് പിൻപറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. ആ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ലൈംഗികമായിട്ട് ഒരു കുടുംബ വ്യവസ്ഥയോടുകൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ഇണചേർന്ന വിഷയങ്ങളിലൊക്കെ ഇല്ലാതെയായി അരാജകത്വം അവിടെയൊക്കെ വർദ്ധിച്ച അവസ്ഥയിൽ രണ്ട് കുട്ടിക്കുള്ള അനുവാദം നൽകി. എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പോംവഴിയില്ലാത്ത സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്ത് പല ഭരണാധികാരികളും എൻ്റെ സ്ത്രീകളെ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നത് നമ്മൾ കേട്ടു. നിങ്ങൾ പ്രസവിക്കുവീൻ എന്നാണ് സ്ത്രീകളോട് ആവശ്യപ്പെടുന്നത്. കൂടുതൽ പ്രസവിക്കുവീൻ, ഗവൺമെൻറ് എന്ത് നൽകാം, നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാം, നിങ്ങൾ കൂടുതൽ പ്രസവിക്കണമെന്ന. സഹോദരങ്ങളെ, അവർ പ്രകൃതിയിൽ ഇടപെട്ടു, അതിൻ്റെ ദുരന്തം അവർ അനുഭവിച്ചു, അതിൻ്റെ ഭാഗമായി കൊണ്ട് വലിയ ഒരു പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമായി. സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ എത്ര കൃത്യമായി കൊണ്ട് ഈ ലോകത്തെ അറിയുന്ന, നമ്മയെല്ലാം സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു അല്ലേ. ആ പഠിപ്പിച്ചു തന്നത് ഒരു അഹങ്കാരവും ഇല്ലാതെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ട ഒരു ദൗത്യം. പക്ഷേ മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ ഈ ദുനിയാവിൽ ഹ്രസ്വമായിട്ടുള്ള ഒരു ജീവിതം നമ്മളിവിടെ ജീവിക്കണം. ആ ജീവിക്കുന്നത് പരമാവധി ഉല്ലസിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം. അതിനൊരു വിലങ്ങായിക്കൊണ്ട്, ഒരു തടസ്സമായിക്കൊണ്ട് മതം പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന, ഞങ്ങൾക്കിടയിലൊക്കെ അങ്ങനെ മതം പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾക്കുള്ള ഫീലിങ്സുകളൊക്കെ സപ്രസ്സായി പോകും, പിന്നീട് അത് പൊട്ടിത്തെറിക്കും, അങ്ങനെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് തിന്മകൾ ഉണ്ടാകുന്നത് എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു വിഭാഗം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എന്തൊരു വിരോധാഭാസമാ സഹോദരങ്ങളെ! എങ്ങനെയാണ് ഇതിനെയൊക്കെ ശാസ്ത്രീയമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ ചരിത്രപരമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്നർത്ഥം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ലിബറലിസത്തിൻ്റെ വക്താക്കളായിട്ട് ഇന്ന് നമ്മളുടെ യുവതലമുറ മാറുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പുരോഗമനവാദം മുസ്ലിംകൾക്കിടയിൽ പോലും കയറി വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. ഈ ലിബറലിസം തലക്ക് പിടിച്ച ഒരു മുസ്ലിം പേരുള്ള ഒരാളോട്, അതായത് അവർ വിശ്വാസിയാണോ, അതെ, എന്നാൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളൊക്കെ അവർ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയുള്ള ഒരാളെ പിടിക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായി? മാതാപിതാക്കൾ അങ്ങനെയാണ് എന്നായിരിക്കും അവരുടെയൊക്കെ മറുപടി. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, അങ്ങനെ ഞാൻ മുസ്ലിമായി എന്നാണ് പല ആളുകളും പറയുക. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിമായത്. ഇങ്ങനെ പറയാൻ സാധിക്കുന്ന മുസ്ലിമീങ്ങളെയാണ് നമുക്ക് ആവശ്യമെന്നർത്ഥം. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മളുടെ അഖീദയുമായിട്ട്, ഇസ്ലാമിക പ്രമാണങ്ങളുമായിട്ട് ഏറെ ബന്ധമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ എന്താണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്? ആദ്യം ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അത് സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനെ കുറിച്ചും നമ്മൾ പഠിക്കണം. ഇസ്ലാം ഈ ഒരു വിഷയത്തിലേക്ക്, പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു ഹൈറാർക്കി ഉണ്ട്, അതിന് ഒരു ക്രമമുണ്ട്. അതിന് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, ശേഷം പ്രവാചകനെ കുറിച്ച് പഠിക്കണം, വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കണം, ഹദീസുകളെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഒരു ഔലവിയാത്തുണ്ട്, ഒരു ക്രമമുണ്ട് ഇസ്ലാമിന് പറയാൻ. എന്നാൽ യുക്തിവാദികളായിട്ടുള്ള, ലിബറലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിലെ ഒന്നാമത്തെ ക്രമത്തിൽപ്പെട്ട പ്രപഞ്ച സൃഷ്ടാവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പലപ്പോഴും തയ്യാറാകാറില്ല. ദൈവമുണ്ടോ ഇല്ലേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാ, അത് ചർച്ച ചെയ്യാൻ അവർ പലപ്പോഴും തയ്യാറാകാറില്ല. അവർക്ക് താല്പര്യമുള്ളത് എന്താ? ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യണം, കർമ്മശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം, മസാലകളെ കുറിച്ച് ചർച്ച ചെയ്യണം, എന്നിട്ട് പരിഹസിക്കണം. ഇതാ സഹോദരങ്ങളെ, നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ചാനൽ വിചാരണയിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതാണ്. എന്താണ് അവർ ചോദിക്കുന്ന വിഷയം? അവർ പല കർമ്മശാസ്ത്ര വിഷയങ്ങളാണ്. ഇസ്ലാമിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ചില കാര്യങ്ങൾ ഹലാലും, തോന്നുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമുമാണോ എന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ ചാനലുകളിലൂടെ ഈ ചർച്ച നമ്മൾ കേൾക്കുക. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം, നമ്മളൊരു ചോദ്യം ചോദിക്കുക, ഒരു പുരുഷന് ഒരു സ്ത്രീയെ തൊടാൻ പാടുണ്ടോ? ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് തൊടാൻ പാടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പറയും, ഇല്ല, ഹറാമാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ പിന്നെ ചികിത്സിക്കാൻ വേണ്ടി തൊടുന്നതോ? ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ഒക്കെ തൊടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല ഒരു ഡോക്ടറുടെ അടുക്കൽ പോയാൽ. അപ്പോൾ പിന്നെ നമുക്കത് എന്താവും? അത് നമുക്ക് അനുവദനീയമാകുന്നു എന്ന്. എന്തുകൊണ്ടാണ് അത് അനുവദനീയമാകുന്നത്? ഒരു വ്യക്തിയുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് അനുവദനീയമാകുന്നത്. അതിന് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. എങ്ങനെയാണ് ഉത്തരം? അതിന് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തരണം. അത് എന്താണ്, എങ്ങനെയാണ് അത് ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ചർച്ചയായിട്ട് അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് പറയാൻ ഒരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ആ വിഷയം സംസാരിക്കാൻ തരണ്ടേ? ഇതേപോലെ തന്നെ നമ്മൾ ചോദിക്കുക, പലിശ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പലിശ കൊടുക്കാനും വാങ്ങാനും അനുവാദമുണ്ടോ? ഇല്ല, അത് ഹറാമാണ് എന്ന്. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ വ്യവഹാരം നടത്താൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? സഹകരിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? ഇല്ല, ഹറാമാണ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ പിന്നെ ബാങ്കുകളിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയും, അത് സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ പ്രധാനപ്പെട്ട സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവാദമുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് ആ വിഷയത്തിൽ പഠിപ്പിച്ചു തരും. അത് മുമ്പ് ഹറാമായത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ ഹലാലാകുന്നത് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇതൊക്കെ അനുവദനീയമാകുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന്. ആ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിൽ വന്നിട്ടുള്ളത്? ആ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ ബുദ്ധി സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ ധീരി സംരക്ഷിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. മഖാസിദു ശരിയ എന്ന് ഇസ്ലാമിൽ അതിനെക്കുറിച്ച് പറയും. മഖാസിദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ശരിയാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. ആ 5 കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട മസ്ലഹത്തുകളിൽ പണ്ഡിതന്മാർ ചില വിഷയങ്ങൾ, ഹറാമായി വരുന്ന ചില വിഷയങ്ങൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി അത് പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേക സന്ദർഭത്തിൽ, അത് എന്നേക്കുമായിട്ടല്ല, ആ ഒരു സമയത്തേക്ക് അത് അനുവദനീയമായിട്ട് ഗണിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഇത് മസാലകളാണ്, ഇത് ഫിഖഹി ആയിട്ടുള്ള കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇത് ചാനൽ ചർച്ചയിൽ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ആ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയം, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഒബ്ലിഗേഷൻ ഒരു മുസ്ലിമിന് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം അവർ പഠിക്കേണ്ടത്. അതിൻ്റെ മസ്ലഹത്ത് എന്താണ് എന്ന് പഠിക്കണം. എന്നിട്ടാണ് ഈ മസാലകൾ അവിടെ വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുക. ഇതൊക്കെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചർച്ച ചെയ്തിട്ട് അതിലൊക്കെ ഒരു തരം സുഖം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലാണ് ചാനൽ ചർച്ചയിൽ ഇടപെടുന്ന പല ബുദ്ധിജീവികളായിട്ടുള്ള ലിബറലിസത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ചിന്തകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് ലിബറലിസത്തിൻ്റെ ആ ഒരു ആശയം സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥിനികളായിട്ടുള്ള സമൂഹം പറയുകയാണ്, ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞങ്ങൾക്ക് കുടുംബം വേണ്ട, ഞങ്ങൾക്ക് മക്കൾ വേണ്ട, എന്താ ലിവിംഗ് ടുഗദറിന് ഒരു പ്രശ്നമെന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു സുഹൃത്തുമായിട്ട് ഇന്നലെ സംവദിച്ചപ്പോൾ ഇതേ ചോദ്യം കേൾക്കാനിടയായി. എന്താണ് ലിവിംഗ് ടുഗദറിന് ഒരു പ്രശ്നം? ഒരു ആണും പെണ്ണും അവർ സ്വയം തീരുമാനിക്കുകയാണ് ഒരുമിച്ച് കഴിയാൻ, അതിനെന്തിനാ കല്യാണം? അവരാസ്വദിച്ച് ജീവിക്കട്ടെ, എന്തിനാണ് മതം ഒരു തടസ്സമായിക്കൊണ്ട് അതിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്ന്? സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മുൻകാലങ്ങളിൽ ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് പരിചയമില്ല എങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ലിബറൽ ചിന്താഗതി നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ? ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിലൂടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ദൈവനിഷേധ സംഘടനകൾ ബോധപൂർവമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വിദ്യാഭ്യാസ രംഗത്തിലൂടെ നമ്മളുടെ കുട്ടികളുടെ ഇടയിലേക്ക് കുത്തിവെക്കുന്ന ആശയമാണ് എന്നുള്ളത് തെളിവുകൾ സഹിതം നമുക്ക് അത് അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇൻഷാല്ലാ അതിനെക്കുറിച്ചുള്ളൊരു സംസാരം തുടർന്ന് നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, DPEP എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ളത് 1995 ആദ്യഘട്ടത്തിൽ കേരളം അത് നടപ്പിലാക്കി. DPEP അത് നടപ്പിലാക്കിയ സംസ്ഥാനം, ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കേരളം. പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ അസമത്വം അത് കുറയ്ക്കണം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, സാമൂഹികമായിട്ടുള്ള നീതി, ഇതൊക്കെ നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇടം പിടിച്ചത്. സഹോദരങ്ങളെ, ഇത് എന്താ പിന്നീട് ചെയ്തത്? പിന്നീട് അവർ ചെയ്തത് നമ്മുടെ മക്കളെയൊക്കെ ദൈവനിഷേധത്തിലേക്ക് എത്തിക്കാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ടൂൾസ് നമ്മുടെ ഗവൺമെൻറ് ത്രൂ അത് സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്തത്. ഇതൊക്കെ തെളിവുകൾ സഹിതം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് എന്നർത്ഥം. ഇതൊക്കെ ഫ്രീ തിങ്കേഴ്സ് പോലെയുള്ള നാസ്തിക സമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ കുറച്ചുള്ള, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു സമൂഹം ഇതിനെ പ്രതിരോധിക്കുന്നതായിട്ട് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രതിരോധം എന്ന് പറയുന്നത് റോട്ടിലേക്ക് ഇറങ്ങി സമൂഹത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മൊത്തത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രൂപത്തിലല്ല നമ്മുടെ പ്രതിരോധങ്ങൾ, നേരെ മറിച്ച് ഭൗതിക മണ്ഡലത്തിലാണ് നമ്മുടെ പ്രതിരോധം, വൈജ്ഞാനികമായ മേഖലയിലാണ് നമ്മുടെ പ്രതിരോധം. ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ച് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കണം, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കണം, അയൽവാസികളോടുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കണം, സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി പ്രമാണബദ്ധമായി ഈ സമൂഹത്തെ, ഈ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗ സഹോദരങ്ങളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ പങ്കാളികളായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ മുന്നേറ്റങ്ങളിൽ ഓരോരുത്തരും വളരെ സജീവമായിട്ട് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അത് അനിവാര്യമായുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിലേക്ക് പ്രേരണ നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹാദൽ ഖൈറ ഹസായിൻ, തീർച്ചയായിട്ടും നന്മകൾ അവ ഖജനാവുകളാണ് എന്ന്. നന്മകൾ എന്ന് പറയുന്നത് അത് ഖജനാവുകളാണ്. വലിതിൽകൽ ഖസാഇനി മഫാതിഹ്, ആ ഖജനാവുകൾക്ക് താക്കോലുകളുമുണ്ട്. ഫതൂബാ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽഖൈർ മിഗ്ലാഖൻ ലിശ്ശർ, ആരെയാണോ അള്ളാഹു നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കിയിട്ടുള്ളത് അവർക്ക് തൂബായുണ്ട്. ആരെയാണോ അള്ളാഹു തിന്മയുടെ താക്കോലും നന്മയുടെ പൂട്ടുമാക്കിയിട്ടുള്ളത് അവർക്ക് നാശമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ഖജനാവുകൾക്ക് താക്കോലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നന്മകൾ എന്ന് പറയുന്നത് അത് ഖജനാവുകളാണ് എന്ന് പറയുമ്പോൾ, ആ തിന്മകൾ അതിനെ താക്കോലുകളാക്കിയിട്ട് തുറന്നു വിടാനുള്ളതാണ്, ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും പൂട്ടിവെക്കാനുള്ളതല്ല.
1: ബാറക്കല്ലാഹു ഫീക്. ഏറെ വൈജ്ഞാനികമായ ഒരു സംസാരമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. ലിബറൽ ഫാസിസം അത് അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ 2025 ജൂലൈ 17 കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ അൻവർ അബൂബക്കർ നടത്തിയ സംസാരത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: OBC വിദ്യാർത്ഥിനികൾക്ക് ധനസഹായം. OBC വിഭാഗത്തിൽപ്പെട്ട സർക്കാർ മെഡിക്കൽ അനുബന്ധ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നതും മാതാവിനെയോ പിതാവിനെയോ ഇരുവരെയുമോ നഷ്ടപ്പെട്ടതുമായ വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകം ധനസഹായം നൽകുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 15 വരെ ഈ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച സർക്കുലർ egrants.kerala.gov.in ലഭ്യമാണ്. വിവരങ്ങൾക്ക് വിളിക്കാം 0495237786.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
6: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
5: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
6: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
5: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
6: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
5: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
6: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
5: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
6: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ ഫത്ഹ് 28 വചനമാണ് ക്ലാസ് എടുക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 28 ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. 27 ആയത്തൊന്ന് പാരായണം ചെയ്യാം.

ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലി യൂള് ലോ ആണ് ത്വാഇൻ്റെ മുകളിൽ പുള്ളിയുള്ള. ലി യൂള് ലോ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റഭാഗങ്ങൾ നമ്മുടെ മുൻപല്ലുകളുടെ ഭാഗത്തേക്ക് വരണം. മുൻപല്ലുകളുടെ നമ്മൾ സ ദാൽ ഒക്കെ ഉച്ചരിക്കുന്നത് പോലെ ആ ഭാഗത്തേക്കാണ് നാവ് വരേണ്ടത്.

0: സൂറത്തുൽ ഫത്ഹിലെ 28-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ നിരന്തരമായി നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കൽ നമ്മുടെ മനഃപ്പാഠത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് അക്കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് താൽപ്പര്യത്തോടുകൂടി പഠിക്കണമെന്ന് ഉണർത്തി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തുൽ ഫത്ഹിലെ 28-ാം വചനമാണ്. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം 3 അവതരിപ്പിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വീടുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ മര്യാദകൾ ഒത്തിണങ്ങിയ ഒരു വീട് എങ്ങനെ സൃഷ്ടിക്കാം, ആ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ, ചില മര്യാദകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, മര്യാദകളുണ്ട്, അതെല്ലാം പാലിക്കണം. അതുപോലെ തന്നെ സലാം പറയൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം വീട്ടിൽ നിത്യമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുവഴി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലങ്ങൾ ഏറെയാണ് എന്നെല്ലാം നമ്മൾ പ്രമാണങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ നിത്യമായി പാലിക്കേണ്ട ചില ദിക്റുകൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ വീടുകളിൽ പരിപൂർണമായും അതിനെ കൊണ്ടുവരാൻ, നിത്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് മസലുൽ ബൈത്തില്ലദി യുദ്ക്കറുല്ലാഹു വൽ ബൈത്തില്ലദി ലാ യുദ്ക്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വീടും ഓർക്കാത്ത വീടും, ഇതിനെ രണ്ടിനെയും കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അൽ ഹയ്യു വൽ മയ്യിത്ത്, ജീവനുള്ളതും മരിച്ചതും പോലെയാണ് എന്നുള്ളതാണ്. ജീവനുള്ളവനെ പോലെയും മരിച്ചവനെയും പോലെ, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരുപോലെയാണോ, തുല്യരാണോ? അതുപോലെയാണ് അള്ളാഹുവിനെ ഓർക്കാത്ത വീടും ഓർക്കുന്ന വീടും എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു മര്യാദ എന്നുള്ളത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വളരെ വലിയ പുണ്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് പരാതി പറയുന്നുണ്ട്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നാനഅക്കുലു വല നഷ്ബ, ഞങ്ങൾ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു റാഹത്ത് കിട്ടുന്നില്ല, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നില്ല, വയറ് നിറഞ്ഞതായി നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഒരു മറു ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്, ഫല അല്ലക്കും തഫ്തരീഖൂൻ, അല്ല നിങ്ങൾ വേറെ വേറെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും ഓരോ സമയത്തായി ഇരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അപ്പോൾ സഹാബി പറഞ്ഞു, നാം അതേ പ്രവാചകരെ, ഞങ്ങൾ വേറെ വേറെ സമയത്താണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫജ്തമിഉ അലാ ത്വആമികും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. വദ്കുറു ഇസ്മല്ലാഹി അലൈ, ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ തിന്നണം. യുബാരിക് ലക്കും ഫീഹി, നഷ്ടപ്പെട്ട ബറക്കത്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കാൻ, ജീവിതത്തിലൊരു റാഹത്ത് ലഭിക്കാൻ, സംതൃപ്തി ഉണ്ടാകാൻ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വീട്ടിലുള്ള എല്ലാവരും ഒരു ഒത്തിണക്കമുണ്ടാക്കാൻ, ഒരു ഐക്യമുണ്ടാക്കാൻ, സ്നേഹമുണ്ടാക്കാൻ കാരണമാകുമെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സുന്നത്ത് നമസ്കാരങ്ങളെ വീട്ടിൽ പതിവാക്കുക എന്നുള്ളത് മറ്റൊരു മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിക്കണം. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഫർള് നമസ്കാരങ്ങളൊഴികെ ഒരാൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്കാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അവൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് അവൻ ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ഹറമിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്നവനാണ് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും അവൻ ഹറമിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് അവൻ പോകുന്നത് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹറമിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്നവർ പോലും വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കാര്യം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇജഅലു മിൻ സ്വലാത്തിക്കും ഫീ ബുയൂതികും വലാ തത്തഖിദൂഹ ഖുബൂറ, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ വീടുകൾ നമസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണം, ഒരിക്കലും കബറിടങ്ങളാക്കി മാറ്റരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹറാമുകളിൽ നിന്ന് നമ്മുടെ വീടുകളെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടുകളെ മുക്തമാക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. മൊബൈൽ ഫോണുകളിൽ ഹറാമുകൾ തിമിർത്താടുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിൽ നാം കാണുന്നുണ്ടോ? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുകവലിയില്ലാത്ത, മദ്യപാനമില്ലാത്ത, അശ്ലീലതകൾ കാണാത്ത, മറ്റു ലഹരികളൊന്നുമില്ലാത്ത വീടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തിക്കും എന്ന് പറഞ്ഞ സമയത്ത് വഹി ലഭിച്ചില്ല ഒരിക്കൽ. പിന്നീട് പ്രവാചകൻ നോക്കുമ്പോൾ വീടിന് പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടതിന് ശേഷം പ്രവാചകൻ വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ വീടിനുള്ളിലതാ ഒരു നായക്കുട്ടി നിൽക്കുകയാണ്. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, യാ ആയിഷ മതാ ദഖല ഹാദൽ കൽബു ഹാഹുന, അല്ല ആയിഷ, ഈ നായപ്പ എവിടുന്നാ വന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി മാ ദറയ്തു യാ റസൂലുള്ളാ, എനിക്കും അറിയില്ല പ്രവാചകരെ, ഈ നായ എവിടുന്നാ വന്നത്, എപ്പോൾ കയറിയതാണെന്ന്. അങ്ങനെ ആ നായയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഫജ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് കയറി, നിങ്ങൾ വരുമെന്ന് പറഞ്ഞ സമയത്ത് എത്തിയില്ലല്ലോ, ഞാൻ ധാരാളം കാത്തിരുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നാലുഖുലു ഫി ബൈത്തിൻ ഫീഹി കൽബുൻ വസൂറ, ജീവനുള്ള രൂപങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ നായയെ വളർത്തുന്ന വീടുകളിലേക്ക് ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല. പ്രിയമുള്ളവരെ, നായയെ വളർത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വേട്ടയാടാനും കൃഷി കാര്യങ്ങൾക്കും കാവലിനുമൊക്കെ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ, ഒരു ഭംഗിക്ക് വേണ്ടിയോ അലങ്കാരത്തിന് വേണ്ടിയോ ഒക്കെ നായയെ വീട്ടിലും റൂമുകളിലും പോകുന്ന ഇടങ്ങളിലുമെല്ലാം കാറുകളിലും മടിയിലുമൊക്കെ ഇരുത്തി വളർത്തൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി ചെന്നാൽ സിംഹത്തിൻ്റെ രൂപം കാണാം ചില ആളുകളുടെ വീടുകളിൽ, അല്ലെങ്കിൽ ആ വീട്ടിലെ മരണപ്പെട്ട കാരണവന്മാരുടെ ഫോട്ടോകൾ തൂക്കിയിരിക്കുന്നത് കാണാം. ഇത്തരം ജീവനുള്ളതിൻ്റെ ഫോട്ടോ തൂക്കിയിരിക്കുന്ന വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുന്നതല്ല എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളെ മതപഠന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നാം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, സുബഹി നമസ്കാരത്തിന് ശേഷം വീട്ടിൽ വന്ന് നമ്മുടെ ഉപ്പ ഒരു അമാനി മൗലവിയുടെ തഫ്സീർ എടുത്തുകൊണ്ട് രണ്ടായത്ത് നോതി അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ ഒന്ന് വായിച്ച് എല്ലാവരും അതൊന്ന് കേട്ട് മനസ്സിലാക്കി വീട്ടിൽ തന്നെ സ്ഥാപിച്ച ഒരു ബോർഡിൽ ചില പ്രാർത്ഥനകളൊക്കെ എഴുതി ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ അത് ഒന്ന് കാണാതെ പഠിപ്പിച്ച് അവരത് പഠിച്ച് ചൊല്ലിത്തന്ന ആളുകൾക്ക് സമ്മാനമൊക്കെ നൽകി ഇങ്ങനെയൊരു ഇസ്ലാമിക അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ ഒരു രീതി നമ്മുടെ വീടുകളിൽ പ്രാവർത്തികമാക്കാൻ നാം പരിശീലിപ്പിക്കണം. ഇത്തരം നന്മ പകർത്തുന്ന വീടുകളാക്കി നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം 3. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: സൂറത്തുൽ അംബിയായിൽ നിന്ന് ഒരു 31-ാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാ ഇന്ന് ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ മനോഹരമായ ശബ്ദത്തിൽ ഇൻഷാല്ലാ നമ്മൾ കേൾക്കാനിരിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: സൂറത്തുൽ അംബിയായിലെ 31-ാമത്തെ വചനമാണ് നമ്മൾ ശ്രവിച്ചത്. ഇത് പാരായണം ചെയ്തത് ഖലീഫ മുഹമ്മദ് അത്തുനൈജിയാണ്. ആത്മീയതയും നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകത്ത് മുട്ടുമുള്ള ആളുകളുടെ ശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽപ്പെട്ട ഒരാളാണ് ഖലീഫ അത്തുനൈജി. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഖുർആനെ പൂർണ്ണമായിട്ട് മനഃപ്പാഠമാക്കുകയും അതുപോലെ തന്നെ വലിയ ഉസ്താദുമാരുടെ കീഴിൽ അദ്ദേഹം തജ്വീദ് ഖിറാഅത്ത് പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്.
1: യെസ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹു പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരുന്ന കൂട്ടത്തിൽ ഇവിടെ സൂറത്തുൽ അംബിയായിലെ 31-ാമത്തെ വചനത്തിൽ പർവ്വതങ്ങളെക്കുറിച്ചാണ് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവരെയും കൊണ്ട് ഭൂമി ചെരിഞ്ഞ് പോയിക്കൊന്നു. ഭൂമിയിൽ നാം ഉറച്ച പർവ്വതങ്ങളുണ്ടാക്കി വച്ചിരിക്കുന്നു. അവർ നേർമാർഗം പ്രാപിക്കുവാനായി നാം അതിൽ വിശാലമായ നിലയിൽ പലതരം വഴികൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു.
0: അതായത് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിരിക്കുകയാണ്, പർവ്വതങ്ങൾ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് രാണികളായിട്ട് പർവ്വതങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ പർവ്വതങ്ങളിലെ പല സംഭവങ്ങളും നമ്മൾ മനുഷ്യർ ചെയ്യുമ്പോഴാണ് ഭൂമിയിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
1: നമ്മളിപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതീ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ആയത്ത് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ ഇതുമായി കണക്ട് ചെയ്ത പർവ്വതങ്ങളെക്കുറിച്ച് കണക്ട് ചെയ്ത വേറെ ആയത്തുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ. പിന്നെ പർവ്വതങ്ങളെ ആണിയാക്കി വച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭാഗം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും നമ്മൾ മധുരം ഖുർആനിലൂടെ ഇതുപോലൊരായത്തും നമ്മൾ പങ്കുവെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഖുർആൻ കൊണ്ട് തുടങ്ങുക എന്നുള്ള വലിയൊരു നന്മയാണ്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മുമ്പിൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന നമസ്കാരം, മാക്സിമം പോയാൽ ഒരു വഖ്ത് നമസ്കാരം 10 മിനിറ്റാണ് ഉണ്ടാവുക ഏകദേശം. സുബഹി നമസ്കാരമാണ് ഏറ്റവും കൂടുതലായി നമ്മൾ സമയം ഡ്യൂറേഷൻ ഉള്ളത്. പക്ഷേ പലപ്പോഴും ആ ഒരു 10 മിനിറ്റ് ആത്മാർത്ഥമായി വളരെ മധുരകരമായ ഇബാദത്തായി നമുക്കത് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ഗൗരവമായുള്ള ഒരു ചിന്ത ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതേ മനുഷ്യൻ അവൻ ഒരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ആ ഫുട്ബോൾ മാച്ച് ആകട്ടെ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ദൈർഘ്യമുള്ളത് മിനിമം 90 മിനിറ്റാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൂടുകയേ ചെയ്യുള്ളൂ. ഗോൾ നില സമനിലയിലായാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സമയം പിന്നെയും കൂടുകയാണ് ചെയ്യുക. 90 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു ക്രിക്കറ്റാണെങ്കിൽ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ മിനിമം കളിയുണ്ടാകും. അപ്പോൾ ഒരു മുഅ്മിനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു സമയം, ഒരു 10 മിനിറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ മുമ്പിൽ വിനീത വിധേയനായി ഇബാദത്ത് നമസ്കാരം നിർവഹിക്കുവാൻ അവൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഗൗരവകരമായ ഒരു ചിന്ത ഇവിടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ പല ആളുകളും പറയാറുണ്ട്, ആ നടന്ന ഒരു കളിയിൽ ആ ഒരു ഗോൾ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഇന്ന ആൾ കൊണ്ടുവന്ന ബോള് കൊണ്ട് അയാൾ അങ്ങോട്ട് പാസ് കൊടുത്തു, ഇങ്ങോട്ട് പാസ് കൊടുത്തു എന്നൊക്കെ വളരെ കൃത്യമായി ഓർത്തിരിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ആളോട് ചോദിക്കണമെന്ന് ഏതായിരുന്നു ഒന്നാമത്തെ റക്കാത്തിൽ ഇമാമ് പാരായണം ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളെ തറപ്പിച്ചു നോക്കുകയും അതല്ലെങ്കിൽ തലകുനിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള സമീപനത്തിൽ നമ്മളൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവച്ചത്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ഇന്ന് ഖുർആൻ പാഠങ്ങളിൽ പതിവ്രതയെ അപവാദം പറയൽ ഗുരുതര പാപം എന്ന വിഷയമാണ് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിക്കുന്നത്.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഖുർആൻ പാഠങ്ങൾ എന്ന ഈ മഹത്തായ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഒരു സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന, ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയെ തകർത്തു കളയുന്ന, എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് ഒരുപാട് പരുക്കുകൾ ഏൽപ്പിക്കുന്ന വലിയ കുറ്റമാണ് വ്യഭിചാരം എന്ന് നമുക്കറിയാം. അങ്ങനെ വ്യഭിചരിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ അതൊരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ, ഭദ്രതയെ ബാധിക്കുന്നു എന്നതും പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വ്യഭിചാരികൾക്ക് കടുത്ത ശിക്ഷയാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്നാൽ അതേപോലെ തന്നെ ഗുരുതരമായ ഒരു കുറ്റമാണ് വ്യഭിചാരം നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അത്തരം ഒരു ആരോപണം നടത്തുക എന്നത്. വ്യഭിചരിക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് സമൂഹത്തിൽ ആ കുറ്റം ചെയ്യാത്ത ആളുകളുടെ മേൽ, നിരപരാധികളുടെ മേൽ അത്തരം ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുക എന്നത്. അതിലൂടെ ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ അവർ ഗുരുതരമായ മാനസിക പ്രയാസത്തിൽ അകപ്പെടുന്നു. പലപ്പോഴും അത്തരം ആരോപണങ്ങൾ അവരെ ആത്മഹത്യകളിലേക്ക് വരെ നയിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം അത്തരമൊരു ആരോപണത്തിന് വിധേയരാക്കപ്പെട്ട ആളുകൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പലരും അവരെ വളരെ മോശമായ രൂപത്തിൽ കാണാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വ്യഭിചാരം ആരോപിക്കുക, യാതൊരു തെളിവുമില്ലാതെ വ്യഭിചാരം മറ്റൊരാളുടെ മേൽ ആരോപിക്കുക എന്നത് വളരെ ഗുരുതരമായ കുറ്റമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച്, പുരുഷന്മാരെക്കാൾ കൂടുതൽ, പുരുഷന്മാരെ സംബന്ധിച്ചും പറയാൻ പാടില്ലാത്തതാണ്, എന്നാൽ പോലും പുരുഷന്മാരെക്കാൾ കൂടുതൽ അത്തരം ആരോപണങ്ങൾ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 24 അധ്യായം സൂറത്തു നൂറിലെ 4 വചനത്തിൽ പറയുന്നു, വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, പതിവ്രതകളായ അഥവാ ചാരിത്ര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല ആളുകളെ സംബന്ധിച്ച് ആരെങ്കിലും വ്യഭിചാരം ആരോപിക്കുകയും, സുമ്മലം യഅതൂബി അർബഅത്തി ഷുഹദ, പിന്നീട് അവർ 4 കൊണ്ടുവരികയും ചെയ്തിട്ടില്ലെങ്കിൽ, 4 പറഞ്ഞാൽ 4 പറഞ്ഞിട്ട് 4 കൊണ്ടുവരിക എന്നതല്ല, മറിച്ച് ഈ 4 ഒരാളായാൽ പോരാ, രണ്ടാളായാൽ പോരാ, 3 പോരാ, 4 ഒരേപോലെ ആ കുറ്റകൃത്യത്തിന് സാക്ഷികളായിരിക്കണം. അങ്ങനെയുള്ള 4 ഹാജരാക്കാതെ ആരെങ്കിലും ഒരാളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയാൽ ഇസ്ലാമിക ഭരണകൂടം ചെയ്യേണ്ടതെന്താണ്? ഫജ്ലിദൂഹും സമാനീന ജൽദത്തൻ, ചാട്ട കൊണ്ട് 80 അവരെ അടിക്കണം. 1, 2, 10, 20 അടിയല്ല, 80 അവരെ അടിക്കണം. വലാ തഖ്ബലൂലഹും ഷഹാദത്തൻ അബദ, അതിനു പുറമെ അവരുടെ ഒരു വിഷയത്തിലുമുള്ള സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല. കാരണം അവർ നുണയന്മാരാണ്, കള്ളസത്യം പറയുന്നവരാണ്, വഞ്ചകന്മാരാണ്. അവരുടെ ഷഹാദ, സാക്ഷ്യം പിന്നീട് സ്വീകരിക്കാനും പാടില്ല ഒരു വിഷയത്തിലും. വ ഉലാഇകഹുമുൽ ഫാസിഖൂൻ, കാരണം അവർ ഫാസിഖീങ്ങളാണ്, അധർമ്മകാരികളാണ്, തമ്മാടികളാണ്. അപ്പോൾ യാതൊരു തെളിവുമില്ലാതെ ചില കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലോ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വ്യക്തമായ തെളിവില്ലാതെയോ വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല. 4 അതും കണ്ണുകൊണ്ട് പൂർണ്ണമായും അത് കണ്ടെങ്കിലല്ലാതെ അത്തരമൊരു വിഷയം ഗവൺമെൻറ്റിനെ അറിയിക്കാൻ പോലും പാടില്ല എന്നതാണ് ഇസ്ലാമിലെ തത്വം. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവനെ 80 അടിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. കാരണം ഒരാളുടെ അഭിമാനം എന്നത് ഇസ്ലാമിൽ വളരെ വിലപ്പെട്ടതാണ്. ഒരാളെയും നമ്മൾ തരംതാഴ്ത്തുവാനോ ചെറുതാക്കുവാനോ സമൂഹത്തിൽ പാടില്ലാത്തതാണ്. ഇത്തരത്തിലുള്ള കള്ള ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകളെ അപമാനിക്കുന്നതാണ്. അങ്ങനെ മറ്റുള്ളവരെ അപമാനിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷ തന്നെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂർ റഹീം. എന്നാൽ ഈ ഫാസിഖീങ്ങളായ ആളുകൾ തങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയും തൗബ ചെയ്തുകൊണ്ട് തങ്ങളുടെ നിലപാടുകൾ നന്നാക്കുകയും ചെയ്താൽ അല്ലാഹു അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ വളരെ ഗുരുതരമായ പാപമായിട്ടാണ് പതിവ്രതകളെ സംബന്ധിച്ചുള്ള ആരോപണം പറയലിനെ ഇസ്ലാം കാണുന്നത്. ഇതേ അധ്യായത്തിൽ തന്നെ അഥവാ സൂറത്തു നൂറിൽ തന്നെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്. മുഅ്മിനാത്തുകളായ അഥവാ വിശ്വാസിനികളായ, അതേപോലെ തന്നെ ഗാഫിലാത്തുകളായ അഥവാ അധർമ്മത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ പോലും ചെയ്യാത്ത, അതിൽ നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുന്ന അൽ മുഹ്സനാത്ത് പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് ആരെങ്കിലും വ്യഭിചാരാരോപണം നടത്തിയാൽ ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അവർ ശപിക്കപ്പെട്ടവരാകുന്നു. വലഹും അദാബുൻ അദീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, മഹത്തായ ശിക്ഷയുണ്ട് എന്നാണ്. പതിവ്രതകളായ മുഅ്മിനുകളായ തിന്മയെക്കുറിച്ച് അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളെക്കുറിച്ച് പോലും പല കാരണങ്ങളുടെ പേരിൽ അവരോടുള്ള ദേഷ്യം, അവരോടുള്ള അസൂയ, അതല്ലെങ്കിൽ മറ്റു പല താല്പര്യങ്ങളുടെ പേരിൽ അവരെക്കുറിച്ച് കുറ്റം പറയുന്നവർ ശ്രദ്ധിക്കുക. ഈ ലോകത്തും പരലോകത്തും അവർ അപമാനിക്കപ്പെടും, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള വലിയ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അവർ അല്ലാഹുവിൻ്റെ ശാപത്തിന് കാരണമായിത്തീരും. യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവർക്കെതിരെ അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ സാക്ഷ്യം പറയുമെന്നാണ്. അവർ പറഞ്ഞ നുണ, അതിനുവേണ്ടി അവർ നടന്നത്, അതിനുവേണ്ടി അവർ കൈകൊണ്ടും കാലുകൊണ്ടും നാവുകൊണ്ടും ചെയ്തു കൂട്ടിയതൊക്കെ അവർക്കെതിരിൽ സാക്ഷ്യം പറയുന്ന ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ശപിക്കുകയും അവർക്ക് കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്യും. യൗമഇദിൻ, അന്നേ ദിവസം, യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, അവരുടെ സമ്പൂർണമായ പ്രതിഫലം അല്ലാഹു അവർക്ക് പൂർത്തീകരിച്ചു നൽകും. വയാലമൂന, അന്നവർ തിരിച്ചറിയും, അന്നല്ലാഹു വൽ ഹഖുൽ മുബീൻ, അല്ലാഹുവാണ് സത്യമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യമെന്നും അവർ തിരിച്ചറിയും എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഹഖാണ്, മുബീനാണ് എന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ പതിവ്രതകളായ മുഅ്മിനാത്തുകളായ സ്ത്രീകളെക്കുറിച്ചുള്ള വ്യഭിചാരാരോപണം എന്നത് കഠിനമായ കുറ്റമാണ്. ഏഴു മഹാപാപങ്ങൾ സഹാബത്തിന് എണ്ണിപ്പഠിപ്പിച്ച പ്രവാചകൻ അതിലൊന്ന് പറഞ്ഞത് ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, പതിവ്രതകളായ നല്ല സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം നടത്തലാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ അടക്കുക. ഊഹത്തിൻ്റെ പേരിലും മറ്റു താല്പര്യത്തിൻ്റെ പേരിലും ഒരിക്കലും പതിവ്രതകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം നടത്താൻ നമുക്ക് പാടില്ല. നാം സംസ്കാരമുള്ള ആളുകളായി മാറുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഇന്ന് പതിവ്രതയെ അപവാദം പറയൽ ഗുരുതര പാപം എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
0: പീസ് റേഡിയോ, tune to reality.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ ഒരു മാസമാണ് ഈ ഒരു റബീഉൽ അവൽ മാസം എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ വഫാത്തായ ഒരു സമയം കൂടിയാണ് ഈ റബീഉൽ അവൽ മാസം. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നെ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ, നിങ്ങളുടെ നാടുകളിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു നബിദിനത്തിന്. അതിൻ്റെ മേലെ കുട്ടികളൊക്കെ കയറി, പിന്നെ അറേബ്യൻ വസ്ത്രമൊക്കെ ധരിച്ച് കൊടിയൊക്കെ വീശി, സമസ്തയുടെ കൊടിയൊക്കെ വീശിയിട്ട് ഇങ്ങനെ പോവാണ്. അതേപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ നടന്ന് പൂക്കളൊക്കെ വെടിച്ചിട്ട് അതൊട്ടിങ്ങനെ ആങ്ങിയൊക്കെ കാണിച്ച് സ്റ്റെപ്പൊക്കെ ചവിട്ടി പോകുമ്പോൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്ത്, നമ്മളൊരിക്കലും മറന്നു പോകാത്ത എന്തൊരു മുസീബത്ത് ബാധിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾ അതെ ഞാൻ നഷ്ടപ്പെട്ടു പോയ ആ മുസീബത്ത് നിങ്ങൾ ആലോചിക്കുക, ബാക്കിയുള്ള മുസീബത്തൊക്കെ അതിൻ്റെ താഴെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ആ വഫാത്തിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ ദഫനിന് വേണ്ടി, മറമാടാൻ വേണ്ടി പോയിട്ട് വരുന്ന സമയത്താണ് വഫാത്തിന് കാരണമാകുന്ന രോഗം ആരംഭിക്കുന്നത്. അതായത് ബക്കയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് തലവേദന ശക്തമാകുന്നത്. അപ്പോൾ ആ തലവേദനയുടെ കാഠിന്യം വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ആയിഷുമ്മ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കും തലവേദന ഉണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ മറുപടി എന്താണ്, നിങ്ങളിൽ രണ്ടുപേർ അനുഭവിക്കുന്ന തലവേദനയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയിഷുമ്മയുടെ തിരിച്ചുള്ള മറുപടി, അപ്പം ഞങ്ങളുടെ രണ്ടാളുടെ പ്രതിഫലം അങ്ങേക്ക് ലഭിക്കുമോ എന്നാണ്. അപ്പോൾ അതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രോഗം അങ്ങനെ തുടരുകയാണ്. അപ്പോഴൊക്കെയും ആ ഒരു നീതിപൂർവം ഭാര്യമാരുടെ വീടുകളിൽ പോയി, പക്ഷെ അപ്പോഴൊക്കെ പ്രവാചകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നാളെ ഞാൻ എവിടെയാണ്. അപ്പോൾ ആ ഒരു വർത്തമാനത്തിൻ്റെ സൂചന മനസ്സിലാക്കിയ ഭാര്യമാർ അറിഞ്ഞൊരു കാര്യം എന്താണ്, പ്രവാചകൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്, ആയിഷമ്മയുടെ വീടാണ്. അപ്പോൾ എല്ലാ ഭാര്യമാരും തങ്ങളുടെ ദിവസങ്ങളൊക്കെ ആർക്ക് കൊടുക്കുകയാണ്, ആയിഷമ്മക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ കഴിയാനുള്ള അനുവാദം മാറി നൽകുകയാണ്. എല്ലാ ഭാര്യമാരും ചേർന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം, അതായത് രോഗിയാണ്, എല്ലാ നിലക്കും അവശനാണ്, അർഹനുമാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും നീതി വിട്ടിട്ടുള്ള ഒരു കാര്യവും ആ പ്രവാചകൻ ചെയ്യുന്നില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫളൽ ഇബ്നു അബ്ബാസ്, അലി ഇബ്നു അബീ ത്വാലിബ് എന്നിവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് പ്രവാചകൻ ആരുടെ വീട്ടിലേക്ക് പോകുന്നത്, ആയിഷമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഇങ്ങനെ അവശത കാരണം കാലി മണലിലൂടെ വലിച്ചുകൊണ്ടാണ് ആര് പോകുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നതാണ്. അങ്ങനെ ആയിഷമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ അതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ആയിഷമ്മ എന്താ ചെയ്യുന്നത്, മുഅവ്വിദാത്തുകൾ ഊതാണ്. അതായത് കുൽഹുവല്ലാഹു അഹദ്, കുലഅഊദു ബിറബ്ബിൽ ഫലക്ക്, കുലഅഊദു ബിറബ്ബിൻ നാസ് ഊതിയിട്ട് പ്രവാചകൻ്റെ കൈകളിലേക്ക് ഊതുകയാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്, അതിലൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. എന്ത്, നമ്മുടെ ആരുടെയും കൈകൾക്കില്ലാത്ത ബർക്കത്ത് ആരുടെ കൈകൾക്കുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾക്കുണ്ട്. എന്നിട്ട് പ്രവാചകൻ്റെ കൈകളെ കൊണ്ട് പ്രവാചകൻ്റെ ശരീരത്തിൽ തടവുകയാണ് ആ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി. അപ്പം അതും നമ്മൾ ആലോചിക്കേണ്ട, ഈ വഫാത്ത് പോലും പ്രവാചകൻ്റെ ഒരു പാഠമുണ്ട്. അങ്ങനെ മരണത്തിന് മുമ്പ് ഉള്ള ബുധനാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അസഹനീയമായ വേദന വരികയാണ്. അപ്പോൾ വേദന വരുന്ന സമയത്ത് എന്തു ചെയ്യാണ് പ്രവാചകൻ, തൻ്റെ തലയിലൂടെ വെള്ളം ഒഴിക്കാൻ വേണ്ടി
3: ആവശ്യപ്പെടുകയാണ്.
2: അതെ, ഏഴ് കിണറുകളിൽ
3: വ്യത്യസ്തമായ ഏഴ് കിണറ്റിലെ വെള്ളം ഒരു ഒഴിക്കുന്ന പറയുമ്പോൾ അത്രയേറെ ചൂട്, ശിരസിൽ
2: അതെ
3: മൂർധാവില് അനുഭവപ്പെടുന്ന ഒരു പനിയുടെ ഒരു മൂർധന്യാവസ്ഥയാണ്.
2: എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സ്വഹാബികളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മിമ്പറിലിരുന്നു, മിമ്പറിലേക്ക് കയറാൻ കഴിയില്ല, അപ്പം അതിൻ്റെ ഒന്നാമത്തെ പടിയിലിരുന്നു. എന്നിട്ട് അവിടുന്ന് ഒരു വസീയത്ത് നൽകണം, ദീർഘമായ വസീയത്ത് കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിലുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സംസാരം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു അടിമയുടെ മുമ്പിൽ അള്ളാഹു ഒരു ചോയ്സ് വെച്ചു. എന്താ ചോയ്സ്, നിനക്ക് അവിടെ നിൽക്കണോ അതല്ല എൻ്റെ അടുക്കലേക്ക് വരണോ എന്നുള്ളത്. അപ്പോൾ ആ അടിമ തിരഞ്ഞെടുത്തത് എന്താണ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് മതി എന്ന് ആടിമ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആര് കരഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയണത്, എനിക്ക് അത്ഭുതമായി, എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത്? പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എന്ത്, ഞങ്ങളിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനായ വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം പ്രവാചകൻ്റെ ആ സൂചനയിൽ നിന്ന് മനസ്സിലായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവാൻ വേണ്ടി പോവാന്നുള്ളത്. ആ സംസാരത്തിലാണ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, എന്ത്, എനിക്ക് അബൂബക്കറിൻ്റെ മുതലിനേക്കാൾ ഉപകാരപ്പെട്ട മറ്റൊരു മുതലുമുണ്ടായിട്ടില്ല. അബൂബക്കറിൻ്റെ മുതലിനേക്കാൾ ഉപകാരപ്പെട്ട മറ്റൊരു മുതലുണ്ടായിട്ടില്ല. അത്രയേറെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സംസാരം നമുക്കതിൻ്റെ തുടർഭാഗങ്ങളിൽ കാണാൻ കഴിയും. അവിടെ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്ത്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങളുടെ മുമ്പിൽ ദുനിയാവ് വിശാലമാകുന്നതിനെയാണ്. ആ ഉപദേശത്തിൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ് എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅനത്തുല്ലാഹി അൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയായി, അതായത് ജൂത ക്രിസ്ത്യാനികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ. കാര്യം എന്താണ്, അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ പള്ളികളാക്കി തീർത്തു എന്ന് പറയുന്ന ആ ഒരു കനപ്പെട്ട ഉപദേശം അതിലാണ് നൽകുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ മറ്റൊരു പ്രാർത്ഥനയും അവിടെ കാണാൻ കഴിയും, അള്ളാഹുവേ എൻ്റെ കബറിടത്തെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വസീയത്തൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതൊക്കെ ഇന്ന് പുലർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. മുസ്ലിങ്ങളെന്ന് പിന്നെ അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ഖബറുകൾക്ക് മുമ്പിൽ അതിനെ വിഗ്രഹമായിട്ട് കാണുകയും ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അന്യമതസ്ഥരായ ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വഫാത്തിൻ്റെ മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട അതിലത്തെ ഉപദേശം എന്ന് പറയുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കടി പറയണത്, അതെ, പിന്നെ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ ചോദിക്കുന്നത് ജനങ്ങളെ നിസ്കരിച്ചോ, കാരണം അവിടുത്തെ ഇമാമാണ്, ഇമാമിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബോധക്ഷയം വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെയും പ്രവാചകൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അസ്വല്ലന്നാസ് അസ്വല്ലന്നാസ് എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ധാരാളമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തിയിട്ട് പിന്നെ പ്രവാചകൻ നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ ആ വഫാത്തിനോടടുത്ത ഒരു പ്രഭാതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരി മാറ്റിയിട്ട്, അപ്പോൾ സ്വഹാബികൾക്ക് സന്തോഷമാണ്, ഞങ്ങളുടെ സന്തോഷം കാരണം നിസ്കാരം ബാത്തിലായി പോകുമോ എന്ന് ഞങ്ങൾ കരുതി എന്ന് വരെ സ്വഹാബികൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് അവരോട് നിസ്കാരം തുടരാൻ വേണ്ടി ആവശ്യപ്പെടുകയും പിന്നീട് പ്രവാചകൻ ആ വിരി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. തിങ്കളാഴ്ച ദിവസം ദുഹയുടെ അടുത്ത സമയത്താണ് ഇല്ല റഫീഖ് ലാല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് മരണപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വഫാത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ അന്ന് കണ്ണീരാണ്, അന്ന് സന്തോഷമല്ല. യഥാർത്ഥത്തിൽ ദീന് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബ്, അതായത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലേ, ആരെങ്കിലും മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കണം, അത്രയും അവർ സ്നേഹിച്ചിരുന്നു എന്നാണ്. അങ്ങനെ സ്നേഹിച്ച സഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആ വഫാത്ത്.
3: ശരിക്കും ഈ ഒരു അതിലൊരു കൂട്ടിച്ചേർക്കലേ, എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാ ഖുത്ബക്ക് അറബിയിൽ ഖുത്ബ ഓതുന്ന പള്ളിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അവിടെ ഖത്തീബ് ഓതുന്ന ആ ഖുത്ബയുടെ സാരാംശം മലയാളത്തിൽ എന്താണ് പറയുന്നതെന്നെങ്കിലും അവർ ഓർത്തിരുന്നെങ്കിൽ, ശരിക്കും നാല് വെള്ളിയാഴ്ചകളിൽ ചുരുങ്ങിയത് കിട്ടുന്ന നാല് വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസത്തിൽ അറബി ഖുതുബ പറയുന്ന നബാത്തി ഖുതുബ പറയുന്ന ഒരു പള്ളിയിലും അറബിയിൽ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും വരുന്നില്ല. അവിടെയൊക്കെ വരുന്നത് വഫാത്തിൻ്റെ നിമിഷങ്ങളാണ്. വാക്കർബാബാ, എൻ്റെ ഉപ്പ എന്തൊരു വേദനയാണ് അനുഭവിക്കുന്നത് എന്ന് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകളൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന അതിമനോഹരമായ ഖുതുബകളാണ് ശരിക്കും ഈ നബാത്തി അറബി ഖുതുബകൾ. അവിടെയൊക്കെ വരുന്നതും ഇതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ പറ്റിയാണ് പരാമർശിക്കപ്പെടുന്നത്.
2: അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ കാണുന്ന കാഴ്ചയല്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. റബീഉൽ അവ്വൽ എന്ന് കേട്ടാൽ അവന് സങ്കടവും അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ വിഷമവുമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ ഈ ഒരു ചരിത്രത്തിലൂടെ നൽകാനുള്ളത്.

0: പീസ് റേഡിയോ റിയാലുസ് സോലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സോലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സുലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد الحديث الثاني من باب الصدق عن ابي محمد الحسن بن علي بن ابي طالب رضي الله عنهما قال حفظت من رسول الله صلى الله عليه وسلم دع ما يريبك الى ما لا يريبك فان الصدق طمأنينه والكذب ريبه رواه الترمذي رحمه الله وقال حديث صحيح ابو محمد الحسن بن علي رضي الله عنه അഥവാ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീത്ത് പറഞ്ഞു തരുന്നത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമൊന്ന് ലളിതമായി പറയാം. ഹിജ്റ 3 വർഷം റമളാനിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ കാണാൻ പോയി. സുല്ലത ചോദിച്ചു, കുട്ടിക്കെന്താണ് പേര് നൽകിയത്? അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹർബ് എന്നാണ് പേര് നൽകിയത്. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണല്ലോ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറൂനീ ഇബ്നി മാ സമ്മൈതുമൂഹു, എൻ്റെ കുട്ടിയെ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, എന്താ നിങ്ങൾ പേരിട്ടത്? അവർ പറഞ്ഞു, ഹർബ്, ഹർബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. റസൂലുള്ള തിരുത്തി, ല, ഹർബല്ല, ബൽ ഹുവ ഹസൻ, അവൻ ഹസനാണ്. ഫലമ്മ ഉലിദ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുജനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ കുട്ടി ജനിച്ചപ്പോൾ അപ്പോൾ വീണ്ടും അലി റളിയല്ലാഹു തആല അൻഹു കുട്ടിക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഹർബ് എന്ന് പേരിട്ടു. റസൂലുള്ള പറഞ്ഞു, ബൽ ഹുവ ഹുസൈൻ, അല്ല ഹർബല്ല, ഹുസൈനാണ്. അങ്ങനെയാണ് ഹസൻ ഹുസൈൻ ഇവർക്ക് രണ്ടുപേർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പേരിട്ടിട്ടുള്ളത്. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ് എന്നാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ബിനീ ഹാദാ സയ്യിദുൻ وارجو ان يصلح الله به بين فئتين عظيمتين. എൻ്റെ ഈ മകൻ സയ്യിദാൻ, നേതാവാണ്, ഇദ്ദേഹം വഴി അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വലിയ ജനങ്ങൾ വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ട ശേഷം ഇറാഖുകാർ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഷാമിലേക്ക് മുആവിയ പുറപ്പെടുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഈ വിവരമറിഞ്ഞ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവും പട ഒരുക്കം നടത്തി. അലി മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, എന്തിനാണ് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ മുസ്ലിങ്ങളായ ആളുകൾ പടപൊരുതി രക്തം ചിന്തുന്നത്? അത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ അധികാരത്തിൽ നിന്ന് ഒഴിവാകുകയും മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുമായി ഒത്തുപോകുവാനും പ്രശ്നങ്ങളില്ലാതെ മസ്ലഹത്തോടുകൂടെ പോകുവാനും തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വഴി വലിയ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെയായി, അവിടെ മസ്ലഹത്തുണ്ടായി. അതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് അത് സത്യസന്ധമാണ്, പ്രവാചകൻ യഥാർത്ഥ പ്രവാചകൻ തന്നെയാണ് എന്നതിൻ്റെ ഒരു തെളിവും പ്രവാചകൻ്റെ ഒരു മുഅ്ജിസത്തുമൊക്കെയായി അത് പറയപ്പെടാറുണ്ട്. ഇത് ഹിജറ 41 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹിജറയെ, ആ ഈ ഹിജറ വർഷത്തെ 41 എന്ന് പറയുന്ന ഹിജറ വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ജമാഅ എന്ന പേരിലാണ്. ആമുൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹിജറ 41 എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ അവരെ രണ്ടുപേരെയും സംബന്ധിച്ച് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഹുമാ റൈഹാനതായ മിനദ്ദുനിയ ദുന്യാവിലെ എൻ്റെ രണ്ട് സുഗന്ധച്ചെടികളാകുന്നു അവർ എന്നവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിമൻ അഹിബ്ബഹു ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി റസൂലുള്ളാ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബ, അല്ലാഹുവേ ഞാൻ ഹസൻ എന്ന ഈ കുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു, നീയും അവനെ സ്നേഹിക്കണേ. വഅഹിബ്ബ മൻ യുഹിബ്ബുഹു, ഹസനെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നിർവഹിച്ച അന്നു മുതൽക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാളായി ഹസൻ റളിയല്ലാഹു തആല അൻഹു മാറി. കാരണം ഹസൻ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും റസൂലുള്ളയുടെ ഈ പ്രാർത്ഥനയിൽ നമുക്കും കയറിപ്പറ്റാം, ആ പ്രാർത്ഥന നമുക്കും കിട്ടും, അള്ളാഹനെ മഹബ്ബത്ത് കിട്ടും എന്നതുകൊണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് വേറെയും ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിയുണ്ട്. ഉമ്മു കുൽസൂം എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്, ഉമ്മു കുൽസൂം ബിന്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകള് തന്നെയാണ് ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ ഷിയാക്കളൊക്കെ പറയുന്നത് പോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു തആല അൻഹും അലി റളിയല്ലാഹു അൻഹുവിനോടൊക്കെ അങ്ങേയറ്റത്തെ ശത്രുതയുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ അത് ശരിയല്ല എന്നതിനുള്ളൊരു തെളിവ് കൂടെയാണ് ഈ സംഭവം. അങ്ങനെ ശത്രുതയുണ്ടെങ്കിൽ സ്വന്തം മകളെ ശത്രുവിന് കല്യാണം കഴിച്ചു കൊടുക്കും. അതുപോലെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു മറ്റൊരു സഹോദരനാണ് മുഹ്സിൻ, ഇങ്ങനെ പല സഹോദരന്മാരുമുണ്ട്. അതുപോലെ സൈനബ് ബിന്ത് അലി എന്നിങ്ങനെയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാരാണ് ത്വാലിബ്, അബൂ ത്വാലിബ് എന്ന് പറയില്ല നമ്മൾ, ഈ അബൂ ത്വാലിബിൻ്റെ ഒരു മകനാണ് ത്വാലിബ്. ആ ത്വാലിബിൻ്റെ മകൻ എന്ന അർത്ഥത്തിലാണ് അബൂ ത്വാലിബിനെ അബൂ ത്വാലിബ് എന്ന് വിളിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് അബ്ദു മനാഫ് എന്നാണ്. അതുപോലെ അഖീൽ ബിൻ അബി ത്വാലിബ് ഉണ്ട്. അഖീൽ ബിൻ അബി ത്വാലിബ് എന്ന് പറഞ്ഞ ഒരു പിതൃവ്യൻ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമൊക്കെ ഉണ്ട്. ഈ അഖീൽ ബിൻ അബി ത്വാലിബ് അസ്ലമ ആമൽ ഫത്ഹ്, ആമൽ ഫത്ഹിൽ അദ്ദേഹം അഥവാ മക്ക വിജയ നാളിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് ആ വർഷത്തിൽ. മറ്റൊരു പിതൃവ്യനാണ് ജാഫർ ബിൻ അബി ത്വാലിബ്. ജാഫർ ബിൻ അബി ത്വാലിബ് നേരത്തെ തന്നെ മുസ്ലിങ്ങളായ മുസ്ലിമായ ആളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പിന്നെ ഉമ്മുഹാനി, ഇതൊക്കെ അവരുടെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ പിതൃവ്യന്മാരും പിതൃ സഹോദരിയുമൊക്കെയാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കിംവദന്തികളും പല തെറ്റായ ചരിത്രങ്ങളുമുണ്ട്. ഒന്ന് പറയുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു വിഷം കൊടുത്തു കൊന്നതാണ് എന്ന് പറയും. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരിക്കലും സഹിയല്ലെന്നും അത് ഷിയാക്കളുടെ സൃഷ്ടിയാണ് എന്നുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അങ്ങനെ പറയാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല, ശറഈയായ തെളിവില്ല, ഇഖ്റാറും മുഅ്തബറില്ല, പരിഗണനീയമായ ഏറ്റുപറയില്ല, അങ്ങനെ ആരും ഏറ്റുപറഞ്ഞിട്ടില്ല. അതുപോലെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന മറ്റൊരു രേഖയുമില്ല. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നതും ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത് മുആവിയ റളിയല്ലാഹു തആല അൻഹു അസ്വൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പിതാവാകുന്ന അൽ അസ്അത് ബിനു ഖൈസ് എന്ന് പറയുന്ന ഭാര്യയുടെ പിതാവ്, ആ ഭാര്യയുടെ പേര് ജഅദ എന്നാണ്. ആ ജഅദയോട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അസ്അസിനെ കൊണ്ട് ഭാര്യയെ ഉപയോഗപ്പെടുത്തി അസ്അൻ റളിയല്ലാഹുവിന് വിഷം കൊടുത്തു കൊന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അസ്അൻ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിൻ്റെ 10 വർഷം മുമ്പ് ഈ അസ്അത് ബിനു ഖൈസ് എന്ന് പറയുന്ന ഭാര്യപിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം സ്വഹിയല്ലാന്നർത്ഥം. മഹാനായ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ സൃഷ്ടിയാകുന്നു എന്നാണ്. അത് ഷിയാക്കളുടെ സൃഷ്ടിയാകുന്നു ഈ സംഭവം, അത് യഥാർത്ഥമല്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണപ്പെടുന്നത് മക്കയിൽ വെച്ചാണ്. ബക്കയിലാണ് അദ്ദേഹത്തിനെ മറമാടിയിട്ടുള്ളത്. തൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ തന്നെയാണ് അദ്ദേഹത്തെയും മറമാടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന്, ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് സഈദ് ബിനുൽ ആസ് സഈദ് റളിയല്ലാഹു അൻഹുവാണ്. കാരണം അന്ന് മദീനയിലെ ഗവർണർ അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനതന്മാരുടെ ചരിത്രം പഠിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: മഷാല്ലാ. മധുരം ഖുർആനിൽ നാം കേട്ടത് സൂറത്തു അൻആമിൻ്റെ 102 മുതൽ 103 വരെയുള്ള വചനമാണ്. മുഹമ്മദ് അയ്യൂബ് ആണ് ഇന്നത്തെ മധുര ഖുർആനിലെ കാര്യം. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഒരു കേൾവി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൽ നിന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ആ ഒരു മനോഹര ശബ്ദത്തെ ഒരു പ്രത്യേകമായൊരു ആകർഷണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം കൂടിയായിരിക്കാം ഇത്തരം ആളുകളുടെ ശബ്ദങ്ങൾ എന്ന് കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മൾ കേട്ട ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ സാരം ഇങ്ങനെയാണ്. ഇത് നാം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമത്രേ. അനുഗ്രഹീതമായ വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഉമ്മുൽ ഖുറായെ അഥവാ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റു പുറമുള്ളവരെയും നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെയെല്ലാം സത്യപ്പെടുത്തുകയും എന്നാൽ അള്ളാഹുവിൻ്റെ ദൈവികമായ വേദഗ്രന്ഥങ്ങളുടെ അവതരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ലോകത്തിൻ്റെ സമാധാനത്തിനും വെളിച്ചത്തിനും വേണ്ടി അവതരിപ്പിച്ചതിൻ്റെ പ്രാധാന്യത്തെയും ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ലാ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. വാക്വം ക്ലീനറുകൾ പല വീടുകളിലും അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു നൂതന സംവിധാനമാണ്. നമ്മൾ സാധാരണ ചൂലുകൊണ്ട് തൂത്തുവാരുമ്പോൾ അത് ജോലിയിൽ ഏർപ്പെടുന്നവർക്കും പരിസരത്ത് നിൽക്കുന്നവർക്കൊക്കെ പൊടിപടലങ്ങൾ ശ്വസിക്കേണ്ടി വരും. എന്നാൽ വാക്വം ക്ലീനർ ഉപകരണത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫിൽറ്ററുകൾ അതിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പൊടിപടലങ്ങൾ സഞ്ചിക്കുള്ളിൽ തന്നെ തടഞ്ഞു നിർത്തി വായു ശുദ്ധീകരിക്കും. അത് വീട്ടിനുള്ളിലെ തറയിലും പ്രതലങ്ങളിലും പറ്റിയിരിക്കുന്ന പൊടികൾ, പൊഴിഞ്ഞു വീഴുന്ന മുടിയിഴകൾ, വളർത്തുമൃഗങ്ങളുടെ രോമം, പല്ലി, പാറ്റ, എലി മുതലായവയുടെ അവശിഷ്ടങ്ങൾ, ചിരന്തി വല, ചെറുപ്രാണികൾ, ഇവയെ കൂടാതെ തന്നെ പൊടിയിൽ വസിക്കുന്ന സൂക്ഷ്മജീവികളായ ഡസ്റ്റ് മൈറ്റ് എന്നിവയൊക്കെ വാക്യൂം ക്ലീനർ കൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കും. മെഷീൻ സ്വയമേ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ്റെ അധ്വാനം കുറച്ചേ വരുന്നുള്ളൂ. ഇത് കൂടുതൽ നമുക്ക് ഇന്ന് അലർജിക്കാർ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഈ വാക്യൂം ക്ലീനർ ഉപയോഗിക്കുമ്പോൾ ഈ ഹൗസ് മൈറ്റ് അടക്കം അവിടുന്ന് ശുദ്ധീകരിക്കുക, അതിനെയൊക്കെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളൊരു ഗുണം ഈ വാക്യൂം ക്ലീനറിൽ ഉണ്ട്. നനവുള്ള പ്രതലങ്ങളിലും വാക്യൂം ക്ലീനർ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്യൂം ക്ലീനറുകൾ ഇന്ന് ലഭ്യമാണ്. ചവിട്ടുകളും കാർപ്പറ്റുകളൊക്കെ ഷാമ്പു ഉപയോഗിച്ച് കഴുകി അത് അഴുക്കുവെള്ളം വലിച്ചെടുത്ത് ഉണക്കാനൊക്കെ ഇന്ന് വാക്യൂം ക്ലീനർ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള വാക്യൂം ക്ലീനറുകളുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള HEPA ഹൈ പർട്ടിക്കുലേറ്റ് അറസ്റ്റൻസ് ഫിൽട്ടർ അടങ്ങിയിട്ടുള്ള മോഡലുകളും ഇന്നുണ്ട്. ഇത് അന്തരീക്ഷ വായുവിൽ നിന്ന് പരാഗ രണുക്കൾ പോലെയുള്ള അലർജിക്ക് കാരണമായ പൊടി കൂടി വലിച്ചു കളയാൻ ഉതകുന്നതാണ്. അപ്പോൾ വീട്ടിനുള്ളിൽ വായു ഇത്തരം അലർജനുകളിൽ നിന്ന് മുക്തമാക്കി വെക്കാം എന്നുള്ളതാണ് ഈ വാക്യൂം ക്ലീനർ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത്. അലർജി മൂലമുള്ള ആസ്മ, മൂക്കിൻ്റെ അലർജി അഥവാ അലർജിക് റൈനൈറ്റിസ് എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് താമസ സ്ഥലവും ജോലിസ്ഥലവും ഏറ്റവും വൃത്തിയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത പൊടിപടലങ്ങളും സൂക്ഷ്മജീവികളും അലർജിക്ക് കാരണമാണെന്നത് ശക്തിയേറിയ വാക്യൂം ക്ലീനറിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ഏറെ ബുദ്ധിമുട്ടുകളുള്ള ജോലികളാണ് ഈ ഉപകരണം എളുപ്പമാക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുകൂടി വേണം. ഈ പൊടികൾ നിറഞ്ഞ സഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽട്ടറുകൾ തടസ്സപ്പെടും, അപ്പോൾ അത് സക്ഷൻ ഫോഴ്സൊക്കെ കുറയും. അപ്പോൾ നിറയുന്നതിന് മുമ്പ് തന്നെ അത് വേണ്ട രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും അത് വൃത്തിയാക്കി വെക്കുകയും ഏതെങ്കിലും ഭാഗം പൊട്ടിപ്പോകുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുക. ഉപകരണം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അഴിച്ചിട്ട തലമുടിയോ അല്ലെങ്കിൽ അയഞ്ഞു കിടക്കുന്ന വസ്ത്രധാരണം, വിരലുകൾ, മറ്റു ഭാഗങ്ങളൊക്കെ ഉപകരണത്തിൻ്റെ ദ്വാരങ്ങൾക്കടുത്തോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹോസിനടുത്തോ ബ്രഷ് ബാറിനടുത്തോ വെക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാക്യൂം ക്ലീനർ വളരെയധികം ഉപകാരമാണ്. അലർജികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് വളരെ കൃത്യമായിക്കൊണ്ട് പൊടിപടലങ്ങളില്ലാതെ സൂക്ഷിച്ചു വെക്കാനും അലർജിക് റൈനൈറ്റിസ് പോലെ ആസ്മ പോലെയുള്ള പൊടി കൊണ്ടുള്ള അലർജികളിൽ നിന്ന് പരിപൂർണമായി രക്ഷ നേടാനും ഇതവരെ സഹായിക്കുന്നതാണ്.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, വാക്യൂം ക്ലീനർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ.

0: തഫിയാക്ക് കെ തിരൂരങ്ങാടിയാണ്.
1: അതെ, അവർ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്, നമ്മുടെ പി ആർ കുടുംബത്തിലെ ഒരു അംഗമാണ് അല്ലേ. ഈ പീസ് ടൈമിൽ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾ എഴുതി അയക്കുന്ന ഓരോ ഫീഡ്ബാക്കുകളാണ് എന്ത് ചെയ്യാം ഇതിൽ എല്ലാ ദിവസവും ഒരാളുകളുടെ എടുക്കാറ്. ഇപ്പോൾ ശ്രോതാക്കൾക്കൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മൾ അയച്ചാൽ ഈ ഒരു അറിയിപ്പ് എന്ത് ചെയ്യും, നമ്മൾ അവർ എടുത്ത് വായിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പായി നിങ്ങൾ സ്വീകരിക്കണം ഇൻഷാല്ലാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ.

0: പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്കടക്കം. ആദ്യത്തെ ചോദ്യം, മൂക്കുകുത്തുന്നത് ഹറാമാണോ എന്നാണ്.
1: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്കു വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
0: എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും തുടക്കത്തിൽ വജ്ഹത്തു അല്ലെങ്കിൽ മറ്റു പ്രാരംഭ പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് കേൾക്കുകയുണ്ടായി. നമ്മൾ കൂടുതൽ റക്കാത്തുകൾ നിസ്കരിക്കുമ്പോൾ രണ്ട് റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയല്ലേ വീണ്ടും തുടങ്ങുക. അപ്പോൾ വീണ്ടും തുടങ്ങുന്ന എല്ലാത്തിനും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണോ? ഒഴിവാക്കൽ കറാഹത്താണ് എന്നും കേട്ടു, ഇങ്ങനെയുണ്ടോ എന്നാണ്.
2: രണ്ടു റക്കായത്ത് ഇരണ്ട് ഇരണ്ട് റക്കായത്തുകളായി കൊണ്ടാണല്ലോ തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കാറുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം ഈ രണ്ടു റക്കായത്തുകളായി കൊണ്ടാണ് നമ്മൾ നിർവഹിക്കാറുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ ഈ രണ്ടു റക്കായത്തിലും അതിൻ്റെ തുടക്കത്തിൽ ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന അഥവാ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഫ്തിഹു സ്സലാ ബിത്തഖ്ബീരി വൽ ഖിറാഅ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത് തക്ബീറു കൊണ്ടും അതുപോലെ തന്നെ ഖിറാഅത്തു കൊണ്ടുമായിരുന്നു എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് തക്ബീറത്തുൽ ഇഹ്റാമും ഖിറാഅത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടും നിർബന്ധമാണ്, എന്നാൽ ഇതിനിടയിലുള്ള ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന അഥവാ പ്രാരംഭ പ്രാർത്ഥന അത് സുന്നത്താണ് എന്ന ചർച്ചയാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷവും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഇസ്തിഫ്താഹിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ റസൂലുള്ളാഹിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിലേറ്റവും ചെറിയ പ്രാർത്ഥനയെങ്കിലും നമ്മൾ നിർവഹിക്കുക എന്നതുതന്നെയാണ് സുന്നത്ത്. ആ രൂപത്തിലാണ് മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാം പ്രസ്തുത വിഷയം ചർച്ച ചെയ്തത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് ഖിറാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് അഥവാ ഫാത്തിഹ ഓതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ചെറിയ രൂപത്തിൽ വന്ന സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കലാണ് സുന്നത്ത്. ഇനി ഒരാൾ പ്രാർത്ഥിച്ചില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിന് അത് ഭംഗം വരുത്തുകയില്ല. കാരണം നിസ്കാരത്തിൻ്റെ സുന്നത്തുകളുടെ കൂട്ടത്തിലാണ് ഇസ്തിഫ്താഹിനെ എണ്ണിയിട്ടുള്ളത്. എന്നാൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ അത് ബാധിക്കുമെന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ചോദ്യം. അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് എല്ലാ അത്തഹിയാത്തുകളിലും അത്തഹിയാത്തും സ്വലാത്തും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രാർത്ഥനയുമെല്ലാം നിർവഹിക്കേണ്ടതുണ്ടോ എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തഹിയാത്ത് നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. അത് വാജിബാണ്. ഒന്നാമത്തെ അത്തഹിയാത്താണെങ്കിൽ വാജിബാണ്. നാല് റക്കായത്തും മൂന്ന് റക്കായത്തും എല്ലാമുള്ള നിസ്കാരങ്ങളിലെ ഒന്നാമത്തെ അത്തഹിയാത്ത് വാജിബാണ്. ബോധപൂർവം ആരെങ്കിലും ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്. മറന്നാണ് ഒരാൾ അത് ഒഴിവാക്കിയത് എങ്കിൽ ഓർമ്മ വന്നാൽ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അവൻ തൊട്ടു മുമ്പായി കൊണ്ട് തന്നെ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട് എന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ സുന്നത്തു നിസ്കാരങ്ങളിൽ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഈരണ്ട് ഈരണ്ട് ഈരണ്ടായി നിസ്കരിക്കുമ്പോൾ എല്ലാ സലാം വീട്ടുന്നതിൻ്റെയും മുമ്പ് പരിപൂർണമായിക്കൊണ്ടും ഈ രൂപത്തിൽ തന്നെ ചൊല്ലേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അതും പരിപൂർണമായി കൊണ്ട് നിർവഹിക്കുക എന്നതുതന്നെയാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുവാനും നിസ്കാരത്തിൻ്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുവാനും കാരണമായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അഥവാ നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും അഥവാ ഓരോ സലാം വീട്ടുന്നതോടുകൂടി തുടങ്ങുന്നത് പുതിയ തക്ബീറത്തുൽ ഇഹ്റാമാണ്, അതോടൊപ്പം തന്നെ ഓരോ സലാമിലൂടെ അവസാനിക്കുന്നത് ഒരു നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിസ്കാരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സുന്നത്തായ കാര്യങ്ങളുണ്ടോ ആ സുന്നത്തുകൾ മുഴുവൻ എടുക്കുക എന്നതുതന്നെയാണ് ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം പരിപൂർണമായി ലഭിക്കുവാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും സുന്നത്തുകൾ ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ നിസ്കാരം ബാത്തിലാവുകയില്ലല്ലോ എന്ന നിലക്ക് പല ഇമാമുമാരും അത്തഹിയാത്ത് പോലും പരിപൂർണമായി നിർവഹിക്കാത്ത, അതല്ലെങ്കിൽ അത്തഹിയാത്തിലിരുന്ന് അതിനുശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പോലും പ്രാർത്ഥിക്കാതെ പെട്ടെന്ന് സലാം വീട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല ആളുകളും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞ്, അതല്ലെങ്കിൽ ഫാത്തിഹ തുടങ്ങുന്നത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും എല്ലാ പ്രാർത്ഥനകളും സുന്നത്തായ പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: കടം കൊടുത്ത പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അത് തിരിച്ചു കിട്ടാനുള്ളതാണ്, അത് സമ്പാദ്യത്തിൽ പെട്ടതല്ലേ എന്നാണ്.
3: കിട്ടും എന്ന് പ്രതീക്ഷയുള്ള കടമാണ് എങ്കിൽ ആ കടത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. സക്കാത്ത് അയാളുടെ മേൽ ബാധ്യതയാണ്. കാരണം അയാൾ ഉടമപ്പെടുത്തിയതുപോലുള്ള സ്വത്താണത്. കാരണം അത് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത വിധം നിരാശപ്പെട്ട ഒരു കിട്ടാക്കുറ്റിയാണ് എങ്കിലാണ് അത് കിട്ടുമ്പോൾ ഒരു വർഷത്തെ നൽകിയാൽ മതിയെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളതാണ്, അതിനി വർഷങ്ങൾക്കപ്പുറമാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്.
0: നോമ്പിൻ്റെ പകൽ സമയത്ത് ആവി പിടിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ്.
1: ആസ്മ രോഗികൾ, ശ്വാസമുട്ടുള്ളവരൊക്കെ അവർ എടുക്കുന്ന ഒരു ചികിത്സയാണ് ആവി പിടിക്കുക. അത് ഒരു പക്ഷേ വീട്ടിൽ നിന്നായിരിക്കും, അതുമല്ല എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മൂക്കിലേക്ക് ആവി പിടിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ജലഗണങ്ങളും മറ്റും ഉള്ളിലേക്ക് വരുവാൻ വലിയ ഒരു സാധ്യതയുണ്ട് എന്നുകൊണ്ട് ഒന്നുകിൽ അവർ നോമ്പ് മുറിച്ചുകൊണ്ടായിരിക്കണം, അതല്ല എങ്കിൽ നോമ്പിന് ശേഷമായിരിക്കും എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.
0: മുസ്ലിം സുഹൃത്തുക്കൾ സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പാടുണ്ടോ എന്നാണ്.
1: സത്യത്തിൽ സലാം എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഇതാണല്ലോ സലാം. സലാമിൻ്റെ അർത്ഥം കേവലം ഒരു ഉപചാരവാക്ക് മാത്രമല്ല. ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഗുഡ് നൈറ്റ് എന്നോ എന്ന് പറയുന്നത് പോലുള്ള ഒരർത്ഥമല്ല സലാമിൽ ഉള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും താങ്കൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അതിലുള്ളത്. രക്ഷ ഇഹലോകത്തും പരലോകത്തും ഉണ്ടായിരിക്കും. പരലോകത്ത് രക്ഷയുടെ മാർഗം ലഭിക്കുന്നത് ഏകദൈവ വിശ്വാസവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹുവിൽ പങ്കുചേർത്ത ബഹുദൈവ വിശ്വാസികൾക്ക് ഒരിക്കലും പരലോകത്ത് രക്ഷയില്ല. ദുനിയാവിൽ ഐഹികമായ ഈ ജീവിതത്തിൽ ആരുടെ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് അയൽവാസി ആരായിരിക്കട്ടെ, അവന് ഭക്ഷണം നൽകണമെന്നും മറ്റ് മതസ്ഥരുമായി നല്ല നിലയിൽ ഇടപഴകണം ഇടപെടണമെന്നൊക്കെ ഖുർആൻ പറയുന്നു. ദുനിയാവിൽ അവരുമായുള്ള രക്ഷയുടെ മാർഗങ്ങൾ, ശാശ്വതമായ അവർക്കുള്ള രക്ഷയുടെ മാർഗമായ ഇസ്ലാമിക ദഅവത്ത്, ഇതൊക്കെ വിശ്വാസി ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ പരലോകത്ത് രക്ഷയും സമാധാനവും സലാമു ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞതുപോലെ അത് വിശ്വാസികൾക്ക് മാത്രമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വ്യാപകമായ അർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ തീർച്ചയായും പരലോകത്ത് അന്ത്യനാളിൽ വിശ്വാസികൾക്ക് മാത്രമേ രക്ഷയുടെ മാർഗമുള്ളൂ, അത് മറ്റുള്ള ആളുകൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള സലാം പിന്നെ വിശ്വാസികൾക്ക് മാത്രമാണ് പറയേണ്ടത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതചര്യ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തദ്ഖുൽ ജന്നത ഹത്ത തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്ത തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസികളാകുവാൻ കഴിയുകയില്ല. അല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹാബബ്തും, നിങ്ങളൊരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ, ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിലാണ് സലാം പറയുന്നത് എന്ന, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതേ രൂപത്തിൽ വഅലൈക്കും എന്ന് പറഞ്ഞു കൊടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ പറയുവാനുള്ള പ്രത്യേകമായ കാരണം, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാമിന്റെ രൂപത്തിൽ ചില വാക്കുകൾ പറയാറുണ്ടായിരുന്നു. യൽവൂന അൽസിനത്തുഹും, അവര് വാക്ക് ഇങ്ങനെ തിരിച്ചും വളച്ചും സംസാരിക്കുന്ന ആളുകളായിരുന്നു. അസ്സലാമു എന്നതിന് പകരം അസ്സാമു അലൈക്കും എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത്. പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് അവർ സലാം പറയുകയാണ് എന്ന് തോന്നും. എന്നാൽ സലാമും സാമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സലാം രക്ഷ എന്നാകുമ്പോൾ അസ്സാം എന്ന് പറയുമ്പോൾ മരണം എന്നർത്ഥം. അസ്സാമു അലൈക്കും, മുഹമ്മദ് താങ്കൾക്ക് മരണം സംഭവിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ പറയും, വഅലൈക്കും, എങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മറ്റ് മതവിഭാഗത്തിലുള്ള ആളുകൾ സലാം പറയുമ്പോൾ അങ്ങോട്ട് സലാം പറയേണ്ടതില്ല, അതല്ലാത്ത എത്രയോ ഉപചാര വാക്കുകളും നല്ല രൂപത്തിലുള്ള സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ അനുവർത്തിക്കുന്ന യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ പരലോകത്ത് പോലും രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥന അതിന് അർഹരായ ആളുകൾക്ക് മാത്രമേ അറിയിച്ചു കൊടുക്കുവാൻ പാടുള്ളൂ. അവർ സലാം പറയുമ്പോൾ വഅലൈക്കും എന്നാണ് അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത്.
0: സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ളുഹ നിസ്കാരം വരെ ആ പായയിൽ ദിക്ര് ചൊല്ലിയിരുന്ന ശേഷം നിസ്കരിച്ചാൽ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ഉണ്ടെന്ന് കേട്ടു. ഇത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നവർക്കാണോ, സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ചാൽ ഈ നന്മ ലഭിക്കുമോ എന്നാണ്.
4: ഇഷ്റാഖ് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസ് അറിയിക്കുന്നത്, ഒരാൾ സുബഹി ജമാഅത്തായി നമസ്കരിക്കുകയും തന്റെ മുസല്ലയിൽ ദിക്റിൽ കഴിച്ചുകൂട്ടുകയും സൂര്യോദയത്തിന് ശേഷം ഇഷ്റാഖിന്റെ സമയം രണ്ടരക്കയത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഹജ്ജും ഉംറയും സമ്പൂർണമായി നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഇത് പുരുഷന്മാരുടെ അളവിലാണ്. അതേപോലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെയും അളവിൽ പറഞ്ഞ വിഷയമാണ്. എന്നാൽ മതപരമായ ഒഴിവ് കഴിവ് ഉള്ളതിനാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകിയതിനാൽ ആ ഇളവ് പിൻപറ്റി വീട്ടിൽ നമസ്കരിക്കുന്നവർ, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് ഇളവുണ്ട്. അതേപോലെ പുരുഷന്മാരിലും പരോഗികൾ മറ്റു ശറായിയായ ഒഴുകഴിവുള്ളവർ, അവർക്കും താമസ സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ ഇളവുണ്ട്. അപ്പോൾ ഇത്തരം ഇളവുകളാണ്, ശറായിയായ ഇളവുകളാണ് ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കുവാൻ അവർക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഇളവുകൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇളവില്ലാത്ത അവസ്ഥയിൽ അവർ നിർവഹിക്കുന്ന പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വീടുകളിൽ അവരുടെ മുസല്ലയിൽ നമസ്കാരാനന്തരം ഇരിക്കുകയും ദിക്റിൽ തുടരുകയും ഇഷ്റാഖിന് ശേഷം രണ്ടരക്കയത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് ഈ പറയപ്പെട്ട പ്രതിഫലമുണ്ടാകും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. മുസല്ലയിൽ തന്നെ ഇരുന്നു കൊള്ളണമെന്നില്ല. ഇപ്പോൾ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ അവരുണ്ടായാൽ മതി ദിക്റിൽ കഴിച്ചുകൂട്ടും വിധം. അതുകൊണ്ട് തന്നെ മുസല്ലയിൽ ഇരിക്കുവാൻ വേദനയും മറ്റും കാരണത്താൽ പ്രയാസമുള്ളവർ സോഫയിലേക്ക് മാറിയിരുന്നു, കസാരയിലേക്ക് മാറിയിരുന്നു, അല്ലെങ്കിൽ ഇനി ആ പരിസരങ്ങളിൽ നടക്കേണ്ട ഒരവസ്ഥയാണുള്ളത് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണത്താൽ എങ്കിൽ അവർ ദിക്റിൽ ആ സമയം എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ കഴിച്ചുകൂട്ടുക, ഇഷ്റാഖിന് ശേഷം രണ്ടരക്കയത്ത് നമസ്കരിക്കുക, എങ്കിൽ അവർക്ക് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. അല്ലാഹു തആല ആലം.
0: വയസ്സായ ഒരാൾക്ക് മുദ്ദ് അരിഭക്ഷണമായി തന്നെ കൊടുക്കേണ്ടതുണ്ടോ, അതല്ല കൊടുക്കേണ്ട അരിയുടെ കാശ് കൊടുത്താൽ മതിയോ എന്നാണ്.
2: പ്രായാധിക്യം കാരണത്താലോ നിത്യരോഗം കാരണത്താലോ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ, അവർ അതിനു പകരമായി ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടയാൾക്ക് നൽകുക എന്നതാണ് അതിനുള്ള പരിഹാരം. പരിപൂർണമായും ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് പാവപ്പെട്ടയാളുകളെ ക്ഷണിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല രീതി. അഥവാ ഒരു വർഷം 30 നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, ഇനി നോറ്റ് വീട്ടാൻ സാധിക്കുകയുമില്ല എന്ന തലത്തിലാണുള്ളത് എങ്കിൽ 30 പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരുക്കി അതിലേക്ക് ആ 30 പേരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അവർ അതിൽ നിന്ന് വന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തമായി. ഇനി അത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെ വരികയോ വിതരണം ചെയ്യാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ നാട്ടിലെ പാവപ്പെട്ടയാളുകളെ നോക്കി ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം, അതിന് തുല്യമായ രൂപത്തിലുള്ള ആഹാരം, ഉണ്ടാക്കാൻ ആവശ്യമായ ആ നാട്ടിലെ മുഖ്യാഹാരം നൽകുകയാണ് വേണ്ടത്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അര സ്വാ അരി, അഥവാ നാട്ടിലെ പ്രധാന ഭക്ഷണം എന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണമായി കണക്കൂട്ടുന്നത് അരിയായതുകൊണ്ട് അര സ്വാ അരിയാണ് ഒരു നോമ്പിന് പകരം നൽകേണ്ടത്. അര സ്വാ എന്ന് പറയുമ്പോൾ രണ്ട് കൈകൾ കൂടെ കൂട്ടിപ്പിടിച്ച് അതിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യം, ആ രണ്ട് കൈക്കുമ്പുളിൽ കോരിയെടുക്കുമ്പോൾ ലഭിക്കുന്ന ധാന്യത്തിനാണ് ഒരു മുദ്ദി എന്ന് പറയുന്നത്. അങ്ങനത്തെ രണ്ട് കോരലുകൾ കോരിക്കഴിഞ്ഞാൽ അര സോ ആയിത്തീരും. ധാന്യത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് കിലോഗ്രാമിലേക്ക് അത് മാറ്റുന്ന സമയത്ത് അതിന് മാറ്റവും സംഭവിക്കുമെന്നതിനാൽ കൃത്യമായൊരു കിലോ കണക്ക് ആ വിഷയത്തിൽ പറയാൻ സാധ്യമല്ല. ഇനി പണം ആണ് പകരമായി നൽകുന്നത് എങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല, പണം നൽകാൻ പറ്റില്ല. കാരണം ഇത്ആമു മിസ്കീൻ, മിസ്കീന്മാരെ ഭക്ഷിക്കുക, ഭക്ഷിപ്പിക്കുക എന്നതാണ് കഫാറത്തായി കൊണ്ട് പറഞ്ഞത്. നമ്മൾ പണമായി നൽകിക്കഴിഞ്ഞാലുണ്ടാകുന്ന വിഷയം, അത് ഒരു വേള ഭക്ഷണത്തിന് ഉപയോഗിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന ഘട്ടത്തിൽ ആ മിസ്കീൻ അത് മറ്റു മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇത്ആമു മിസ്കീൻ എന്ന് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആ ഒരു കാര്യം അവിടെ നടപ്പിലാകാതെ പോകുന്നു. അതുകൊണ്ട് പണം കൊടുക്കാതിരിക്കലാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖൈറ് എന്ന് പറഞ്ഞ ഫിഖ്ഹിലെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ഫക്കീർ മിസ്കീന് പോലെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഒരു ദിവസത്തേത് അര മുദ് എന്ന തോതിൽ അളന്ന് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നോക്കി ആ അംഗങ്ങൾക്ക് തുല്യമായത് അവർക്ക് നൽകുകയാണ് വേണ്ടത്. ഒരു വീട്ടിലേക്ക് തന്നെ മൊത്തത്തിൽ നൽകുന്ന രീതിയല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്, മറിച്ച് കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന രൂപത്തിലേക്ക്, കൂടുതൽ മിസ്കീന്മാരിലേക്ക് ഇത് എത്തിക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെ കൂടുതൽ മിസ്കീന്മാരില്ലാത്ത ഘട്ടമുണ്ട് എങ്കിൽ മാത്രമാണ് ഒരേ വീട്ടിലേക്ക് തന്നെ 30 ദിവസത്തെ എന്നുള്ള നിലക്ക് 60 മുദ് അരിയോ മറ്റു ധാന്യങ്ങളോ, അഥവാ 60 മുദ് എന്ന് പറയുമ്പോൾ 15 സാ എന്ന രൂപത്തിൽ അരിയോ മറ്റു ഭക്ഷ്യവസ്തുക്കളോ നൽകേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: നന്നായി വിയർപ്പിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് നോമ്പുകാരനായിരിക്കെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ?
3: നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കാം, സുഗന്ധം അനുഭവിക്കാം. സുഗന്ധ പരിമളം ഒരിക്കലും നോമ്പിനെ നഷ്ടമാക്കുകയില്ല. എന്തുകൊണ്ട്? സുഗന്ധ പരിമളത്തിന് ഒരിക്കലും മനുഷ്യൻ്റെ ഉദരത്തിൽ ചെലുത്തും വിധമുള്ള ഒരു ദ്രവ്യമില്ല. അതൊരു ഭക്ഷണപാനീയമായിട്ട് അത് ഉദരത്തിലോട്ട് വരൂല. അതുകൊണ്ട് തന്നെ അത് നോമ്പിനെ നഷ്ടമാക്കുകയില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്.
0: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഹ്മൂമ് ഫാത്തിഹ ഓതേണ്ടത് എപ്പോഴാണ് എന്നാണ്.
1: നമസ്കരിക്കുന്ന എല്ലാ ആളുകളും ഫാത്തിഹ ഓത നിർബന്ധമാണ്, അത് ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും. ഉച്ചത്തിൽ പോകുന്ന നമസ്കാരങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഗോപ്യമായി ഓതുന്ന നമസ്കാരങ്ങളാണെങ്കിലും ശരി, എല്ലാ നമസ്കാരങ്ങളും ഇമാമും മഅ്മൂമും ഫാത്തിഹ ഓതൽ അനിവാര്യമാണ്. ഇന്നൗ ലാ സ്വലാത്ത ലിമൽ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നതാണ് അതിൻ്റെ തെളിവ്. അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ ഒരു ശരിയായ വശവുമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ആലം. മസ്ബൂക്കായ ആളിന് മാത്രമാണ്, അഥവാ ഒരാൾ വൈകി വന്നപ്പോൾ ഇമാം റുക്കൂയിലാണ് എങ്കിൽ അയാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നേരെ റുക്കൂയിലേക്ക് പോകാം. അയാൾക്കൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും ഫാത്തിഹ ഓതണമെന്നാണ് ഷെയ്ഖ് ഉസൈമീൻ ആ വിഷയത്തിൽ കൊടുത്ത മതവിധി. അതാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്. അള്ളാഹു തആല ആലം.
0: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ കയ്യിൽ 132 ഗ്രാം സ്വർണമുണ്ട്. അത് 22 ക്യാരറ്റ് ആണ്. 22 ക്യാരറ്റ് ആണെങ്കിൽ അതിൽ 100% സ്വർണമാല എന്നും, അതുകൊണ്ട് 10.5 പവൻ ഉണ്ടായാലും നിസാബ് എത്തില്ലെന്നും കേൾക്കാനിടയായി. അങ്ങനെ നോക്കിയാൽ എൻ്റെ അടുത്തുള്ള 132 ഗ്രാമിൽ 121 ഗ്രാമാണ് തനി സ്വർണം വരുന്നത്. അപ്പോൾ ഞാൻ ആ അളവിനാണോ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടേണ്ടത്? അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് സംശയം.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്, സ്വർണമാണ് എങ്കിൽ 20 മിസ്കാൽ സ്വർണവും വെള്ളിയാണെങ്കിൽ 200 ദിർഹമുമാണ്. 200 മിസ്കാൽ സ്വർണം എന്നത് 85 ഗ്രാം സ്വർണമാണ്. ഈ 85 ഗ്രാം സ്വർണമെന്ന് പറയുന്നത് തികച്ചും സ്വർണമാണ്, അതിൽ ചെമ്പിൻ്റെയോ മറ്റു ലോഹങ്ങളുടെയോ അംശങ്ങളൊന്നുമില്ല. സ്വാഭാവികമാണ് അത് 24 കാരറ്റ് സ്വർണമായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആഭരണങ്ങളും മറ്റും നിർമ്മിക്കുവാനായി സ്വർണത്തിൽ ചെമ്പ് ചേർക്കുന്ന രീതി നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ചിലത് 22 കാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പാണ്. ചിലത് 20 കാരറ്റായിരിക്കും സ്വർണമുണ്ടാവുക, ബാക്കി ചെമ്പായിരിക്കും. ചിലത് 18 ആയിരിക്കും. അത്തരം ഘട്ടത്തിൽ സ്വാഭാവികമായും എത്ര ഗ്രാമാണോ അതിൽ സ്വർണമടങ്ങിയിട്ടുള്ളത് അതിൻ്റെ സക്കാത്ത്, സ്വർണത്തിൻ്റെ സക്കാത്ത് എന്ന് നൽകേണ്ട ബാധ്യതയാണ് ഒരു വിശ്വാസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് 22 കാരറ്റ് സ്വർണം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം 92.8 ഗ്രാം ആയതിനു ശേഷമാണ് സക്കാത്ത് നൽകൽ ഒരർത്ഥത്തിൽ ബാധ്യതയായി തീരുന്നുള്ളൂ. എന്നാൽ മൊത്തം സ്വർണത്തിൻ്റെ കണക്ക് പറയുന്നിടത്ത് 85 ഗ്രാം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ആ നിലക്കാണ് പറഞ്ഞു പോകാറുള്ളത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
5: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: من يرى ما في الضمير ويسمع انت المعد.
9: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ സ്വരം. ഏറെ തിരക്ക് പിടിച്ച ഈ ഒരു ഓട്ടത്തിനിടയിൽ മരണത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മരണത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നൊരു ശ്രുതിമധുരമായ ഒരു ഗാനമാണ് ഇൻഷാല്ലാ ഇന്നത്തെ സ്വരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നടക്കുമ്പോൾ ഓർക്കില്ല. ഈ ഗാനവുമായി നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മുബീൻ പട്ടാണി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിലൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോ പൂമരത്തണൽ കുരുന്നുകൂട്ടുകാർക്കായി അറിവും വിനോദവും പകർന്നു നൽകുന്ന പൂമരത്തണലിൽ സൽഗുണൻ എന്ന വിശേഷണം പകർന്നു നൽകിക്കൊണ്ട് സംവദിക്കുന്നു അൽഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കൂട്ടുകാരെ, സൽസ്വഭാവികളെ, നല്ല കൂട്ടുകാരെ, ലോകമെമ്പാടും ഇഷ്ടപ്പെടുകയാണ്. നല്ലതു പറയാൻ, നല്ലതു കേൾക്കാൻ നമുക്ക് ഏറെ ഇഷ്ടമാണ്. നമ്മുടെ ഉമ്മയും ഇപ്പയും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല കുട്ടികളായി മാറണമെന്നുള്ളതാണ്. കൂട്ടുകാരെ, ഒരു കഥ പറയാം. നല്ല സ്വഭാവമുള്ള, നല്ല വ്യക്തിത്വമുള്ള ഒരാളെങ്ങനെയാവണം? ഏറെ കൂടുതൽ സൽസ്വഭാവിയാകണം. പിന്നെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാവണം. പിന്നെ കളവ് പറയാത്ത, ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യാത്ത കുട്ടിയാവണം നല്ല കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം നല്ലൊരു ഐക്യത്തിലാകണം. ഐക്യത്തിലൂടെയുള്ള കൂട്ടുകെട്ടും ആ സ്വഭാവങ്ങളും നല്ല സ്വഭാവമാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമസ്ഥയായ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? വഇന്നകല അലാ ഖുലഖിൻ അദീം. തീർച്ചയായും പ്രവാചകരെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമസ്ഥനാകുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. കൂട്ടുകാരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവത്തിൽ നമുക്കെല്ലാവർക്കും മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുകയാണ്. കൂട്ടുകാരെ, നമുക്കാവശ്യമാണ് ആ പ്രവാചകന്റെ സ്വഭാവത്തെ പിൻപറ്റുക എന്നുള്ളത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? സത്യസന്ധനെന്ന് നാട്ടുകാർ വിളിക്കപ്പെട്ട, വിശ്വസ്തനെന്ന് നാട്ടുകാർ വിളിക്കപ്പെട്ട പ്രാണികളോട്, മിണ്ടാപ്രാണികളോട്, ജീവികളോട്, സസ്യങ്ങളോട്, എല്ലാ പക്ഷികളോടും, മനുഷ്യരോട് എല്ലാം കരുണ കാണിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഒരു ദിവസം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പുറകിലൂടെ നടക്കുകയാണ്. പ്രവാചകന്റെ മുൻഭാഗത്തുകൂടി കുറച്ച് സ്വഹാബാക്കൾ നടന്നുപോയി. സ്വഹാബാക്കളുടെ കയ്യിൽ അവർ നോക്കിയപ്പോൾ വളരെ ഭംഗിയാർന്ന, സുന്ദരമാർന്ന ഒരു ചുവന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ ആ സ്വഹാബാക്കളെടുത്ത് കയ്യിൽ വച്ച് താലോലിക്കുകയും കളിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മുകളിൽ വട്ടമിട്ടു പറക്കുന്ന തള്ളപ്പക്ഷിയുടെ മനസ്സിലുള്ള വിചാരം ആ കുഞ്ഞുങ്ങളെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി, കൂട്ടുകാരെ, ആ തള്ളപ്പക്ഷി മുകളിൽ വട്ടമിട്ടു പറക്കുകയാണ്. ഈ വട്ടമിട്ടു പറക്കുന്ന പക്ഷി വേദനയോടുകൂടിയാണെന്ന് മനസ്സിലാക്കി പുറകിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടു. ഈ കുഞ്ഞു പക്ഷികളുടെ കാരണത്താൽ ആ തള്ളപ്പക്ഷിയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചവൻ, ആ വേദനിപ്പിച്ചയാൾ ആരാണ് എന്നും ദേഷ്യച്ചാൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരെ ചോദിക്കുകയാണ്. സ്വഹാബാക്കൾ പേടിച്ചുപോയി. സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ കളിപ്പിക്കുകയായിരുന്നു വളരെ ഭംഗിയായതുകൊണ്ട്, അതിനെ വിട്ടയക്കൂ, തള്ളയുടെ അടുക്കലേക്ക് വിട്ടയക്കൂ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് മരച്ചില്ലയിലേക്ക് തിരിച്ചുവെക്കുന്ന ആ പക്ഷിയുടെ മനസ്സിൻ്റെ വേദനയെപ്പോലും വേദനയാക്കി മനസ്സിലാക്കിയ നല്ല സ്വഭാവത്തിനുടമസ്ഥനായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കൂട്ടുകാരെ, ആ പ്രവാചകന്റെ സ്വഭാവം വളരെ നൈർമല്യമായിരുന്ന നല്ല സ്വഭാവമായിരുന്നു എന്നുള്ളത്, കരുണയുള്ള സ്വഭാവമായിരുന്നു എന്നുള്ളത്, ജീവികളോടും പക്ഷികളോടും എല്ലാത്തിനോടും കരുണ കാണിച്ചിരുന്ന സ്വഹാബിവര്യൻ, പ്രവാചക സ്വഹാബിമര്യന്മാരുടെ ഗുരുവര്യനായ നമ്മുടെ ഗുരുവര്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നടന്നു പോവുകയാണ്. അപ്പോൾ ചൂട് പഴുത്ത കമ്പി വെച്ചൊരു കാളയുടെ മുതുകത്ത് വെക്കുകയും അവിടെ ഒരു പാടുമുണ്ടായിരുന്നു. ഇത് കണ്ട പ്രവാചകൻ വളരെ ദേഷ്യത്തിൽ വിഷമത്തിൽ ആ മൃഗത്തിന്റെ ശരീരത്തിലുണ്ടായ വേദന മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഅനല്ലാഹു സമ്മഹു, ഈ അടയാളം വെച്ചവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് ശാപപ്രാർത്ഥന നടത്തിയ ആ മൃഗത്തിനെ പോലും വേദനിപ്പിച്ചതിന്റെ പേരിൽ പ്രയാസം സഹിക്കാൻ വയ്യാത്ത നമ്മുടെ പ്രവാചകവര്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല സ്വഭാവത്തിനുടമസ്ഥനായിരുന്നു. കൂട്ടുകാരെ, നമ്മളെങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ നല്ലതുപോലെ ആക്കുന്നത്? നല്ല സ്വഭാവം നമുക്കും ആവശ്യമാണ്. നല്ല പോലെ പെരുമാറുന്ന അനുസരണയുള്ള നല്ല കുട്ടികളാകണം നമ്മൾ. സ്നേഹമുള്ള മനസ്സിൽ കാരുണ്യമുള്ള കഠിനമല്ലാത്ത സ്വഭാവമുള്ള നല്ല കുട്ടികളാകണം നമ്മൾ ഓരോരുത്തരും. ഉമ്മയെ വാപ്പയെ ആദരിക്കുന്ന മക്കളാകണം നമ്മൾ ഓരോരുത്തരും. സുഹൃത്തുക്കളെ, ഒരു കഥ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ നല്ല സ്വഭാവം, ഉമ്മയോടും വാപ്പയോടും നമ്മൾ പെരുമാറേണ്ട സ്വഭാവം എങ്ങനെയാണ്? ഒരു വീട്ടിൽ സാധുവായ ഒരു മരപ്പണിക്കാരനുണ്ടായിരുന്നു. വയസ്സേറെയായപ്പോൾ അദ്ദേഹം വാർദ്ധക്യം പ്രാപിച്ച് ആ മാമയുടെ അല്ലെങ്കിൽ ആ പ്രായമായ ഉപ്പാപ്പാടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ആ തൻ്റെ ആരോഗ്യം ശഹിച്ച് കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു തുടങ്ങി വളരെ കൈകളൊക്കെ വിറയ്ക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം പോലും ആ ഭക്ഷണം കഴിക്കുന്ന സ്പൂണ് പോലും നേരെ പിടിക്കാനാവാതെ പ്രയാസപ്പെട്ടിരുന്ന ആ പ്രായമായൊരാൾ, അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയും അദ്ദേഹം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ട് എന്തു ചെയ്യായിരുന്നു, ആ ഭക്ഷണത്തളികയിൽ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൽ വന്ന് വീഴുമായിരുന്നു. അങ്ങനെ ഈ പ്രായമായ ആളെ ഇവരെന്ത് ചെയ്തു, മനസ്സിലാക്കിയിട്ട് ഒരുമിച്ചിരുത്താതെ അദ്ദേഹത്തെ വഴക്കു പറയുകയും ശകാരിക്കുകയും അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയും ചെയ്യുകയും ഒടുവിൽ അദ്ദേഹത്തിനു മാത്രമായി ഒരു മുറിയുടെ മൂലയിൽ മറ്റൊരു മേശ ഒരുക്കിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നൊരവസ്ഥയായി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ, പേരമകൻ ഹസൻ എന്ന് പറയുന്ന ആൾ ഇതെല്ലാം കാണുകയും സങ്കടപ്പെട്ടു. വല്യപ്പ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ അവൻ കാണുകയാണ്. പക്ഷേ വല്യപ്പയുടെ സ്പൂൺ വായിലേക്ക് വല്യപ്പ നീട്ടുമെങ്കിലും അത് വായിലേക്ക് പോകൂല, അത് നിലത്തേക്കാണ് പോകുന്നത്. ഇത് കണ്ട നല്ല കുട്ടിയായ ഹസൻ എന്ത് ചെയ്തെന്നറിയോ കൂട്ടരെ, ആ സ്പൂണ് കഴിക്കുന്ന സമയത്ത് വായിലേക്ക് കൊണ്ട് അടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അദ്ദേഹം ഒരു ദിവസം കഴിക്കാനിരിക്കുമ്പോൾ ആ ചില്ല് പോലുള്ള പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കാം. ഒരിക്കൽ അദ്ദേഹം കഴിക്കാൻ കണ്ണ് കാണാത്ത പ്രായമായ മനുഷ്യൻ കഴിക്കുമ്പോൾ ആ പാത്രം കയ്യിൽ നിന്ന് താഴെ വീണു, ചിതറിപ്പൊട്ടി ചിതറിപ്പോയി. ഇത് കണ്ട് പ്രയാസത്തിലാ വല്യപ്പ ഇങ്ങനെ നോക്കി നിൽക്കാണ്. മകൻ്റെയും മകൻ്റെ ഭാര്യയുടെയും മരുമകളുടെയും മുഖത്തേക്ക്, ആ മകൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണ് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നോക്കുമ്പോൾ അവരിങ്ങനെ ദേഷ്യപ്പെട്ടു, ഈ പ്രായമായ ഒരാളോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവർക്കു വേണ്ടി ഈ പ്ലാസ്റ്റിക് പാത്രം മാത്രം ഗ്രാമത്തിൽ ഭക്ഷണം കൊടുക്കാമെന്ന തീരുമാനത്തിൽ അവരെത്തി. ആ വല്യപ്പയെ വളരെ പ്രയാസപ്പെടുത്തി. ആ വല്യപ്പയുടെ മനസ്സിനെ വേദനിപ്പിച്ച് ആ പ്രായമായപ്പയ്ക്ക് എല്ലാവരും കഴിക്കുന്നിടത്തുനിന്ന് മാറ്റിയിരുത്തി ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കാനും, എന്നിട്ട് ആ പ്രായമായപ്പയ്ക്ക് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപയോഗശൂന്യമായ ആരും ഉപയോഗിക്കാത്തൊരു പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവൻ. അങ്ങനെ മകൻ, ആ ഉപ്പയുടെ മകൻ പറഞ്ഞു ഭാര്യയോട്, ആ പാത്രമെടുത്ത് കളഞ്ഞേക്ക്, ഇനി അത് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുമകൻ ചെയ്തെന്താണെന്നറിയോ? ഹസൻ എന്ന നല്ല കുട്ടി ഉപ്പയുടെ ഉപ്പാന്റെ വിഷമം മനസ്സിലാക്കുന്ന, വേദന മനസ്സിലാക്കുന്ന നല്ല കുട്ടി പറഞ്ഞെന്താണെന്നറിയോ കൂട്ടുകാരെ, ആ പാത്രം കളയണ്ട, അത് നിങ്ങൾക്കും ആവശ്യം വരുമെന്ന് ആ കുഞ്ഞുമകൻ ഉമ്മയോടും ഉപ്പയോടും പറയുകയാണ്. അങ്ങനെ അപ്രായമായ മാതാപിതാക്കളോട് കാരുണ്യത്തിൽ വർത്തിക്കണമെന്നൊരു കുഞ്ഞു പാഠം നമ്മുടെ ഹസൻ എന്ന കുട്ടിയുടെ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കൂട്ടുകാരെ, അതാണ് നല്ല സ്വഭാവമെന്ന് പറയുന്നത്. പ്രായമായവരെ ആദരിക്കലും അവർക്ക് വേണ്ടുന്ന നന്മകൾ ചെയ്യലുമാകുന്നു കൂട്ടുകാരെ നല്ല സ്വഭാവമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. കണ്ണുകാണാത്ത പ്രായമായ ഒരു വൃദ്ധയെ റോഡ് മുറിച്ച് കടക്കുന്നതിന് അവരുടെ കയ്യിൽ പിടിച്ച് അവരെ മറുവശത്തുള്ള റോഡിലേക്ക് കൊണ്ടെത്തിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരാകണം നമ്മൾ ഓരോരുത്തരും. കാലുകൊണ്ട് നടക്കാൻ സാധിക്കാതെ വടിയുമായി ഊന്നി നിന്ന് നിൽക്കുന്ന പ്രായമായ വൃദ്ധരെ, പ്രായമായ ഇപ്പമാരെ അവരുടെ കൈക്ക് പിടിച്ച് അവരുടെ കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാകണം കൂട്ടുകാരെ. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് നല്ല സ്വഭാവമെങ്കിൽ. ചീത്ത പറയാത്ത, നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുന്ന, മുതിർന്നവരോട് ബഹുമാനത്തോടുകൂടി പെരുമാറുന്ന സ്വഭാവമാണ് നല്ല സ്വഭാവമെങ്കിൽ, ആ സ്വഭാവത്തെയാണ് നമ്മൾ കൈവരിക്കേണ്ടത് കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ. അങ്ങനെ നല്ല സ്വഭാവമുള്ള നല്ല കുട്ടികളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മാറേണ്ടത്. അങ്ങനെ ആ നല്ല നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എൻ്റെ സൗന്ദര്യത്തെ, എൻ്റെ രൂപത്തെ ഭംഗിയാക്കിയതുപോലെ അള്ളാഹുമ്മ അള്ളാഹുമ്മ അള്ളാഹുമ്മ ഹസൻ തഖൽക്കി, അള്ളാഹുവേ അള്ളാഹുവേ എൻ്റെ, അങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുമ്മ അഹ്സൻ തഖൽക്കി കമാ ഹസൻ തഖൽക്കി, അള്ളാഹുവേ അഹ്സൻ തഖൽക്കി, അള്ളാഹുവേ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാ. കമാ ഹസൻ തഖൽക്കി, എൻ്റെ രൂപത്തെ നന്നാക്കിയതുപോലെ. നമ്മളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ആ നമ്മുടെ രൂപത്തെ സുന്ദരമാക്കിയതുപോലെ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവേ നമ്മുടെ സ്വഭാവത്തെയും നന്നാക്കണേയെന്ന് നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ സുജൂദുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം കൂട്ടുകാരെ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, നമ്മുടെ സ്വഭാവം നന്നാവണേ അല്ലാ എന്നും. ക്ഷമയുള്ള കുട്ടികളാകണം നമ്മൾ ഓരോരുത്തരും. ക്ഷമിക്കാൻ, നല്ല നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും ക്ഷമയുള്ള, വാപ്പ പറയുമ്പോൾ തിരിച്ച് വാപ്പ പറയുന്ന അനുസരിക്കുന്ന കൂട്ടുകാരന്മാർ, നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചവനോട് നീ പോടാ എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നതിന് പകരം ക്ഷമിക്കുന്ന നല്ല കുട്ടികളാകണം നമ്മൾ ഓരോരുത്തരും. പീസ് റേഡിയോ പൂമരത്തണലിൽ കേൾക്കുന്ന ഓരോ കുട്ടികളും സൽസ്വഭാവത്തിന് നല്ല സൽഗുണ സമ്പന്നരായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നല്ല കുട്ടികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക, നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അല്ലാഹുമ്മ അഹ്സൻ തഖൽക്കി കമാ ഹസൻ തഖൽക്കി, അല്ലാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഹ്സൻ തഖൽക്കി കമാ ഹസൻ തഖൽക്കി, അല്ലാഹുമ്മ അഹ്സൻ തഖുൽകി കമാ ഹസൻ തഖുൽകി എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കുന്ന കുഞ്ഞനുജന്മാർ അനുജത്തിമാർ എല്ലാവരും കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു നല്ല സ്വഭാവമുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പൂമരത്തണലിൽ സൽഗുണൻ എന്ന വിശേഷണം കുരുന്നുകൾക്ക് പകർന്നു നൽകിയത് അൽ ഫഹദ് പൂന്തുറ.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: بسم الله الرحمن الرحيم.

0: പീസ് റേഡിയോ ആൽ മെമ്പർ, ശിർക്ക് എത്ര ഗുരുതരം? ഖുതുബ ഹാരിസ് ബിൻ സലീം.
1: അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله ان الشرك لظلم عظيم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമികമായ വിശ്വാസങ്ങളെക്കുറിച്ച് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട തിന്മ ശിർക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു പൂർണ്ണമായി വസ്ത്രം ധരിക്കാത്ത ഒരു സ്ത്രീയുടെ ചിത്രം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ എത്ര പേടിയോടും ബേജാറോടും കൂടെ നമ്മളത് സ്ക്രോൾ ചെയ്ത് കളയുന്നുണ്ടോ? ആ ഭയമല്ല ഇത്, അതിനേക്കാളും വലിയ ഭയം. മറ്റുള്ളവൻ്റെ ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ പെട്ടോ എന്നൊരു സംശയമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ബേജാറുണ്ടല്ലോ, ആ ബേജാറിനേക്കാളൊക്കെ വലിയ ബേജാറാണ്. ഒരു ശിർക്കിൻ്റെ ഒരു ലാഞ്ചന, ഒരു നിഴൽ നമ്മുടെ മുന്നിൽ വരുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥമായ അതിൻ്റെ സോഴ്സുകളെന്ന് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവപരമായ കാര്യമാണ്. എന്താണ് ശിർക്ക്? നമുക്കെല്ലാവർക്കും അറിയുന്നതാണത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ കഴിവുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ മഹത്വങ്ങൾ, അതിനപ്പുറത്തൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ശക്തിക്ക് തുല്യമായ ഒരു കാര്യത്തിനും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾക്കോ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾക്കോ ഒന്നും തുല്യമായി മറ്റൊരാൾക്കും ഒരു ശക്തിയും കഴിവുമില്ല എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ കഴിവിനോടോ അള്ളാഹുവിൻ്റെ മഹത്വത്തിനോടോ സാദൃശ്യമാകുന്ന, തുല്യമാകുന്ന എന്തെങ്കിലും ഒരു വിശേഷണം ആർക്കെങ്കിലും ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ അതോടുകൂടെ എന്തായി? അള്ളാഹുവിൻ്റെ ആ മഹത്വത്തിനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ ശക്തിക്കും സമാനമായി നമ്മൾ മറ്റൊരാളെ പങ്കു ചേർക്കുന്നു. അതാണല്ലോ യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ, അതാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പം ഇത്ര ഗൗരവപരമായ ഒരു കാര്യമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹു ഏകനാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. എല്ലാ അർത്ഥത്തിലും ഒരു കാര്യത്തിലും അവനോട് സമാനപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അള്ളാഹു സമദ്, സർവരും ആശ്രയിക്കുന്ന, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തൊരാൾ അതല്ല മാത്രല്ലേ ഉള്ളൂ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സന്താനങ്ങളില്ല, അവന് പിതാവുമില്ല, പുത്രനുമില്ല, അവന് തുല്യരായി സമാനരായി ആരുമില്ല എന്നാണ്. അത്രയും വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് സുഹൃത്തുക്കൾ. ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ വായിച്ചു പോയാൽ ആ പേടി ശരിക്കും നമ്മളെ മനസ്സിക്ക് വരും. അള്ള പറയണത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്ക് വെക്കണത് അള്ള പോർക്കൂല. യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തത് അള്ളാഹു ഇപ്പോൾ പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് പുറത്തു തന്നേക്കാം എന്നാണ്. ആത്മാർത്ഥമായി ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി തൗബ ചെയ്ത് പശ്ചാത്തപിച്ചും തൗഹീദിലേക്ക് വരുന്ന ഒരാളെ കാര്യമല്ല. അല്ലാത്തൊരവസ്ഥയിൽ ശിർക്ക് ഒരിക്കലും പുറത്തു പോകില്ല എന്നാണ്. വമൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ മേൽ ഏറ്റവും വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നേരത്തെ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച കാര്യത്തിൽ ലുക്മാൻ തന്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നത് ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം വ്യഭിചാരമാണോ, ഏറ്റവും വലിയ അക്രമം കൊലപാതകമാണോ? അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ മരണപ്പെടുകയാണ് എത്ര പേടിയുണ്ട് സുഹൃത്തുക്കളെ. നമ്മളിന്ന് ഒരു വ്യഭിചാരം സംഭവിച്ചു പോകുന്ന എത്ര പേടിയുണ്ട്, അതിനൊക്കെ എത്രയോ അപ്പുറത്തെ പേടിയാണ്. ഏറ്റവും വലിയ ദുൽമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നഹു മയുശ്രിക്ക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗമെല്ലാം സ്വർഗം കിട്ടൂല പറഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളെ ജീവിതം പോയില്ലേ. ശിർക്ക് സംഭവിച്ചാൽ എന്തില്ല നമ്മുടെ ജീവിതത്തിൽ, പിന്നെ സ്വർഗ്ഗമല്ല. വമഅവാഹുന്നാർ, അവൻ്റെ അഭയകേന്ദ്രം നരകമാകുന്നു. വമാലിദ്ദാലിമീന മിൻ അൻസാർ, പിന്നെ ആ നരകത്തിൽ പോണ ആളെ സഹായിക്കാൻ ഒരാളുണ്ടാവില്ല. അള്ളാഹു നരകത്തിലിടുന്ന ഒരുത്തെ രക്ഷപ്പെടുത്താൻ ആർക്കാ പറ്റുക? ലോകത്തെ പ്രവാചകന്മാരുടെ, അനേകം പ്രവാചകന്മാരുടെ പേര് എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു വലൗ അഷ്റക്കു, അവരൊക്കെ ശിർക്ക് ചെയ്താലും അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകും. റസൂലുള്ളനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു വലക്കത് ഊഹയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കൊക്കെ ഞാൻ വഹിയിലൂടെ അറിയിച്ചത് നീ തന്നെ ശിർക്ക് ചെയ്താൽ നിന്റെ അമലൊക്കെ ബാത്തിലായി പോകുന്ന. വമൻ യുശ്രിക് ബില്ലാ ഫകഅന്നമ ഹറ മിനസ് സമാ, ആകാശത്തു നിന്നും വീണവനെ പോലെയാകുന്നു ശിർക്ക് ചെയ്യുന്നവനാണ് അവനെ. ഫതഖ്തഫു ത്വയർ, വല്ല പക്ഷികളും അവനെ റാഞ്ചി എവിടുക്ക പോകും അറിയില്ല. ഒരു സർവനാശത്തിലേക്ക് ആപതിച്ചവനെ പോലെയാണ് ശിർക്ക് ചെയ്തവൻ എന്നാ പറഞ്ഞ. ഹദീസിലും ഇതുപോലെ ധാരാളം കാര്യങ്ങൾ, അല ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഉബി അക്ബരിൽ കബായ, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. തലാത്തൻ, മൂന്നെണ്ണണ്ട്. കാലുവാർ പറഞ്ഞു ബലായ റസൂലല്ലാ. അൽ ഇഷ്റാഖു ബില്ലാ, ഒന്നാമതായി പറഞ്ഞ അള്ളാഹുവിൽ പങ്കു ചേർക്കാം. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കാം. ഇമാം ബുഖാരിൻ്റെ ഹദീസാണത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും അയ്യുദ്ദം അഅ്ലമു ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമായിട്ട് അള്ള ഏതാണ് കണക്കാക്കുക? അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ആയിരിക്കേ, ആ അള്ളാഹുവിന് സമാനരായി നീ ഒരാളെ പറയലാണെന്നാണ്. ഇജ്തിരി ബുസ്തബഅൽ മുബിക്കാത്ത്, മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് അള്ളാഹു ബാഗ്പിപ്പാകപ്പ് പുറത്ത് സ്വർഗം കൊടുക്കുന്നതാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു വമാഹുൻ, ഏതൊക്കെയാണ് ആ മഹാപാപങ്ങൾ? അശ്ശിർക്കു ബില്ല വസ്സിഹ്ർ, ഒന്നാമതെണ്ണിയത് ശിർക്കിനെയാണ് ഒന്നാമത്തെ കാര്യമായിട്ട്. അതിലേറെ നമ്മളെ പ്രതീക്ഷ അർപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമായ ഒരു വാക്കാണ് യാ റസൂലല്ലാ. അള്ളാഹുവിൻ്റെ റസൂലേ, മാഹുവൽ മൂജിബത്താൻ, സ്വർഗം നിർബന്ധമാക്കുന്ന നരകം നിർബന്ധമാക്കുന്ന ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ ദഖല അൽ ജന്ന, ശിർക്ക് ചെയ്യാതെ ഒരാൾ മരിച്ചാൽ, എപ്പോഴെങ്കിലും മരിക്കുന്നൊരു പേടി മനസ്സിക്ക് വരികയാണെങ്കിൽ ശിർക്ക് ചെയ്യാതെ ഒരാൾ മരിച്ചാൽ ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. വമൻ മാത യുശ്രിക്കു ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, എന്തെങ്കിലും പങ്കു ചേർത്താൽ, ഷൈഅൻ ദഖല അന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. അവൻ നിസ്കരിച്ചോ നോമ്പോറ്റോ കർമ്മങ്ങൾ ചെയ്തോ അതൊന്നും അവിടെ പരിഗണിക്കുന്ന കാര്യമല്ല. ഇൻ അഹ്വഫ മാ അഹാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് പോലും ഞാൻ നിങ്ങളിൽ ഏറ്റവും വലിയതായി ഭയപ്പെടുന്നു. എന്തിനാ സഹോദരങ്ങൾ ഇത് പറഞ്ഞു എന്നറിയങ്ങൾ? ഇപ്പോൾ നമ്മുടെ ഇസ്ലാമികമല്ലാത്ത മറ്റു മതങ്ങളെല്ലാം ബഹുദൈവ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അള്ളാഹുവിൻ്റെ പുത്രന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ക്രിസ്തീയ സഹോദരങ്ങൾ. അതേപോലെ തന്നെ അനേകം ദേവന്മാരെയും ദേവിമാരെയും ദൈവങ്ങളെയും സങ്കല്പിക്കുന്നവരാണ് മറ്റുള്ള ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ ആളുകൾ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ അവിടെ വിശ്വാസ ആചാരങ്ങളും കർമ്മങ്ങളിലും ഒക്കെ നമ്മൾ ഏത് സാഹചര്യത്തിലായാലും പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് എന്തോ, ഒരു ശിർക്ക് വന്നു പോകും, അവിടെ വിശ്വാസത്തിൻ്റെ ഭാഗമാകരുത് എന്ന് നമ്മൾ ആലോചിക്കുന്നതല്ലേ. നമ്മളിപ്പോൾ സാധാരണ മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വീട് വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ താക്കോൽ, ആഭരണങ്ങളും പണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വീടിൻ്റെ താക്കോൽ അയൽപ്പക്കത്തെ അമുസ്ലിമായ സുഹൃത്തിൻ്റെ വീട്ടിൽ ഏൽപ്പിക്കാൻ നമുക്കൊരു പേടിയില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ അവർക്ക് കൊടുക്കുന്നു. നമ്മൾ അവർക്ക് എന്തൊക്കെ മാനുഷികമായി എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റും, ഒക്കെ നമ്മുടെ കടമയായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതൊക്കെ അങ്ങേയറ്റം ചെയ്യുന്ന ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഓടിയെത്തുന്ന, വീട്ടിൽ നിന്ന് നിലവിളി കേട്ടാലും അട്ടപ്പാതിലൊക്കെ വാതിൽ തുറന്ന് ഓടിയെത്തുന്ന ഈ മാനുഷിക സൗഹാർദ്ദം നിൽക്കുന്ന നാട്ടിൽ ഒരാൾ ഇത്തരമൊരാഘോഷ വേളയിൽ അതിൻ്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാണുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അയാളൊരു മതസൗഹാർദ്ദമില്ലാത്ത ആളും അതേപോലെ തന്നെ മാനുഷിക സൗഹാർദ്ദമില്ലാത്ത ആളുകളായിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വിലയിരുത്തപ്പെടുന്നത്? ശിർക്ക് എന്നുള്ളത് ഇത്രയും ഗൗരവമാണെന്നൊരു വിശ്വാസം ഉൾക്കൊള്ളുന്നു. പിന്നെ പൂക്കള വിട്ട് അതിൻ്റെ നടുക്ക് വെക്കുന്നത് ഒരു പ്രതിഷ്ഠയാണ്, അത് അതിനുള്ളൊരു ആരാധനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ പൂവിൻ്റെ ഭംഗിയല്ലേ നമ്മൾ നോക്കുക, അതിൻ്റെ നടുക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നത് എന്തെന്നാണ് നോക്കുക. നമ്മുടെ ആരാധനയും വിശ്വാസത്തെയും ബാധിക്കൂ എന്ന് ചിന്തിച്ചിട്ടാണ് അതിനോട് സഹകരിക്കുന്നു സഹകരിക്കാതിരിക്കുന്നു, അല്ലാതെ മാനുഷിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അതിൻ്റെ ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ അത് നമ്മൾ ഏറ്റവും ഗൗരവമായി കാണുന്ന ശിർക്കിനോട് താതാത്മ്യം പുലർത്തുന്നുമോ എന്ന ഭയം ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇസ്ലാം എത്ര കണിശമായിട്ടാണ് ഷിർക്കിനെ നേരിട്ടതെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു സാമ്യത പോലും, എപ്പോഴെങ്കിലും ആ ഷിർക്കിലേക്ക് എത്തുന്ന ഒരു വഴി പോലും സദ്ദുദറായ ആ വഴികളെപ്പോലും ഇസ്ലാം അടച്ചു. ഷിർക്ക് ചെയ്യണതല്ല, ഷിർക്കിലേക്ക് എത്തിപ്പോകാനുള്ള സാധ്യതകളെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര സൂക്ഷ്മത ആ തൗഹീദിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കാം. കാരണം മരിച്ചാൽ ഷിർക്കുണ്ടെങ്കിൽ നരകത്തിലാണ്, ഷിർക്കില്ലെങ്കിൽ സ്വർഗത്തിലാണ്. ഇതിനേക്കാൾ ഉറപ്പിട്ട കാര്യം എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു എന്ന ഹദീസ് കാണാൻ പറ്റും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ, ഖബർ കുമ്മായമിടുന്നതിന് റസൂൽ നിരോധിച്ചു. ഖബർ കുമ്മായമിടുന്നതിന് നിരോധിച്ചു എന്ന് അൻ യുഖാദ അലൈഹി വയുബന അലൈഹി, ഖബറമ്മ ഇരിക്കാൻ പാടില്ല, ഖബറമ്മ എടുപ്പെടുക്കാൻ പറ്റില്ല, ഓളോ സ്വിച്ച് കെട്ടാൻ പറ്റില്ല. എന്തിനാ സുഹൃത്തുക്കളത്? മഹാന്മാരും പുണ്യാത്മാക്കളുമായ ആളുകളുടെ ഖബറുകൾ എങ്ങനെ വേർതിരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കെട്ടി വേർതിരിച്ച് അതിനെ കുമ്മായിട്ട് എന്ത് ചെയ്തു, അത് ആരാധനകളിലേക്ക് എത്തി അവരോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും അവിടെ പ്രാർത്ഥനകളായി വഴിപാടായി നേർച്ചയായി അവിടെ ആഘോഷമായി ആണ്ടായി മാറുന്നതുകൊണ്ട് അവിടെ അത് ആദ്യം തന്നെ കുമ്മായിടാൻ പോണ്ടെന്നാ പറഞ്ഞു. എത്ര സൂക്ഷ്മതയാണ് ഇസ്ലാം കാണിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ലാ തുറൂനിക്കമ അത്തറത്തിൻ നസാറ ഈസബിനും അറിയും, ഈസബിനും അറിയുമെന്നെ പുകഴ്ത്തിയ പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് റസൂലാണെന്ന് എന്നെ പറ്റി പറയാൻ പറ്റും. ഒരു ദിവ്യത്വവും മഹാനായ റസൂൽ കരീം നമുക്ക് കൽപ്പിക്കാൻ പറ്റൂല എന്നാണ് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഈ നബിദിനത്തിൻ്റെയും അതേപോലെ തന്നെ സമയത്തൊക്കെ മധുഹാണ് പറയും, റസൂലുള്ളാഹിൻ്റെ മധുഹ് പറയുന്ന പുണ്യമാണ്. മധുഹിനല്ല സുഹൃത്തുക്കൾ കുഴപ്പം, ആ പ്രശംസകൾ അള്ളാഹു റസൂൽ ഭയപ്പെട്ട പോലെ തന്നെ അതെല്ലാ അതിരും കടന്നുപോയി. ആ അക്റമുൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമീനാണ്. വലിയ വലിയ വിപത്തുക്കളൊക്കെ ഇറങ്ങുമ്പോൾ അള്ളാഹു റസൂലെ, താങ്കളല്ലാതെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ ഔദാര്യവാനായ റസൂലെ, നിങ്ങളല്ലാതെ വലിയ വിപത്തുക്കളൊക്കെ വരുമ്പോൾ എനിക്ക് അഭയം തേടാൻ ആരാണുള്ളത് എന്നാ ചോദിക്കുന്നത്. വല യദീ ക റസൂൽ അല്ലാഹി ജാഹു കബി ഇദൽ കരീമു തജല്ലാ ബി ഇസ്മി മുൻതഖിമി, ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് പരലോകത്ത് വരുന്ന സമയത്ത് പ്രവാചകരെ, താങ്കളുടെ പ്രശസ്തിയും മഹത്വവും എനിക്ക് ശിക്ഷക്ക് തടസ്സമായേക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ വരികളുടെയൊക്കെ ഒരു കടുപ്പം. ഇനി അതിലേറെ വലുതാണ് അടുത്ത വരി, ദുനിയാവും അതിൻ്റെ ലറത്ത് എന്ന് പറഞ്ഞാൽ പരലോകവും, അത് രണ്ടും നിന്റെ ഔദാര്യമാകുന്ന പ്രവാചകൻ, നിന്റെ ഔദാര്യമാണ് ഈ ദുനിയാവും പരലോകമൊക്കെന്ന്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹിലുള്ളതും കലമിലുള്ളതും എല്ലാ വിജ്ഞാനങ്ങളും അദൃശ്യങ്ങളും താങ്കൾ അറിയുന്നവനാകുന്നു എന്ന പ്രവാചകനെ പറ്റി പറയും. എത്ര വരികൾ, അത് മനോഹരമായി ചൊല്ലിയിട്ട് അറബി ഇങ്ങനെ നിർത്തി നിർത്തി നിർത്തി ചൊല്ലിയിട്ടാണ് ഈ മൈക്കയിൽ ഇത് ചൊല്ലിയിട്ടാണ് സൂത്രം നടക്കുന്നത്. അത്ര മനോഹരമായി വലിയ ഇസ്ലാമിക പരിപാടിയായിട്ട് ആൾക്കാർ ആസ്വദിക്കുന്നു. ആ വരിൻ്റെ അർത്ഥം അറിയെങ്കിൽ ഒരിക്കലും നമ്മൾ ആ പരിസരത്ത് നിൽക്കൂല. കാരണം മഹാനായ റസൂൽ കരീം സാസ്മിനെ കുറിച്ച് അങ്ങനെ പുകഴ്ത്താൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. അത് അള്ളാഹു റസൂലിനോട് പാപമോചനം തേടുന്ന വരികളടക്കം നമുക്കതിൽ കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനാ അള്ളാഹു റസൂൽ നിങ്ങൾ പുകഴ്ത്തരുതെന്ന് പറഞ്ഞു? പുകഴ്ത്തരുതെന്ന് പറയാൻ കാരണം ആ പുകഴ്ത്തലുകൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ചോദ്യം ചെയ്യുന്ന ഷിർക്കിലേക്ക് എത്തുന്ന വരികളെത്തും എന്ന് എത്ര മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ നിരോധനം. അതാ പറഞ്ഞത്, ഷിർക്കിൻ്റെ നിഴൽ വരുന്നത് പോലും അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ചു എന്നാണ്. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഇന്ന അഷദ്ദ അന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ, ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, രൂപങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നാളെ പരലോകത്ത്. അഷദ്ദന്നാസി അദാബെന്ന്, നാളെ പരലോകത്ത് ശിക്ഷ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ആൾക്കാരാരാണ്? ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാക്കുന്നവർ, അനന്ത ചിത്രങ്ങളും രൂപങ്ങളും, ചിത്രങ്ങളും രൂപങ്ങളുമാണ് പ്രതിമകളും ദൈവങ്ങളും ദേവതകളൊക്കെ ആയിട്ട് പിന്നീട് വന്നിട്ടുള്ളത്. അത്ര ഒരു ചിത്രം എന്നുള്ളത് അനിവാര്യവും ആവശ്യമായി വരുന്ന കാര്യമാണ്. അപ്പോൾ പ്രകൃതിയിലെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിക്കൊള്ളും, പക്ഷെ ജീവികളുടെ ചിത്രങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്ന് പറയാൻ കാരണം എന്താണ്? അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ ശിർക്കിലേക്ക് എത്തും. കഴിഞ്ഞ കാലത്ത് സമുദായങ്ങളിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയിലൊക്കെ ചിത്രങ്ങളും രൂപങ്ങളുമാണ് പിന്നീട് ദൈവങ്ങളും അവതാരങ്ങളൊക്കെ ആയിട്ട് മാറിയത് എന്നാണ്. ആലോചിക്കുന്നത് എത്ര സൂക്ഷ്മത ഉണ്ട് ഇസ്ലാമിൽ. നമ്മളൊക്കെ ഒരു മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് പള്ളിയിൽ വന്നാൽ നമ്മളെന്തിനാ ഈ തഹിയത്ത് നിസ്കരിക്കാതെ ഇങ്ങനെ കാത്തു നിൽക്കണം എന്തിനാ? പലപ്പോഴും ആ അസ്തമയത്തിൻ്റെ സമയമാകുമ്പോൾ, ഉദയത്തിൻ്റെ സമയമാകുമ്പോൾ, കുറച്ച് സുബൈ വൈകുമ്പോഴേക്കിന് പടച്ചോനെ ഇനിയിപ്പോൾ ഉദയത്തിൻ്റെ സമയമായോ എന്ന് ബേജാറാകാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാത്ത സുബ്ഹ് സ്വല്ലി സ്വലാത്ത് സുബ്ഹ് നീ പിന്നെ സുബ്ഹ് നമസ്കരിക്കുക. സുബ്ഹ് അക്സിർ അനി സ്വലാത്ത് ഹത്താ തത്ലുഉശ്ശംസ് ഹത്താ തർതഫി സൂര്യൻ ഉദിച്ച് പൊങ്ങണ വരെ പിന്നെ നിസ്കരിക്കരുതെന്നാണ്. അത് സൂര്യൻ ഉദിച്ച് പൊങ്ങണ സമയത്ത് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ, സൂര്യനെ ആരാധന ചെയ്യുന്ന അവിടെ പ്രാർത്ഥനാ സമയമാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഉദിക്കുന്ന സമയത്തുമാണ് സൂര്യാരാധകന്മാരെ ആരാധന ചെയ്യുക. ആ സമയം പോലും അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് വേണ്ടാന്ന് വെക്കാൻ ആ സമയം കണിശമായി നിരോധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ. അതേമാതിരി സൂര്യൻ മധ്യത്തിൽ വരുന്ന സമയം, ലുഹർ ആരംഭിക്കുക, മധ്യത്തിന് സൂര്യൻ തെറ്റുന്നതോടുകൂടിയാണ്. മധ്യത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഒരു ലുഹ പോലും നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? അത്രയും കണിശമായി പറയാൻ കാരണം ഷിർക്കിനെ, ആ പേടി ഉള്ളിൽ വേണം സുഹൃത്ത്. അതാ നമ്മൾ സ്വർഗത്തിലെത്തിക്കുക. ആ ഷിർക്കിനെ കുറിച്ചുള്ള പേടി നമ്മുടെ ഹൃദയത്തിൽ വേണം. അതിൻ്റെ ഒരു നീള് കാണുമ്പോഴേക്കും നരകം കാണാൻ പറ്റണം. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാണ് ശരിക്ക്. ആ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കാണുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ആ പേടിയും ബേജാറും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എത്ര നോക്കും നിങ്ങളും ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സൂക്ഷ്മത നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, മാഷാ അല്ലാഹു വശിത്ത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അജഅൽതനീ ലില്ലാഹി നിത്തൻ, നീ എന്നെ അള്ളാഹുവോടൊപ്പം സമാനനായി ചേർത്തു പറയുകയാണോ? അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് വഹദഹു അള്ളാഹനെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി, അള്ളാഹിൻ്റെ കൂടെ എൻ്റെ പേര് പറയരുതേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൂക്ഷ്മതയും ആ ബേജാറും ആ നിർദ്ദേശവും എത്ര മഹത്തായതാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങളിലും കാര്യങ്ങളിലും എവിടെ ഒരു വിശ്വാസി പങ്കെടുക്കുകയാണെങ്കിലും അവിടെ പങ്കെടുക്കുന്നത് കൊണ്ട് എനിക്കെൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിന്തിച്ച് പങ്കെടുക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നല്ലവരുടെ വിശേഷണമായി പറയുമ്പോൾ പറയുന്നുണ്ട്, വല്ലദീന ലാ യഷ്ഹദൂനസ്സുർ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. വല്ലദീന ലാ യഷ്ഹദൂനസ്സുർ, അവരെന്ത് ചെയ്യും? വ്യാജമായ മോശമായ കാര്യങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കൂല എന്നാണ്. ഇതാ മറൂ ബില്ലഗ്വി മറൂ കിറാമ, അവരതിലെ കടന്നു പോവുകയാണെങ്കിൽ അവർ മാന്യമായി കടന്നു പോകുന്നതാണ്. എത്ര വലിയ നിർദ്ദേശം! നമ്മളെല്ലായിടത്തും പോയി നമുക്ക് നോക്കിക്കാൻ പറ്റൂല, എല്ലായിടത്തും നമ്മുടെ പങ്കാളിത്തം ഉറപ്പു വരുത്താൻ പറ്റൂല. കാരണം എന്താ അറിയും? ആ പങ്കെടുക്കുന്നിടത്ത് നമ്മുടെ വിശ്വാസത്തിനോ നമ്മുടെ പരലോകത്തിനോ ദോഷകരമായി വല്ലതുണ്ടോ എന്ന് പരിശോധിച്ചിട്ടേ പോകുള്ളൂന്നൊരു ആയത്ത് ഖുർആനിലുണ്ട്. എല്ലായിടത്തും നിരുപാധികമായി പങ്കെടുക്കാൻ പറ്റുന്ന ഒരനുവാദം നമുക്കില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഓ, അതുകൊണ്ട് ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടി തന്നെയാണ് റസൂൽ പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു, ഏതെങ്കിലും ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യമുള്ളവരായാൽ അവരും അവരിൽപ്പെട്ടവർ തന്നെയാകുന്നു എന്ന് പറയുന്നത് എത്ര സൂക്ഷ്മമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏത് സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ബേജാറാണ് ശിർക്ക്. പ്രവാചകന്മാരൊക്കെ വഫാത്താകുന്ന സമയത്ത് അവർ മക്കളെയും കുടുംബങ്ങളൊക്കെ വിളിച്ച് ഉപദേശിച്ചത്, നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കുന്നതാണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഉറപ്പ് വാങ്ങിയിട്ടാണ് കണ്ണടച്ചത്. ഇപ്പം നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കളൊക്കെ ഈ തൗഹീദിൽ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടേ സുഹൃത്തുക്കളെ അവിടെ ജീവിതം നഷ്ടപ്പെടുള്ളൂ, വേറൊന്നുകൊണ്ട് നഷ്ടപ്പെടൂല. ജീവിതം നഷ്ടപ്പെടുന്നതാണ്. ഒരു ഷിർക്കിലായി മരിച്ചാൽ നാളെ പരലോകത്ത് അവർ നമ്മളോടൊപ്പം എത്തൂല. അതുകൊണ്ട് ശിർക്കിൻ്റെ ഗൗരവം ശിർക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് മഹാപാപങ്ങളിൽ ഒന്നാമത്തതാണെന്ന് ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു നിഴൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന കണിശത നമ്മുടെ ഈമാനിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. അത്തരത്തിൽ തൗഹീദിൻ്റെ വക്താക്കളായി ശിർക്കിനെ സൂക്ഷിച്ച് ആ മഹാപാപങ്ങളിൽ രക്ഷപ്പെട്ട അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇനി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ വ അന അഅലം. ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിന്നിൽ വല്ലതും പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. വസ്തഗ്ഫിറുക ലിമല അഅലം, അറിയാതെ വരുന്നതിൽ, അറിഞ്ഞുകൊണ്ട് ഒരു ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. നമ്മൾ സാധാരണ ഇസ്തിആദത്ത് എന്ന് പറയും. നമുക്ക് വരാൻ പോകുന്ന എന്തെല്ലാം ഭയപ്പെടുന്ന വിപത്തുക്കളുണ്ടോ അതിനൊക്കെ കാവൽ ചോദിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇനി അഊദു ബിക മിൻ ജഹദിൽ ബലാ വദർക്കി ശക്കാ വസൂഇൽ ഖലാ വശമാത്തതിൽ അദാ, പിന്നെ ഭയങ്കരമായ പ്രതികൂലമായ ഭയങ്കരമായ വിധികൾ, വലിയ പരീക്ഷണങ്ങൾ, ഇന്നൊക്കെ നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട്. അതേപോലെ കാവൽ ചോദിക്കേണ്ട ഒരു കാര്യമാണെന്ത്? അറിഞ്ഞുകൊണ്ടൊരു ശിർക്ക് ചെയ്തു പോകുന്നതിന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക ലിമാല അഅലമു, അറിയാതെ സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, വജുനുബിനി വബനിയ അൻ അഅബുദുൽ അസ്നാം, ഞാനും എൻ്റെ മക്കളും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. എന്താറിയോ, നമ്മുടെ വിശ്വാസത്തെ ശരിയായി സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പ്രവചിച്ചല്ലോ അവസാന കാലഘട്ടങ്ങളിൽ ശരിയായൊരു നിലപാട്, ഞാൻ എൻ്റെ വിശ്വാസവും ദീനും അനുസരിച്ചേ മുന്നോട്ട് പോകുള്ളൂ എന്നൊരുത്തനൊരു ശക്തമായ നിലപാട് ഉണ്ടെങ്കിൽ അവരൊരു തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയൊക്കെയാണ്. തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിൻ്റെ പൊറുതിയുടെ എത്രയെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അത്ര അടങ്ങേറേക്കാരെന്നാണ് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. കാരണം ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാത്ത പലതും, നമ്മൾ ഉൾക്കൊണ്ട പല നിലപാടുകളും നമുക്ക് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാവശ്യമില്ലാതെ ഈ വിശ്വാസത്തിൻ്റെയും ഈ ആചാരങ്ങളുടെയും ഒക്കെ ഭാഗമാകുന്ന ആളുകളുടെ ചെറിയൊരു ബിസിനസ് താല്പര്യങ്ങൾക്ക്, ആളുകളുടെ ചെറിയൊരു സന്തോഷവും സംതൃപ്തിയും കിട്ടാൻ, ഒന്ന് ജനകീയനാകാൻ, ഒന്ന് മതേതരനാകാൻ ഒക്കെ വേണ്ടി സഹോദരങ്ങളെ ബലി കഴിക്കേണ്ടതല്ല നമ്മുടെ വിശ്വാസം. നമ്മളെല്ലാവരും തിരിച്ചറിയണം. അതിനൊക്കെ ചെറിയ അംഗീകാരങ്ങളും പ്രശംസകളൊക്കെ കിട്ടുമെങ്കിലും കണ്ണിമ്പി ഒറ്റയ്ക്ക് പരലോകത്ത് പോകുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നമുക്കാകെ വേണ്ടത് തൗഹീദാണ്. അതിലെന്തെങ്കിലും കളങ്കമേറ്റിട്ടുണ്ടെങ്കിൽ അത് എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒരുക്ക സംഭവിച്ചാൽ മതി. അതോടുകൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മഹത്തായ അനശ്വരമായ ഒരു ജീവിതമാണ്. നമ്മൾ ആലോചിക്കണം, ഏറ്റവും മിനിമം ഇതിലൊക്കെ അല്പം കണിശതയും കൃത്യതയും പാലിക്കുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ, അവരെ ഒക്കെ കാലമറിയാത്തവരും നാടറിയാത്തവരും ഒക്കെ ആണ് എന്ന് വിചാരിക്കുന്നതിൽ നിന്നെങ്കിലും ഒരു മാറ്റം നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വിശ്വാസം നിലക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായ സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത്തരത്തിൽ ദീനിനെ ശരിയായി അറിയാനും അതിൽ കണിശത പാലിക്കുവാനും അതിന് നിലപാടുകളെ ശരിയായി ആചരിക്കുവാനും ഉൾക്കൊള്ളുവാനും നിലനിർത്തുവാനും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസിയായി ജീവിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്കിത് പുറത്ത് മാപ്പാക്കി തരണം. റഹ്മാനെ, നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ പിന്നെ പള്ളിയുമായി ബന്ധപ്പെടുന്ന നമ്മുടെ മദ്രസയിലെ കുട്ടിയുടെ രക്ഷിതാവക്കായിട്ടുള്ള ആകസ്മികമായി അടുത്ത ദിവസം മരണപ്പെട്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറുകളെ അള്ളാഹു നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നമ്മുടെ പല സഹോദരങ്ങളും അപകടത്തിൽ, നമ്മുടെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. അവൻ്റെ പരലോകത്തെയും അള്ളാഹു നീ സൗഭാഗ്യമാക്കി കൊടുക്കണം റഹ്മാനെ. അവിടെ മാതാപിതാക്കൾക്ക് നീ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹു നീ ഏറ്റവും വെറുക്കുന്ന, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ശിർക്കിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ പ്രദാനം ചെയ്യണം റഹ്മാനെ. തൗഹീദോടുകൂടെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹു മുഅഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബന സ്രിഫാന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറ മുഖാമ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽമിംബർ. ശിർക്ക് എത്ര ഗുരുതരം? ഖുതുബ ഹാരിസ് ബിൻ സലീം.

0: പീസ് റേഡിയോ വഴികാട്ടി. അറബി ഭാഷയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ താക്കോൽ. അജ്മൽ ഫൗസാൻ അൽഹിക്കമി, കൂടെ ഇഹ്സാൻ ഖാദർ.
1: അപ്പോൾ നിങ്ങളിവിടെ ജാമിയ ഹിന്ദിയിലാണല്ലോ പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് കൊന്ന ദാവയായിരുന്നല്ലോ നിങ്ങൾ എടുത്തിരുന്നത്.
2: അതെ.
1: പിന്നെ പി ജി
2: പി ജി ഹദീസിലായിരുന്നു.
1: ഹദീസിൽ. പിന്നെ ഇപ്പോൾ ജാമിയ ഇസ്ലാമിയിൽ നിങ്ങൾ ലുഗ ആണല്ലോ തിരഞ്ഞെടുത്തത്, ലുഗാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊരു ലുഗ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ലുഗൻ്റെ ഒരു പ്രാധാന്യം ആണോ അവിടെ സൂചിപ്പിക്കുന്നത്?
2: പിന്നെ ഒന്ന് പേഴ്സണലി ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണത്. പിന്നെ അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ജാമിയ ഹിന്ദിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ബി എ അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിൽ പോയി എന്തിനാണ് ലുഗ പഠിക്കുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ ലുഗ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തതല്ല, ആയിരുന്നില്ല. എനിക്ക് കൂടുതൽ താല്പര്യം ദാവ എടുക്കാനായിരുന്നു, കുല്യത്തുൽ അഖീദ വദ്ദാവ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാമിയ ഹിന്ദിയിലെ ഡിഗ്രി അഖീദ വദ്ദാവായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയതും പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ല രൂപത്തിൽ താല്പര്യം വന്നതും അഖീദ വിഷയങ്ങൾ, അതുപോലെ തന്നെ ശരിക്കുള്ള വിശ്വാസം, അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പഠിക്കാം, തൗഹീദ്, ഈമാൻ, അതുപോലെ തന്നെ പിന്നെ പിഴച്ച കക്ഷികൾ, അവരുടെ ചരിത്രങ്ങൾ, പിഴവിൻ്റെ കാരണങ്ങൾ, അതിന് ചിന്ത അങ്ങനെ പ്രസ്ഥാനങ്ങൾ, ആധുനിക ലോകത്തുള്ള ഇസങ്ങൾ, ഇതിനെ പിന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ അതിൻ്റെ ഒരു ബേസ് സംഗതികൾ എങ്ങനെ ഇസ്ലാമിനെ ആ നിലക്ക് നമുക്ക് ശരിയായി അവതരിപ്പിക്കാം, ദാവ കാര്യങ്ങൾ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മേഖല. ഞാൻ ദാവ ആണ് ചൂസ് ചെയ്തത്. പക്ഷേ ഞാനവിടെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് ലുഗയിലേക്കാണ് പിന്നെ ഇത് കിട്ടിയത് സിസ്റ്റത്തിൽ. പിന്നെ ഞാനതിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ സെമസ്റ്റർ കഴിയുമ്പോൾ മദീന യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നല്ല ഗ്രേഡും അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളും ആ കോളേജിൻ്റെ പ്രിൻസിപ്പളും ഓക്കെ ആണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ, അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മാർക്ക് കൂടി ഒരു ഘടകമാണ്, നമുക്ക് നല്ല ഗ്രേഡ് വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ കോളേജ് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല. ഞാൻ ഒന്നാമത്തെ സെമസ്റ്റർ ലുഗയിൽ പഠിച്ചപ്പോൾ ലുഗയിൽ തന്നെ തുടരണം എന്ന് എനിക്ക് തോന്നി. പിന്നെ പലരുമായി ചർച്ച ചെയ്യുകയും ഇസ്തിഖാറൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ തുടർന്നതാണ്, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ലുഗ എന്നുള്ളത് പിന്നെ പലരുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഭാഷ എന്നുള്ളത് അത്രത്തോളം പഠിക്കാനുണ്ടോ, എന്താണ് ഈ ലുഗ ഇത്ര പഠിച്ചിട്ട് എന്നുള്ളത്. ഒന്ന്, എൻ്റെ കുല്യത്തുൽ ലുഗത്തിൽ അറബിയ വദ്ദിറാസത്തിൽ ഇൻസാനിയ എന്നുള്ളതാണ്, അത് പുതിയ ഒരു പേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദീന യൂണിവേഴ്സിറ്റിയിൽ മൂന്നാമത് രൂപീകരിക്കപ്പെടുമ്പോൾ, എനിക്ക് തോന്നുന്നു 1975 എൻ്റെ ഓർമ്മ, കുല്യത്തുൽ ലുഗ രൂപീകരിക്കുന്നത്. അത് മുതൽ കഴിഞ്ഞ വർഷം വരെ കുല്യത്തുൽ ലുഗത്തിൽ അറബിയ എന്നായിരുന്നു പേര്. പിന്നീട് പല വിഷയങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് താരീഖ്, ചരിത്രം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും കുല്യത്തുൽ ദാവയുടെ അഖീദയുടെ കീഴിലായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടി ഞാൻ എനിക്ക് കാരണം എനിക്ക് ചരിത്രം, അഖീദയും ചരിത്രമാണ് പ്രധാനമായിട്ട് എൻ്റെ ഒരു കൂടുതൽ വായനയും പഠനമൊക്കെ. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഞാൻ ദാവ എന്നുള്ളത് പിന്നെ ചൂസ് ചെയ്തത്. പക്ഷേ ഞാൻ ലുഗയിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്, ഈ കഴിഞ്ഞ വർഷം മുതൽ താരീഖ്, ചരിത്രമടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ലുഗയുടെ കോളേജിലേക്ക് മാറ്റി, മൊത്തത്തിൽ നമ്മുടെ പേര് മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലുഗത്തുൽ അറബിയ വദ്ദിറാസത്തുൽ ഇൻസാനിയ, അതായത് അറബിക് ലാംഗ്വേജ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതായത് ഹ്യൂമാനിറ്റീസ് എന്ന് ഉൾക്കൊള്ളുന്ന മാനവിക വിഷയങ്ങൾ, അഥവാ ചരിത്രം, അതുപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ മീഡിയ, ഭാഷകൾ, ഇതൊക്കെ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ട് എൻ്റെ കുല്യയിൽ, ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. പക്ഷെ ഭാഷ മാത്രം, ഇപ്പോൾ അറബി ഭാഷ എന്നുള്ളത് ഏറ്റവും ചുരുക്കത്തിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, അറബി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. ഖുർആനിൻ്റെ ഏറ്റവും വലിയ എഹ്ജാസ് എന്താണെന്നുള്ളതാണ് ഒറ്റ ചോദ്യമാണ്. അതിനപ്പുറത്തൊരു ചോദ്യമുണ്ട്, കാരണം പിന്നെന്താണ്, അള്ളാഹുവിൻ്റെ കലാമിന് വേണ്ടി തിരഞ്ഞെടുത്ത ഭാഷ, ആ തിരഞ്ഞെടുപ്പ് ലോകത്ത് അറബി മാത്രമല്ലല്ലോ അന്നുള്ളത്. അതിന് മുമ്പുള്ള പ്രവാചകന്മാർ, പിന്നെ ചരിത്രത്തിൽ 4 പ്രവാചകന്മാരാണ് അറബി എന്ന പ്രവാചകന്മാരെ അറിയപ്പെട്ടത് തന്നെ. അപ്പോൾ അതല്ലാത്ത പ്രവാചകന്മാരൊക്കെ പല വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിച്ചിരുന്നവരാണ്. ഖുർആൻ പറയുന്നത് പോലെ പിന്നെ എല്ലാ പിന്നെ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാർ അയച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ ഭാഷകളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്നിട്ടും അറബി ഭാഷയെ അള്ളാഹു ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അന്ത്യപ്രവാചകൻ്റെ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൻ്റെ അവതരിപ്പിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥം ഖുർആനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രാധാന്യം പിന്നെ പറഞ്ഞു
1: മനസ്സിലായി.
2: ഖുർആനൻ അറബി ബിലിസാനിൻ അറബിയും മുബീൻ അങ്ങനെ വ്യത്യസ്തങ്ങളായി ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനൊരു പടി കൂടി കടന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം, ഈ ഖുർആനിൻ്റെ ഈ അറബി ഭാഷയിൽ അവതരിച്ച ഖുർആനിൻ്റെ ഈ എജാസ്, ഖുർആനിൻ്റെ അമാനുഷത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് ഖുർആനിൽ പറയുന്ന ഭാവി പ്രവചനങ്ങളോ അല്ലെങ്കിൽ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന പിന്നെ മറ്റെന്തെങ്കിലും പിന്നെ ശാസ്ത്രതത്വങ്ങളോ അല്ലെങ്കിൽ വലിയ വിജ്ഞാനങ്ങളോ അതിനേക്കാൾ അപ്പുറത്ത് ഖുർആനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാ സൗന്ദര്യമാണ്. അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
1: ഖുർആനും
2: വളരെ നല്ല ബന്ധം, വളരെ നല്ല ബന്ധം, വളരെ നല്ല ബന്ധമുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ പ്രൊഫസർമാരിൽ പലരും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സെമ്മിൽ എടുത്തിരുന്നു, അദ്ദേഹം ഒരു ആഫ്രിക്കൻ പിന്നെ വംശജനാണ്. അദ്ദേഹം പിന്നെ നമുക്ക് നഹവിൻ്റെ അറബി ഗ്രാമറിൻ്റെ ചരിത്രം അതിൻ്റെ ഉത്ഭവം ചരിത്രമൊക്കെയാണ് അദ്ദേഹം എടുത്തിരുന്നത്. അദ്ദേഹം അതേ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നിലധികം ഖിറാഅത്തുകളിൽ അദ്ദേഹത്തിന് ഇജാസ് ഉണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. കാരണം ഫുൾ ഉദാഹരണങ്ങൾ വ്യത്യസ്ത റിവായത്തിൽ നിന്നും ഖിറാഅത്തുനിന്നായിരിക്കും, അത് നമ്മളെ പിന്നെ സിലബസിലുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ഉദാഹരണം അദ്ദേഹം പറയുമ്പോൾ ഖിറാഅത്തു കൊമ്പുൽ ഇതിൽ നിന്ന് അതിൽ നിന്നുള്ള ഉദാഹരണം ആയിട്ടാണ് പറയുക. അപ്പോൾ ഭാഷാ പണ്ഡിതന്മാർ ഇപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇമാം കിസായി, ഇമാമുൻ ഫിൻ നഹ്വി വ ഇമാമുൻ ഫിൽ ഖിറാഅത്ത്, നഹ്വിലും ഖിറാഅത്തിലുമാണ് ഖുർആൻ്റെ വ്യത്യസ്ത ഖിറാഅത്ത് പാരായണ രീതികളിലും അറബി ഗ്രാമറിലും ഒരേ സമയം അദ്ദേഹം പണ്ഡിതനാണ്. അപ്പോൾ ഭയങ്കര ബന്ധമുണ്ട്. അത് വേറൊരു വശം, അത് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വശം. അതായത് ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, അദ്ദേഹത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ മൗജിസത്തുകളിലൊന്ന് ഈ അന്ന് ലോകത്ത് ജാലവിദ്യയും മന്ത്രവിദ്യയും മന്ത്രവാദികളും അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അവരുടെ ആ ഒരു കൺകെട്ട് വിദ്യയെ പൊളിച്ചടക്കുന്ന ഒരു വലിയ മൗജിസത്വമായിട്ടാണ് മൂസാ അലൈഹി സ്വലാം വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്തെ പല രൂപത്തിൽ ആളുകളെ പിന്നെ രോഗങ്ങളും മറ്റു കൊണ്ട് സുഖപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു പിന്നെ അത്ഭുത സിദ്ധികളൊക്കെ ആളുകൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മൗജിസത്തായി പിന്നെ വെള്ളപ്പാണ്ട് ബാധിച്ച ആളുകളെ അന്ധന്മാരെ അദ്ദേഹം സുഖപ്പെടുത്തുന്നു അങ്ങനെയുള്ള മൗജിസത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗജിസത്ത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗജിസത്ത് ഏറ്റവും വലിയ മൗജിസത്ത് ഖുർആനാണ്. അതിനുള്ള കാരണം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി വരുമ്പോൾ അന്നത്തെ അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, അവർ ബാക്കി ഒരുപാട് കാര്യങ്ങളിലും പല രൂപത്തിൽ ഗോത്രീയതയും വംശീയതയും പല തിന്മകളും വ്യഭിചാരവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഭാഷയുടെ വിഷയത്തിൽ അവർ വളരെ വലിയ സാമ്രാട്ടുകളായിരുന്നു, രാജാക്കന്മാരായിരുന്നു. അതാണ് സാധാരണഗതിയിൽ പറയാറുണ്ട്. പിന്നെ അറബി ഭാഷ എന്ന് പറയുന്നത് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പേ സമ്പൂർണ്ണമായൊരു ഭാഷയാണ്. കാരണം ഒരിക്കലും ഒരു ഡെവലപ്പിംഗ് ലാംഗ്വേജിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ഖുർആൻ അതൊരു ഒരു ന്യൂനതയായിത്തീരും. കാരണം ഖുർആൻ അവതരിക്കുന്നത് എപ്പോഴും ആ ഭാഷ എങ്കിലും മിനിമം സമ്പൂർണ്ണമായിരിക്കണം. അപ്പോൾ അറബി ഭാഷയുടെ പിന്നെ ഞാൻ പറയുന്നത് അറബി ഭാഷയുടെ നിയമങ്ങൾ ഗ്രാമർ ഇതൊക്കെ അന്നും പിന്നെ രേഖപ്പെടുത്തപ്പെട്ട് അങ്ങനെ പിന്നെ നഹ്വിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും അന്നില്ലല്ലോ. പക്ഷേ ഒരു ഭാഷയുടെ ഏറ്റവും പീക്ക് ലെവലിലായിരുന്നു അന്ന്. കാരണം ചില ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട് റസൂലിന് മുമ്പ് ജാഹിലിയ കാലത്ത് അറബികൾ സംസാരിച്ചിരുന്നത് തന്നെ കവിതയിലായിരുന്നു എന്ന് പറയാറുണ്ട്. അത് ശരിയായൊരു അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം പോലും ഉണ്ട്. കാരണം അന്നത്തെ കവിതകൾ ഇപ്പോൾ മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മുഅല്ലഖാത്തുകൾ, 7 മുഅല്ലഖാത്തുകൾ, 10 മുഅല്ലഖാത്തുകളൊക്കെ ഉണ്ട്. അത് പിന്നെ അറബികൾ ഏറ്റവും വലിയ സാഹിത്യ ഭംഗിയോടുകൂടി കണ്ടിരുന്ന, ഏറ്റവും വലിയ മൂല്യത്തോട് കൂടി കണ്ടിരുന്ന കവിതകളാണത്. അത്രയേറെ ആളുകൾ മനഃപ്പാഠമാക്കിയിരുന്ന കവിതകൾ. അപ്പോൾ ആ കവിതകൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറബികളുടെ ആ സാഹിത്യ സമ്പുഷ്ടി, ആ ഭാഷയുടെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്കിടയിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. എന്നിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത് ഇതുപോലുള്ള ഒരു സൂറത്ത്, 10 സൂറത്ത് അല്ലെങ്കിൽ ഒരു ആയത്ത് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ നാലോചിക്ക് ഒരു പിന്നെ ഒരു വ്യാജമായിരുന്നു ഇസ്ലാമും പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജനായിരുന്നെങ്കിൽ ഇത്ര വലിയ ഭാഷയുടെ അങ്ങേയറ്റം ഭാഷാ പടുക്കളായിരുന്ന ഈ ആളുകൾ ഉറപ്പായിട്ടും അതിന്
1: കൊണ്ടുവരും
2: എത്രയോ ബദൽ പിന്നെ മറുപടി കൊടുത്തനെ, കവിതകൾ ഇങ്ങനെ ഇങ്ങനെ വരി വരിയായി വന്നനെ. കാരണം അത്രമാത്രം കവികളും പിന്നെ ജാഹിലിയ കാലത്തെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച അറിയാൻ പറ്റും. പിന്നെ അന്നത്തെ കാലത്ത് ഒരു ഗോത്രത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു അവരുടെ ഗോത്രത്തിലൊരു കവി, സ്വന്തമായിട്ടൊരു കവി ഉണ്ടാവുക. ചില ചരിത്രത്തിൽ കാണാം അങ്ങനെ ഒരു പിന്നെ ഒരു കവി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ വലിയ സംഘടിപ്പിക്കുമായിരുന്നു, ഒട്ടകങ്ങളൊക്കെ അറുത്തൊരു നാട്ടുകാരെ മുഴുവൻ അറിയിക്കാം നമ്മുടെ ഗോത്രത്തിന്. കാരണം അതുപോലെ തന്നെ ഒരു ഖതീബ് പ്രസംഗ വൈഭവമുള്ളയാളാണ്. അപ്പം ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വലിയ പ്രാസംഗികനായിരുന്നു ക്രിസ്തു മത വിശ്വാസിയുടെ ഖുസുബിനു പിന്നെ സായിദ് അലി ഇയാദി. ഇയാദ് ഗോത്രക്കാരനാണ്. ഇയാദ് ഗോത്രം ഒരു ക്രൈസ്തവ ഇതുമായി ബന്ധപ്പെട്ട ഗോത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നെ ചില ചരിത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. വളരെ ഇപ്പോൾ ഇന്ന് ഭാഷ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശകലങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ മൻ ആഷമാത്ത് ഒമൻ മാതഫാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ പ്രസംഗം. അപ്പോൾ അങ്ങനെയുള്ള വലിയ കാരണം ഇവരായിരുന്നു അന്ന് സമൂഹത്തിൽ ഇപ്പോൾ യുദ്ധരംഗത്ത് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ ചരിത്രം ഇതൊക്കെ പാടി പറയുന്നത് കവിതകളിലൂടെ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയാണ്. ഇത് അന്നത്തെ കാലത്ത് ഭാഷ എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ ഒക്കാദ് ചന്ത അതുപോലെ ദുൽമജാസ് മിജന്ന ഇങ്ങനെയുള്ള അന്നത്തെ വലിയ സൂക്കുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ കവികൾക്കും പ്രാസംഗികർക്കും പ്രത്യേക മെമ്പറുകൾ ഒരു ഉയർന്ന സ്ഥലമുണ്ടായിരുന്നു. അവരവിടെ നിന്നിട്ടാണ് എന്ത് ചെയ്യുക, പുതിയതായി അവരുണ്ടാക്കിയ കവിതകൾ പാടും. അത് കേൾക്കുമ്പോൾ ആളുകൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കും, വലിയ സമ്പന്നരൊക്കെ അവരെ പരിഗണിക്കും, സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു ഒരാൾ പാടുക അല്ലെങ്കിൽ കവിത പിന്നെ ആലപിക്കുക പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിൻ്റെ തന്നെ അഭിമാനമാണ്. ഈ പറഞ്ഞ ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന ആളുകൾക്കിടയിലേക്കാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വരുന്നത്. അപ്പോൾ ഇവർക്ക് ശരിക്കു പറഞ്ഞാൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്ന വലീദ് ഇബ്നു മുഗീറയുടെ സംഭവം, ഇന്നഹു ഫക്കറ വഖദ്ദർ. ആ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നത് ഭാഷ പടുവാണ്, അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ പിന്നെ പിന്നെ അദ്ദേഹം മഖ്സൂം ഗോത്രക്കാരനാണ്. അതായത് ഖുറൈശികളിലെ പിന്നെ യുദ്ധത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു ഉന്നത പിന്നെ കുലമായിട്ട് കാണുന്ന ഒന്നാണ് മഖ്സൂം ഗോത്രം. അപ്പോൾ ഹദീസിൽ ഒരു ഒരു മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ മോഷ്ടിച്ചപ്പോൾ അതിനുവേണ്ടി ശുപാർശ പറഞ്ഞ സംഭവം നമുക്ക് ഹദീസിൽ കാണാം. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ പിന്നെ വളരെ പിന്നെന്താണ് ഇതായി ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഒരു വിധി നടപ്പാക്കുന്നിടത്ത് അങ്ങനെ ശുപാർശ പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ ഞാൻ കൈവെട്ടും എന്നൊക്കെ പറഞ്ഞ ആ സംഭവം. അപ്പോൾ ആ ഒരു മഖ്സൂം ഗോത്രം ഭയങ്കര വലിയ ഗോത്രമായിട്ടാണ് അവൾ കണ്ടിരുന്നത്. അപ്പം പിന്നെ അബൂജഹൽ മഖ്സൂം ഗോത്രക്കാരനാണ്. അപ്പോൾ ഈ വലീദ് ഇബ്നു മുഗീറ അത്ര ഗോത്ര പാരമ്പര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും യുദ്ധരംഗത്തുള്ളത് കൊണ്ടും ഭാഷ കൊണ്ടും ഒക്കെ വളരെ മനുഷ്യരാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് വന്ന് ഓഫറുകൾ വെച്ചു, പലതും പറഞ്ഞു നോക്കി. തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, ഖുർആൻ ഓതുകയാണ് ചെയ്തത്, ഖുർആൻ ഓതി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഈ വലീദ് ഇബ്നു മുഗീറ ആലോചിച്ചത് പിന്നെ എന്ത് ചെയ്യും, ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദർ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബറ. അത്രയേറെ പലതും ചിന്തിച്ചു നോക്കി. കാരണം ഹജ്ജിന് ആളുകൾ വരുമ്പോൾ എന്ത് പറയും, ഖുറൈശികൾ അദ്ദേഹത്തെ അയച്ചതിന് പിന്നെ ലക്ഷ്യം അതാണ്. കാരണം ഹജ്ജിനൊക്കെ ആളുകൾ വന്ന് അഥവാ ഖുർആൻ എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ എങ്ങാനും അവരുടെ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ ആളുകൾ മുസ്ലിമാവും. അത് പേടിച്ചിട്ടാണ് അത്. പിന്നെ ഈ ദൗസ് ഗോത്ര അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഗോത്രത്തിലെ നേതാവ് തുഫൈൽ ഇബ്നു അമ്ര ദൗസി, അയാൾ അദ്ദേഹം പിന്നെ ആദ്യമായിട്ട് വരുമ്പോൾ വർഷങ്ങൾക്ക് മക്കയിൽ വെച്ച് ഈ സമയത്ത് വരുമ്പോൾ അന്ന് ഖുറൈശികൾ ചെന്ന് ഇദ്ദേഹം നല്ല കവിയാണ്, അതുപോലെ തന്നെ കുറച്ച് അന്ധവും ബുദ്ധിയൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചെന്ന് പറയുന്നത് നിങ്ങൾ ചെവിയിൽ പഞ്ഞു തിരിങ്ങിയിട്ട് വേണം പിന്നെ മസ്ജിദുൽ ഹറമിലേക്ക് പോകാൻ. കാരണം മുഹമ്മദ് എന്നൊരാളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങാനും നിങ്ങൾ കേട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അല്ലാഹു കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചു, കേട്ടു, സ്പോട്ടിൽ അദ്ദേഹം മുസ്ലിമായി. പിന്നെ വർഷങ്ങൾക്കിപ്പുറം മദീനയിൽ ആണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെ മുസ്ലിമാക്കിക്കൊണ്ട് അദ്ദേഹം വരുന്നത്. അപ്പോൾ അങ്ങനെ ഖുറൈശികൾ പേടിച്ചിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഖുർആൻ്റെ ഈ ഇത്രമാത്രം ഭാഷ അറിയുന്ന ആളുകൾക്കിടയിലേക്കാണ് ഖുർആൻ അറിയുന്നത്. അപ്പോൾ ഖുർആൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷയാണ്. അപ്പോൾ അറബി ഭാഷ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുവോ, എത്രത്തോളം ഡീപ്പായി നമുക്കതിൻ്റെ പൾസ്, അതിൻ്റെ ഒരു ടേസ്റ്റ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അപ്പോൾ മാത്രമാണ് നമുക്ക് ഖുർആനും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. മാത്രമല്ല ഭാഷ പഠിക്കുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെയും അവസാനത്തെയും ആദ്യത്തെയും അവസാനത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഫഹ്മു നുസൂസ് കിതാബില്ല സുന്നത്ത് റസൂലില്ല, ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഖുർആനും സുന്നത്തും ശരിക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ലുഗ പിന്നെ പിന്നെ പഠിക്കുന്നതിൻ്റെ ഒരു ഒരു പ്രാധാന്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടി, ഇപ്പോൾ ഖുർആൻ ശരിക്ക് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഖുർആൻ ഇറങ്ങിയ സമയത്തെ ആ ജാഹിലിയ കാല ഭാഷ നമുക്ക് മനസ്സിലാവണം. അന്നത്തെ ബാക്ക്ഗ്രൗണ്ട്, അന്നത്തെ ചരിത്രം, അതുപോലെ തന്നെ അന്നത്തെ പ്രയോഗങ്ങൾ, അന്ന് ഇതിനെ എങ്ങനെയാണ് ആളുകൾ കണ്ടിരുന്നത്, അന്ന് ആളുകൾ ഓരോ പിന്നെ ഖുർആനിൽ വന്ന ഉദാഹരണത്തിൽ പിന്നെ ഖുർആനിലെ ചില ശിക്ഷകളെ, അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന രംഗത്തുള്ള ആളുകളുടെ ശിക്ഷകളെ കുറിച്ച് പറയുന്നത് കാണാം. അയ്യ യുഖത്തഉ ഔ യുസല്ലബു ഔ തുഖത്തഉ ഐദീഹിം ഔ അർജുലുഹിം മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർദ്. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ട് പിന്നെ നമ്മളൊരു ദുഖ്തൂർ പറഞ്ഞത് കൂടിയാണത്. പിന്നെ ഇതിൽ പല തരത്തിലുള്ള ശിക്ഷകൾ പറയുന്നുണ്ട്. ഒന്നിനെ യുഖത്തലു, വധശിക്ഷ, കൊല്ലപ്പെടുക. ഔ യുസല്ലബു, അല്ലെങ്കിൽ കുരിശിലേറ്റുക, ക്രൂശിക്കുക. ഔ പിന്നെ തുഖത്ത ഐദീഹിം വർജുലുഹിം മിൻ ഖിലാഫ്, പരസ്പരം എതിരായ രൂപത്തിൽ കൈകാലുകൾ വെട്ടുക. ഔ യുൻഫൗ മിനൽ അർദ്, അപ്പോൾ നാട് കടത്തുക. അപ്പോൾ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുക, പിന്നെ കൈകാലുകൾ വിച്ഛേദിക്കുക, ഇതിൻ്റെ കൂട്ടത്തിലാണ് ഔ എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള, പിന്നെ ഒന്നുകിൽ ഇതല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇതിനൊക്കെ പകരമാണോ നാട് കടത്തുക? അപ്പോൾ ഖുർആനിൽ എന്തുകൊണ്ട് അങ്ങനെ ഈ നാട് കടത്തുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ശിക്ഷയാണോ ഈ പറഞ്ഞ ശിക്ഷകളെ വെച്ച് നോക്കുമ്പോൾ? അല്ല. അപ്പോഴാണ് നമ്മൾ ഖുർആൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി കൂടിയാണിത്. പിന്നെ അപ്പോൾ നാട് കടത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഖുർആൻ ഇത് അവതരിക്കുന്ന സമയത്ത് ഇത് സ്വഹാബിമാരാണല്ലോ, അറബികളായവരാണല്ലോ ആദ്യം കേൾക്കുന്നത്, ഇതിനെ സത്യം പറഞ്ഞാൽ അവരെ കൊല്ലുന്നതിനേക്കാളും വലുതായിരുന്നു നാട് കടത്തൽ എന്ന് പറഞ്ഞാൽ. അത് ഈ ജാഹിലിയ കാല അറബികളുടെ ജീവിതവും കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരാൾ പിന്നെ നഫ്യു അനിൽ അർ, നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗോത്രത്തിൽ നിന്ന് അയാൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ നല്ലത് അയാളെ കൊല്ലുന്നതാണ്. കൊല്ലുന്നതാണ് അതിനേക്കാൾ കൂടുതൽ അയാൾക്ക് നല്ലത്. എത്രയോ കവിതകൾ, അറബി കവിതകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രയോ പിന്നെ കാണാൻ പറ്റും. അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നജ്ദ്, അതുപോലെ തന്നെ ഹിജാസ്, വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ സ്ത്രീകൾ, പിന്നെ അതുപോലെ തന്നെ പല കാരണത്താൽ പിന്നെ പല കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ട് ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയി വേറെ നാട്ടിൽ താമസിക്കേണ്ടി വന്ന ആളുകൾ, ഇവരൊക്കെ സ്വന്തം നാടിനെക്കുറിച്ച് ജാഹിലിയ കാലത്ത് പാടുന്ന കവിതകൾ, വിഷമങ്ങൾ. പിന്നെ അതിൽ പിന്നെ എനിക്ക് തോന്നുന്നു മജ്നൂൻ ലൈല പിന്നെ കൈസ് പിന്നെ കവിതയിലുള്ളൊരു പിന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവർ ആ എത്ര നാട്ടിൽ പിന്നെ വളരെ ദൂരത്ത് ആയിരുന്നിട്ടും അവരെല്ലാ ദിവസവും പിന്നെ നജ്ദിലെ അറേബ്യയിലെ പിന്നെ വീടിനെക്കുറിച്ചും അവിടുത്തെ ഹൈമയെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഒട്ടകങ്ങളുടെ പാലിനെക്കുറിച്ചും ഒക്കെയാണ് അവർ എല്ലാ ദിവസവും ആലോചിക്കുന്നത്. അതിലൊരു വരി എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ലഹ അന്നതുൻ ബഅദ അൽഇശാ വ അന്നതുൻ സുഹൈറൻ, അതായത് ആ സ്ത്രീക്ക് എല്ലാ ദിവസവും കരയും. ലഹ അന്നതുൻ ബഅദ അൽഇശാ, രാത്രി ഇശാക്ക് ശേഷവും ഒരു കരച്ചിൽ, ഒരു തേങ്ങിക്കരച്ചിലുണ്ട്. പിന്നെ വ അന്നതുൻ സുഹൈറൻ, രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴും പുലർച്ചെ ഒരു കരച്ചിലുണ്ട്. ലൗല അന്നതഹ ലജുന്നത്തി, ഈ രണ്ട് കരച്ചിലുകളും വിഷമം പ്രകടിപ്പിക്കാൻ ഈ രണ്ട് കരച്ചിലും ഇല്ലായിരുന്നെങ്കിൽ ലജുന്നത്തി, അവർക്ക് ഭ്രാന്ത് പിടിച്ചു പോയേനെ എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണിത്? വീട് വിട്ട് കല്യാണം കഴിച്ച് വേറെ സ്ഥലത്ത് വേറെ ഗോത്രത്തിൽ കല്യാണം കഴിച്ച് പോയതിൻ്റെ പേരിലാണ്. പിന്നെ അതിൻ്റെ തുടക്കം തന്നെ തമന്നത് അഹാലി ബര്യാ, ഇപ്പോഴും ഞാൻ അവിടെയുള്ള പിന്നെ ആടുകളുടെ പാലിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു. വഹൈമത്തൻ ബി നജ്ദിൻ, നജ്ദിലെ എൻ്റെ ആ കൂടാരം ഹൈമ, ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു എന്നൊക്കെയാണ് കവിത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ആ കവിതകൾ. ആ ജാഹിലിയകാല കവിതകൾ പഠിക്കുമ്പോഴാണ് അന്നത്തെ അറബികൾക്ക് എങ്ങനെയായിരുന്നു അവരുടെ നാടിനെ പിരിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹിജ്റ പോകുമ്പോൾ പറഞ്ഞല്ലോ, പിന്നെ നിന്റെ ആളുകൾ എന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മഹറജ് തൂമിക്ക് ഞാനൊരിക്കലും ഇവിടുന്ന് പോകുമായിരുന്നില്ല. അത്രമാത്രം വലിയ ജന്മനാടിനുള്ള സ്നേഹമുള്ളവരാണ് അറബികൾ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനിൽ ഈ പറഞ്ഞ ഔ യുൻഫൗ മിനൽ അർദ് എന്നതിൻ്റെ പൾസ്, നമുക്കതിന് അർത്ഥം മനസ്സിലാവും. പക്ഷേ ആ ഒരു പൾസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ അറബി ഭാഷയുടെ ആ ഒരു ആഴത്തിലേക്കും അതിൻ്റെ സൗന്ദര്യത്തിലേക്കും അതിൻ്റെ ചരിത്രത്തിലേക്കും ജാഹിലിയകാല സംഭവങ്ങളിലേക്കും ഒക്കെ നമ്മൾ കടക്കേണ്ടി വരും. ഇതാണ് സത്യം പറഞ്ഞാൽ ലുഗയുടെ ഒരു പഠനം കൊണ്ട് നമ്മുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം, ഖുർആൻ ശരിക്കും മനസ്സിലാവുക. ഹദീസുകൾ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് പറഞ്ഞ ഹദീസുകൾ നമുക്ക് അതേ പൾസിൽ, ഒരു പക്ഷേ അതിൻ്റെ പരിഭാഷ നമുക്കിന്ന് അതിൻ്റെ അർത്ഥം നമുക്ക് എളുപ്പത്തിൽ കിട്ടും, പക്ഷെ അതേ പൾസ്, അതേ ഒരു ടേസ്റ്റ്, അന്നത്തെ അതേ സൗന്ദര്യത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഡീപ്പായി അറബി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പറ്റും. അത് മാത്രമല്ല പിന്നെയും വേറെ കുറേ പിന്നെ അറബിയുടെ കുറേ ഏരിയകളുണ്ട്. ഉദാഹരണത്തിന് ഇസ്ലാമിക പിന്നെ സമൂഹം, പിന്നെ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൽ പെട്ടതാണ് പിന്നെ ഖുർആൻ ഹദീസ് ഇതൊക്കെ സംരക്ഷിക്കപ്പെടുക. അപ്പോൾ ഖുർആൻ പിന്നെ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിഫ്ള്, അതിൻ്റെ വ്യത്യസ്ത ഖിറാത്തുകൾ, റിവായത്തുകൾ, അതൊക്കെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്, അതിൻ്റെ എഴുത്ത്, ഉസ്മാനി റസ്മുൽ ഉസ്മാനി അടക്കം ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഹദീസുകൾ സംരക്ഷിക്കപ്പെടുന്നതിനാണ് ഉസൂൽ ഹദീസ്, ഉലൂമുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം, ഓരോ റിപ്പോർട്ടർമാരുടെയും ചരിത്രം വളരെ വിശദമായ ഒരു വലിയ, ലോകത്ത് മറ്റൊരു സമൂഹത്തിനില്ലാത്ത ഒരു ഇൽമാണ് ഇൽമുൽ ഹദീസ്. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് ഇൽമുൽ ലുഹ. അഥവാ ദീനിൻ്റെ ബേസ് ഖുർആൻ്റെ ബേസ് ലുഗയാണല്ലോ. അപ്പോൾ ഇൽമുൽ ലുഗ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് പിന്നെ കുറേ കവിതകൾ കുറേ അത് ഇത് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ അറബി ഭാഷയ്ക്ക് മറ്റെല്ലാത്തിനും ഉസൂലുകളുള്ളതുപോലെ തന്നെ അറബി ഭാഷയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാമറിനും അസലുകളുണ്ട്. ഇപ്പോൾ ഹദീസിന് ഉസൂൽ ഹദീസ് ഉള്ളതുപോലെ, ഫിഖിന് ഉസൂൽ ഫിഖ് ഉള്ളതുപോലെ, നഹവിന് ഉസൂൽ നഹവുണ്ട്. ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല നമ്മൾ നാട്ടിൽ. പിന്നെ ഞാനും സത്യം പറഞ്ഞാൽ കുല്യത്തുൽ ലുഗയിൽ ചെന്നിട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്, നമുക്കതൊരു വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസൂലു നഹ്വ് എന്ന് കേൾക്കുമ്പോഴാണ് ഉസൂൽ ഫിഖ് പോലെ. അപ്പോൾ ഉസൂലു നഹ്വിന് അതിൻ്റേതായ ദലീലുകളുണ്ട്, അതിൻ്റേതായ രൂപം. ഇപ്പം ഉദാഹരണത്തിന് ഒരു കവിത, അത് അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു വാക്കെടുക്കുന്നു, ഒരു വാക്ക് അതിന് ഇന്ന അർത്ഥമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ ചോദിക്കണം അതിനെന്താ തെളിവ്. അപ്പോൾ ആ തെളിവ് നമ്മൾ പറയും അതിന് ഇന്ന ജാഹിരിയ കവി ഇന്ന രൂപത്തിൽ അതിനെ പ്രയോഗിച്ചിട്ടുണ്ട്, ഇന്ന ഒരു സംഭവത്തിലൊരു പിന്നെ നസറിലോ അല്ലെങ്കിൽ നദുമിനോ ഒരു ഗദ്യത്തിലോ പദ്യത്തിലോ ഇങ്ങനൊരു പരാമർശം വന്നിട്ടുണ്ട് ഈ അർത്ഥത്തിൽ, അപ്പോൾ ഇതിന് ഇന്ന അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരുപാട് ഖുർആൻ തഫ്സീറുകളിലൊക്കെ ഒരുപാട് ജാഹിലിയ കവിതകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്, ആ ഇന്ന വാക്കിന് ഇന്ന അർത്ഥം കൂടിയുണ്ട്, അപ്പോൾ ഇത് കവിതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആർക്കും ഏത് കവിതയും എടുത്തൂടെ പറ്റൂല, ഏതൊക്കെ കുഹത്രങ്ങളിൽ നിന്നാണ് ഇങ്ങനെ കവിതകൾ തെളിവിന് വേണ്ടി സ്വീകരിക്കാൻ പറ്റുക. അത് കൃത്യമായ പരാമർശങ്ങൾ, പ്രധാനമായും നാല് ഗോത്രങ്ങളാണ് അതിലുള്ളത്, ഖുറൈശ് ഒക്കെ അതിലുൾപ്പെടും, ഖൈസ്, തമീം, അസദ് ഒക്കെ അതിലുൾപ്പെടും. അപ്പോൾ എല്ലാ ഗോത്രത്തിനും പറ്റില്ല, കാരണം പല ഗോത്രങ്ങളും പല ദൂര സ്ഥലങ്ങളിൽ, ഇപ്പോൾ ബഹ്റൈനിൽ താമസിച്ചിരുന്ന ഗോത്രങ്ങൾ പല ഗോത്രങ്ങളുണ്ട്, അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഇറാനുമായി പേർഷ്യക്കാരുമായി ഫാരിസ് അവരടുത്തവരാണ്. അപ്പോൾ പേർഷ്യൻ ഭാഷയുടെ സ്വാധീനം അവരിലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ജാഹിലിയ കാലത്ത് വലിയ പ്രസിദ്ധനായിരുന്ന ഖുസ്ബ്നു സായിദ് അൽ ഇയാദി, അയാളുടെ പിന്നെ അയാളുടെ ഗോത്രം ഇയാദ് ഗോത്രം. ഇയാദ് ഗോത്രം ഇന്നത്തെ സിറിയയുടെ ഏകദേശം ആ ഒരു ഭാഗത്ത് ഒക്കെയാണ് താമസിച്ചിരുന്നത്. ആ ഭാഗത്ത് അവർ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ ക്രിസ്തു മതവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് വാക്കുകൾ, അറബി അറിയുന്ന അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഷയിൽ ക്രൈസ്തവതയുടെയും അവരുടെ സംസ്കാരത്തിൻ്റെയും സുറിയാനി അങ്ങനെ ഹീബ്രു അതിൻ്റെയൊക്കെ ഒരുപാട് കലർപ്പുകളുണ്ട്. അപ്പോൾ ശുദ്ധ അറബിയല്ല ഇവിടെ വരും. അതുകൊണ്ട് തന്നെ എല്ലാ ഗോത്രത്തിലും നമുക്ക് അവർ പാടുന്ന കവിതകളെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ ശുദ്ധ അറബി സംസാരിക്കുന്ന ഗോത്രം അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നുള്ള കവികളുടെയും അതുപോലെ തന്നെ കവിതകൾ മാത്രമാണ് തെളിവിനായി സ്വീകരിക്കുക, അല്ലാതെ നമുക്ക് പാടുന്നതിനും പറയുന്നതിനും പ്രശ്നമില്ല, തെളിവിനായി സ്വീകരിക്കുക. കാലഘട്ടം നിശ്ചയിച്ചിട്ടുണ്ട് കൃത്യമായി, അസ്റുൽ ഇഹ്തിജാജ് എന്ന് പറയും, അഥവാ തെളിവ് പിടിക്കാൻ പറ്റുന്ന കാലഘട്ടം, ഇന്ന കാലഘട്ടം മുതൽ ഇന്ന കാലഘട്ടം വരെ പിന്നെ ഉള്ള അതിനുള്ളിൽ ജനിച്ച കവികളുടെയും അവർ പാടിയ കവിതകളും മാത്രമാണ് അറബി ഭാഷയിൽ അല്ലെങ്കിൽ ഖുർആനൊരു തഫ്സീലൊരു വാക്കിൽ തെളിവായി ഉപയോഗിക്കാൻ പറ്റുക. അല്ലാത്ത നമുക്ക് പാടാൻ പഠിക്കാം അതിനും പ്രശ്നമില്ല, തെളിവായി ഉപയോഗിക്കണമെങ്കിൽ. ഇപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ആൾ അഥവാ ഇസ്ലാമിന് ശേഷം എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ ഹിജ്റ 150 ആണ് അതിൻ്റെ ഒരു മാർജിൻ, ഒരു ലൈൻ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള പിന്നെ അതിലെ ഏറ്റവും അവസാനത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്രാഹിം ബിൻ ഹർമ എന്നാണ് തോന്നി, ഇബ്രാഹിം ബിൻ ഹർമ അൽ ഖുറൈശി, അദ്ദേഹമാണ് അവസാനത്തെ ഈ ഒരു കണ്ണിയിൽ പിന്നെ കവിത സ്വീകരിക്കാൻ പറ്റുന്ന ആൾ. പിന്നെ ബഷാർ ബിൻ ബുർദ്, ബഷാർ ബിൻ ബുർദ് ഒരു വലിയ കവിയാണ്, അറബി കവിയാണ്. അയാൾ പിന്നെ ഒരു പിന്നെ വ്യത്യസ്ത പല സംസ്കാരങ്ങൾ പേർഷ്യൻ ഇതിൽ നിന്നൊക്കെ ആ സമയത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്, മുല്ലദീങ്ങളെന്ന് പറയും. അപ്പോൾ അയാൾ മുതലുള്ള കവികളുടെ കവിതയാണ് സ്വീകരിക്കാൻ പറ്റാത്തത്. ഇത് പിന്നെ മൊത്തത്തിൽ ഈ പട്ടണങ്ങളിൽ ഹാദിറത്തിൽ ജീവിക്കുന്ന കവിതകളുടെ വിഷയമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇതൊന്നും അല്ലാതെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കലർപ്പുകളൊന്നും ഇല്ലാതെ പിന്നെ പുറമെ ഭാഷക്കാരുമായിട്ടും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി ഇടപെടാതെ ബാദിയകളിൽ ജീവിക്കുന്ന, നമ്മൾ കാട്ടറബി എന്നൊക്കെ വേണമെങ്കിൽ ഗ്രാമീണ അറബി, അറാബിയായി ബാദിയത്തുകളിൽ ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അറബികളുണ്ട്. അവരുടെ പിന്നെ ഒരു 4-ാം നൂറ്റാണ്ട് വരെയൊക്കെ അവരുടെ ഭാഷ സംശുദ്ധമായി തന്നെ നിലനിന്നതുകൊണ്ട് അതുവരെയുള്ള കവിതകൾ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഭാഷയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഭാഷ എന്ന് പറഞ്ഞാൽ ഏത് കേട്ട് കേൾവിയുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് ഉദ്ധരിക്കുക അങ്ങനെയുള്ള സംഗതിയല്ല. ഇസ്ലാമിലെ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിലെ പ്രധാനപ്പെട്ടൊരു ഇൽമുൽ ആലത്താണ് ഭാഷ, ലുഗ. അപ്പോൾ അതിനെ വെറുതെ നഹ്വിൻ്റെ ഒരു നിയമം ഉണ്ടാക്കുക, പിന്നെ ഇന്ന ഭാഷ ഇന്ന ഒരു കവിത കേട്ടു ഈ കവിതയിൽ പിന്നെ ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നിയമമാക്കി മാറ്റാം, അങ്ങനെയൊന്നും കഴിയില്ല. ഇതിന് കൃത്യമായ സ്ട്രക്ചറുണ്ട്, ഇതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, ഇതിന് കൃത്യമായ അതിൻ്റേതായ പിന്നെ ലവാബിത്തുകളും കവായികളും അസലുകളും ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഭാഷാ പഠനം എന്ന് പറയുന്നത് നമ്മൾ ഇസ്ലാം എത്രത്തോളം കെട്ടുറപ്പുള്ളതാണെന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ ഭാഷ എന്ന് മാത്രമല്ല, ഉസൂൽ ഹദീസ്, നമ്മളെ ഹദീസ് പ്രമാണങ്ങളുടെ കെട്ടുറപ്പ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഉലൂമുൽ ഖുർആൻ. അതുപോലെ തന്നെ ലുഗ പഠി ഡീപ്പായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദീനിൻ്റെ എല്ലാ സംഗതികളിലും ഇസ്ലാമിക പഠനത്തിൽ വളരെ പിന്നെ ആർക്കും എന്തും കയറി പറയാവുന്ന ഒരിടമല്ല ദീൻ. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അത് കൃത്യമായി സ്ട്രക്ചറലി അത് കൃത്യമായി ജനങ്ങൾ പിന്നെ തലമുറയായിട്ട് പണ്ഡിതന്മാർ പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ലുഗ പഠനത്തിൻ്റെ അപ്പോൾ ഒരു ആ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ പിന്നെ ഇത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ താല്പര്യമുള്ള മേഖല ആയിക്കോളന്നില്ല. പിന്നെ ഇതിൽ സാഹിത്യം അദബ് ഒരു പ്രധാനപ്പെട്ട
1: വിഷയമാണ്.
2: അതെ, ഇങ്ങനൊരു ലക്ഷ്യത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ലുഗ ദീനീയായൊരു കണ്ണിലൂടെ നോക്കുമ്പോൾ വളരെ വളരെ വ്യത്യസ്തമായൊരു ലോകം നമുക്ക് തുറന്നു തരും. നമ്മൾ സാധാരണ കാണുന്നൊരു ഗ്രാമർ വരണ്ട, ഇപ്പോൾ പേഴ്സണലി ഗ്രാമർ എനിക്കും വലിയ താല്പര്യമുള്ള വിഷയമല്ല, ഒരു വരണ്ടതാണല്ലോ ഫീലിങ്, ഗ്രാമറിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ പഠിക്കുക, അതിങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഭാഷയ്ക്ക് ഇങ്ങനെ വളരെ വലിയൊരു ആഴത്തിലുള്ള തലമുണ്ട്. ഖുർആനൊക്കെ ഓതുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചതിന് ശേഷം ഖുർആൻ ഓതുമ്പോൾ ഒരു ഒരു ഒരു വീക്ഷണം തന്നെ മാറിപ്പോകും. വെറും ഒരു അർത്ഥം മനസ്സിലാക്കുന്നതിന് അപ്പുറത്ത് ആ ഭാഷയുടെ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുകയാണ്. അപ്പം ഖുർആനിൻ്റെ വേറൊരു ഒരു തലമാണ് നമുക്ക് കിട്ടുന്നത്.
1: അപ്പോൾ ഈ തൗജീഹുൽ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് പല പാരായണങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും നോക്കുമ്പോൾ ലുഗയിലൊരു മെയിൻ ഏരിയ.
2: അതെ അതെ,
1: പല ഈ പദങ്ങളിലെ
2: വ്യത്യസ്ത ഖിറാഅത്ത്, ഓരോ ഒരു ഖിറാഅത്തിൽ ഇന്ന രൂപത്തിൽ ഓതുന്നു, മറ്റു ഖിറാഅത്തിൽ അങ്ങനെ ഓതുന്നു,
1: ഭാഷയുമായി ബന്ധപ്പെട്ടും പദവും ഒക്കെ ഒരു ലുഗൻ്റെ ഒരു ഏരിയ, ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു ലുഗൻ്റെ ഒരു വ്യാപ്തി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വഴികാട്ടി, അറബി ഭാഷയാണ് ഇസ്ലാം.

0: പിസ്രഡിയോ സുപഥം ബിദ്അത്ത് നിർവചനവും വിശകലനവും അവതരിപ്പിക്കുന്നു മുഷ്താഖ് അൽ ഹക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ശിരസാവഹിക്കുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മുഴുവൻ തിന്മകളും ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പഠിപ്പിച്ച വിശദീകരിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമുക്കറിയാം, ഇസ്ലാം എന്ന മതത്തിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകളായി പഠിപ്പിച്ചത് മാത്രമാണ് ഒരു വിശ്വാസി തൻ്റെ ആരാധനയായി നിർവഹിക്കുന്നത്. നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, നോമ്പ് എന്ന ആരാധനാകർമ്മം നിർവഹിക്കുന്നുണ്ട്. ആ ആരാധനാകർമ്മങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച്, പഠിപ്പിച്ച രൂപത്തിൽ ഭാവത്തിൽ ഒക്കെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. നോമ്പ് എന്ന ആരാധനാകർമ്മം പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ടും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുമാണ് നിർവഹിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഒരു വിശ്വാസി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആരാധനാകർമ്മങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും സ്വഹാബത്ത് നിർവഹിക്കുകയും ചെയ്തൊരു മാതൃക നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാത്ത ഒരു ആരാധനയും സ്വമേധയാ നിർമ്മിച്ച് മതമായി നമ്മൾ ആചരിക്കാറില്ല. പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത്, അത് അതേപടി അതേ രൂപത്തിലാണ് നമ്മളൊക്കെ നിർവഹിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരുത്താനോ നല്ലതാണെന്ന് കരുതി പുതുതായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ ഒന്നും നമ്മളൊന്നും ശ്രമിക്കാറില്ല. അങ്ങനെ ഇസ്ലാമിലേക്ക് നല്ലതാണെന്ന് വിചാരിച്ച് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ബിദഅത്ത് എന്ന് ഇസ്ലാമിൽ പറയുന്നത്. എന്നാൽ ഇന്ന് പല ആളുകൾക്കും ഈ ബിദഅത്ത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചോദിക്കും, നമ്മൾ ചെയ്യുന്നത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു നല്ല കാര്യമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചിട്ടില്ല, സ്വഹാബത്തിൻ്റെ കാലത്ത് അങ്ങനൊരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്നതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ നിർവഹിക്കുന്ന നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച് നമുക്കൊരു പുതിയ ആരാധന നിർമ്മിക്കാൻ പാടുള്ളതല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, 5 വക്ത് നിസ്കാരമാണ് പ്രവാചകൻ നിർബന്ധമായും നിർവഹിക്കാൻ പഠിപ്പിച്ചത്. എന്നാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് 6-ാമത്തൊരു വക്ത് നമ്മളാരും നിർവഹിക്കാറില്ല. മയ്യത്ത് നമസ്കരിക്കുന്ന വേളയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കാതെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. എന്നാൽ ബാങ്കല്ലേ, ഇഖാമത്ത് കൊടുക്കുന്നത് നല്ലതല്ലേ, ജനങ്ങൾ അതിനെക്കുറിച്ച് ഈ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ മനസ്സിലാക്കാൻ നല്ലതല്ലേ എന്ന് വിചാരിച്ച് മയ്യത്ത് നിസ്കാരത്തിനാരും ബാങ്ക് കൊടുക്കാറില്ല, മയ്യത്ത് നിസ്കാരത്തിനാരും ഇഖാമത്ത് കൊടുക്കാറില്ല. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിനാരും ബാങ്കും ഇഖാമത്തും കൊടുക്കാറില്ല. കാരണം അതിനൊറ്റ ഉത്തരമേയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ്റെ മതത്തിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളാരും ഒരു പുതുതായി ഒരാരാധനാക്രമം, ഒരാരാധനാ രീതി നമ്മൾ ഇസ്ലാമിൽ കൊണ്ടുവരാറില്ല. അങ്ങനെ കൊണ്ടുവന്നു എങ്കിൽ അത് നല്ലതാണെന്ന് വിചാരിച്ച് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച് ഒരാൾ കൊണ്ടുവന്നാൽ അത് പാടെ ഉപേക്ഷിക്കേണ്ട ബിദഅത്തായി ഇസ്ലാം കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിന ഹാദാമാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഈ മതത്തിലില്ലാത്ത വല്ല കർമ്മവും ഈ മതത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും കൊണ്ടുവന്നാൽ, പുതുതായി കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു

0: അല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്തുബകളിലൊക്കെയും അവിടുത്തെ ഹംദിനും സലാത്തിന് ശേഷം പ്രവാചകൻ പറയുന്ന വാചകം ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ടതാണ്. ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനം അത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. വ ഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം അത് പ്രവാചകൻ പഠിപ്പിച്ച ശരിയായ മാർഗമാണ്. വ ഷർറൽ ഉമൂരി മുഹദസാത്തുഹ, ഏറ്റവും മോശപ്പെട്ട കാര്യം അത് ഈ മതത്തിലേക്ക് പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വ കുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തുകളും വഴികേടാണ്, എല്ലാ ബിദഅത്തുകളും അവസാനം എത്തിപ്പെടുന്നത് നരകത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് തന്നെ സ്വഹാബത്താരും ഇസ്ലാമിൽ അതൊരു നന്മയല്ലേ, അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടില്ല. ഒരു പുതിയ നിസ്കാരം, ഒരു പുതിയ ദിക്ര്, ഒരു പുതിയ ആരാധന, ഒരു പുതിയ നോമ്പ്, അങ്ങനെ ഒരു ക്രമം നമുക്ക് സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണുകയില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി വിരോധിക്കുകയും ചെയ്തത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ആരാധനാക്രമങ്ങൾക്കും ഒരു ചിട്ടവട്ടമുണ്ട്, അതിന് രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. അത് അതേ ക്രമത്തിൽ നിർവഹിക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ളത്. അതല്ലാത്ത ഒന്നും ഒരു മുസ്ലിം നിർവഹിക്കാൻ പാടുള്ളതല്ല. മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദഅത്ത് ചെയ്യുകയും യറാഹ ഹസന, അതവൻ നല്ലതാണ് എന്ന് കരുതുകയും ചെയ്തു, യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലൂടെ അവൻ വാദിക്കാൻ ശ്രമിക്കുന്നത്, ഫഖദ് സഅമ അന്ന മുഹമ്മദ് ഖാൻ റിസാല, പ്രവാചകൻ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം ഇവൻ ഇങ്ങനൊരു നന്മ ഇവിടെ പുതുതായി ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷങ്ങൾ കൊണ്ട് മതം പൂർണ്ണമായും പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകൻ ഇങ്ങനെ ഒരു നന്മ പഠിപ്പിക്കാതെ പോയാൽ പ്രവാചകൻ തന്നെ ഏൽപ്പിച്ച തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് ഇമാം മാലിക് റഹിമഹുള്ള പറയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, ഈ മതം നിങ്ങൾക്ക് പൂർണ്ണമാണ്, ഈ മതത്തിലേക്കൊന്നും ഇനി കൂട്ടിച്ചേർക്കാനില്ല, ഈ മതത്തിൻ്റെ ഒരു നന്മയും എടുത്തൊഴിവാക്കാനില്ല. ഫമാലം യക്കുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യക്കൂനുൽ യൗമദീന, അന്നേ ദിവസം സ്വഹാബത്ത് ജീവിക്കുന്ന ആ കാലത്ത് എന്താണോ ദീന്, പ്രവാചകൻ പഠിപ്പിച്ച എന്താണോ ദീന്, ആ ദിവസം ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള അതിൻ്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം പറയുന്ന വാചകമാണിത്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നമുക്കറിയാം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജനങ്ങൾ കുറച്ച് ആളുകൾ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ചുകൂടി, അവരിൽ ഒരാൾ കുറച്ച് കല്ലുകൾ ഇങ്ങനെ പെറുക്കി എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാൾ അള്ളാഹു അക്ബർ എന്ന് ഉറക്കനെ പറയുന്നു. കൂടെയുള്ള ആളുകളെല്ലാം അത് ഏറ്റുചൊല്ലി അള്ളാഹു അക്ബർ എന്നിങ്ങനെ അവരുടെ കൂടെ ഏറ്റുചൊല്ലുന്നു. പിന്നെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. പിന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ ദിക്റുകൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, എല്ലാവരും ഇങ്ങനെ ഏറ്റുചൊല്ലുന്നു. അതുകൊണ്ട് അത് ചൊല്ലുന്നതോടൊപ്പം തന്നെ അവർ കല്ലുകൾ കൊണ്ടിങ്ങനെ എണ്ണം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു രീതിയാണിത്. പറയുന്നത് സുബ്ഹാനല്ലാഹാണ്, അൽഹംദുലില്ലാഹാണ്, അള്ളാഹു അക്ബറാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ പ്രവാചകൻ പഠിപ്പിക്കാത്ത രീതിയും ഭാവവും ഒരു ആരാധനാക്രമവും അവർ കൊണ്ടുവരാൻ, അപ്പോൾ തന്നെ സ്വഹാബത്ത് അതിനെ കണിശമായി വിരോധിക്കുകയും അവരെ അത് പിന്നെ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്ത് ചരിത്രത്തിൽ കാണാം. അവർ ചോദിക്കുന്നത്, പ്രവാചകൻ്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അവിടുത്തെ പാത്രങ്ങൾ ഉടഞ്ഞുപോയിട്ടില്ല, അവിടുത്തെ അസറുകളൊക്കെ ബാക്കിയിരിക്കെ നിങ്ങൾ ഈ മതത്തെ വികൃതമാക്കുകയാണോ, ഇതിലേക്ക് പുതിയ ആരാധനകൾ കൊണ്ടുവരികയാണോ എന്ന് ചോദിക്കാം. നിങ്ങൾ നോക്കൂ, ഇത്തരം സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലതാണെന്ന് വിചാരിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച് ഒരു മനുഷ്യൻ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു നോമ്പോ ഒരു ആരാധനാക്രമമോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ബിദഅത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ചില ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ ഇസ്ലാമിൽ കൊണ്ടുവരാം, അതിന് പ്രശ്നമില്ല, അതല്ലെങ്കിൽ പ്രവാചകൻ്റെ കൽപ്പനയ്ക്ക് എതിരായി ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരു കാര്യം വിരോധിച്ചു, എന്നിട്ട് ആ വിരോധിച്ച കാര്യം തന്നെ നമ്മൾ ആരാധനയായി ചെയ്താൽ മാത്രമാണ് അത് ബിദഅത്താവുക എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞ, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ ഒരു സമൂഹം ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു ആചാരമായി ഒരു വിശ്വാസമായി ഒരു വിഭാഗം ആളുകൾ ചെയ്താൽ അതുമാത്രമാണ് ബിദഅത്ത്. മറ്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന പുതിയ നിസ്കാരം, പുതിയ നോമ്പ്, പുതിയ സക്കാത്ത് രീതികളൊന്നും തല്ല, ബിദഅത്തിൻ്റെ രൂപമല്ല എന്നിങ്ങനെ തെറ്റായി മനസ്സിലാക്കിയ കുറേ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ബിദഅത്തെ നിർവചിക്കേണ്ടത്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മൾ പഠിച്ച സംഭവങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതേപോലെ തന്നെ ഇമാം മാലിക് പറഞ്ഞ വാചകത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർണ്ണമായും മതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊരു പുതിയ ആരാധന ഏതെങ്കിലും നിലക്ക് നമ്മൾ കൊണ്ടുവന്നാൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക, ആ കൊണ്ടുവന്നതിനെയാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ ഇതിനെയൊക്കെ വിശദീകരിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുള്ളത്. മഹാനായ ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പിന്നാലി എത്തിസാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ തൊരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറ, മതത്തിൽ പുതുതായി ഉണ്ടാക്കിയ ഒരു വഴിയാണ്, ഒരു രൂപമാണ്. തുലാഹിയ ശറയ്യ, ശറയിനോട് മതനിയമങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അതിനോട് തുലനപ്പെടുന്ന അതിനോട് സമാനമായ രൂപത്തിലൊരു വഴി പുതുതായി ഉണ്ടാക്കലാണ്. യുക്സദു ബിസ്സുലൂക്കി അലൈഹൽ മുബാലഗത്തു ഫി തഅബ്ബുദില്ലാഹി സുബ്ഹാനഹു, അയാൾ ആ പുതിയ ആരാധനാക്രമം ഉണ്ടാക്കുന്നതിലൂടെ ആ അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുലെ കൂടുതൽ അടുക്കാൻ കഴിയും, കൂടുതൽ ആരാധനകൾ നിർവഹിക്കാൻ കഴിയും. അയാൾ ആ ക്രമം, ആ ഒരു പുതിയ ആരാധന നിർവഹിക്കുന്നതിലൂടെ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും എന്നൊക്കെ ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബിദഅത്ത് എന്ന് പറയുക. അല്ലാതെ എന്തല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരോധിക്കുകയും പിന്നെ ആ വിരോധിച്ച കാര്യം തന്നെ ഒരാൾ ആരാധനയായി ചെയ്താൽ മാത്രമാണ് ബിദഅത്ത് എന്ന് ഇന്ന് പുതുതായി ചില ആളുകൾ ഉണ്ടാക്കുന്ന ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒരിക്കലും അതിനോട് ബിദഅത്തിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒരു നിലക്കും ന്യായീകരിച്ചൊപ്പിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ചില ആളുകൾ ഉണ്ടാക്കുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാരും ഇതുമായി ബന്ധപ്പെട്ട വന്ന ഹദീസുകളും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് ശേഷം സംഭവിക്കുമ്പോൾ സഹാബത്ത് ബിദഅത്താണ് എന്ന് പറഞ്ഞ് വിലക്കിയതുമൊക്കെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ബിദഅത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ മജ്മുഉ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ചില ബിദഅത്തുകളെ പരിചയപ്പെടുത്തണം. അതിലൊന്ന് സ്വലാത്തുർ റഗായിബ്, റഗായിബ് നിസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ നിസ്കരിക്കുന്ന 12 റക്അത്താണ് ഈ റഗായിബ് നിസ്കാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷഅബാനിൻ്റെ പകുതിയിൽ രാത്രിയിൽ, ഷഅബാനിൻ്റെ പകുതി 15-ാമത്തെ തീയതി രാത്രി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്, 100 റക്അത്ത് നിസ്കാരം. ഈ രണ്ട് നിസ്കാരത്തെക്കുറിച്ച് ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞു, ബിദഅത്താനി വ മുൻകറാനി ഖബീഹത്താനി, ഈ രണ്ട് നിസ്കാരങ്ങളും അത് വളരെ മ്ലേച്ഛമായ മോശപ്പെട്ട രണ്ട് ബിദഅത്തുകളാണ് എന്ന് ഇമാം നബവി റഹിമഹുള്ള പറയാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, ഈ രണ്ട് നിസ്കാരങ്ങളെക്കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ ബിദഅത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ബിദഅത്ത് എന്ന് പരിചയപ്പെടുത്തുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ച ഇവിടുത്തെ ചില ആളുകൾ, ചില ഉസ്താദുമാർ വിശദീകരിക്കുന്നത് പോലെ പ്രവാചകൻ ആദ്യം വിരോധിക്കണം, എന്നിട്ട് ആ വിരോധിച്ച കാര്യം തന്നെ ചെയ്താലാണ്, അല്ലെങ്കിൽ ആ വിരോധിച്ച കാര്യം ഒരു ആരാധന പോലെ ചെയ്താലാണ് ബിദഅത്താവുക എങ്കിൽ, സ്വലാത്തുർ റഹായിബിനെ കുറിച്ച് ആദ്യം പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വിരോധം നമുക്ക് കാണുന്നില്ലല്ലോ. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഷഅബാൻ നിസ്കരിക്കുന്ന ഈ നിസ്കാരത്തെ പ്രവാചകൻ ആദ്യം വിരോധിക്കണം, എന്നിട്ട് നമ്മളൊരു ആരാധന പോലെ, ഒരു വിശ്വാസം പോലെ അത് നിർവഹിക്കണം, എങ്കിലേ ബിദഅത്താവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇമാം നബവി റഹിമഹുള്ളാ ഈ പറയുന്ന തെറ്റാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. മാത്രമല്ല ഇതേ കാര്യം തന്നെ മറ്റു ഇതര പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യമാണ് അബൂ ശാമ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദഇ വല ഹവാദിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട്, അബൂ ശാമയുടെ ഗ്രന്ഥമാണ്. അതിൽ ഈ അറഫ സംഗമം, അറഫയുടെ ദിവസം, അറഫയിലല്ലാതെ മറ്റേതെങ്കിലും പള്ളികളിലോ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടി ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിൽ പുതിയ ഒരു ദുആവും പ്രാർത്ഥനയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു പള്ളിയിലൊക്കെ ഒരുമിച്ച് കൂടുന്ന രീതി നോക്കൂ, നല്ല ദിവസമാണ് അറഫയുടെ ദിവസമാണ്, അവിടെ അറഫാ മൈദീനിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല സമയമാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലൊരു പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് ബിദഅത്താണ് എന്ന് അബൂ ശാമ റഹിമഹുള്ള പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇവർ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ, ഇവരുടെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ അബൂ ശാമ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അബൂ ശാമക്ക് ബിദഅത്ത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിന് സമാനമാണ്. നമുക്കറിയാം മറ്റൊരു സംഭവമാണ്, ഇമാം മാലിക് റഹിമഹുള്ളയോട് വന്നിട്ടൊരാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ നിന്നാണ് എഹ്റാം കെട്ടേണ്ടത്, ഹജ്ജിന് പോകുമ്പോൾ ഞാൻ എവിടെ നിന്ന് എഹ്റാം കെട്ടണം? അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു കൊടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നാണോ എഹ്റാം കെട്ടിയത് അവിടെ നിന്ന് എഹ്റാം കെട്ടണം. അപ്പോൾ അദ്ദേഹം ചോദിക്കണം, ഞാൻ കുറച്ചുകൂടി മൈലുകൾ, കുറച്ചും കൂടി മുമ്പേ ഞാൻ എഹ്റാം കെട്ടിയാൽ അത് നല്ലതല്ലേ? അപ്പോൾ ഇമാം മാലിക് റഹിമുള്ള പറയാണ്, നിങ്ങളിൽ ഞാനൊരു ഫിത്ന ഭയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, ഞാനൊരു ഖൈർ വർദ്ധിപ്പിക്കുന്നതിൽ, ഒരു നന്മ വർദ്ധിപ്പിക്കുന്നതിൽ എന്താണ് ഫിത്ന? അപ്പോഴത്തെ ചോദ്യം വളരെ ന്യായമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇഹ്റാം കിട്ടാൻ പ്രവാചകൻ പറഞ്ഞതിനേക്കാളും കുറേ മുൻപ് നിന്ന് കിട്ടുകയാണല്ലോ. അപ്പോൾ ഞാൻ അത്രയും സമയം ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ഒരു നല്ല കാര്യമല്ലേ ചെയ്യണത്? ഇമാം മാലിക് റഹിമുള്ള പറയുന്നത്, പ്രവാചകൻ കൽപ്പിച്ചതിനേക്കാളും വിരുദ്ധമാവുക, പ്രവാചകൻ പഠിപ്പിച്ചതിലും തെറ്റിപ്പോക, പ്രവാചകൻ പഠിപ്പിച്ചെന്താ ആ മീഖാത്തിൻ്റെ സ്ഥലത്ത് പോയി ഇറാൻ കിട്ടുക എന്നുള്ളത്, പിന്നെ അതിന് വേറെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രവാചകൻ കൽപ്പിച്ചതിന് എതിരാവലാണ്. അങ്ങനെ എതിരാവുക എന്നതിനേക്കാളും വലിയ ഫിത്ന എന്താണുള്ളത്? ആ ഫിത്ന ഞാൻ നിന്നിൽ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തെ തിരുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവരൊക്കെ ബിദഅത്തിനെ മനസ്സിലാക്കിയതും അവരൊക്കെ ബിദഅത്താണ് എന്ന് പരിചയപ്പെടുത്തുന്നതും എന്താണോ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് തന്നെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആരെങ്കിലും ഈ മതത്തിലേക്ക് വല്ല ആരാധനകളും കൂട്ടിച്ചേർത്താൽ അത് പാടെ ഒഴിവാക്കേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്. അതൊരിക്കലും നമുക്ക് ഇസ്ലാമായി സ്വീകരിക്കാൻ കഴിയുകയില്ല. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് നിലവിലുള്ള അനാചാരങ്ങളെയും ബിദഅത്തുകളെയും കൊണ്ടുവരാനല്ല ശ്രമിക്കേണ്ടത്, നമ്മളതിനെ പാടെ ഉപേക്ഷിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുപ്രതം ബിദ്അത്ത് നിർവചനവും വിശകലനവും, അവതരിപ്പിച്ചത് മുഷ്താഖ് അൽ ഹക്മി.

നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമ.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ തജ്വീദ് പഠനം അവതരിപ്പിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് അസ്ലം കുവൈത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണം. അതിന് നിശ്ചയിക്കപ്പെടുന്ന നിയമങ്ങളും വിധികളും മര്യാദകളും അനുസരിച്ചായിരിക്കണമെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ, വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനിനെ താങ്കൾ തർത്തീൽ ചെയ്തുകൊള്ളണം. അതായത് അക്ഷരസ്ഫുടതയോടുകൂടി വളരെ ഭംഗിയായി നല്ല ശബ്ദത്തിൽ അർത്ഥമാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്നാണ് തർത്തീൽ എന്നതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. ഇപ്രകാരം പരിശുദ്ധ ഖുർആൻ നല്ല ശബ്ദത്തിൽ, ഈണത്തിൽ അർത്ഥമാലോചിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി പാരായണം ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെ മേലും നിർബന്ധമായ കാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ദിനേന അതുമായി ബന്ധപ്പെടുകയും നാം അത് പഠിക്കുകയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായൊരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഖുർആൻ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ, അതും നാം അറിഞ്ഞിരിക്കൽ നിർബന്ധമായൊരു കാര്യമാണ്. നമുക്ക് ഇന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, തെറ്റുകൾ ഏതൊക്കെ വിധത്തിലുണ്ടാവാം. അതായത് അല്ലഹൻ, ലഹ്ന് എന്നതിനെക്കുറിച്ച്, അതായത് അബദ്ധം സംഭവിക്കുക, തെറ്റുപറ്റുക, ഉദ്ദേശിക്കുന്നത് അല്ലഹൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ഖതഉ വൽ മൈലു അനി സ്വവാബ്, യാഥാർത്ഥ്യത്തിൽ നിന്നുമുള്ള വ്യതിചലനം, തെറ്റ്, അബദ്ധം എന്നൊക്കെയാണ് ഭാഷാപരമായി അതിന് നൽകപ്പെടുന്ന അർത്ഥം. ഇവിടെ തജ്വീദിൽ, ഇൽമു തജ്വീദിൽ നാം കൽപ്പിക്കുന്ന, അതിന് നൽകുന്ന അർത്ഥമാണ് ഇവിടെ നാം പറഞ്ഞിട്ടുള്ളത്. വഫീഹി മഅാനിൻ ഉഖ്ര ഗൈറു മഖ്സൂദതിൻ ഹുന, അതിന് മറ്റു ചില അർത്ഥങ്ങളുമുണ്ട്. ലഹ്ന് എന്ന് പറയുന്നതിന്, ആ പദത്തിന്, ലഹ്ന് എന്ന പദത്തിന് മറ്റു ചില അർത്ഥങ്ങളും കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ തജ്വീദിൽ ലഹ്ന കൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് അൽ ഖതഉ വൽ മൈലു അനി സ്വവാബ് എന്നതാണ്. യഥാർത്ഥത്തിൽ നിന്നുമുള്ള വ്യതിചലനം, തെറ്റ് എന്നൊക്കെയാണ്. ഇൻഷാ അല്ലാ, ലഹ്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ പാരായണത്തിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അബദ്ധങ്ങൾ വരാവുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം തന്നെ നമുക്ക് വിശദീകരിക്കാം. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സംരംഭത്തിൽ നമ്മളോടൊപ്പം കൊച്ചു സഹോദരൻ, പരിശുദ്ധ ഖുർആൻ പഠിതാവും ഖാരിയുമായിട്ടുള്ള അബ്ദുൽ ബാസിത്ത് നമ്മളോടൊപ്പം പങ്കെടുക്കുകയാണ്. അബ്ദുൽ ബാസിത്തിൻ്റെ പാരായണത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. അബ്ദുൽ ബാസിത്ത്, ഏത് സൂറത്താണ് ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ അഹ്സാബിലെ ആദ്യത്തെ ഭാഗത്ത് നിന്നാണ് അബ്ദുൽ ബാസിത്ത് പാരായണം ചെയ്യുന്നത്. എല്ലാവരും പരിശുദ്ധ ഖുർആൻ തുറന്ന് വെച്ചുകൊണ്ട് അത് കേൾക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഖുർആൻ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ഈ പാരായണം കേൾക്കുക. തഫദ്ദൽ.

0: മാഷാ അല്ലാ. നമ്മുടെ സഹോദരൻ അൽഖാരി അബ്ദുൽ ബാസിത്തിൻ്റെ പാരായണമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ അഹ്സാബിലെ ആദ്യത്തെ 11 ആയത്തുകളാണ് അബ്ദുൽ ബാസിത്ത് നമ്മുടെ മുമ്പാകെ പാരായണം ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാ, വളരെ ഭംഗിയായ നല്ല ശബ്ദത്തിൽ തജ്വീദ് നിയമങ്ങളൊക്കെ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് അബ്ദുൽ ബാസിത്ത് ഇവിടെ ഓതിയിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ നാം പറഞ്ഞു വന്നത് ലഹ്നിനെക്കുറിച്ചാണ്. എന്താണ് ലഹ്ൻ? ലഹ്നിൻ്റെ ഭാഷാപരമായ വിവക്ഷ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എല്ലാം നാം പറഞ്ഞു. ഇനി നമുക്ക് ലഹ്നിൻ്റെ അക്സാം, അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അക്സാമുൽ ലഹ്ൻ. യൻഖസിമുൽ ലഹ്നു ഇലാ ഖിസ്മൈൻ. ലഹ്ന് രണ്ട് വിഭാഗമായി വിഭജിക്കപ്പെടുന്നു, രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒന്ന് അല്ലഹ്നുൽ ജലി, രണ്ട് അല്ലഹ്നുൽ ഖഫീ. ജലി, ഖഫീ എന്നിങ്ങനെ രണ്ട് വിഭാഗമാണ് ലഹ്ന് എന്ന് മനസ്സിലാക്കാം. നാം സൂചിപ്പിച്ചു പാരായണത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായതോ അല്ലാത്തതോ ആയ അബദ്ധം, ഇതാണ് ലഹ്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജലിയായ ലഹ്ന് എന്ന് പറഞ്ഞാൽ വ്യക്തമായ സ്പഷ്ടമായ അബദ്ധം എന്ന് മനസ്സിലാക്കാം. ജലിയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായത് എന്നാണല്ലോ. വഹുവ ഖത്അ യത്റഉ അല ലഫ്ദ് ഫയുഖില്ലു ബിമബ്ന അൽകലിമ സവാഅൻ അഖല്ല ബിമഅനാഹ അം ലാ. അതായത് പാരായണം ചെയ്യപ്പെട്ട പദത്തിൽ ആ പദത്തിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ വരുന്ന പ്രകടമായ തെറ്റ്, ഒരുപക്ഷെ അർത്ഥം മാറിയേക്കാം, ഒരുപക്ഷെ മാറിയില്ലെന്നും വരാം. അർത്ഥത്തിന് കുഴപ്പം സംഭവിച്ചാലും ഇല്ലെങ്കിലും ആ പദത്തിൽ വരുത്തുന്നതായ, അതിൻ്റെ ശരിയായ ഉച്ചാരണത്തിൽ വായനയിൽ വരുന്നതായ അബദ്ധം, അതാണ് ജലിയായ ലഹ്നു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉദാഹരണമായി ഹറക്കത്തുകൾക്ക് മാറ്റം വരിക, ഹറക്കത്തുകൾക്ക് മാറ്റം വരിക. ഹറക്കത്തിന് പകരം സുക്കൂൻ, അല്ലെങ്കിൽ സുക്കൂനിന് പകരം ഹറക്കത്ത് ഉച്ചരിക്കുക. ഹറക്കത്തിന് പകരം സുക്കൂൻ ഉച്ചരിക്കുക, സുക്കൂനിന് പകരം ഹറക്കത്ത് ഉച്ചരിക്കുക, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം ഉച്ചരിക്കുക, ദീർഘം ഒഴിവാക്കുക, ദീർഘമില്ലാത്തിടത്ത് ദീർഘം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടെല്ലാം ജലിയായ ലഹ്ന് സംഭവിക്കുന്നതാണ്. ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ പാരായണത്തിൽ വായനയിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെയും വന്നു ചേരുന്നത് ജലിയായ ലഹ്നാണ്, പ്രകടമായ അബദ്ധം എന്ന ഗുരുതരമായ തെറ്റ് എന്ന ആ ഒന്നാമത്തെ വിഭാഗം. ഇതുമൂലം ഗുരുതരമായ ആശയവൈകല്യം സംഭവിക്കാനും ഇടയുണ്ട്. ഒരുപക്ഷെ വേറെ വല്ല അർത്ഥവുമാണ് അതിലൂടെ വന്നു ചേരുക. ഉദാഹരണമായി സൂറത്ത് നൂഹിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. വഅസറു, അസറു അല്ലേ? എന്നാൽ അവിടെ ഒരാൾ വഅസറു എന്ന് സീനാക്കി പാരായണം ചെയ്താൽ എന്താ സംഭവിക്കുക? സ്വാദിന് പകരം സീന് നൽകി. അർത്ഥം മാറിയോ? തീർച്ചയായും അർത്ഥം മാറി. അസറു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ചെയ്തു, നിരന്തരമായി ആ അവസ്ഥയിൽ തന്നെ തുടർന്നു എന്നാണ് അർത്ഥം. അസറു എന്നാൽ ഇസ്രാറിൽ നിന്നുള്ളതാണ്, രഹസ്യമാക്കി എന്നർത്ഥം. രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ടാശയങ്ങളാണ്, രണ്ടർത്ഥങ്ങൾ. അപ്പോൾ അത് ജലിയായ ലഹ്നാണ്. സ്വാദിന് പകരം സീനു കൊടുത്തപ്പോൾ മറ്റൊരു പദമായിത്തീരുകയും അതിന് വേറെ ഒരർത്ഥം വന്നു ചേരുകയും ചെയ്തു. വേറെ അൻഅംത അലൈഹിം, സൂറത്തുൽ ഫാത്തിഹ, അവിടെ അൻഅംതു എന്ന് ഹറക്കത്ത് മാറ്റിക്കളഞ്ഞാൽ, അവിടെ അൻഅംതു എന്ന് ഫത്ഹന് പകരം ദമ്മ് കൊടുത്ത് ഹറക്കത്തിനെ മാറ്റിയാൽ അർത്ഥം മാറുന്നതാണ്. അൽഹംദുലില്ലാഹി എന്ന ഹായില ദമ്മിന് ലില്ലാഹു എന്നൊക്കെ പറയുക. ചിലർക്ക് പാരായണത്തിൽ വരാവുന്ന വന്നു ചേരുന്ന തെറ്റുകളാണിതൊക്കെ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ ചിലർ നഅബുദു എന്നല്പം നീട്ടിക്കൊണ്ട് ഓതാറുണ്ട്. ഇയ്യാക നഅബുദു വ ഇയ്യാക എന്നിങ്ങനെ ഒരു വാവ് അധികം കൊടുത്തുകൊണ്ട് ചിലർ പാരായണം ചെയ്യാറുണ്ട്. ഇതൊക്കെയും തെറ്റാണ്, ഗുരുതരമായ വ്യക്തമായ ജലീയായ ലഹ്നാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്താണ് ജലീയായ ലഹ്നിൻ്റെ ഹുക്മ്, അതിൻ്റെ വിധി എന്താണ്? ഹുക്മുൽ ലഹ്നിൽ ജലി, ഹുക്മുഹു ഹറാമും ബിൽ ഇജ്മാഅ് ലാ സിയമാ ഇൻ തഅമ്മദഹുൽ ഖാരി ഔ തസാഹല ഫീഹ്. അതാണ് അതിൻ്റെ ഹുക്മ്. എല്ലാ പണ്ഡിതന്മാർക്കും ഇജ്മാഉള്ള കാര്യമാണ് ജലീയായ ലഹ്ന് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇൻ തഅമ്മദഹുൽ ഖാരി, പാരായണക്കാരൻ അത് മനഃപൂർവം വരുത്തുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഗുരുതരമായ തെറ്റാണ്, ഹറാമായ നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഔ തസാഹല ഫീഹി, അല്ലെങ്കിൽ അത് അയാൾ അതിൽ അമാന്തം വരുത്തി, ഒരു അശ്രദ്ധമായി അങ്ങനെ ശ്രദ്ധിക്കാതെ അമാന്തം വരുത്തിക്കൊണ്ട് തെറ്റ് പാരായണം ചെയ്തു പോവുകയാണെങ്കിൽ, അതുകൊണ്ടൊക്കെയും തെറ്റായ നിഷിദ്ധമായൊരു കാര്യമാണ് അവിടെ അയാൾ ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ വിധി. അപ്പോൾ അത് പാടില്ല, കുറ്റകരമായ നിഷിദ്ധമായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, സ്ഥിരമായി ഇത്തരം ലഹ്നുകൾ മനഃപൂർവ്വം വരുത്തുന്ന ഒരാൾ, അയാൾ നമസ്കാരത്തിൽ ഇമാമത്തിന് കൊള്ളാത്തവനാണ് എന്നുവരെ പണ്ഡിതന്മാർ ആവിഷേകമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം നിൽക്കാൻ പറ്റുകയില്ല അത്തരം ആളുകൾക്ക് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പലപ്പോഴും പല പാരായണവും നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഗുരുതരമായ തെറ്റുകൾ പലർക്കും വരുന്നതാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ആണെങ്കിൽ നമസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്തിരിക്കേണ്ട ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ പാരായണം, ആ ഫാത്തിഹയിലൊക്കെ അബദ്ധം വന്നു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഗുരുതരമായ കാര്യമാണ്, തെറ്റാണ്, സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വരുന്നത് വളരെയധികം ഗൗരവത്തിലെടുക്കണം. പ്രത്യേകിച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സാദ്, റാ, താ തുടങ്ങിയ പ്രത്യേകിച്ച് ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതായ അക്ഷരങ്ങളൊക്കെ മാറ്റി സീനും ത്വാഇന് പകരം താവും ഒക്കെ നൽകിക്കൊണ്ട് ഓതുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. അതുപോലെ വല ദ്വാലിൻ എന്നതിലെ ദ്വാദിൻ്റെ മഹ്റജ്, അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്, പരിശീലിക്കേണ്ടതാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഇനി രണ്ടാമത്തെ വിഭാഗമായ അല്ലഹ്നുൽ ഖഫീ. ഖഫീ എന്നാൽ ഗോപ്യമായത് എന്നാണ് അർത്ഥം, ജലീയിൻ്റെ നേരെ വിപരീതം. അല്ലഹ്നുൽ ഖഫീ, ഗോപ്യമായ അബദ്ധം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഖത്അ യത്റഉ അലൽ ലഫ്ദ് ഫയുഖില്ലു ബിഉർഫിൽ ഖിറാഅ വലാ യുഖില്ലു ബിൽ മഅനാ വസുമ്മിയ ഖഫിയ. പദത്തിൽ വന്നു ചേരുന്നതായ അബദ്ധം തന്നെ, പദത്തിൻ്റെ ഉച്ചാരണത്തിൽ, ലഫ്ളിൽ ഉച്ചാരണത്തിൽ വരുന്ന തെറ്റുകൾ, അതായത് ഖിറാഅത്തിൻ്റെ പൊതു നിയമങ്ങൾക്ക് എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ആ നിയമങ്ങളിൽ പാരായണത്തിൻ്റെ ആദാബുകളും അഹ്കാമുകളിലുമൊക്കെ പാലിച്ചിരിക്കേണ്ട പ്രത്യേകമായ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നു ചേരുന്നതായ അബദ്ധങ്ങൾ. വലാ യുഖില്ലു ബിൽ മഅന, അർത്ഥത്തിന് കുഴപ്പം സംഭവിച്ചില്ലെന്ന് വരാം, അതിൽ വരുത്തുന്ന അബദ്ധങ്ങൾക്കാണ് ഖഫിയ്യ എന്ന് പറയുക. സുമ്മിയ ഖഫിയ്യ, അതിന് അല്ലഹ്നുൽ ഖഫിയ് എന്നാണ് പേര് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് അഹ്കാമു തജ്വീദുകളെക്കുറിച്ചൊക്കെ പൂർണ്ണമായും അറിവുള്ള ആളുകൾ സൂക്ഷിക്കേണ്ടതുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉദാഹരണമായി ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഹാർ പോലെയുള്ള അഹ്കാമുകളിൽ വരുന്ന അബദ്ധങ്ങൾ, അതുപോലെ തഫ്ഹീം, തർക്കീഖ്, ഇസ്തിഅലാ തുടങ്ങിയ സിഫാത്തുകളിലൊക്കെ വന്നു ചേരുന്ന അബദ്ധങ്ങൾ, അതൊക്കെയാണ് ഖഫീയായ ലഹ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനഃപൂർവ്വം ഇത്തരം അബദ്ധങ്ങൾ വരുത്താൻ പാടില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. പണ്ഡിതന്മാരുടെ പ്രബലമായ വീക്ഷണം മനഃപൂർവം ഇത്തരം തെറ്റുകൾ വരുത്തുവാൻ പാടില്ല എന്നതാണ്. എന്നാൽ പലപ്പോഴും പലർക്കും അബദ്ധവശാൽ അറിയാതെ പാരായണത്തിനിടയിൽ, പ്രത്യേകിച്ച് നമ്മൾ നമസ്കാരത്തിലൊക്കെ കേൾക്കാം, പലരും പലപ്പോഴും ഗുന്നത്തുകളൊക്കെ വിട്ടുകൊണ്ട് പാരായണം ചെയ്യുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്നൊക്കെ ഇങ്ങനെ പാരായണം ചെയ്തു പോകും ചിലർ. അവിടെ ശരിക്ക് وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا എന്ന് പാരായണം ചെയ്യേണ്ടതിനു പകരം وَأَنَّ الْمَسَاجِدَ എന്നൊരാൾ ഗുന്നത്ത് ഒഴിവാക്കിക്കൊണ്ട് ഓതുന്നു. ഇത്തരം തെറ്റുകൾ മനഃപൂർവ്വം വരുത്തരുത് എന്നത് സൂക്ഷിക്കണം എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അപ്പോൾ ലഹ്നിൻ്റെ രണ്ട് വിഭാഗം, ജലിയും ഖഫിയും ആയ ലഹ്നുകൾ ഒരു കാരണവശാലും പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ തെറ്റുകൾ സംഭവിക്കാതെ വളരെ ഭംഗിയായി അഹ്കാമുകളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണത്തിന് നിശ്ചയിക്കപ്പെട്ട എല്ലാ ആദാബുകളും നാം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഇവിടെ നാം നമ്മുടെ സഹോദരൻ ഖാരി അബ്ദുൽ ബാസിത്തിൻ്റെ പാരായണം കേട്ടുകഴിഞ്ഞു. ആ രൂപത്തിൽ വളരെ ഭംഗിയായി നല്ല നിലക്ക് ശബ്ദഭംഗിയോടുകൂടി കേൾക്കുന്നവർക്ക് അതിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള പാരായണമാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കും എന്ന് അള്ളാഹു നമ്മളെ അറിയിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്. പാരായണക്കാരൻ ഈ അഹ്കാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ പാരായണം നിർവഹിക്കുമ്പോഴാണ് കേൾക്കുന്നവർക്കും അത് ഈമാൻ വർദ്ധിക്കുവാൻ കാരണമായ ഒരു നല്ല പാരായണമായി തീരുക എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ ഭംഗിയായി ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും പാരായണം നിർവഹിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും വവഫഖകുമുല്ലാഹ് വജസാകുമുല്ലാഹു ഖൈറൽ ജസാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാ ഖൈർ. ഇന്നത്തെ തജ്വീദ് പഠനം ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് ഹാഫിൽ മുഹമ്മദ് അസ്ലം, കുവൈത്ത്.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഇവനിംഗ് ലൈവ് ശ്രോതാക്കളെ, ഇന്നത്തെ ലൈവ് മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. നമ്മുടെ കൂടെ രണ്ട് കൊച്ചു കൂട്ടുകാരുണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോന്റെ പേര് പറ.
1: അഹമ്മദ് സലീഫ്.
0: അഹമ്മദ് സലീഫ്, എവിടെയാ വീട് മോനെ?
1: കോഴിക്കോട്.
0: കോഴിക്കോട് എവിടെ?
1: മാങ്കാവ്.
0: മാങ്കാവ്. മാങ്കാവിൽ ആരാ മോന? ഉപ്പന്റെ പേരെന്താ?
1: ലുക്മാൻ.
0: ലുക്മാൻ, ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളു?
1: വലിയ മാത്രമേ ഉള്ളൂ.
0: വലിയമ്മ മാത്രമേ ഉള്ളൂ, ഓക്കെ. ഉമ്മയും ഉപ്പയൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഉമ്മയും അനിയത്തി താത്തയും സൗദിയിൽ.
0: സൗദിയിൽ, ആ ഓക്കെ. മോൻ എത്ര സ്കൂൾ പഠിക്കുന്നു?
1: അഞ്ചില്.
0: അഞ്ചില്. പിന്നെ അടുത്ത ആള്?
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഖൽഫാൻ മുഹമ്മദ്.
0: ഖൽഫാൻ മുഹമ്മദ്. മോൻ്റെ വീട്ടിലാരൊക്കെയാള്?
2: ഉമ്മയും വാപ്പയും രണ്ടന്യന്മാരും.
0: രണ്ടന്യന്മാരും, ഓക്കെ. ഉമ്മയും ഉപ്പയൊക്കെ എന്താ ചെയ്യുന്നത്?
2: സോഫ്റ്റ്വെയർ എഞ്ചിനീയർ.
0: സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഓക്കെ. വീട് എവിടെയാന്ന് പറഞ്ഞു?
2: തൃശ്ശൂർ.
0: തൃശ്ശൂർ, ഓക്കെ. ഉമ്മയോ?
2: ഉമ്മ ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ് ആണല്ലേ, ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് കൂടെ രണ്ടാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒന്ന് ഖൽഫാൻ മുഹമ്മദ്. മോൻ്റെ പേരെന്തായിരുന്നു?
1: അഹമ്മദ് സലീഫ്.
0: അഹമ്മദ് സലീഫ്. ഈ രണ്ട് കൊച്ചു കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവിടെയൊക്കെ പ്രോഗ്രാമിലേക്കൊക്കെ പോവാം. അതിന് മുൻപ് നമ്മുടെ കൂടെ ആരൊക്കെ ഈവനിങ് ലൈവിൽ വന്നിട്ടുണ്ട് നോക്കണം നമ്മുടെ ഫീഡ്ബാക്കിൽ ഇൻഷാല്ലാ. പിന്നെ എല്ലാവരും അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും. അതുപോലെ നമ്മുടെ ലൈവില് നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്താറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ വൈകുന്നേരങ്ങളിൽ അധികാറുകൾ ചെല്ലാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുത്ത് ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ കൂടെയുള്ള കൂട്ട് ആരൊക്കെ എത്തി നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഗ്രീൻ ഹോമിലല്ലേ പഠിക്കുന്നത്? ഓക്കെ. ഗ്രീൻ ഹോമിൽ എത്ര ജ്യൂസ്? ഖുർആൻ എത്ര പഠിച്ചപ്പോൾ?
2: ഒന്നര.
0: ഒന്നര ജ്യൂസ്, ഓക്കെ. മോനോ?
1: ഒന്നാവാനായിട്ട്.
0: ഒന്നാവാനായിട്ടുള്ളൂ അല്ലേ. ഒന്ന് ക്ലാസ്സില്ലായിരുന്നോ?
2: ഇല്ല, ഒന്ന് ലീവായിരുന്നു.
0: ഒന്ന് ലീവായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ലൈവില് നമ്മൾ നേരത്തെ പറഞ്ഞ അധികാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഇന്നിപ്പോൾ കാലാവസ്ഥ എന്തൊക്കെയാണ്? കാലാവസ്ഥയുടെയൊക്കെ അവസ്ഥ, എല്ലാവർക്കും മഴയുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയട്ടോ. ഇൻഷാല്ലാ നമുക്ക് നോക്കാം. നമ്മുടെ ലൈവില് നമ്മൾ ഇപ്പോൾ എന്നും പറയാറുണ്ടെങ്കിലും അതോ നമ്മളെ കൊച്ചു കൂട്ടുകാർക്ക് ഈ പ്രോഗ്രാമിലേക്ക് വോയിസുകൾ അയക്കാനുള്ള ഒരു നമ്പറുണ്ട്, അറിയോ? അങ്ങ് ഓർമ്മുണ്ടോ? ആ നമുക്കൊന്ന് പറയാം. 85 90 745 845. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, ഈ നമ്മുടെ കൂട്ടുകാർക്ക് വോയിസുകൾ, അവരുടെ വോയിസുകൾ, കഥയും കവിതയും പാട്ടും പ്രസംഗവും ഒക്കെ അയക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുക, എല്ലാവരും അയക്കാം. നമ്മുടെ കൂടെ ആരൊക്കെ ചേർന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ ഉണ്ട്? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട് ഷംനാധികാന്, ജുമൈലത്ത് തിരൂർ തുറക്കൽ, നഫീസ പിയ താമരശ്ശേരി, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഷുഹൈബ എം വളപട്ടണം, അമീർ ടി എടത്തനാട്ടുകര, മെഹനാസ് ഗഫൂർ, സഹൽ ഇടപ്പലം, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ അമീർ സാഹിബിന് വലിയൊരു മെസ്സേജ് ഉണ്ട്. നാളെ പരലോകത്ത് നരകാഗ്നി ആദ്യമായി സ്പർശിക്കുകയും അതിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ ജനങ്ങളെ കാണിക്കാനും പ്രശസ്തിക്കും വേണ്ടി ആരാധനാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തവരായിരിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം അടക്കമുള്ള പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട പ്രശസ്തമായ ഒരു ഹദീസ് അന്ത്യനാളിലെ വിചാരണവേളയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ധർമ്മം ചെയ്ത ധനികൻ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ, ധീരനായ പോരാളി എന്ന് മാത്രമല്ല ഷഹീദായ വ്യക്തി, അതുപോലെ എന്നിവരെയാണ് ആദ്യമായി വിചാരണ ചെയ്യുന്നത്. എന്നാൽ അവർ ചെയ്ത വലിയ കർമ്മങ്ങൾക്ക് പിന്നിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലായ്മായിരുന്നില്ല, മറിച്ച് അവൻ വലിയ ദാനശീലനാണ്, അവൻ വലിയ പണ്ഡിതനാണ്, അവൻ വലിയ ധീരനാണ് എന്ന് ലോകം തങ്ങളെക്കുറിച്ച് പറയണമെന്ന് ജനങ്ങളുടെ പ്രശംസയായിരുന്നു ലക്ഷ്യം. സ്വന്തം കർമ്മങ്ങളെ മുഖം നോക്കാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം പൂർണ്ണ ആത്മാർത്ഥതയോടെ നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും യാതൊരുവിധ കാപ്പട്ടിയും കലരാത്ത ഹൃദയമാണ് വിശ്വാസിക്ക് പരലോകത്ത് മോചനം നൽകുക എന്നുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ് ഈ യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും അത് ഇഖ്ലാസില്ലെങ്കിൽ, അതായത് ആത്മാർത്ഥത ഇല്ലെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഖുർആൻ ഓതുകയാണ്, അപ്പോൾ നിയ്യത്ത് നമുക്ക് എന്താണ് ഞാൻ നല്ലൊരു ഉത്തരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ എന്താ ഉണ്ടാവുക, അതിന് കൂലി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല അതിന് ശിക്ഷയുണ്ടാവും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുദ്ധം ചെയ്ത് പോരാടി

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. നമുക്കൊരു അപകടം സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആരൊക്കെയോ വാരിയെടുത്ത് നമ്മെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കി. വളരെ മാരകമായ പരിക്കിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ട സന്ദർഭത്തിൽ നമ്മുടെ അടുക്കൽ ഒരാൾ വന്ന് പറയാണ്, ഞാനായിരുന്നു നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഇവിടെ കൊണ്ടുവന്നാക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സമയത്തിന് തന്നെ ഇവരെ എത്തിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി, ഇല്ലെങ്കിൽ ഈ മക്കൾ ഒരുപക്ഷെ അപകടത്തിൽപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ അയാൾ പറഞ്ഞാൽ, അയാളോട് നമുക്ക് എത്രത്തോളം സ്നേഹവും ആദരവും, എത്രത്തോളം നമുക്കൊരാത്മബന്ധവും അയാളോടുണ്ടാവും അല്ലേ? ഇനി നമ്മൾ അയാളെ കണ്ടില്ല എന്ന് വിചാരിക്കുക. നമ്മളോട് ഹോസ്പിറ്റലിലെ ആളുകൾ പറഞ്ഞു, ഒരാൾ നിങ്ങളവിടെ കൊണ്ടുവന്ന് ആക്കി, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു, സേഫാണെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയി. ആരാണെന്നറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളെ കാണാൻ കൊതിയുണ്ടാവില്ലേ? അയാളെ സംസാരം കേൾക്കാൻ കൊതിയുണ്ടാവില്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മുടെ മനസ്സ്. നമ്മോട് നന്ദി കാണിക്കുന്ന, നമുക്ക് സേവനം ചെയ്യുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മളെ ഏറ്റെടുക്കുന്ന ആളുകളോടുള്ള ആ ഒരു വല്ലാത്തൊരു മേഴ്സി, കാരുണ്യം, ആ ഒരു സ്നേഹം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ജനറ്റിക്കലി പടച്ച റബ്ബ് സുബ്ഹാനഹു വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഇല്ലായിരുന്നു. അവിടെ നിന്ന് നമ്മെ നിസാരമായ ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ ഉണ്ടാക്കി. മാതാവിൻ്റെ ഗർഭത്തിൽ നമ്മൾ അല്പം മാസങ്ങൾ വളരെ സേഫായിട്ട് കഴിഞ്ഞു. എല്ലാം ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ആവോളം നുകർന്ന് സ്വസ്ഥമായി അവിടെ കഴിയുകയായിരുന്നു. പിന്നീട് ഭൂമിയിലേക്ക് വന്നപ്പോൾ ശ്വസിക്കാനുള്ള വായു അല്ലേ, മൂക്കും വായയും ഒരുമിച്ചൊപ്പി പിടിച്ചാൽ ശ്വാസം കിട്ടുമോ? ഇല്ല. ആരാണ് ഓക്സിജൻ നൽകിയത്? കണ്ണ് നമർത്തി അടച്ചു പിടിച്ചു നോക്കിയേ, ശക്തമായ ഡാക്കാണ്, ഇരുട്ടാണ്. അപ്പോൾ ആരാണ് ഈ കണ്ണ് നമുക്ക് നൽകിയത്? കാതടച്ചു വച്ചാൽ ഒന്നും കേൾക്കില്ലെങ്കിൽ എല്ലാം കേൾക്കാനുള്ള കാത് നൽകിയതാരാണ്? നമുക്ക് വേണ്ടതെല്ലാം അല്ലേ, ഭക്ഷണം, വെള്ളം, നമ്മെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ, നമുക്ക് താമസിക്കാൻ വീട്, നമുക്ക് ധരിക്കാൻ വസ്ത്രം, എല്ലാം നൽകിയ പടച്ചോൻ അവനോടൊന്ന് സംസാരിക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ലേ? അവനെ ഒന്ന് കാണാൻ, അവൻ്റെ സംസാരമൊന്ന് തിരിച്ചു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ലേ? ഇത്രയെല്ലാം നൽകിത്തന്ന ആ അള്ളാഹു സുബ്ഹാനഹു വതാലയെ നമുക്കെങ്ങനെ കേൾക്കാം? ആ പടച്ചോനോട് നമുക്കെങ്ങനെ ഒന്ന് സംസാരിക്കാം? അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കാനും അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കാനും എന്താണ് വഴി? ഒരു പണ്ഡിതൻ പറയുകയുണ്ടായി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണ് നമസ്കാരം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലാ ഇന്ന കുല്ലുക്കും മുനാജിർ റബ്ബഹു, നിങ്ങൾ നമസ്കാരത്തിൽ നിങ്ങളുടെ റബ്ബുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വലുവെടുത്ത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് അള്ളാഹു അക്ബർ എന്ന് നെഞ്ചത്ത് കൈകെട്ടി വെച്ച് മുതൽക്ക് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുന്നത് വരെ നമ്മൾ അള്ളാഹുമായുള്ള സംഭാഷണത്തിലാണ്. ഡയറക്റ്റ്ലി നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുകയാണ്. അള്ളാഹുമ്മ ബാഇദ് ബൈനി, അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് പറയാണ്. ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. തൊട്ടു മുന്നിലുള്ളവനോട് പറയുന്ന പോലെയാണ് നമസ്കാരത്തിൽ നമ്മളെല്ലാം പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായി നമസ്കരിക്കുക. പടച്ച റബ്ബിനോട് നമുക്കെല്ലാം പറയാം, നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം, നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാൻ വേണ്ടി പറയാം, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നമായ സ്വർഗത്തിനു വേണ്ടി പറയാം. ആ സ്വർഗത്തിൽ നമ്മുടെ ഉമ്മയെയും അബിയെയും ഒക്കെ, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ ആ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അള്ളാഹുവിനോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടാതിരിക്കോ, കാരണം എല്ലാം തന്ന അള്ളാഹു അല്ലേ. അതുകൊണ്ട് ഇഷ്ടത്തോടെ നമസ്കരിക്കാം. ഇനി അള്ളാഹു

0: അമ്മോട് ഇങ്ങോട്ട് സംസാരിക്കും. അതെങ്ങനെയാണ് സാധിക്കുക? അത് തീർത്തുമൊരു അത്ഭുതകരമായ കാര്യമാണ് അല്ലേ. അർശിൻ്റെ ഉപരിയിലുള്ള അള്ളാഹു, എഴാനാകാശത്തിനപ്പുറത്തുള്ള അള്ളാഹു നമ്മോട് നേരിട്ട് സംസാരിക്കുകയോ? അതിനെന്താണ് വഴി? അതിനുള്ള വഴിയാണ് ഖുർആൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ സംസാരങ്ങൾ കേൾക്കുക. അള്ളാഹിനോട് അങ്ങോട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കുക. ഖുർആൻ നമ്മൾ നിത്യവും ഓതുന്ന സുഹൃത്തുക്കളുടെ അർത്ഥം നമുക്കറിയും. മലയാള വായന നമ്മളെല്ലാം പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലയാള വായന പഠിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവുമൊക്കെ പരിഭാഷകളായി, ചെറു പുസ്തകങ്ങളായി, കേൾക്കാൻ പറ്റിയ ഓഡിയോ ബുക്കുകളായി നമ്മുടെ ചുറ്റും അവൈലബിളാണ്. ഈ പീസ് റേഡിയോയിലൂടെ തന്നെ എത്രയെത്ര ഖുർആൻ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിലൂടെ അള്ളാഹുവിൻ്റെ സംസാരം നമുക്ക് കേൾക്കാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചാൽ എന്നെയും നിങ്ങളെയും എല്ലാവരെയുമാണ് ആ വിളിക്കുന്നത്. നമ്മോട് അള്ളാഹു സംസാരിക്കുകയാണ്. ആ സംസാരം കേൾക്കാൻ നാം ഖുർആൻ ആശയം പഠിക്കുക, അത് പാരായണം ചെയ്യുക, അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കാൻ നമ്മൾ കൃത്യമായി നമസ്കാരം നിർവഹിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം, അത് സ്വർഗത്തിലാണ്. ഖുർആനും നമസ്കാരവുമായി നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് നേരിട്ട് തന്നെ അങ്ങോട്ട് സംസാരിക്കാനും ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കാനും സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് വളരെയേറെ നമ്മൾക്കൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമസ്കാരം അതെന്താണ്? അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്, സംസാരമാണ്. നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുനോട് നമുക്ക് പറയാം. നമസ്കാരത്തിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാം. നമ്മൾക്ക് സംസാരം അള്ളാഹുമായിട്ടുള്ള സംസാരമാണ്. അതുപോലെ അള്ളാഹു നമ്മളോട് സംസാരിച്ചത് എന്തിലൂടെയാണ്? ഖുർആനിലൂടെ അല്ലേ. ഖുർആൻ എന്താ? അള്ളാഹിൻ്റെ
2: ഗ്രന്ഥം,
1: അള്ളാഹിൻ്റെ കലാമാണ് അല്ലേ ഖുർആൻ. ഖുർആനെ കുറിച്ച് നമ്മൾ പറയുക എന്താണ്? കലാമുള്ള, അള്ളാഹിൻ്റെ കലാമാണ്. അപ്പം അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള സംസാരങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അത് നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. നമ്മുടെ കൂടെ കുറേ ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, സഹൽ എടപ്പലം, സഫിയ എടപ്പാൾ, സഫിയ കെ തിരൂരങ്ങാടി, ഷർജാസ്, ആയിഷ തോട്ടശ്ശേരിയറ, ഷബന ചെറുകോട്, ഷബാന സോറി ആയിഷ കരുമ്പിൽ, സഫിയ കെ തിരൂരങ്ങാടി. അസ്സലാമ, ഒരു ചോദ്യമുണ്ട് സഫിയ കെ തിരൂരങ്ങാടിയുടെ. അസ്സലാമു അലൈക്കും, വണ്ടി ഓടാത്ത റൂട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. വണ്ടി ഓടാത്ത റൂട്ട്, അപ്പോൾ ഒരു കുസൃതി ചോദ്യമാണ്, ഉത്തരങ്ങൾ അയക്കാം. അതുപോലെ ഉമേറ തൃശൂർ, അതുപോലെ സുബൈർ സുബൈദ പുളിക്കൽ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരും നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. പിന്നെ ആരാണ്? ഷുഹൈബ എം വളപട്ടണം. മാഷാല്ലാ, നല്ലൊരു സാരോപദേശം. ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹുവിൻ്റെ നല്ലൊരു അടിമയായി ജീവിക്കാൻ നമ്മളെയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് പോവാം അല്ലേ. മോന, എന്തൊക്കെ പ്രോഗ്രാമാണുള്ളത്?
2: എനിക്ക് പാട്ടും പ്രസംഗം.
1: ഓക്കെ മോനോ, അഹമ്മദ്
3: പാട്ടും സ്പീച്ചും.
1: സ്പീച്ചും ഓക്കെ. ആദ്യം നാളെ നമുക്കൊരു പാട്ട് കേട്ടാലോ. ആരാ പാടുന്നത്? ഓക്കെ അഹമ്മദ് പഠിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: السلام عليكم ورحمة الله وبركاته.
1: وعليكم السلام ورحمة الله. ما شاء الله، നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു ചോദ്യം? വണ്ടി ഓടാത്ത
0: റോഡ്
1: റോഡ് റൂട്ട് ഏതാണെന്ന്. ഓക്കെ, അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഷുഹൈബ എം വളപട്ടണം ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ആരാണ്, സൽമ ഫറൂഖ് അയച്ചിട്ടുണ്ട്. പിന്നെ അമീർട്ടി അടുത്ത നാട്ടുകാര, ഷംനാദ് ഖാന്, ആയിഷ തോട്ടശ്ശേരിയറ, ഇവരൊക്കെ ഉത്തരം അയച്ചിട്ടുണ്ട്. അതൊക്കെ ശരി ഉത്തരം ആയതുകൊണ്ടാണ് ഉത്തരം വായിക്കാത്തത്. അമ്ര ബിൻത് യാസിർ, ആമിർ ബിൻത് യാസിർ, രണ്ടാളുകളാണ് സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും സലാം വറഹമത്തുള്ള. പിന്നെ അതുപോലെ പിന്നെ ആരാണ്, ഷംഷാദ് തലശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. ജമീല കുമരനെല്ലൂർ, ഇവരൊക്കെ സലാം പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, ചോദ്യം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, വണ്ടി ഓടാത്ത റൂട്ട് ഏത്, അതാണ് ചോദ്യം. അപ്പോൾ ഉത്തരങ്ങൾ അയക്കാം. നമ്മളെ കൊച്ചു കൂട്ടുകാരൻ്റെ പാട്ട് ഏതായാലും മാഷാല്ലാ പൊളിച്ചിട്ടുണ്ട്. മാഷാല്ലാ സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വോയിസ് വന്നിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടാലോ. ഇൻഷാല്ലാ ഒരു കൊച്ചു കൂട്ടുകാരി അല്ലേ, നമ്മൾ ആയിഷ് ആത്തിക്കയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ആത്തിക്ക ബിലാൽ, ആത്തിക്ക ബിലാലിൻ്റെ പാട്ടിലേക്ക് പോവാം.
0: السلام عليكم ورحمة الله وبركاته رجنا حمسا نارو كاو إشل كومبو مرقم چاٹو چارانا

മഹാത്മാ ബഹുസരദഹസന കഹനവകാശ ബദൽവിധം ഫ്രീഡമായി അവർ കഥമതിശ പലതപ്പോൾ പട്ടിവത്ത ഊതി പതയ് ദേശ ഊതി കയ്യും അത് കൊതി കയ്യും സമയ വിധി.

തവർക്കെതിരെ ബാപ്പുജി പറ്റും പറ്റോടി പടർന്നടി വെള്ള കൊടുമുടിയൊരിങ്ങും ഹുങ്കും തങ്കം അലങ്കൃത ചങ്കും അലങ്കൃത അലങ്കൃത കൊണ്ടതി സംസരി ചങ്കതീരം പൊടു പണ്ട ചുഖം കരം ബിണ്ടു വിധം സിരി ചൊങ്കൽ പിറകെ ബാരൽ വികൃതം ചന്തം പതേറി ബോറി സുഹൃതം ചിന്താഹന്തവരാരി തകൃതം ചിന്ത വളർമയിൽ കൊണ്ടു വളർന്നൊരു ദണ്ഡി വിളംബരം പൂണ്ട സ്വാർത്ഥം സുഹൃദണി കമ്പം കൊണ്ട് സമൃതണവായ് പേശും പൂരി.

ദേശം കസൂറ മഹാത്മ ബഹുസര ദഹസന കഹനവകാശ ബദൽ വിധം ഫ്രീഡമായി അവർ കഥ മതിശ ബലദ

കോർലയിലിരക്കവിയരിലരുളേ പറ്റും പറ്റോടി പടർന്നടി വെള്ള കൊടു മുടിയൊരി ഹുങ്കും ഹുങ്കും തങ്കം അലങ്കൃത ചങ്കം അലങ്കൃത അലങ്കൃത കൊണ്ടതി സംസരി ചങ്കതീരം പൊടു.

പൂണ്ട സുഹൃത്തും സുഗതണി കമ്പം കൊണ്ട് സമൃതണവായ് പേശുപുരിവരം കോശ മികവികവോർ മഹമതിയോർ നാമേ.

0: جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നല്ല ടോപ്പ് പ്രോഗ്രാമായിരുന്നു മോളെ. ബിലാ ആതിക ബിലാൽ, സൂപ്പർ പാട്ടായിരുന്നു. മാഷാഅല്ലാ ബറകല്ലാഹു ഫീക്. ആതിക മോളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോള് പാട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഉഷാറായിരുന്നു കേട്ടോ പാട്ട്, മാഷാഅല്ലാ. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വേറെയും കുറേ ആളുകൾ ഉത്തരം അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജമീല കുമരനല്ലൂർ അസ്സലാമു അലൈക്കും. അതുപോലെ അംറ ബിൻതി യാസിറും ആമിറ ബിൻതി ആമിർ ബിൻതി യാസിർ, ഇവർ രണ്ടാളൂടെ അയച്ചത് ഈ റോഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചോദിച്ചത് വണ്ടി ഓടാത്ത റൂട്ടാണ്, അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഈ റോഡല്ല. അതുപോലെ ഷബാന ചെറുകോട് ഉത്തരം അയച്ചിട്ടുണ്ട്, ശരി ഉത്തരമാണ്. ഷംനാഥ് ഖാൻ, മാഷാല്ലാ സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നല്ല രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനി ഒരു പ്രസംഗം കേട്ടാലോ. ആരാ പ്രസംഗിക്കുന്നത്?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, സൂപ്പർ സോങ് ആയിരുന്നു കേട്ടോ. ഷറായിട്ടുണ്ട് മാഷാല്ലാ. ഉപ്പാനെ കുറിച്ചുള്ളൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മുടെ കൂടെ കുറേ ആളുകൾ ഫീഡ്ബാക്കിൽ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. കാരണം എന്താ പറയുക, അടുത്തൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചത് വണ്ടി ഓടാത്ത റൂട്ട് എന്താ, കിട്ടിയോ? ഇല്ല, അത് കിട്ടിയോ? അഹമ്മദിന് കിട്ടിയോ? ഇല്ല. എന്താണെന്ന് അറിയോ? ബീട്രൂട്ട്. ഓക്കെ. അപ്പോഴേ ഷുഹൈബ എം വളപട്ടണം, അടിപൊളി പാട്ട് മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റഫീഖ് ടൈലർ മാംഗ്ലൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിലെ ഞാനെന്ന രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നലെ വന്ന ക്ലാസ്. കുട്ടികളോടുള്ള സമീപനമാണ് ഒരു രക്ഷിതാവിനെ തിരിച്ചറിയാണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് അത്, ഇൻഷാല്ലാ. അത് അതുപോലെ ജമീല കുമരനല്ലൂർ, അടിപൊളി പാട്ട് എന്ന് പറഞ്ഞിട്ട്, സൂപ്പർ പാട്ട് അൽഹംദുലില്ലാ. ജമീല വി കെ പൂനൂർ, അപ്പോഴേ നിങ്ങളെ പാട്ട് നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്രസംഗങ്ങളുണ്ടല്ലേ? ഒരു പ്രസംഗം കൂടെ ഉണ്ട്. രണ്ട് പ്രസംഗം ഉണ്ടോ? രണ്ടാക്കും പ്രസംഗം.
0: നിങ്ങൾ
1: രണ്ടാണ് പ്രാസംഗികരും, പാട്ട് ഗായകരും പ്രാസംഗികരുമാണ് അല്ലേ? ഇൻഷാല്ലാ, മാഷാല്ലാ. അപ്പോൾ ബാപ്പയെ കുറിച്ച് ബ്യൂട്ടിഫുൾ സോങ്, അസ്സലാമു അലൈക്കും, സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ട് എന്ന് കുറേ ആളുകൾ ഉത്തരവായിട്ടുണ്ട്. നമ്മൾ ഉച്ചതരം പറയുന്നതിനൊപ്പം തന്നെ അതുപോലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. എല്ലാം കാണും, എല്ലാം കേൾക്കും, മറുപടി പറയില്ല, ആരാണ്? എല്ലാം കാണും, എല്ലാം കേൾക്കും, പക്ഷെ മറുപടി പറയില്ല, ആരാണെന്നാണ് ചോദ്യം. അതുപോലെ സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണ്? ബീട്രൂട്ട്, ജമീല, വി കെ പൂനൂർ, ഹൈറുനിസ ചെർപ്പളശ്ശേരി, ജമീല വി കെൻ്റെ നമ്മൾ പറഞ്ഞല്ലോ സൂപ്പർ പാട്ടെന്ന്. അതുപോലെ അബ്ദുൽഹമീദ് സി കെ, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. ഷബാന ചെറുകോട്, ബ്യൂട്ടിഫുൾ സോങ്. ബാപ്പയെക്കുറിച്ച് പാടിയ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു. ബാപ്പ കൂടെ ഇല്ലല്ലോ എന്നൊരു സങ്കടം. മരിച്ചുപോയ എല്ലാ ബാപ്പമാർക്കും ആഹിർ വെളിച്ചമാക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ജമീല വി കെ പൂനൂർ. അതുപോലെ ജമീല കുമരനല്ലൂർ, ഉണ്ടാക്കാൻ പ്രയാസം, ഉണ്ടാക്കി അത് ചോദ്യം ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യല്ല, വായിക്കല്ല, അതുകൊണ്ട് അത് അവിടെ നിർത്തിവെച്ചു. അബ്ദുൽഹമീദ് സിക്കാഴിയൂർ, മാഷാല്ലാ, മോൻ്റെ സ്വരം സൂപ്പർ. യാത്രയിലാണ്, ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിലേക്ക്, കുറേ ചൈന, ചെന്നൈ, ഏതായാലും ചൈന എന്നാണെന്നില്ല, ചൈന ആണെങ്കിൽ നാക്ക് കട്ടി കൂടുതലാണ്. ഏതായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ പീസ് റേഡിയോയും ഉണ്ട്, ബാറക്കല്ലാഹു ഫീക്കും. അതായത് രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ എവിടെ നിന്നും കേൾക്കാൻ പറ്റിയ റേഡിയോ ആണ് നമ്മുടെ പീസ് റേഡിയോ. എവിടെ യാത്രയിലും എവിടെ നിന്നും നമ്മൾക്ക് ആസ്വദിക്കാൻ നമ്മുടെ കൂടെയുള്ള ഉറ്റ ചങ്ങാതി പീസ് റേഡിയോയും കൂടെയുണ്ട് എന്നാണ് അബ്ദുൽഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, നമുക്ക് അടുത്ത പ്രസംഗത്തിലേക്ക് പോകാം. ആരാ പ്രസംഗിക്കുന്നത്? അഹമ്മദ് അല്ലേ? ഓക്കെ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടുഡേ ഐ സ്റ്റാൻഡ് ഫോർ ബിഫോർ യു ടു സ്പീക്ക് ഓൺ എ ഡീപ്ലി ഇൻസ്പയറിംഗ് ആൻഡ് എസെൻഷ്യൽ ടോപ്പിക്. the power of God characters Alk in Islam. Dear listeners of Peace Radio, in Islam is not a religion of rituals. It is a complete way of life that design every aspect of a believer character. While our prayer, fasting and charity build our relationship with Almighty Allah, our God characters defines how we treat the world around us. Our beloved Prophet Muhammad exactly started the core mission of prophethood. I have been sent only to perfect noble characters. This powerful statement reminds us ultimate beauty of faith lies in how to speak, act and interact with others. Prophet Muhammad was living example of kindness, honesty, patience and humility. He never spoke harsh words, never broke promise, and always greet everyone with a gentle smile. In today's fast-paced world, വി ഓഫൺ ജഡ്ജ് സക്സസ് ബൈ വിൽത്ത് സ്റ്റാറ്റസ് ഓ പ്രോപ്പുലാരിറ്റി ബട്ട് ഇൻ ദ ഐസ് ഓഫ് അല്ലാഹ് ട്രൂ ഗ്രീറ്റ്നെസ് ഈസ് മെഷർഡ് ബൈ ദ പ്യൂരിറ്റി ഓഫ് അവർ ഹാർട്ട് ആൻഡ് ദ നോബിലിറ്റി ഓഫ് അവർ ബിഹേവിയർ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം taught us the best among you are those who have best manners and characters. Good character is not limited to big action in shines in the smallest everyday greatness. Greeting others with warmth, speaking truth even when it is difficult, respect elders and compassion to the young, helping the needy and keeping our tongue free from backbiting. These are the true marks of an Islam. Make even a smile given to another person is considered an act of charity. Even smile, simple smile give to another person in constant. In Islam, imagine the beauty of a faith worth spreading joy. Thought a smile earns the rewards from the Creator. On the day of judgment, when all needs be weighted, nothing be heavier on the scale of a behavior that good characters. A person with excellent manners and reach the high status of those who pray all night and fast all day. Dear Peace Radio family, as young behaviors and active men of society, we are
1: മോൻ്റെ പ്രസംഗം ഏതായാലും മാഷാല്ല ഉഷാറായിട്ട് ഒന്നുകൂടി ക്ലിയർ ആയി പഠിക്കണം കേട്ടോ. ഓക്കെ, മാഷാല്ല നല്ല ടോപ്പ് പ്രസംഗം മോൻ. ഇപ്പോൾ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, നമുക്കേ കുറേ വോയിസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ അഹമ്മദ് മോനെ? എന്താണ് ചോദിച്ചത്? എല്ലാം കാണും, എല്ലാം കേൾക്കും, ആരാണ് അറിയോ? ഇല്ല, അതിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ അയച്ചത് നോക്കാം അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. നിഴൽ ഷംനാഥ് ഖാൻ, ക്യാമറ അമീർ ടി എടുത്തനാട്ടുകര, സൽമ ഷാഹുൽ മൊബൈൽ ഫോൺ, സൂപ്പർ സ്പീച്ച്, ഷബാന ചെറുകൂട്, ഷബാന കേട്ടോ, ഷബന സോറി, സഫിയ കെ തിരുരങ്ങാടി കണ്ണാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സലാം വലൈക്കും, പാട്ട് സൂപ്പർ, സലീമ ഒതുക്കുങ്ങൽ. അപ്പോഴേ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്കൊരു വോയിസ് കൂടെ കേട്ടാലോ അല്ലേ. ആയിഷ ബിലാൽ, സോറി, ആസിയ ബിലാലിൻ്റെ സൂപ്പർ ഒരു സോങ് വന്നിട്ടുണ്ട്. അപ്പോൾ ആസിയ ബിലാൽ, നമുക്ക് പാട്ടൊന്ന് കേൾക്കാം.

0: മാഷാല്ലാ, ബറക്കല്ലാ ഫിക്, ടോപ്പ് പാട്ടല്ലേ. അള്ളാന്റെ കഴിവുകളെ കുറിച്ചൊക്കെയുള്ള ആസിയ ബിലാൽ കൊല്ലം, നല്ല സൂപ്പർ പാട്ടായിട്ടുണ്ട്. ബറക്കല്ലാ ഫിക്ക്. ഇനി നമുക്കൊരു പ്രസംഗം കൂടെ കേൾക്കാനുണ്ട്. അതിനു മുമ്പ് പാഠക്കുറിപ്പിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ പാഠക്കുറിപ്പ് കേട്ടിട്ട് ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രസംഗത്തിലേക്ക് പോവാം.
1: അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ അവരോട് തിരിച്ചു കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മളൊരു പുഞ്ചിരിയിലൂടെ ആയിരിക്കും അത് കൈമാറുന്നുണ്ടാവുക. അതല്ലെങ്കിൽ അവർ തന്ന സാധനത്തിന് സമാനമായ എന്തെങ്കിലും തിരിച്ച് നൽകിയിട്ടായിരിക്കും നമ്മളതിന് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതിന് പ്രതികരണം അറിയിക്കുന്നുണ്ടാവുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് നൽകപ്പെട്ട വസ്തുവിന് ആ നൽകിയ വ്യക്തിയോട് നമ്മളെന്താക്കും, നന്ദി കാണിക്കുന്ന ഒരു അതിൻ്റെ ഒരു രൂപം നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മുടെ രീതിയിൽ നമ്മൾ കൊണ്ടുവരും, നമ്മുടേതായ രീതിയിൽ നമ്മൾ കൊണ്ടുവരും. അത് മനുഷ്യൻ്റെ കാര്യത്തിലുള്ളതാണ്. എന്നാൽ ചില ആളുകളത് മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന, എന്തെങ്കിലും ലഭിച്ചാലും നന്ദി വാക്കായി ഒരു നന്ദിയുടെ സൂചകമായി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക പറയൊന്നും ചെയ്യാത്ത ആളുകളും ഉണ്ട് എന്നതാണ്. അപ്പോൾ അത് മാറ്റിവെച്ച് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യത്തിൽ നമ്മൾ നന്ദിയുള്ള ആളുകളായി മാറുക എന്നതാണ്. അപ്പോൾ ജനങ്ങളോട് നന്ദി കാണിക്കുന്ന വിഷയമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിഷയം പറയുന്നുണ്ട്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതല്ല എന്നാണ്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്കെല്ലാം നൽകിയ നമ്മുടെ റബ്ബ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതൊക്കെ നൽകിയ നമ്മുടെ റബ്ബ്, ആ റബ്ബിനോട് നമ്മൾ നന്ദി കാണിക്കാത്ത ആളുകളായി മാറും. എങ്ങനെയായാൽ നമ്മൾ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവരായി മാറിയാൽ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ നന്ദിയുള്ള ആളുകളായി മാറുക എന്നതാണ്. ജനങ്ങൾ തന്നോട് ചെയ്യുന്ന നന്മകൾക്ക് നന്ദി കാണിക്കുന്ന സ്വഭാവശീലമോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കാത്തവന് അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അവനോട് നന്ദി കാണിക്കുന്ന ശീലം ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നതാണ്. ജനങ്ങൾ തന്നോട് ചെയ്യുന്ന നന്മകൾക്ക് നന്ദി കാണിക്കാത്ത ഒരുവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ കൂടി അള്ളാഹു അത് സ്വീകരിക്കൂല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ വിഷയം അള്ളാഹു മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ ജനങ്ങളുടെ കാര്യം പരിഗണിക്കാതെ അള്ളാഹിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ ശ്രദ്ധയും കാണിച്ചു, നിസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ പോലും അതൊരു ശരിയായ രീതിയല്ല എന്നാണ് പറയുന്നത്. ജനങ്ങളോടുള്ള പെരുമാറ്റ രീതിയിലും അവരോട് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ആ ശ്രദ്ധ കാണിക്കണം. മൊത്തത്തിൽ നമ്മൾ നന്ദിയുള്ള ആളുകളായി മാറണം എന്നത് തന്നെയാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മൾ അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടി, നന്ദി കാണിക്കണം. നന്ദി കാണിക്കണം. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? നമ്മൾ താങ്ക്സ് എന്ന് പറയണ വേണ്ടി ആണോ? നമുക്ക് ഉപകാരം ചെയ്താൽ നമ്മൾ എന്താ പറയാ, ഓക്കെ താങ്ക് യു അല്ലേ, അത് മതിയോ?
2: കർമ്മങ്ങൾ
0: അള്ളാഹു തആല പറഞ്ഞതുപോലെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആല ചെയ്ത് തന്ന കുറേയേറെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും അത് തീരൂല. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം അതിൻ്റെ ഉത്തരം പറയാം എന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ നേരത്തെ ചോദിച്ചില്ലായിരുന്നു, എല്ലാം കാണും എല്ലാം കേൾക്കും എന്നാലും ഒന്നും മിണ്ടൂല അല്ലേ? അതല്ലേ ഞാൻ ചോദ്യം, എന്താ ഉത്തരം എന്നറിയോ? കണ്ണും കാതും, ചെവിയും കണ്ണും, കണ്ണെല്ലാം കാണും. എന്താ മറുപടി അറിയോ? ചെവി കേൾക്കും, പക്ഷെ എന്താ മറുപടി അറിയോ? അപ്പോൾ അതാണ് ഉത്തരം നമ്മൾ ചോദിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മാഷാല്ലാ, സൂപ്പർ ഗാനം, മാഷാല്ലാ, സൂപ്പർ സോങ്, സൂപ്പർ. ജമീല കുമരനെല്ലൂർ സൂപ്പർ എന്ന് പറഞ്ഞത് അതുപോലെ ഷബാന സൂപ്പർ സോങ് സൂപ്പർ ഗാനം മാഷാല്ലാന്ന് ഷുഹൈബായം വളപട്ടണം, ഷിഹാബ് കൽപ്പറ്റ വയനാട്ടിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയാണ് ഷിഹാബ് സാഹിബായ വിശേഷങ്ങൾ? വൈകിപ്പോയല്ലോ, അപ്പോൾ സലാമുമായിട്ട് വന്ന് വിശേഷങ്ങളൊക്കെ പറയും. എങ്ങനെയാണ് അവിടേക്ക്, വയനാട്ടിലേക്കൊക്കെ മഴയുണ്ടോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒന്ന് പറയൂ, നമുക്ക് നോക്കാം. പിന്നെ ആരാണ്? അപ്പോഴേ അടുത്തൊരു പ്രസംഗത്തിനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, മോനെ പ്രസംഗം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: കൂട്ടുകാരെ, നമുക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കാളികളാവാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. മാതാപിതാക്കളോടും കുടുംബത്തോടും അനാഥകളോടും പാവപ്പെട്ടവരോടുകൂടും കുടുംബ ബന്ധമുള്ള അയൽവാസികളോടും അന്യരായ അയൽവാസികളോടും നിങ്ങൾ നന്മയിൽ പെരുമാറുക. നോക്കൂ കൂട്ടുകാരെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ കൽപ്പിച്ചതിന് തൊട്ടടുത്തായാണ് അയൽവാസികൾക്കും നന്മ ചെയ്യണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അയൽവാസി മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും അവനോട് ഉത്തമ രീതിയിൽ പെരുമാറേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസിക്ക് സ്വത്തിൽ അനന്തരാവകാശം നൽകാൻ അള്ളാഹു കൽപ്പിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു പോകും വിധം ജിബ്രീൽ അലൈഹിസലാം നബീനെ ഉപദേശിച്ചിരുന്നു. അയൽവാസിയുടെ അവകാശത്തിന് ഇസ്ലാം നൽകിയ വലിപ്പമാണ് ഈ ഹദീസ് നമ്മളെ കാണിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന് ഒരു ചെറിയ വിഹിതമെങ്കിലും അയൽവാസിക്ക് നൽകുന്നത് പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു കറി വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം കൂട്ടി അയൽവാസിക്ക് നൽകുക എന്ന് അവിടെ നിന്ന് ഉപദേശിച്ചത് ദാരിദ്ര്യം മാറ്റാൻ മാത്രമല്ല, ഹൃദയങ്ങൾ തമ്മിൽ അടുപ്പിക്കാനാണ്. പക്ഷേ ഇന്നത്തെ ആധുനിക ലോകത്ത് തൊട്ടടുത്ത വീട്ടിൽ ആര് ജീവിക്കുന്നുവെന്നോ അവരുടെ പ്രയാസങ്ങൾ എന്താണെന്നോ അറിയാത്ത അവസ്ഥയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലൊരു സത്യവിശ്വാസിയുടെ പെരുമാറ്റം കൊണ്ട് അയൽവാസിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടാകരുത്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശബ്ദം കൊണ്ടോ അയൽവാസികളെ വേദനിപ്പിച്ചാൽ നമ്മുടെ ആരാധനകൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. പ്രവാചകനോട് ഒരാൾ ഒന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു സ്ത്രീ രാത്രി മുഴുവൻ നിസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യുന്നു, എന്നാൽ തൻ്റെ നാക്കുകൊണ്ട് അയൽവാസിയെ ഉപദ്രവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകത്തിലാണ് എന്ന് പറഞ്ഞു. അയൽവാസിക്ക് സുരക്ഷിതത്വവും ആശ്വാസവും നൽകുന്നവരായിരിക്കണം ഓരോ മുസ്ലിമും. അവരുടെ വീഴ്ചകൾ മറച്ചുവെക്കാനും രോഗിയാകുമ്പോൾ സന്ദർശിക്കാനും പ്രയാസങ്ങളിൽ സഹായിക്കാനും നാം മുന്നോട്ട് വരണം. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, നല്ലൊരു അയൽപക്കം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ നിന്ന് നമ്മുടെ അയൽവാസികൾക്ക് സ്നേഹവും കാരുണ്യവും സമാധാനവും മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ. അങ്ങനെ പരസ്പര സ്നേഹമുള്ള മനോഹര സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു നമ്മെ അയൽവാസികളോട് നന്മ ചെയ്യുന്ന, അവരെ സഹായിക്കുന്ന ഉത്തമ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അയൽവാസി ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് അല്ലേ. അയൽവാസികൾ ഇപ്പോൾ പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേര് വരെ അടിയുണ്ടാക്കുകയും കൊലപാതകം വരെ നടക്കുന്ന ഒരു കാലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ, അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിന്നോ ഒന്നും പറഞ്ഞില്ല, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടുന്നവൻ, നമ്മളെ വീട്ടിൽ ഭക്ഷണമുണ്ട്, നമ്മുടെ അയൽവാസിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കൊടുക്കാതെ നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് അത്രയേറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചതാണ് അയൽവാസികളോടുള്ള ബന്ധം. അപ്പം നമ്മുടെ കുടുംബക്കാരേക്കാൾ നമ്മൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെടുക അടുത്തുള്ള അയൽവാസിയായിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഇസ്ലാം മതത്തിലെ അഭിവാദ്യങ്ങൾ എത്ര നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട് സൽമാ ഷാഹുൽ പറഞ്ഞതുപോലെ അത് വല്ലാത്തൊരു അഭിവാദ്യമാണ്. കാരണം എവിടെ പോയാലും നമുക്ക് പറയാം എന്താണ് അസ്സലാമു അലൈക്കും. എന്താ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ
2: അതിൻ്റെ അർത്ഥം അറിയോ?
0: അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ്. നമ്മളിപ്പോൾ ഒരു മരണ വീട്ട് പോയി, അവിടെ നമുക്ക് പറയല്ലേ, പക്ഷേ ബാക്കിയുള്ള നിങ്ങൾ നോക്കി നോക്കി, ഗുഡ് മോർണിംഗ്. ഒരു മരിച്ച് വളരെ സാഡ് മൂഡിൽ നിൽക്കുന്ന, വിഷമ പിടിച്ച് നിൽക്കുന്ന ഒരാളോട് ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നല്ലൊരു ദിവസം എന്ന് പറയുന്നത് അയാൾക്കൊരു വിഷമം സന്തോഷമാണോ? അയാളോട് പറയാൻ പറ്റിയൊരു വേർഡാണത്. നേരത്തെ അയാളോട് പറയും അള്ളാഹ് രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാലോ അല്ലേ. ഇതുപോലെ ഇസ്ലാമിൻ്റെ എന്തൊരു കാര്യം എടുത്തു നോക്കിയാലും ഏത് കാലഘട്ടത്തിലേക്കും ഏത് സന്ദർഭത്തിലേക്കും ഏത് സ്ഥലത്തേക്കും യോജിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. കാരണം അത് അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്, സൃഷ്ടികളിൽ നിന്നല്ല, മറിച്ച് സൃഷ്ടാവിൽ നിന്നായതുകൊണ്ട് തന്നെ സൃഷ്ടാവിനറിയാം എവിടെ എന്തൊക്കെ വേണം എന്നുള്ളത്. അത്രയേറെ വളരെയേറെ ഉപകാരപ്പെടുന്ന കുറേയേറെ കാര്യങ്ങൾ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞു ജമീല സലാം. അതുപോലെ പിന്നെ ആരാണ് നമ്മൾ ഷെഹാബിനോട് ചോദിച്ചിരുന്നു കൽപ്പറ്റ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അവിടെ മഴയുണ്ടോ എന്നൊക്കെ. അദ്ദേഹം പിന്നെ ലൈവിൽ വന്ന് കാണുന്നില്ല, ചിലപ്പോൾ ഇത് തിരക്കിലായിപ്പോയി ഉണ്ടാകും, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലോ മറ്റോ ആയിരിക്കാം. ഷെഹാബ് കൽപ്പറ്റ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിരുന്നു, ഇന്ന് ലൈവ് ആണല്ലോ അതുകൊണ്ട് വൈകിയത്, ഇവിടെ ഇന്ന് മഴയില്ല, മോർണിംഗ് ലൈവിൽ 13 പേരിൽ പെട്ടിരുന്നു, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് ഷിഹാബ് സാഹിബ്. മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്. മോർണിംഗ് ലൈവിലെ ഫസ്റ്റിലെ ക്വിസിൻ്റെ ഇതിലേ ഫസ്റ്റിലെ 13-ൽ ഒരാളായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റഫീഖ് മാംഗ്ലൂർ ടൈലർ, എന്താണ് കണ്ണ് കണ്ണ് അനക്കിക്കൊണ്ടോ, ഈ മംഗ്ലീഷ് ആയതുകൊണ്ടേ കിട്ടുന്നില്ല. ഏതായാലും നമുക്ക് നോക്കാം. മലയാളത്തിൽ മംഗ്ലീഷ് ആയതുകൊണ്ട് വായിക്കാൻ കിട്ടുന്നില്ല എന്താണുള്ളത്. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് എല്ലാത്താണ്. മാഷാല്ല, മക്കളുടെ പാട്ടും സ്പീച്ചും വളരെയധികം നന്നായിട്ടുണ്ട്. സൽമ ഷാഹുൽ ഫറൂഖ്. അപ്പോൾ ഏതായാലും മക്കളെ പ്രോഗ്രാമൊക്കെ ഉഷാറായി, ഇനിയും നല്ല രീതിയിൽ പഠിച്ച് നമ്മൾ പ്രസംഗമൊക്കെ പഠിക്കുമ്പോഴേ ഒന്നുകൂടി എന്ത് ചെയ്യാറിയോ, നല്ലോണം വായിച്ച് ക്ലിയറാക്കി പഠിക്കുക. നമ്മളിങ്ങനെ ചെറിയൊരു വായിക്കുന്നവർ, നമ്മളിങ്ങനെ വായിച്ച് പോകുമ്പോൾ കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യണം, ഒരാവേശം വരണം നമ്മൾ പ്രസംഗം കേൾക്കുന്നവരും. ഇൻഷാല്ല, അപ്പോൾ ഒന്നുകൂടി ഉഷാറായി പഠിക്കണം. പാട്ടൊക്കെ ഉഷാറായി, എൻ്റെ പ്രസംഗവും കുഴപ്പമില്ലായിരുന്നില്ല, പക്ഷേ എന്ത് ചെയ്യണം, ഒന്നും കൂടി ബെറ്റർ ചെയ്യണം. ഓക്കെ, രണ്ടാളും റെഡിയല്ലേ? ഓക്കെ, ഇൻഷാല്ല നമ്മുടെ ലൈവ് അവസാനിക്കാനുള്ള സമയമായി. ഇൻഷാല്ല അടുത്തൊരു ലൈവിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ സ്വരം എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നശിക്കും ദുനിയാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഓർമ്മയുടെ എപ്പിസോഡിലേക്കാണ്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം യുവതക്ക് കരുത്തു പകർന്ന കെ എം മൗലവി എന്ന ടി പി കുട്ടിയമ്മു എഴുതിയ ഗ്രന്ഥത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്ന് ഓർമ്മ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. നമുക്ക് വേണ്ടി ശബ്ദം നൽകുന്നത് ഷരീഫ് കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ജീവിതചരിത്രം കണ്ണുകൊണ്ട് കാണുന്ന വിധം രേഖപ്പെട്ടുകിടക്കുന്ന ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയാണ് ഇതുവരെയും നാം വായിച്ചുകൊണ്ടിരുന്നത്. തൗഹീദി പ്രബോധന രംഗത്ത് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മലയാള മണ്ണിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം വഹിച്ച കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ജീവിതത്തിൽ നിന്ന് പാഠമുണ്ട്. ഇൻഷാ അല്ലാ, ഇന്നു മുതൽ നാം തുടങ്ങുന്നത് കെ ഉമർ മൗലവി റഹിമഹുല്ലക്കും ദീനിൻ്റെ വഴിയിൽ വെളിച്ചമായി പ്രകാശിച്ചു നിന്ന മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചാണ്. അരനൂറ്റാണ്ടുകാലം സമുദായത്തിൻ്റെ പുരോഗതിക്കും നാടിൻ്റെ നന്മക്കും വിശ്വാസപരമായും വിദ്യാഭ്യാസപരമായും സമൂഹത്തിൻ്റെ ഉന്നതിക്കുവേണ്ടി ഇടതടവില്ലാതെ പ്രവർത്തിച്ച മഹാനായ നവോത്ഥാന നായകനാണ് കെ എം മൗലവി റഹിമഹുല്ല. വൈദേശിക മേധാവിത്വത്തിൽ നിന്നും ഈ മഹാരാജ്യത്തെ

0: മുഹമ്മദ് ബിൻ അഹമ്മദ്, കെ കെ മുഹമ്മദ് മദനി, ടി കുഞ്ഞുമൊയ്തീൻ മൗലവി, കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം റഹിമഹുമുല്ലാ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഒരുമിച്ചുള്ള സ്മാരക ഗ്രന്ഥ കമ്മിറ്റി തയ്യാറാക്കിയ കെ എം മൗലവി സ്മാരക ഗ്രന്ഥമാണ് ഓർമ്മയുടെ പുതിയ ഈ എപ്പിസോഡ് മുതൽ നാം വായിച്ചു തുടങ്ങുന്നത്. തീർച്ചയായും മഹത്തായ ആ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിന് വലിയ പാഠമുണ്ട്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥം നമുക്ക് വായിച്ചു തുടങ്ങാം. ആ വിടവുകൾ നികത്തുക. ടി.പി. കുട്ടിയമ്മു. കാത്തിബ് മുഹമ്മദ് മൗലവി മർഹൂം കൊടുങ്ങല്ലൂർ വാസം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങിവന്ന് അധികനാൾ കഴിയുന്നതിനു മുൻപ് അദ്ദേഹവുമായി നേരിട്ട് പരിചയപ്പെടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനു മുമ്പ് തന്നെ മുസ്ലിം ഐക്യം, അൽ അമീൻ, അൽ ഇർഷാദ് മുതലായ പത്രങ്ങളിൽ കൂടിയും മറ്റും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അഭിപ്രായങ്ങളും അന്ന് വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളിൽ പലരെയും സ്വാധീനിക്കുകയും ഞങ്ങളിൽ സമുദായാഭിമാനവും ദേശാഭിമാനവും വളർത്തുകയും ചെയ്തു പോന്നിരുന്നു. ഖിലാഫത്ത്, സ്വരാജ്, തൻസീം, പൂർണ്ണ സ്വാതന്ത്ര്യം എന്നീ പ്രസ്ഥാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇന്ത്യൻ ജനതയെ പിടിച്ചുകുലുക്കുകയും ആദർശപരമായ ഒരു ഉണർവിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പതച്ചുപൊങ്ങുന്ന ഒരു കോളിളക്കം നാട്ടിൽ ഉടനീളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. പുരോഗമന വാഞ്ഛയും അതിനുവേണ്ടി എന്തു ത്യാഗവും സ്വാഗതം ചെയ്ത് സ്വീകരിക്കുവാനുള്ള ഉന്മേഷവുമായിരുന്നു ചെറുപ്പക്കാരെ ഉത്സാഹഭരിതരാക്കിയ വികാരങ്ങൾ. അനൈക്യം, അസൂയ, വ്യക്തിമത്സരം മുതലായ ശിഥിലീകരണ ശക്തികളെ എതിർത്തു പരാജയപ്പെടുത്തുന്നതിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരുടെ ഹൃദയമുള്ള വൃദ്ധന്മാരും അഹമഹമികയ മുന്നോട്ടു വന്നു. ഈ ഉത്കർഷപ്രവാഹത്തിന് ധാർമ്മികമായ പ്രേരണയും പരിപക്വമായ ഊക്കും നൽകിക്കൊണ്ടിരുന്ന ഒരു മഹാശക്തിയായിരുന്നു കെ എം മൗലവി. ഈ പ്രേരണയും പ്രോത്സാഹനവും അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് അവസാന നിമിഷം വരെ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. നിഷ്കളങ്കമായ ആത്മവിശ്വാസവും പതറാത്ത കർമ്മധീരതയും സത്യത്തിലും ക്ഷമയിലുമുള്ള ഉറച്ച നിലപാടും അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉദിച്ചുയർന്ന പരിഷ്കരണങ്ങൾക്ക് വിലയിരുത്തുന്നത് സമുദായത്തിൻ്റെ അന്നത്തെ അവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. അജ്ഞാനവും അന്ധകാരവും എല്ലാ രംഗങ്ങളിലും സമുദായത്തെ മൂടിപ്പിടിച്ചിരുന്നു. അങ്ങനെ കേരളീയരുടെ ഇടയിൽ പൊതുവായും കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രത്യേകമായും മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. പരേതന്റെ ആത്മശാന്തിക്കും മഗ്ഫിറത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ തുടർഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് ഓർമ്മ. യുവാക്കളെയും യുവാക്കളുടെ മനസ്സുള്ള വൃദ്ധരെയും നന്മയിലേക്ക് പ്രചോദിപ്പിച്ച കെ എം മൗലവിയെക്കുറിച്ച് ടി.പി. കുട്ടിയമ്മു എഴുതിയ ഗ്രന്ഥത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി ശബ്ദം നൽകിയത് ഷരീഫ് കാര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്. സീതാലയം, ആരോഗ്യപരമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് ബിൻ ഖാസിമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹോമിയോപ്പതി വകുപ്പ് ഗവൺമെൻറ് സ്ത്രീകളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യം ശാക്തീകരിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു സ്പെഷ്യൽ ഒ പിയാണ് സീതാലയം എന്ന് പറയുന്നത്. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്ക് സഹായമെത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭൂരിഭാഗം സ്ത്രീകളും ഗാർഹികവും സാമൂഹികവുമായ അന്തരീക്ഷത്തിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അണുകുടുംബങ്ങളിലെ നിയന്ത്രണങ്ങൾ, ലഹരി വസ്തുക്കൾ ദുരുപയോഗം എന്നിവയാണ് ഗാർഹിക പീഡനങ്ങളിലെ പ്രധാനമായ കാരണങ്ങൾ. അപ്പോൾ സ്ത്രീകളിലെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, മാനസിക രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വളരെയധികം പങ്കുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ടൊരു സ്പെഷ്യൽ ഒ പി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മുഴുവൻ ജില്ലാ ആശുപത്രികളിലും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഒ പി ആണിത്. അവിടുത്തെ സ്റ്റാഫുകൾ മുഴുവൻ സ്ത്രീകളായിരിക്കും, ഡോക്ടർ സ്ത്രീ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീക്കും വളരെ കൃത്യമായിക്കൊണ്ട് തൻ്റെ കേസുകൾ, തൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്ന് പറയാനും അവർക്ക് വേണ്ട എല്ലാവിധ നിയമ സഹായങ്ങളെല്ലാം അവിടെ ലഭിക്കും. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കൗൺസിലിംഗ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒ പി ആണ് സീതാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീതാലയം പ്രൊജക്റ്റ് എല്ലാവരും പ്രത്യേകം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അറിയിച്ചു കൊടുക്കുകയും അവരുടെ മാനസികമായിട്ടുള്ള രോഗങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ കൃത്യമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ ഇത്തരത്തിൽ ഈ ഒ പി വഴി സാധിക്കും. ഒരുപാട് അസുഖങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. വളരെ ചിലവ് കുറഞ്ഞ ഒരു ചികിത്സാ രീതി എന്നുള്ള നിലക്ക് ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, സീതാലയം. ഇന്നത്തെ ആരോഗ്യ ചിന്തകളിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് ബിൻ ഖാസിമാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം മനുഷ്യജീവിതത്തിന്റെ വിജയമന്ത്രം അവതരിപ്പിക്കുന്നു ജസീൽ കുടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളൊക്കെ മുസ്ലിമുകളാണ്, മുഅ്മിനാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ലോകർക്ക് വെച്ചിട്ടുള്ള ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം മതമാണ്. മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായ വിശ്വാസ അനുഷ്ഠാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് കേവലം താൽക്കാലികമായിട്ടുള്ള ഈ ദുനിയാവിലെ നൈമിഷികമായ നേട്ടങ്ങൾക്ക് മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിവിടെ ഇടപെടുന്ന ഏത് വിഷയത്തിലും അത് പരലോകമെന്ന് പറയുന്ന ഇവിടെയുള്ള കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന രക്ഷാ ശിക്ഷകളുടെ ലോകത്ത് അവിടെ വിജയിക്കണമെങ്കിൽ ഇസ്ലാം തന്നെയാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മതമായി സ്വീകരിക്കേണ്ടത്. അതിലെ ഏത് തലത്തിലുള്ള വിഷയങ്ങളെടുത്താലും അതിലൊക്കെ വലിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടതായി, വിശാലമായ തലങ്ങൾ അതിലുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ അംബിയയിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. ഇത് സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ വചനമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കിതാബ്, ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നാം ഇറക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ ഒരു മാനുവൽ വിശുദ്ധ ഖുർആൻ. അതിൻ്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ, അവയോരോന്നും പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 1-ാമത്തെ ഒരു വിഷയം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട്. ശുദ്ധീകരണം എന്ന് പറയുന്നത് പലപ്പോഴും വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന ഉദു എടുക്കൽ, കുളിക്കൽ, അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പല്ല് തേക്കൽ പോലെയുള്ള എല്ലാ വിഷയത്തിലും ശുദ്ധീകരണവും ബന്ധപ്പെട്ട് ഇസ്ലാമിൽ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്, പലപ്പോഴും രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ സാധാരണ കേൾക്കുന്നതാണ് ശുചിത്വം പാലിക്കുക, വൃത്തി സൂക്ഷിക്കുക, അതുപോലെ തന്നെ കൈ കഴുകാൻ മറക്കരുത്. ഒരുപാട് നിർദ്ദേശങ്ങൾ ഇപ്പോഴും നമ്മുടെ കോവിഡിൻ്റെ കാലത്ത് വന്നിരുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും അതിൻ്റെതായ മെസ്സേജുകളൊക്കെ ഇപ്പോഴും പലയിടത്തും കാണാൻ പറ്റും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദിവസവും 5 നേരം ശുദ്ധി വരുത്താൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അത് വുദു നമ്മൾ പരിശോധിക്കുമ്പോൾ, വുദു എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവൻ ഏത് ജോലിയിലേർപ്പെടട്ടെ, അവൻ എന്ത് വ്യവഹാരത്തിലാവട്ടെ, ആ ഒരു സമയത്ത് അഴുക്ക് ആവാൻ ചാൻസുള്ള, അഴുക്കാവാൻ കൂടുതൽ സാധ്യതയുള്ള ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും വുദു എടുക്കുന്നത് വഴി അവൻ ശുദ്ധിയാക്കുന്നു. ഇത് 5 നേരം ശുദ്ധി വരുത്താൻ, അത്തഹൂറു ശത്രുൽ ഈമാൻ, അത് ഈമാനിൻ്റെ പകുതിയാണ് എന്ന് നിമിഷലാശം പഠിപ്പിക്കുന്നു. അപ്പോൾ വൃത്തി എന്നുള്ളത് ഒരു വിശ്വാസിയുടെ വലിയൊരു ഗുണമായി നമ്മൾ കാണുന്നു. അത് വെറും താൽക്കാലിക വിഷയത്തിൽ മാത്രമല്ല, വലിയ നേട്ടം അതിൻ്റെ ഭാഗമായി വരാനുണ്ട്. 2-ാമത്തൊരു വിഷയം, നമ്മൾ കച്ചവടത്തിൻ്റെ മേഖലയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം അല്ല യഥാർത്ഥത്തിൽ കച്ചവടം. രണ്ടു പേർക്കും തൃപ്തി ലഭിക്കുന്ന രൂപത്തിലാണ് കച്ചവടം ഉണ്ടാവേണ്ടത്. അതിൽ വഞ്ചന പാടില്ല. ഇപ്പോൾ വാഹനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ്, അതല്ലെങ്കിൽ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റു കുറവുകളോ നികത്തി വെച്ചോ മൂടി വെച്ചോ കൊണ്ടോ ഉള്ള പിന്നെ കച്ചവടങ്ങൾ, കൊള്ളലാഭം, പലിശ പോലെയുള്ള സംഗതികളൊക്കെ കച്ചവടത്തിൻ വിഷയത്തിൽ മാറ്റിവെക്കേണ്ടതാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. കച്ചവടം ചെയ്യുന്ന, അളന്നു കൊടുക്കുന്ന ആളുകൾ അത് തിരിച്ചു വാങ്ങുമ്പോൾ, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പൂർത്തിയായിട്ട് വാങ്ങുകയും, ഇദാ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ, അവരെ അളക്കുകയോ തൂക്കുകയോ ചെയ്യുന്ന സമയത്ത് കുറച്ചു കൊടുക്കുന്ന ആളുകൾ. നമ്മൾ നൽകേണ്ടതായിട്ടുള്ള ഏത് വിഷയത്തിലും അതിലൊരു പൂർണ്ണതയുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ പൂർണ്ണതയുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇത് കച്ചവടത്തിൻ്റെ മാർഗം എന്ന് മാത്രമല്ല, കച്ചവടത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ്റെ ഉണർത്തൽ, അങ്ങനെ അളന്നു കൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുമ്പോഴും പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ള കൃത്യമായൊരു പാഠം ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു. അത് ലാഭം നേടുക എന്നതിന് പകരം വാങ്ങുന്ന ആൾക്കും അതുപോലെ വിൽക്കുന്ന ആൾക്കും കൃത്യമായി തൃപ്തികരമായിരിക്കണം കച്ചവടം എന്നുള്ളത് ശ്രദ്ധിക്കുക. 3-ാമത്തെ വിഷയം വസ്ത്രമാണ്. അതൊരു അലങ്കാരത്തിന് മാത്രമല്ല, അലങ്കാരത്തിന് മാത്രമായിട്ടല്ല വസ്ത്രം എന്ന് പറയുന്നത്. നഗ്നത മറക്കാൻ, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ, ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ എന്നുള്ള കൃത്യമായൊരു പാഠം അത് ഇസ്ലാം പകരുന്നുണ്ട്. ദാലിക അദ്ന യുറഫ്ന ഫലായ് ഉദൈൻ, സ്ത്രീകളോട് അവരുടെ മുഖമക്കനകൾ അത് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞതിന് ശേഷം ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുകയാണ്, അത് അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും എന്നുള്ള വളരെ വിശാലമായിട്ടുള്ള വലിയൊരു അർത്ഥതലം അതിലൂടെ പഠിപ്പിക്കുകയാണ്. അത് വെറും അലങ്കാരമായിട്ടുള്ള വസ്ത്രമല്ല. നഗ്നത മറയ്ക്കുക എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് ഖദ് അൻസൽന ലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷ എന്ന് പറഞ്ഞുകൊടുത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ യുവാരി സൗആത്തിക്കും, നിങ്ങൾക്ക് നഗ്നത മറക്കാനും വരീഷൻ നിങ്ങളുടെ അലങ്കാരമായിട്ടുമാണ് വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറം മറ്റൊരു ഭാഗത്ത് ഹിജാബിൻ്റെ വിഷയം പഠിപ്പിച്ചിടത്ത് ദാലിക അദ്ന യുറഫ്ന ഫലായ് ഉദൈൻ, തിരിച്ചറിയപ്പെടാൻ ദീനിയായിട്ട് ശ്രദ്ധിക്കുന്ന മതപരമായിട്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അങ്ങനെ വലിയൊരു വിശാലമായ അർത്ഥതലം നമുക്കതിന് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശപ്പ് മാറുക എന്നത് മാത്രമല്ല ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ശുദ്ധമായതാവണം, ഹലാലാവണം, തയ്യബാവണം. വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ, ഹലാൽ നമുക്ക് അനുവദനീയമായത് മാത്രമാവണം, ഹറാം ഭക്ഷിക്കാൻ പാടില്ല. പിന്നെ ഹലാലായത് തന്നെ തയ്യബായിരിക്കണം, അത് ശരീരത്തിന് കേടുവരുത്തുന്നതോ മറ്റു പ്രയാസമുണ്ടാക്കുന്നതോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ദുർവ്യയം പാടില്ല, അപരൻ്റേത് അപഹരിക്കരുത്, സാധുക്കളെ പരിഗണിക്കണം, അയൽവാസിയെ പരിഗണിക്കണം. ഏത് വിഷയത്തിലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ തന്നെ അതിൻ്റെ പിന്നെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ സാമ്പത്തികമായ വിഷയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല പല വിവാഹ സൽക്കാരങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വലിയ ധൂർത്തിൻ്റെയും ഇസ്രാഫിൻ്റെയും ഒക്കെ വിഷയം നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നും നമ്മളുണ്ടാവരുത്. ഈ ഇസ്ലാം എന്നുള്ളതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ഏത് വിഷയങ്ങളെടുത്താലും ഈ ഒരു മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യം എന്ന് പറയുന്നതിനപ്പുറം അതിലേക്കാളും കൂടുതൽ അതിന് അതുമാത്രമാണ് കൃത്യമായത് എന്നുള്ളത് ഈ ഓരോ തലം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ വിവാഹത്തിൻ്റെ വിഷയമെടുക്കുമ്പോൾ അത് താൽക്കാലിക ശാരീരിക സുഖത്തിന് മാത്രമല്ല, അത് ഒരു കുടുംബത്തിൻ്റെ ഒരു സമാധാനം, ജീവിതത്തിൽ സമാധാനം പകരലാണ്, സംരക്ഷണമാണ്, അതുപോലെ തന്നെ തുടർച്ചയാണ്, തലമുറയുടെ നിലനിൽപ്പാണ്. ഒമിൻ അയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അത് പരസ്പരം സമാധാനം കൂട്ടുന്ന, ഒരു ഇണ മറ്റൊരിണക്ക് സമാധാനമാകുന്ന ഒരു വിഷയം അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാവണം. തസവ്വജു അൽ വദൂദ അൽ വലൂദ്, തസവ്വജുൽ വദൂദ് അൽ വലൂദ് എന്ന് വിശ്വാസം പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ തലമുറയുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന ഭാവിയിലേക്ക് സുരക്ഷ ഒരുക്കലൊക്കെ ഇത് വിവാഹത്തിൻ്റെ വലിയ വിശാലമായ അർത്ഥതലങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പറയുന്നത് ഇത് വെറും കേവലമായിട്ട് ഈ ഇവിടെ ജീവിച്ചു പോകുന്ന ഒരു വഴിയല്ല, പകരം പരലോകത്തേക്ക് ആത്യന്തികമായ ജീവിതത്തിൽ അവിടെ വിജയം വരിക്കാനുള്ള ആശയം ഇത് മാത്രമാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി ഈ ഒരു ഇസ്ലാം വിഷയങ്ങളെ, ഓരോ സംഗതികളെയും നമ്മുടെ ജീവിതത്തിൽ അത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കും ഇസ്ലാം എന്ന് പറയുന്നതിനെ എത്രമാത്രം അതിനെ നമ്മുടെ ജീവിതത്തിലൂടെ സന്ദേശമായി മാറാൻ നമുക്ക് കഴിയും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങൾ, ശുദ്ധീകരണവും അതേപോലെ തന്നെ കച്ചവടം, വസ്ത്രം, ഭക്ഷണം, അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലാവട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ആശയം, കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിവിശാലമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇസ്ലാം നിഷ്കർഷിക്കുന്ന, പഠിപ്പിക്കുന്ന വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാത്തോർത്തത് ഇൻസൈറ്റ്, ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ വിജയമന്ത്രം, ജസീൽ കൊടിയത്തൂർ അവതരിപ്പിച്ചത്.

0: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അത് എത്തുമ്പോഴേക്കും അതിൻ്റെ ദൂരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദൂരമേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല ഈ ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തോന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണ പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസ്സിനുണ്ട് നമ്മുടെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷ പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കെ അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം അത് വായിച്ചിട്ടുള്ള കാര്യമാണ്. ശരിയാണോ തെറ്റോ എന്ന് അറിയില്ലെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരു അറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ കുറച്ച് പിന്നെ എന്താ പറയാ, ഒരു മാനുഷികമായി അവന്റെ ശരിക്കും അവന്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
1: വലിച്ചുണ്ടാക്കിയിട്ട്
0: കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: ബ്രേക്കിംഗ് ന്യൂസ് പ്രഹസനങ്ങൾ ഭാഗം 2. ഈ വിഷയത്തിൽ സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയിലെ ടി കെ നിഷാദ് സലഫിയുടെ സംസാരം കേൾക്കാം.
2: യഥാർത്ഥത്തിൽ മാധ്യമം, നിങ്ങൾ പറയും, നമുക്ക് അറിയാം, ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാന തൂണുകളിലൊന്നാണ്. പൊതുവിൽ ആളുകൾ സത്യസന്ധമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് വാർത്തകളെ നോക്കിക്കാണാറുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ചർച്ചകളെ എങ്ങനെയാണ് കാണുന്നത്?
3: നമ്മൾ ഈ പണ്ട് പൂരപ്പറമ്പിൽ മുച്ചീട്ട് കളിക്കാറെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ടായിരുന്നു. ആനമയിലൊട്ടകത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇവരാളുകളെ ആകർഷിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കും. ഒന്ന് വെച്ചാൽ 10, 10 വെച്ചാൽ 100, രണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അപ്പോൾ ആളുകളെല്ലാവരും കൂടി ഒത്തുകൂടും. എന്നിട്ട് അവർ ഈ ചൂതാട്ടത്തിൽ പങ്കാളികളാകും, കളിക്കാരൻ ലാഭം കൊയ്യും. ശരിക്കും നമ്മുടെ മാധ്യമരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പൂരപ്പറമ്പിലെ മുച്ചിട്ട് കളിക്കാർ കോട്ടിട്ട് പുട്ടിയടിച്ച് ചാനലുകളിൽ വരുന്നു. അതാണിന്നിവിടെ ശരിക്കും നടക്കുന്നത്. ലാഭം കൊയ്യുക എന്നതിനപ്പുറമുള്ള ഒരു താല്പര്യവും ഇവർക്കില്ല എന്ന് തോന്നുന്നതാണ് ഇവരുടെ ഓരോ അവതരണങ്ങളും. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം സമൂഹത്തോട് കടപ്പെട്ട് നിൽക്കുന്ന, ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഭാഗമാണ് മാധ്യമങ്ങൾ. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, 100 ബയനറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. പൊതുവിൽ ജനാധിപത്യത്തിൻ്റെ 4 തൂണായി മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇവിടെ സാർ അത് വിശദമായി പറഞ്ഞു. ആ നിലവാരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് ശക്തമായ ഒരു മത്സരം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നു. പിന്നെ എന്താണ്, പരസ്പരം ആളുകൾക്ക് കാഴ്ചക്കാരെ വേണം. അപ്പോൾ ആ കാഴ്ചക്കാരെ കിട്ടാൻ വേണ്ടിയുള്ള, ആകർഷിക്കാൻ വേണ്ടിയുള്ള പല തരം തന്ത്രങ്ങളും അവർ ഉണ്ടാക്കുന്നു എന്നതാണ്. അതിൽ ഒരു വാർത്ത പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങളോ, ഒരു വാർത്ത കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ഒന്നും അറിയേണ്ടതില്ല. പണ്ടത്തെ പത്രങ്ങൾ പൊതുവിൽ പറയാറുള്ളത് ഇപ്പം ഒരു അബദ്ധം സംഭവിച്ചാൽ ഖേദം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്ന് അബദ്ധം സംഭവിക്കുമ്പോൾ ഖേദം പ്രകടിപ്പിക്കുക പോയിട്ട് അത് അബദ്ധമായി എന്ന് തിരുത്തുന്നു എന്ന് പറയുന്നത് പോലും വളരെ അപൂർവമാണ്. തങ്ങൾ പറഞ്ഞു വെച്ചതിനെ ന്യായീകരിക്കാനും അതിനെ വളച്ചൊടിക്കാനും അതിൻ്റെ ഭാഗികമായ സത്യങ്ങൾ അതിലേക്ക് ചേർത്ത് പറയാനുമൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. സമൂഹത്തെ ഞങ്ങൾ പറയുന്നത് എങ്ങനെ ബാധിക്കുന്നു എന്നിവർ ചിന്തിക്കാറില്ല. പണ്ട് കുറേ മുമ്പൊരിക്കൽ MI തങ്ങൾ എഴുത്തിലും പത്രപ്രവർത്തനത്തിലുമൊക്കെ വലിയ പിന്നെ പരിചയവും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ള വളരെ പ്രഗത്ഭനായ കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഒരിക്കൊരു സംസാരത്തിൽ പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, ഈ അതിസാരം എന്നുള്ള വാക്ക് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജുകളിൽ വരാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആദ്യ ആളെടുത്ത് വായിക്കുന്ന പത്രം അവർക്ക് മനംമടുപ്പുണ്ടാക്കുന്നതോ അവരെ വിഷമിപ്പിക്കുന്നതോ ആയ വാർത്ത നൽകാതിരിക്കാൻ അതിൻ്റെ പത്രത്തിൻ്റെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ശരീരം വിച്ഛേദിക്കപ്പെട്ട തല മാത്രം നൽകാൻ ധൈര്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിയത്. അപ്പോൾ മറ്റേതൊരു പരസ്യത്തിലും ഉള്ളതുപോലെ പരസ്യവാചകങ്ങളായി വാർത്തകൾ മാറുകയാണ്. അതിനപ്പുറമുള്ള ഒരു നൈതിക ബോധമോ ധാർമ്മികതയോ ഒന്നും നമുക്കെവിടെയും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിവർ ചെയ്യുന്ന മോശം പത്രപ്രവർത്തനത്തിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ നോക്കിയപ്പോൾ ഇവർ പറഞ്ഞ തിരുത്തി അല്ലെങ്കിൽ തിരുത്തേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും. ഒന്നിപ്പോൾ നമ്മളാ ശിരൂരിൽ ലോറി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നെ അതിനൊക്കെ തകപ്പെട്ടു. എന്നിട്ട് അന്ന് ഒരു വാർത്ത വന്നിരുന്നു, എന്താണ്, ലോറിയുടെ എൻജിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ GPS 2 ദിവസം പ്രവർത്തിച്ചു. ലോറിയുടെ GPS 2 ദിവസം പ്രവർത്തിച്ചു. ലോറിയൊക്കെ കിട്ടി, പിന്നെ മനസ്സിലായത് 19 മിനിറ്റാണ് പ്രവർത്തിച്ചത് അതിൻ്റെ GPS. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? വെറുതെ പടച്ചുവിടുക, പച്ചക്കള്ളം പടച്ചുവിടുക, യാതൊരുവിധ നാണവുമില്ലാതെ പച്ചക്കള്ളം പടച്ചുവിടുക. അതുപോലെ തന്നെയാണ് ക്യാബിൻ തകർന്നിട്ടില്ല, അർജുൻ ലോറിക്കകത്തില്ലേ, അതുമായി ബന്ധപ്പെട്ട് വന്ന് മാത്രം വന്ന നുണകളാണ് ഞാൻ പറയുന്നത്. അത് വെറുതെ പറയാണ്. ഒരു അസ്ഥി കിട്ടി, അത് അർജുൻ്റേതാണ്. അപ്പം മരിച്ച് ഏതാനും ദിവസമായപ്പത്തിന് അസ്ഥിയായി. പക്ഷെ അത് പരിശോധിച്ചപ്പോൾ അതൊരു പശുവിൻ്റെ അസ്ഥിയായിരുന്നു. ഇത് പിന്നെ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ തരത്തിലുള്ള വാർത്ത. ഞാൻ പറഞ്ഞു ഇത് ഈ മനുഷ്യൻ്റെ കുടുംബം കേൾക്കുന്നു, അവരുടെ അടുത്ത ബന്ധുക്കൾ ഇത് കേൾക്കുന്നു, സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നു. ഇത് കേൾക്കുന്നവരിതെങ്ങനെയാണ്, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ചാനലിൽ ലൈവ് ആയിട്ട് കുറേ ആളുകളുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന പരിപാടികളെല്ലാം. അപ്പോൾ ഏറ്റവും അവസാനമാണ് നമ്മുടെ പി കെ ശ്രീമതിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ നേതാവ്, അവർ പിന്നെ എന്താണ് മറ്റൊരാളുടെ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന ഒരു വാർത്ത വന്നത്. ശരിക്കും അത് വേറൊരു ശ്രീമതിയാണ്. അപ്പോൾ ഇത് പരിശോധിക്കാതാണ് പറയുന്നത്, തട്ടിവിടുകയാണ്. അത് പി കെ ശ്രീമതി മുൻ എം എൽ എയുടെ ഭാര്യയായി കുടുംബ പെൻഷൻ, ഒരു ഒരു ഇപ്പോൾ പാർലമെൻറ്റൊക്കെ അംഗമായിരുന്ന ഒരാൾക്ക് ഏതോ ഒരാളുടെ ഒരു കുടുംബ പെൻഷൻ കിട്ടിയിട്ട് വേണോ? മിനിമം ഒരു ഏറ്റവും മിനിമം അതെങ്കിലും ഇവർ ചിന്തിക്കണ്ടേ? അത്രയധികം പരിശോധിക്കാതെ പച്ചക്കള്ളം പടച്ചുവിടുന്ന രീതിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തൊരു ഉദാഹരണമാണ് എന്താണ് സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട്. സുകുമാരക്കുറുപ്പ് താങ്കളിത് ഇപ്പോൾ പിടിക്കപ്പെടും, താങ്കൾക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്, എന്തൊരു തമാശയാണ്. എന്നിട്ട് അതിൻ്റെ യാതൊരു ജാള്യതയും ഇല്ലാതെ വീണ്ടും വന്ന രംഗത്ത് വന്നതൊക്കെ പറയാനും അപാര തൊലിക്കെട്ടിയാണത്. എന്തിനാണ് ഈ വക നാടകങ്ങൾക്ക് നിൽക്കുന്നത്? എന്തിനാണ് ഇത്ര തരം താഴുന്നത്? എന്താണ് മുഖ്യമന്ത്രി ഈ അപകടങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലും കോഴിക്കോട് പോയി കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. വൻ അബദ്ധം. ഒരു ജസ്റ്റ് ഒരു സംഗതി അന്വേഷിക്കണ്ടേ, എവിടെയാണ് പോയത്? അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കാറില്ലേ? എന്താണ് ഈ കോഫി ഷോപ്പ്? ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ആ സമയത്ത് പോകുമോ? ആ വാർത്ത കേട്ടപ്പോഴേ ഞാൻ വിശ്വസിച്ചു ഇതിലെന്തോ പ്രശ്നമുണ്ട്, ഉറപ്പിച്ചിരുന്നതിലെന്തോ പ്രശ്നമുണ്ട്. എന്നിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ സ്റ്റാർട്ടപ്പോ അങ്ങനെ എന്തോ ഒരു സംവിധാനത്തിൻ്റെ ഒരു പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് പോയത് കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിച്ചു എന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യണ്ടായി. ആക്രമിച്ചു അന്നത്തെ അത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഫലസ്തീനിൽ നടന്ന, ഇറാഖ് ഇസ്രായേൽ തമ്മിൽ നടന്ന ഇഷ്യൂവിൽ, ഗൾഫുമായി ബന്ധപ്പെട്ട് നടന്ന സൈനിക പ്രശ്നങ്ങളിൽ, ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിലൊക്കെ കുട്ടികൾ ഗെയിം കളിക്കുന്നതിൻ്റെ വീഡിയോസ് മലയാളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഈ ആക്രമണങ്ങളുടെ വീഡിയോസാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം പുറത്തുവിട്ടു. പലർക്കും ഇത് ഗെയിമാണ്, അവർക്കും മനസ്സിലായിട്ടില്ല. ഒരു ഫുട്ബോൾ മത്സരം കമൻട്രി പറയുന്ന, ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞു, അവിടെ മലയാളത്തിലെ ഭയങ്കര ആവേശത്തോടെ ഷൈജു ദാമോദരൻ കമൻട്രി പറയാറുണ്ട്. ഷൈജു ദാമോദരൻ ഫുട്ബോളിൻ്റെ കമൻട്രി പറയുന്ന രൂപത്തിൽ ഇന്ത്യ പാക് പ്രശ്നം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ. പിന്നെ ഇവർ ഇതൊന്നും അന്വേഷിച്ചും ആലോചിച്ചും അല്ല. പിന്നെ അതുപോലെ തന്നെ വയനാടുമായി ബന്ധപ്പെട്ട് 2,000 കോടി കേരളം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നൊരു കളവ്. വയനാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ഒരു വീട്ടിനകത്ത് ബാത്റൂമിൽ മുതല വന്നു എന്നതിൻ്റെ വീഡിയോ സഹിതം മലയാളത്തിലൊരു ചാനലിൽ വന്നു. അതിൻ്റെ വീഡിയോ സഹിതം എന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യണം, അപ്പുറത്ത് വീട്ട് കയറി നോക്കിയിട്ടില്ല. ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നടന്നൊരു സംഭവം കേരളത്തിലെ വയനാട്ടിലെ സംഭവമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. ഞാനിങ്ങനെ കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരു 10-20 കേസുകൾ ഇതിന് സമാനമായത് പറയാൻ പിന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റി, എല്ലാം കൂടെ ഇവിടെ പറയുന്നില്ല. വേറൊന്ന്, ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ഭയങ്കരമായ പ്രവചന സിംഹങ്ങളായി ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയും, അതൊരു തടസ്സമായി പിന്നെ ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്താണ് അടുത്ത ഇടതുപക്ഷ ഗവൺമെൻറ് 3-ാമതും വരും, കുറച്ച് ആൾക്കാർ കൂടിയിരുന്ന് പറയണം. വേറെ ചില ആൾക്കാർ പറയണം UDF ഗവൺമെൻറ് ആണ് വരിക, ഒരു 2-3 സീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുക. അതായത് വലിയ മാർജിനിൽ ഇവിടെ ഒരു ഗവൺമെൻറ് മാറ്റമുണ്ടാകുമെന്ന് സ്ഥിരമായി വാർത്ത കാണുന്ന, സ്ഥിരമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന, എല്ലാ സ്ഥലത്തും റിപ്പോർട്ടർമാരുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു പരിസരത്ത് പോലും പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഡാറ്റ വെച്ചും കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നതെങ്കിൽ ഒരു പരിധിവരെ അത് പ്രവചിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ആളുകൾ ഇതെല്ലാം സംസാരിക്കുന്നത്. അത് പറയുന്നിടത്ത് അതിൻ്റെ ധാർമ്മികതയോ നൈതികതയോ ഒന്നും ഒരു പ്രശ്നവുമല്ലാത്ത തരത്തിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ചാനലുകളിലും മീറ്റ് ദ എഡിറ്റേഴ്സിന് എന്ന പേരിൽ അല്ലെങ്കിൽ സമാനമായ തരത്തിലുള്ള, അതൊരു ചാനലിൻ്റെ പേരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ഒരു പ്രോഗ്രാമിൻ്റെ, അതിന് സമാനമായി മൂന്നോ നാലോ ആളുകൾ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ നാലാളുകൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂവിലാണെങ്കിൽ പറയുന്ന അഭിപ്രായം എന്തായിരിക്കും? എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. ശരിക്കും അവരുടെ ടേക്ക് അല്ലത്. ഒരാൾ സി പി എമ്മിനെ അനുകൂലിച്ച് പറയും, ഒരാൾ യു ഡി എഫിനെ അനുകൂലിച്ച് പറയും, ഇടതുപക്ഷത്തെ ഒരാൾ ബി ജെ പി അനുകൂലിച്ച് പറയും. മുമ്പ് ഒരു ബി ജെ പിക്ക് വേണ്ടി കാര്യമായി സംസാരിക്കാൻ ആളില്ലാത്ത കാലത്ത് ഒരു ചാനൽ ഒരു എഡിറ്റർ ഒരാളെ നിർത്തിയിരിക്കുമായിരുന്നു സ്ഥിരമായി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള ശ്രോതാക്കളെ, പ്രേക്ഷകരെ നമുക്ക് വേണം. അതിനപ്പുറം ഞങ്ങൾ ശരിയുടെ കൂടെയാണ്, ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങളെ പറയുന്നത് എന്ന് ആത്മാർത്ഥമായി പറയാൻ യോഗ്യതയുള്ള ഒരു മാധ്യമങ്ങളൊന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പറയുന്ന നാടകം ഒരു ചാനൽ റൂമിലിരുന്നവർ ചെയ്യുന്നത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കാഴ്ചക്കാരായി കിട്ടണം. എന്നിട്ടോ ഇടക്കിടക്ക് പരസ്യം വരും, ഞങ്ങൾക്ക് ആണ് ഈ എന്താണ് വ്യൂവർഷിപ്പിൽ ഇത്തവണ ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ. ഇതാണോ ഒരു മാധ്യമത്തിൻ്റെ അളവുകോൽ? ഒരു മാധ്യമം ഇവിടെ നിലനിൽക്കണം എന്നതിൻ്റെ അളവുകോൽ അതാണോ? ഞങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത്, ഞങ്ങളുടെ വാർത്തയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടത് എന്നത് മാധ്യമങ്ങൾ ഇവിടെ നിലനിൽക്കാനുള്ള അളവുകോലാണോ? അതല്ല സത്യസന്ധതയാണോ? അതല്ല നീതിപൂർണമായ മാധ്യമ പ്രവർത്തനമാണോ? അതുകൊണ്ട് അവരുടെ അളവുകോൽ അതാണ്. ആ അളവുകോലിൽ ഒന്നാമതെത്താനുള്ള എല്ലാവിധ വൃത്തികേടുകളും മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട്
0: പറയാൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നടന്ന ടി കെ നിഷാദ് സലഫിയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്.
4: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ റിയാൽ സ്വാലിഹീൻ എല്ലാ സന്ധികൾക്കുമുള്ള സദഖ അവതരിപ്പിക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ദുഹാ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1140-ാമത്തെ ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, നിങ്ങളിൽ നിന്ന് ഓരോ ആളുകളുടെയും ഓരോ അവയവങ്ങൾക്കും സന്ധികൾക്കും എല്ലുകൾക്കും എല്ലാം സദഖയുണ്ട് എന്ന് അറിയിക്കുന്നതായ ഹദീസ്. കുല്ലു ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ വഅംറു ബിൽ മഅറൂഫി സദഖ വനഹ്യു അനിൽ മുൻകരി സദഖ വയജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഅഹുമാ മിൻ അദ്ദുഹ. ഓരോ തസ്ബീഹകളും സദഖയാണ്. സുബ്ഹാനല്ലാഹ് പറയൽ, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയലെല്ലാം സദഖയാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതെല്ലാം സദഖയാണ്. എന്നാൽ ഇതെല്ലാം കൂടി ലഭിക്കുന്ന, ഉൾക്കൊള്ളുന്ന, ഇതിൻ്റെ എല്ലാം പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് രണ്ട് റക്അത്ത് ദുഹ നമസ്കരിക്കുക എന്നത്. ഈ ഹദീസിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സുലാമ എന്ന പദത്തെ വിശദീകരിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ എന്ന് പറഞ്ഞാൽ, കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ്, സൂര്യനുദിക്കുന്ന ഓരോ ദിവസങ്ങളിലും ഈ അവയവങ്ങൾക്കെല്ലാം സദഖയുണ്ട്, നമ്മൾ സദഖ നൽകണം എന്നതാണ്. അപ്പം അത് അസ്സുലാമ എന്ന് പറഞ്ഞാൽ അൽ അഅ്ളാ, അത് ഓർഗൻസ് അവയവങ്ങളാണ്. അവിൽ ഇളാം, അതല്ല, അത് എല്ലുകളാണ്, അസ്ഥികളാണ്. വൽ മഫാസിൽ, നമ്മുടെ സന്ധികൾ, ജോയിൻസ്, ശരീരത്തിൽ ഓരോ മടക്കുകയും നിവർത്തിയൊക്കെ ചെയ്യുന്നതായ സ്ഥലങ്ങൾ, എല്ലുകളുടെ ഭാഗങ്ങൾ, എല്ലുകൾ മറ്റൊരു എല്ലുമായി കൂടിച്ചേരുന്നതായ ആ ഭാഗങ്ങൾ, കൈവിരലുകൾ, കാൽമുട്ട്, കൈമുട്ട്, ഈ ഷോൾഡർ, ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് എന്നതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വഖദ് ദക്കറൽ ഉലമാ അസ്സാബിഖൂന റഹിമഹുമുല്ലാ, മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, അന്ന ഫി കുല്ലി ഇൻസാനിൻ സലാസമിഅത്തിൻ വസിത്തീന മഫ്സിലൻ, നിശ്ചയമായും ഒരു മനുഷ്യന് 360 സന്ധികളുണ്ട്. കുല്ലു മഫ്സിലിൻ യുത്താലിബുക കുല്ലയോമിൻ ബി സദഖ, ആ അസ്ഥികൾ, ആ സന്ധികളെല്ലാം തന്നെ നിന്നോട് തേടുന്നത്, ഓരോ ദിവസവും അതിന് സദഖ നീ നൽകണം. അതിന് ജീവൻ നൽകുന്നതും അതിന് ജീവിപ്പിക്കുന്നതും അതിന് സഹായം നൽകുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. ഈ ശരീരങ്ങൾക്ക് ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കെല്ലാം ആഫിയത്ത് നൽകുന്നത്, സൗഖ്യം നൽകുന്നത്, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ ഫദലാണ്. അതുകൊണ്ട് ഫക്കുല്ലയോമിൻ കുല്ലു അഴുതുവിൻ യുത്താലിബു കബി സദക്ക, അതുകൊണ്ട് ഓരോ അവയവങ്ങളും ഓരോ ദിവസവും നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നത് നീ സദക്ക നിർവഹിക്കുവാൻ വേണ്ടിയാണ്. ലാക്കിന്നഹ ലൈസത്ത് സദക്ക ചമാലിൻ, എന്നാൽ ഈ ഒരു സദക്ക, ഈ ഒരു ദാനധർമ്മം എന്നത് സ്വത്തുകൊണ്ടുള്ള, സമ്പത്തുകൊണ്ടുള്ള ദാനധർമ്മമല്ല. ബൽഹിയ കുല്ലുമാ യുഖരിബു ഇലല്ലാഹി മിൻ ഖൗൽ ഔ അമൽ ഔ ബദ്ലി മാലിൻ ഔ ഗൈരി ദാലിക, റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അത് സമ്പത്ത് ചെലവഴിച്ചിട്ടും അതല്ലാത്ത നിലക്കുമെല്ലാമാവാം. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ സുബ്ഹാനല്ലാഹിയും സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ അൽഹംദുലില്ലാ പറയൽ സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലൽ, അത് സദഖയാണ്. വക്കുല്ലു തക്ബീറത്തിൻ സദഖ, അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവിനെ വാഴ്ത്തുന്നത് സദഖയാണ്. വ അംറു ബിൽ മഅറൂഫി സദഖ, ഏതെല്ലാം നന്മകളുണ്ടോ, ചെറുതും വലുതുമായ മുഴുവൻ നന്മകൾ കൊണ്ട് കൽപ്പിക്കുന്നത്, അത് സദഖയാണ്. വ നഹ്യുൻ അനിൽ മുൻകരി സദഖ, തിന്മയെ തൊട്ട് വിരോധിക്കുന്നത്, അത് സദഖയാണ്. ഫക്കുല്ലു മാ യുഖരിബു ഇലല്ലാഹി ഫഹുവ സദഖ, റബ്ബിലേക്ക് അടുപ്പിക്കുന്നതായ മുഴുവൻ കാര്യങ്ങളും സദഖയാണ്. وَمِثْلُ هَذَا يَسِيرٌ عَلَى الْمَرْءِ, ഇതേപോലെയുള്ളതൊക്കെ മനുഷ്യന് വളരെ ഈസിയാണ്, എളുപ്പമാണ്. അൻ യുഅദ്ദിയ 360 സദഖത്തൻ ഫീ കുല്ലി യൗം, ഓരോ ദിവസവും 360 സദഖകൾ തങ്ങളുടെ അവയവങ്ങൾക്ക്, സന്ധികൾക്ക്, എല്ലുകൾക്ക് എല്ലാം നൽകുന്നതിന് വേണ്ടി. ഈ 360 സദഖ നൽകാൻ വളരെ എളുപ്പമാണ്. സദഖ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ദിക്റുകളുണ്ട്, അദ്കാറുകളുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം ചെറുതും വലുതുമായ നന്മകൾ കൽപ്പിക്കുവാനുണ്ട്, പകർന്നു നൽകുവാനുണ്ട്. ഏതെല്ലാം നിലക്കുള്ള തിന്മകളെ തൊട്ട് തടയാൻ, അത് വിരോധിക്കാൻ, അതിൽ നിന്ന് വിട്ടുനിൽക്കാനുണ്ട്. ഇങ്ങനെയെല്ലാമുണ്ട്. ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നത് വയുജിസി ഉമിൻദാലിക്ക, ഇതിനെല്ലാം പകരമായിക്കൊണ്ട്, ബദലൻ അൻദാലിക്ക, ഇതിനൊക്കെ പകരമായിക്കൊണ്ട് യുജിസി ദുഹാ നമസ്കാരം, ദുഹയുടെ സമയത്തുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം, അത് മതിയാവും ഈ നന്മകളെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ. അൽഹംദുലില്ലാഹ്, ഹാദിഹി നിഅമത്തുൻ കബീറ, അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും, ഇത് വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിൻ്റെ. ബദലൻ മിന്നൻ തുതാലബ അൻ കുല്ലി അദ്വിൻ മിന്ന അദായിക ബിസദഖ, നിന്റെ അവയവങ്ങളിൽപ്പെട്ട ഓരോ അവയവങ്ങളും നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നതായ ആ സദഖ നിർവഹിക്കാൻ നിനക്ക് വളരെ എളുപ്പമാണ്. ഈ ഒരു നമസ്കാരം നിർവഹിക്കുക വഴി യക്ഫീക, നിനക്ക് മതിയാവുന്നതാണ്. അൻ തുസല്ലിയ റകഅതൈനി മിന ദുഹ, ദുഹാ നമസ്കാരത്തിൽ നിന്ന് രണ്ട് റക്അത്ത് നീ നമസ്കരിക്കുക എന്നത് മതിയാവും. അള്ളാഹു സുബ്ഹാനഹു വതാല നിനക്ക് നൽകിയതായ ഈ അനുഗ്രഹങ്ങൾ, ഈ ഫളൽ, ഈ നിന്റെ ആഫിയത്ത്, സിഹ്ഹത്ത്, നിനക്കുള്ള എല്ലാ നന്മകൾക്കും, നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്ന സദഖ നിർവഹിക്കാൻ ഈ രണ്ട് റക്അത്ത് ദുഹ നമസ്കരിച്ചാൽ മതിയാവും. വഹാദ യദുല്ലു അലാ അന്നഹു യംബഗി അലൽ ഇൻസാനി അൻ യുവാദിബ അലൈഹിമ, അതുകൊണ്ട് മുഴുവൻ ആളുകളും വിശ്വാസികളും ഇത് നിത്യമായി, പതിവായി ഇത് തുടർത്തിക്കൊണ്ടുപോകാൻ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നിശ്ചയമായും അനിവാര്യമായ കാര്യമാണ് എന്നതാണ്. ഐ അല റകഅത്തി ദുഹ ഹദറൻ വസഫറൻ, ഹദറിലായിരുന്നാലും സഫറിലായിരുന്നാലും, നാട്ടിലുണ്ടെങ്കിലും അതല്ലാത്ത സന്ദർഭങ്ങളിലായിരുന്നാലും അത് നിർവഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയെത്ര ഖൈറുകളാണ് മനുഷ്യന്, ഇബാദത്തുകൾ തൻ്റെ നഫ്സിനോടുള്ള ഹക്കാണ്, അത് നിർവഹിക്കണം അവൻ, അതിനുവേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇബാദത്തുകൾ സ്വന്തത്തോടുള്ള ഹക്ക, സ്വന്തത്തിനാണത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകേണ്ടുന്നതായ ഹക്കുകളുണ്ട്, അതെല്ലാമുണ്ട്. ശരീരം കൊണ്ടുള്ള സദഖകളുണ്ട്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക്, സിഹ്ഹത്തിന്, ആഫിയത്തിന്, ഇതെല്ലാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ പറയപ്പെട്ടതുപോലെ ഓരോ മനുഷ്യനും ഈ നിഅമത്തുകൾക്ക് നന്ദി എന്നോണം, ആദവിൻ്റെ പുത്രൻ, അവൻ സദഖ നിർവഹിക്കണം. ഇവിടെ സഹോദരങ്ങളെ നന്മകൾ ചെയ്യാനുള്ള പ്രേരിപ്പിക്കലാണ്. നിർബന്ധമായ സക്കാത്തിനെക്കുറിച്ചും സദഖയെക്കുറിച്ചും സാമ്പത്തിക

0: سامع لكل ما عرف من طاعة الله والإحسان إلى الناس الله വഴിപ്പെടുന്നതായ അറിയപ്പെട്ടതായ കാര്യങ്ങൾക്കൊക്കെ ഇബാദത്തിന്ന് പ്രയോഗിക്കും. വൽമഅറൂഫ് നന്മകൾക്ക് പ്രയോഗിക്കും. വൽമഅറൂഫ് ഇസ്മുൻ ജാമിഉ ലികുല്ലി മാ ഉരിഫ മിൻ തഅത്തില്ലാ, അള്ളാഹുവിനെ വഴിപ്പെടുന്നതായി അറിയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും മഅറൂഫാണ്, നന്മയാണ്. ഇഹ്സാൻ ഇലന്നാസ് ജനങ്ങൾക്ക് നന്മ ചെയ്യുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ ഇസ്മുൻ ജാമിഉ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിൻ അൽഅഖ്വാലി വൽ അമാലി ദ്വാഹിറ വൽ ബാത്തിന. അത് പൊതുവായി പറയപ്പെടുന്നത് ഇബാദത്തുകൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതായ തൃപ്തിപ്പെടുന്നതായ കർമ്മങ്ങളും വാക്കുകളും പ്രവൃത്തികളുമൊക്കെ പ്രത്യക്ഷവും പരോക്ഷവുമായതിനൊക്കെ ഇബാദത്ത് എന്ന് പറയും. ഇവിടെ അമ്രും ബിൽ മഅറൂഫി നന്മ കൊണ്ട് കൽപ്പിക്കുക എന്നത് വനഹിയുൻ അനിൽ മുങ്കർ. മുങ്കർ എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു മാ ഖബഹ മിൻ അൽ അഫ്ആലി വൽ അഖ്വാലി, പ്രവർത്തനങ്ങളിലും വാക്കുകളിലുമുള്ള മോശമായ കാര്യം അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിലേക്ക് എത്തിക്കുന്ന അതാണ്. വഹുവ ഇസ്മുൻ ഷാമിലുൽ ജമീഅ അബ്വാബിശ്ശർ, തിന്മയുടെ കവാടങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതായതിന് മുങ്കർ എന്ന് പറയും. ഫമൻ ഫഅല അൽഖൈറാത്തിൽ മദ്കൂറ, നമ്മളീ പറയപ്പെട്ടതായ നന്മകൾ ആരെല്ലാം ചെയ്തു. ഈ 360 സന്ധികൾക്ക്, അവയവങ്ങൾക്ക്, ഈ സന്ധികൾക്ക് ജോയിൻസിനൊക്കെ പകരമായിട്ട് ഈ നിഅമത്തുകൾക്ക് ശുക്രായിക്കൊണ്ട് ആര് നിർവഹിക്കുന്നുവോ അവർക്കിത് മതിയാവും. റക്അത്താനി യർക്അഹുമാ മിൻ അദ്ദുഹ, ദുഹാ നമസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് നിർവഹിക്കുക. അപ്പോൾ ഈ ഒരു നമസ്കാരം അമലും ബി ജമീഇൽ അഅലാഇൽ ബദൻ, ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കുമുള്ള ഒരു അമലാണ് ഈ നമസ്കാരം. ഈ പറയപ്പെട്ട സദഖകൾക്കെല്ലാം പകരമായിക്കൊണ്ട് അത് മതിയാകും. വഹാദാ ബയാൻ ലിഅളമി ഫളി സ്വലാത്തിൽ ദുഹാ, ഇതാണ് ഇവിടെ ദുഹാ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുടെ മഹത്വമാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മളതിൻ്റെ സമയം മനസ്സിലാക്കിയിട്ടുണ്ട്. ബഅദ ശുറൂഖ് ശംസി ബിമിഖ്ദാരി റുബഉ സാഅ ബഅദ ശുറൂഖ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങുന്ന ആരംഭിക്കുന്ന ഈ ഒരു നമസ്കാര സമയം. വയം തദ് വഖ്തുഹ, അതിൻ്റെ സമയം നീണ്ടു നിൽക്കുന്ന ഇലാ മാ ഖബല ദുഹ്ർ ബിറുബഉ സാഅ, അയ്തൻ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് വരെയൊക്കെ. വഅഖല്ലു അദദി സ്വലാത്തി ദുഹ റകഅത്താനി, ഈ ദുഹാ നമസ്കാരത്തിൻ്റെ എണ്ണം അതിൽ കുറഞ്ഞത് അത് 2 റകഅത്താണ്. വഅക്സറുഹു സമാനി റകഅത്ത്, മാക്സിമം അതിലേറ്റവും കൂടിയത് 8 റക്അത്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള സ്വഹീഹായി വന്ന ഹദീസിൽ കാണാമന്നഹ ദക്കറത്ത്, അവർ പറയുകയുണ്ടായി, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹ് മക്ക ഇഅ്തസല ഫീ ബൈതിഹ ഫസല്ല സമാനി റക്അത്ത്. തൻ്റെ വീട്ടിൽ വെച്ച് അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം കുളിച്ചു, പിന്നെ 8 റക്അത്ത് നമസ്കരിച്ചു. എന്നാൽ അത് ഹദ്ദില്ലാതെ, കണക്കില്ലാതെ, ലിമിറ്റില്ലാതെ കൂടുതലും ഉണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ട്. സഹോദരങ്ങളെ, ഈ മഹത്തായ ശ്രേഷ്ഠമായ ഒരുപാട് പുണ്യം ലഭിക്കുന്നതായ ഈ നമസ്കാരം, അതു ദുഹ നമസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് റിയാദു സാലിഹീൻ, എല്ലാ സന്ധികൾക്കുമുള്ള സദഖ, അവതരിപ്പിച്ചത് അഷ്റഫ് സൽഫി വാണിയമ്പലം.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകും.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: ഇത്തിക്കാഫ് ഇരിക്കുന്നതിന് വേണ്ടി ഗുളിക കഴിച്ച് ആ സമയത്തെ ആർത്തവം നീട്ടിക്കൊണ്ടു പോകാമോ എന്നാണ്.
3: അല്ലാഹു സുബ്ഹാനഹു വതആല സ്ത്രീക്കും പുരുഷനുമൊക്കെ വ്യത്യസ്ത ശാരീരിക അടയാളങ്ങളും മാനസിക ഗുണങ്ങളും നൽകിയിട്ടുണ്ട്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജ് ഉംറ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് എത്തിപ്പെട്ടപ്പോഴേക്കും അവർക്ക് മാസമുറയുണ്ടായി എന്നും അതിൻ്റെ പേരിൽ അവർക്ക് വിഷമം നേരിട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സമാധാനിപ്പിച്ചു എന്നും, ഇത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണുമെന്നുമൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ സ്ത്രീകൾക്ക് മാസമുറയുണ്ടാകുക സ്വാഭാവികമാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിനാണല്ലോ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുക. നമസ്കാരം നിശ്ചയിച്ചതും നോമ്പ് നിശ്ചയിച്ചതുമൊക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാണ് സ്ത്രീകൾക്ക് മാസമുറയുണ്ടാകണം എന്ന് നിശ്ചയിച്ചതും. അള്ളാഹുവിൻ്റെ നിയമത്തിന് കീഴൊതുങ്ങിയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരുപക്ഷെ ഉംറ നിർവഹിക്കുന്ന വേളയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർബന്ധ സാഹചര്യത്തിലോ മാസമുറ നീട്ടുവാൻ വേണ്ടി ഒരു സ്ത്രീ ഗുളിക ഉപയോഗിച്ചാൽ, മരുന്ന് ഉപയോഗിച്ചാൽ, ആ മരുന്ന് വിദഗ്ധനായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരീരത്തിന് ഹാനികരമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറയാവതല്ല. ഇപ്പോൾ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്, അല്പ ദിവസം മാത്രമേയുള്ളൂ, ആ ദിവസത്തിനുള്ളിൽ ഉംറ കർമ്മം നിർവഹിച്ച് പൂർത്തിയാക്കി വരണം. ഇടയ്ക്ക് വെച്ച് മാസമുറയുണ്ടായി കഴിഞ്ഞാൽ തവാഫ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഭയപ്പെട്ടുകൊണ്ട് ഇത്തരം വല്ല മാർഗങ്ങളും സ്വീകരിച്ചാൽ അത് നിഷിദ്ധമായി തീരുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റമദാൻ മാസം പരിപൂർണമായി നോമനുഷ്ഠിക്കുവാൻ വേണ്ടി ഇത്തരം മരുന്നുകൾ ഗുളികകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് സാധാ രൂപത്തിൽ അവർ നോമനുഷ്ഠിക്കുകയും മാസമുറയുണ്ടാകുമ്പോൾ അവരത് പിന്നീട് നോറ്റുവീട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും അംറ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അംറ എന്ന് പറയുന്ന താബിഈയായ മഹദിയോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് നമസ്കാരം മടക്കി നിർവഹിക്കാൻ കൽപ്പിച്ചിട്ടില്ല, എന്നാൽ നോമ്പ് ആർത്തവ സമയത്തുള്ളത് പിന്നീട് മടക്കി നിർവഹിക്കണമെന്ന് പറഞ്ഞു എന്നുമൊക്കെ കൽപ്പിച്ച ഹദീസിൽ കാണുവാൻ സാധിക്കും. ആ ഒരു വിധിക്ക് കീഴ്പ്പെടുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാഹു തആല ആലം.
2: അത്തഹിയാത്തിൽ ഇരിക്കാൻ പ്രയാസമുള്ള ഒരു വ്യക്തി കസേര സൊഫിലിട്ട് മുന്നോട്ട് കയറി നിൽക്കുന്നു, ഇത് ശരിയാണോ എന്നാണ്.
4: ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസേരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബ്ബഅത്തിൻ്റെ ഇരുത്തമിരിക്കുക എന്നതാണ്. ഇരുന്ന് നമസ്കരിക്കുന്നയാളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഇരുന്നു നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് കഴിയാത്തവർ സാധാരണഗതിയിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ, ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ആ ഇരുത്തത്തിനും കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റക്കായത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിനും സാധിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ അഥവാ താഴെ ഇരിക്കുവാനുള്ള കാൽ നീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാറ് രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പർ ഉണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുർസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, കസേരയിൽ ഇരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസേരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ പ്രത്യേകത, റുക്കുനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല, അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. റുക്കുനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്നു തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റുഖ്സയുമായി ബന്ധപ്പെട്ട്, ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുവാൻ പ്രയാസമാണ് എങ്കിൽ ആ സമയത്തു മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂദികൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം, സുജൂദിലേക്ക് പോകുന്നത് പ്രശ്നമല്ല, ഖിയാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഖിയാമിൽ നിൽക്കുകയും സുജൂദിലേക്ക് പോവുകയും വേണം. ഇരിക്കുന്ന സമയത്തു മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക്, അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ള ആളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര പിറകിലേക്കിട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത്, ഖിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിൽ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ പിറകിലേക്കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലേക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ച് വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആ രീതി ശരിയല്ല. സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക. സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
2: പലിശയുടെ എല്ലാ വഴികളും ഹറാമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ ബിൽഡിംഗ് പലിശയുടെ ഇടപാട് നടത്തുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കാമോ എന്ന്?
3: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവനും തിന്മയെ വിരോധിക്കുന്നവനുമായിരിക്കണം. മൻ റഅമിൻകും മുൻകറൻ ഫല്യുഗയ്യിർബിയദി. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ നാവുകൊണ്ട് തടയട്ടെ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയും എങ്കിലും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. തആവനു അൽബിരി വത്തഖ്വ, വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിലും ശത്രുതയിലും പരസ്പരം സഹായിക്കരുത് സഹകരിക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖലകളെ സഹായിക്കുവാനും അതിന് ഒത്താശ പാടുവാനും പാടില്ല. അതിനൊക്കെ തന്നെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ബിൽഡിങ്ങുകളും സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് താനും. അത്തരം മേഖലകളിലേക്ക് അവർ പോവുകയാണ് ചെയ്യേണ്ടത്.
2: സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിസ്കാരം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സുജൂദിൽ കൈമുട്ട് വെക്കേണ്ടത് രണ്ടു തരത്തിലാണോ? അതുപോലെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമും മാമൂമും നിൽക്കുന്നതിൽ വ്യത്യാസമുണ്ടോ എന്നാണ്.
4: സ്ത്രീകളുടെയും പുരുഷന്റെയും നിസ്കാരത്തിൽ പ്രത്യേകിച്ചു വല്ല മാറ്റവുമുണ്ടോ എന്നതാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും മുൻകൈയുമല്ലാത്ത മുഴുവൻ ഭാഗവും നിസ്കാരത്തിൽ മറക്കേണ്ടതുണ്ട്. അതേസമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗം മറച്ചാൽ മതി. അതോടൊപ്പം അയാളുടെ ചുമൽ മറക്കുവാനുള്ള വസ്ത്രം അയാൾക്ക് ലഭ്യമാണെങ്കിൽ അയാൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം ചുമലും മറക്കേണ്ടതുണ്ട് എന്നതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള നിസ്കാരത്തിൽ പ്രധാനമായ വ്യത്യാസമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് നെഞ്ചത്തായിരുന്നു കൈവച്ചിരുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസുകളാണ് പ്രസ്തുത വിഷയത്തിൽ സ്വീകാര്യയോഗ്യമായി വന്നത് എന്നതുകൊണ്ട് തന്നെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് ഇടതുകൈയിൻ്റെ മുകളിൽ വലതുകൈ നെഞ്ചത്ത് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ സ്ത്രീകളാണെങ്കിൽ നെഞ്ചത്തും പുരുഷനാണെങ്കിൽ പുക്കിളിൻ്റെ മുകളിലും എന്നുള്ള ചർച്ച ഹനഫി മദ്ഹബിലുള്ള ചർച്ചയാണ്. അതിന് ഹദീസുകളുടെ പിൻബലമോ അതല്ലെങ്കിൽ സഹീഹായ ഹദീസുകളുടെ പിൻബലമോ ഒന്നുമില്ല എന്നുതന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം റുക്കുഇലേക്കും സുജൂദിലേക്കും പോകുന്ന സമയത്ത് റുക്കുഇലും സുജൂദിലും പുരുഷന്മാരോട് കൈകൾ വിടർത്തി വെക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ സ്ത്രീകളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാം. അവർ അവരുടെ കൈകൾ അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് വേണ്ടത് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നിസ്കാരത്തിൻ്റെ രൂപത്തിൽ സ്ത്രീക്കും പുരുഷനുമെല്ലാം ഒരേ രൂപം തന്നെയാണുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊന്ന്, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറക്കുന്ന രംഗത്ത് വരുന്ന വ്യത്യാസം; രണ്ടാമത്, റുക്കുഇലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ അതല്ലെങ്കിൽ റുക്കുഇലും സുജൂദിലുമുള്ള സാഹചര്യത്തിൽ കൈകൾ അവരുടെ ശരീരത്തിലേക്ക് ചേർത്തു വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേസമയത്ത് പുരുഷൻ അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരൽപ്പം വിടർത്തിക്കൊണ്ടാണ് കൈകൾ വെക്കേണ്ടത് എന്ന ഹദീസാണ് പുരുഷൻ്റെ വിഷയത്തിൽ കാണാൻ സാധിക്കുക. ബാക്കിയുള്ള നിസ്കാരത്തിൻ്റെ രൂപം സ്ത്രീകൾക്കും പുരുഷനുമെല്ലാം ഒരേപോലെ തന്നെയാണ്. ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നിസ്കാരത്തിൻ്റെ രൂപത്തിൽ വ്യത്യാസം പ്രത്യേകമായി കൊണ്ടെടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. പുരുഷന്മാർക്ക് പള്ളിയിൽ ഇമാമിൻ്റെ തൊട്ടു പിറകിലുള്ള ഒന്നാമത്തെ സൊഫാണ് ഏറ്റവും അഫ്ളായിട്ടുള്ളത് എങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഹാളിൽ വെച്ചാണ് പുരുഷനും സ്ത്രീകളും നിസ്കരിക്കുന്നത് എങ്കിൽ ആ ഹാളിലെ ഏറ്റവും പിറകിലെ സൊഫാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ളായിട്ടുള്ളത്. അതുപോലെ തന്നെ പുരുഷനെ തുടർന്ന് സ്ത്രീക്ക് നിസ്കരിക്കാവുന്നതാണ്, എന്നാൽ ഒരു സ്ത്രീയെ തുടർന്ന് പുരുഷന് നിസ്കരിക്കാൻ പാടില്ല എന്നതും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് പുരുഷന്മാരാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും വിളിക്കൽ അവരുടെ ഹക്കിൽ, അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതേസമയത്ത് സ്ത്രീകളാണെങ്കിൽ അവരുടെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ബാങ്കും ഇക്കാമത്തും വിളിക്കാതെയാണ് അവർ നിസ്കരിക്കേണ്ടത്. ബാങ്കും ഇക്കാമത്തും വിളിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തില്ല എന്ന വാദമാണ്, അതല്ലെങ്കിൽ ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാമും മഅ്മൂമുമായി കൊണ്ട് പുരുഷൻ നിസ്കരിക്കുമ്പോൾ മഅ്മൂമികൾ ഒന്ന് രണ്ടിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇമാമ് ഒരൽപ്പം മുമ്പോട്ട് കയറി നിന്ന് വേണം നിസ്കരിക്കുവാൻ, അതല്ലെങ്കിൽ മഅ്മൂമികൾ ഇമാമിൽ നിന്നും പിറകോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് വേണം നിസ്കരിക്കാൻ. അതേസമയത്ത് സ്ത്രീകൾ മാത്രമായി ജമാഅത്ത് നിർവഹിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ സൊഫിൽ നിന്നും ഇമാമ് പ്രത്യേകമായി കൊണ്ട് മുന്നോട്ട് നിൽക്കേണ്ടതില്ല, അതല്ലെങ്കിൽ മഅ്മൂമികൾ പ്രത്യേകമായി കൊണ്ട് പുറകിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതുമില്ല എന്നതാണ് ആ വിഷയത്തിലുള്ള ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിലാണ് സ്ത്രീയും പുരുഷനുമുള്ള നിസ്കാരങ്ങളുള്ളത്. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് സൊഫിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും നിസ്കരിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് അവസാനം സൂചിപ്പിച്ചത്. ഒറ്റയ്ക്കുള്ള നിസ്കാരങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതല്ലാത്ത മറ്റു വ്യത്യാസങ്ങളൊന്നും സ്ത്രീയുടെയും പുരുഷൻ്റെയും നിസ്കാരങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: കച്ചവടത്തിൻ്റെ സക്കാത്ത് നോക്കുമ്പോൾ കച്ചവടത്തിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്? നമ്മൾ പർച്ചേസ് റേറ്റ് ആണോ അതല്ല സെയിലിംഗ് റേറ്റ് ആണോ കൂട്ടേണ്ടത് എന്നാണ്.
4: കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് കണക്കാക്കുമ്പോൾ മാർക്കറ്റ് മൂല്യം നോക്കിക്കൊണ്ടാണ് അതിൻ്റെ വില കണക്കാക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ വിൽപ്പന നടത്തുവാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് മാർക്കറ്റ് മൂല്യമായിക്കൊണ്ട് കണക്കാക്കേണ്ടത്. അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് മൊത്തം എത്രയാണോ സ്റ്റോക്കുള്ളത് ആ സ്റ്റോക്കിൻ്റെ 2.5% വർഷം തികയുന്ന മുറക്ക് നമ്മൾ നൽകേണ്ടത്. അതും 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരു വർഷമായി നമ്മുടെ കടയിൽ സ്റ്റോക്കായി ഉണ്ടെങ്കിലാണ് നൽകേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ഒരു വർഷം തികഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ വർഷങ്ങൾ തികഞ്ഞിട്ടുണ്ട്, കച്ചവട വസ്തു ഡെഡ് സ്റ്റോക്കായി കിടക്കുകയാണ്, അത്തരം വസ്തുക്കൾ ഏതു സമയത്താണോ അതിൻ്റെ കച്ചവടം നടക്കുന്നത് ആ കച്ചവടം നടക്കുന്ന സമയത്ത് അതിൻ്റെ സക്കാത്ത് നൽകിയാൽ മതി എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടുകളിൽ ശരിയോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കിട്ടാകടമായി കിടക്കുന്ന കടങ്ങൾ സക്കാത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല. അത് എപ്പോഴാണോ ലഭിക്കുന്നത് ആ ലഭിക്കുന്ന സമയത്താണ് അതിൻ്റെ സക്കാത്ത് നൽകേണ്ടത് എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: നോമ്പുകാരൻ പകൽ സമയത്ത് പല്ല് തേക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന്?
3: പല്ല് തേക്കുക, ദന്തശുദ്ധി വരുത്തുക എന്നത് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. നോമ്പുകാരനാണെങ്കിലും നോമ്പുകാരനല്ലെങ്കിലും നോമ്പുകാരൻ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണെങ്കിലുമൊക്കെ ദന്തശുദ്ധി വരുത്തൽ പുണ്യകരമാണ്. എന്നാൽ അപ്പോൾ ദന്തശുദ്ധി വരുത്തുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാമോ എന്നാണ് അത് ചോദിക്കാൻ കാരണം. പല്ല് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗന്ധം വായിൽ അവശേഷിക്കും എന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സ്മെല്ല് വായിൽ അവശേഷിക്കും എന്നതുകൊണ്ട് അത് അയാളുടെ നോമ്പിനെ ഒരിക്കലും ബാധിക്കുന്നതല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലയോട് ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന മറുപടി, പല്ല് തേക്കുന്നതിന് പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഉള്ളിലേക്ക് ഇറങ്ങുന്നതും പോകുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിന് പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു അഅലം.
2: ചോദ്യം ഇതാണ്, ഒരു സ്ത്രീ ഇദ്ദ ഇരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്നാണ്.
3: ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഗർഭിണിയല്ല എങ്കിൽ 4 മാസവും 10 ദിവസവും ഇസ്ലാമിക കലണ്ടർ ഹിജ്റ കലണ്ടർ അനുസരിച്ച് അവർ ഇദ്ദ ആചരിക്കണം, ഇഹ്ദാദ് ആചരിക്കേണ്ടതുണ്ട്. അതുതന്നെയും അവർ ഭർത്താവുമായി താമസിച്ചിരുന്ന വീട്ടിലാണ് ഇദ്ദ ഇരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫരിഅ ബിൻത് മാലിക് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ, ഇൻകുസീ ഫീ ബൈതിക് അല്ലദീ ജാ ഫീ നഅയ് സൗജിക്, നിന്റെ ഭർത്താവിൻ്റെ മരണവിവരം വന്നപ്പോൾ ഏതൊരു വീട്ടിലായിരുന്നു, അതോ ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചിരുന്ന ആ വീട്, അവിടെയാണ് നീ താമസിക്കേണ്ടത്. ഹത്തായ ബുൽഗൽ കിതാബ് അജല, അതിൻ്റെ ഇദ്ദയുടെ കാലാവധി കഴിയുന്നതുവരെ എന്നാണ്. അവർ പറയുന്നു, അങ്ങനെ ഞാൻ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിച്ചു എന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഒരു ഹദീസാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭർത്താവും അവരും എവിടെയായിരുന്നോ താമസിച്ചിരുന്നത് ആ വീട്ടിലാണ് ഇദ്ദ ആചരിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ നിർബന്ധ സാഹചര്യങ്ങളുണ്ടാവും. ഒരു പക്ഷേ ആ വീട്ടിൽ മറ്റാരുമില്ല, തനിച്ച് താമസിക്കുവാൻ പ്രയാസങ്ങളുണ്ട്, സഹായിക്കുവാൻ ആരുമില്ല, ഭീതിയാർന്ന അന്തരീക്ഷങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലാണ്, വാടക ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ വാടക തരണമെന്നാവശ്യപ്പെടുന്നു, അവരുടെ കയ്യിൽ അതില്ല, ഇങ്ങനെ തനിച്ച് താമസിക്കുവാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഒരവസ്ഥയിൽ അവർക്ക് സുരക്ഷിതത്വമുള്ള സൗകര്യപ്രദമായ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ താമസിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു തആല ആലം.
2: സുന്നത്ത് നിസ്കാരത്തിലെ സുജൂദിൽ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റുമോ എന്ന്?
3: അറബിയല്ലാത്ത ഭാഷയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വാരിദായി വരാത്ത രൂപത്തിൽ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ അൽ ഇജാബയിലൂടെ പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. പരമാവധി നമസ്കാരങ്ങളിൽ പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ അദ്കാറുകളും അതേ പ്രാർത്ഥനകളും തന്നെയാണ് ആവേണ്ടത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുമോ അങ്ങനെ നമസ്കരിക്കുക. അതേപോലെ തന്നെ ചില സഹാബിമാർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്തരത്തിലുള്ള അദ്കാറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെ അവസാന സമയത്ത് തശഹ്ഹുദിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുവാനായി അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽ മൻകസീറ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്കാറുകളും പ്രാർത്ഥനകളുമൊക്കെ വാരിദായി വന്നതാണ് നാം ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരാൾ നമസ്കാരത്തിൽ അള്ളാഹുമായുള്ള മുനാജാത്താണല്ലോ, റബ്ബുമായുള്ള രഹസ്യ സംഭാഷണമാണ്, ആ വേളയിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിവർത്തി വെക്കുന്നതിന് കുഴപ്പമില്ല, പ്രത്യേകിച്ച് സുന്നത്തായ നമസ്കാരങ്ങളിൽ. കാരണം അഖ്റബുമായ കൂൻ അബ്ദു മിൻ റബ്ബിഹി വസാജിദ്, ഒരാൾ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സുജൂദിൻ്റെ വേളയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫർള് നമസ്കാരങ്ങൾ പുരുഷന്മാരൊക്കെ ജമാഅത്തായി നമസ്കരിക്കും. അവിടെ ഇമാം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പിന്നിൽ രോഗികളും യാത്രക്കാരും ഒക്കെയായ ആളുകളുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വലിയ ദൈർഘ്യമില്ലാത്ത നമസ്കാരമാണ് നിർവഹിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ സുദീർഘമായി അത്തരം സുജൂദുകൾ കിടന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല. അതാണ് ഫർള് നമസ്കാരം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് അറബിയിൽ ഉള്ള ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സാധിക്കുകയില്ല എങ്കിൽ ആനിൽ വന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ വലിയ ആശയങ്ങളുള്ള ചെറിയ വാക്കുകളാണ്, ജവാമി അൽ കലിം ആണ്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തു വഖിന ആദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഏറ്റവും ഹസനത്ത് നൽകണേ എന്ന പ്രാർത്ഥന. എന്താണോ തനിക്ക് ആവശ്യമുള്ളത് അത് ആഗ്രഹ സഫലീകരണമാകട്ടെ, അല്ലെങ്കിൽ ദോഷത്തെ തടയലാകട്ടെ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തു വഖിന ആദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചാൽ അത് അവൻ്റെ എല്ലാ വിഷയത്തിനുമുള്ള പ്രാർത്ഥനയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി ഇതൊന്നും ഒരാൾക്ക് അറിയില്ല എങ്കിൽ അവനാണെങ്കിൽ ധാരാളം റബ്ബുമായി പ്രാർത്ഥിക്കുവാനുമുണ്ട് എങ്കിൽ ഇതൊക്കെ പഠിച്ചു വരുന്നവരെ മലയാളത്തിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് അറബിയല്ലാത്ത ഭാഷയിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം എന്നും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആല.
0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വഴിപിഴച്ചു മാനവർ ശിർക്കിൽ പതിക്കുന്നു, പഴി പറഞ്ഞതാ നിന്റെ മാർഗം വിട്ടകലുന്നു.

0: നിങ്ങളാൽ എൻ കാഴ്ച മങ്ങുന്നു.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: 56 തസ്തികയിൽ PSC വിജ്ഞാപനം. അവസാന തീയതി സെപ്റ്റംബർ 2. 56 തസ്തികയിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 13 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 6 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 6 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴിയും 31 തസ്തികയിൽ NCA നിയമനവുമായിരിക്കും. സെപ്റ്റംബർ 2 രാത്രി 12 വരെ അപേക്ഷ സ്വീകരിക്കും. നേരിട്ടുള്ള നിയമനം സഹകരണ അപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, സെക്രട്ടേറിയറ്റ്, PSC തുടങ്ങിയവയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി, ഭവന നിർമ്മാണ ബോർഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങി വിവിധ ഒഴിവുകളിലാണ് നേരിട്ടുള്ള നിയമനം സാധ്യമാകുന്നത്. തസ്തിക മാറ്റം വഴി VHSCയിൽ നോൺ വെക്കേഷണൽ ടീച്ചർ, ബയോളജി, പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് തുടങ്ങിയവ. പട്ടികവർഗ്ഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്, LD ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. പോലീസ് വകുപ്പിൽ വനിതാ പോലീസ് കോൺസ്റ്റബിൾ, എക്സൈസ് ആൻഡ് പ്രോഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ, വിവിധ വകുപ്പുകളിൽ ആയ തുടങ്ങിയവ. 56 തസ്തികയിൽ PSC വിജ്ഞാപനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്ക് www.keralapsc.gov.in.
3: قد كفاني علم ربي من سؤالي.
2: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
2: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ
5: ശബ്ദം.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ദാമ്പത്യത്തിലുള്ള സ്നേഹം, അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അത് പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും കഠിനാധ്വാനം നമ്മൾ ചെയ്യണം. മറ്റു സ്നേഹങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത ഭാര്യ ഭർത്തൃ സ്നേഹത്തിനുണ്ട്. മറ്റുള്ള പല സ്നേഹങ്ങളും നമ്മൾ കൊണ്ടും കൊടുത്തും വാങ്ങുന്ന സ്നേഹങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും അവരുടെ എന്തെങ്കിലും കൈമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കൊടുക്കലുകളും വാങ്ങലുകളും സഹായിക്കലും സ്നേഹിക്കലും പരിഗണിക്കലുമെല്ലാം ഈ സ്നേഹത്തെ ഉന്നതമാക്കാൻ പറ്റുമെങ്കിലും അടിസ്ഥാനപരമായ ഈ സ്നേഹം എങ്ങനെയുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു പുരുഷനെ വിവാഹത്തിന് വേണ്ടി ഒരു പരസ്പരം ഒരു കാഴ്ചയുണ്ടല്ലോ പെണ്ണ് കാണുക, ഈ കാഴ്ച കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും കൈമാറ്റം ചെയ്യുന്നില്ല, ഒന്നും കൊടുക്കണില്ല. പക്ഷേ വിവാഹത്തിൻ്റെ നാളൊന്ന് വന്നു കിട്ടാൻ അവർ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്നു. ഭയങ്കരമായ ആഗ്രഹം, കണ്ടുമുട്ടിയേ പറ്റൂ എന്ന നിർബന്ധം, ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? അത് വജാല ബൈനക്കും അബദ്ധത്തും വറഹ്മേണ്, അല്ല ഉണ്ടാക്കുന്ന ഒരു സ്നേഹ കാരുണ്യമാണ്. ഈ സ്നേഹവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഉപകാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ പലരും നമ്മെ കൈയൊഴിച്ചു പോകും. എന്നാൽ മനസ്സിണങ്ങിയ ദാമ്പത്യത്തിൽ ഇത്തരം കാരണങ്ങളെക്കൊണ്ടൊന്നും പിരിയാനാവില്ല. ഒരു ജീവശവം പോലെ കിടക്കുന്ന തൻ്റെ ഭർത്താവിനരികിലും കണ്ണുമിഴിച്ച് തന്നെ കാണാൻ പറ്റാത്ത, താൻ ദേഹത്ത് തലോടുമ്പോൾ താനാണ് തലോടുന്നതെന്നറിയാൻ പറ്റാത്ത, തൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ സ്വന്തം കൈകളെക്കൊണ്ട് നിർവഹിച്ചു കൊടുക്കുമ്പോൾ അതാരാണ് നിർവഹിക്കുന്നത് അറിയാൻ പറ്റാത്ത അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെയും വർഷങ്ങളോളം പരിചരിച്ച് കാത്തിരിക്കാൻ നിർബന്ധിതയായിട്ടല്ല, ഇഷ്ടത്തോടുകൂടെ ഒരു ഭാര്യയ്ക്കാവും. തൻ്റെ ഭർത്താവ് യാതൊരു പ്രയോജനവും തനിക്ക് ചെയ്യില്ലെന്ന് വന്നാൽ പോലും കൈവിട്ടു പോകാൻ അവിടെ മനസ്സ് അനുവദിക്കില്ല. സ്പൈനൽ കോഡ് അപകടത്തിൽ തകരാറായി, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട, ഒന്നും ചെയ്യാൻ ഭാവിയിൽ കഴിയില്ലെന്ന് വ്യക്തമായ, മാറി വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലും വിവാഹം കഴിഞ്ഞേറെ നാളാവാത്ത ഭാര്യ ഞാൻ ഇയാളെ വിട്ടു പോവില്ലെന്ന് ബന്ധുക്കൾ നിർബന്ധിച്ചിട്ടും പറയുന്നത് ആ സ്നേഹത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിഹിത ബന്ധങ്ങളും പരസ്പരം സ്വകാര്യമായി ഇടപെടാനുള്ള ഇടപെടലുകൾക്കും അവസരങ്ങൾ കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരും ഇന്ന് നിത്യ സംഭവങ്ങളാണ്. എങ്ങനെയാണ് അതിന് പറ്റുന്നത്? നമ്മെ അകമഴിഞ്ഞു സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ എങ്ങനെ മറന്ന് നമുക്ക് അവർക്ക് നൽകേണ്ട അവകാശങ്ങളെ പുറത്തു നൽകാൻ കഴിയും? നാം ഗൗരവപരമായി ചിന്തിക്കണം. പൈശാചികമായ ചില നൈമിഷിക താൽപ്പര്യങ്ങൾക്കു വേണ്ടി അത്യുത്തമമായ, ഉദാത്തമായ, മരണത്തിലും വേർപെടാത്ത, സ്വർഗത്തിലും പുനഃസംഗമിക്കുന്ന ഈ അതിവിശിഷ്ടമായ സ്നേഹത്തെ, അതിശക്തമായ സ്നേഹത്തെ മനസ്സിലാക്കാത്തവരും അതിൻ്റെ വിലയറിയാത്തവരുമാണ് പല ദമ്പതികളും. അതുകൊണ്ട് സുഹൃത്തെ, നീ വിവാഹിതനാണോ, അല്ലെങ്കിൽ സഹോദരി നീ വിവാഹിതയാണോ, നിങ്ങൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. അവിഹിതങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ ദേഷ്യവും ക്ഷമയില്ലായ്മയും അതിന് തടസ്സമാവരുത്. 5 കൊല്ലം ഒന്നിനും കഴിയാതെ ട്യൂബിലൂടെ ഭക്ഷണം കഴിച്ച് മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം കൈകളാൽ വൃത്തിയാക്കി കൊടുത്ത് പരിചരിച്ച തൻ്റെ ഭർത്താവിൻ്റെ മരണസമയത്ത് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞത് കുറച്ച് നാളുകൂടെ ഇദ്ദേഹത്തെ പരിചരിക്കുവാനുള്ള അവസരം അള്ളാഹുവേ നീ എനിക്ക് തന്നില്ലല്ലോ എന്നു പറഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? 5 കൊല്ലത്തെ കഷ്ടപ്പാടുകൾ ഈ മരണത്തോട് അവസാനിക്കുന്നല്ലോ എന്ന് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. ഈ അനങ്ങാതെ കിടക്കുന്ന ഈ ശരീരം കുറച്ചു കോലം കൂടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മനസ്സ് ഒരു ഭാര്യക്കാണുണ്ടാവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സ്നേഹത്തിൻ്റെ വില അറിയണം. നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഫോൺ സൈറ്റുകളും ഒന്നും ഈ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന അവിഹിതങ്ങളിലേക്ക് നമ്മളെ എത്തിക്കരുത്. ഭാര്യ ഭർത്തൃ സ്നേഹം ശരിയായി നിലനിർത്തുകയും അതിൻ്റെ ആസ്വാദനകളും അനുഭവങ്ങളും ശരിയായി അനുഭവിക്കുകയും ആ സ്നേഹത്താൽ കുടുംബജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് ഇതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇന്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നും ഇങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ചോദിച്ചു സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്, അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്, പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട് നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പോൾ അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോ എന്നുള്ളതാ. പിന്നെ ഞാനങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കയ്യൊന്ന് അമ്മൻ്റെ കൈയൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പം അമ്മക്ക് സന്തോഷമായി, മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പ ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോട് പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടുകൂടി മകൻ വീണ്ടും ആ കൈയൊന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സില്ലാ മനസ്സോട് അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ, പലയിടത്തും വിണ്ടുകീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത് പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടി കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. നില ഉള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു, വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി ഓരോ എന്താണ് ഇന്നലത്തിൽ നിന്നും ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിലെത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത്, കുടുംബബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്ത ഒരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പം എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു. ഇതാണ് കഥ.
4: നല്ല മെസ്സേജ് അല്ലേ.
3: അപ്പോൾ പിന്നെ സുഹൃത്തുക്കൾക്ക് എന്താണ് ഇതിൽ തോന്നിയ ഒരു ഒരു ഒരു കാര്യം?
4: അതിൽ നല്ലൊരു മെസ്സേജ് അവസാനം ആ കഥയുടെ അവസാനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു ഡോക്ടറോട് ഈ കുട്ടി പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത ചില അനുഭവങ്ങളെ, അത് അതും നമുക്ക് എല്ലാ ഉപകാരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും നമുക്ക് വിലമതിക്കാനാവില്ല എന്നുള്ളത് വലിയ മെസ്സേജാണ്.
3: അതെ അതെ. അതോടൊപ്പം എന്താ വെച്ചാൽ, ഞാൻ അത് കഥ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല, അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, ദൻ എംപത്തറ്റിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും.
4: അപ്പോഴാണ് അവർ, ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു ATM മെഷീനായി മാറും.
3: ആ അതെ അതെ.
4: സമയാസമയങ്ങളിൽ നമ്മൾ ആവശ്യം പറയുന്നു, ATM മെഷീന് പൈസ പുറത്തു തരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും എനിക്ക് ഒരുക്കി തരേണ്ട ആളാണല്ലോ, ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ.
3: അതെ അതെ.

0: പൂർവ്വം താഴേക്കോട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിർവഹിക്കേണ്ടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ചര്യയിലും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തനിക്ക് ഒരു തുണയും ഒരു കരുത്തുമായി മാറുന്നത് പ്രാർത്ഥനയാണ്. പക്ഷെ പലരും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും തൗഹീദിൽ നിന്ന് മാറി അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോവുകയും അവസാനം പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ ആകുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നമുക്ക് എപ്പോഴും കരുത്തായിരിക്കണം നമ്മുടെ റബ്ബിനോടുള്ള പ്രാർത്ഥനകൾ. അപ്രകാരം ഒരു വിശ്വാസി ആ വിശ്വാസിക്ക് ഏറെ ഗുണം ചെയ്യുന്ന, ഇഹലോകത്തും പരലോകത്തും ഏറെ ഉപകാരമുള്ള ഒരു പ്രാർത്ഥനയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത്. നിസ്സാരമായ ചെറിയ ഒരു പ്രാർത്ഥനാവാക്യം, ഉച്ചരിക്കാൻ ഒരു പ്രയാസവുമില്ല. ധാരാളം നന്മകൾ ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എത്ര നന്മകളെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കളഞ്ഞത്! എത്രയോ അവസരങ്ങൾ ഇത് ചൊല്ലാനുള്ള അവസ്ഥയുണ്ടായിട്ട് പോലും പലപ്പോഴും നമ്മൾ ചെല്ലാതെ പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ വാചകങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അക്സിർ മിൻ ഖൗൽ, നീ നിന്റെ വാക്കുകളിൽ, പ്രാർത്ഥനകളിൽ, സംസാരങ്ങളിൽ അധികരിപ്പിക്കുക. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് നീ പ്രാർത്ഥിക്കുക. ഫഇന്നഹ മിൻ കൻസിൽ ജന്ന, അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു നിധിയാണ്. വളരെ ഗാംഭീര്യമുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത്. ഹൗൽ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. അതിനാവശ്യമായ ശക്തിയും കഴിവുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖം, പ്രയാസം, ദുരിതം, കഷ്ടപ്പാടുകൾ, ഇവയിൽ നിന്ന് ഒരു സമാധാന ജീവിതം നേടിയെടുക്കാൻ അതിനുവേണ്ടിയുള്ളൊരു പ്രാർത്ഥന. അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് മാറാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് സാമ്പത്തികമായ ഒരു ഭദ്രതയിലേക്ക് മാറാൻ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അതുപോലെ തന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്കും, അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്കും, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കും, ബിദഅത്തിൽ നിന്ന് സുന്നത്തിലേക്കുമുള്ള ഒരു മാറ്റം, ഇവയിൽ നിന്ന് എല്ലാം മാറുവാൻ സർവശക്തനായ അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന് അവൻ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ തൗഹീദിന്റെ, തവക്കുലിന്റെ വ്യക്തമായ ഒരു ശബ്ദമാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ എല്ലാം രൂപത്തിലുമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ അല്ലാഹുവിൻ്റെ സഹായം കൂടിയേ മതിയാവൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥന എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു. സൂറത്ത് കഹ്ഫിൽ ഒരു തോട്ടക്കാരൻ്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് അഹങ്കാരിയായ തോട്ടക്കാരൻ്റെ, ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് കൂട്ടുകാരൻ ഉപദേശിക്കുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതാല ആ സൂറത്തിലൂടെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ ഇതിലേറെ ശ്രദ്ധയാകർഷിക്കുന്നത്. അവിടെ തൻ്റെ നിഷേധിയായിട്ടുള്ള കൂട്ടുകാരൻ ആ കൂട്ടുകാരനോട് പറയുന്ന ഒരു വാചകം, വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദ. നിന്റെ ഈ തോട്ടത്തിൽ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നിനക്കിങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, എന്ത്, മാഷാല്ലാ, ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അള്ളാഹു ഉദ്ദേശിച്ചതത്രേ ഇതെല്ലാം. അവനെക്കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ആർക്കുമില്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദ, നിന്നേക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി എന്നെ നീ കാണുന്നുവെങ്കിൽ എനിക്കൊന്നുമില്ല. നിന്റെ അത്ര സമ്പത്തോ നിന്റെ അത്ര അധികാരമോ നിന്റെ അത്ര സംവിധാനങ്ങളോ എനിക്കൊന്നുമില്ല. ഞാൻ നിന്നേക്കാൾ ഏറ്റവും താഴ്ന്നവനാണ്, സമ്പത്തില്ലാത്തവനാണ്, സ്വാധീനമില്ലാത്തവനാണ്. എന്നാൽ നിനക്കിതെല്ലാമുണ്ട്. നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ നിനക്കിങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. അഹങ്കാരത്താൽ അവൻ ഇതെല്ലാ കാലത്തും എനിക്ക് നിലനിൽക്കും എന്ന് മാത്രമല്ല അവൻ പറഞ്ഞത്, എനിക്കിതിനേക്കാൾ മെച്ചപ്പെട്ടത് ഇനിയും കിട്ടും, ഇനി ഇതൊന്നും നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല എന്നാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും അങ്ങനെ ഒരു തോട്ടം അവിടെ ഇല്ലാത്തതുപോലെ നിശേഷം അത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബ് തന്ന ഒരു അനുഗ്രഹത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ വാചകമാണത്. അത് അല്ല തരുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ല, തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. എത്ര ഘട്ടങ്ങളിലാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിൽ അതുപോലെ മറ്റവസരങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു പ്രാർത്ഥന. അത് നമ്മുടെ വിശ്വാസത്തെ സുദൃഢമാക്കാനുള്ളതാണ്. എല്ലാ ഘട്ടങ്ങളിലും ഇതെനിക്ക് റബ്ബ് നൽകിയതാണ്. ഈ അനുഗ്രഹം ഏത് സെക്കൻഡിലും നഷ്ടപ്പെടാം, ഏത് സെക്കൻഡിലും പടച്ച റബ്ബത് തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഈ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഏറെ ഗൗരവപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ അക്കല ത്വആമൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ ത്വആമ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുമെന്നാണ്. അപ്പൊ അവിടെയും ഈ വാചകങ്ങളുണ്ട്. ഇനി വമൻ ലബിസ സൗബൻ, ഒരാൾ ഒരു വസ്ത്രം ധരിച്ചു, ഫഖാല എന്നിട്ട് അവൻ പറയാണ് അൽഹംദുലില്ലാഹി അല്ലദി കസാനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവനെ വരാനിരിക്കുന്ന അതുപോലെ അവൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ ചെറുദോഷങ്ങൾക്കുള്ള പരിഹാരമാകുന്നു എന്നതാണ്. എത്രയെത്ര ഘട്ടങ്ങളിൽ ഈ ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഹസ്ബുക ഖദ് കുഫീത വഹുദീത വവുഖീത, എല്ലാം അതുകൊണ്ട് അവന് മതിയത്, അത്രമാത്രം സുന്ദരമായ ശക്തമായ ഒരു വാചകമാണ്. അതുകൊണ്ട് തന്നെ അവനോട് പറയപ്പെടും ഖദ് ഹസ്ബുക.

0: ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ഗൗരവത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് ലഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിൻ്റെ തൗഹീദിനെ, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ, അവൻ്റെ സിഫാത്തുകളെ അത് പുകഴ്ത്തുന്ന, അതിനെ കൃത്യമായി എടുത്തു പറയുന്ന ആ ഒരു വാചകം, അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന, പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന, അവൻ്റെ തൗഹീദ് ഉറപ്പിക്കുന്ന ആ ഒരു പ്രാർത്ഥന ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഉരുവിട്ടുകൊണ്ടിരിക്കണം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ അത്ഭുതം ഈ പ്രാർത്ഥന, അവതരിപ്പിച്ചത് അബ്ദുൽ ഗഫൂർ താഴക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-08-40-840.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴ്

0: ടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഭാഗം 1 അവതരിപ്പിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ ഒരുപാട് മാനസിക ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരമായി കാവലിനെ തേടുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള കാവൽ തേട്ടമായി ധാരാളം വ്യത്യസ്ത പ്രാർത്ഥനകളും ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന വ അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വൽ ഫുസൂഖി വശ്ശിഖാഖി والنفاق والسمعة والرياء وأعوذ بك من الصمم والبكم والجنون والجذام والبرص وسيء الأسقام. ഓരോ ബുദ്ധിമുട്ടുകളുടെയും പേരുകൾ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതിൽ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. ഇത് നമുക്ക് സുദീർഘമായൊരു പ്രാർത്ഥനയായതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളായിക്കൊണ്ട് പഠിക്കാവുന്നതാണ്. ഭാഗങ്ങളായിക്കൊണ്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഭാഗം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ അഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന. ഈ ഒരു ഭാഗം വരെയാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവെ, അശക്തത, അലസത, ഭീരുത്വം, പിശുക്ക്, വാർദ്ധക്യം, പാരുഷ്യം, അശ്രദ്ധ, അന്യാശയത്വം, നിന്യത, അധമത്വം എന്നിവയിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥന. കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. മിനൽ അജ്സി വൽ കസൽ. മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. വൽ ജുബ്നി വൽ ബുഖൽ. വൽ ജുബ്നി വൽ ബുഖൽ. വൽ ജുബ്നി വൽ ബുഖൽ. വൽ ഹറമി വൽ ഖസ്വതി. വൽ ഹറമി വൽ ഖസ്വതി. വൽ ഹറമി വൽ ഖസ്വതി. വൽ ഗഫ്ലതി വൽ ഐലതി. വൽ ഗഫ്ലതി വൽ ഐലതി. ആദ്യത്തേത് പുള്ളിയുള്ള ഐനാണ് വൽ ഗഫ്ലതി. പിന്നീട് വന്നത് പുള്ളിയില്ലാത്ത സാദാ ഐനാണ് വൽ ഐലതി. വൽ ഗഫ്ലതി വൽ ഐലതി. വൽ ദില്ലതി വൽ മസ്കന. വൽ ദില്ലതി വൽ മസ്കനതി. വദ്ദില്ലത്തി. ദാലാണ് പുള്ളിയുള്ള ദാലിന് ഷെദ് കൊടുത്തുകൊണ്ട് അവിടെ കെസർ ചെയ്തിരിക്കുകയാണ്. വദ്ദില്ലത്തി വൽ മസ്കന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി. ഇവിടെ എല്ലാ വാക്കുകളുടെയും അവസാനത്തിൽ വന്നിട്ടുള്ളത് കെസറാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി വൽ ഐലതി. വദ്ദില്ലത്തി വൽ മസ്കനത്തി. ഇങ്ങനെ എല്ലായിടത്തും അവസാനിക്കുമ്പോൾ കസറ് ചെയ്യപ്പെട്ട അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ഈ ഒരു പ്രാർത്ഥന മനഃപ്പാഠമാക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വാഖിറുദാവാന അൻൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഭാഗം ഒന്ന്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ് ബിനു സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ കൂടെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിനു സലീം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറായ 9544 845 840 നമ്പറിലേക്കും പീസ് റേഡിയോ ഫീഡ്ബാക്കിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള, നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള മറുപടികൾ എല്ലാ ചൊവ്വാഴ്ചയും 8:45 മുതൽ 9:30 വരെ നടക്കുന്ന ഈ സെഷനിൽ എടുക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത ഒരു ചോദ്യത്തിൻ്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഗൾഫിലാണ്, ഭാര്യയ്ക്ക് നാട്ടിൽ ജോലിയുണ്ട്. അതുപോലെ തന്നെ വ്യക്തമായി ഒരു അവിഹിതം നടന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി അദ്ദേഹം ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ കൊണ്ട് നടക്കണോ? ഇനിയും ആവർത്തിക്കാതിരിക്കുകയില്ലല്ലോ. പിന്നെ അവൾക്കാണെങ്കിൽ ദീന് പറഞ്ഞു കൊടുത്താൽ അത് അവൾക്ക് മനസ്സിലാവില്ല. താൻ തോന്നിയായി അത് തന്നിഷ്ടപ്രകാരമാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ആ ബന്ധം മുന്നോട്ട് പോകുന്നതാണോ ശരി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്.
6: അല്ലേ, ഒരു അവിഹിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഭാര്യനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അയാൾക്ക് അവളെ വിവാഹമോചനം നടത്താനുള്ള ഒരു മാന്യമായ കാരണമാണത്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ അവൾ ദീനിയായ നിലക്ക് ഇപ്പോൾ ഇയാളെ സ്വീകരിക്കൂല, മാറ്റങ്ങൾ ഉണ്ടാവില്ല, ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും, അയാൾക്ക് അതിനെപ്പറ്റി സംശയങ്ങളും കാര്യങ്ങളുമാണ്, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ദാമ്പത്യം അവളുമായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ബോധ്യം അയാൾക്ക് മാറി നിൽക്കാം. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുകയെന്ന് വിചാരിച്ചാൽ, ജീവിതങ്ങളെ അവസാനിപ്പിക്കലാണ്, ഡൈവേഴ്സാണ് ആത്യന്തികമായൊരു പരിഹാരം എന്നല്ലല്ലോ നമ്മൾ പറയുക. അത് അവസാനത്തെ പരിഹാരമാണ്. അപ്പോൾ ഒന്നിച്ചിത്രകാലം ജീവിച്ച് മക്കളും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്? ഒരു തെറ്റ് സംഭവിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ, തെറ്റ് സംഭവിക്കുമ്പോൾ അതിൽ കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? തിരിച്ചു കൊണ്ടുവരാൻ നല്ലൊരു ചാൻസാണ്. അങ്ങനെ സാധ്യമാകുമെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്നാണ് പറയണത്. കാരണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഡൈവേഴ്സാണ് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പോൾ ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഇവർ കുറേ കാലം ജീവിച്ചതാണ്. ഇനിയിപ്പോൾ അയാൾക്ക് ഡൈവേഴ്സിന് ശേഷം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ചോദിക്കും, അന്ന് ഇപ്പോൾ അങ്ങനെ ഡൈവേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡൈവേഴ്സ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും മറുപടി പറയുമ്പോൾ എങ്ങനെ പറയാം? നിങ്ങൾക്ക് ഒത്തുപോകാൻ വല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ, ഇസ്ലാമികമായി ഇപ്പോൾ അവരടുത്തൊരു വ്യഭിചാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഇസ്ലാമികമായി അവർക്ക് അവൾ തൗബ ചെയ്ത് മടങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോകാൻ ശരഈൽ പ്രശ്നങ്ങളില്ല. എന്നാൽ എന്ത് ചെയ്യാണ്? അയാൾക്ക് മാനസികമായിട്ട് അവൾ ഉൾക്കൊള്ളാൻ പറ്റൂല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് ഒരു പ്രയാസവുമില്ല എന്നതാണല്ലോ നമ്മൾ മറുപടി പറയുക. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
5: മറ്റൊരു ചോദ്യമുള്ളത്, സഹോദരനാണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യമാരും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഉമ്മയുമായിട്ടുള്ള, അമ്മായിമ്മയുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ വീട്ടിലൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ പണക്കങ്ങളുണ്ടാവും. എന്നാൽ ഇവരോട് ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഭാര്യൻ്റെ അടുത്താണ്, ഉമ്മാനോട് ഒറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഉമ്മാൻ്റെ അടുത്താണ്. പക്ഷെ കൂട്ടിയിരുന്ന് സംസാരിക്കുമ്പോൾ പ്രശ്നമാകണം. അപ്പോൾ നിരന്തരം വീട്ടിലെന്താണ് ബഹളങ്ങളുണ്ടാകുന്നു. ഇയാളുടെ ഭാര്യ അത് മുത്തച്ചിയോട് ചെന്ന് പറയുന്നു, അവർ മറ്റവർ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ അത് ഉമ്മയുമായി കണക്ട് ചെയ്യുന്നു. ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിന്നെ ജ്യേഷ്ഠന്മാരാണെങ്കിൽ ഉമ്മയുടെ സൈഡ് മാത്രമേ നിൽക്കുള്ളൂ. ഇദ്ദേഹം ചോദ്യം ചോദിച്ച വ്യക്തി ഉമ്മയുടേതും രണ്ടാളതും കേൾക്കും. ന്യായം എവിടെയാണെങ്കിൽ അദ്ദേഹം അതിന് പ്രതികരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ടീച്ചറാണ്, മദ്രസ ടീച്ചറാണ്, ഇപ്പോൾ വേറെന്തോ കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഇതുപോലെ മറുപടി എന്തെങ്കിലുമൊക്കെ പറയാം. ഇയാൾ പിന്നെ മാന്യമായിട്ട് ഉമ്മയോട് നന്നായി പെരുമാറിക്കൂടെങ്കിൽ ചോദിക്കുമ്പോൾ, എനിക്കും ഇസ്ലാമിക വിദ്യക്കാരങ്ങളിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്യും? അത് പറഞ്ഞ് പിന്നെ അയാൾ ഇരുത്തും. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ്.
6: ഇത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിതിന് പരിഹാരമുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പരിപാടികളെ ഇദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിലുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകളും അതേപോലെ തന്നെ നമ്മുടെ ഉമ്മയും തമ്മിൽ ഒത്തുപോവുക എന്നുള്ളത് എന്തെയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബുദ്ധിമുട്ട് ഏറ്റവും അധികം ബാധിക്കാരായിരിക്കും, ഭർത്താവിനെ തന്നെ ബാധിക്കുക. കാരണം നമ്മൾ കല്യാണം കഴിച്ചു വന്ന് നമ്മളെ പെൺകുട്ടിയൊക്കെ ഭാര്യമാർക്ക് വിഷമമില്ലാതെ കൊണ്ടുപോകേണ്ടത് നമ്മളെ കടമയാണ്. എന്നാൽ ഉമ്മ പറഞ്ഞാൽ ഭാര്യ വരുന്നതിന് മുന്നേ നമ്മളെ കൂടെയുള്ള നമുക്ക് ഏറ്റവും ബാധ്യതയുള്ള ആളാണ്. അപ്പോൾ ആ ഉമ്മനെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഭാര്യ ഉമ്മയും മാനസികമായ ഒരു സ്വരച്ചേർച്ചയിൽ പോകുന്നില്ലെങ്കിൽ അതെന്തായാലും ഇയാളെ ബാധിക്കും. എന്തുകൊണ്ടാണ് ആ സ്വരച്ചേർച്ച ഇല്ലാതാവുന്നത്? അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഈ ഉമ്മ എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഉമ്മ ഭർത്താവിനൊരു ഉമ്മ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ആ ഉമ്മനെ പരിചരിക്കാനും കൂടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അവരെ മനസ്സിൽ ആരുണ്ടാവില്ല, അവരുടെ കുടുംബത്തിൻ്റെ ചിത്രത്തിൽ ആരുണ്ടാവില്ല, ഒരു ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ, ഇവർക്ക് ഭർത്താവിനേറ്റ് സുഖമായിട്ട് മുന്നോട്ട് പോകാനും സ്വതന്ത്രമായി ജീവിക്കാനൊക്കെ എപ്പോഴും ഉമ്മ എന്തായിരിക്കും, ഒരു തടസ്സമായിരിക്കും. അപ്പോൾ ആ ഉമ്മനെ എങ്ങനെ ഉൾക്കൊള്ളുക അവർ? നേരെ മറിച്ച് അതിന് സപ്പോർട്ടായിട്ട് പൂർണ്ണമായിട്ട് മോൻ്റെ ഭാര്യയല്ലേ, ഓളിവിടെ വന്നതല്ലേ, അതുകൊണ്ട് പരമാവധി എന്തു ചെയ്യുക, അവളൊരു ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, നമ്മളെന്തിനാ അവരെ ശല്യപ്പെടുത്താൻ പോകുന്നു എന്നൊരു മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു ഉമ്മനെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ, ഈ മരുമകൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മകനോടുള്ളൊരു സ്നേഹം ഉണ്ടാവുമല്ലോ എപ്പോഴും, പ്രത്യേകിച്ച് ചെറിയ മക്കളാവുമ്പോൾ ഒരു ഭയങ്കര. അപ്പോൾ ആ മകനിപ്പോൾ എനിക്ക് കിട്ടണില്ല എന്നല്ല, ഇപ്പോൾ ഇവള് വന്നതോടുകൂടെ എന്ത് ചെയ്തു വെച്ചാൽ, ഓല് രണ്ടാളുമാണ് ഇപ്പോൾ എല്ലാ പരിപാടിയും, മറ്റേത് ഇന്നെ കൊണ്ടുനടക്കാൻ ഓനുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചപ്പോൾ അവനെന്തില്ല, ഇന്നെ നോക്കാൻ നേരമില്ല. അപ്പോൾ ഇവള് വന്നത് എൻ്റെ സ്വൈര ജീവിതത്തിനൊരു തടസ്സമായി എന്നാണ് ആര് വിശ്വസിക്കണത്? പിന്നെ ഉമ്മ എങ്ങനെ ഇവരെ ഉൾക്കൊള്ളുക? അപ്പോൾ ഇവൾ ഉമ്മനെ ഉൾക്കൊള്ളൂല, ഉമ്മ അവളെ ഉൾക്കൊള്ളൂല, മനസ്സിലായി? പക്ഷേ രണ്ടുപേരും എന്താ പറയുള്ളൂ, ഞങ്ങളങ്ങനെ ഒരു കച്ചറി ഉണ്ടാക്കണില്ല, പ്രശ്നം ഉണ്ടാക്കണില്ല, എൻ്റെ ഭാഗത്ത് ഞാൻ അങ്ങനെയാണ് ഓരോരുത്തരും വിശ്വസിക്കണത്, ഞാൻ പോകുന്നത് നല്ലൊരു നിലപാടിലാണെന്ന് രണ്ട് അതവർ പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്? രണ്ടാളും നല്ല നിലക്ക് പോകുമ്പോൾ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ സമീപനങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ യോജിപ്പിക്കാനും മസ്ലഹത്താക്കാനും നടക്കുന്നതിൽ വലിയൊരു കാര്യമല്ല. ഇയാൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, വൈഫിന് കുറച്ച് വിഷമങ്ങളുണ്ട്. അപ്പോൾ അത് ഇയാളോട് വന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അത് ഉമ്മയല്ലെ, ഞാനെന്താ ചെയ്യുന്നു എന്നൊന്നും പറയാതെ എന്ത് ചെയ്യുക, അവളവളെ വിഷമം പറയണത് കേൾക്കുക. അപ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടും, മനസ്സിലായി? പരമാവധി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 100% അവളെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെയാണല്ലോ പറയാം. ഉമ്മനോട് പറയുമ്പോൾ എന്താണ്, ഉമ്മ അവളെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇതൊക്കെ കേൾക്കുക. ഉമ്മനെ അവൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിൽക്കുക, അത്രയേ നമുക്ക് പറ്റുള്ളൂ. ഉമ്മനെ ഉപദേശിക്കാൻ പോകണ്ട, വൈഫിനെ ഉപദേശിക്കാൻ പോകണ്ട, രണ്ടാളും രണ്ടാളും നിലപാട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി രണ്ടാൾക്കും സ്വൈരമായിട്ട് പോകണമെങ്കിൽ രണ്ടാളും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓർക്ക് സമാധാനമായിട്ട് പോകണമെങ്കിൽ ഓല് ഏറ്റുമുട്ടി ജീവിക്കട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. നമ്മളതിൻ്റെ ഇടയിൽ കടന്നങ്ങാട്ട് നമ്മളെ ജീവൻ നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുന്നത്.
5: സാധാരണ ഒരു സഹോദരിയുടെ ചോദ്യമാണ്, നിരന്തരമായി നമ്മുടെ ലൈവ് കൗൺസിലിൽ കേൾക്കുന്ന ഒരു ഉത്തരമാണ്, നിങ്ങൾ സഹോദരിമാരെന്ത് ചെയ്യരുത്, ഭർത്താക്കന്മാരിൽ ചിലവിന് വാങ്ങണം, നിങ്ങൾ സ്വന്തമായി ചിലവഴിക്കരുത്, എന്താണെങ്കിലും അത് ഭർത്താക്കന്മാരിൽ തന്നെ വാങ്ങണം എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ വാങ്ങും എന്നുള്ളത് കൂടി
6: എന്താ, അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് നമ്മളെന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഭാര്യൻ്റെ അടുത്ത് പണമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ചിലവഴിക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഭർത്താവിനെ എല്ലാ ചിലവും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് നിർബന്ധിപ്പിക്കണമെന്നോ എന്നൊന്നും നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കണില്ല. അതായത് നമ്മളവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഭർത്താക്കന്മാർ പല ടൈപ്പാണ്. അതിൽ ചില ആൾക്കാരെങ്ങനെയെന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യും, എല്ലാ കാര്യങ്ങളും ഭാര്യ സ്വാഭാവികമായി ചെയ്യാൻ നിർബന്ധിതയാവും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഒരു പൈസയും കൊടുക്കണില്ലെങ്കിൽ കുട്ടികൾ പട്ടിണിയാകാതിരിക്കാൻ അവൾ എവിടെയെങ്കിലും വല്ല വീട്ടിലും പോയിട്ട് അടിച്ചോരിട്ടോ പാത്രം കഴുകിയിട്ടോ പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇത് ചില ആദായമായി കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എന്തു ചെയ്യുക, ഭാര്യമാരെയും മക്കളെയും കാര്യം തിരിഞ്ഞു നോക്കാതെ ഒരു നടക്കുക. ഇവളിവളെ വാപ്പാനത്ത് പോയിട്ടോ ഉമ്മാനത്ത് പോയിട്ടോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തിട്ടോ ഓൺലൈനിൽ പിന്നെ കച്ചവടം ചെയ്തിട്ടോ ഒക്കെ പൈസ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ എന്താ അറിയുമോ, എല്ലാ കാലത്തും എല്ലാ ഉത്തരവാദിത്വവും ഈ പെണ്ണ് കൊണ്ടെടുക്കേണ്ടി വരും. അങ്ങനത്തെ ഭർത്താക്കന്മാരോടാണ് ഏത് സമീപനം? ഓലെടുത്തുനിന്ന് എന്ത് ചെയ്യണം? അവർ ചെലവഴിക്കേണ്ട പൈസ അവരെത്തുനിന്ന് തന്നെ വാങ്ങണം. നമ്മളെത്ത് പൈസ ഉണ്ടെങ്കിൽ പോലും ഓലെടുത്തുനിന്ന് വാങ്ങാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർ മടിയന്മാരാവും, അലസന്മാരാവും, ജോലി ചെയ്യാത്തവരാവും, നിരുത്തരവാദപരമാകും. ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാരെന്താ പറയുക, ഭാര്യൻ്റെ അടുത്ത് ശമ്പളം ഉണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റില്ല, ഭർത്താവിന് വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ശമ്പളം ഷെയർ ചെയ്ത് പോകണ ആൾക്കാരെ അടുത്ത് വെറുതെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു കാടോലടിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചിട്ട് ഒരു കൂട്ടക്കാരി നമ്മളെടുത്ത് പോയിരുന്നു. നമ്മൾ ഇത്തരം ആളുകളെ നേരാക്കാനുള്ളൊരു വഴിയാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭർത്താവിൽ നിന്ന് തൻ്റെ അവകാശങ്ങളും കാര്യങ്ങളും കിട്ടാതെ വരുന്നുണ്ട്, അതെങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലവാക്കേണ്ട എന്നല്ല പറയണത്, പക്ഷേ ഭർത്താവിനോട് എന്ത് ചെയ്യണം, നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ കുട്ടീൻ്റെ ഫീസ് കൊടുക്കാനായി, മദ്രസത്തെ ഫീസായി, പിന്നെ പോണ വണ്ടിക്ക് പൈസ കൊടുക്കാനായി, അല്ലെങ്കിൽ ഇന്നെന്താണ് ഇവിടെ മീനില്ല വരച്ചില്ല, അത് ആക്ച്വലി എന്താണോ ആ വീട്ടിൻ്റെ അവസ്ഥ, അത് നമ്മൾ അയാളോട് പറയണം. അയാളോട് പറഞ്ഞിട്ട് അയാൾ അതിനൊരു പരിഹാരവും കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ടത് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നല്ല നിലക്ക് ബന്ധപ്പെട്ട് നിന്നിട്ട് എന്ത് ചെയ്യാം, സ്നേഹത്തോടു കൂടെ ചോദിച്ച് വാങ്ങാൻ പറ്റും. എന്താണ്, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സദ കൊടുക്കണമെങ്കിലോ ഒരു വട്ടച്ചെലവ് നടക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ തരണ്ടേ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസം കൂലിട്ടിന് ആളാണെങ്കിൽ നിങ്ങൾ അതിനൊരു 100 rupees എനിക്ക് എല്ലാ ദിവസവും തരും, അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, 1000 rupees 2000 rupees നിങ്ങൾ അതിന് തരും എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്യും, അത് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു വരുമാനത്തിലെ സ്വയമായ ശ്രമങ്ങൾ നടത്തുന്നതിനും നമുക്ക് വിരോധമില്ല.
5: മറ്റൊരു സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അവർ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷേ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ അവർക്ക് 3 kids അദ്ദേഹം ഗൾഫിലാണ്, സഹോദരൻ്റെ വീട്ടിലാണ് താമസം. പക്ഷേ ഇവർക്ക് ചിലവിന് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തില്ല, അവർ കൊടുക്കുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഒരു കയറില്ലാതെ കെട്ടിയിട്ടു എന്ന രൂപത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അവർക്കാണെങ്കിൽ വേറെ എവിടെയും പോകാൻ സാധ്യതകളുമില്ല. ഒരു വേലക്കാരിയായിട്ടെങ്കിലും നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനും ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല, അവർ അതിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതൊന്നും ഒഴിവായിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ, അവരുടെ അവസ്ഥ എന്താകും എന്നാണ് ചോദിക്കുന്നത്.
6: നമുക്കെന്താ ഇത്തരം ഒരു പിന്നെ ചോദ്യം കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു ജീവിത പ്രതിസന്ധിക്ക് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ, ഒരു മറുപടി കൊടുക്കാൻ നമുക്കിപ്പോൾ ഈ ലൈവ് കൗൺസിൽ കൊണ്ട് മാത്രം പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ പറയുന്ന അവസ്ഥ ശരിയാണെങ്കിൽ ഈ സഹോദരി വല്ലാത്തൊരു ക്രൈസിസിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നിൽക്കണത് തന്നെ എന്താണല്ല, അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലോ അല്ല, ഒരു അന്യ വീട്ടിൽ.

0: താമസിക്കാൻ ഒരു വാടകയ്ക്ക് ഒരു വീടും സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയൊരു സ്ഥലവും ഒക്കെ കണ്ടെത്തിയിട്ട് എനിക്കും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യാം? പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിപ്പോവുക. അല്ലാതെ നമ്മളൊന്നും കാണാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോകും തോന്നുമ്പോൾ ചിലപ്പോൾ അയാൾ എന്തു ചെയ്യും? വരാനും തിരിച്ചെടുക്കാനും സഹകരിക്കാനൊക്കെ തയ്യാറാവും. ഇപ്പോൾ എവിടെയും പോകാൻ ഇവിടെ അല്ല, എന്ത് ചെയ്താലും അവൾ ഇവിടെ നിന്നോളും എന്നൊരു വിശ്വാസം ഇവരുടെ സാഹചര്യം വെച്ച് അയാൾക്കുണ്ട്. അവനാണ് അയാൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യുക? എനിക്കൊരു നല്ല വഴി എന്താണെന്ന് ചിന്തിച്ച് അതിനൊളിഞ്ഞു വേണമെങ്കിൽ നല്ല പരീക്ഷയൊക്കെ എഴുതി നമുക്കൊരു ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക? ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ടെങ്കിലും ഇവിടെ നിന്ന് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് നീങ്ങാനുള്ള സൗകര്യപ്പെടുത്തലുകൾക്ക് ഈ ഒരു സമയം ഉപയോഗിക്കലായിരിക്കും നന്നായിരിക്കുക. എപ്പോഴാണോ അതിനൊരു ധൈര്യം വരുന്നത് അപ്പോൾ അതിനുള്ള വഴി നോക്കുക.
1: മറ്റൊരു സഹോദരി, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. അവർക്ക് ചെറിയ മക്കളുണ്ട്. അദ്ദേഹം പോയിട്ട് ഒരു വർഷമാണ് ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ അനിയൻ്റെ അടുത്താണ് താമസം. അനിയനാണെങ്കിൽ അവിടെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പോകുന്ന സമയത്തിന് അവർ പറഞ്ഞിരുന്നു, അന്യ സ്ത്രീയാണല്ലോ അനിയൻ്റെ ഭാര്യ, അപ്പോൾ അവിടെ ഉണ്ടാവാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. പക്ഷേ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അത് മാത്രമല്ല, അവരൊരുമിച്ച് അനിയനും ഫാമിലിയും ഒരുമിച്ച് അവർ പർച്ചേസിന് പോകും, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, അനിയൻ്റെ കുട്ടികളെ കളിപ്പിക്കും. ഇതൊക്കെ അവർ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്കത് വല്ലാത്ത പ്രശ്നമാണ്, കാരണം സ്വന്തം കുട്ടികളെ കളിപ്പിക്കുക അവർക്ക് അയാൾക്ക് അവസരമില്ല, അനിയൻ്റെ കുട്ടിനെ കളിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരമായി ഇവരിങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിറ്റിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർ ഡിമാൻഡ് വെച്ചെന്ന് വെച്ചാൽ കൊണ്ടുപോകുമ്പോഴും അവിടെ താമസിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ താമസിക്കണം. കാരണം ഇപ്പോൾ കൂട്ടുകുടുംബത്തിലുള്ളത് നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്നോട് വല്ലാത്തൊരു ഈർഷ്യത ഉണ്ട്. ഞാൻ അങ്ങനെ അത്രക്കാരനൊന്നുമല്ല, ഞാൻ അങ്ങനെ അങ്ങനെ സ്വഭാവമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സഹോദരി ചോദിക്കുന്നത് ഇത് എൻ്റെ തോന്നലാണോ, ഞാൻ സംശയരോഗിയാണോ, ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാണോ എന്നാണ് അവർ ചോദിക്കുന്നത്.
0: ഇതിലെന്തറിയോ, സത്യത്തിൽ ഇവരിത് സംസാരിക്കുമ്പോൾ രണ്ട് നിലക്ക് വിചാരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, അയാൾ ഈ പിന്നെ അനുജൻ്റെ ഭാര്യയോട് തെറ്റായി ഇടപഴകുകയും തെറ്റായി പെരുമാറുകയും സഹവസിക്കുകയും ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവൾ ഈ പറയണത് എന്നാണ് ഇയാൾ വിചാരിക്കുക. അത് ഗുരുതരമായ ഒരു കാരണം, പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം പറയുമ്പോൾ, ഞാൻ എന്താണ് എൻ്റെ അനുജൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്നു എന്ന് എൻ്റെ ഭാര്യ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗുരുതരമായ സംഗതിയാണല്ലോ. നേരെ മറിച്ച് അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഇസ്ലാമികമായി ഇത് ശരിയല്ല. ഇസ്ലാമികമായി അത് ശരിയല്ല. കാരണം തികച്ചും അന്യയായ ഒരു സ്ത്രീ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവരോടൊപ്പം മുതിർന്ന ഒരാൾ ഇതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പ്രത്യേകിച്ച് ഭാര്യ നാട്ടിലാണ് സമയം, പല കാരണങ്ങളെ കൊണ്ട് അയാൾ അവിടെ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്ന് എന്താണ്, സഹോദരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ട് പ്രത്യേകം നമുക്ക് താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗൾഫിൽ ഭാര്യ കൂടെ അല്ലാത്തൊരാൾ ഇങ്ങനെ താമസിച്ച് നിന്ന് പോകുന്നത് എന്തായാലും ഉചിതമല്ല. അയാൾ ബാച്ചിലേഴ്സ് മാത്രമുള്ള ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ റൂമിലേക്കോ ചേഞ്ച് ആവുക എന്നുള്ളത് ആ ഒരു ഇസ്ലാമിക കാരണം കൊണ്ട്, മതപരമായ ഒരു കാരണം കൊണ്ട് അയാൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഗൾഫിൻ്റെ പരിമിതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്. രണ്ടാമത് എന്താണ്, ഓരോ നിമിഷവും അയാൾ ഇവളുമായി അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്തു ചെയ്യാണ്, അവരുമായിട്ടൊരു സഹകരണത്തിലാണെന്നുള്ളത് ചിന്തിച്ച് മനോവേദനപ്പെട്ടാണ് ഈ സ്ത്രീ വീട്ടിൽ കിടക്കുന്നത്. എത്രമാത്രം മാനസികമായ പിരിമുറുക്കം അവരനുഭവിക്കുന്നുണ്ടാവും. അത് ഒരു ദിവസം രണ്ട് ദിവസമല്ല, ജീവിതകാലം. ഭർത്താവ് കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടത്തിന് പുറമെ തൻ്റെ ഭർത്താവ് എന്താണ് തൻ്റെ മക്കളോടും തന്നോടും കാണിക്കേണ്ട സഹവാസം അവിടെ വേറൊരാളോട് കാണിക്കുന്നു എന്നും കൂടിയും പറയുമ്പോൾ ഇവർ ഉരുകി ഉരുകി ഇല്ലാതെ പോകുക ചെയ്യും. അപ്പോൾ തൻ്റെ ഭാര്യനെ അങ്ങനെ മാനസിക വിഷമത്തിലാക്കണ്ടെന്ന് ചിന്തിക്കേണ്ടേ അയാൾ? ആ കാരണം കൊണ്ടും അയാൾ അവിടെ താമസിക്കാൻ പാടില്ല. മൂന്നാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അയാളെ ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ടല്ലോ അയാളെ കൂടെ ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നാട്ടിലായിട്ടോ ഗൾഫിലായിട്ടോ എന്തു ചെയ്യാണ്, അനുജനും ഭാര്യയും ഒന്നിച്ച് താമസിക്കുന്നത് പോലെ തന്നെ ഇവരും ഒന്നിച്ച് താമസിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ അയാൾ പരിശ്രമിക്കണം. അയാൾ പരിശ്രമിക്കാതിരിക്കണം എന്തുകൊണ്ടാണ്, ഇവിടെ തൽക്കാലം താമസ സൗകര്യം ഉള്ളത് കൊണ്ടാണ്. അവിടെ നിന്ന് മാറാൻ തീരുമാനിക്കുമ്പോഴുള്ളൂ ഭാര്യനെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് മൂന്ന് കാരണങ്ങളെ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, പുതിയൊരു താമസ സ്ഥലം അന്വേഷിക്കുകയും ഭാര്യയെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്നാണ് നമുക്ക് തോന്നുന്നത്.
1: ഒരു സഹോദരി ചോദിക്കുകയാണ്, നമുക്ക് ദുനിയാവിൽ

0: നമ്മൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കൂലി കിട്ടുമോ? എൻ്റെ വിവാഹ ജീവിതം ഇപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നത്. ഭർത്താവിന് 34 വയസ്സായി, പക്ഷേ അയാൾ ആ മെച്യൂരിറ്റി അല്ല കാണിക്കുന്നത്. ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു, ഇങ്ങനൊന്നും ആയിരുന്നില്ല ആദ്യം. എന്നാൽ എനിക്ക് ഇപ്പോൾ ഹയറായി കിട്ടിയത്, എനിക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ് ഈ വിവാഹത്തോടുകൂടി എനിക്ക് കിട്ടിയ ലാഭം. പക്ഷേ 7 വയസ്സായ ഒരു മകനുണ്ട്. ജീവിതം എന്ന് പറയുന്നത് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ദീന് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. ജോലിയൊന്നും ശരിയായി ചെയ്യൂല, അദ്ദേഹത്തിൻ്റെ ഉപ്പുള്ളത് കൊണ്ടെന്താണ്, അവർ കുടുംബം ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ജോലിക്ക് പോകാനൊക്കെ പറഞ്ഞാൽ പറയും നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, കുഴക്കാണ്, നമ്മളെ കുടുംബത്തിന് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, സിഹിർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്ത് ചെയ്യും, അങ്ങനെ ജോലിക്കൊന്നും പോകില്ല. പിന്നെ വല്ലാത്ത ദേഷ്യക്കാരനുമാണ്, പെട്ടെന്ന് ദേഷ്യമാവുകയും ചെയ്യും. ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നാണ് ചോദിക്കുന്നത്.
1: പിന്നെ നമുക്കൊരു അസുഖം വന്നു, നമ്മളിപ്പോൾ അത് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചാൽ അത് ഭേദമാവും, അപ്പോൾ ആ വേദനകൾ മാറും, ആരോഗ്യം തിരിച്ചു കിട്ടും. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണെന്ത്, ഞാനിപ്പോൾ ഇത് ചികിത്സിക്കാനൊന്നും പോകുന്നില്ല, ക്ഷമിച്ചാൽ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്ഷമിച്ച് നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അങ്ങനെ അകാരണമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്ത് കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ക്ഷമിച്ചും സഹിച്ചും കൂലിക്ക് വേണ്ടി സഹിച്ച് ജീവിച്ച് നമ്മുടെ ദാമ്പത്യവും നമ്മുടെ ഭർത്താവുമായുള്ള സഹവാസവും നമ്മുടെ സ്വൈര ജീവിതവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിയൊക്കെ നഷ്ടപ്പെടുത്തി അതൊക്കെ സഹിച്ച് കൂലി വാങ്ങണം എന്ന് വിചാരിക്കേണ്ടതല്ല. നമുക്ക് നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വിഷമങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റും. എന്ത് കാര്യം, ഇവിടെ പരിഹാരത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അവർക്ക് ദീന് കിട്ടി, ഹിദായത്ത് കിട്ടിയതിൽ അൽഹംദുലില്ലാ, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഭർത്താവ്ക്ക് ജോലിക്ക് പോയി നമ്മുടെ സംരക്ഷണങ്ങൾ നിർവഹിച്ച് നമ്മുടെ കുട്ടീനെ നോക്കി നല്ല സ്നേഹത്തോടുകൂടെ സഹവസിച്ച് ഇഹലോകത്തും പരലോകത്തും നല്ലൊരു ദാമ്പത്യമാക്കി മാറ്റാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പം അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കണം. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് മാറ്റാൻ ശ്രമിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അയാളുടെ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയ ജോലി, ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അയാളെയും കൂടി കൂട്ടി തുടങ്ങുക, നമ്മളും എന്ത് ചെയ്യുക, സഹകരിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിൻ്റെ പ്രായോഗികമായ ചിന്തകൾ നടത്തി നമ്മളാക്കണം. ഇങ്ങനെയൊന്നും അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ലെന്ന് അയാൾക്ക് തോന്നണം, അയാൾ നിർബന്ധിതനാവണം. പിന്നെ കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് വേണ്ടത്. സഹിച്ച് ജീവിക്കുക എന്നുള്ളതൊരു പൂർണ്ണമായ പരിഹാരമല്ല. കാരണം സഹനത്തിൻ്റെ പരമാവധി എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാനസികമാകും, പിന്നെ നമുക്ക് ജീവിക്കേണ്ട തോന്നും. അതുകൊണ്ട് സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. വലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വുസഹ, കഴിയുന്നതേ അല്ല പോലും നമ്മോട് പറയുള്ളൂ, കഴിയാത്തത് ചെയ്യാൻ നമ്മളാരും ബാധ്യസ്ഥരല്ല.
0: ഒരു സഹോദരൻ, അദ്ദേഹം പറയുന്നു, എനിക്ക് 2 മക്കളാണ്, ഞാൻ ദീൻ പരമാവധി ഫോളോ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിനെ വ്യക്തമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പഠനകാലത്തൊക്കെ ഞാൻ സിനിമാ പാട്ട്, സിനിമ അതൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട്, റബ്ബിൻ്റെ തൃപ്തി മുൻനിർത്തി അത്തരം ശീലങ്ങളൊക്കെ ഞാൻ എന്തായി ഒഴിവാക്കി. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ വസ്ത്രവിധാനത്തിലും അതുപോലെ തന്നെ സിനിമ, അതുപോലെ സംഗീതം, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ അവളോട് പറയാറുണ്ട്. അതുമാതിരി അവളുടെ കൂടെ പഠിച്ച സഹപാഠികളായ പുരുഷന്മാരോടുമൊക്കെയുള്ള സഹവാസം, സംസാരങ്ങളൊക്കെ കുറയ്ക്കാൻ. എന്നാൽ അവൾ അയാളറിയാതെയൊക്കെ അവരായിട്ട് ചാറ്റിംഗ് ഉണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ വിഷയമൊക്കെ പറയുമ്പോൾ അവർ പിന്നെന്താ ഒരു മുക്കാ കയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് ഇടുക. പരിപൂർണമായ ഒരു പിന്നെ മറക്കാതൊക്കെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾ ഇവളെ കണ്ടാണല്ലോ വളരുന്നത്, അവളാണല്ലോ സംസ്കാരം പഠിപ്പിക്കുന്നത്, പിന്നെ അവളെ വീട്ടിലും ഇതൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. ഞാൻ എന്ത് പരിഹാരമാണ് അതിന് ചെയ്യാൻ?
1: അല്ല, എന്തായാലും വൈഫിൻ്റെ മനോഗതികളെ മാറ്റിയെടുക്കുന്നെ വേണം. കാരണം ഈ പറഞ്ഞതൊരു പ്രധാന കാര്യമാണ്, നമ്മുടെ കുട്ടികളിലേക്ക് ദീൻ എത്തണമെങ്കിൽ, നമ്മളെത്ര ദീനിയാണെങ്കിലും അത് ഉമ്മ ത്രൂ എത്തുള്ളൂ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും തന്നെയാണ് മക്കളെ എന്ത് ചെയ്യുക, ബാധിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യമാർ വിചാരിച്ചഞ്ഞ് ഭർത്താക്കന്മാരെ മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഭർത്താക്കന്മാർ വിചാരിച്ചാൽ എന്ത് ചെയ്യും, ഭാര്യമാർ മാറും. കാരണം എന്ത് കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ വാപ്പയുടെ സംരക്ഷണത്തിലാണ്, ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് അവിടെ എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില നന്മകളെ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണമല്ലോ. അപ്പം എന്താ വെച്ചാൽ പൊതുവെ എന്തു ചെയ്യാണ് അദ്ദേഹത്തിന് അവരുമായിട്ട് എന്തില്ല, അങ്ങനെ ഒരു സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പം അതിന് കഴിയണം, അവരെന്ത് ചെയ്യാം മാനസികമായി മാറ്റിയെടുക്കണം, അവരെ ദീൻ്റെ ഒരു കാഴ്ചപ്പാടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് പറ്റുന്ന നല്ല വഴികൾ ആലോചിച്ച് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരുന്നാൽ ഇദ്ദേഹം ആശങ്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമല്ല.
0: ഒരു സഹോദരി, ഞാൻ മൂന്ന് കുട്ടികളുടെ മാതാവാണ്. എൻ്റെ മൂത്ത മകന് കല്യാണം പ്രായമായി. അവന് കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ അവന് പിന്നീടാവാം പിന്നീടാവാം എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അവനെ ഒരു പിന്നെ അന്യമത ഒരു കുട്ടിയെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതി, അഹ്ലുൽ കിതാബിലെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നു. അപ്പോൾ അവരതിനെ കുറേ ന്യായീകരണങ്ങളൊക്കെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അതൊക്കെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ കുറവായതുകൊണ്ട് ആണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ പിന്നെ ഗൂഗിളൊക്കെ പരിധി നോക്കി അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ ഇതിലേക്ക് തന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉമ്മ പറയുന്നത് എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാൽ അതിലെന്തെങ്കിലുമൊക്കെ പുകയിലുണ്ടാകുമോ. മകൻ പറയുന്നത് അവൾ ഈ ആദർശം സ്വീകരിക്കുന്നു വേണ്ട, അവളിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ നമുക്ക് ഈ ആദർശം അനുസരിച്ച് ജീവിപ്പിക്കാം, അതല്ലാതെ അവളെ ഈ ആദർശത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവരാകെ ഭയപ്പാടിലാണുള്ളത്. ഒന്ന് മകൻ്റെ ഈ ഒരു പ്രശ്നം, ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ള പ്രശ്നമൊക്കെ അവർക്കുണ്ട്. അതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് അഭിപ്രായം.
1: അതായത് ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലേക്കാണല്ലോ ഇവൻ പോകുന്നത്. അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. തൻ്റെ മക്കളൊരു വിവാഹം കഴിക്കുമ്പോൾ അത് നമ്മളുടെ സംതൃപ്തി പ്രകാരമാവണമല്ലോ. അപ്പോൾ അതിനെന്താണെന്ന് വിചാരിച്ചാൽ, അവനെ ഈ സാഹചര്യങ്ങൾ ഒന്ന് വിവാഹത്തിൻ്റെ ഭാവി, പ്രത്യേകിച്ചും എന്താ വെച്ചാൽ നമ്മളൊരു മതവിശ്വാസങ്ങൾ വ്യത്യസ്തമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് ജീവിച്ചു പോകാൻ എന്തായാലും അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം തന്നെ പറയണു, മക്കളെ നമുക്ക് നമ്മളതിൽ വളർത്താം. അതെങ്ങനെയാൾ പറയാം, അവൾക്ക് ചിന്തിച്ചൂടെ, അവൾ ഇതേമാതിരി ആലോചിക്കുന്നുണ്ടാവുന്നത്, വിവാഹം നടന്നോട്ടെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും, ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുപോകാമെന്ന് അവളും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ പ്രശ്നമായില്ലേ? അപ്പോൾ ഇതെന്തില്ല, ഒരു യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിൽ എന്താണ്, എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്, ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോജിച്ച് പോകൽ എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒരു വിശ്വാസിയായ ഒരാൾ വിവാഹം കഴിക്കേണ്ടത് ഒരു വിശ്വാസിയായ ആളെ തന്നെയാണ്. മനസ്സിലേ? ഇത്തരം അനുവാദങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്ന കാര്യത്തിൽ സംശയമല്ല. അപ്പം എന്തായിരുന്നാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒന്നും അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെ വിവാഹം കഴിച്ച് പോയാലുള്ള ഭാവിയിലെ കുടുംബ പ്രശ്നങ്ങൾ, മക്കളെ ദീനിയായി വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കൾക്ക് അതിലുള്ള അതൃപ്തി, ഇങ്ങനത്തെ എല്ലാ ഘടകങ്ങളും അയാളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ മാറി ചിന്തിച്ചേക്കാം.
0: മറ്റൊരു സഹോദരിയാണ്. അവർ പറയുന്നത് എൻ്റെ കുടുംബം ഒരു യാഥാസ്ഥിക കുടുംബമാണ്, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അൽഹംദുലില്ല. എന്നാലും ഞാൻ ദീനിപരമായ രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, എൻ്റെ വിവാഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെന്നെ ആകെ തളർത്തുകയാണ്. കാരണം അവർ ഒരു നല്ലൊരു ആദർശമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുദ്ദേശിക്കുന്നത്. ആ വിഷയത്തിൽ എനിക്ക് ആകെ ഡിപ്രഷൻ തോന്നുന്നു. ഇതിൽ എന്താണ് പരിഹാരം? എനിക്ക് ഭാവിയിൽ ജോലിക്ക് പോകാൻ താല്പര്യമേ ഇല്ല. ഇപ്പോൾ MSc കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉള്ളത് വിവാഹം കഴിക്കണം, കുടുംബമായി ജീവിക്കണം, കുറച്ച് ഇൽമൊക്കെ ഉണ്ടാക്കണം, ഇതുമാത്രമാണ്. എന്നാൽ ഉപ്പയും ഉമ്മയും ഒക്കെ എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ BEd പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. മൂത്ത സഹോദരിയാണെങ്കിൽ ഡോക്ടറാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ സെറ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെയും സെറ്റിലാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കൊരു ദീനീപരമായ ചുറ്റുപാടിൽ ജീവിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ്.
1: എന്തായാലും ഇവരെ താല്പര്യം തന്നെയാണ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ സമാധാനമായിട്ട് ജീവിച്ചു പോകണം, മക്കളെയൊക്കെ വളർത്തിയിട്ടെന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ല ആഗ്രഹമാണ്. സ്വാഭാവികമായി എന്താ വെച്ചാൽ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മളിതിൽ കൺസിഡർ ചെയ്യണമല്ലോ. കാരണം ഒരു MSc വരെയൊക്കെ ഒരു കുട്ടിനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഇവള് പ്രീ സ്കൂളിൽ പോണ കാലം മുതൽ ഉമ്മ എന്ത് ചെയ്യാണ്, ഇവിടെ നല്ല പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ജോലി കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിച്ച് പണം ചിലവാക്കി വരുമ്പോൾ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്കൊരു വിവാഹം കഴിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എന്തുണ്ടായിരിക്കും, മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, രണ്ട് താല്പര്യങ്ങളും അംഗീകരിക്കാവുന്ന കാര്യമാണല്ലോ. എനിക്കൊരു വിവാഹം കഴിക്കണം, എനിക്ക് ജോലി വേണ്ട, എനിക്ക് നല്ലതൊക്കെ മുന്നോട്ട് പോകണം എന്നത് നല്ലൊരു കാര്യമാണ്, നമുക്ക് അംഗീകരിക്കും. അതോടൊപ്പം അവിടെ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നല്ല ആദർശബോധമുള്ള, എന്നാലും എന്തില്ല ഉദ്യോഗങ്ങളൊക്കെ ഉള്ള ഒരാളെ കൂടെ തന്നെ പറഞ്ഞേക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇതിനൊന്ന് സമന്വയിപ്പിച്ചാൽ മതി, എല്ലാം കൂടെ നടക്കട്ടെ. അതായത് എന്താ വെച്ചാൽ ദീനുള്ള ഒരാളായിക്കോട്ടെ ഭർത്താവ്, ദീനുള്ള ഒരാളാണ് ജോലിയുള്ള ഒരാളാകുമ്പോൾ അവളാഗ്രഹവും നടക്കും, രക്ഷിതാക്കളാഗ്രഹവും നടക്കൂലേ ഒരു ഉദ്യോഗമൊക്കെ ഉള്ള ആളായിക്കോട്ടെ. അപ്പോൾ അതങ്ങനെ പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ അവൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്താണ്, അവൾക്ക് ജോലി കിട്ടിക്കോട്ടെ, ജോലിക്ക് പോകാൻ താല്പര്യം, ജോലി എപ്പോഴും ഉപേക്ഷിക്കാമല്ലോ, ജോലി ഏത് സമയത്തും എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഒരു ജോലി വേണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കോളെന്ന് വരും. അപ്പോൾ തൽക്കാലം മാതാപിതാക്കളെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു ജോലി ചെയ്യുക. നമ്മൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കും, അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോലി ഉപേക്ഷിക്കാം. അപ്പോൾ മാതാപിതാക്കളെ പിണക്കാതെ എന്നാൽ നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു സമവായത്തിലെത്തി മുന്നോട്ട് പോകലായിരിക്കും മാതാപിതാക്കളുടെ സംതൃപ്തി കൂടെ ഉണ്ടാവാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലും നിങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സ്നേഹക്കൂട് ഇവിടെ സമാപിക്കുന്നു. സങ്കടങ്ങൾ പങ്കുവെക്കാം. ശ്രോതാക്കളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി സ്നേഹക്കൂടിൽ സംസാരിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ, തകർന്നുപോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. നമ്മോടൊപ്പം ചേരുന്നു സലാഹുദ്ദീൻ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സുറിലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായൊരു ഹദീസിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതായത്, ഒരു അറാബിയുടെ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയും ജനങ്ങൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതാണ് ഈ ഹദീസിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഇഹ്സാനിനെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നീ കാണുന്നതുപോലെ ആരാധിക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ. നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മതത്തിൻ്റെ വിവിധ തട്ടുകളിൽ ഏറ്റവും ഉന്നതമായതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു ഇഹ്സാൻ നേടിയെടുത്ത ആളുകൾ എന്ന് പറയുന്നത് മതത്തെ പൂർത്തീകരിച്ചവരും നന്മകളിൽ മുന്നേറി ഉന്നതമായ ദറജകളിൽ എത്തിയവരുമാണ്. ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക, ഏറ്റവും പൂർണതയിൽ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇഹ്സാനുള്ളവർ എന്ന് പറഞ്ഞാൽ, ഇബാദത്തുകൾ എല്ലാ നിലക്കും സമ്പൂർണമായ രൂപത്തിൽ പ്രകടമായും ഗോപ്യമായും രഹസ്യമായും പരസ്യമായുമെല്ലാം പൂർണത കൈവരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഈയൊരു മർത്തബയിലേക്ക്, പദവിയിലേക്ക്, ഇത്തരത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിലേക്ക് അവർ എത്തിച്ചേർന്ന വഴിയെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് കൃത്യമായ അവബോധമുള്ളതുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ സാമീപ്യമുണ്ട് എന്നൊരു ബോധം മനസ്സിൽ ശക്തമായതുകൊണ്ടാണ്. അതായത്, അവർ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അല്ലാഹുവിനെ അവർ കണ്ട് നിർവഹിക്കുന്ന പോലെയായിരിക്കും. അവരോട് സാമീപ്യമുള്ള അല്ലാഹുവിനെ അവർ കണ്ടുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്ന രൂപത്തിലായിരിക്കും അവരുടെ മനസ്സിൽ അനുഭവപ്പെടുക. ഈയൊരു രൂപം എങ്ങനെയാണ് സാധിക്കുക? അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധം ശക്തമാവുമ്പോഴാണ് ഇത്തരത്തിൽ മനസ്സാന്നിധ്യത്തോടുകൂടി അശ്രദ്ധയില്ലാതെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഇഹ്സാൻ എന്ന പദം നിരവധി സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ വിശ്വാസവുമായി ചേർത്തി പറഞ്ഞും മറ്റു ചിലയിടങ്ങളിൽ സൂക്ഷ്മത തഖ്വയുമായി ചേർത്തി പറഞ്ഞും മറ്റു ചിലയിടങ്ങളിൽ വിശ്വാസവും തഖ്വയും പറയുന്നതോടൊപ്പം മൂന്നാമതായി പറഞ്ഞും ചില സന്ദർഭങ്ങളിൽ ജിഹാദിനോട് ചേർത്തിയും മറ്റു ചിലയിടങ്ങളിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനോട് ചേർത്തിയുമൊക്കെയാണ് ഇഹ്സാൻ എന്ന പദം ഖുർആൻ പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, സൂറത്തു മാഇദയിലെ 93-ാമത്തെ വചനം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുമ്പ് കഴിച്ചുപോയ ഭക്ഷണങ്ങളിൽ അതിൽ പ്രശ്നമില്ല, ഇസ്ലാം നിരോധിച്ച കാര്യങ്ങൾ മുമ്പ് കഴിച്ചുപോയതിൽ കുറ്റമില്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ്: ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹുൻ ഫിമാ തുഇമു ഇദാ മത്തഖൗ വആമനു വഅമിലു സ്വാലിഹാത്ത് ഥുമ്മത്തഖൗ വആമനു ثمتقوا واحسنوا والله يحب المحسنين വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ മുമ്പ് കഴിച്ചുപോയതിൽ കുറ്റമില്ല. അവർ അല്ലാഹുവെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും സൽപ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിലാണ് ഈ കുറ്റമില്ലാത്ത സാഹചര്യമുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതാല അതിലേക്ക് ചേർത്തി പറയാൻ, പിന്നീടും അവർ സൂക്ഷ്മത പാലിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ഘട്ടം പറയാൻ, അതിനുശേഷവും അവർ സൂക്ഷ്മത പാലിക്കുകയും നല്ല നിലയിൽ ഇഹ്സാനോടുകൂടി വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നുവെന്ന്. ഈ ഒരു വചനം ശ്രദ്ധിച്ചു നോക്കൂ. വിശ്വാസം, തഖ്‌വ, സൽക്കർമ്മം ഇതിനോടൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഇഹ്സാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സൂറത്തു നഹ്ലിലെ 128-ാമത്തെ വചനം, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതാല തഖ്‌വ കൈക്കൊള്ളുകയും അതുപോലെ സദ്വത്രായിരിക്കുകയും ചെയ്ത ആളുകളോടൊപ്പമാണ്, ഇഹ്സാൻ ഉള്ളവരുമായ ആളുകളോടൊപ്പമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു കഹ്ഫിലെ 30-ാമത്തെ വചനത്തിൽ വിശ്വാസത്തോടും സൽക്കർമ്മവും ഇത് രണ്ടും പ്രസ്താവിച്ചതിനു ശേഷമാണ് ഇഹ്സാനുമായി ബന്ധപ്പെട്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. സൂറത്ത് അൻകബൂത്തിലെ 69-ാമത്തെ വചനത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ഏർപ്പെടുന്നതുമായി ചേർത്തിട്ടാൻ ആ വിഷയം പറഞ്ഞതിനു ശേഷമാണ് ഇഹ്സാനിൻ്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വിവിധങ്ങളായ ഇബാദത്തുകളോട് ചേർത്ത് പരിശുദ്ധ ഖുർആനിൽ ഇഹ്സാനുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് ചുരുക്കം. ഹാഫിദ് ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും, ഇഹ്സാൻ എന്ന പദത്തെ ഏറ്റവും നല്ല രൂപത്തിൽ, അതായത് ഒരു അടിമക്ക് വിശദീകരിക്കാൻ കഴിയുന്ന, ഒരു സൃഷ്ടിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ജവാമിഉൽ കലീം അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് നൽകിയത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇഹ്സാൻ അൻ തഅബുദ അല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അല്ലാഹു സുബ്ഹാനഹു വതാലയെ കാണുന്നതുപോലെ ഇബാദത്ത് അനുഷ്ഠിക്കലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിൽ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. ഈ ഹദീസിൽ ഇഹ്സാനിൻ്റെ രണ്ട് ഘട്ടങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതായത് ഇഹ്സാനുള്ള ആളുകൾക്ക് ഈ രംഗത്ത് രണ്ട് രൂപത്തിലായിരിക്കും ഇഹ്സാനുള്ള ആളുകളുണ്ടായിരിക്കുക എന്ന്. ഒന്ന്, ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള ആളുകൾ, അവരാരാണ്? അല്ലാഹുവിനെ അവർ കാണുന്നു എന്ന രൂപത്തിൽ അവർ ഇബാദത്തുകൾ അനുഷ്ഠിക്കും. അതായത് അല്ലാഹുവിൻ്റെ മുന്നിലാണ് ഞാനെന്ന ബോധത്തിൽ, അല്ലാഹുവിനെ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അല്ലാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന രൂപത്തിലായിരിക്കും അവരുടെ ഇബാദത്തുകൾ സംഭവിക്കുക. സ്വാഭാവികമായും ഭയഭക്തിയും സൂക്ഷ്മതയും അശ്രദ്ധയില്ലായ്മയുമൊക്കെ അവരുടെ ഇബാദത്തിൽ നിറഞ്ഞു നിൽക്കും. രണ്ടാമത്തേത്, ഇതിന് താഴെയുള്ള ഇഹ്സാൻ ചെയ്യുന്ന ആളുകളാണ്, അതായത് ഇഖ്ലാസിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത്. അതായത് എന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വതാല കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ഇബാദത്ത് അനുഷ്ഠിക്കുക. സ്വാഭാവികമായും ആ ഇബാദത്തിലെ അവൻ്റെ ഉദ്ദേശങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഈ ഇബാദത്ത് ചെയ്യുക എന്നതായിരിക്കും. ആ ഇബാദത്തിലെ അവൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഇബാദത്തുകളിൽ സംഭവിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും. ഈയൊരു ദറജയിലേക്ക്, ഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുക? അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ കാണുന്നുണ്ട് എന്ന, അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം മനസ്സിൽ ശക്തമാക്കുമ്പോഴാണ് ഈയൊരു നിലപാടിലേക്ക്, ഈയൊരു ഇഹ്സാൻ എന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക. ആ ഒരു ബോധത്തെ മനസ്സിൽ നട്ട് തരുന്ന രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ കുറിക്കുന്ന, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ കുറിക്കുന്ന ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. വമാ തസ്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ഷുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി. സൂറത്ത് യൂനുസിൽ 61-ാമത്തെ വചനമാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുകയും സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ നിങ്ങളുടെ മേൽ സാക്ഷികളായി നാം ഇല്ലാതെ ഇരിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. ഇബാദത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സാരം. സൂറത്തു ബക്കറയുടെ 186-ാമത്തെ വചനത്തിൽ ഒരു അടിമ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഞാൻ അവനോട് സമീപസ്ഥനാണ് എന്ന് മറുപടി പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. സൂറത്തു ഷുഅറയിലെ 217-220 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ബരമേൽപ്പിക്കാൻ പറഞ്ഞതിനു ശേഷം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ യറാക ഹൈന തഖൂം, നീ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവർക്കിടയിലുള്ള നിന്റെ തഖല്ലുബ് അത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് റബ്ബ് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു, നമ്മെ അറിയുന്നു എന്ന് പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിരവധി നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കി അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം ശക്തമാകുമ്പോഴാണ് ഇഹ്സാനിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയുക. അള്ളാഹു നമ്മെ അറിയുന്നുണ്ട്, നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഉണർത്തുന്ന നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്തു നൂറിലെ 64-ാമത്തെ വചനം, സൂറത്തു ബക്കറയുടെ 256-ാമത്തെ വചനത്തിൻ്റെ അവസാനം എന്നിങ്ങനെ ഒരുപാട് വചനങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം ഖുർആനിക വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴാണ് ആ ബോധം നമ്മുടെ മനസ്സിൽ ശക്തമാവുക, ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഞാനും നിങ്ങളും മാറുക, അതിന് ആ ഒരു നിലപാട് ആ ഒരു രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിനുവേണ്ടി അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിശ്വാസം നൽകുന്ന വിശുദ്ധി. നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി. പീസ് റേഡിയോ. Tune to reality.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ബാസിൽ സി പി അവതരിപ്പിക്കുന്ന ഇസ്ലാം സംശയ നിവാരണം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു ക്രൈസ്തവ മിഷനറി വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഇസ്ലാമിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ ഗൗരവമേറിയ ഒരു വിമർശനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും ദിവസങ്ങൾ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഖുർആനിലെ ഒരു ആയത്ത് രേഖപ്പെടുത്തി വെക്കണ്ട എന്ന്, അത് രേഖപ്പെടുത്തരുത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നും, അങ്ങനെ ഖുർആൻ എഴുതി വെക്കുന്നത് തടഞ്ഞ ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്നും, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഖുർആൻ പൂർണ്ണമാണ് അല്ലെങ്കിൽ അതിൽ ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമായിട്ടില്ല എന്ന് പറയുന്നത് വെറും കേവലമൊരു വാദം മാത്രമാണ് എന്ന് മുസ്ലിമിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, അതായത് അത് ഇപ്പോൾ എഴുതി വെക്കേണ്ടതില്ല റസൂലെ, നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുസ്ലിമിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മിഷണറിമാർ വളരെ വ്യാപകമായ പ്രചാരണങ്ങൾ ഈ അടുത്ത കാലത്തായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ക്രൈസ്തവ മിഷണറിമാർ ഈയൊരു കാര്യം ഉന്നയിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യമെന്ന് പറയുന്നത് മഹാനായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാനബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ദൈവിക മതത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ടുള്ള പൗലോസ്, ആ പൗലോസിൻ്റെ അധ്യാപനങ്ങളാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അവർ കൊണ്ടാടുന്നത് എന്നും, യഥാർത്ഥത്തിൽ അത് ഈസാനബി അലൈഹിസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് നേർവിപരീതമായ കാര്യങ്ങളാണ് എന്നും ഇസ്ലാമിക പ്രബോധകർ അവരുടെ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ബൈബിളിൽ നിന്ന് തന്നെ തെളിവുകൾ ധരിച്ചുകൊണ്ട് പൗലോസിന്റെ അധ്യാപനങ്ങൾ ഒരിക്കലും ഈസാനബി അലൈഹിസ്സലാമിന്റെ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളുമായി യോജിച്ചു പോവുകയില്ലെന്നും അതിന് ബൈബിൾ തന്നെ സാക്ഷിയാണ് എന്നും കൃത്യവും വ്യക്തവുമായി മുസ്ലിം പ്രബോധകരും പണ്ഡിതന്മാരും സമൂഹത്തെ ബോധ്യപ്പെടുത്തി. പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്നത് ഒരിക്കലും തന്നെ ഈസാനബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ ആശയമല്ല, മറിച്ച് ഈസാനബി അലൈഹിസ്സലാമിന്റെ കാലശേഷം അന്നത്തെ ഇസ്ലാം, അതായത് ഈസാനബി അലൈഹിസ്സലാം പഠിപ്പിച്ച മതത്തിലേക്ക് പിന്നീട് കടന്നു വന്നുകൊണ്ട് അതിനെ വ്യതിചലിപ്പിച്ച ഒരു വ്യക്തിയാണ് പൗലോസെന്നും ആ പൗലോസിന്റെ സിദ്ധാന്തങ്ങളാണ് ഇന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഇന്ന് വേദവാക്യമായിട്ടുള്ളത് എന്നും മുസ്ലിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ ഇതിനൊരു മറുപടിയോ അല്ലെങ്കിൽ ഇതിനോടെങ്ങനെ പിടിച്ചു നിൽക്കുമെന്നറിയാതെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഒരു അടവ് മാത്രമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അതിനെ ഒന്ന് പ്രതിരോധിക്കുവാനുള്ള ഒരു ശ്രമം മാത്രം, വിഫലമായ ശ്രമം മാത്രമാണ് ഈ കാണുന്നത്.

ഈ പൗലോസ് അല്ലെങ്കിൽ സെന്റ് പോൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മരണശേഷം താൻ അപ്പോസ്തലനാണ് എന്നും തനിക്ക് ദൈവവിളി ലഭിച്ചിട്ടുണ്ട് എന്നും വാദിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ പതിയെ പതിയെ തൻ്റെ ലേഖനങ്ങൾ വേദവാക്യം പോലെ സമൂഹത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത ത്രിയേകത്വം പോലെയുള്ള ഒരുപാട്, അതുപോലെ തന്നെ ആദിബാബ സിദ്ധാന്തം പോലെയുള്ള ഒരുപാട് പുതിയ ആശയങ്ങൾ കടത്തിക്കൂട്ടുകയും ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസികളാക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമമാണ് പൗലോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ വളരെ വ്യക്തമായി ക്രൈസ്തവ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ വ്യതിയാനം ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഇതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലും വന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കൽ മിഷനറിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഈ ഒരു ഹദീസ് കണ്ടപ്പോൾ എടുത്തു ചാടിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പൗലോസ് എങ്ങനെയാണോ ക്രൈസ്തവ മതത്തെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ള മതത്തെ വ്യതിചലിപ്പിച്ചത്, അതുപോലെ ഒരു വ്യതിയാനക്കാരനാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് വരുത്തി തീർക്കുവാനുമുള്ള ഒരു ശ്രമമാണ് മിഷണറിമാരുടെ ഈ ഒരു വിമർശനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ഒരിക്കലും പൗലോസിനെ പോലെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം അല്ലെങ്കിൽ മരണശേഷം കടന്നു വന്നുകൊണ്ട് പുതിയൊരു ആശയം കെട്ടിപ്പടുത്തുകൊണ്ട് വ്യതിചലിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താങ്ങിനും തണലിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ഉമറൈനികളിൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് ഇസ്ലാം ഏറെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇസ്ലാമിന് ശക്തി പകർന്നുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കലും റസൂലിൻ്റെ വഫാത്തിന് ശേഷം കടന്നു വന്നുകൊണ്ട് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വ്യതിയാനം കൊണ്ടുവന്നിട്ടുള്ള ഒരാളല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും പൗലോസിനെയും ഒരേ നുഖത്തിൽ കെട്ടിക്കൊണ്ട് തങ്ങൾക്കെതിരെയുള്ള വിമർശനത്തിന് പ്രതിരോധിക്കാമെന്ന് മിഷണറിമാർ കരുതുന്നുണ്ട് എങ്കിൽ അത് വ്യർത്ഥമാണ് എന്നാണ് ആദ്യമായി പറയുവാനുള്ളത്. ഇവിടെ ഈ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുകയും ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് റസൂലെ അത് ഇപ്പോൾ എഴുതിപ്പിക്കേണ്ട, അത് രേഖപ്പെടുത്തേണ്ട, ഞങ്ങളുടെ നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടാണ് ഈ ഒരു ഹദീസിലുള്ളത്. ആ ഒരു വാചകത്തിൽ തന്നെ വളരെ വ്യക്തമാണ് ഇത് ഖുർആനിലെ ഒരു ആയത്തല്ല എന്നുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഖുർആനിൽപ്പെട്ട ഒരു വചനമായിരുന്നു അത്, അതിനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു എഴുതുന്നതിൽ നിന്ന് തടഞ്ഞത് എങ്കിൽ നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഖുർആൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ നോക്കി പരിഹാരം കാണാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴും സംശയം ബാക്കിയാണ്, പിന്നെ എന്തുകൊണ്ടാണ് റസൂല് പറഞ്ഞ ഒരു കാര്യം എഴുതണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നുള്ള ഒരു സംശയം ഒരു പക്ഷേ ബാക്കിയായേക്കാം. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭൗതികമായ കാര്യങ്ങളിലുള്ള അതല്ലെങ്കിൽ പിന്നീട് വരുന്ന റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഖിലാഫത്തുമായി ബന്ധപ്പെട്ടതുപോലെയുള്ള ഭൗതികമായ ചില നിർദ്ദേശങ്ങളാണ് റസൂൽ അവിടെ പറഞ്ഞതു എന്നും അത് എഴുതി വെക്കേണ്ടതില്ല, കാരണം റസൂൽ ഇത്രയും പ്രയാസപ്പെട്ട് കിടക്കുന്ന മരണത്തെ മുന്നിൽ കാണുന്ന തരത്തിൽ അത്രയും പ്രയാസപ്പെട്ട് കിടക്കുന്ന റസൂലിനെ കൊണ്ട് കൂടുതൽ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ അത് ഇപ്പോൾ പറയേണ്ടതില്ല, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ട റസൂലെ, ഞങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ, അതിൽ നോക്കി ഞങ്ങൾ പരിഹാരം കണ്ടോളാം എന്നാണ് റസൂൽ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്.

0: അതല്ലാതെ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾ എഴുതി വെക്കണ്ട എന്ന് ഒരിക്കലും ഉമർ അല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞത് അതല്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എടുക്കുമ്പോൾ, ഒരിക്കലും ഖുർആൻ എഴുതാൻ പ്രത്യേകം നിയമിച്ചിട്ടുള്ള ഒരു സംഘത്തോടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ ഒരു വാക്യമാണ് എങ്കിൽ അത് എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട സ്വഹാബിമാരോട് പറയുകയും അത് ഇന്ന അധ്യായത്തിൽ ഇത്രാമത്തെ സൂറ ഇത്രാമത്തെ ആയത്തായിക്കൊണ്ട് ചേർക്കണമെന്നുള്ളത് അടക്കം കൃത്യമായ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. എന്നാൽ ഇവിടെ അതൊന്നുമല്ല, റസൂൽ തൻ്റെ അവസാന കാലഘട്ടത്തിൽ ഭൗതികമായ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം പറയുകയാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി പിന്നീടുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. മാത്രമല്ല, ഈ വിമർശകർ തന്നെ ഇതിൻ്റെ കൂടെ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പിൽക്കാലത്തെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് റസൂൽ പറഞ്ഞത് എഴുതിയിരുന്നു എങ്കിൽ ഇന്ന് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇതും ഈ മിഷണറിമാർ ഇതിൻ്റെ കൂടെ ഉന്നയിക്കാറുണ്ട്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൗതികമായ വിഷയങ്ങളിലുള്ള ചില നിർദ്ദേശങ്ങളായിരുന്നു അത് എഴുതി വച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള തരത്തിലാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു വചനം അവർ ഉദ്ധരിക്കുന്നതിൽ നിന്ന് തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം എഴുതി വെക്കുന്നത് ആണ് ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ ആ സമയത്തുള്ള അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ വെച്ചുകൊണ്ട് ഞങ്ങൾ പരിഹാരം കണ്ടോളാം എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെയാണ് ഈ ഒരു തരത്തിൽ ഖുർആനിൻ്റെ വചനങ്ങളെ തന്നെ തടഞ്ഞു, രേഖപ്പെടുത്തുന്നത് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് മിഷണറിമാർ കൊണ്ടുവരുന്നത് എന്നുള്ളത് പരിഹാസ്യമാണ്. മാത്രവുമല്ല, പിൽക്കാലത്ത് ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കുന്ന അവസരത്തിൽ ഈ ഒരു കാര്യം ചർച്ചയായതുപോലുമില്ല എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ആ പറഞ്ഞത് ഖുർആൻ വാക്യമായിരുന്നു എന്നോ, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ പറഞ്ഞത് ഖുർആൻ വാക്യമായിരുന്നു എന്നോ, അത് ഉമർ റളിയല്ലാഹു അൻഹു എഴുതണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം മിസ്സായി എന്നുള്ള തരത്തിലോ, അത് നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലോ ഏതെങ്കിലും ഒരു ചർച്ചയോ ഉമർ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കപ്പെട്ടതായിട്ടോ ഒരു തരത്തിലുള്ള ചർച്ചയും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നില്ല. ആരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒറ്റപ്പെടുത്തിയിട്ടുമില്ല. മാത്രവുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറഞ്ഞു, അത് ഉമർ റളിയല്ലാഹു അൻഹു എഴുതണ്ട എന്ന് പറഞ്ഞതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായും നമുക്ക് ഈ സംഭവത്തിൽ തന്നെ വായിക്കാൻ സാധിക്കും. ഖുർആനിലെ ഒരു വചനമായിരുന്നുവെങ്കിൽ അത് എഴുതണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അതൊരിക്കലും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുക്കുകയില്ല. കാരണം ഖുർആനിലെ ഓരോ വചനങ്ങളും സംരക്ഷിക്കപ്പെട്ടതാണ്. ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ളത് വളരെ കൃത്യമായി പഠിപ്പിച്ച് ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും മാറ്റം വരികയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട, അങ്ങനെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഒരു ആയത്ത് എഴുതണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കുകയില്ല. എന്നാൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുമായി യോജിക്കുന്നതായിട്ടാണ് പിന്നീട് അത് എഴുതി വെക്കണ്ട എന്നുള്ള നിലക്കാണ് നമുക്ക് ഈ സംഭവത്തിലും കാണുന്നത്. മാത്രവുമല്ല, ഈ സംഭവം കഴിഞ്ഞ ശേഷം ഏകദേശം 3-4 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അതിനുശേഷമാണ് മഹാനായ ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ 3-4 ദിവസങ്ങളിൽ ഒരിക്കൽ പോലും അവിടെ ഉണ്ടായിരുന്നുള്ള കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനോടോ അതല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയോടോ മറ്റേതെങ്കിലും കൂടെയുള്ള ആളുകളോടോ ഈയൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായും ഒരു സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്, ഒരിക്കലും ഖുർആനിൻ്റെ ഏതെങ്കിലും വചനമല്ല, മറിച്ച് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭൗതികമായ വിഷയത്തിലുള്ള ഒരു നിർദ്ദേശമായിരുന്നു അത് എന്നും, റസൂലിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രോഗശയ്യനായ റസൂലിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന അർത്ഥത്തിലുള്ള ചെറിയൊരു സംസാരമാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നും വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, ഇവിടെ ക്രൈസ്തവർ ഇത് ഉന്നയിക്കുമ്പോൾ ഇവിടെ തിരിച്ചു ചോദിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിങ്ങൾ പൗലോസ് യേശുവിൻ്റെ സുവിശേഷത്തെ അട്ടിമറിച്ചു എന്നും ഇന്ന് ക്രൈസ്തവർ പിന്തുടരുന്നത് യേശുവിൻ്റെ സുവിശേഷമല്ല പൗലോസ് വികൃതമാക്കിയ സുവിശേഷമാണ് എന്നും പറയുമ്പോൾ, മുസ്ലിങ്ങൾ യേശു പഠിപ്പിച്ച യഥാർത്ഥ ആദർശം പിൻപറ്റാൻ ഇന്നും തയ്യാറാണ് എന്നുള്ളതുപോലെ, ഉമർ റളിയല്ലാഹു അൻഹു വികൃതമാക്കി അല്ലെങ്കിൽ തടഞ്ഞു എന്ന് വാദിക്കുമ്പോൾ തടയാത്ത യഥാർത്ഥ ആദർശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതായിക്കൊണ്ട് കിട്ടിയാൽ അത് അംഗീകരിക്കാൻ ഇന്നത്തെ ക്രൈസ്തവർ തയ്യാറാകുമോ എന്നുള്ളത് തിരിച്ചു ചോദിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം മുസ്ലിങ്ങൾ പൗലോസിൻ്റെ കഥ ഉദ്ധരിക്കുന്നതും അതിന് ബൈബിളിൽ നിന്ന് തന്നെ തെളിവുദ്ധരിക്കുന്നതും ആ പൗലോസ് വികൃതമാക്കിയ ആശയങ്ങളിൽ നിന്ന് തിരിച്ച് യേശു പഠിപ്പിച്ച ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ ആശയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ക്രൈസ്തവരെ ബോധവൽക്കരിക്കുവാൻ വേണ്ടിയാണ്. യേശു അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും തന്നെ ഞാൻ ദൈവമാണെന്നോ എന്നോട് പ്രാർത്ഥിക്കണമെന്നോ എന്നെ ആരാധിക്കണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞത് ഇസ്രായേലരെ കേൾക്ക, എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ് എന്നാണ്. ഇസ്രായേലരെ കേൾക്ക, ഞാനാണ് നിങ്ങളുടെ കർത്താവ് എന്നല്ല, മറിച്ച് എന്റെയും അഥവാ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും യേശു ക്രിസ്തുവിന്റെയും നിങ്ങളുടെയും അതായത് ഇസ്രായേല്യരുടെയും കർത്താവ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഏകനായ കർത്താവാണ് എന്നുള്ള പച്ചയായ മുൻകാല പ്രവാചകന്മാർ മോശയും അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള, അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ഏകദൈവ വിശ്വാസമാണ് ഈസാ നബി അലൈഹിസ്സലാം സമൂഹത്തോട് ഉദ്ഘോഷിച്ചത്. അവിടെ നിലനിന്നിരുന്ന ഇസ്രായേല്യർ അവർ ജൂതന്മാരായിരുന്നു. അവരോട് കൂടെ ആരാധനകൾ പങ്കെടുക്കുന്ന, അവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ യെരൂശലേം പള്ളിയിൽ പോയി ദേവാലയത്തിൽ പോയി അവരുടെ കൂടെ നേർച്ചകളും മറ്റ് കർമ്മങ്ങളും ചെയ്യുന്ന ഒരു യേശുവിനെയാണ്, ഒരു ഈസാ നബി അലൈഹിസ്സലാമിനെയാണ് ബൈബിളിൽ പോലും കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നേരെ തിരിഞ്ഞുകൊണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിനെ നേരെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പാപമേറ്റെടുത്തുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ ഏറിയെന്നും അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച് ആ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മോക്ഷമുള്ളൂ എന്നും പഴയ നിയമം ഇനി പാലിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള അധ്യാപനങ്ങളാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതാണ് ഇന്ന് പുതിയ നിയമം എന്ന പേരിൽ ഈ ക്രിസ്ത്യാനികൾ കൊണ്ടു നടക്കുന്നത്. മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ പുതിയ നിയമത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സുവിശേഷത്തിലേക്ക്, ഒരുപാട് സുവിശേഷങ്ങൾ ബൈബിളിൽ കാണുവാൻ സാധിക്കും, മാർക്കോസിൻ്റെ ലൂക്കോസിൻ്റെ അങ്ങനെ ഒരുപാട് സുവിശേഷങ്ങൾ കാണുവാൻ സാധിക്കുന്ന ബൈബിളിൽ ഒരിക്കലും യേശുവിൻ്റെ സുവിശേഷം കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു കാര്യം വ്യക്തമായി വിളിച്ചോതുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യേശു പഠിപ്പിക്കുന്ന, ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, കലർപ്പില്ലാത്ത ഏകദൈവാരാധനയിലേക്ക് തിരിച്ചു വരണമെന്നാണ് മുസ്ലിങ്ങൾ പൗലോസിൻ്റെ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, സെൻറ് പോളിൻ്റെ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ബോധവൽക്കരിക്കുന്നത്. ഇതിനൊരു മറുപടി എന്നുള്ള നിലക്കാണ് അവിടെ പൗലോസെങ്കിൽ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അട്ടിമറിച്ചു എന്നും അവിടെ യേശുവിന്റെ സുവിശേഷമാണ് അട്ടിമറിച്ചതെങ്കിൽ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവിശേഷമാണ് അട്ടിമറിച്ചത് എന്നുള്ള തരത്തിൽ ഒരു ബാലൻസ് ചെയ്യുവാനുള്ള മിഷണറിമാരുടെ വ്യർത്ഥമായൊരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. അതിനൊരിക്കലും ഒരു തരത്തിലുള്ള അടിസ്ഥാനവും അടിത്തറയും കാണില്ല എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം വിശദീകരിച്ചതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതൊരിക്കലും ഖുർആനിൻ്റെ വചനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഖുർആനിൻ്റെ ഒരു സൂറത്തോ ആയത്തോ അല്ല എന്നും ഭൗതികമായ ഒരു നിർദ്ദേശം മാത്രമാണ് എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയൊക്കെ ഈ കാര്യം ഉന്നയിക്കുമ്പോൾ ക്രൈസ്തവ മിഷണറിമാർ ഒരിക്കലും തന്നെ പൗലോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലോ അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചോ ചർച്ചയ്ക്ക് ബൈബിളിൻ്റെ ഭൂമികയിൽ നിന്ന് തയ്യാറാവാത്തതിൻ്റെ രഹസ്യവും ഈയൊരു വിഷയം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. പൗലോസ് സുവിശേഷം അട്ടിമറിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനു പകരം, അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ ആശയം തന്നെയാണ് ഇന്നത്തെ ക്രൈസ്തവർ പിൻപറ്റിപ്പോകുന്നത് എന്ന് സ്ഥാപിക്കുന്നതിനു പകരം, അത് ബൈബിൾ ഉപയോഗിച്ചുകൊണ്ടെങ്കിലും സ്ഥാപിക്കുന്നതിനു പകരം, ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക്, ഹദീസുകളിലേക്ക്, ഖുർആൻ ആയത്തുകളിലേക്ക് ഗവേഷണം നടത്താനിറങ്ങുകയും അതിൽ നിന്ന് വല്ല കച്ചിത്തുരുമ്പും കിട്ടുമോ എന്നുള്ള ഒരു ശ്രമമാണ്, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് മിഷണറിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുവാൻ ഇറങ്ങിക്കോളൂ. ഇസ്ലാമിനെതിരെ വരുന്ന ഏത് വിമർശനത്തിനും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ മറുപടി ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ, ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് നൽകാൻ പറ്റും. നിങ്ങൾ നൽകുന്ന ഏത് വിമർശനത്തിനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി ഞങ്ങൾ പറയും. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന, നിങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ചില വിഷയങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അത് ഇല്ല എന്നോ ഉണ്ട് എന്നോ സമ്മതിക്കുവാനോ അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ഒരവസ്ഥ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആദർശ പാപ്പരത്തതയാണ് കാണിക്കുന്നത് എന്ന് സാധാരണക്കാരായ ക്രൈസ്തവരെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ബൈബിളിൻ്റെ ഭൂമികയിൽ നിന്ന് തന്നെ യേശുവിൻ്റെ അധ്യാപനങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ യഥാർത്ഥ ഇസ്ലാം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സുവിശേഷം കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ ഏകദൈവ വിശ്വാസം മനസ്സിലാക്കി പിന്നീട് പൗലോസ് കൊണ്ടുവന്നിട്ടുള്ള, പിന്നീടുള്ള ആളുകൾ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ത്രിയേകത്വം പോലെയുള്ള സാമാന്യ ബുദ്ധിക്ക് പോലും അംഗീകരിക്കുവാൻ സാധ്യമല്ലാത്ത തട്ടിക്കൂട്ട് ന്യായങ്ങളും അതുപോലെയുള്ള ആദർശങ്ങളുമായി രംഗത്ത് വരാതെ കർത്താവിൻ്റെ യഥാർത്ഥ സുവിശേഷത്തിലേക്ക് അവൻ്റെ ദൂതനായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അധ്യാപനങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ ക്രൈസ്തവ ലോകം തയ്യാറാവുകയാണ് എങ്കിൽ അതായിരിക്കും അവർക്കും എല്ലാവർക്കും ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ചില നീക്കങ്ങൾ സ്വാഗതാർഹമാണ് എങ്കിലും അവരും ഒരു പരിധിക്കപ്പുറത്തേക്ക് യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് നേരിട്ട് മടങ്ങുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരല്പം വേദനാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സത്യത്തോട് മാത്രം പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് യഥാർത്ഥ ആശയം എന്താണെന്ന് പഠിക്കുവാനും മൂസാ നബി അലൈഹിസ്സലാമും അഥവാ മോശെ പ്രവാചകനും ഈസാ നബി അലൈഹിസ്സലാമും അഥവാ യേശുക്രിസ്തുവും അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ള ഒരേ ആദർശത്തിലേക്ക്, അവരെല്ലാവരും പഠിപ്പിച്ച മൗലികമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് ഇത്തരം മിഷണറിമാരോടും അതോടൊപ്പം തന്നെ കേൾക്കുന്ന സാധാരണക്കാരായ ക്രൈസ്തവരോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. ഓ വേദക്കാരെ, അഥവാ ഓ ക്രൈസ്തവരെ, ഓ യഹൂദരെ, തആലൗ, നിങ്ങൾ തിരിച്ചു വരൂ, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ സവാ ഇം ബൈനനാ വ ബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയത്തിലേക്ക്, ഒരു ആദർശത്തിലേക്ക് നിങ്ങൾ തിരിച്ചുവാ. എന്താണ് ആ അടിസ്ഥാനപരമായ തർക്കമില്ലാത്ത ആ ആദർശം? എന്താണ്? അല്ലാ നഅബുദ ഇല്ലല്ലാ, അള്ളാഹുവിനു പുറമെ, കർത്താവിന് പുറമെ, ഈശ്വരന് പുറമെ, സർവലോകരക്ഷിതാവിനു പുറമെ ഒരാളെയും ആരാധിക്കരുത് എന്ന യേശു പഠിപ്പിച്ച, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, മോശെ പ്രവാചകൻ പഠിപ്പിച്ച, സകല പ്രവാചകന്മാരും ദൂതന്മാരും പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ ആശയത്തിലേക്ക് തിരിച്ചു വരൂ, യേശുവിൻ്റെ മതത്തിലേക്ക് തിരിച്ചു വരൂ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്. ഇതൊരു ഗുണകാംക്ഷയായി എടുക്കുകയും ഇസ്ലാമിനെ അന്ധമായി വിമർശിക്കുവാൻ വേണ്ടി കച്ചിത്തുരുമ്പുകൾ തിരയുന്നതിനിടയിൽ സ്വന്തം ബൈബിളെങ്കിലും സ്വന്തം വേദഗ്രന്ഥമെങ്കിലും മനസ്സിരുത്തിയൊന്ന് വായിച്ച് യേശുവിൻ്റെ സുവിശേഷം മനസ്സിലാക്കുവാൻ ശ്രമിക്കണേയെന്നു മാത്രമാണ് ഇവിടെ അവസാനമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇസ്ലാം സംശയ നിവാരണം. അവതരിപ്പിച്ചത് ബാസിൽ സി പി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
2: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
1: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
2: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
2: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
2: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
2: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: Peace Radio. Tune to reality.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിന്റെ തിരുദൂതർ, ഭാഗം 1, രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ള 5 പ്രത്യേകതകൾ. ശബ്ദാവതരണം സിദ്ദീഖ് സ്വലാഹി.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ള 5 പ്രത്യേകതകൾ എന്നുള്ള ഒരു അധ്യായമാണ്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മുമ്പ് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു മാസത്തെ വഴിദൂരത്തിൽ ഭയം കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി എനിക്ക് പള്ളിയായും ശുദ്ധിയുള്ളതായും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ എന്റെ ഉമ്മത്തിലെ ഒരാൾക്ക് ഏത് സ്ഥലത്ത് വെച്ച് നിസ്കാരം എത്തിയോ അപ്പോൾ അവൻ നിസ്കരിക്കട്ടെ. സമരാർജിത സ്വത്തും എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇത് എന്റെ മുമ്പുള്ള ഒരാൾക്കും അനുവദിക്കപ്പെട്ടിരുന്നില്ല. എനിക്ക് ഷഫാഅത്ത് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഓരോ നബിയും തന്റെ സമുദായത്തിലേക്ക് മാത്രമായി നിയോഗിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ഞാൻ മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രത്യേകതകൾ മുമ്പ് കഴിഞ്ഞുപോയ ഒരു നബിക്കും നൽകപ്പെട്ടിട്ടില്ല. അതിൽ ഒന്നാമത്തേത് ഒരു മാസത്തെ വഴിദൂരത്തിൽ ഭയം കൊണ്ട് അവിടുന്ന് സഹായിക്കപ്പെട്ടു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിന്റെ നാട്ടിലേക്ക് എത്തേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അവരുടെ മനസ്സുകളിൽ ഭയം ഇട്ട് അല്ലാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണല്ലോ. എല്ലാ കാലത്തേക്കുമുള്ള, എല്ലാ ദേശക്കാർക്കുമുള്ള, എല്ലാ ഭാഷക്കാർക്കുമുള്ള പ്രവാചകൻ. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെ നബിക്ക് തന്റെ സമൂഹത്തെ മുഴുവനും കാണാനും അവരിലേക്ക് നേർവഴി എത്തിക്കാനും സാധിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൈമാറിയ ഈ മതം വളരെ വേഗത്തിൽ ലോകത്ത് ഇന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുക്കൾ ഭയത്തോടെ ഈ മതത്തിന്റെ വളർച്ച നോക്കിക്കാണുകയും ചെയ്യുന്നു. മുമ്പ് കാലത്തെ ആളുകൾക്ക് ആരാധനക്കായി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് മാത്രമേ ആരാധനകൾ അനുഷ്ഠിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഉമ്മത്തിന് എവിടെ വെച്ചും നിസ്കരിക്കാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് വെച്ച് നിർവഹിച്ചാൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നത് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഭൂമി മുഴുവനും ശുദ്ധിയുമാണ് അഥവാ തൊഹൂറാണ്. വുളൂവിന് നാം തൊഹൂർ ആയ വെള്ളമാണല്ലോ ഉപയോഗിക്കുന്നത്. വെള്ളം കിട്ടാത്ത സമയത്ത് വുളൂവിന് പകരം തയമ്മും ചെയ്താൽ മതിയല്ലോ. തയമ്മും ചെയ്യാൻ ഭൂമിയെ മുഴുവനും അല്ലാഹു തൊഹൂർ ആക്കുകയും ചെയ്തിരിക്കുന്നു. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അല്ലാഹു നൽകിയ ഒരു പ്രത്യേകതയാണ്. യുദ്ധത്തിൽ ശത്രുക്കൾ ഒഴിവാക്കിപ്പോകുന്ന സ്വത്ത് മുൻ സമുദായത്തിലെ സേനാനികൾക്കോ നബിമാർക്കോ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ യുദ്ധാർജിത സ്വത്തായി ലഭിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഉമ്മത്തിനും ഉപയോഗിക്കാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ മഹ്ഷറിൽ വെച്ച് വിചാരണ ഇല്ലാതെ ജനകോടികൾ എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറഞ്ഞ് സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന സമയം, അങ്ങനെ രക്ഷക്കായി പല ഭാഗത്തേക്കും നെട്ടോട്ടമോടുന്ന ദിവസം, അന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം സുജൂദിൽ കിടക്കുകയും അള്ളാഹു എത്ര കാലമാണോ അപ്രകാരം സുജൂദിൽ കിടക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അത്രയും കാലം സുജൂദിൽ കിടന്ന് തസ്ബീഹും മറ്റു ദിക്റുകളും ചൊല്ലുകയും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ തല ഉയർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശക്കായി ചോദിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസം. ആദ്യമായി മഹ്ഷറിൽ അള്ളാഹുവിനോട് ശുപാർശക്കായി അനുവാദം നൽകപ്പെടുന്നത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരിക്കും. ഇതും മുഹമ്മദ് നബിയുടെ മാത്രം പ്രത്യേകതയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുണ്ടായിരുന്ന ഓരോ നബിയും അവരുടെ സമുദായത്തിലേക്ക് മാത്രമായിട്ടായിരുന്നല്ലോ നിയോഗിക്കപ്പെട്ടത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളിലേക്കുമായിട്ടാണ് അയക്കപ്പെട്ടത്. ഇത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലേക്ക് മാത്രം അയക്കപ്പെട്ട നബിയല്ല. മനുഷ്യരെയും മലക്കുകളെയും പോലെ മുക്കല്ലഫുകളായ അഥവാ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായ സൃഷ്ടികളാണ് ജിന്നുകളും. മനുഷ്യ ജിന്ന് വിഭാഗക്കാരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരു പ്രത്യേക തരം സൃഷ്ടിയാണ് മലക്കുകൾ. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അതേപടി ചെയ്യുന്നവരും അള്ളാഹുവിനോട് യാതൊരു അനുസരണക്കേട് കാണിക്കാത്തവരുമാണ്. എന്നാൽ മനുഷ്യ ജിന്ന് വിഭാഗം അള്ളാഹുവിന്റെ ശാസനകളെ കൊള്ളുകയും തള്ളുകയും ചെയ്യുന്നവരാണ്. അതിനാൽ നരകം എന്ന സൃഷ്ടി മനുഷ്യർക്കും ജിന്നുകൾക്കും മാത്രമുള്ളതാണ്. നരകത്തെ മനുഷ്യരെക്കൊണ്ടും ജിന്നുകളെക്കൊണ്ടും അള്ളാഹു നിറക്കുന്നതാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മലക്കുകളുടെ സ്ഥാനമോ? മലക്കുകൾ അള്ളാഹുവിന്റെ ആദരണീയരായ ദാസന്മാരാണ്. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് വർത്തമാന ഭാവി കാലത്തെ അറിയിക്കുന്ന ക്രിയയാണ് ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിലും അവർ അവരുടെ പ്രവർത്തനത്തിലായിരിക്കും എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരലോകത്ത് അള്ളാഹുവിന്റെ അർശനെ വഹിക്കുന്നവരും അതിനെ വലയം ചെയ്യുന്നവരും സ്വർഗത്തിന്റെ കാവൽക്കാരായവരും നരകത്തിന്റെ കാവൽക്കാരായവരും എല്ലാം അവരിലുണ്ട്. മറ്റു മലക്കുകളുടെ പ്രവൃത്തികളെപ്പറ്റി അള്ളാഹുവിനെ അറിയൂ. എല്ലാവരും അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്ഥാനത്ത് അവന്റെ കൽപ്പനകൾ നിറവേറ്റുന്നവരായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ആലം. ജിന്നുകൾ അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ്. ഓരോ സൃഷ്ടിക്കും അള്ളാഹു അതാത് പ്രകൃതം നൽകിയിട്ടുണ്ട്. പറവകൾക്കുള്ള കഴിവ് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇല്ലെന്ന് വെച്ച് പറവകളുടെ കഴിവിനെ ആരും തള്ളിക്കളയുന്നില്ലല്ലോ. മൃഗങ്ങൾക്കുള്ള കഴിവ് മനുഷ്യർക്കോ പറവകൾക്കോ ഇതര സൃഷ്ടികൾക്കോ ഉണ്ടാകണമെന്നുമില്ല. അത് ഇല്ലെന്ന് വെച്ച് ആരും അവയുടെ കഴിവുകളെയും പ്രത്യേകതകളെയും തള്ളിക്കളയുന്നില്ല. ഇതുപോലെ അള്ളാഹു ഓരോ സൃഷ്ടികൾക്കും അതാത് കഴിവുകളും പ്രത്യേകതകളും നൽകിയിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന സംഭവങ്ങൾ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അത് അള്ളാഹു അവർക്ക് നൽകിയ പ്രത്യേകതയാണ്. അത് വിശ്വസിക്കുന്നതുകൊണ്ടോ അംഗീകരിക്കുന്നതുകൊണ്ടോ ഒരാളും അന്ധവിശ്വാസിയാവുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥ വിശ്വാസിയാവുകയാണ് ചെയ്യുന്നത്. കാരണം പ്രമാണങ്ങളെ സത്യപ്പെടുത്തുകയാണല്ലോ അത് അംഗീകരിക്കുന്നതിലൂടെ അവൻ ചെയ്യുന്നത്. ഇതുപോലെ ജിന്നുകൾക്കുള്ള പ്രത്യേകതകളും നാം അംഗീകരിച്ചേ പറ്റൂ. ജിന്നുകൾ എന്ന ഒരു വിഭാഗമേ ഇല്ല എന്നും അത് അറബികളിലെ കാടന്മാരും അധകൃതരുമായ മനുഷ്യർക്ക് പറയുന്ന പേരാണ് എന്നെല്ലാം പറഞ്ഞ് ഖുർആനിന് വ്യാഖ്യാനം പോലും എഴുതിയ മുസ്ലിം പേരുള്ളവരുണ്ട്. യുക്തിയുടെ ആളുകളായി ചമഞ്ഞ് മണ്ടത്തരങ്ങൾ മാത്രം പരസ്യമാക്കുന്ന ഈ സാധുക്കളെ അവരുടെ വഴിക്ക് വിടാം. കാരണം ആരെയും നിർബന്ധിക്കുവാനോ സമ്മർദ്ദം ചെലുത്താനോ ഈ മതം പഠിപ്പിക്കുന്നില്ല. ഇത് ഒരു ഉത്ബോധനം മാത്രം. ആർക്കും സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യാം. ഏതിനും അർഹമായ പ്രതിഫലം നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ്. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞും അറിയാതെയും നബിയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും വിശ്വസിക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാഹ് പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ഭാഗം 1. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ള 5 പ്രത്യേകതകൾ. ശബ്ദാവതരണം സിദ്ദീഖ് സ്വലാഹി

0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ചുവരെഴുത്ത്. സുഫീൻ യുദ്ധത്തിന്റെ വിഷയത്തിൽ ശരിയായ നിലപാട് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ പംക്തിയിൽ സുഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സുഫീനിൽ ഒരു യുദ്ധമുണ്ടായി? പ്രസ്തുത യുദ്ധത്തിൽ ആരാണ് ശരിയുടെ പക്ഷം? സുഫീൻ ഒരു സ്ഥലപ്പേരാണ്. ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, ഇന്ന് അതിൻ്റെ സ്ഥാനം ഏറെക്കുറെ സൂരിയയിലായിരിക്കും. പണ്ടത് ഇറാഖിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇസ്ലാമിൻ്റെ ബഹുമാന്യ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭവം. അവരിരുവരും ഇജ്തിഹാദിന്, ഗവേഷണത്തിന് യോഗ്യരായ പ്രമുഖരും പണ്ഡിതരുമാണ്. ഗവേഷണത്തിൽ ശരി ഭവിക്കും, തെറ്റു പിണഞ്ഞേക്കും. ഗവേഷണത്തിനർഹർ, അവർക്ക് ശരിയാണ് ഭവിച്ചത് എങ്കിൽ അവർക്ക് രണ്ട് കൂലിയും, തെറ്റ് പിണഞ്ഞവർക്ക് ഒരു കൂലിയുമാണുള്ളത്. മഹനീയരായ ഈ സഹാബികളുടെ വിഷയത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പാഠവും പ്രധാന പാഠവും അതിൽ ഈ ഒരു ഭാഗമാണ്. എന്നാൽ സഹാബികളുടേത് വിഷയം ഗവേഷണാത്മകമാണ് എങ്കിൽ കപടന്മാരും തൽപരകക്ഷികളും പിന്നിൽ നിന്ന് പലവിധ ഭൗതിക ലാഭങ്ങളും ലാക്കാക്കി ലക്ഷ്യമാക്കി പണിയെടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുബുദ്ധിയും കുൽസിത ശ്രമങ്ങളും കേവല ഭൗതിക നേട്ടങ്ങളും താൽപ്പര്യങ്ങളുമാണ്. അത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം മഹനീയരായ ഈ സഹാബികളെ ഇവിധം കൊണ്ടെത്തിച്ചതിൽ പ്രസ്തുത താൽപ്പര്യക്കാർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഖാദകർ മദീന വിട്ടു. മദീനയിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ ഇരിക്കവേ മദീന നിവാസികൾ അലിയാരുടെ അടുക്കൽ വരികയാണ്. അലിയാരുടെ പുത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫളായിലുസ് സ്വഹാബയിൽ സഹിഹായ സനദോടുകൂടി ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആളുകൾ വന്ന് അലിയാരുടെ കഥകുമുട്ടി ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടു എന്ന കാര്യം പറഞ്ഞ് അവർ പറഞ്ഞു, ലാബുദ്ദ ലിന്നാസി മിൻ ഖലീഫത്തിൻ വല നഅലമു അഹദൻ അഹഖ ബിഹാ മിൻ. ജനങ്ങൾക്കൊരു ഖലീഫ അനിവാര്യമാണ്. ഖിലാഫത്തിന് യോഗ്യനായി താങ്കളെയല്ലാതെ ഒരാളെയും ഞങ്ങൾ അറിയില്ല, അറിയുന്നില്ല. ഇതാണ് ആളുകളുടെ പക്ഷം. അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പ്രതികരിച്ചത്, ലാ തുരീദൂനി ഫഇന്നി ലകും വസീർ ഖൈറു ലകും മിന്നി അമീറുൻ. നിങ്ങളൊരിക്കലും ഒരു ഖലീഫയായി ഭരണാധികാരിയായി എന്നെ ലക്ഷ്യമാക്കരുത്, ഉദ്ദേശിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു സഹായിയാണ്. അങ്ങനെ ഒരു സഹായിയാവുക, വസീറാവുക എന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ഖലീഫയാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖലീഫ മറ്റൊരാളാകട്ടെ, ആ ഖലീഫയുടെ ഒരു വസീറായി. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി, സഹായി എന്നൊക്കെ ഉദ്ദേശം. ഞാൻ അതാവാം, അതാണ് ഉത്തമം എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു അന്ന് ആ ആളുകളോട് പ്രതികരിച്ചത്. പക്ഷെ ആളുകൾ സമ്മതിച്ചില്ല. ലാ വല്ലാഹ് ലാ നഅലമു അഹദൻ അഹഖ ബിഹാ മിൻക, അല്ലാഹുവാണ് സത്യം, ഖിലാഫത്തിന് നിങ്ങളെക്കാൾ യോഗ്യരായി മറ്റൊരാളെ ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറഞ്ഞ് ഷടിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഫഇൻ അബൈതും അലയ്യ ഫഇന്ന ബൈഅതി ലാ തകൂനു സിറ്റ വലക്കിൻ അഖ്റുജു ഇലൽ മസ്ജിദി ഫമൻ ഷാഅ യുബൈഅനി ബൈഅനി. ഞാൻ ഖലീഫയാകണം, എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിൽ നിങ്ങൾ ഷടിക്കുകയാണ് എങ്കിൽ, ബൈഅത്ത് ഒരിക്കലും അത് രഹസ്യമായിട്ടില്ല. അലിയാർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല വീട്ടിലാണ്, രഹസ്യമായിട്ടല്ല. പ്രത്യുത, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു വരാം, എന്നിട്ട് ഉദ്ദേശിക്കുന്നവർ അവർ എനിക്ക് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയ പ്രസ്തുത ചരിത്രം. മുഹാജിറുകളും അൻസാരികളുമെല്ലാം അലി റളിയല്ലാഹു തആല അൻഹുവിന് മദീനയിൽ വച്ച് ബൈഅത്ത് ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹത്തോടൊപ്പം സിഫീനിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ചില സഹാബികളുണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹ് ബിൻ ഉമർ, മുഹമ്മദ് ബിൻ മസ്ലമ തുടങ്ങി, ഉസാമ ബിൻ സെയ്ദ് തുടങ്ങിയ സഹാബികൾ, അവർ അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നതിൽ അവർക്കാർക്കും വിസമ്മതമുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ ഖിലാഫത്തിന് യോഗ്യനായി അദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സിറിയയിലാണ്, മദീനയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹുവെ ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെടണമെന്നും അവർ വധിക്കപ്പെടണമെന്നും അദ്ദേഹം ഉത്കടമായി ഇച്ഛിക്കുകയും അത് കർശനമായി അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതുവരേക്കും അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, അലി റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റതിൽ അസൂയയുണ്ടായതുകൊണ്ടോ താനാണ് അധികാരത്തിന് അലിയിനേക്കാൾ യോഗ്യനെന്ന ഭാഷ്യമുള്ളതുകൊണ്ടോ അല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ബൈഅത്ത് ചെയ്യുവാൻ

കിടക്കിട മത്സരം ഇല്ല. കാരണം എനിക്കറിയാം അലിയാണ് അഫ്ദൽ, ശ്രേഷ്ഠൻ. വഅഹഖുബിൽ അംർ, അധികാരത്തിന്, ഭരണത്തിന്, ഖിലാഫത്തിന് ഏറ്റവും യോഗ്യൻ. ഇത് എനിക്കറിയാം, അലിയാണ് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യനെന്നും അദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം വലാക്കിൻ അലസ്തും തഅലമൂന അന്ന ഉസ്മാൻ ഖുത്ല മദ്ലൂമൻ, നിങ്ങൾക്കറിയില്ലേ ഉസ്മാൻ മദ്ലൂമായിട്ടാണ്, മർദ്ദിതനായിട്ടാണ് വധിക്കപ്പെട്ടതെന്ന്. വഅന ഇബ്നു അമ്മിഹി, ഞാൻ ഉസ്മാന്റെ പിതൃസഹോദര പുത്രനാണെന്ന് നിങ്ങൾക്കറിയില്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബാണ്. മുആവിയയോ? മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബാണ്. അപ്പോൾ ഹർബിൻ്റെ മക്കളാണ് അബൂ സുഫിയാനും അഫ്ഫാനും. അഫ്ഫാൻ്റെ മകൻ ഉസ്മാൻ, അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, എൻ്റെ പിതൃസഹോദര പുത്രനാണ് ഉസ്മാൻ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ. അങ്ങനെയുള്ള ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതും മർദ്ദിതനായി വധിക്കപ്പെട്ടവനാണ് എങ്കിൽ, മർദ്ദിതനായി കൊണ്ടാണ് വധിക്കപ്പെട്ടതെങ്കിൽ, മർദ്ദകരായ ഘാതകരെ പിടികൂടി ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടാൻ അർഹനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ആ ഘാതകരെ പിടികൂടണം എന്ന വാശി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഒരിക്കലും ആക്ഷേപാർഹനല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വലാക്കിൻ അലസ്തും തഅലമൂന അന്ന ഉസ്മാൻ ഖുത്ല മദ്ലൂമൻ, അലി ഖിലാഫത്തിന് യോഗ്യനാണ്, അലി റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നത് എനിക്കറിയാം എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. ലാ വല്ലാ ഇന്നീല ആലം, അള്ളാഹുവാണ് സത്യം എനിക്കറിയാം എന്ന് പറയുന്നു. പക്ഷെ അതോടൊപ്പം ഉസ്മാൻ മർദ്ദിതനായി വധിക്കപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ, ആ ഉസ്മാന്റെ പിതൃസഹോദര പുത്രനാണ് ഞാൻ എന്നതും നിങ്ങൾക്കറിയില്ലേ. വഅന അത്ലുബു ബിദമിഹി, ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് പറഞ്ഞു, ഫഅതു അലിയൻ ഫഖൂലു ലഹു ഫലിയദ്ഫഉ ഇലയ്യ ഖതലത ഉസ്മാൻ, നിങ്ങൾ അലിയാരുടെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അലിയാരോട് പറയുക ഉസ്മാന്റെ ഘാതകരെ അലിയാർ എന്നെ ഏൽപ്പിക്കട്ടെ, എനിക്ക് എത്തിക്കട്ടെ. ഉസല്ലിമു ലഹുൽ ഉമൂർ, അപ്പോൾ ഞാൻ അലിയാർക്ക്, അലിയിന് കാര്യങ്ങൾ ഏൽപ്പിക്കാം, സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിയെ ഖലീഫയായിട്ട് ഞാൻ സമ്മതിക്കാം, ബൈഅത്ത് ചെയ്യാമെന്ന് താല്പര്യം. ഫഅതു അലിയൻ, മുആവിയ റളിയല്ലാഹു തആലന്റെ ഈ ഭാഷ്യം, ഈ വിഷയം, ആളുകൾ അലിയാരുടെ അടുക്കൽ ചെന്നിട്ട് ഫകല്ലമു, അവർ സംസാരിച്ചു. ഫഅബ അലൈഹിം, അലി റളിയല്ലാഹു തആലന്ഹു ഈ ആളുകൾ മുആവിയയുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. വലം യദ്ഫഅ അൽ ഖതല, അലി റളിയല്ലാഹു തആലന്ഹു ഉസ്മാന്റെ ഘാതകരെ മുആവിയ കേൾപ്പിക്കുകയുണ്ടായില്ല. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്ര സംഭവമാണിത്. അലി റളിയല്ലാഹു തആലന്ഹു മുആവിയ ആവശ്യപ്പെട്ട ഉസ്മാന്റെ ഘാതകരെ മുആവിയ കേൾപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ ഘാതകർ അലിയാരുടെ വീട്ടിൽ ഒരു റൂമിൽ അലിയാർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നല്ല, അങ്ങനെ ഒരു വിഭാഗമല്ല അവർ. ഈ ഘാതകരെ കുറിച്ച് നമ്മൾ മുൻ പംക്തിയിൽ പറഞ്ഞു, അവർ വിരലിലെണ്ണാവുന്ന ആളുകളല്ല. ചുരുങ്ങിയത് അവരുടെ എണ്ണം 2000 ചരിത്ര റിപ്പോർട്ടുകൾ. അവർ ഈജിപ്തിൽ നിന്ന് 2000, ഇറാഖിൽ നിന്ന് 2000, അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് 2000. ഇങ്ങനെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചതിൽ പങ്കാളികൾ 6000. ചില ചരിത്രകാരന്മാർ പറഞ്ഞു 2000. 2000 പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് ചില നിർണിത നാടുകളെ ഉദ്ദേശിച്ചാണ്. പക്ഷെ അവരുടെ എണ്ണം 2000, ചുരുങ്ങിയത് 2000, പക്ഷെ അവർ 6000 വരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുക? അത് അസാധ്യമായ ഒരു കേസാണ്. മാത്രമല്ല, അവർ ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ചിട്ട് അവരെ എല്ലാവരും മദീനയിൽ തങ്ങിയിട്ടില്ല. പിന്നെയോ, അവർ മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്തത്. അവർ ഇറാഖിലേക്ക്, കൂഫയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. ആ ദുഷ്ടന്മാർ, അവർ വിവിധ സ്ഥലങ്ങളിൽ ചിതറുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൂട്ടത്തെ അലി റളിയല്ലാഹു തആലനും മുആവിയക്ക് അദ്ദേഹത്തിന് ആവശ്യം മാനിച്ച് ഏൽപ്പിച്ചു.

0: ഇല്ല എന്ന് പറഞ്ഞാൽ
1: അലി റളിയല്ലാഹു തആല അൻഹു
0: ഒരിക്കലും ഒരു തെറ്റല്ല ചെയ്തത്.
1: അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു വീഴ്ചയല്ല പറ്റിയത്. പിന്നെയോ, അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത് അസാധ്യമായ ഒരു സംഗതിയായിരുന്നു. പക്ഷെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടതിൽ അദ്ദേഹം ആക്ഷേപാർഹനാണോ കുറ്റക്കാരനാണോ? അല്ല, കാരണം അദ്ദേഹത്തിന്റെ പിതൃ സഹോദര പുത്രനാണ് വളരെ ദാരുണമായിട്ട് വിശുദ്ധ മദീനയിൽ വധിക്കപ്പെട്ടത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ വികാരഭരിതനായി തന്റെ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുവും അതിൽ നിരപരാധിയാണ്. എന്തുകൊണ്ട് ഹാജിമാരുടെ വേഷമിട്ട് വന്ന് വലിയൊരാൾക്കൂട്ടം വിശുദ്ധ മദീനയിൽ വളഞ്ഞു നിന്ന് 40 ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ ഉപരോധിച്ചും കുടിവെള്ളം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് മസ്ജിദ് നബവിയിൽ ഇറങ്ങിയുള്ളൊരു നമസ്കാരം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച് വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിയിട്ട് അദ്ദേഹത്തെ ദ്രോഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വരെ അവർ സഹായം എത്തിക്കുവാൻ ഉസ്മാന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെ വരെ ദ്രോഹിച്ച ഒരാളുടെ വിഭാഗം, ആ ഒരു വിഭാഗം അവരാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരോട് കണക്ക് ചോദിക്കണം എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ആക്ഷേപാർഹനല്ല. ഈ ഒരു ഭാഗം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരിക്കലും ഇതൊരു അധികാര വടംവലിയല്ല. മുആവിയ റളിയല്ലാഹു തആല ഞാനാണ് ഖലീഫ അലിയല്ല എന്ന് പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയല്ല, ഞാനാണ് ഖലീഫ എന്ന ഒരാവശ്യം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉന്നയിച്ചതും നമ്മൾ വായിക്കുന്നില്ല. പ്രത്യുത ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് തഹ്കീമുമായി ബന്ധപ്പെട്ട്, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ അലിയാരെ എഴുതിയത്? ഹദ മആഹദ അലൈഹി അലിയുൻ അമീറുൽ മുഅ്മിനീൻ മുആവിയത ഇബ്ന അബി സുഫിയാൻ. മുആവിയത ഇബ്ന അബി സുഫിയാനുമായി അമീറുൽ മുഅ്മിനീൻ അലി എഴുതുന്ന ഉടമ്പടി എന്നാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ലാ തക്തുബ് അമീറുൽ മുഅ്മിനീൻ ലോ ബായഅതു കാല അന്നക അമീറുൽ മുഅ്മിനീൻ മാ ഖാതൽതു വലാക്കിൻ ഇസ്മക വഇസ്മി ഫഖത്ത്. എന്താ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അലിയും മുആവിയ ഇബ്ന അബി സുഫിയാനും തമ്മിൽ നടത്തുന്ന ഉടമ്പടി എന്നാണ് എഴുതിയത്. അപ്പൊ പറയാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന് നിങ്ങൾ എഴുതല്ലേ, അമീറുൽ മുഅ്മിനീൻ ആണ് താങ്കൾ എന്ന നിലക്ക് താങ്കൾക്ക് ഞാൻ ബയ്യത്ത് ചെയ്തിരുന്നുവെങ്കിൽ താങ്കളോട് ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലാക്കിൻ ഇസ്മക വഇസ്മി ഫഖത്ത്, നിങ്ങളുടെ പേര് അലി ഇബിൻ അബി താലിബ്, എന്റെ പേര് മുആവിയത്ത് ഇബിൻ അബി സുഫിയാൻ, ഇത് രണ്ടു പേരും മാത്രം മതി എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലന് ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി, അല്ല അസ്തഗ്ഫിറുല്ലാ, മുആവിയ റളിയല്ലാഹു തആലഹു ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി ലിഫദ്ലിഹി വസാബിഖതിഹി ഫിൽ ഇസ്ലാം, അലിയാരുടെ പേര് എൻ്റെ പേരുടെ മുമ്പ് എഴുതുക. മുആവിയ റളിയല്ലാഹു പറയാണ് എഴുത്തുകാരനോട്, അലിയുടെ പേര് എൻ്റെ പേരിന് മുമ്പ് എഴുതുക, കാരണം അലിയേക്കാണ് ശ്രേഷ്ഠത കൂടുതൽ, ഇസ്ലാമിലേക്ക് മുൻകടന്നത് എന്നേക്കാൾ മുൻകടന്നെത്തിയത് അലി ഇബ്നു അബി താലിബാണ്, അതുകൊണ്ട് എൻ്റെ പേര് എഴുതുന്നതിന് മുമ്പ് അലിയുടെ പേര് എഴുതുക എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയണ്ടേ. ഇവിടെ ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാ? ഈ സംഭവം പറഞ്ഞത് ഒരിക്കലും മുആവിയ റളിയല്ലാഹു തആല ഞാൻ ഖലീഫയാണെന്ന് വാദിച്ചുകൊണ്ടോ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചുകൊണ്ടോ അല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹം ചരിത്രത്തിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിഷയം മുആവിയ റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല അൻഹുവിന് ബയ്യത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു മർദ്ദിതനായി വധിക്കപ്പെട്ടു. ഉസ്മാനാകട്ടെ തൻ്റെ പിതൃ സഹോദര പുത്രനാണ്, അതുകൊണ്ട് അക്രമികളോട്, ഉസ്മാനെ വധിച്ചവരോട് കണക്ക് ചോദിക്കേണ്ട, അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കേണ്ടതിൻ്റെ യോഗ്യത തനിക്കാണ്. അതുകൊണ്ട് അവരെ ശിക്ഷക്ക് വിധേയരാക്കിയിട്ട് ആകാം ബൈഅത്ത്. അലി റളിയല്ലാഹു തആല എന്നുള്ള അനുസരണ പ്രതിജ്ഞ, ഇതാണ് മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം. മുആവിയ റളിയല്ലാഹു തആലന് സിറിയയിലാണ്. അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കൂഫയിലെത്തിയിട്ടുണ്ട്. ജമൽ യുദ്ധം നടന്നതിൽ പിന്നെ അലി റളിയല്ലാഹു തആലന് കൂഫയിൽ തങ്ങുകയാണ് ഉണ്ടായത്, ശേഷിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ബൈഅത്ത് ചെയ്യാതെ ഷാമിൽ സിറിയയിൽ സിറിയക്കാരോടൊപ്പം മുആവിയ റളിയല്ലാഹു തആലന് ശേഷിക്കുകയാണ്. അലി റളിയല്ലാഹു തആലനു ആകട്ടെ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ഭൂരിപക്ഷം ആളുകളാൽ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട, ബൈഅത്ത് ചെയ്യപ്പെട്ട സിറിയക്കാർ മാത്രമാണ് ഒഴിവ്. മുആവിയ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഇറാഖിലുള്ളവരും ഹിജാസിലുള്ളവരും അലി റളിയല്ലാഹു തആലനു ഏറെക്കുറെ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. ഒരു വിഭാഗം ബൈഅത്ത് ചെയ്യാതെ വിസമ്മതിച്ച് വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലനു ഈ വിഘടിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയ സുസ്ഥിരതക്കും സുഭദ്രതക്കും അനിവാര്യവുമാണ് അലി റളിയല്ലാഹു തആലന്റെ ഈ രാഷ്ട്രീയ സമീപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൈന്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളുള്ളത്. വിഘടിച്ചു നിൽക്കുന്നവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഖലീഫയുടെ ബാധ്യതയാണ്. അതിനുള്ള ശ്രമങ്ങൾ അലി റളിയല്ലാഹു തആലന് നടത്തി. അതുകൊണ്ട് തന്നെ സിഫീനിൽ ഏറ്റുമുട്ടിയപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ പക്ഷത്തായിരുന്നു ആൾബലം കൂടുതൽ, കാരണം കൂടുതൽ ആളുകളും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. വിഘടിച്ചു നിൽക്കുന്നവർ സിറിയക്കാരാണ്, മുആവിയ റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ. അവർ ഇവരെ അപേക്ഷിച്ച് കുറവുമായിരുന്നു. പക്ഷെ സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമാലുക്കളും കൂടുതൽ വിവേകത്തിൽ പെരുമാറുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തആലനു സിറിയക്കാരോട് നടത്തിയ ഒരു പ്രഭാഷണം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഇന്ന അലി യന്നഹദ ഇലൈക്കും ഫി അഹ്ലിൽ ഇറാഖി ഫമർ റഅി. അലി, ഇറാഖുകാരോടൊപ്പം നിങ്ങളുടെ നേരെ വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്, അഭിപ്രായം? ഇത് കേട്ടപ്പോൾ ജനങ്ങൾ, ചരിത്രത്തിൽ കാണാം, ഫദറബ അന്നാസ് ബി അദ്ഖാനിഹിം അലാ സുദൂരിഹിം. മുആവിയറിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ നമ്രശിരസ്കരായി നിന്നു എന്നാണ്. ഫഖാമ ദുൽ ഖിലാ അൽ ഹംയരി, സിറിയക്കാരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ദുൽ ഖിലാ ഹംയരി. ഒറിജിനൽ അസിൽ അയാൾ യമനിയാണ്, പക്ഷേ അദ്ദേഹം സിറിയയിൽ മുആവിയ റളിയല്ലാഹു തആലന്റെ കൂടെയാണ്. അയാൾ പറഞ്ഞു, അലൈക റഅയ് വഅലൈന അൽഫിആൽ, അഭിപ്രായം പറയേണ്ടത് മുആവിയ നിങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്രാവർത്തികമാക്കേണ്ടവരാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും എന്നർത്ഥത്തിൽ. ജനങ്ങൾ മൗനികളായി നിലകൊള്ളുകയുണ്ടായത്. ഇവിടെ നോക്കൂ, നിങ്ങൾ മുആവിയ റളിയല്ലാഹു തആലന് കീഴ്പ്പെടുന്ന, അദ്ദേഹം പറഞ്ഞാൽ അതിന് ആജ്ഞാനുവർത്തികളാകുന്ന ഒരു വിഭാഗമാണ് സിറിയക്കാർ. എന്നാൽ അലി റളിയല്ലാഹു തആലന്റെ കൂടെയാണ്, ഞാൻ പറഞ്ഞു, കൂടുതൽ ആളുകൾ ഇറാഖുകാർ അദ്ദേഹത്തോടൊപ്പമാണ്. പക്ഷെ അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അലി റളിയല്ലാഹു തആലനും ഇറാഖുകാരോട് പ്രസംഗിച്ചു, മുആവിയ നിങ്ങളുടെ നേരെ സിറിയക്കാരുമായിട്ട് വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഇത് അലി റളിയല്ലാഹു തആലന്റെ പ്രസംഗമാണ് ആരോട്? ഇറാഖുകാരോട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, സിറിയക്കാർ മുആവിയയോട് പ്രതികരിച്ചതുപോലെയല്ല ഇറാഖുകാർ അലിയാരോട് പ്രതികരിച്ചത്. വളരെ ശബ്ദമയമായി, ഒച്ചയും ബഹളവുമായി ഇറാഖുകാർ പ്രതികരിക്കുകയാണ് ചെയ്തത്. ശബ്ദകോലാഹലമുണ്ടാക്കി, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ ടീമും ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആലനുവിന് അവരുടെ സംസാരം ഒന്നും ഗ്രഹിക്കാനായില്ല എന്നുള്ളതാണ്. മിമ്പറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജ നടത്തിക്കൊണ്ടാണ് അലി റളിയല്ലാഹു തആലന് ഇറങ്ങുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ സിറിയക്കാർ അവധാനതയിൽ മുആവിയ റളിയല്ലാഹു തആലന് പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ബഹളമയമായി ഒട്ടും ഒരു അവധാനതയില്ലാതെ ഒച്ച വെക്കുന്ന ഒരു വിഭാഗമായിട്ടുള്ള ഒരു സംഘമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അലി റളിയല്ലാഹു തആലനും മുആവിയ റളിയല്ലാഹു തആലനും സുഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റാബ്ദ 37 ഒരു സഫർ മാസത്തിൽ കണ്ടുമുട്ടി അവർക്കിടയിൽ യുദ്ധമുണ്ടായി. 100,000 ആളുകൾ അലിയാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. മുആവിയ റളിയല്ലാഹു തആലനോടൊപ്പം 70,000 ആളുകൾ സിറിയക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. രണ്ടു വിഭാഗവും സിഫീനിൽ വെച്ച് ഏറ്റുമുട്ടി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആലനഹു അലിയാരുടെ കൂടെയുണ്ടായിരുന്ന സൈന്യത്തിലായിരുന്നു. അമ്മാർ ഇബ്നു യാസിറിനെ ഇവിടെ പ്രത്യേകം സ്മരിച്ചത് അമ്മാർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, യാ അമ്മാറു തഖ്തുലുകൽ ഫിയത്തുൽ ബാഖിയ, അക്രമികളായ ഒരു വിഭാഗം താങ്കളെ വധിക്കും, അതിരുവിട്ട ഒരു വിഭാഗം താങ്കളെ വധിക്കും അമ്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനെ കുറിച്ച് അമ്മാറിൻ്റെ ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യ പ്രകാരമാണ്. ഹിജ്റയുടെ 4 വിശുദ്ധ മദീനയിൽ നടന്ന ഖന്ദഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധത്തിൽ കിടങ്ങ് കീറവെയാണ് അമ്മാറിൻ്റെ പുറത്ത് തട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വൈഹ അമ്മാർ എന്ന് അമ്മാർ റളിയല്ലാഹു തആലനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തഖ്തുലു കൽഫിയത്തുൽ ബാഗിയ, നിങ്ങളെ ബാഗിയത്തായ ഒരു വിഭാഗം വധിക്കും എന്ന് പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാഗിയത്ത് എന്ന് പറഞ്ഞ് കാഫിറത്ത് എന്നല്ല പറഞ്ഞത്, അവിശ്വാസികൾ എന്നല്ല പറഞ്ഞത്. പിന്നെയോ രണ്ട് ടീമുകൾ മുസ്ലിമീങ്ങൾപ്പെട്ടവർ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു പക്ഷത്തായിരിക്കും ശരി, മറ്റൊരു പക്ഷം ശരിയുടെ പക്ഷമാവില്ല, അവരുടെത്തായിരിക്കും തെറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാണ് അമ്മാർ റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ തിരുമുഴികയെ മുഖവിലക്കെടുത്ത് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ പറഞ്ഞത് അലി റളിയല്ലാഹു തആലന്റെയും മുആവിയ റളിയല്ലാഹുവിന്റെയും ഇടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു, തെറ്റുപിണഞ്ഞത് മുആവിയ റളിയല്ലാഹു തആലനും കൂടെയുള്ളവർക്കുമായിരുന്നു. മറ്റു പല കാരണങ്ങളും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് തെളിവുകളായിട്ട് ഉണ്ട്. സിഫീൻ യുദ്ധത്തിൻ്റെ വിശദഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ട ഒരു സമയമോ അവസരമോ അല്ല ഇത്. പക്ഷേ നമ്മൾ മഹനീയരായ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ഗാംഭീര്യവും അവർക്കുള്ള മഹത്വവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാത്ത വിധം, മനസ്സിൽ വരാത്ത വിധം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ അവരെക്കുറിച്ച് പറയപ്പെട്ട് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി ഈ ചരിത്രം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ വിഷയം. അലി റളിയല്ലാഹു തആലനു, മുആവിയ റളിയല്ലാഹു തആലനു അവർക്കൊക്കെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളും അവരുടെയൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ളതായ ത്യാഗ ശ്രമങ്ങളും ധാരാളമാണ്. വീഴ്ചകൾ പലതും അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ നന്മയുടെ സാഗരത്തിൽ ഈ വീഴ്ചകളെല്ലാം വളരെ കുറവാണ്. വീഴ്ചകളെ തെറ്റുകളെ കഴുകിക്കളയാൻ മാത്രമല്ല അവർക്ക് നന്മകളുള്ളത്, അവർക്കതിനേക്കാൾ കൂടുതൽ നന്മകളുള്ള മഹത്തുക്കളാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ എഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ ഒരു മെമ്പറാണ്. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആലന്റെ മഹത്വം അറിയിക്കുന്ന തിരുമൊഴികളും ചരിത്ര സംഭവങ്ങളും ധാരാളം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആകട്ടെ, റജുലു യുഹിബ്ബുല്ലാഹു വറസൂലഹു അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വറജുലു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂസയും ഹാറൂനും അലൈഹിമസ്സലാം എങ്ങനെയായിരുന്നു അവരുടെ ബന്ധം? അതേപോലെയുള്ള ഒരു ബന്ധം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും തമ്മിലുണ്ടായിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അമാ തറന്ന അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിം മൂസ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് തന്നെ പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ ആ വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ മഹത്തുക്കളായ സഹാബികളാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സഹാബികൾ. അപ്പോൾ അവരെക്കുറിച്ചുള്ളതായ സ്ഥാനങ്ങൾ, അവർക്കുള്ള മഹത്വങ്ങൾ, അതൊരിക്കലും ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിപാദനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 37 അരങ്ങേറി. അത് നാളുകൾ മാസങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമാണ്. ശരിയുടെ പക്ഷം ആരുടേത് എന്നതിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ذهب جمهور اهل السنه الى تصويب من قاتل مع علي اهل السنه والجماعهന്റെ പണ്ഡിതരിൽ ഭൂരിഭാഗവും അലിയാരുടെ കൂടെ യുദ്ധം ചെയ്തവരുടെ പക്ഷമാണ് ശരി എന്ന വീക്ഷണമാണ്. وقد ثبت ان من قاتل عليا كانوا بغاتا, അലിയാരോട് യുദ്ധം ചെയ്തവർ അവരായിരുന്നു അതിക്രമകാരികൾ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, വമ ഹാദ തസ്വീബ് ഫഹും മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻ ഹാഉലൈ ബൽ യഖൂലൂൻ ഇജ്തഹദു ഫഅഖ്തഉ. ആരുടെ പക്ഷമാണ് ശരി എന്ന് തീരുമാനം പറയുമ്പോൾ അലിയാരുടെ പക്ഷമാണ് ശരി, മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം ആ വിഷയത്തിൽ ശരിയുടെ പക്ഷമല്ല, അവരുടെ അടുക്കലാണ് തെറ്റുപിണഞ്ഞത്. ഈ ഒരു വീക്ഷണം പറയുന്നതോടൊപ്പം അഹ്ലുസുന്നത്തിന്റെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഫഹും മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻ ഹാഉലൈ, രണ്ടു കൂട്ടരിലും ഒരു വിഭാഗവും ആക്ഷേപിക്കപ്പെടാവതല്ല എന്നതിൽ ഏകാഭിപ്രായക്കാരാണ്. ബൽ യഖൂലൂൻ, പിന്നെ എന്താണ് രണ്ടു കൂട്ടരെക്കുറിച്ചും അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറയുന്നത്? ഇജ്തഹദു ഫഅഖ്തഉ, ഗവേഷണം നടത്തി, ആ ഗവേഷണത്തിൽ അവർക്ക് പിഴവ് പറ്റി. ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതാണിത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തഫഖ അഹ്ലു സുന്നത്തി അലാ വുജൂബി മൻ ഇത്താന അലാ അഹദി മിന സ്വഹാബ ബിസബബി മാ വഖഅ മിൻഹും വലൗ ഉരിഫൽ മുഹിഖ് മിൻഹും ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമുണ്ട്. അതെന്താണ്? സഹാബികൾക്കിടയിലുണ്ടായ സംഭവിച്ച യുദ്ധങ്ങൾ കാരണത്താൽ ഒരു സഹാബിയും ആക്ഷേപിക്കപ്പെടാൻ പാടുള്ളതല്ല. അവരെ കുത്തിപ്പറയാനോ കുറ്റം പറയാനോ പാടുള്ളതല്ല, അത് നിർബന്ധമാണ്. സഹാബികൾക്കിടയിൽ യുദ്ധമുണ്ടായ വിഷയത്തിൽ ആരുടെ പക്ഷമാണ് ശരി എന്നുള്ളത് അറിയപ്പെട്ടാലും പാടുള്ളതല്ല എന്നാണ്. ഒരാളെയും ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. ശരി അലിയാരുടെ പക്ഷമാണെന്നുള്ളത് അറിയപ്പെട്ടാലും അതിൻ്റെ പേരിൽ മുആവിയയുടെ പക്ഷത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇതാണ് ഇബ്നു ഹജർ റഹിമല്ല പറയുന്നത്. അതിൽ അഹ്ലു സുന്നത്ത് ഏകാഭിപ്രായക്കാരാണ്. കാരണം എന്താ? ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുണ്ടായ ഗവേഷണം അത് കാരണത്താലാണ്. ഇത് ഇബ്നു ഹജറിനെ ഉദ്ധരിച്ചിവിടെ ഉണർത്തിയത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാടിൽ, വീക്ഷണത്തിൽ ഇത്തരം യുദ്ധവിഷയങ്ങളോട്, സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സമീപനങ്ങൾ ഇവ്വിധം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ, സുഫീൻ യുദ്ധം അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട അനിവാര്യമായ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇനി ഈ സുഫീൻ യുദ്ധത്തെ തുടർന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഉടലെടുത്തു. അലിയാരുടെ പക്ഷമുണ്ടായിരുന്ന ആളുകളിൽ വിശിഷ്യ ഇറാഖുകാരിൽ അരക്ഷിതാവസ്ഥ മേൽവിലാസമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്താൽ പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ തഹ്കീം എന്ന പേരിൽ ഒരു പ്രധാന ചരിത്രം, അതിൽ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതായ ഒരു സംഭവം, എന്താണ് അതിലെ വസ്തുതകൾ, ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് പിന്നീട് മനസ്സിലാക്കാം. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അത് പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവിയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ചുവരെഴുത്ത് സുഫീൻ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ശരിയായ നിലപാട്. വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: പി ശ്രീലയു തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം രണ്ട് അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെയൊക്കെ വീടുകളെ എത്രത്തോളം മനോഹരമാക്കാം, ഒരു ഇസ്ലാമിക ചിട്ടയോടുകൂടി നമ്മുടെ വീടിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട വീട് നിർമ്മിക്കുമ്പോൾ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട, നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളുമെല്ലാം നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ വീട് ഇസ്ലാമിക ഭവനമാക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളെ കൃത്യമായി പാലിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെയും ഇത്തരം മര്യാദകൾ പഠിപ്പിക്കാനും അതിനെ പ്രേരിപ്പിക്കാനും നാം ശ്രദ്ധ കാണിക്കണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നാം പ്രവേശിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അവൻ കയറുന്നത് എങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ, പിശാജ് അവൻ്റെ ആളുകളോട് പറയുന്നതാണ് ലാ മബീത്തലക്കും വല ആശ, നിങ്ങൾക്കിന്നിവിടെ കയറിക്കിടക്കാൻ സ്ഥലവുമില്ല, കഴിക്കാൻ ഭക്ഷണവുമില്ല. കാരണം അവൻ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിശാജി പറയും നിങ്ങൾക്കിവിടെ കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് കഴിച്ചത് എങ്കിൽ നിങ്ങൾക്കിന്നിവിടെ ഭക്ഷണവുമില്ല എന്ന് പറയും. ഇനി അതല്ല, അവൻ ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചാലോ, പിശാജി പറയുന്നതാണ് നിങ്ങൾക്കിവിടെ കിടന്നുറങ്ങാൻ സ്ഥലം ഒരുങ്ങിയിരിക്കുന്നു, നിങ്ങൾക്കിവിടെ ഭക്ഷണവും റെഡിയായിട്ടുണ്ട് എന്ന് പിശാജ് അവിടെ വെച്ച് പറയും. സഹോദരങ്ങളെ, നമ്മളൊന്ന് സ്വന്തമായൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പിശാജിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ, അതോ ബിസ്മി ചൊല്ലിക്കൊണ്ട് പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് സംരക്ഷണം തേടി ആ തേട്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു പുണ്യകർമ്മമാണ്. നോക്കൂ, നിങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ ദഖൽത അല അഹ്ലിക ഫസല്ലിമ അലൈ, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് സലാം പറയാൻ നിനക്ക് സാധിക്കണം. തഹയ്യത്തൻ മിന ഇൻദില്ല മുബാറകത്തൻ തയ്യിബത്തൻ, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ആശീർവാദമാണ് അസ്സലാമു അലൈക്കും എന്ന് നീ നിന്റെ വീട്ടുകാരോട് പറയുക എന്നുള്ളതാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറഞ്ഞ് കയറാൻ, സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകൾ തൻ്റെ കൂട്ടുകാരോട് സലാം പറയും, കടകളിലുള്ളവരോട് സലാം പറയും, തൻ്റെ സഹപ്രവർത്തകരോട്, സഹപാഠികളോട് സലാം പറയുമെന്നാൽ സ്വന്തം വീട്ടിലേക്കൊന്ന് സലാം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒന്നും പറയാതെയാണ് കയറിപ്പോകുന്നത്. ഭാര്യ വീട്ടിലുണ്ട്, മക്കൾ അകത്തുണ്ട്, ഉപ്പയും ഉമ്മയും വീടിനുള്ളിലുണ്ട്. എന്നിരുന്നാലും അവൻ അതൊന്നും പോലും നോക്കാതെ, അവരോടൊന്ന് സലാം പറയാതെ അവൻ അവൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, അകത്ത് ഉമ്മ മകൻ വരുന്നത് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണം. ഇതൊക്കെ വീട് നന്നാവാൻ വേണ്ടി പഠിപ്പിക്കുന്ന മര്യാദകളാണ്. സഹോദരങ്ങളെ, നാം നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമെന്താ? ശുറൈഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ബി അയ്യി ശൈഇൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദഉ ഇദാ കാന ബൈതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാറുണ്ടായിരുന്ന കാര്യമെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബിസ്സിവാക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചുകൊണ്ട് തുടങ്ങുമായിരുന്നു. പ്രിയമുള്ളവരെ, വീട്ടിൽ ചെന്നാലുള്ള ഒന്നാമത്തെ സുന്നത്താണ് പല്ല് തേക്കുക എന്നത്. ഇസ്ലാം വളരെയധികം നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സിവാക്ക് ചെയ്തിരുന്നു, പല്ല് തേക്കുമായിരുന്നു എന്നുണ്ട്. എപ്പോഴും ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് തേക്കാൻ കഴിയില്ല എങ്കിലും ഒന്ന് വായിൽ വെള്ളം നിറച്ചുകൊണ്ട് കൊപ്പിളിച്ച് വിരലുകൾ കൊണ്ട് ഉരച്ച് കഴുകാനെങ്കിലും പ്രിയമുള്ളവരെ നാം തയ്യാറാവുകയാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത ആ ഒരു പുണ്യം നേടിയെടുക്കാൻ നമുക്കൊരു പ്രയാസമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ വീട് അത് എന്നും വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു വീടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് റബ്ബിനെ സ്മരിക്കുന്ന വീടുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഓർക്കണേ മായുത്തിലാഫിന്ന നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ വചനങ്ങളും പ്രവാചകന്റെ വചനങ്ങളും വീട്ടിൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. സഹോദരങ്ങളെ, ഖുർആൻ പാരായണമൊക്കെ നിത്യജീവിതത്തിൻ്റെ ഒരു ഘടകമായിരുന്നു. എന്നാൽ ഇന്നത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സങ്കടകരമായൊരു കാര്യം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ നമുക്കൊന്ന് ഓർത്തുകൊണ്ട് പറയാൻ സാധിക്കും, അരിബ് നമസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഉപ്പയും ഉമ്മയും മറ്റുള്ള വീട്ടിലെ എൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്ന ഒരു അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നതൊക്കെ വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. ആ കാലത്ത് ഇന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ അള്ളാഹു പറയുകയാണ് ഇന്നല്ലാഹ കാന ലത്തീഫൻ ഖബീറ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഗൂഢജ്ഞനും സർവജ്ഞനുമാണ്. എല്ലാ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ് വിശുദ്ധ ഖുർആനിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുകയാണ് എങ്കിൽ. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളെപ്പോലെ ആക്കി മാറ്റരുത്. ഇന്നശ്ശൈത്വാന, തീർച്ചയായും പിശാജ്, യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടി അകലുന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ ഉപകാരമുള്ള രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഖബറിടങ്ങളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യരുത് എന്നുള്ളത്. ഈ കാലത്ത് പ്രത്യേകമായി പുണ്യമായി പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് ഖബറിടങ്ങളിൽ പോയി ഖുർആൻ ഓതുക എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്താൽ അത് വീട്ടിലൊരു ബർക്കത്തുണ്ടാവാൻ കാരണമാവും. ഇതൊക്കെയാണ് വീടിനെ മനോഹരമാക്കാനുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിലുടനീളം നന്മകൾ കൊണ്ടുവരാൻ, അത് നമ്മുടെ കുടുംബത്തിലേക്കും ആ ഒരു നന്മകൾ ചെയ്യാനുള്ള പ്രേരണ നൽകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേരണ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ, അതുവഴി നമ്മുടെ കുടുംബം നന്മകൾ ചെയ്യുമ്പോൾ, നമസ്കാരം നിലനിർത്തുമ്പോൾ, ഖുർആൻ പാരായണം നിലനിർത്തുമ്പോൾ, അതുപോലെ മറ്റുള്ള എല്ലാ നന്മകളും നിലനിർത്തുമ്പോൾ, സ്വാഭാവികമായും നമ്മുടെ വീട് ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ, ഇസ്ലാമികമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം രണ്ട്, അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പ്രാർത്ഥനാ പഠനം, നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം. റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ഹിഫ്ദുൽ ഖുർആൻ, സൂറ ഇബ്രാഹിം, വചനം 3, പാരായണം ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം ആണ് നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ആദ്യത്തെ 2 വചനങ്ങൾ പഠിച്ചു. എല്ലാ ശ്രോതാക്കളും നല്ല രീതിയിൽ തന്നെ അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്തൊരായത്തിലേക്ക് നാം ഇന്ന് നീങ്ങുന്നത് 3-ാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ ആദ്യം ഞാൻ പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ല. നാം ഇന്ന് മനഃപ്പാഠമാക്കിയത് സൂറത്തു ഇബ്രാഹീമിലെ മൂന്നാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ദുൽ ഖുർആൻ സൂറ ഇബ്രാഹിം വചനം 3 പാരായണം ചെയ്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, മതത്തെ തമാശയാക്കുന്നവരോട്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: മതത്തെ തമാശയാക്കുന്നവരോട്, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് മതങ്ങൾ, ഒരുപാട് ദർശനങ്ങൾ, ഒരുപാട് ദൈവങ്ങൾ, വിചിത്രങ്ങളായ ദൈവസങ്കല്പങ്ങൾ, വിചിത്രമായ ആചാരങ്ങൾ എന്നിവയാണവ. ഒരു വേള നാം ചിന്തിക്കൂ, പ്രപഞ്ചത്തിന് പിന്നിൽ ഒറ്റ സത്യമേയുള്ളൂ എങ്കിൽ ഈയൊരു വൈവിധ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? മതം മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ ആശയം ശരിയാണെങ്കിൽ വിചിത്രങ്ങളായ, വ്യത്യസ്തങ്ങളായ, പരസ്പരം ഏറ്റുമുട്ടുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുമോ? മതത്തെ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് ഇവിടെയാണ്. പലപ്പോഴും അത്തരമൊരു ചർച്ചയും മതത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആളുകൾക്ക് മതം എന്നത് കളിയും തമാശയും മാത്രമാണ്. മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മതത്തോടുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ, മതത്തോടുള്ള മനുഷ്യൻ്റെ ഗൗരവമില്ലാത്ത ഈയൊരു സമീപനം നമുക്ക് കാണാൻ കഴിയും. മതങ്ങളെയും മതദർശനങ്ങളെയും മനുഷ്യൻ്റെ ചില വൈകാരിക ഭാഗമായി തള്ളുകയും ഓരോരുത്തരും തോന്നിയതുപോലെ വിശ്വസിക്കട്ടെ, ആചരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഴകുഴമ്പൻ സമീപനം ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. മാത്രമല്ല, പലരും ഞങ്ങൾ ഇന്ന മതവിശ്വാസത്തിൻ്റെ ആളുകളാണെന്ന് പറയാറുണ്ടെങ്കിലും ആ മതത്തിൻ്റെ ദർശനമോ അതിൻ്റെ വേദഗ്രന്ഥമോ അതിൻ്റെ ആശയമോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആകാറില്ല. ഇവിടെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നൊരു വലിയ ആശയമുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വലിയൊരു പാഠമാണത്. മതത്തെ നിങ്ങൾ കളിയും തമാശയുമായി എടുക്കരുത് എന്നതാണത്. ആത്മാവ് സത്യമാണെങ്കിൽ, മതം സത്യമാണെങ്കിൽ, ദൈവം സത്യമാണെങ്കിൽ, ജീവിതം സത്യമാണെങ്കിൽ, മരണാനന്തര ജീവിതം സത്യമാണെങ്കിൽ, നമുക്കതിനെ കളിതമാശയായി കാണുക ഒരിക്കലും സാധ്യമല്ല. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ പരിഹാസവും കളിയുമാക്കി തീർത്തവരെയും നിഷേധികളായ അവിശ്വാസികളെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കി വയ്ക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. വിശുദ്ധ ഖുർആൻ അധ്യായം 5:60. ഇവിടെ ഗൗരവമുള്ള ഒരു ചിന്തയാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. മതത്തെ കളിയും തമാശയുമായി കരുതാൻ പാടില്ല. അത്തരം ആളുകളെ മിത്രങ്ങളാക്കി വയ്ക്കുന്നത് പോലും നല്ലതല്ലെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഒരൽപ്പം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, മതം എന്നത് പലർക്കും അവരുടെ രാഷ്ട്രീയമായ താൽപ്പര്യങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ്. വേറെ ചില ആളുകൾക്ക് അവരുടെ സാമൂഹികമായ ചില വിഷയങ്ങൾ നിലനിർത്താൻ ആവശ്യമായ മാധ്യമമാണ് മതം. ചില ആളുകൾക്ക് പണം സമ്പാദിക്കാനും ഈ ലോകത്ത് വലിയ ആളുകളായിത്തീരാനും ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള മറയാണ് മതം. ഇങ്ങനെ മതത്തെ പല താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചില ആളുകൾക്ക് മതമെന്നത് അവരുടെ ബൗദ്ധികമായ വ്യായാമത്തിനുള്ള ഉപാധി മാത്രമാണ്. അനാവശ്യമായ ചർച്ചകളിലൂടെ തങ്ങളുടെ കഴിവും സമർത്ഥനശേഷിയും തെളിയിക്കാൻ വേണ്ടി അവർ മതത്തെ ഉപയോഗപ്പെടുത്തുന്നു. തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ളവരെ നീ അവരെ പാട്ടിനെ വിട്ടേക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ അധ്യായം 6:70. ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട ആളുകളാണ് മതത്തെ ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. മതവിശ്വാസമെന്നത് കളിതമാശയുടെ ലോകമല്ല. ഈ പ്രപഞ്ചത്തിനു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നത് ഒരു തമാശയായി കാണേണ്ട കാര്യമാണോ? മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഗൗരവമില്ലാത്ത ചില നേരമ്പോക്കുകളായി കാണാൻ മതിയോ? വേദഗ്രന്ഥങ്ങൾ സത്യമാണെങ്കിൽ ആ വേദഗ്രന്ഥത്തിലെ ആശയത്തെ നാം പഠിക്കേണ്ടതില്ലേ? പ്രവാചകന്മാർ സത്യമാണെങ്കിൽ ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് നാം കാതോർക്കേണ്ടതില്ലേ? പക്ഷേ പലപ്പോഴും ആത്മാവ് നഷ്ടപ്പെട്ട, ഗൗരവം നഷ്ടപ്പെട്ട കേവല അന്തിച്ചർച്ചകളായി മതവിഷയങ്ങൾ മാറുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നത് മാനവ സമൂഹത്തിന് തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മതത്തെ തമാശയാക്കുന്നവരോട്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അടുത്ത പരിപാടി കാതോർക്കുക, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إنا جعلناها فتنة للظالمين إنها شجرة تخرج في أصل الجحيم. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 63-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നാ ജഅൽനാഹ, തീർച്ചയായും അതിനെ നാം ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ലിദ്ദാലിമീൻ, അക്രമികൾക്ക്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സഖൂം വൃക്ഷത്തെക്കുറിച്ചാണ് തൊട്ടുമുകളിൽ പരാമർശിച്ചത്. ആ സഖൂം വൃക്ഷത്തെ അള്ളാഹു എടുത്തു പറഞ്ഞപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിച്ച, അതിനെ പരിഹസിച്ച ചില ആളുകൾ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് രംഗത്തു വന്നു. അവർ പറഞ്ഞു, തഅ്കുലുൽ അഖ്ദറു വൽ യാബിസു, ഈ നരകം അത് ഉണങ്ങിയതിനെയും പച്ചയെയും പച്ചയായിട്ടുള്ളതിനെയും തിന്നു തീർക്കും. എന്നാൽ മുഹമ്മദ് പറയുന്നു, നരകത്തിൽ നിന്നൊരു മരം മുളച്ചു വരുമെന്ന്. കൈഫ യകൂനു ഫിന്നാർ, എങ്ങനെയാണ് നരകത്തിലൊരു വൃക്ഷമുണ്ടാവുക? അതാണ് യഥാർത്ഥത്തിൽ അതവർക്കൊരു പരീക്ഷണമാക്കി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവരാകട്ടെ ലാലിമീങ്ങളാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഖുർആൻ പല ഭാഗത്തും ലാലിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ അതും അതുപോലെയുള്ള പാപകൃത്യങ്ങളും ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ അവർ അക്രമികളാണ് എന്ന് അള്ളാഹു പരാമർശിക്കാറുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഈ വചനം, ഇത്തരത്തിലുള്ള വചനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ചില ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പരാമർശങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന, അതിനെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിൽ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വമാ ജഅൽന റുയല്ലതീ അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ് إِلَّا فِتْنَةً لِّلنَّاسِ وَالشَّجَرَةَ الْمَلْعُونَةَ فِي الْقُرْآنِ وَمَا جَعَلْنَا نَام آكيتില്ല الرؤيا التي أريناك പ്രവാചകരെ, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ചയെ, ഇല്ലാ ഫിത്നതൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഒരു പരീക്ഷണമല്ലാതെ ആക്കിയിട്ടില്ല. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഇസ്രാ, ഇസ്രാ മിഅ്റാജ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായിൽ അള്ളാഹു പ്രവാചകൻ തിരുമേനിക്ക് കാണിച്ചു കൊടുത്ത പല അത്ഭുതങ്ങളുമുണ്ടായിരുന്നു. അതാണ് ഈ പറഞ്ഞ അർറുയല്ലതീ അറൈനാക് എന്ന് പറഞ്ഞത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം തൻ്റെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവരിൽ പലരും അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ടത്. അവർ പ്രവാചകനെ പരിഹസിക്കാൻ തയ്യാറായി. അതാണ് അതവർക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ ആക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയാൻ കാരണമോ? അതേപോലെ തന്നെ വശ്ശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ, ആ പറഞ്ഞതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹിയ ഷജറത്തു സഖൂം ഖവ്വഫല്ലാഹു ബിഹാ ഇബാദ, അത് സഖൂം വൃക്ഷത്തെക്കുറിച്ചാകുന്നു. ആ വൃക്ഷത്തെ അള്ളാഹു പറയുന്നത് തൻ്റെ ദാസന്മാർക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ്, നരകത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു വൃക്ഷത്തെക്കുറിച്ചുള്ള പരാമർശം അള്ളാഹു നടത്തിയത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത് സംശയത്തിന് കാരണമായി, അവർ ഫിത്നയിൽ അകപ്പെടാൻ അത് കാരണമായി. അവർ ചോദിച്ചു, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് തീയിൽ ഒരു മരം മുളക്കുക? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്കും അള്ളാഹു പരലോകത്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഏത് കാര്യങ്ങളിലും ഒരു അവിശ്വാസത്തിനും ഒരു പ്രസക്തിയുമില്ല, ഒരു സംശയത്തിനും ഒരു പ്രസക്തിയുമില്ല എന്നത് വിശ്വാസികളായ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണം. ഇന്നും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ, ഖുർആനിലും ഹദീസിലുമൊക്കെ അതിലുള്ള പരാമർശങ്ങളെ തങ്ങളുടെ ബുദ്ധിയിലിട്ട്, ആ ബുദ്ധിയുടെ മൂശയിലിട്ട് അതിനെ തട്ടിച്ചു നോക്കി, ഇതെങ്ങനെയാണ് യുക്തിക്ക് നിരക്കുക, ഇതെങ്ങനെയാണ് ബുദ്ധിക്ക് നിരക്കുക എന്നൊക്കെ ചോദിക്കുന്ന ചില വിഡ്ഢികളെ, ചില അല്പജ്ഞാനികളെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ അവൻ്റെ വചനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി, വളരെ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം എന്നതാണ് ഇത്തരം വചനങ്ങൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. 64-ാമത്തെ വചനം,
6: ഇന്നഹാ ഷജറതു തഖ്റുജു ഫീ അസ്ലിൽ ജഹീം,
5: ഇന്നഹാ, തീർച്ചയായും അത്, ഈ സഖൂം വൃക്ഷം, ഷജറതുൻ, അതൊരു വൃക്ഷമാകുന്നു, ഒരു മരമാകുന്നു, തഖ്റുജു, അത് പുറത്തുവരുന്നു, ഫീ അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന്, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല ആ വൃക്ഷത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അല്ലാ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാ ശിക്ഷ നൽകാൻ വേണ്ടി തന്നെയാണ്. മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്ന കാര്യം, ഇന്നി ഖലഖ്തുഹാ മിനന്നാരി വഅസബ്തു ബിഹാ മൻശിഅത്തു മിൻ ഇബാദി, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടിമകൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടിയാണ് ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് അത് രണ്ട് തരത്തിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഒന്ന്, നരകത്തിൽ പൂർണ്ണമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടാവൃക്ഷത്തെക്കുറിച്ചായിരിക്കാം ആ പരാമർശം. അന്നഹാ ഷജറത്തുൻ കബീറ തംലഉന്നാർ കുല്ലഹ. മറ്റൊന്ന്, അന്നഹാ ഷജറത്തുൻ മുതഅദ്ദിദ, അതൊരു പല വൃക്ഷങ്ങളുമായിരിക്കാം, ആ വർഗത്തിൽപ്പെട്ട, സഖൂം വർഗത്തിൽപ്പെട്ട പല വൃക്ഷങ്ങളുമായിരിക്കാം എന്നും പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഏതൊരു വൃക്ഷം എവിടെ മുളച്ചു വളരുന്നുവോ ആ മുളച്ചു വളരുന്ന സ്ഥലം ആ വൃക്ഷത്തെ സ്വാധീനിക്കും. അതിൻ്റെ ഗുണത്തിലും അതേപോലെ തന്നെ അതിൻ്റെ രുചിയിലും എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് നരകത്തിൽ ഉള്ള വൃക്ഷം എന്ന് അള്ളാഹു പറയാതെ, നരകത്തിന് പുറത്തു വരുന്ന വൃക്ഷം എന്ന് പറയാതെ, തഖ്റുജു, അത് പുറത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഫീ അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് എന്ന്. പല മുഫസ്സിരീങ്ങളും അത് പറയുന്നിടത്ത് വളരെ ശ്രദ്ധേയമായൊരു പരാമർശം നടത്തിയത്, ആ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് പുറത്തു വരുന്ന ആ വൃക്ഷം അത് അതിഭയാനകവും അതേപോലെ തന്നെ തീക്ഷ്ണമായ ചൂടുള്ളതും അതുപോലെ തന്നെ അതിശക്തമായ ചൂട് വമിക്കുന്നതും ആയിരിക്കും എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നരകം അതിഭയാനകമാണ്. ആ നരകത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നുവോ അതൊന്നും ഒരാൾക്കും സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചാണ് എപ്പോഴും വിലയിരുത്തേണ്ടത്. ആ നരകത്തിലെങ്ങാനും അകപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് നരകത്തെ എന്തൊക്കെ കർമ്മങ്ങൾ എത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്തിട്ടാണെങ്കിലും ആ നരകത്തെത്തിൽ നിന്ന് സ്വന്തത്തെ രക്ഷിക്കാൻ, ആ നരകത്തിൻ്റെ വിറകായി മാറാതിരിക്കാൻ, അതിനുവേണ്ടിയാകണം നാം ഓരോരുത്തരും കാര്യമായി പരിശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ, ആ വചനങ്ങൾ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പ്രവാചകനും സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറയാറുണ്ടെന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്കും നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ വായിക്കാൻ കഴിയരുത്. ഭയം ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാകണം.

പിശാചുക്കളുടെ തലകൾ. ചില മുഫസ്സിരിങ്ങൾ അത് വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്നു, യഅനി അഗ്സാനുഹ, അതിൻ്റെ ശാഖകൾ, അതിൻ്റെ കൊമ്പുകൾ. അതുപോലെ തന്നെ മറ്റു പല തഫ്സീറുകളിലും അതിൻ്റെ കുലകൾ, അതിൻ്റെ പഴങ്ങൾ എന്നും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. വഫുറൂഅഹ വഫുറൂഉഹ, അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ ശാഖകളും. അത് പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട്. യഥാർത്ഥത്തിൽ ആ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിൻ്റെ വിരൂപതയിൽ, അതെത്രമാത്രം വികൃതമായതാണ്, കാണാൻ അറപ്പുളവാക്കുന്നതാണെന്നാണ് ആ വചനത്തിലുള്ള നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല വൈരൂപ്യതയിലാണ്, വിരൂപതയിലാണ് പിശാചുക്കളുടെ തലകളോട് അതിന് ഉപമിച്ചത്. അത് നമ്മുടെ മനസ്സുകളിൽ തീർച്ചയായും പിശാചുക്കളുടെ തലകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുക വളരെ വിരൂപമായ, വികൃതമായ ഒരു രൂപമായിരിക്കുമെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ മലായിക്കത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് എന്ന ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ സൗന്ദര്യമാണ് രൂപപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുള്ള ദീർഘമായ പരാമർശങ്ങളിൽ ആ പ്രവാചകനെ കാണാൻ ഇടയായ ചില സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തിയത് 31-ാമത്തെ വചനത്തിൽ, സൂറത്ത് യൂസുഫിലെ 31-ാമത്തെ വചനത്തിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് വലിയതായി തോന്നി. സാധാരണ മനുഷ്യന്റെ പ്രകൃതി വ്യത്യസ്തമായി, മനുഷ്യന്റെ ഭംഗിയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് വലിയ കാര്യമായി തോന്നി. അവർ അവരുടെ കൈകൾ ഛേദിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, ഹാശലില്ലാ, അല്ലാഹുവാണേ സത്യം, മഹാദാ ബഷറ, ഇതൊരു മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലക്കും കരീം, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റൊന്നുമല്ല. ഈ വചനം, അതിൽ പരാമർശിക്കപ്പെട്ട കാര്യം ഭംഗിയുടെ കാര്യത്തിലാണ്. ആ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഒരു മലക്കായി മനസ്സിൽ കണ്ടത്. എന്നതുപോലെ മലക്കുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏറ്റവും മനോഹരമായ രൂപമാണ്, അല്ലെങ്കിൽ സൗന്ദര്യമാണ് നമ്മുടെ മനസ്സിൽ കയറി വരിക. എന്നാൽ പിശാചുക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വികൃതമായ, വിരൂപമായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അതുതന്നെയാണ് വചനത്തിൽ വ്യക്തമാക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല സഖൂം വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ത്വൽഉഹ, അതിൻ്റെ കുലകൾ, കഅന്നഹു റുഊസു ശയാത്തീൻ, പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട് എന്ന് പരാമർശിച്ചത്. സഹോദരന്മാരെ, ആ വൃക്ഷം, അതിലെ ആ കനി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. തീർച്ചയായും അതിനേക്കാൾ ശക്തമായ, അതിനേക്കാൾ ഭയാനകമായ ഒരു ഭക്ഷണം അവർക്ക് ലഭിക്കാനില്ല എന്നത്. അതാണ് അത്തരം പരാമർശങ്ങൾ മറ്റു പല സൂറത്തുകളിൽ നിന്നും ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, فَإِنَّهُمْ لَآكِلُونَ مِنْهَا فَمَالِئُونَ مِنْهَا الْبُطُونَ فَإِنَّهُمْ തീർച്ചയായും ആ നരകാവകാശികൾ, ലആകിലൂന, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹ, ആ സഖൂമിൽ നിന്ന്, ഫമാലിഊന, അവർ നിറക്കുന്നവരാകുന്നു, മിൻഹ, ആ സഖൂമിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. ഈ വികൃതമായ, ഏറ്റവും അരോചകരമായ, കാഴ്ചയിലും രുചിയിലും മണത്തിലും ഏറ്റവും മോശമായ ഈ ഭക്ഷ്യപദാർത്ഥം, അല്ലെങ്കിൽ ഈ വൃത്തികെട്ട ഭക്ഷണം,
ആർത്തിയോടുകൂടി നരകാവകാശികൾ കഴിക്കുമെന്ന്

0: എന്നാണ് അള്ളാഹുവിന്റെ വചനം വ്യക്തമാക്കുന്നത്. ഫഇന്നഹും, തീർച്ചയായും അവർ എന്നു പറഞ്ഞതിന് ശേഷം, വെറും ആക്കിലൂൻ എന്നല്ല, ലആക്കിലൂൻ. മുഫസ്സിരിങ്ങൾ പറയുന്നു, അള്ളാഹു ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, അവർ ഭക്ഷിക്കുക തന്നെ ചെയ്യും, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. സഹോദരന്മാരെ, നാം ഈ ദുനിയാവിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം. വൃത്തികെട്ട മണമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം എത്ര അവജ്ഞയോടുകൂടിയാണ് നമ്മൾ വലിച്ചെറിയാറുള്ളത്. അതേപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥത്തിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ മോശമായ ഒരു രൂപം, മോശമായ ഒരു കാഴ്ച, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭക്ഷണം കഴിക്കുക എന്നത് നമുക്കൊരിക്കലും കഴിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു വേള അത്തരം ഭക്ഷണങ്ങളെങ്ങാനും കഴിച്ചാൽ തന്നെ അത് ഛർദ്ദിച്ചു കളയാൻ പോലും കാരണമായിത്തീരും. മനസ്സിൽ അത്രയും പ്രയാസം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ നരകാവകാശികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അവരത് തിരസ്കരിക്കുമെന്നല്ല, അവരത് വലിച്ചെറിയുമെന്നല്ല. അള്ളാഹുവിന്റെ വചനം, ഫഇന്നഹും, തീർച്ചയായും അവർ, ലആകിലൂന, ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹാ, അതിൽ നിന്ന്. അതും മാത്രമല്ല, ഫമാലിഊൻ, അവർ നിറക്കുന്നവരാകുന്നു, ഒരല്പം കഴിച്ച് ബാക്കി കളയുകയല്ല, ഫമാലിഊൻ, അവർ നിറക്കുന്നവരാകുന്നു, മിൻഹാ, ആ ഭക്ഷണത്തിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള വളരെ മോശമായ അവസ്ഥയിൽ നിന്ന്, ഭയാനകമായ ഇത്തരം ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: വിശുദ്ധ ഖുർആനിന്റെ ഏതാനും വചനങ്ങൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം ഇൻഷാല്ലാ. ഇന്ന് സൂറത്തു അൽ ജാസിയയിലെ 21-22 വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം കേട്ടുവരാം ഇൻഷാല്ലാ.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജാസിയയിൽ നിന്ന് രണ്ട് വചനങ്ങൾ, 21-22 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. മുസക്കാം ഹസിബല്ലദീന എന്ന് തുടങ്ങുന്ന വചനം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, അതല്ല ഒരു പക്ഷേ തിന്മകൾ ചെയ്തു കൂട്ടിയവർ വിചാരിക്കുന്നുവോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ നാം അവരെ ആക്കുമെന്ന്, അതായത് അവരുടെ ജീവിതവും മരണവും സമമായ നിലയിലാക്കുമെന്ന് അവർ വിധി കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെയാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു കാര്യഗൗരവത്തോടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാ ഓരോ ദേഹത്തിനും അഥവാ ആത്മാവിനും അത് സമ്പാദിച്ചതിന് പ്രതിഫലം നൽകപ്പെടാൻ കൂടിയാണ് അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല താനും.
1: സാധാരണക്കാരിനെ കുറിച്ചുകൂടി പറയാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഭാഗം പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബു ബക്കർ അൽ ശാത്രിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്രി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ദ് പൂർത്തിയാക്കുകയും തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അക്കാദമിക് യോഗ്യതയിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണോടിക്കുകയാണെങ്കിൽ ശരീഅത്ത് വിഷയത്തിൽ ബിരുദം, അതുപോലെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം.
0: ജിദ്ദയിലെ പ്രശസ്തരായ നിരവധി അധ്യാപകരുടെ കീഴിൽ പഠനം നടത്തിയ അദ്ദേഹം വ്യത്യസ്ത മസ്ജിദുകളിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തരത്തിലുള്ള സമ്മേളനങ്ങളിലും മത്സരങ്ങളിലുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും അതിന്റെ വിധികർത്താക്കളായി ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്ത അബൂബക്കർ ശാത്രിയുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു ചോദ്യം, അത് നമ്മുടെ ചിന്തയെ ശരിക്ക് യഥാർത്ഥത്തിൽ മനസ്സ് തുറപ്പിക്കണം. തിന്മകൾ ചെയ്തു കൂട്ടിയ ആളുകൾ അവർ വിചാരിക്കുന്നുണ്ടോ, അവരും ഈ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെ പോലെ തന്നെ അവരുമാകുമെന്ന്. ജീവിതത്തിൽ ഒരിക്കലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളും തിന്മ പ്രവർത്തിച്ച ആളുകളും ഒരേപോലെ ആവില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു കൂട്ടർക്കും പ്രത്യേകം പ്രത്യേകമായി തന്നെയാണ് അവരെ പരിഗണിക്കണം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, അത് ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ തിന്മകൾ ചെയ്തു കൂട്ടിയ ആളുകൾക്കും നന്മകൾ തുടർച്ചയായി ചെയ്യുന്ന ആളുകൾക്കും ഉള്ള അവസ്ഥ ഒന്നല്ലല്ലോ. രണ്ടു കൂട്ടരുടെയും മാനസിക തലം വ്യത്യസ്തമാണ്. ഇപ്പോൾ തിന്മയിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എപ്പോഴും മനസ്സിൽ ആശങ്കകളായിരിക്കും.
1: അധികളും ആശങ്കകളും ഉണ്ടാവും.
0: എന്താണ് ഈ ചെയ്യുന്ന തിന്മകൾ പിടിക്കപ്പെടുമോ, കള്ളത്തരങ്ങൾ പൊളിയുമോ, പിന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ ആളറിയുമോ, സ്വകാര്യത്തിലുള്ള തിന്മകൾ മറ്റുള്ളവരറിഞ്ഞാൽ, കുടുംബം അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ എങ്ങനെയാകും എന്ന് ദുനിയാവിലെ ജീവിതം തന്നെ പ്രയാസമാണ്. മാത്രമല്ല ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതന്നെയാണ്, ആരെങ്കിലും ഒരാൾ ഒരു അവന്റെ ഉത്ബോധനത്തെ തൊട്ട് അകന്നു കളഞ്ഞാൽ എന്താ സംഭവിക്കുക, അവന് ഒരു മായിഷത്തല്ലൻഖ, വളരെ പ്രയാസമുള്ള ഒരു കുടുസായ ഒരു ജീവിതമായിരിക്കും കൊടുക്കണം.
1: രണ്ടു വചനങ്ങളാണെങ്കിലും രണ്ടു വചനങ്ങളും കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അല്ലേ. രണ്ടിന്റെ വാക്കുകളെ സാരം നമ്മൾ നോക്കി.
0: അതെ, ഈ സവാഅൻ മഹ്യാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ, അവരുടെ ജീവിതവും മരണവും സമമായ നിലയിലാക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ, അവർ വിധി കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്. ഇപ്പോൾ സത്യനിഷേധികളായ പല ആളുകൾക്കും സംഭവിച്ചിട്ടുള്ള വലിയ അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തോട്ടക്കാരൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ആ തോട്ടക്കാരൻ വിചാരിക്കുന്നത്, ഇവിടെ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയില്ലേ, ഇനി പരലോകത്ത് ഞാൻ എത്തിയാൽ ഇതിലാറ് ഉഷാറിൽ എനിക്ക് കിട്ടും എന്നാണ് ആ തോട്ടക്കാരൻ വിചാരിച്ചത്. ഇവിടെ എന്നെ അല്ലാഹു ഇത്ര പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പരലോകമൊന്നുമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവിടെ ഇതിലാറ് അടിപൊളിയായിട്ട് കിട്ടും എന്ന് അയാളുടെ ഒരു തികഞ്ഞ അബദ്ധധാരണയാണ്. അതൊരിക്കലും സംഭവിക്കാൻ പോണില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നന്മകൾ ചെയ്ത ആളുകൾക്കാണ് പരലോകത്ത് സുഖം കൊടുക്കാം, സന്തോഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു അങ്ങനെ സുഖം കൊടുക്കാം, സന്തോഷം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലാതെ നമുക്കത് പിന്നെ അല്ലാഹുവിന്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. റഹ്മാനും റഹീമും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ദുനിയാവിൽ എല്ലാവർക്കും ചിലപ്പോൾ ഇത് കിട്ടും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ കാര്യമാണെങ്കിലും, വെള്ളം, അങ്ങനെ പൊതുവായിട്ടുള്ള അനുഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ നന്നായി ജീവിച്ച ആളുകൾക്കാണ് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുക എന്ന് ആയിട്ട് പറയാം.
0: അതെ, രണ്ടാമത്തെ ഭാഗത്തിൽ ഇവിടെ വലി തുജസ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ, എല്ലാ ഓരോ ദേഹത്തിനും ഓരോ ദേഹത്തിനും ഓരോ ആത്മാവിനും എന്താണോ അത് സമ്പാദിച്ചത്, ആ സമ്പാദിച്ചതിന് പ്രതിഫലം നൽകപ്പെടാൻ കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല. വഖലഖല്ലാഹു സമാവാതി വൽ അർദ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു കാര്യഗൗരവത്തോടുകൂടി പടച്ചിട്ടുള്ളത് എന്തിനാണ്? ഇത് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല ശരിയായ പ്രതിഫലം കൊടുക്കാനാണ്. അപ്പം നന്മ ചെയ്യുന്ന ആളുകളും തിന്മ ചെയ്യുന്ന ആളുകളും സമമാകും എന്ന് വിചാരിക്കണ്ട. നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാവണതുപോലെ, സമാധാനം ഉണ്ടാവണ പോലെ, ടെൻഷൻ ഇല്ലാത്ത പോലെ, പരലോകത്തെ ഒരു ജീവിതത്തിൽ സ്വൈര്യവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല നൽകും, അവിടെ വലിയ പ്രതിഫലം നൽകും എന്നതാണ് ഈ ഒരു ആയത്ത് യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ നേർരേഖ. ജീവിതത്തിൻ്റെ ഗതിവിഗതികളിൽ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരുപിടി ഉപദേശങ്ങളാണ് നേർരേഖയിലൂടെ ശ്രോതാക്കളുടെ ശ്രവണപുടങ്ങളിൽ എത്തുന്നത്. ഇന്നത്തെ നേർരേഖയിൽ വൃദ്ധനായ ഒരു വ്യഭിചാരി എന്ന ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. സുഹൃത്തുക്കളെ, ഒരു അഡിക്ഷൻ്റെ കാലമാണ് ഇപ്പോൾ. ഓരോ കാര്യങ്ങളും അത് നിരന്തരമായും വർദ്ധിച്ച തോതിലും ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരിലും അഡിക്ഷൻ, എന്തെങ്കിലും ഒരു തിന്മകൾക്ക് വിധേയനാവുക, അതിൽ നിന്നൊരു നിലക്ക് മോചിതനാവാൻ കഴിയാതിരിക്കുക, ഈ ഒരവസ്ഥ ഇന്ന് പലരിലും നിലനിൽക്കുന്നുണ്ട്. ദീർഘകാലം ഒരു തെറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അതിന്ന് പിൻവാങ്ങുക എന്നത് അല്പം പ്രയാസകരമായ കാര്യം തന്നെയാണ്. പലപ്പോഴും ലഹരിയുടെയും ലൈംഗികതയുടെയും കാര്യത്തിലാണ് ഇതേറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും അഡിക്ഷനുണ്ട്, എന്തിലാണെങ്കിലും അഡിക്ഷനാണ്. ഇപ്പോൾ ഒരാളൊരു ഫുട്ബോൾ കളിക്കുന്ന കാര്യത്തിലാണ്, അപ്പോൾ ഒരു കുട്ടി അതിൽ തൽപരനായി കഴിഞ്ഞാൽ പിന്നെ അതന്നെ ആയിരിക്കും അവൻ്റെ ജീവിതത്തിൽ. മറ്റൊരു കാര്യവും ചിന്തിക്കാതെ എല്ലാ സമയങ്ങളിലും അതായിരിക്കും. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഫോൺ, പിന്നെ എല്ലാ സമയത്തും അത് ഫോണാണ്. എപ്പോൾ ഒഴിവ് കിട്ടിയാലും അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ചിലർക്ക് ഭക്ഷണമായിരിക്കും, അപ്പോൾ അത് എവിടെ നിന്നെങ്കിലുമൊക്കെ നല്ല നല്ല ഫുഡ് കഴിക്കുക, എവിടെ നിന്നെങ്കിലും നല്ല പൈസ ഉണ്ടാക്കുക, ഇതന്നെ ആയിരിക്കും അവരുടെ ചിന്ത. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ അവസ്ഥയും ഇതന്നെയാണ്. അതേമാതിരി തന്നെ അശ്ലീലമായ സൈറ്റുകൾക്ക് അടിമയാകുന്ന ആളുടെ അവസ്ഥകളും ഒക്കെ ഇതാണ്. ഈ അഡിക്ഷൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൽ തന്നെ, തലച്ചോറിൽ തന്നെ ഒരു പാർട്ടുണ്ട്. അവിടെ ഇത്തരം ചില സുഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ സുഖങ്ങൾക്കുള്ള അന്വേഷണങ്ങൾ, ആഗ്രഹങ്ങൾ എപ്പോഴും മനുഷ്യന് നിലനിന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ ഒരു പ്രത്യേക സമയത്താണ് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ അത് അയാളെ അതിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ സാഹചര്യത്തിലാണെങ്കിൽ അയാൾ എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആ സാഹചര്യത്തിലെത്തുന്നതോടുകൂടെ അയാൾ അതിൽ വീണുപോകും. ഇത് എല്ലാ അഡിക്ഷൻ്റെയും അവസ്ഥ ഇതന്നെയാണ്. വേണ്ടെന്ന് വെക്കും. എത്രയോ മദ്യപാനികൾ മദ്യം കഴിച്ചു വന്ന് കുടുംബത്തോടും ഭാര്യയോടും പറയും, ഞാൻ ഇനി ഒരിക്കലും കഴിക്കില്ല. അപ്പോൾ അയാൾ ആത്മാർത്ഥമായിട്ട് പറയണതായിരിക്കും. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും? അയാൾ വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം അഡിക്ഷനാണ്. അപ്പോൾ ഈ അനുഭവിച്ച സുഖം വീണ്ടും കിട്ടുവാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അഡിക്ഷനിൽ നമ്മൾ കാണുന്ന കാര്യം. ഇപ്പോൾ രാത്രി ഒരാളൊരു 10 മണിക്കാണ് എന്തെങ്കിലും തിന്മകൾ ചെയ്യാറുള്ളതെങ്കിൽ ആ 10 മണി സമയമാകുമ്പോഴേക്കും അയാളിൽ വീണ്ടും അതിനുള്ളൊരു ടെൻഡൻസി, താല്പര്യം വന്നുകൊണ്ടിരിക്കുന്നതാണ്. വൈകുന്നേരം 4 മണിക്ക് 5 മണിക്ക് മദ്യപിക്കുന്നവൻ അതുവരെയൊക്കെ വേണ്ടാൻ തീരുമാനിച്ചാലും ആ സമയമാകുമ്പോൾ അയാൾ അറിയാതെ അതിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും എന്നതാണ് മനസ്സിലാക്കുന്നത്. മാറ്റിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നീണ്ട സമയം, അതായത് ശീലങ്ങളിലൂടെ വന്ന കാര്യങ്ങളാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നീണ്ട സമയം അതിൽ നിന്ന് മാറി നിന്ന് ശീലിക്കുക വേണം. മാറി നിന്ന് ശീലിക്കാം. അതുകൊണ്ടാണ് ഡി അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ നമ്മളൊരു 21 ദിവസവും അല്ലെങ്കിൽ 25 ദിവസമൊക്കെ അയാളെ താമസിപ്പിക്കുമ്പോൾ ആ മദ്യം കിട്ടാതെ അയാളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ എന്ത് ചെയ്യും, അതിന്ന് പിന്തിരിഞ്ഞ് വരുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അഡിക്ഷൻ നേരൊക്കെ വിട്ടു നിൽക്കാൻ പറ്റും. വളരെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളും തിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മടങ്ങാനും പശ്ചാത്തപിക്കാനൊക്കെ ശ്രമിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നീണ്ട ഒരു സമയം ആ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും എൻഗേജ്ഡ് ആവുക, നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുന്ന സമയത്താണ് മനുഷ്യന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി, നമ്മൾ നിലവിലുള്ള ജോലി നമുക്ക് ഭാരം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ധാരാളം സമയം കിട്ടുന്ന ഒരു ജോലിയാണെങ്കിൽ, ഏത് സമയം ഒഴിവ് കിട്ടിയാലും നമുക്ക് വ്യാപൃതമാകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പണിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഹദീസ് ഒരു പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് ഈ അഡിക്ഷൻ്റെ കാര്യങ്ങൾ ഓർമ്മ വരുന്ന ഒരു ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൽ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം. മൂന്ന് വിഭാഗം ആളുകളുണ്ട്, അവരോട് അള്ളാഹു സംസാരിക്കില്ല, അവരെ അള്ളാഹു സംസ്കരിക്കില്ല, നന്നാക്കില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. ആരാണവർ മൂന്ന് വിഭാഗം ആളുകൾ? വല എന്നൂറു ഇലേഹിം എന്നൊരു മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, അവരിലേക്ക് അള്ളാഹു നോക്കുക പോലും ഇല്ല എന്നാണ്. വലഹും അദാബു നലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇത്രയെല്ലാം താക്കീതുകൾ പറഞ്ഞതിന് ശേഷം പറയുന്ന ആ മൂന്നാളുകളാണ്, ഒന്ന് ഷെയ്ഖുൻ സാനിയാണ്, അതായത് വൃദ്ധനായ വ്യഭിചാരി. അതായത് വൃദ്ധനായ വ്യഭിചാരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വ്യഭിചരിക്കേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ വികാരങ്ങളെ തടുത്തു നിർത്താനോ നിയന്ത്രിക്കാനോ പറ്റാത്ത ഒരവസ്ഥയില്ല. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് അത് സാധിക്കുന്നുണ്ട്. നീണ്ട കാലമായി ആ തിന്മ തുടർന്നു വരികയാണ് ചെയ്യുന്നത്. അതല്ലാതെ അയാളൊരു വയസ്സാകുന്ന സമയത്ത് ആരംഭിച്ചതല്ല ഇത്. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും എത്ര പ്രായമായാലും പ്രതികൂലതകൾ ഏറെ ഉണ്ടായാലും തിന്മ പോകുന്നില്ല എന്നൊരവസ്ഥ നിലനിൽക്കുവാനൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം, ഓ മലിക്കുൻ കദ്ദാബ്, നുണ പറയുന്ന ഒരു രാജാവ്. രാജാവിന് നുണ പറയേണ്ടതില്ല, കളവ് പറയേണ്ടി വരുന്നത് എന്തിനുവേണ്ടിയാണ്? എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ സംഗതികൾ മറച്ചു വയ്ക്കാനോ. എല്ലാ അധികാരങ്ങളും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റാരെ ബോധ്യപ്പെടുത്താനാണ്? അയാളിലാണ് എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് നുണ പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അയാൾ എന്ത് കളവ്, കളവ് പറയുക എന്നുള്ളത് എന്താണ്? അയാളുടെ ഒരു ശീലമാണ്, ആവശ്യമില്ലാത്തൊരാളാണ്. എന്നിട്ടും അയാളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശീലം കൊണ്ട് മാത്രമല്ല, കളവ് പറയുകയാണെങ്കിൽ എന്താണ്, ആവശ്യമില്ലാത്തൊരാൾ കളവ് പറയുകയാണെങ്കിൽ ധിക്കാരപരമായി ആ തെറ്റായ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. വായിലും മുസ്തക്ബിറാണ്, അതായത് പ്രാരാബ്ധക്കാരനായ അഹങ്കാരി, ദരിദ്രനായ അഹങ്കാരി. കുറച്ച് പൈസയും സൗകര്യങ്ങളും സ്ഥാനമാനമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾ എന്ത് ചെയ്യും, അഹങ്കാരിയായി പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള വളരെ പിന്നെ വിഷമത്തോടുകൂടെ ജീവിക്കുന്ന ഒരാൾ അഹങ്കാരത്തോടുകൂടെ നടക്കുന്നത് എന്താണ്? അതയാൾ യഥാർത്ഥത്തിൽ അയാൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം അയാൾ എന്ത് ചെയ്യാണ്, ബോധപൂർവം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒക്കെ ഓരോ ശീലങ്ങളും അതേപോലെ തന്നെ ഓരോ അഡിക്ഷനുകളുമാണോ ഇതെന്ന് നമുക്കിത് വായിക്കുമ്പോൾ തോന്നുകയാണ്. കാരണം ആ ഒരു പ്രായമായിട്ടും അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താണ്? അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താ വെച്ചാൽ, നൃത്യത്തിന് നിൽക്കുള്ളൂ. എന്തൊരു അഡിക്ഷനും നമ്മൾ അവസാനിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും അതിന് വിരമിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തിന്മകളിൽ നിരന്തരമായി വ്യാപൃതമാകുന്ന ആളുകൾ ഇതെന്തെങ്കിലും നിൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഇത് നമ്മളിതിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വീണ്ടും വീണ്ടും വീണ്ടും ആ അഡിക്ഷൻ കൂടി വരികയാണ്. നമുക്ക് വേറിടാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. 5 കൊല്ലം പഴക്കമുള്ളത് വേറിടുന്നതിനേക്കാളും പ്രയാസമുണ്ടാവില്ലേ? 10 കൊല്ലം പഴക്കമുള്ളത്, അത് 15-20 ആകുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടുണ്ടാകും പിൻവാങ്ങാൻ. അപ്പോൾ എത്ര നേരത്തെ പിൻവാങ്ങാൻ കഴിയുന്നുവോ അത്ര നേരത്തെ പിൻവാങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രാവിലെയുള്ള അധികാറുകൾ, അതേപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ, നമസ്കാരങ്ങൾ, ഇതൊക്കെ നമ്മളെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. നല്ല സഹവാസങ്ങൾ, നല്ല സാഹചര്യങ്ങൾ, ഒറ്റക്കാവാതിരിക്കാനുള്ള അവസ്ഥകൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ തിന്മകളുടെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കി അഡിക്ഷനുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നേടാൻ അത്തരം തിന്മകൾക്ക് വശംവദരായ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ അനിവാര്യമായ കാര്യമാണ്. വൈകുമ്പോൾ അത് പല സങ്കീർണതകളും പ്രയാസങ്ങളും വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.
3: നിങ്ങൾ കേട്ടത് നേർരേഖ. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളിൽ നാം മനസ്സിൽ കാത്തുസൂക്ഷിക്കേണ്ട ഒരു പിടി ഉപദേശങ്ങളുമായി ഇന്നത്തെ നേർരേഖയിൽ വൃദ്ധനായ ഒരു വ്യഭിചാരി എന്ന വിഷയം അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, മദ്യത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം, അവതരിപ്പിക്കുന്നു ഷമീർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമകാരുണ്യകനും സർവശക്തനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ശരിയായി അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ലഹരിയിലൂടെയുണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് പല ബോധവൽക്കരണ പരിപാടികളും നടക്കാറുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പല രൂപത്തിൽ മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ, മദ്യത്തിലും മദിരാശിയിലും മുഴുകി നിന്നിരുന്നൊരു സമൂഹത്തെ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്, അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന് മോചിപ്പിച്ചെടുത്ത് ഏറ്റവും നല്ല ഒരു മാതൃകാ സമൂഹമാക്കി മാറ്റാൻ സാധിച്ചത് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ പഠന ചിന്ത വിഷയങ്ങൾക്ക് വിഷയീഭവിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മതം എന്ന് കേൾക്കുമ്പോൾ അതിന് നേരെ ഞെറ്റി ചുളിക്കുന്ന ആളുകൾ, മതനിയമങ്ങളെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളുന്ന ആളുകൾ, സത്യത്തിൽ അതിൽ നിന്നൊക്കെ അകന്ന് സഞ്ചരിച്ചതിൻ്റെ ദൂഷ്യവശങ്ങൾ, അപകടങ്ങൾ, ദുരിതങ്ങൾ പേറുമ്പോഴും മതത്തെ അംഗീകരിക്കാനോ മതനിയമങ്ങളുടെ മഹത്വം മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ്. ദൈവത്തെയും വേദഗ്രന്ഥത്തെയും പ്രവാചകന്മാരെയുമൊക്കെ അവഹേളിച്ച് പടിക്ക് പുറത്ത് നിർത്തുന്ന ആളുകൾ തിരിച്ചറിയണം. ഇസ്ലാം ഒരു ദൈവിക മതം എന്നുള്ള നിലയിൽ പ്രായോഗികമായ വളരെ ശാസ്ത്രീയമായ നടപടികളും നിലപാടുകളുമാണ് ലഹരിയോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏതും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം മുമ്പേ ഇത്തരം തിന്മകളോട് നോ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിച്ചിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ മതം ഇതിനോടൊക്കെ മുമ്പേ നോ പറഞ്ഞതാണ്, പാടില്ല എന്ന് പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഭവിഷ്യത്തുകളും അപകടങ്ങളും മനസ്സിലാക്കിയിട്ടും അത് പാടില്ല, അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ മതം അംഗീകരിക്കുന്ന പഴഞ്ചൻ പിന്തിരിപ്പൻ ആളുകളായി താനും സമൂഹവും മാറുമോ എന്ന് ചിന്തിച്ച് ഇതിനെതിരെയൊക്കെ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. പുരോഗമനത്തിൻ്റെ പേരിൽ മതത്തിന് എതിരെ പറയുന്ന ആളുകൾ ചിന്തിച്ചു നോക്കണം. 600 അറുപഴഞ്ചൻ നിയമമാണ് എന്ന് പുച്ഛിച്ച് പരിഹസിച്ചു തള്ളുന്ന ആളുകൾ മതം ആ വിഷയത്തിൽ സ്വീകരിച്ച നിയമവും നിലപാടുകളും പരിശോധിച്ചാൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. വിഭാഗീയതയുടെ, വിദ്വേഷത്തിൻ്റെ, അന്ധമായ വെറുപ്പിൻ്റെ ആ കറകളും അന്ധതയും ബാധിച്ചിട്ടില്ലാത്ത ഏതൊരു മനസ്സിനും അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങൾ പരിശോധിച്ചാലും ആ നിയമങ്ങളിൽ, അത് കൽപ്പനകളാകട്ടെ, വിലക്കുകളാകട്ടെ, ഉപദേശങ്ങളാകട്ടെ, അതിലൊക്കെ പല യുക്തി രഹസ്യങ്ങളും കാണുവാൻ കഴിയുന്നത്. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചില മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതിൽ നിക്ഷിപ്തമാണ്. മനുഷ്യൻ്റെ ആദർശം, അത് സംരക്ഷിക്കപ്പെടണം. ഹിഫാളത്തുദ്ദീൻ. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും സംരക്ഷിക്കണം. ഹിഫാളത്തുൽ അഖിൽ. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഹിഫാളത്തുൻ നഫ്സ്. മനുഷ്യൻ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, അവൻ്റെ സ്വത്തുവകകൾ, അത് സംരക്ഷിക്കപ്പെടണം. ഹിഫാളത്തുൽ മാൽ. സമൂഹത്തിന് സുരക്ഷിതത്വം ഉണ്ടാകണം, അത് സംരക്ഷിക്കപ്പെടണം. ഹിമായത്തുൽ മുജ്തമാ. ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ, മൂല്യങ്ങളെ സംരക്ഷിക്കാനാണ് ഇസ്ലാമിൻ്റെ നിയമശാസനകളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് വിഘാതമാകുന്ന, അതിന് നേരെ വെല്ലുവിളികളായി വരുന്ന എല്ലാ സംഗതികളെയും തിന്മകളായി കണ്ടുകൊണ്ട് ഇസ്ലാം ശക്തമായി വിലക്കുകയും നടപടികളെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും കാണുവാൻ സാധിക്കുന്നതാണ്. ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 2:195 വചനത്തിൽ പറഞ്ഞതുപോലെ, വലാ തുൽഖൂബി ഐദീകും ഇല തഹ്ലുക വ അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളരുത്, ഇടരുത്. മറിച്ച് നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ അതേപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ജീവജാലങ്ങളോട് സമൂഹത്തോട് നല്ല രീതിയിൽ വർത്തിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിശ്ചയമായും അല്ലാഹു അത്തരം സുഹൃതവാന്മാരെ, നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നാണ്. പ്രവാചക ദൗത്യവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അഅ്റാഫിലെ 157-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വയുഹില്ലു ലഹുമു ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്, വിശിഷ്ടമായത് നല്ലതൊക്കെയും ആ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്, വൃത്തികേടുകൾ, മാലിന്യങ്ങൾ, മോശമായ കാര്യങ്ങളെല്ലാം അവരോട് ആ പ്രവാചകൻ വേണ്ട എന്ന് പറയുന്നു, നിഷിദ്ധമാക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ മദ്യത്തെ, ലഹരിയെ സംബന്ധിച്ച് പറഞ്ഞത് ഉമ്മുൽ ഖബാഇഫ് എന്നാണ്, എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്നാണ്. കേവലം മദ്യം അല്ലെങ്കിൽ ലഹരി, അത് ഒരു തിന്മയിൽ മാത്രം പരിമിതമല്ല, മറിച്ച് അതിലൂടെ ഒട്ടനവധി തിന്മകൾ സംഭവിക്കും, പല അപകടങ്ങളിലേക്കും കൊണ്ടുപോകും. മദ്യപിക്കുന്ന ആളുടെ ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പറയുന്നതെന്താണ്, അയാൾ ചെയ്യുന്നതെന്താണ് എന്ന് അയാൾക്ക് പോലും അറിയുകയില്ല. അങ്ങനെ അതിലൂടെ സ്വന്തം സഹോദരിമാരെയും മാതാവിനെയടക്കം വ്യഭിചാരത്തിന്, കയ്യേറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന കാബാലികമായ മോശമായ പ്രവൃത്തികൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ വ്യഭിചാരത്തിലേക്ക് പോയി പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചറിയുമ്പോൾ അവരെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ ആ മദ്യം സഹായകമായിട്ടുണ്ട്. അടിപിടികൾക്കും കലഹങ്ങൾക്കും കലാപങ്ങൾക്കും ആ ലഹരി മനുഷ്യരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞ ആ ഖംറ് എന്നത് കേവലം ഒരു മദ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, മനുഷ്യ ബുദ്ധിയെ മറക്കുന്ന ലഹരിയുടെ എല്ലാ വകഭേദങ്ങളെ സംബന്ധിച്ചും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അൽ ഖംറു കുല്ലുമാ ഖാമറൽ അഖൽ, മനുഷ്യൻ്റെ ബുദ്ധിയെ മറക്കുന്ന എല്ലാം അത് ഖംറ് എന്ന് വരുന്നതിൽ ആ പദത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ സിന്തറ്റിക് ലഹരി അടക്കം വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖംറ് എന്ന് പറയുന്ന ആ ഗണത്തിലാണ് വരിക. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു രജിസും മിൻ അമലി ശൈത്താൻ, തീർച്ചയായും മദ്യം അഥവാ ലഹരി, ചൂതാട്ടം, അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ, ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിശ്ചയിക്കുവാൻ വേണ്ടി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന അമ്പുകൾ, ഇതെല്ലാം പൈശാചികമായ മ്ലേച്ഛവൃത്തികളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, അതിനാൽ നിങ്ങളതൊക്കെ ഒഴിവാക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടി എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയുമായി ബന്ധപ്പെട്ട് 10 വിഭാഗങ്ങളെ, 10 ആളുകളെ കൃത്യമായി പറഞ്ഞു തന്ന് അവയെ വിലക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലഅനൽ ഖംറ, മദ്യത്തെ, ലഹരിയെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, അതിൽ നന്മകളില്ല, അത് അപകടമാണ്, അതിൻ്റെ ദോഷമാണ് നന്മയേക്കാൾ, അതല്ലെങ്കിൽ നന്മയേക്കാൾ കൂടുതൽ അതിൽ അപകടങ്ങളാണ്, ദോഷമാണ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അല്ലാഹു അതിനെ ശപിച്ചിരിക്കുന്നു, അതിൽ അനുഗ്രഹമില്ല, അപകടമാണ് കൂടുതലുള്ളത്. ആ ലഹരിയുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, മദ്യവുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, അതിനെ അല്ലാഹു വെറുത്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. വആസിറഹ, ആ ലഹരിയെയും ആ ലഹരി ഉൽപ്പാദിപ്പിക്കുന്നവരെയും, അത് ഉണ്ടാക്കുന്ന ആളുകൾ, വമുഅത്തസിറഹ, ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്ന ആളുകൾ, അതേപോലെ അത് കുടിക്കുന്നവർ, അത് കൊണ്ടുപോയി എത്തിക്കുന്ന ആളുകൾ, ആർക്കു വേണ്ടിയാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അവരെ, അത് വിൽക്കുന്നവരെ, അത് വാങ്ങുന്നവരെ, അത് കുടിപ്പിക്കുന്നവരെ, കുടിക്കുന്നവരെ, അവരെ ആ വരുമാനം ഉപയോഗിക്കുന്നവരെ, ആ ലഹരി ഉപയോഗിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരെ, അത് ഒരുക്കി കൊടുക്കുന്നവരെ, ഇങ്ങനെ തുടങ്ങി ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും, സദ്ദുദ്ദരിഅ എന്ന രീതിയിൽ ആ തിന്മയിലേക്ക് പോകുന്ന എല്ലാ വഴികളും കൊട്ടിയടക്കുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ ശാസനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്തരം തിന്മകൾ അത് ഉപയോഗിക്കുന്ന ആളുകളെയും അത് ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് കാശാക്കുന്ന ആളുകളെയുമൊക്കെ ഇസ്ലാമിക കോടതി അതിശക്തമായ നിയമ ശാസനകളിലൂടെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. മദ്യപാനിയെ ചാട്ടവാറുകൊണ്ട് പരസ്യമായി അടിക്കും. അതേപോലെ മദ്യക്കച്ചവടക്കാരൻ കുടുംബ ലഹളക്കും അതേപോലെ ശിഥിലീകരണങ്ങൾക്കുമൊക്കെ പ്രേരിപ്പിക്കുന്ന അക്രമിയാണ്, കുറ്റവാളിയാണ് എന്നുള്ളതുകൊണ്ട് അതിശക്തമായ ശിക്ഷയും നടപടികളും അയാൾക്ക് നേരെയും ഉണ്ടാകും. അത്തരം നടപടികളൊക്കെ നമ്മുടെ നാടുകളിൽ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവക്ക് നേരെ സൗകര്യപൂർവ്വം കണ്ണടക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ലഹരി മാഫിയകൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത്. കുറ്റവാളികളെ പിടിച്ച് അതിനു വേണ്ടുന്ന ശിക്ഷ നൽകേണ്ടുന്ന ഘട്ടങ്ങളിൽ നൽകുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ അപകടങ്ങൾ വലുതാണ്. അതേപോലെ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പരലോകത്തവിടെ ചോദ്യം ചെയ്യപ്പെടും മദ്യപാനിക്ക് അവിടെ കിട്ടുന്ന ശിക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്, തീനത്തുൽ ഖബാൽ, മനുഷ്യന്മാരുടെ നരകത്തിൽ കിടന്ന് വെന്തുരുകുന്ന ക്രൂരന്മാരും നീചന്മാരുമായ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചോരയും നീരും കലർന്ന ദുർഗന്ധം വമിക്കുന്ന അതിമോശമായ ദുർനീര്, തീനത്തുൽ ഖബാൽ, അതാണ് പരലോകത്ത് മദ്യപാനികളായ ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്നറിയുമ്പോൾ അത് ഒരു വിശ്വാസമായി സ്വീകരിക്കാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ലഹരികളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുവാനും, തൻ്റെ ലഹരി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ നന്മകളും പാരത്രിക ജീവിതത്തിൽ വിജയം നേടുവാൻ ആഗ്രഹിക്കുന്ന സൽക്കർമ്മങ്ങളുമാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്നവരായിരിക്കും അത്തരം ആളുകൾ. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചവരെ ബോധവൽക്കരിക്കണം. ഈ ജീവിതം മാത്രമല്ല, ജീവിതം സംവിധാനിച്ച സൃഷ്ടാവ് തന്നെ വീണ്ടും സൃഷ്ടിച്ച് പരലോകത്ത് കൊണ്ടുവരും, അവിടെ വിചാരണയുണ്ട്. തൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, സമയത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ചൊക്കെ ചോദ്യമുണ്ടാകും എന്ന കൃത്യമായ കാഴ്ചപ്പാടുകളും അധ്യാപനങ്ങളും പകർന്നുകൊടുത്തുകൊണ്ട് അവരെ മാറ്റിയെടുക്കുവാൻ, ബോധവൽക്കരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ലഹരിയെ പിടിച്ചുകെട്ടുവാൻ നമുക്ക് സാധിക്കും. ഇസ്ലാം അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട്, മാന്യമായ ഉപദേശങ്ങളും സംസ്കരണ പ്രവർത്തനങ്ങളും നടത്തിയതുകൊണ്ട് എത്രയോ ആളുകൾക്ക് ആ തിന്മകളിൽ നിന്ന് മാറി വരാൻ സാധിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ആണ്ടുപോയിരുന്ന ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അവസ്ഥ. അവരേത് സമയത്തും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ വക്താക്കളായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അവരെ ഘട്ടംഘട്ടമാക്കി മാറ്റിയെടുത്തു. പല പല സന്ദർഭങ്ങളിലൂടെ മാറ്റിയെടുത്തു. ആദ്യമേ അവരെ ഉപദേശിച്ചു, അവർക്ക് ബോധവൽക്കരണം നൽകി. അതിൽ ഗുണത്തേക്കാളേറെ ദോഷമുണ്ട് എന്നുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ അവരെ ബോധവൽക്കരിച്ചു. അതേപോലെ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ അഞ്ചു നേരം നിർബന്ധമായി ആരാധനകൾ അനുഷ്ഠിക്കുന്ന, നിസ്കരിക്കുന്ന ആളുകളോട് വലാ തഖ്റബു സ്വലാത്ത വഅൻതും സുഖാറ, ലഹരി ബാധിതരായി നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗത്തിൽ നിന്ന് ലഹരി ഒഴിവാക്കി, മദ്യം ഒഴിവാക്കി അവർക്ക് മാറാൻ സാധിച്ചു. ഇങ്ങനെ അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്ന പാഠങ്ങളോടൊപ്പം അതിലൂടെ ലഹരി ഉപയോഗിച്ചാൽ പരലോകത്ത് ഏറ്റവും നല്ല മുന്തിയ ഈ സ്വർഗീയമായ കള്ളും മദ്യവുമൊക്കെ നിഷിദ്ധമാക്കപ്പെടുന്ന, കിട്ടാതെ പോകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചും ബോധവൽക്കരിച്ചു. ഇവിടെയുള്ള യാതൊരു ദോഷഫലങ്ങളുമില്ലാത്ത, നെഗറ്റീവുകളുമില്ലാത്ത നല്ല പാനീയങ്ങളായിരിക്കും സ്വർഗീയമായ മദ്യം എന്നുള്ള ആ ബോധവൽക്കരണം കൂടി അവർക്ക് കിട്ടിയപ്പോൾ, എന്നിട്ടും ഈ തിന്മയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെയുള്ള ശിക്ഷയും ഇവിടെ ഒരുക്കിയപ്പോൾ ഇസ്ലാം അവർക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കുകയും സമൂഹത്തിന് ഒരു കാവലായി നിലകൊള്ളുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. ആ ഇസ്ലാമിൻ്റെ നിയമശാസനകൾ നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. അത് കൃത്യമായി പ്രയോഗവൽക്കരിക്കാൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ നാടിനെയും സമൂഹത്തെയുമൊക്കെ എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇരു ലോകത്തും നമുക്കെല്ലാവർക്കും വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്സ്. മദ്യത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനം അവതരിപ്പിച്ചത് ഷമീർ മദീനി.

0: വൈബ്സിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സിൽ ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ്. മുനവർ ഫൈറൂസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നബി ജീവിതത്തിലെ കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങൾ എന്ന വിഷയം കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 33 അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 21 ആയത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം നമുക്ക് ദർശിക്കാൻ കഴിയും. അവിടുന്ന് പറഞ്ഞത് തന്നെ, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമാ എന്നാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവനായ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്നുള്ളതാണ്. കാരുണ്യം കാണിക്കാത്തവർക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 21 അധ്യായം സൂറത്തുൽ അംബിയായിലെ 107 ആയത്തിൽ അള്ളാഹു പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഹമ്മദ് നബിയെ താങ്കളെ നാം ലോകത്തിന് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ്. എല്ലാവരോടും കാരുണ്യം കാണിച്ചു. നബി പറയുന്നുണ്ട്, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. എല്ലാ രംഗത്തും നമുക്കത് കാണാൻ കഴിയും. അവിടുത്തെ കാരുണ്യമെന്ന് പറയുന്നത് കേവലം നിങ്ങൾ ജനങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് പറയുകയല്ല, നിങ്ങൾ ഈ ലോകത്തുള്ള ജന്തുക്കളോട് കാരുണ്യം കാണിക്കൂ ജനങ്ങളെ എന്ന് പ്രസംഗിക്കുകയല്ല. അതിലുപരി ജീവിതം കൊണ്ട് വളരെ കൃത്യമായി ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരമെന്ന് പറയുന്നത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവർ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിസ്കരിക്കുക എന്നുള്ളതാണ്. സുദീർഘമായി നിസ്കരിക്കാൻ അവിടുന്ന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള പള്ളിയിൽ വെച്ചുള്ളൊരു ജമാഅത്ത് നമസ്കാര സന്ദർഭത്തിൽ നബി പറയും, ഇന്നീല അദ്ഖുലു ഫിസ്സലാ വ അന ഉരീദു ഇതാലതിഹാ, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. വ അന ഉരീദു ഇതാലതഹാ, ആ നിസ്കാരം സുദീർഘമായി നിർവഹിക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു. ഫഅസ്മഉ ബുകാ സബിയ്, അങ്ങനെ ഞാനൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ഇമാം നിൽക്കുകയാണ്. ആ സമയത്താണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം അവിടെ ചുരുക്കുകയാണ്. എന്താ കാരണമെന്നറിയുമോ? ഈ കുട്ടിയുടെ കരച്ചിൽ കുട്ടിയുടെ ഉമ്മാക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഒരു കുട്ടി കരയുമ്പോൾ നമസ്കാരത്തിൻ്റെ ദൈർഘ്യം പോലും കുറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെന്തിനാണ് കരയുന്ന കുട്ടിയുമായി പള്ളിയിലേക്ക് വരുന്നത് എന്നവരോട് ചോദിച്ചിട്ടില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്കിയുള്ളവർക്ക് ശല്യമല്ലേ എന്ന് ചോദിച്ചിട്ടില്ല. കുട്ടികളെ പരിഗണിച്ചു, കുട്ടികളുടെ മാതാവിനെയും പരിഗണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ സുജൂദിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടുന്ന് ഉയരുന്നത് കാണുന്നില്ല. സുജൂദിൽ കിടന്ന് കുറേ നേരമായിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഉയരാത്തത് കണ്ടപ്പോൾ ഒരു സുഹാബി നബിക്ക് വല്ലതും പറ്റിയോ എന്ന് ഭയന്നുകൊണ്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നബിയുടെ പുറത്ത് തൻ്റെ പൗത്രൻ കയറി കളിക്കുന്ന കാഴ്ച അവിടുന്ന് കാണാൻ കഴിഞ്ഞു. കുട്ടിയുടെ ആവശ്യം കഴിയുന്നത് വരെ, കുട്ടിയുടെ ആ കളി കഴിയുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെയിറ്റ് ചെയ്തു എന്നുള്ളത് അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മകൾ ഫാത്തിമയുടെയും മകനാണ് ഹസൻ ഇബ്നു അലി എന്ന് പറയുന്നത്. ആ കുട്ടിയെ ചുംബിച്ചപ്പോൾ അവിടെ അൽ അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അഖ്റ പറഞ്ഞു, ഇന്നലി അഷ്റത മിനൽ വലദി, എനിക്ക് 10 മക്കളുണ്ട്. ഏയ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. ഫനലറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മൻ ലാ ഇർഹം ലാ യുർഹം, കാരുണ്യം കാണിക്കാത്തവർക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല. കണ്ടോ, കുട്ടികളോട് വരും കാരുണ്യം കാണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഇഷ്ടമായിരുന്നു. നബിയുടെ പുറത്ത് കയറിയവർ കളിക്കും, കുട്ടികളുടെ കൂടെ ഒട്ടകമായിക്കൊണ്ട് കളിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് സമ്മാനങ്ങൾ നൽകും. അപ്പം അങ്ങനെ കാരുണ്യം കാണിച്ചാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. മൃഗത്തിൻ്റെ കയറൊന്ന് ആഞ്ഞു വലിച്ചപ്പോൾ ആ ഒട്ടകത്തിന് വേദനിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒട്ടകത്തിന് വെള്ളം കൊടുക്കാത്ത കാരണത്താൽ ഒട്ടകം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അടുക്കൽ വന്ന് കരഞ്ഞ് പരാതി പറഞ്ഞതായി സ്വഹീഹായ വിശ്വാസയോഗ്യമായ നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഉടമസ്ഥനോട് അതിന് വല്ലതും കൊടുക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നുണ്ട്. കഴുതയുടെ ശരീരത്തിൽ ഇരുമ്പുരുക്കി സീലി വെച്ച വ്യക്തിയെ അള്ള ശപിക്കട്ടെ എന്ന രൂപത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്. ഒരു കഴുതയെ കണ്ടപ്പോൾ ആ കഴുതയുടെ ശരീരത്തിൽ സീലി വെച്ചടയാളം നബി കണ്ടു. അഥവാ സാധാരണ രൂപത്തിലുള്ള സീലല്ല, ഇരുമ്പ് ചൂടാക്കി ആ കഴുതയെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സീലാണ്. അങ്ങനെ ചെയ്ത വ്യക്തിയെ അള്ള ശപിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നായക്ക് വെള്ളം കൊടുത്ത വ്യക്തിക്ക് സ്വർഗമുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അല്ലെ, ഒരു മനുഷ്യനിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുകയാണ്, ദാഹിച്ചവശനായി അദ്ദേഹം ഒരു പൊട്ടക്കിണർ കണ്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് അയാൾ കയറിയപ്പോഴാണ് ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കാഠിന്യത്താൽ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ അയാൾ കാണുന്നത്. അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് തൻ്റെ വായ കൊണ്ടത് കടിച്ചു പിടിച്ച് പ്രയാസപ്പെട്ട് കരയിലേക്ക് കയറി ആ നായക്ക് വെള്ളം കൊടുത്തത് അള്ളാഹു നന്ദിയോടുകൂടി സ്വീകരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പലപ്പോഴും പല വിമർശകരും നായയെ ഇസ്ലാമിന് ഇഷ്ടമല്ല, നായയോട് മുസ്ലിങ്ങൾ കാരുണ്യം കാണിക്കാറില്ല എന്ന രൂപത്തിലാണ് പറയാറുള്ളത്. ഉപദ്രവകാരികളായ നായകളെ കൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അത് നായയെ മാത്രമല്ല, ആ രൂപത്തിലുള്ള ഉപദ്രവകാരികളായ ജീവജാലങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഇസ്ലാം അനുവദിക്കാറുണ്ട് എന്നതുള്ളൊരു സത്യമാണ്. കാരണം മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. മനുഷ്യന് ഇത്തരം ജീവജാലങ്ങൾ ഉപദ്രവകരമാവുമെങ്കിൽ അവിടെ അവയെ വധിക്കാൻ, ആ വധിക്കൽ പോലും അവയെ പ്രയാസപ്പെടുത്തി അംഗവിച്ഛേദം നടത്തിയിട്ടുള്ള പെട്ടെന്ന് അവരുടെ ജീവൻ നശിക്കുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും ഒരിക്കലും കാരണത്തിനെതിരുമല്ല. അപ്പോൾ പലപ്പോഴും ഈ വിഷയമൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയും, അങ്ങനെയാണെങ്കിൽ ഈ പെരുന്നാൾക്കും മറ്റും മുസ്ലിങ്ങൾ ബലിയെറുക്കുന്നില്ലേ, അതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ജീവജാലങ്ങളെ അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. നമ്മുടെ പല്ലിൻ്റെ ആകൃതി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, സസ്യവും മാംസവും ഒക്കെ കഴിക്കാനുള്ള രൂപത്തിലാണ് അള്ളാഹു താല നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറയും, നമുക്ക് പല ആരോഗ്യകരമായ കാര്യങ്ങളും ലഭിക്കുന്നത് മാംസാഹാരത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. സസ്യം മാത്രം കഴിക്കുക എന്നുള്ളതല്ല, ഒരാൾക്ക് വേണമെങ്കിൽ സസ്യം മാത്രം കഴിക്കാം, എന്നാൽ മാംസവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അറവ് നടത്തുന്ന സന്ദർഭത്തിൽ പോലും ആ ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലൊരാൾ ആടിനെ അറക്കാൻ വേണ്ടി ഒരുങ്ങുകയും ആടിനെ കിടത്തുകയും എന്നിട്ട് കത്തി മൂർച്ച കൂട്ടുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ

0: അല്ല, പലപ്പോഴും ഈ അറിവിനെ പറ്റിയൊക്കെ കൊലപാതകം പോലെയാണ് ആൾക്കാർ പലരും വരുത്തി തീർക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അവർ മനുഷ്യന്മാരെ പോലെയുള്ള ജീവജാലങ്ങളല്ല. മൃഗം മൃഗമാണ്, മനുഷ്യൻ മനുഷ്യനാണ്. മൃഗത്തെ മനുഷ്യനെപ്പോലെ കാണുമ്പോഴാണ് ഈ അറവൊക്കെ വലിയ തിന്മയായി തോന്നുന്നത് എന്ന് കൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. പല വേദങ്ങളിലും പല മഹാന്മാരും കഴിച്ചിരുന്ന ഭക്ഷണത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഹൈന്ദവ വേദങ്ങളടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അവരിൽ പലരും മാംസാഹാരം കഴിച്ചവരാണ്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ആ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ പോലും കൃത്യമായ കാരുണ്യം കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, രണ്ട് സ്വഹാബിമാരൊരിക്കൽ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. നമ്മൾ കാറൊക്കെ നിർത്തിയിട്ട് കാറിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത് പോലെ ഒട്ടകമെന്ന വാഹനത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പം നബി പറഞ്ഞു അവരോട്, ഇർകബൂഹ സാലിമ വദഊഹ സാലിമ, സുരക്ഷിതമായി നിങ്ങൾ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്തോളൂ. യാത്ര കഴിഞ്ഞാൽ സുരക്ഷിതമായി നിങ്ങൾ അതിനെ വിട്ടേക്കുകയും ചെയ്യുക. വലാ തത്തഖിദൂഹ കറാസിയ, ഒരു കസാരകളെപ്പോലെ നിങ്ങൾ അതിനെ ആക്കരുത്. ഒരു സീറ്റ് പോലെ, കസേര പോലെ നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലമല്ല അത്. യാത്ര ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഉപയോഗിക്കുക. യാത്ര കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആക്കുക, എന്നാൽ അതിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും കാരുണ്യം കാണിച്ചയാളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിച്ചു. പൂച്ചയെ കെട്ടിയിട്ട് ഒരു സ്ത്രീക്ക് നരകമുണ്ട് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ പൂച്ചയെ അവൾ അനുവദിച്ചില്ല. അതുപോലെ തന്നെ അവൾ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുകയും ചെയ്തില്ല. അങ്ങനെ അതിനെ കെട്ടിയിട്ടു. ആ കാരണത്താൽ അവർക്ക് നരകമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പ്രവാചക അധ്യാപനങ്ങളിൽ കാരുണ്യം മാത്രമാണ് നമ്മൾ ദർശിക്കുന്നത്. കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കൃത്യമായി പഠിക്കുക. അല്ലാഹു സത്യം മനസ്സിലാക്കാൻ, കാര്യങ്ങൾ വകതിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ അല്ലാ, വളരെ ഹൃദ്യമായ ഒരു പ്രഭാഷണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ഇൻസൈറ്റ് പ്രോഗ്രാമിലാണ് നമ്മളുണ്ടായിരുന്നത്. ബഹുമാന്യനായ മുനവർ ഫൈറൂസ് നടത്തിയ സംസാരം നബിജീവിതത്തിലെ കാരുണ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ എന്ന തലക്കെട്ടിനെ കുറിച്ചായിരുന്നു. ഇൻഷാല്ലാ, വളരെ ഗംഭീരമായ പ്രവാചക കാരുണ്യത്തെക്കുറിച്ച് വിശദമാക്കുന്ന പല കാര്യങ്ങളും നമുക്കതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ.
2: ഗൗരവകേറിയ ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു ഗാനമാണ്. കപ്പലോ വിമാനമോ എന്ന ഈരടികളുമായി നമ്മോടൊപ്പം ചേരുന്നു ഹാഷിം വാണിയമ്പലം, സ്വരം കാതൂർക്കാം.

0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ കപ്പലോ വിമാനമോ എന്ന് തുടങ്ങുന്ന വരികൾ അല്ലേ. നമ്മളൊക്കെ പണ്ട് കാലത്ത് തന്നെ പാടിപ്പതിഞ്ഞ ഒരു ഗാനം കൂടിയാണത്. കപ്പലോ വിമാനമോ എന്ന് പറഞ്ഞ് ആ ഹജ്ജിനെ ഓർമ്മിപ്പിക്കുന്ന വരികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വളരെ മനോഹരമായ വരികളാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: കഅബ കാണാൻ കൊതിയുള്ളവർക്ക് ഹൃദയത്തിൽ പ്രതീക്ഷയും ആവേശവും താല്പര്യവും പ്രാർത്ഥനയും ഉളവാക്കുന്ന വരികളാണ്.
0: അതെ. അപ്പോൾ ഇതേപോലെയുള്ള സ്വരങ്ങൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ഗാനങ്ങൾ ഈണം യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഹാഷിം വാണിയമ്പലത്തിൻ്റെ ശബ്ദമാധുരിയാണ് നമ്മൾ ഇതുവരെ ആസ്വദിച്ചത്.
1: നമ്മൾ എത്തി നിൽക്കുന്നത് ആരോഗ്യ വിചാരത്തിലാണ്. ആരോഗ്യ വിചാരത്തിൽ അർബുദത്തിലെ ഒരു ഇനമായ സ്തനാർബുദത്തെ സംബന്ധിച്ചാണ് ഡോക്ടർ ഉസ്മാൻ കുട്ടിയും ഡോക്ടർ അബ്ദുൽ മാലിക്കും ചർച്ച ചെയ്യുന്നത്. കാതൂർക്കം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യചാരം എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ രോഗ വിദഗ്ധനും ഏറെ വർഷങ്ങളായി രോഗചികിത്സയിലും അതുപോലെ തന്നെ ബോധവൽക്കരണ രംഗത്തും നിറസാന്നിധ്യമായ ഡോക്ടർ എ എം ഉസ്മാൻകുട്ടി. പ്രിയ ഡോക്ടറെ, ആരോഗ്യചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് നമുക്കതിൻ്റെ തുറച്ചിലേക്ക് വരുമ്പോൾ പ്രധാനമായും സ്തനാർബുദത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ സ്തനാർബുദത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് ഏകദേശം ഒരു കണക്ക് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ സ്തനാർബുദം സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണല്ലോ ഈ ക്യാൻസറാണല്ലോ സ്തനാർബുദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് കാണുന്നത്? മുൻ വർഷങ്ങളിലൊന്നും നമ്മൾ ഇത്രയധികം കേട്ടിട്ടില്ല. ഇന്ന് വളരെ വ്യാപകമായ രീതിയിൽ അത് ഉണ്ടാകുന്നുണ്ട്. അത് രോഗത്തിന് എണ്ണം കൂടിയതാണോ അതല്ല കൂടുതൽ ഡിറ്റക്ഷൻ്റെ റേറ്റ് കൂടിയതാണോ, എന്താണ് ഇതിൻ്റെ കാരണം?
3: സ്തനാർബുദം എല്ലാ അർബുദങ്ങളും എണ്ണത്തിൽ വർദ്ധിച്ച മാതിരി സ്തനാർബുദത്തിൻ്റെ കാര്യത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. നമ്മുടെ ശൈലിയിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ടായ വ്യതിയാനങ്ങളും ആണ് അർബുദങ്ങൾ വർദ്ധിപ്പിച്ചത്.
2: ഓക്കെ, ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഒരു കണക്കുകൾ ലഭ്യമാണോ, എത്രമാത്രം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള?
3: ലോകത്ത് 1.5 കോടി ആളുകൾക്ക് ഒരു വർഷം 2016 1.5 കോടി ആളുകൾക്കാണ് ക്യാൻസർ ബാധിച്ചത്.
2: സ്തനാർബുദം
3: അല്ല, ടോട്ടൽ
2: ടോട്ടൽ ക്യാൻസർ. ഓക്കെ.
3: സ്തനാർബുദമാകട്ടെ 15 ലക്ഷം ആളുകൾക്ക് ബാധിച്ചു. അതായത് ലോകത്തെ ക്യാൻസറിൻ്റെ എണ്ണത്തിൽ ലങ് ക്യാൻസർ കഴിഞ്ഞ 2nd സ്ഥാനം, അതായത് 10% സ്തനാർബുദമാണ്. മറ്റു ക്യാൻസറുകളും എണ്ണം കൂടിയ രീതിയിൽ ഇതിലും എണ്ണം കൂടിയിട്ടുണ്ട്.
2: ഓക്കെ, ഇതിൻ്റെ ഇത്രയും എണ്ണം കൂടാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ?
3: കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. എല്ലാ ക്യാൻസറുകളും ജീവിതശൈലി പോലെ മറ്റ് ചില ഘടകങ്ങളുമുണ്ട്. എന്നാൽ വ്യക്തിയിൽ വന്ന മാറ്റങ്ങളാണ് സ്തനാർബുദത്തിൻ്റെ പ്രധാന കാരണം.
2: അതൊന്നുകൂടി വിശദീകരിക്കാമോ?
3: അതായത്
2: മാറ്റങ്ങളെന്ന്
3: നമുക്ക് ഈ ക്യാൻസറിന് പ്രധാന കാരണക്കാരന് കൊഴുപ്പാണ്. കൊഴുപ്പ് നമ്മളെ ശരീരത്തിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കയറിയതാണ് 1-ാമത്തെ കാരണം. 2-ാമത്തെ കാരണം കൃത്യമായ വ്യായാമമില്ലാത്തത് കൊണ്ട് ശരീരത്തിൽ ചെലവാക്കേണ്ട ഹോർമോണുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതാണ് 2-ാമത്തെ കാരണം. 3-ാമത്തത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതാണ്. പണ്ടുകാലത്തൊക്കെ സമൂഹത്തിൽ ഭാരം കൂടിയ ആളുകൾ പുരുഷന്മാരായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മറിച്ചാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ പുരുഷന്മാരെക്കാളും ഭാരം കൂടിയ സ്ത്രീകൾ ധാരാളമുണ്ട്. ഭാരക്കൂടുതൽ, ഈ ഭാരം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ അടിഞ്ഞുകൂടും. അതുപോലെ നേരത്തെ കുട്ടികളുണ്ടാകുന്ന ഒരു ശീലമായിരുന്നു നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നത്. 18 വയസ്സിന് അല്ലെങ്കിൽ 19 വയസ്സിൽ നമ്മുടെ സ്ത്രീകൾ പ്രസവിക്കുമായിരുന്നു. എന്നാൽ അത് ഇന്ന് 20, 25, 30 വരെ എത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം ഈ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾ പ്രസവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ തൊഴിലില്ലാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ 2, 3, 4 വർഷങ്ങളിൽ മുലയൂട്ടുമായിരുന്നു. മുലയൂട്ടുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞത് പ്രസവത്തിന് ശേഷം 2 വർഷക്കാലം ഹോർമോണുകൾ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹോർമോൺ നമ്മുടെ തിരക്ക് കാരണം മുലപ്പാലായി മാറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉണ്ടായ പാല് കുടിച്ചു തീരാത്തത് കൊണ്ട് ഉപയോഗിക്കപ്പെടാതെ ശരീരത്തിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഹോർമോൺ ഗുളികകളുടെ അതിപ്രസരണം, അതായത് കൂടിയ ഉപയോഗം, ഈ ഹോർമോണുകൾ ഈസ്ട്രജനാണ്. ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ സെല്ലുകളിൽ വളർച്ചയുണ്ടാക്കുകയാണ്, ഡി എൻ എയുടെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാക്കുകയാണ്. ഈ ഹോർമോണുകൾ ശരീരത്തിൽ അടിഞ്ഞ് കൂടുകയാണ്. ഇത് കാരണത്താലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി. ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ വർഷം 2016 65,000 ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചു. ഇവിടെ 7,000 ബ്രസ്റ്റ് ക്യാൻസറുകളാണ്. ലോകത്ത് 10% ഇവിടെ ഒരു 10.25%. ഇന്ന് മലപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 1,050 ക്യാൻസർ പിടിപെട്ടു. ഇവിടെ 9,100 2016 ക്യാൻസർ മലപ്പുറം ജില്ലയിൽ ബാധിച്ചത്. അതിൽ 1,050 ബ്രസ്റ്റ് ക്യാൻസർ, അതായത് 11% കൂടുകയാണ്. ഇതിനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം മാത്രമാണ്.
2: മുൻകഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. ആ കുട്ടികൾ തന്നെ നേരത്തെ പ്രസവിക്കുമായിരുന്നു, കൂടുതൽ കാലം മുലയൂട്ടുമായിരുന്നു, പിന്നെ വീട്ടിലെ പണികളൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ കുറവ് കാരണം പലപ്പോഴും പോഷകാഹാര കുറവാണ് അന്നത്തെ തലമുറയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, അത് തന്നെ വൈകി ആണ് കല്യാണം കഴിക്കുന്നത്, വൈകിയാണ് പ്രസവിക്കുന്നത്, ജോലി തിരക്കുകൾക്കിടയിൽ മുലയൂട്ടാൻ സമയം കിട്ടുന്നില്ല, അതുപോലെ തന്നെ വ്യായാമമില്ല, ഭക്ഷണം കൂടുതലാണ്, കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതലാണ്, എല്ലാ വർക്കുകളും ചെയ്യാൻ ഇന്ന് മെഷീനറിയാണ്. അപ്പം ഈ രീതിയിലുള്ള ജീവിതശൈലിയിലും മൊത്തത്തിൽ വന്ന ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം തന്നെയാണ് ക്യാൻസറിൻ്റെ എണ്ണ കൂടുതൽ എന്ന് തന്നെയാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വ്യാപകമായ ഒരു അവസ്ഥ നിലനിൽക്ക്, ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ട ഒരു അസുഖമല്ല. യഥാർത്ഥത്തിൽ അത് നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായി മാറ്റാവുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് സ്തനാർബുദം എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രോതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അത് എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സ്വാഭാവികമായിട്ടും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏത് അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അത് എങ്ങനെ വരാതെ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ അപകടമല്ലാത്ത രീതിയിൽ നമുക്കതിനെ തരണം ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ഊന്നൽ നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് എങ്ങനെ നേരത്തെ കണ്ടെത്താം, അത് എപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിക്കേണ്ടതുണ്ടോ, അത് ഇവർക്ക് തന്നെ സ്വയം കണ്ടെത്തേണ്ടതുണ്ടോ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം സ്വാഭാവികമായിട്ടും നമ്മളെ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്.
3: നമുക്ക് ലക്ഷണങ്ങൾ ഈ സ്തനാർബുദത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ കണ്ടെത്താനും പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കുവാനും സാധിക്കും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഈ രോഗത്തിലെ 90% ആദ്യ സ്റ്റേജിലാണ് കണ്ടെത്തുന്നത്. അതേസമയത്ത് നിർഭാഗ്യമെന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിലത് വെറും 35%. മലപ്പുറത്ത് വരുമ്പോൾ ആദ്യ സ്റ്റേജിൽ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ മലബാറിൽ ആദ്യ സ്റ്റേജിൽ കണ്ടെത്തുന്നത് 30%. ഈ കണ്ടെത്താൻ വൈകുന്നതിൻ്റെ കാരണം ഒന്നാമത്തേത് നമ്മുടെ അതിൻ്റെ ലക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ബോധക്കുറവ്, അല്ലെങ്കിൽ ലക്ഷണം കണ്ടെത്തിയാൽ അത് തൻ്റെ ഏറ്റവും അടുത്ത ഭർത്താവിനോടോ അമ്മയോടോ പറയുവാനുള്ള ഒരു മടി. ഇത് രണ്ടുമാണ് ഈ ലക്ഷണങ്ങൾ തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെയും ചികിത്സ തുടക്കത്തിൽ നൽകി രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതിൻ്റെയും കാരണം. ലക്ഷണങ്ങൾ വളരെ വ്യക്തമാണ്. മുലക്കണ്ണിൽ നിന്നും നീര് വരും, സ്രവങ്ങൾ ഉണ്ടാകും, പല അസുഖങ്ങളിലും സ്രവങ്ങൾ ഉണ്ടാകും, ബ്രസ്റ്റ് ആബ്സസ് അതുപോലെ എന്തെങ്കിലും, പക്ഷെ എന്തെങ്കിലും രോഗം ഉണ്ടായെങ്കിൽ മാത്രമേ സ്രവം ഉണ്ടാവും, അല്ലാതെ സ്രവം ഉണ്ടാവില്ല. മുലപ്പാലല്ലാത്ത വേറൊരു വസ്തുവും മുലക്കണ്ണിൽ നിന്നും ഒഴുകി വരില്ല. ആയതുകൊണ്ട് ഈ സ്രവം കണ്ടു കഴിഞ്ഞാൽ അത് മുലക്കണ്ണിൽ നിന്ന് സ്രവം വരുന്നതല്ലേ, അതെങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ അറിയിക്കുക, ഭർത്താവിനെ എങ്ങനെയാണ് അറിയിക്കുക, ഈ ഒരു സംശയം, അല്ലെങ്കിൽ അതറിയിച്ചാലും ഇതൊരു കുറ്റമാണോ, ഇതൊരു കുറ്റമാണോ എന്നുള്ളൊരു തോന്നൽ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും മറച്ചു വെക്കുവാൻ കാരണമാവുന്നുണ്ട്. അതുപോലെ സ്തനങ്ങളുടെ ആകൃതി അല്ലെങ്കിൽ വലിപ്പം എന്നിവയിൽ ആദ്യ സ്റ്റേജിൽ തന്നെ മാറ്റങ്ങളുണ്ടാവും. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് അർബുദം ബാധിച്ച സ്തനത്തിന് ആകൃതിയിൽ ഒരു വ്യത്യാസമുണ്ടാവും, അല്ലെങ്കിൽ ഒരു അല്പം വലിപ്പ കൂടുതൽ കാണും. അത് പുറത്തു നിന്നുള്ള ഒരാൾക്ക് നോക്കിയാലോ, ഒരു ഡോക്ടർക്ക് നോക്കിയാലോ മനസ്സിലാവില്ല. അവനവൻ്റെ ശരീരത്തിൽ ചെറിയൊരു മാറ്റം പോലും മനസ്സിലാക്കുവാൻ പറ്റുന്നത് അവരവർക്ക് തന്നെയാണ്. പക്ഷേ ഇത് കണ്ടെത്തിയാലും അതാരോടും മിണ്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് തുടക്കത്തിൽ കണ്ടെത്താൻ പറ്റാത്തത്. അതുപോലെ മുലക്കണ്ണ്, അത് എപ്പോഴും പുറത്തോട്ട് നിൽക്കുന്ന രീതിയാണ്, പലർക്കും പല രീതിയാണെങ്കിലും ചിലർക്കത് ചെറിയൊരു വ്യത്യാസം, ഒരു ചെറിയ ഉൾ വലിയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പക്ഷേ അത് സ്വന്തം ഭർത്താവിനോട് പോലും പറയാത്ത ഒരു മടിയുള്ള ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ, പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വേദനയില്ലാത്ത മുഴകൾ, വേദനയുള്ള അധിക മുഴകളും തുടക്കത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടതല്ല. വേദനയില്ലാത്ത മുഴകൾ ഉണ്ടാകും, ഈ മുഴകൾ കണ്ടാലും മിണ്ടില്ല. വേദനയില്ലാത്ത മുഴകൾ അവനവനക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്. ആദ്യ സ്റ്റേജിൽ ഈ മുഴകളും ബ്രസ്റ്റിലെ മുഴകൾ കണ്ടെത്താൻ പറ്റിയ ഏറ്റവും വലിയ ഉപകരണം അവരവരുടെ കൈയാണ്. ആ കൈ കൊണ്ടൊന്ന് തടുവി നോക്കിയിട്ട് ഇത് കണ്ടെത്തിയിട്ടും ബന്ധപ്പെട്ടവരെ അറിയിക്കാത്തൊരവസ്ഥ നമ്മുടെ സ്ത്രീകൾക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷമം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് കണ്ടെത്തുവാൻ കഴിയും.
2: ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നാം വിശദമായിട്ട് കേട്ടത്. ഒന്ന്, സ്രവം വരിക എന്നുള്ളത്, അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ആകൃതിയിൽ വരുന്ന വ്യത്യാസവും ചെറിയ തടിപ്പുകളാണ് മറ്റൊന്ന് സാറ് പറഞ്ഞത്. ഈ തടിപ്പുകളും ആകൃതിയിൽ വരുന്ന വ്യത്യാസവും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതികളുണ്ടോ?
3: അല്ല, അത് യന്ത്രങ്ങളുടെ സഹായത്തിൻ്റെ ഒരാവശ്യവുമില്ല. നമ്മുടെ ശരീരത്തിലെ ചെറിയൊരു വ്യത്യാസം പോലും അവരവർക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് സ്തനവും നമ്മൾ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, ഒന്നിന് ഒരു വലിപ്പ കൂടുതൽ കാണും. ട്യൂമർ വളരുന്ന ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളതാണ്, 2 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ളതാണ്. 1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു വളർച്ച നമ്മുടെ സ്തനത്തിലുണ്ടായാൽ അതിൻ്റെ ആകൃതിക്ക് ഒരു ചെറിയ വ്യതിയാനം സംഭവിക്കും. അത് ഒറ്റ നോട്ടത്തിൽ ഒരു കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് മനസ്സിലാവും. പക്ഷെ മനസ്സിലാകാത്തതല്ല പ്രശ്നം, മനസ്സിലായിട്ടും ബന്ധപ്പെട്ടവരെ അറിയിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാത്തതാണ് ഈ കേരളത്തിലെ പ്രശ്നം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം വ്യത്യാസങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ കുടുംബത്തെ അറിയിക്കുകയോ ഭർത്താവിനെ അറിയിക്കുകയോ ഡോക്ടർക്ക് എത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ 90% ആളുകളിലും ആദ്യ സ്റ്റേജിൽ കണ്ടെത്തുന്നത്. ഇവിടെ അത് നടക്കുന്നില്ല എന്നതാണ് ഒരു ദുഃഖസത്യം.
2: ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുക എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഇതിൻ്റെ തുടക്കത്തിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപകരണം സ്വന്തം കൈയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൈകൊണ്ട് തടവി നോക്കുമ്പോൾ ഏത് പൊസിഷനിൽ നിന്നിട്ടാണ് അവർ തടവേണ്ടത്? നിന്നിട്ടാണോ, ഇരുന്നിട്ടാണോ, കിടന്നിട്ടാണോ, എങ്ങനെയാണ് തടവേണ്ടത് എന്നുള്ളത് നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി അതൊന്ന് വിശദിക്കാമോ?
3: സാധാരണ രീതിയിൽ ബ്രസ്റ്റിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അവരുടെ മാസമുറവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ എല്ലാവരുടെ ബ്രസ്റ്റിലും സ്തനത്തിലും ഉണ്ടാവും. അത് ഒരു 5 ദിവസത്തിന് ശേഷം അപ്രത്യക്ഷമാകും. അതായത് മാസമുറ നിന്ന് 5 ദിവസത്തിന് ശേഷം കുളിക്കുന്ന സമയത്ത് നിന്നും കൊണ്ട് ഇടത് കൈകൊണ്ട് വലത്തെ സ്തനവും അതുപോലെ വലത്തെ കൈകൊണ്ട് ഇടത്തെ സ്തനവും തടവി നോക്കിയാൽ, നമ്മുടെ കൈയിൻ്റെ ഉൾകൈ കൊണ്ട് ഉൾവശം കൊണ്ട് തടവി നോക്കിയാൽ 1.5 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള ഏത് മുഴയും നമ്മുടെ കൈക്ക് ഫീല് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, ഒരു ചെലവുമില്ലാത്ത, ദിവസവും ചെയ്യുന്ന, ദിവസവും നമ്മൾ കുളിക്കുന്നുണ്ട്, കുളിക്കുന്ന മാസത്തിലൊരിക്കൽ ചെയ്താൽ തുടക്ക സ്റ്റേജ് കണ്ടെത്താൻ പറ്റും.
2: ഓക്കെ, അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം സ്തനം പരിശോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ സ്ത്രീകൾ കാണിക്കുക. അതിൽ എന്തെങ്കിലും പാകപ്പഴമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഭർത്താവിനോടോ മാതാവിനോടോ പറയാനും, അത് ഉടനടി തന്നെ ഡോക്ടറെ കണ്ട് ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിൽ ചികിത്സ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പ്രത്യേകം ഉണർത്താനുള്ളത്. കാരണം സാർ പറഞ്ഞ ഒരു 90% ആളുകളിലും, അല്ല, ഒരു ഭൂരിഭാഗം ബ്രസ്റ്റ് ക്യാൻസറും ഏർലി സ്റ്റേജിൽ തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു വലിയ പോയിന്റ് ഇവിടെ നാം അടിവരയിടുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ സമയത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മളെ ഭക്ഷണശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഒക്കെ പറഞ്ഞല്ലോ സാറ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇനി ഇതിന് ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എണ്ണം കൂടുതലായി വരുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഗൗരവം സ്വാഭാവികമായിട്ടും കൂടുതൽ തന്നെ. അപ്പോൾ ഇതിൽ ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സ്ത്രീകൾ വരുത്തേണ്ട മാറ്റങ്ങൾ?
3: ഇത് തടയാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം ഈ കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കുറയ്ക്കുക എന്നതാണ്. നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് കൂടിയ ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണത്തിൻ്റെ 10% കൊഴുപ്പ് കൂടിയത് വേണം. കാരണം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഹോർമോണുകൾ ഉണ്ടാക്കാൻ അത്യന്താപേക്ഷിതമാണ്. അതേസമയത്ത് അത് അധികമാകാൻ പാടില്ല. കൊഴുപ്പ് കൂടിയ ഭക്ഷണം എന്നത് കൂട്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഏറ്റവും പൂർണ്ണമായ പൂരിതമായ കൊഴുപ്പുകളാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ, LDL കൊളസ്ട്രോൾ, അതുപോലെ ട്രൈഗ്ലിസറൈഡ്സ്, ഈ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ കുറയ്ക്കണം. ഏറ്റവും കൂടുതൽ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ളത് മാംസത്തിലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണകളിലാണ്, നെയ്യ്, എണ്ണ, അതുപോലെ തന്നെ മുട്ട, മുട്ടയുടെ മഞ്ഞക്കരു, പാല്, പാലുൽപ്പന്നങ്ങൾ, ഇവയിൽ കൊഴുപ്പ് കൂടുതലാണ്. ഈ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം. പ്രത്യേകിച്ചും വളർച്ചയിൽ, സാധാരണ 22 വയസ്സോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച അവസാനിക്കും. ആ പ്രായത്തിൽ കൊഴുപ്പ് എത്ര കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കപ്പെടും. അതിനുശേഷം നമുക്ക് കൂടുതൽ കൊഴുപ്പ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ബാക്കി ചീത്ത കൊളസ്ട്രോൾ ആയിട്ടും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് ആയിട്ടും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടും. ഇത് വളർച്ചകൾക്ക്, ട്യൂമർ വളർച്ചകൾക്ക് കാരണമാകും. ആയതുകൊണ്ട് ഈ ഭക്ഷണം, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം പരമാവധി കുറക്കുക. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മാംസാഹാരം കഴിക്കുക. പൊരിച്ചത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇത് തടയാൻ മറ്റൊന്ന് ചെയ്യേണ്ടത്, ശരീരത്തിൽ കയറിയ എനർജി, ആ കലോറി വ്യായാമം ചെയ്ത് തീർക്കണം. വ്യായാമം ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. ആയതുകൊണ്ട് പരമാവധി ജോലി ചെയ്യുക. ശരീരം ഇളകിക്കൊണ്ടുള്ള ജോലി, നമ്മുടെ ജോലി, മറ്റു സാധാരണ രീതിയിലുള്ള തൊഴിലുകൾ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് വീട്ടിലുള്ള ജോലികൾ പരമാവധി നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ ഭാരം നമ്മൾ നിയന്ത്രിക്കണം. പരമാവധി ഭക്ഷണം ക്രമീകരിച്ച് കൊഴുപ്പ് കൂടിയത് ഒഴിവാക്കി ഭാരം ക്രമീകരിക്കണം. പരമാവധി നേരത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. അതുപോലെ പരമാവധി കാലം മുലയൂട്ടുക. ഇത് നമ്മൾ ശീലിക്കണം. ഹോർമോൺ ഗുളികകൾ ഒന്നും കഴിക്കരുത്, ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തുടക്കത്തിൽ കണ്ടെത്തിയാൽ അത് രോഗത്തിൻ്റെ പൂർണ്ണമായ ചികിത്സിച്ച് മാറ്റാനുള്ള സാഹചര്യം ഒരുക്കുന്നത് കൊണ്ട് 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മാസത്തിൽ 1 തവണയെങ്കിലും സ്തനം സ്വയം പരിശോധന നടത്തുക.
2: ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നാം ശ്രവിച്ചത്. ഈ ഒരു കേട്ട കാര്യങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന വനിത സഹോദരിമാർ സ്വന്തം സുഹൃത്തുക്കൾ കൂടി പാസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ ആ ഒരു വിഷയത്തെ എടുക്കണം എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ, ഇതിങ്ങനെ ഒരു മുഴ കണ്ടെത്തി അങ്ങനെ ചികിത്സയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് ഇതിന് കൊടുക്കുന്നത്? ഇത് ഏതൊക്കെ രീതിയിലാണ് ശരീരത്തെ ബാധിക്കുന്നത്?
3: നമ്മൾ ചികിത്സയിലേക്ക് പോയാൽ ഏത് ചികിത്സക്കും ആ വളർച്ചയെ എടുത്തു കളയുക എന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഏറ്റവും ചെറിയ രൂപത്തിൽ തുടക്കത്തിൽ തന്നെ അത് ആ സെല്ല് മാത്രം എടുത്തു കളയേണ്ട ആവശ്യമുള്ളൂ. വലുതാവുമ്പോഴാണ് ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത്. 2 സെൻറ്റിമീറ്ററിൻ്റെ താഴെയാണെങ്കിൽ ആ ട്യൂമറും ട്യൂമറിൻ്റെ ചുറ്റുമുള്ള മാർജിനും 5 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള പിണ്ഡം എടുത്തൊഴിവാക്കി കഴിഞ്ഞാൽ, മാംസപിണ്ഡം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാം. പിന്നീട് അതിൻ്റെ വേരുകൾ എവിടേക്കെങ്കിലും പോയി അത് രോഗമുണ്ടാക്കുവാൻ ഭാവിയിൽ സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ മൈക്രോസ്കോപ്പിന് പോലും കാണാത്തതാണെങ്കിൽ, ആ ലോക്കൽ ഏരിയയിൽ നമുക്ക് റേഡിയേഷൻ കൊടുക്കാം. പിന്നീട് നമ്മളെ തൊക്കിലോ മറ്റു കയലുകളിലോ ഇതിൻ്റെ ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷനിൽ കാണുകയാണെങ്കിൽ ഭാവിയിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കീമോ മരുന്നും കൊടുക്കാം. ഇനി ഹോർമോണാണ് ഇതിന് കാരണമെങ്കിൽ, ഈ ഹോർമോൺ മൂലം ERPR ടെസ്റ്റ് ചെയ്ത് അതിൽ ഈസ്ട്രജൻ്റെ സാന്നിധ്യമുണ്ട് ട്യൂമറിൻ്റെ വളർച്ചയ്ക്ക് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ, ഭാവിയിൽ മറ്റേ അടുത്തുള്ള ബ്രസ്റ്റിലോ ഇതേ ബ്രസ്റ്റിലോ ഭാവിയിൽ ട്യൂമർ വരാതിരിക്കാൻ 5 വർഷക്കാലം ഈ ട്യൂമറിനെതിരെയുള്ള ടെമോക്സിഫൻ എന്ന മരുന്നും കൊടുക്കാം. മുമ്പ് കാലത്ത് രോഗികൾക്ക് ഈ ചികിത്സ അപ്രാപ്യമായിരുന്നു. ഒരു കാലത്ത് 80കളിലൊക്കെ ഈ ട്യൂമർ ചികിത്സിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ചിലവായിരുന്നു. ഇന്ന് ആധുനിക സൗകര്യങ്ങൾ എല്ലാവിടത്ത് വരികയും രോഗം വളരെ അധികം പടർന്ന് പിടിക്കുകയും ചെയ്തതോടുകൂടി ചികിത്സക്കുള്ള സൗകര്യങ്ങൾ നാട്ടിലാകെ കിട്ടുന്ന ഒരവസ്ഥ വന്നു. അർബുദ രോഗികൾക്കുള്ള ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ കേരളം ഇന്ന് വളരെ മുന്നിലാണ്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് BPL എന്നോ APL എന്നോ വ്യത്യാസമില്ലാതെ 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടും. ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ പോലും ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന് 200,000 രൂപക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ചെയ്യേണ്ടതെന്താണ്? ഈ രോഗം തുടക്കത്തിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. സഹായത്തിന് ക്ഷേമ പദ്ധതികളുള്ള നമുക്ക് ചുറ്റും ക്ഷേമ പദ്ധതികൾ ഉള്ളതുകൊണ്ട് അത് നേരത്തെ കണ്ടെത്തുക എന്നതാണ്.
2: ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഒന്നുകൂടി ഇപ്പോൾ സാർ ഹൈലൈറ്റ് ചെയ്തത്. അതായത് ചികിത്സയുണ്ട്, ചികിത്സയ്ക്ക് ഗവൺമെൻറ് വരെ ഫണ്ട് അനുവദിക്കുന്നുണ്ട്, നേരത്തെ ചികിത്സിച്ചാൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നതുമാണ്. ഈ ഒരു കാര്യത്തിൽ ആകെ ഉണ്ടാവേണ്ടത് സഹോദരിമാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്, അഥവാ സ്വന്തം സ്ഥലം ഇടയ്ക്കിടെ പരിശോധിക്കുകയും എന്തെങ്കിലും അപാകതകൾ കാണുകയോ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ എ മുസ്മാൻകുട്ടിക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നമുക്ക് ബാക്കിയുള്ള കുറേ ക്യാൻസറുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിക്കാനുണ്ട്. ഇൻഷാല്ലാ തുടർ എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, വളരെ അറിവ് നൽകുന്ന, ഒരുപാട് അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേട്ടത്. സ്തനാർബുദം, ഒരു അർബുദത്തിൻ്റെ ഒരു വലിയ ഒരു കാലയളവ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കുറേ എണ്ണം ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും, വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ അറിയാനുമൊക്കെ ഉതകുന്ന നല്ലൊരു ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർമാരായ ഉസ്മാൻകുട്ടിയും അതേപോലെ തന്നെ അബ്ദുൽ മാലിക്കുമാണ്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം, അതിൻ്റെ തുടർ എപ്പിസോഡുകൾ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: നമ്മളിനിയൊരു പ്രാർത്ഥന പഠിക്കാം. അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് ചേരുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ 4ാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാലിച്ചിരുന്ന മര്യാദകളും അതുപോലെ അവിടുന്ന് ആ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളുമാണ്. ഈ ഒരു വിഷയത്തിൽ ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ, എന്നെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ മുഖം നിന്നിലേക്ക് തിരിക്കുകയും എൻ്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർക്കുകയും എൻ്റെ കാര്യങ്ങൾ നിന്നിലർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു റബ്ബെ. നിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും നിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തത്. നിന്നിലേക്കല്ലാതെ രക്ഷയോ അഭയസ്ഥാനമോ ഇല്ല. നീ അവതരിപ്പിച്ച വേദത്തിലും നീ അയച്ച നിന്റെ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വവജ്ജഹ്തു വജിഹി ഇലൈക വവജ്ജഹ്തു വജിഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വല മൻജ മിൻക ഇല്ല ഇലൈക ലാ മൽജ വല മൻജ മിൻക ഇല്ല ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത വബിനബിയിക അല്ലദീ അർസൽത اللهم اسلمت نفسي اليك وفوضت امري اليك ووجهت وجهي اليك والجأت ظهري اليك رغبة ورهبة اليك لا ملجأ ولا منجأ منك الا اليك آمنت بكتابك الذي انزلت وبنبيك الذي ارسلت ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: അൽഹംദുലില്ലാ. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് അദബുകൾ, മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ പിന്നെ ഭാഗങ്ങളാണ് നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പ്രാർത്ഥനയുടെ നാലാം ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥനകൾ അടുപ്പിച്ചു തന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പ്രാർത്ഥനാ പഠനത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മുടെ കുഞ്ഞുമക്കളുടെ വിലയേറിയ സമയം ഉപകാരപ്രദമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഒരു വിരുന്നാണ് പൂമരത്തണലിൽ. അൽ ഫഹദ് പൂന്തുറ ചേരുന്നു. ഉമ്മയെ അറിഞ്ഞു സ്നേഹിക്കാം എന്നതാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കുഞ്ഞു കൂട്ടുകാരെ, കുഞ്ഞു കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കുട്ടികളെ സംരക്ഷിക്കുന്ന, നോക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ പ്രയാസവും വിഷമവും അവർ കാണിക്കുന്ന, അവർ കരയുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ വേഗത്തിലോടി വരുന്ന, വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും എന്നാൽ ചില സമയങ്ങളിൽ സന്തോഷത്തിലുമാകുന്ന ആ കുട്ടികളുടെ ഉമ്മമാരെ, മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂട്ടരെ? അതുപോലെ നമ്മൾ ചെറുപ്രായത്തിലായിരുന്നപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ കുസൃതത്തരവും ചിരിയോടുകൂടി നോക്കിക്കാണുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മ നമ്മളെ വളർത്താൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. കൂട്ടുകാരെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആ ഉമ്മ പറഞ്ഞാൽ അനുസരിക്കാതാകുമ്പോൾ, മോനെ ഇത് ചെയ്യടാ എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യാതെ തിരിഞ്ഞിരുന്നാൽ, കൂട്ടുകാരെ ചെറിയ കുറച്ചുകൂടി നമ്മൾ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ നമ്മളെ നല്ലപോലെ നോക്കിയിരുന്ന നമ്മുടെ ഉമ്മ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാക്കയെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ചില പക്ഷികളെ കാണിച്ചിട്ട്, മോനെ നോക്കേ ദേ കാക്ക, വീണ്ടും നമ്മളോട് പറയും, മോനെ നോക്കിയേ കാക്ക, അല്ലെങ്കിൽ ഒരു കിളിയെ കാണിച്ചിട്ട് ഇത് നോക്കിയേ കിളി. അങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മളോടിങ്ങനെ കാണിച്ചു തരുന്ന നമ്മുടെ ഉമ്മ നമ്മളെത്ര ചോദിച്ചാലും മടി കൂടാതെ നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ ഉമ്മ. ആ ഉമ്മ നമ്മളെ വളരെ സ്നേഹത്തിലാണ് നമ്മളെ വളർത്തുന്നത്, അല്ലേ കൂട്ടുകാരെ? സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രാവിലെ എത്ര പ്രയാസപ്പെട്ടിട്ടാകും നേരത്തെ ഉറക്കമെഴുന്നേൽക്കുകയും എന്നിട്ട് നമുക്ക് വേണ്ടുന്നുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കുകയും രാവിലെ കഴിക്കാനുള്ളതും ഉച്ചയ്ക്ക് സ്കൂളിലിരുന്ന് കഴിക്കാനുള്ളതും എല്ലാം റെഡിയാക്കി നമ്മുടെ ബാഗിലേക്ക് വെച്ചു തരുന്ന നമ്മുടെ ഉമ്മയുടെ സ്നേഹം എത്രത്തോളമുള്ളതാണ്, അളവറ്റ സ്നേഹമാണ് കൂട്ടുകാരെ നമ്മുടെ ഉമ്മക്ക് നമ്മളോടുള്ളത്. ആ ഉമ്മയെ നമ്മൾ സ്നേഹിക്കണം, വളരെ അധികം നമ്മൾ ഉമ്മയെ സ്നേഹിക്കണം. ഉമ്മയെ എങ്ങനെ സ്നേഹിക്കാം? ഉമ്മ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളാകാൻ നമ്മൾ പാടില്ല. ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല കുട്ടികളാകണം നമ്മൾ ഓരോരുത്തരും. ആ അനുസരണ കേടുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? നമ്മൾ അങ്ങനെയുള്ള കുട്ടികളായി മാറാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താണ്? അല്ലാഹു വിധിച്ചിരിക്കുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാ തഅബ്ദു, തന്നെ അല്ലാതെ ആരാധിക്കരുത് എന്നും, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ് എന്ന് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു. അതായത് അല്ലാഹുവിന് പുറമെ വേറൊരു ആരാധ്യനെ നമ്മൾ കാണുക, അങ്ങനെ അല്ലാഹുവിന് പുറമെ ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്. പിന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ് ഏറ്റവും വലിയ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോപത്തിനിരയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യമാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല എന്നും നമ്മളോട് പറഞ്ഞ, നമ്മളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും എല്ലാം നമ്മളോട് കൽപ്പിക്കുന്നത് അങ്ങനെയാണ്. കൂട്ടുകാരെ, മാതാവിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജുറൈജിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജുറൈജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന, അല്ലാഹുവിനെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജുറൈജ്. അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ഒരു ദിവസം അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന ആ ജുറൈജ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ജുറൈജിൻ്റെ ഉമ്മ കടന്നു വരികയാണ്. ഉമ്മ കടന്നു വന്നിട്ട് മകനെ വിളിച്ചു, മോനെ, ജുറൈജ്, ജുറൈജ് എന്ന് വിളിച്ചു. 3-4 പ്രാവശ്യം വിളിച്ചപ്പോഴും എന്ത് ചെയ്തില്ല, ജുറൈജ് വിളി കേട്ടില്ല, ജുറൈജ് വിളി കേട്ടില്ല. അങ്ങനെ 2-ാമത്തെ ദിവസവും വന്നു വിളിച്ചു, വിളിച്ചപ്പോഴും ജുറൈജ് വിളി കേട്ടില്ല. അന്നും ജുറൈജ് നമസ്കരിക്കുകയായിരുന്നു. ഇതേ സമയം 3-ാമത്തെ ദിവസവും ജുറൈജ് എന്ത് ചെയ്തു, ജുറൈജ് നമസ്കരിക്കുമ്പോൾ ഉമ്മ വന്നു വിളിച്ചു. ജുറൈജിന് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല, ജുറൈജ് വളരെ വിഷമത്തിലായി. അങ്ങനെ ഉമ്മ പ്രാർത്ഥിച്ചിട്ട് പോയി, അള്ളാഹുവിനോട് ജുറൈജിനെതിരായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി, സമൂഹത്തിൽ നാണം കെടുന്ന രീതിയിൽ ഉള്ള ശിക്ഷ അള്ളാഹുവ ഇവനക്കു നൽകണമെന്ന രീതിയിൽ ജുറൈജിൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെ ഈ ജുറൈജിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും പടച്ചുറബ് സ്വീകരിക്കുകയും ജുറൈജിൻ്റെ മേൽ വന്ന് ആ ഒരു തെറ്റു വന്ന് ഭവിക്കുകയും ജുറൈജ് സമൂഹത്തിൽ നാണം കെടുന്ന രീതിയിലുള്ള രീതിയായി മാറുകയും ചെയ്തു. ആ മാതാവിൻ്റെ മനസ്സ് വേദനിച്ചതുകൊണ്ട് ജുറൈജ് ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റ് ജുറൈജിൻ്റെ ജീവിതത്തിൽ നാട്ടുകാർ വലിച്ചിടുകയും അങ്ങനെ ആ ജുറൈജിനെ നാണം കെടുന്ന രീതിയിലുള്ളൊരവസ്ഥയാക്കി മാറ്റുകയും ചെയ്തു. കൂട്ടുകാരെ, ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആ ജുറൈജ് ഒന്ന് വിളി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് കൂട്ടുകാരെ ആ ഉമ്മയുടെ മനസ്സു വേദനിച്ച് ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കാരണമായതെങ്കിൽ. നോക്കൂ കൂട്ടുകാരെ, ആ നമ്മുടെ ഉമ്മയുടെ മനസ്സും വേദനിക്കാൻ പാടില്ല. നമ്മൾ ഒരു പക്ഷേ ഉമ്മ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളായി മാറുമ്പോൾ ആ ഉമ്മയുടെ മനസ്സു വേദനിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ സുഹ്തുല്ലാഹി ഫീ സുഹ്തുൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്താണ് കൂട്ടുകാരെ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? ആ മാതാവിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടെ കൂട്ടരെ. അങ്ങനെ നല്ല മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താത്ത കുട്ടികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോഴേ, അങ്ങനെ മാതാപിതാക്കൾ തൃപ്തി അനുഷ്ഠിക്കുന്ന ആളുകളായി മാറിയാലേ നമുക്കും അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെങ്കിൽ, സുഹൃത്തുക്കളെ, നമുക്ക് ഉമ്മയെ സ്നേഹിക്കാം, വാപ്പയെ സ്നേഹിക്കാം. ഉമ്മയ്ക്കു വേണ്ടി, വാപ്പയ്ക്കു വേണ്ടി, ഉപ്പയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് നമ്മളെ ചെറുപ്പകാലത്തിൽ നമ്മളെ ഏറെ സ്നേഹിച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മളെ ഉമ്മ മാറോട് ചേർത്തു പഠിച്ച് ഇതെൻ്റെ മകനാണെന്ന് പറഞ്ഞ് മാറി മാറി നമുക്ക് ഉമ്മ തന്ന നമ്മുടെ പൊന്നുമ്മ, ആ ഉമ്മക്ക് തിരിച്ചൊരുമ്മ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. കൂട്ടുകാരെ, നമ്മൾ നമ്മളെ ഉമ്മയെ സ്നേഹിക്കണം, നമ്മൾ നമ്മുടെ വാപ്പയെ ആദരിക്കണം. വാപ്പ പറഞ്ഞാൽ അനുസരിക്കുന്ന, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല കുട്ടികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അങ്ങനെ ഉമ്മയും വാപ്പയും പറയുന്ന കുട്ടികളായി മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, വേറൊരു കാര്യം കൂടി, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, നമ്മളെ ചെറുപ്രായത്തിൽ ഏറെ സ്നേഹിച്ച ആ ഉമ്മയെ തിരിച്ചും അതുപോലെ ആ നമ്മളോട് കരുണ കാണിച്ച ഉമ്മയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അതുപോലെ കരുണ കാണിക്കണമെന്ന്, അതുപോലെ അള്ളാഹുവെ അവർക്കും നീ കരുണ കാണിക്കണയല്ല എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. എങ്ങനെയാണ് കൂട്ടുകാരുടെ പ്രാർത്ഥന? റബ്ബിർഹം ഹുമാക്കമ റബ്ബയാനി സുഗീറ. അങ്ങനെ റബ്ബിർഹം ഹുമാക്കമ റബ്ബയാനി സുഗീറ, അള്ളാഹുവോട് ആത്മാർത്ഥമായ പ്രാർത്ഥിക്കണം, അള്ളാഹുവെ ചെറുപ്പത്തിൽ നമ്മളോട് കരുണ കാണിച്ചതുപോലെ അള്ളാഹുവെ അവരെ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം കൂട്ടരെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല കുട്ടികളായിട്ട് മാറുക അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയെ സ്നേഹിക്കുന്ന ഉപ്പയെ സ്നേഹിക്കുന്ന കുഞ്ഞുകൂട്ടുകാരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ആ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിർഹം ഹുമാകമ റബ്ബയാനി സഗീറ. ഒന്നുകൂടി എങ്ങനെ? റബ്ബിർഹം ഹുമാകമ റബ്ബയാനി സഗീറ. ഒന്നുകൂടി എങ്ങനെ? റബ്ബിർഹം ഹുമാകമ റബ്ബയാനി സഗീറ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നല്ല കുട്ടികളിൽ നല്ല കൂട്ടുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
0: നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ അൽ ഫഹദ് പൂന്തുറയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലും ബദ്ധപ്പാടിലും തത്രപ്പാടിലുമൊക്കെയാണ്. പക്ഷെ വീണ്ടും നമുക്കിത് റിവൈൻഡിൽ ഈ ഒരു പ്രോഗ്രാം ലഭ്യമാണ്. കുട്ടികളുടെ ഭാഷയിൽ നിന്നുകൊണ്ട് കുട്ടികളോട് കളിയും ചിരിയും തമാശയുമായി ഒരു ഗൗരവപ്പെട്ട വിഷയമാണ് ഇന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഉമ്മയെ അറിഞ്ഞ് സ്നേഹിക്കാം എന്നൊരു തലക്കെട്ടാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തത്. അതിലൊരുപാട് വിഷയങ്ങൾ ബഹുമാന്യ സഹോദരൻ അൽ ഫഹദ് പൂന്തറ നമ്മളോട് പറഞ്ഞു.

0: നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. ഒരല്പം വാചകങ്ങളിൽ ഒരായിരം ആശയങ്ങൾ പകർന്നു തരുന്ന നുറുങ്ങുകൾ. വൃക്കരോഗവും കുട്ടികളും എന്ന ഒരു വിഷയം സാദിഖ് ബിൻ സലീമിൻ്റെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്. അവലംബം ഡോക്ടർ കെ പി ജയകുമാർ.
1: വൃക്കരോഗവും കുട്ടികളും, അവലംബം ഡോക്ടർ കെ പി ജയകുമാർ. കുട്ടികളിലും പ്രായമായവരിലും വൃക്കരോഗങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ ചിലതരം രോഗങ്ങൾ കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. അവയുടെ ചികിത്സാരീതികളിലുള്ള പ്രത്യേകത കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നുമുണ്ട്. വൃക്കകളിലോ മൂത്രനാളികളിലോ ജന്മനായുണ്ടാകുന്ന വൈകൃതങ്ങളും തുടർന്നുണ്ടാകുന്ന രോഗങ്ങളും വൃക്കകൾക്ക് കേടുപാടുണ്ടാക്കുന്നു. കുട്ടികളിലെ മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ. കാരണം വൃക്കകളിലെയും മൂത്രമൊഴുകുന്ന വഴികളിലെയും അപാകതകൾ ഇതിന് കാരണമായി വർദ്ധിക്കുന്നു. കഴിയുന്നതും നേരത്തെ കണ്ടുപിടിച്ചാൽ ഇവ ചികിത്സിക്കാവുന്നതും ഭാവിയിൽ വൃക്കകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറക്കാവുന്നതുമാണ്. ആൺകുട്ടികളിൽ കാണപ്പെടുന്ന പോസ്റ്റീരിയൽ യുറിത്രൽ വാൾവ്, മൂത്രാശയത്തിൽ നിന്ന് യൂറിറ്ററിലേക്ക് മൂത്രം തിരിച്ചു കയറുന്ന റിഫ്ലക്സ് എന്നിവയാണ് ഇത്തരത്തിലുള്ള സാധാരണ രോഗങ്ങൾ. ഇവ മൂലം വൃക്കകൾക്ക് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ രോഗവിമുക്തി പ്രയാസമാണ്. ചൊറി ചിരങ്ങുകൾക്ക് ശേഷമോ തൊണ്ടവേദനയെ തുടർന്നോ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന വൃക്കരോഗമുണ്ടാകാറുണ്ട്. മൂത്രത്തിലൂടെ രക്തം വരികയും നീരുണ്ടാവുകയുമാണ് രോഗലക്ഷണങ്ങൾ. 6 ആഴ്ചക്കുള്ളിൽ രോഗവിമുക്തി ഉണ്ടാവുകയാണ് പതിവ്. ഭാവിയിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. HUS വയറുകടി പോലുള്ള അസുഖങ്ങളെ തുടർന്നും വൃക്കകൾക്ക് കേട് സംഭവിക്കുന്നു. HUS എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രോഗത്തിൽ ഗുരുതരമായ വൃക്കരോഗമുണ്ടാകാനും ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം, മൂത്രത്തിലൂടെ രക്തത്തിലെ ആൽബുമിൻ എന്ന മാംസ്യഘടകം നഷ്ടപ്പെട്ടു പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. മരുന്നുകൾ കൊണ്ട് മാറി നിൽക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ രോഗം വന്നെത്തി നോക്കാറുണ്ട്. ഗ്ലോമറുലസിനുണ്ടാകുന്ന മറ്റു രോഗങ്ങൾ റീനൽ ഫെയിലിയർ, രക്തസമ്മർദ്ദം, വൃക്കകളിലുണ്ടാകുന്ന അർബുദം തുടങ്ങിയ മറ്റു രോഗങ്ങളും കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. പ്രതിവിധി, വൃക്കകൾക്ക് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വയറ്റിൽ കൂടി നടത്താവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലെങ്കിലും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കുട്ടികളിൽ നടത്തിവരുന്നുണ്ട്.
2: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത നുറുങ്ങുകൾ പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഡോക്ടർ കെ പി ജയകുമാറിന്റെ രചന വൃക്കരോഗവും കുട്ടികളും എന്ന തലക്കെട്ടിന് സാദിഖ് ബിൻ സലീമിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കാതോർത്ത്. വളരെ മനോഹരമായ ഒരു വിഷയമാണ്. കുട്ടികളുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പ്രതിവിധികൾ സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയത്തിനാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
0: വൃക്കരോഗം കുട്ടികളിൽ എങ്ങനെ ബാധിക്കും
2: അതെ
0: എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു വിശദീകരണമായിരുന്നു അത്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ സവിസ്തരം പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാ ഉൽ ഹുസ്ന. അതിലെ 21-ാം ഭാഗം അൽ മലിക്, അൽ മലീഖ്, രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്ന യഥാർത്ഥ രാജാവ് എന്ന വിഷയത്തിലുള്ള അസ്മാ ഉൽ ഹുസ്ന നമ്മിലേക്ക് എത്തിക്കുന്നു അബ്ദുറഊഫ് അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അത് ഹുസ്നയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അത് പഠിക്കൽ ഏറ്റവും മഹത്തായ അറിവുകളിൽപ്പെട്ടതാണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കുറേ നാമങ്ങൾ നമ്മൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് നാമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഖുർആനിലും ഹദീസിലും വന്ന നാമങ്ങൾ ധാരാളം ഇനിയും നമ്മൾ പഠിക്കാനുണ്ട്. പഠിക്കുന്നതോടൊപ്പം നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പഠിക്കുന്ന ഓരോ നാമങ്ങളും നമ്മൾ ബൈഹാർട്ടാക്കി കൊണ്ടുവരിക. ഒരു ക്ലാസ്സിൽ കേട്ട ആ നാമം നമ്മൾ കൃത്യമായി ബൈഹാർട്ടാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് ശേഷം അടുത്ത ക്ലാസ് കേൾക്കുമ്പോഴേക്ക് അത് രണ്ടും ബൈഹാർട്ടാക്കി, അങ്ങനെ ബൈഹാർട്ടാക്കി നമ്മൾ ഈ എപ്പിസോഡുകൾ അവസാനിക്കുമ്പോഴേക്ക് മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളിൽ മനപ്പാടമുള്ള ഒരവസ്ഥയിൽ, അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുഴുവൻ നമ്മുടെ മനസ്സിൽ മനപ്പാടമുള്ള ഒരവസ്ഥയിൽ നമ്മൾ ആക്കി തീർത്തു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വമൻ നഹ്സാഹ ദഖലൽ ജന്ന, ആരാണോ ആ നാമങ്ങളെ എഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഒരു മാർഗം കൂടിയാണ് ഇത് എന്നത് ഈയൊരു

അർത്ഥങ്ങളാണുള്ളത് എന്നതുകൊണ്ടാണ് അൽ മലിക് അൽ മലീഖ് എന്ന രണ്ട് നാമങ്ങൾ. ഇത് അർത്ഥമാക്കുന്നത് അൽ മലിക് എന്നത് വിശുദ്ധ ഖുർആനിൽ അഞ്ചു പ്രാവശ്യം വന്നു, അൽ മലീഖ് എന്നത് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം വന്നു. ഇത് രണ്ടും അർത്ഥമാക്കുന്നത് രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്ന യഥാർത്ഥ രാജാധികാരൻ, യഥാർത്ഥ രാജാവ്, അതാണ് അൽ മലിക് അൽ മലീഖ്. ഈ നാമം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന മറ്റു വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അള്ളാഹു രാജാവാണ്, സർവ്വതിൻ്റെയും രാജാവാണ് എന്ന് പഠിക്കുമ്പോൾ ആ രാജാവിൻ്റെ കഴിവിനെയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ സമ്പൂർണമായ ഉടമസ്ഥതയെയും അള്ളാഹുവാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുമെല്ലാം മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. യഥാർത്ഥ രാജാവ് എന്ന് എടുത്തു പറയാൻ കാരണം ലോകത്തൊരുപാട് രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖുലഫ ഉർ റാഷിദീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അമവി ഭരണകാലം തുടങ്ങുമ്പോൾ അവിടെ രാജാക്കന്മാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ രാജാവ് മുആവിയത്ത് ബിൻ അബി സുഫിയാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രാജാക്കന്മാർ താൽക്കാലികമാണ്. ഈ അമവി ഭരണകാലം തന്നെ ഹിജ്റ 41 മുതൽ ആരംഭിച്ച് 132 വരെയുള്ള ഭരണകാലമാണ് അവർ കഴിച്ചുകൂട്ടിയത്. അതിൽ തന്നെ 14 ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തർക്കും ഓരോ പീരീഡുകളുണ്ട്, ഓരോ സമയങ്ങളുണ്ട്, ഓരോ സ്ഥലങ്ങളുമുണ്ട്. താൽക്കാലികമായി ഒരു സ്ഥലത്തെ അവിടെ നിയന്ത്രിക്കുന്ന, അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മാത്രമാണ് ദുനിയാവിലെ രാജാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, മനസ്സിലാക്കിയിട്ടുമുള്ളത്. ചിലപ്പോൾ ഒരു 5 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3 വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാസങ്ങൾ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ദുനിയാവിലെ ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെ രാജാവ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല അല്ലാഹു. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ സമമൊത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ദുനിയാവിലെ രാജാക്കന്മാരും അല്ലാഹു രാജാവാണ് എന്ന് പറയുമ്പോഴും രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ സാധാരണ പറയും പോലെ രണ്ടും വ്യത്യാസമുണ്ട്. ദുനിയാവിലെ രാജാക്കന്മാർ താൽക്കാലിക രാജാക്കന്മാരാണ്. കുറച്ച് നാളുകൾ, കുറച്ച് ഏരികൾ ഉടമപ്പെടുത്തുന്ന, കാര്യങ്ങൾ ചെയ്യുന്ന രാജാവ് മാത്രമാണ്. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. ഈ ലോകത്തുള്ള സർവ രാജാക്കന്മാരുടെയും രാജാവാണ് അല്ലാഹു. അല്ലാഹുവാണ് രാജപദവി കൊടുക്കുന്നതും അധികാരങ്ങൾ നൽകുന്നവനും അല്ലാഹുവാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽഖ്, മുൽക്കിന്റെ ഉടമസ്ഥൻ മാലിക്കൻ അവനാണ് അല്ലാഹു. ആ ഒരു രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്നവൻ മലിക്കൻ അല്ലാഹുവാണ്. തീർന്നില്ല ആ ആയത്തിന്റെ ബാക്കി. തുഅ്തിൽ മുൽക മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു എന്ത് ചെയ്യുന്നത്, രാജാധികാരം നൽകുന്നത്. അത് താൽക്കാലികം മാത്രമാണ്. മാത്രമല്ല അല്ലാഹു പറയാൻ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ അധികാരത്തെ തിരിച്ചെടുക്കാൻ കഴിയുന്നവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ അല്ലാഹുവാണ് അധികാരം നൽകുന്നവൻ, അല്ലാഹുവാണ് ആ അധികാരത്തെ തിരിച്ചെടുക്കുന്നവൻ. അപ്പൊ സർവ അധികാരത്തിന്റെയും ഉടവസ്ഥൻ ഏകനായ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അൽ മലീഖായ അല്ലാഹുവാണ് എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ ലോകത്ത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപക്ഷെ സ്ഥാനമാനങ്ങൾ നൽകും. ചിലപ്പോൾ അതൊരു പരീക്ഷണമായിരിക്കും, ചിലപ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും. എന്തായാലും ശരി, അല്ലാഹുവിൽ അതിലൊരു ഹിക്മത്തുണ്ട്. അല്ലാഹുവിൽ അതിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്, ചിലത് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ഭരണാധികാരികൾ, നികൃഷ്ടരായ ഭരണാധികാരികൾ പോലും സമൂഹത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ നാടിനെ ഭരിക്കുന്നവരായി മാറുന്നത്. അതിൽ അല്ലാഹുവിൽ ചില ഹിക്മത്തുകൾ ഉണ്ട്. അവനാണ് അധികാരം നൽകുന്നവൻ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരം നൽകുന്നവനും അല്ലാഹു തന്നെയാണ്, അധികാരം തിരിച്ചെടുക്കുന്നവനും അല്ലാഹു തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു മറ്റൊരായത്തിലൂടെ പറഞ്ഞത് യഥാർത്ഥ അധികാരം അത് അല്ലാഹുവിനാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ.

0: തആലല്ലാഹുൽ മലികുൽ ഹഖ്, അല്ലാഹുവാണ് യഥാർത്ഥ അധികാരിയായിട്ടുള്ളവൻ, അവൻ്റെ മുകളിൽ ഒരാളുമില്ല, അവനാണ് എല്ലാവർക്കും അധികാരം നൽകുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരായത്തിലൂടെ പറഞ്ഞല്ലോ, ഫസുബ്ഹാനല്ലാഹി ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. അല്ലാഹുവിനാണ് ഈ ലോകത്തുള്ള സർവ്വതിൻ്റെയും ഉടമസ്ഥതയുള്ളത്, അവനിലേക്കാണ് എല്ലാ രാജാക്കന്മാരും മടങ്ങുന്നത്. ഈ ലോകത്തുള്ള ഏതൊക്കെ അധികാരങ്ങളുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും മടങ്ങുന്നവനും യഥാർത്ഥ അധികാരമുള്ള അൽ മലീക്കായ അല്ലാഹുവിലേക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹു മലീക്കാണ്. എല്ലാ രാജാക്കന്മാരുടെയും അധികാരത്തെ നൽകുന്നവനും അല്ലാഹുവാണ്, ആ അധികാരത്തെ എടുത്തു മാറ്റുന്നവനും അല്ലാഹുവാണ്, സർവ്വ അധികാരത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്നത് വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്തെത്തി നിൽക്കുമ്പോൾ ഭൂമിയെ ഒരു കയ്യിൽ പിടിക്കും, ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും വലത് കയ്യിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കും, അനൽ മലിക്കു, ഞാനാണ് മലിക്ക്, രാജാവ് ഞാനാണ്. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലുണ്ടായിരുന്ന രാജാക്കന്മാരെവിടെ? അവർക്കിന്നൊരു അധികാരവുമില്ല, ഞാനാണ് യഥാർത്ഥ രാജാവ് എന്ന് എല്ലാ രാജാക്കന്മാരുടെ മുമ്പിൽ വച്ചും ദുനിയാവിലുണ്ടായിരുന്ന അധികാരങ്ങളുണ്ടായിരുന്ന അഹങ്കരിച്ചു നടന്ന അധികാരത്തിൻ്റെ പേരിൽ അഹങ്കരിച്ചു നടന്നവരുടെ മുമ്പിലും അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, എവിടെയാണ് രാജാക്കന്മാർ, ദുനിയാവിൽ രാജാക്കന്മാരായി വിലസി നടന്നവർ എവിടെയാണ്? അനൽ മലിക്കു, ഞാനാണ് മലിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പ്രഖ്യാപിക്കുന്നതാണ്. അന്ന് ദുനിയാവിൽ രാജാക്കന്മാരായ ഒരാൾക്കും മിണ്ടാൻ പോലും അവസരമില്ലാത്തൊരവസ്ഥയിൽ കൈകെട്ടി പഞ്ചപച്ചമടക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അൽ മലീഖ് എന്ന അല്ലാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളത്. സൂറത്തു ഖമറിലെ 55-ാമത്തെ ആയത്തിലാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അത് പറഞ്ഞത് തന്നെ മുത്തഖീങ്ങളായ ആളുകൾ അവർ സ്വർഗത്തിൽ അവരുടെ സ്ഥാനം പഠിപ്പിക്കുമ്പോഴാണ് അത് വന്നിട്ടുള്ളത്. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖത്തദിർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ, അൽ മലീഖ് എന്ന് പറയുന്ന ആ നാമം മലിക് എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് വസിനാണ്. ഏറ്റവും ഭരണാധികാരിയിൽ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന രൂപത്തിലൊക്കെ അർത്ഥം വയ്ക്കാവുന്ന സൂപ്പർലേറ്റീവ് വസിനാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫഈൽ എന്ന വസിൻ, അതിൽ അതിൻ്റെ അപ്പുറമൊന്നുമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അൽ മലീഖ് എന്ന നാമം. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, ഒന്നാമത്തത് ദുനിയാവിലെ രാജാക്കന്മാർ യഥാർത്ഥ രാജാക്കന്മാരല്ല, താൽക്കാലികമായി ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ആ രാജാക്കന്മാരുടെ എല്ലാം അധികാരം അല്ലാഹുവിൻ്റെ കയ്യിലുമാണ്. അവനാണ് അധികാരം നൽകുന്നവനും അവനാണ് ആ അധികാരത്തെ തിരിച്ചെടുക്കുന്നവനും. അതാണ് അൽ മലീഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അവൻ്റെ രാജാധിപത്യം, അത് ഇഹത്തിലും പരത്തിലുമുണ്ട്, ഇഹലോകത്തുമുണ്ട്, അതിലുപരി പരലോകത്ത് മറ്റൊരാൾക്കും ഇടപെടാൻ സാധിക്കാത്ത രൂപത്തിൽ അവൻ രാജാവാണ്, അവൻ മലിക്കാണ്. അതോടൊപ്പം മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അധികാരത്തിൻ്റെ, ആ രാജാധിപതിയായി കൊണ്ടിരിക്കുന്ന അല്ലാഹു അൽ മലീഖായ അല്ലാഹുവാണ് ന്യായത്തോടെയും നീതിയോടെയും കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ ദുനിയാവിലെ രാജാക്കന്മാർ ഒരുപക്ഷെ അവരുടെ പോക്കറ്റിലേക്കും അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ പോക്കറ്റിലേക്കും ആനുകൂല്യങ്ങൾ നിറയ്ക്കാൻ പരിശ്രമിക്കും, ഒരുപക്ഷെ പ്രജകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊള്ളണമെന്നില്ല. അമവി ഭരണകൂടം അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അതിൻ്റെ തകർച്ചയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ സുഖലോലുപതയിൽ കഴിഞ്ഞു, ജനങ്ങളെ മറന്നു, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോയി, ദുനിയാവിൻ്റെ പിന്നാലെയായി. അതാണ് അവർ നശിക്കാനും അവർ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതും എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഏഴാം ആകാശത്തു നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ തേടി അള്ളാഹു കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് അൽ മലിക് അൽ മലീഖായ അള്ളാഹു. ഇത് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല എന്തെങ്കിലും അധികാരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് കൃത്യമായി ജനങ്ങളോട് അനീതി കാണിക്കാതെ നീതിയോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കണം എന്നതുകൂടി ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അള്ളാഹുവിനോട് ഏറെ ഇഷ്ടം തോന്നിക്കുന്ന വളരെ മനോഹരമായൊരു വിഷയത്തിനാണ് നമ്മളിതുവരെ കാതോർത്തത്. അള്ളാഹുവിനെ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയാണ്. അത് കേൾക്കുന്തോറും റബ്ബിനോടുള്ള പ്രിയം, മഹബ്ബത്ത് നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുക. എത്ര വളരെ മനോഹരമായിട്ടാണ് ഇന്ന് ആ വിഷയം നമ്മൾ കേട്ടത്. രാജാധികാരത്തെ ഉടമപ്പെടുത്തുന്ന യഥാർത്ഥ രാജാവ് മലിക്ക് മലീക്ക് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെയും വളരെ ആഴത്തിലുള്ള ഒരു ചർച്ച നമുക്ക് മനസ്സിലേക്ക് ഇട്ട് തന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. അസ്മാഉൽ ഹുസ്ന എന്ന പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കാതൂർത്തത്.
2: നമ്മൾ ഇനിയൊരു കഥ കേൾക്കുകയാണ്. അബ്ദുസ്സലാം വീട്ടിയാണ് കൂടെ ചേരുന്നത്. സ്കൂൾ തുറക്കാനായി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൾഫിൽ നിന്ന് ഒരു വിമാനം. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ. അധ്യായം 4. സ്കൂൾ തുറക്കാറായി. റുഷ്ദയും ഉമ്മയും പച്ചക്കറി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഫർ മോൻ അങ്ങോട്ട് ഓടിച്ചെന്നു. ഉമ്മാ, ബല്ലിപ്പാൻ്റെ അടുത്ത് രണ്ടാള് വന്നിട്ടുണ്ട്. എനിക്കെത്ര വയസ്സായെന്ന് ഒരു ബല്ലിപ്പാനോട് ചോദിച്ചു. 7 വയസ്സിലേക്ക് കടന്നു എന്ന് പറഞ്ഞു ബല്ലിപ്പ. ഇത്താത്തക്ക് 11 വയസ്സും എന്നും പറഞ്ഞു. അവർക്ക് വല്ലതും കുടിക്കാൻ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് സുമയ്യ കാലിനടിയിലെ ചെളി കഴുകി അകത്തേക്ക് നടന്നു. അകത്തെത്തിയപ്പോഴേക്കും അവർ യാത്ര പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങിയിരുന്നു. അവൾ ചോദിച്ചു, ആരാ ബാപ്പ അവര്? ബാപ്പയിൽ നിന്ന് ഉത്തരം കിട്ടിയില്ല. ബാപ്പ പറയാൻ മടിക്കുന്ന പോലെ തോന്നി. മരുമകൾ തൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടിക്ക് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം മടിയോടെ പറഞ്ഞു, അവര് ഒരു യത്തിഖാനൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. ഞാൻ പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല, കേട്ടറിഞ്ഞു വന്നതാ. ഞമ്മക്ക് സമ്മതമുണ്ടെങ്കിൽ അവർ കുട്ടികളെവിടെ ചേർത്തിക്കോളാന്ന്. കുട്ടികൾക്ക് നല്ല പഠിപ്പും അച്ചടക്കവും കിട്ടുന്ന അവർ പറയുന്നത്. എന്താ ബാപ്പൻ്റെ അഭിപ്രായം? സുമയ്യ ചോദിച്ചു. ഞാനൊന്നും ആലോചിച്ചില്ല മോളെ, അവർ വന്നപ്പോഴല്ലേ ഞാനും അറിയുന്നത്. ഞാൻ ആലോചിക്കട്ടെ. സുമയും ഒന്ന് ആലോചിക്ക്. ഒന്നും പറയാതെ അവൾ അടുക്കളത്തോട്ടത്തിലേക്ക് തിരിച്ചു പോന്നു. മനസ്സ് അനേകം തിരമാലകൾ വന്നടിക്കുന്ന ഒരു പാറ പോലെയായി. സ്കൂൾ തുറക്കാറായി. രണ്ടുപേർക്ക് വസ്ത്രവും സ്കൂൾ ബാഗും പുസ്തകങ്ങളും വാങ്ങാൻ എന്തു ചെയ്യും? ബാപ്പയ്ക്ക് കിട്ടുന്ന 5000 രൂപയുടെ പെൻഷൻ തുകയാണ് ഏക വരുമാനം. ബാപ്പയുടെയും ഉമ്മയുടെയും ചികിത്സയും 5 പേരടങ്ങുന്ന കുടുംബത്തിൻ്റെ ഭക്ഷണചെലവും തന്നെ അതുകൊണ്ട് പൂർത്തിയാവില്ല. മക്കളെ യത്തീംഖാനയിൽ അയച്ചാൽ ചെലവ് പകുതിയോളം കുറയും. അതേവേള കുട്ടികൾ വീട്ടിലില്ലാതെയാവുമ്പോൾ തനിക്ക് കിട്ടുന്ന സ്വതന്ത്ര അവസ്ഥ ചിലപ്പോൾ പുനർവിവാഹത്തെക്കുറിച്ചുള്ള ചിന്തക്ക് കാരണമായിക്കൂടുന്നില്ല. അന്വേഷണങ്ങൾ 5 വന്നു. ആവർത്തിച്ചു വരുമ്പോൾ മനസ്സ് ചാഞ്ഞു പോവുക സ്വാഭാവികം. അങ്ങനെ വന്നാൽ ഹോ, ആലോചിക്കാൻ വയ്യ. റുഷ്ദയുടെയും ജാഫറിൻ്റെയും മനസ്സിന് എന്തു വേദനയായിരിക്കും. അൻവർക്കയുടെ ബാപ്പയും ഉമ്മയും എങ്ങനെ വാർദ്ധക്യം തള്ളി നീക്കും? അൻവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ വേണം. റുഷ്ദയെയും ജാഫറിനെയും നോക്കുന്ന പോലെ എന്റെ ബാപ്പയെയും ഉമ്മയെയും നീ നോക്കണമെന്ന് അവളതോർത്തു. ഉമ്മ എന്താ പാട്ടിയിൽ വെള്ളവുമായി വെറുതെ നിൽക്കുന്നത്? അതാ വെണ്ടൻ്റെയോ വഴുതനയുടെ മുരട്ടങ്ങ് പാർന്നൂടെ? റുഷ്ദയുടെ ചോദ്യം കേട്ട് മനസ്സിലടിക്കുന്ന തിരമാലകൾ ശാന്തമായി. വെണ്ടയുടെയും വഴുതനയുടെയും കയ്പയുടെയും മുരട്ട് വെള്ളമൊഴിക്കാൻ തുടങ്ങി. കയ്പവള്ളിയിൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. വെണ്ട കായ്ക്കാറായിരിക്കുന്നു. നാടൻ വളമിട്ട് കീടനാശിനി അടിക്കാതെ കൃഷി ചെയ്താൽ നല്ല പച്ചക്കറികൾ തിന്നാം. 4 കൊല്ലം മുമ്പ് അൻവർക്കയും താനുമുണ്ടാക്കിയ പയറും വെണ്ടയും നന്നായി കായ്ച്ചിരിക്കുന്നു. ഒരു മാസത്തിലധികം ഇഷ്ടംപോലെ കോമ്പൻ പയർ കിട്ടി. ഇത്തവണയും നല്ല വിള കിട്ടുമെന്ന കുളിർമയാണ്. ഓരോ ദിവസവും നേരം പുലർന്നാൽ റുഷ്തയും ജാഫറും അവയ്ക്കടുത്തു ചെല്ലും. കയ്പ പൂവിട്ടപ്പോൾ അവർ തുള്ളിച്ചാടി. തൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അതുതന്നെ. ഉമ്മ, ഉമ്മ, എന്നാ ഞങ്ങൾക്ക് ബാഗും ഉടുപ്പും വാങ്ങുക? ജാഫർ മനസ്സിൽ വീണ്ടും തിരമാലയടുപ്പിച്ചു. ഉത്തരമില്ലാത്ത ചോദ്യമാണ് അവൻ ചോദിച്ചത്. ഒന്ന് സമ്മതം മൂളിയാൽ മതി, യത്തീംഖാനക്കാർ അവരെ ഉടൻ കൊണ്ടുപോകും. പിന്നെ പത്താം ക്ലാസ് കഴിയുന്നതുവരെ അവരുടെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. അയൽപ്പക്കത്തെ രണ്ട് മൂന്ന് സ്ത്രീകൾ തന്നെപ്പറ്റി കുത്തുവാക്ക് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഹോ, ഓളെ ഒരു ദുരഭിമാനം. കുട്ടികളെ യത്തീംഖാനയിൽ കയച്ചാൽ കുട്ടികൾക്കും നല്ലത് ഓൾക്കും നല്ലത്. സർക്കാരിൻ്റെ ഗ്രാൻഡും നല്ലവരായ നാട്ടുകാരുടെ സംഭാവനയും കൊണ്ട് നടക്കുന്നതല്ലേ യത്തീംഖാനകൾ? അതിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് കിബർ തടസ്സം നിന്നാലേ എന്തു ചെയ്യും? അത് കേട്ട ദിവസം ഉറക്കം വന്നിട്ടില്ല. തലയണ കണ്ണീരുകൊണ്ട് നനഞ്ഞു. തൻ്റെ മനസ്സുണ്ടോ ഇവരറിയുന്നു. അവൾ പ്രാർത്ഥിച്ചു. പടച്ചവനെ, നീയാണ് മനസ്സമാധാനം നൽകുന്നവൻ. എൻ്റെ ദുർബലമായ കൈകളിൽ നാൾക്കുനാൾ കനം വെച്ചു വരുന്ന രണ്ട് കുട്ടികൾ, ഒരല്ലലുമില്ലാതെ ആരുടെ പരിഹാസവും തട്ടാതെ അവരെ ഈ വീട്ടിൽ വെച്ചു തന്നെ വളർത്താൻ എൻ്റെ കൈകൾക്കു നീ ശക്തി താ റഹ്മാനെ.
1: നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത കഥ പറയാം. പതിവ് പോലെ കാതികനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഗൾഫിൽ നിന്നൊരു വിമാനം നാലാം ഭാഗമാണ് നമ്മളിതുവരെ കേട്ടത്.
2: വളരെ ഹൃദ്യമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദൃശ്യം, കൊളോസിയം കാഴ്ചകൾ, മൃഗങ്ങളുമായി മല്ലയുദ്ധം നടത്തിച്ച് ക്രൂരവിനോദം ആസ്വദിക്കാൻ AD 70 ഇറ്റലിയിൽ നിർമ്മിച്ച ഒരു കൊളോസിയം കാഴ്ചകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളുമായി എത്തുന്നു ഇബിന് അലി എടത്തനാട്ടുകര, സിബഹത്തുള്ള മടത്തൊടി.
4: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രകളുടെ വാങ്മയ ചിത്രം അവതരിപ്പിക്കുന്ന ദൃശ്യത്തിൽ ഇന്ന് നമ്മുടെ അതിഥി സിബഹത്തുള്ള മടത്തൊടിയാണ്. പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ് അദ്ദേഹം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അപരിചിതനല്ല അദ്ദേഹം. ഒന്ന് രണ്ട് പരിപാടികളിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. യാത്രകളെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഒരു സാധാരണക്കാരൻ. 22 രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ച് കഴിഞ്ഞു. യാത്രകളോടൊപ്പമുള്ള ജീവിതം അദ്ദേഹം തുടരുകയാണ്. ലോകാത്ഭുതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അത്ഭുതമുണ്ട്. ലോകാത്ഭുതങ്ങൾ തേടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് പീസ് റേഡിയോ ദൃശ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു ലോകാത്ഭുതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, കൊളോസിയത്തെക്കുറിച്ച്. സിബത്ത് സർ, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. ഇറ്റലിയിലുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ലോകാത്ഭുതമാണ് കൊളോസിയം. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മൃഗയാ വിനോദങ്ങൾ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ക്രൂര വന്യമൃഗങ്ങളോടൊക്കെ ഏറ്റുമുട്ടുകയും പലരെ കൊണ്ടും യുദ്ധം ചെയ്യിപ്പിക്കുകയും അത് കണ്ട് ആഹ്ലാദിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. അത്തരം ചില ഓർമ്മകളാണ് നമ്മൾ ഇന്ന് കൊളോസിയത്തിൽ ചർച്ച ചെയ്യുന്നത്. കൊളോസിയം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചുരുക്കിയിട്ട് എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റുക?
5: പീസ് റേഡിയോയിലെ എല്ലാവർക്കും നമസ്കാരം. കൊളോസിയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അലി സാർ ചോദിച്ചത്. കൊളോസിയം എന്ന് പറഞ്ഞാൽ സാധാരണ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ 7 അല്ലെങ്കിൽ 8 or 10 പല ലോകാത്ഭുതങ്ങളുണ്ടല്ലോ. അതിലേറ്റവും ആധുനികമായിട്ടുള്ള 7 ലോകാത്ഭുതങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊളോസിയത്തിനെ കുറിച്ച് സത്യത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ല, അങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ട്. കൊളോസിയം തന്നെ സത്യത്തിൽ അതൊരു സ്റ്റേഡിയമാണ്, ഒരു വലിയ ആംഫിയസ് സ്റ്റേഡിയം എന്നാണ് അതിൻ്റെ ഒരു രൂപം. അത് ഇറ്റലിയിലാണ്. റോമാ സാമ്രാജ്യക്കാർ അവരുടെ പൊതു വിനോദ കേന്ദ്രമായിട്ടായിരുന്നു അത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് വലിയ ഒരു സ്റ്റേഡിയം, ഏകദേശം ഒരു 10,000-50,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ വിശാലമായ ഒരു സ്റ്റേഡിയം. അത് പിന്നെ തട്ടുതട്ടായി നമ്മൾ ഏറ്റവും പുതിയ ആധുനിക സ്റ്റേഡിയം പോലെ തന്നെ തട്ടുതട്ടായിട്ട് ഗാലറികളാണ്. ആ ഗാലറികളിൽ ഇരുന്നു കൊണ്ട് വിനോദങ്ങൾ കാണുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റേജാണ്. സ്റ്റേജ് മാതിരി, സാധാരണ ഗ്രൗണ്ട് അല്ല, ഒരു കുട്ടിപ്പൊക്കിയ സ്റ്റേജ് മാതിരി. അതിന് ഏകദേശം ഒരു 80 മീറ്ററോളം പിന്നെ നീളവും ഒരു 10-50 മീറ്റർ വീതിയുള്ള നല്ലൊരു സ്റ്റേഡിയം, അതിലാണ് അന്നത്തെ വിനോദങ്ങൾ ഇവിടെ നടത്തിയിരുന്നത്. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 50 മീറ്റർ ഹൈറ്റ് ഉണ്ട്. നല്ല സ്റ്റേഡിയം, വലിയ ഒരു സ്റ്റേഡിയം. അത് പൗരാണികമാണ്, എത്രയോ വർഷങ്ങൾക്ക് പിന്നെ മുമ്പുള്ളതാണ്. ആ ഒരു കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ അത് സംരക്ഷിച്ചു പോരുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അതിനെ ഇന്നും അവിടുത്തെ ഗവൺമെൻറ്റുകൾ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത് ഈ ഒരു കൊളോസിയത്തിൻ്റെ ആ ഒരു പേര് പറഞ്ഞ് തന്നെയാണ്.
4: AD 70 നിർമ്മാണം ആരംഭിച്ച് 600,000 ആളുകളെ ഉൾക്കൊള്ളാവുന്ന ഒരു വമ്പൻ സ്റ്റേഡിയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരവസ്ഥയിലാണ് കൊളോസിയം ഉള്ളത്. എങ്ങനെയാണ് കൊളോസിയത്തിലേക്ക് ആ യാത്രയിലേക്ക് എവിടെ നിന്നാണ് തുടങ്ങിയത്?
5: നമ്മളതിൻ്റെ യാത്ര തുടങ്ങുന്നത് പിന്നെ യൂറോപ്യൻ യാത്രകളിലൂടെ വരുമ്പോഴാണ്. നമ്മൾ യൂറോപ്പിൽ ആദ്യത്തെ 1-2 ഇത് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, നമ്മൾ ഈഫൽ ടവറിനെ കുറിച്ചും പിന്നെ പിസ ഗോപുരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ അതിൻ്റെ അവസാനമായിരുന്നു ഈ ഇറ്റലിയിൽ നിന്നായിരുന്നു പിന്നെ നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ ഇറ്റലിയിൽ നമ്മൾ ലാസ്റ്റ് താമസിക്കുന്ന അടുത്ത് തന്നെയാണ് നമ്മളെ ഈ കൊളോസിയോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ എന്തോ മറ്റേ റോം പിന്നെ വത്തിക്കൻ സിറ്റി, അതൊക്കെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ വത്തിക്കൻ സിറ്റിയിൽ നിന്നായിരുന്നു ഞങ്ങൾ ഇവിടെ കൊളോസിയത്തിൽ വന്നത്. അവിടെ വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ലോകാത്ഭുതം കയറുമ്പോൾ പിന്നെ അതെന്തായാലും നിർബന്ധമായിട്ടും കാണണമെന്നില്ല, നമ്മൾ യാത്ര തന്നെ ലോകാത്ഭുതത്തിനെ കുറിച്ചിട്ടില്ല ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വന്ന് എത്തിയത്. അങ്ങനെ എത്തി നമ്മൾ ഉള്ളിൽ കയറി, അതിന് ടിക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല ചാർജൊക്കെ ഉണ്ട്. അത് പിന്നെ ഗൈഡുകൾ ഉണ്ടാകുമ്പോൾ അവർ ആദ്യം എടുത്തു വെക്കും. ഉള്ളത് ഭയങ്കര റഷുള്ളൊരു സ്ഥലമാണ്, സാധാരണത്തെ പോലെയല്ല, സാധാരണ ഒരു പോലെ തന്നെ. അതായത് ഈ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പെടുമ്പോൾ ഒക്കെ മൊത്തത്തിലൊരു തിരക്ക് കൂടുന്നു നമുക്കൊക്കെ അറിയാലോ, അതിന് ലോകാത്ഭുതമാണല്ലോ. അവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ട്. ഈ കൊളോസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ റോം മറ്റേ വത്തിക്കൻ സിറ്റിയുടെ തൊട്ടടുത്താണ്, ഏകദേശം 4-5 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളു. അത് വത്തിക്കനിൽ നിന്ന് വരുന്ന വിശ്വാസികളും അവിടെ പോപ്പിനെ കാണാൻ വരുന്ന ആളുകളൊക്കെ അത് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ തിരക്ക് വർദ്ധിക്കും വലിയ ഇതാ. പിന്നെ ഈ തിയേറ്റർ എന്ന് പറയുന്ന ഈ അതിൻ്റെ ആ ഒരു സൃഷ്ടിപ്പ്, അതിൻ്റെ ആ ഒരു പിന്നെ അതിൻ്റെ സ്കെച്ചർ വളരെ മനോഹരമാണ്. എന്ന് വെച്ചാൽ അത് ഒരു ആർച്ച് സ്റ്റൈലിലെ വാതിലുകൾ, ഇത് എയർ വരാനൊക്കെയുള്ള അതൊരു അതിൻ്റെ ചുറ്റും ഉണ്ട്. അത് നല്ല ഭംഗിയിലാണത് അതിൻ്റെ ആർച്ച് വിൻഡോകൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ പിന്നെ ഈ സ്റ്റേജിനും സ്റ്റേജിൻ്റെ പുറത്തുള്ള നമ്മളുടെ ആ ഒരു ഇരിപ്പിടങ്ങൾ, അതും ഏറ്റവും നല്ല ഒരു സെറ്റിങ്സിലാണ്. കാരണം അത് ഒരു പറയാൻ കാരണം രാജാക്കന്മാരുണ്ടാക്കിയാണ്, ചക്രവർത്തിമാർ രാജാക്കന്മാർക്ക് ആ കാലഘട്ടത്തിൻ്റെ. പിന്നെ ആഫി തിയേറ്ററിൻ്റെ ഒരു ഗ്ലാഡിനേറ്റർ എന്നാണ് പറയുക, അതായത് ഇത് ഒരു ദ്വന്ദ്വയുദ്ധം എന്നൊക്കെ പറഞ്ഞു, അത് മനുഷ്യർ തമ്മിലായിരുന്നില്ല, അന്നത്തെ മൊത്തത്തിൽ ഒരു സാഡിസ്റ്റുകളായിരിക്കും. അതുകൊണ്ടാണ് അധികം മൃഗങ്ങളുമായിട്ടാണ് യുദ്ധം ഉണ്ടായിരുന്നത്. യുദ്ധം മൃഗങ്ങളുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ കണ്ടാസ്വദിക്കാതില്ലേ. ഇന്നത്തെ റെസ്ലിംഗ് റെസ്ലിംഗ് ആണല്ലോ കൂടുതൽ, അന്ന് മൃഗങ്ങളുമായിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ മുതലകൾ, പുലി, സിംഹം, കരടി ഇങ്ങനെയുള്ള ഉണ്ടായിട്ടായിരുന്നു അവർ യുദ്ധം ചെയ്തിരുന്നവരാണ്. അതിലനേകാര്യവും അനേകം ജനങ്ങൾ മനുഷ്യരും മരിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് മൃഗങ്ങളും അന്ന് അതിൽ നശിച്ചു പോയിട്ടുണ്ട് എന്നല്ല പറയുന്നത്.
4: ഓക്കെ, എങ്ങനെയാണ് എൻട്രൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ആ പഴയ നിർമ്മിതികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ നമുക്ക് കൊളോസിയം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ആളുകൾക്ക്, കാണാത്ത ആളുകൾക്ക് മനസ്സിൽ വരേണ്ടത് ഒരു സ്റ്റേഡിയമാണ്, സ്റ്റേഡിയത്തിൻ്റെ ഒരു പൗരാണിക രൂപം എന്നൊക്കെ പറയാം. അതിൻ്റെ ആ സ്റ്റേഡിയത്തിൻ്റെ ഗാലറികൾ എന്ന് പറയാവുന്ന നിർമ്മിതികളൊക്കെ ഇപ്പോഴും ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ?
5: ഒരു പിന്നെ റൗണ്ടാണ്, റൗണ്ടായിട്ട് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഒരു സ്റ്റേഡിയം പോലെ തന്നെ അത് കുറച്ചുകൂടി ഹൈറ്റ് ആയിട്ടുണ്ടെന്ന് മാത്രം, ഒരു റൗണ്ടായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ ചെല്ലുമ്പോൾ ഒരു കാലപ്പഴക്കം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല ഭൂമി വിലക്കോ നിങ്ങളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പിടിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഉള്ളിലെ ഗാലറികൾ പലതും നശിച്ചു പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഉള്ളൊരു ഇങ്ങനത്തെ ഒരു സംഭവത്തിനുള്ള എന്താ വെച്ചാൽ, പഴയകാലത്തെ നിർമ്മിതികളാകുമ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മളെ ചൈനാവന്മതിനെ കുറിച്ച് പറഞ്ഞമാതിരി ഇതിൻ്റെ ഈ പോർഷൻസൊക്കെ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ സംഭവം എല്ലായിടത്തും ഉണ്ട്. കാരണം ഈ പൗരാണികത ആകുമ്പോൾ ഒരു കല്ല് കിട്ടുകയാണെങ്കിൽ അങ്ങനെയല്ലോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വലിയ ഭയങ്കര പ്രൊട്ടക്ഷനാണ് അതിന്, വലിയ വലിയ പോലീസ് പ്രൊട്ടക്ഷനും മറ്റൊക്കെ തന്നെ. പക്ഷെ നമുക്ക് ഉള്ളിൽ വലിയ പുറത്തുകൂടി നടക്കുമ്പോൾ അത് തോന്നില്ല. പുറത്ത് കാണുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ആ ഒരു പൗരാണികത എപ്പോഴും നിലനിർത്തേണ്ടതന്നെ, അതേ കളറും അതേ ഒരു ഇതും, അതിനും മാറ്റം ഒന്നും വന്നില്ല. അതുമാതിരി ഓരോ മെയിൻ്റനൻസും വളരെ കൃത്യമായിട്ട് നടത്തിയിട്ട് ഏതായാലും ഇവിടെ ഒരു ലോകാത്ഭുതം തന്നെ അതിൻ്റെ ആ ഒരു പുരാതനത്തിൻ്റെ, അതായത് ആ കാലപ്പഴക്കത്തിൻ്റെ അവരിത് കൊണ്ടാണ് യുനെസ്കോ സൗന്ദര്യമാണ് അതിൻ്റെ യുനെസ്കോ അത് ഏറ്റെടുക്കാനും കാരണം യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ പെടാനൊക്കെ കാരണം അവരു തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ ആധുനിക ലോകത്തിലെ ഒരു സ്റ്റേഡിയത്തിനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മളതിനെ കാണരുത്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നെ ലോകാത്ഭുതമാണ്. ഇപ്പോൾ നമ്മൾ താജ്മഹലിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്തപ്പോൾ അതിൻ്റെ ഓരോ വലിയ ചില്ലു കൊട്ടാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ താജ്മഹലിനെ താജ്മഹലിൻ്റെ വർഷത്തിൻ്റെ പഴക്കങ്ങളൊന്നും നമ്മരിത് 72 തുടങ്ങിയെന്നില്ലൊക്കെ പറയണം. എത്രയോ വർഷങ്ങളായില്ല. പിന്നെ ഒരു 50,000 ആളുകൾ കാണാനിരിക്കുന്ന ഒരു ഗാലറി ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ വർഷത്തിൻ്റെ പഴക്കങ്ങളും ഇന്നത്തെ അതിൻ്റെ സംരക്ഷണവുമാണ് നമ്മളൊരു ലോകാത്ഭുതത്തെ നോക്കി കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
4: അതിനകത്തുകൂടി എവിടെയൊക്കെയാണ് സിബത്ത് ചുറ്റി നടന്നത് അല്ലെങ്കിൽ കണ്ടത്?
5: അകത്ത് കയറി ചില സമയത്ത് ഈ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ പിസാ ഗോപുരത്തിനെ പറ്റി പറഞ്ഞമായി ചില സമയത്ത് ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ കൂടുതലുണ്ടാവും ചില പ്രത്യേക സമയത്തൊക്കെ. അപ്പോൾ നമുക്കൊരു ഉള്ളിൽ കയറിയിടൊന്നും ഇങ്ങനെ ചുറ്റി കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് മൊത്തത്തിലൊരു നോക്കി കാണാനേ പറ്റുള്ളൂ. ഓരോ ഗാലറി ഓരോ ഗാലറി നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഗേറ്റിൽ ചെല്ലുന്നു, അകത്ത് കയറുന്നു, കാണുന്നു, പുറത്ത് നമ്മൾ കംപ്ലീറ്റ് ചുറ്റി കാണും. അകത്ത് നമുക്ക് ഇല്ലാ വളരെ ചുറ്റി കാണാം, ചിലപ്പോൾ ചില പ്രൊട്ടക്ഷൻ സമയത്ത് അറിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം ഗാലറികൾ. പിന്നെ 2-3 തട്ടയിലെ ഗാലറികൾ ആ ഗാലറിയിൽ നിന്ന് ഒരുപാട് അടർന്നു കൊണ്ട് പോയിട്ടില്ലേ അതാണ്. പക്ഷെ അതവർ ചിലതൊക്കെ അതുപോലെ തന്നെ പുറത്തുനിന്നൊരു സാധനം കൊടുത്തിട്ടുണ്ടാവുന്ന മേക്കപ്പ് ചെയ്യില്ല അവർ. ഉള്ളത് കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്ത് ഉള്ളത് കൊണ്ട് തന്നെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ഇതാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പഴക്കം മാറ്റാൻ പറ്റില്ലല്ലോ. പുതിയൊരു കല്ല് കൊടുന്ന് അവിടെ വെച്ചും കണ്ട് അതിനെ കൊണ്ടും ഒന്ന് ചൊറുക്ക് കൂട്ടാൻ പറ്റില്ല
4: എന്നറിയാം.
5: പഴക്കാണ് അതിൻ്റെ പൈതൃകം, പൈതൃകമാണ് അതിൻ്റെ അത്ഭുതം. ആ അത്ഭുതത്തെയാണ് നമ്മൾ ലോകാത്ഭുതമായിട്ട് കാണുന്നത്.
4: ഓക്കെ, ആ സ്റ്റേജിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റുമോ?
5: സ്റ്റേജിനെ കുറിച്ച് പറയുന്നത് ഏകദേശം പിന്നെ 87 നീളം 55 വീതിയാണ് ആ സ്റ്റേജ്. ആ സ്റ്റേജ് ഒന്ന് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കുറച്ച് പൊന്തിയിട്ട് അതിനനുസരിച്ചുള്ള ഗാലറികളിലെ ആളുകളുടെ സിറ്റിംഗ് സീറ്റുകൾ എന്നുണ്ട്. അത് ഒരു ആംഫി തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഗൗരവം, ആ ഒരു ഗാംഭീര്യം ആ കാലഘട്ടത്തിൽ നമുക്ക് ആലോചിച്ചു വരാം. അത്രയും പഴക്കമുള്ള കാലഘട്ടത്തിൽ അത്രയും സൗന്ദര്യമായിട്ട് അത് നിർമ്മിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു മൈൻഡ് ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാം. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊരു വളരെ ഈസി ആയിട്ട് നമ്മൾ നല്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അതിനെ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും നല്ല ഭംഗിയിൽ നിർമ്മിക്കാന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് ശേഷം നമ്മളതിനെ നോക്കിക്കാണുമ്പോഴുണ്ടാവുന്ന ആ ഒരു വ്യൂ, അതാണ് അതിൻ്റെ അത്ഭുതം, അതാണ് അതിൻ്റെ ലോകാത്ഭുതം എന്ന് പറയുന്നത്.
4: ഗ്ലാഡിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നത്തെ മൃഗങ്ങളും ആയിട്ടുള്ള പോരാട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സുവനീറുകൾ ഉണ്ടാകുമായിരിക്കാം, അല്ലാതെ അന്നത്തെ കാലത്ത് പെയിന്റിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ, അങ്ങനെ ചില ഏറ്റുമുട്ടലുകൾ നടന്നു മനസ്സിലാക്കാൻ?
5: നമുക്ക് അവർ പറയുന്ന ഗൈഡുകൾ പറഞ്ഞു തരണമല്ലോ. നമുക്കവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ഒരു പൗരാണിക ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം പിന്നെ ഗോൾഡൻ ഇതിൽ പോയിരുന്നു. സുവർണ കൊട്ടാരം എന്ന് പറയുക, സുവർണ കോട്ട, സുവർണക്കോട്ട മറ്റുപോലെ ജയ്സാൽമറിൽ, സ്വർണക്ഷേത്രം അല്ല സുവർണക്കോട്ട. ആ സുവർണക്കോട്ടയിൽ ഈ പറഞ്ഞമാതിരി 5,000-4,000 വർഷം പഴക്കമുള്ള ആ കോട്ടകളിൽ ഇന്നും ആളുകൾ അവിടെ താമസിച്ചിരുന്നുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ തന്നെ കച്ചവടം ചെയ്യുന്നു. ആ കച്ചവടം ചെയ്ത് വരുന്ന അവരുടെ ഫാമിലികൾ അങ്ങനെ അങ്ങനെ ഇന്നും അവിടെ നിന്ന് 40 ജീവിക്കേണ്ടതാണ്. അപ്പൊ അവരാണല്ലോ ഇത് പറഞ്ഞു കൊടുക്കണത്. ഈ പാപ്പ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ പറയുന്ന ചരിത്ര സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒന്നുകൂടി നമുക്ക് പിന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കും ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് അവരുടെ പിന്നെ ഗൈഡുകൾ ഇങ്ങനെ കൈമാറുന്നതായിരിക്കുമല്ലോ ഓരോ ചരിത്രങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു തരുന്നതാണ് നമുക്ക് ചരിത്രങ്ങൾ. മൃഗങ്ങളുമായിട്ടായിരുന്നു യുദ്ധം, ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നില് അന്നത്തെ ഗൈഡുകൾ പറഞ്ഞു തരുന്ന ആ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ നമ്മളിപ്പോൾ ശ്രോതാക്കളുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നതാണ്. അല്ല നമ്മളിപ്പോൾ ഒരു യുദ്ധം കണ്ടിട്ടില്ലേ,
4: എന്തെങ്കിലും കാണില്ലല്ലോ,
5: കാണില്ലല്ലോ. പിന്നെ പറഞ്ഞ മാതിരി പെയിന്റിംഗ് ഒന്നും അതിൻ്റെ അങ്ങനത്തെ ഒരു ഗാലറികളൊന്നും അവിടെ കാണില്ല.
4: അതായത് വാമൊഴികളിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു വന്ന കഥകളും സത്യങ്ങളും ചരിത്രങ്ങളുമാണ് നമുക്ക്
5: അതിനുള്ള സത്യം. നമ്മളിപ്പോൾ അത് വിശ്വസിക്കണല്ലോ. 1400 വർഷം മുമ്പുള്ളതൊക്കെ നമ്മൾ ഒന്ന് വിശ്വസിച്ചു പോവുകയാണല്ലോ. അതേമാതിരി ആ ഒരു തന്നെ ആ ഒരു പിന്നെ ചരിത്രങ്ങളും കൈമാറ്റം തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ അവസാനത്തെ ആളുകളിപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകണം അത് തന്നെയാണ്.
4: എത്രത്തോളം ചെലവ് വരും കൊളോസിയം കാണെങ്കിൽ?
5: കൊളോസിയം കാണാന്ന് പറഞ്ഞാൽ നമുക്ക് കൊളോസിയത്തിന് വേണ്ടിയിട്ട് മാത്രം പോകേണ്ട ആവശ്യമില്ല. നമ്മൾ യൂറോപ്യൻ ട്രിപ്പ് കൺട്രോൾ ചെയ്താൽ മതി. യൂറോപ്യൻ ട്രിപ്പ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ലണ്ടൻ ഒഴിവാക്കിയിട്ട് ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ലച്ചിൻസ്റ്റ, ലക്സംബർഗ്, ബൾഗേറിയ, ഇതൊക്കെ ബെൽജിയം, ഇതൊക്കെ അതിൽ പെടും. ഇറ്റലി, അതുപോലെ അവസാനം വത്തിക്കൻ സിറ്റി, ഈ ഒരു 7-8-9 കൺട്രികളും അതിൽ പെടുന്നുണ്ട് ഈ ഒറ്റ ട്രിപ്പിൽ. അതിന് ശെങ്കൻ വിസ എന്നാണ് അതിന് പറയാം. ഈ ശെങ്കൻ വിസ എടുത്ത് പോയാൽ ഈ കൺട്രികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാം. ഫ്രാൻസിൽ നമ്മൾ ഫ്രാൻസിൽ നിന്നൊരു ബസ്സിൽ കയറിയാൽ ഈ രണ്ട് ദിവസം ഓരോ രാജ്യത്ത് താമസിച്ച് അങ്ങനെ എത്തിയാണ് നമ്മളിവിടെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ടോട്ടൽ എക്സ്പെൻസാണ് കൂടുതൽ. അപ്പോൾ നമുക്കൊരു 2-2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, ഞങ്ങൾ പോണ സമയത്ത് 2 ലക്ഷം രൂപേൻ്റെ അടുത്തുള്ളൂ ആ സമയത്ത്. ഇതൊന്നും ആരോടും പറയില്ല, ഇതൊക്കെ യാത്രയുടെ സീക്രട്ടുകളാണ്. എനിക്ക് ആഗ്രഹം എല്ലാവരും പോയി കാണണമെന്നാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കണ ഒരാൾ. ഞാനൊരു സംഗതി കാണുമ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ നാട്ടിൽ മുഴുവൻ കാണണമെന്നാണ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞ് അതിൻ്റെ ആ ഒരു ഗംഭീരം നടക്കണമെന്നല്ല. എത്രയും കുറഞ്ഞ സമയത്താണ് നമ്മൾ പോകുന്നത് അത്രയും നല്ലത്. 1 ലക്ഷമോ 2 ലക്ഷത്തിൻ്റെ ഉള്ളിൽ പോയാലും നടക്കും. പിന്നെ നമ്മൾ വേറെ എക്സ്പെൻസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ശെങ്കൻ യാത്രയിലൊരു സുഖം എന്താ വെച്ചാൽ, നമുക്ക് പാരീസിലെ ഈഫൽ ടവർ കാണാം, ഇറ്റലിയിൽ തന്നെ പിസായിലെ ചെരിഞ്ഞ ഗോപുരം കാണാം, ഈ ഇതും കാണാം, കൊളോസിയും കാണാം. പിന്നെ ബാക്കിയുള്ള സൈറ്റ് സീനും മറ്റൊന്നും എന്താണ്, മറ്റേ സ്വിറ്റ്സർലാൻഡുകളുടെ മലകളും അതെ മറ്റുള്ള എല്ലാം ഒരുപാട് വെറൈറ്റീസ് അതിലുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മൂന്നെണ്ണം അതിൽ കാണാനില്ലാണ്, ഒരു യാത്രയിൽ തന്നെ മൂന്നെണ്ണം കാണാനില്ലാണ് എൻ്റെ ഒരു സൗകര്യം.
4: കൊളോസിയം കാണുന്നവർ മിക്കവാറും വത്തിക്കാൻ സിറ്റിയിൽ പോകും, അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിയിൽ വന്നവർ കൊളോസിയം കാണാതെ പോകാറില്ല.
5: അതിൻ്റെ ഭാഗം. റോമിൽ നമ്മൾ താമസിക്കും, പിന്നെ ഇറ്റലിയിൽ നമ്മൾ താമസിക്കുമ്പോൾ അവസാനം നമ്മൾ പിന്നെ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ട് വരും റോമുണ്ട്. ആ റോമിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് ഒന്ന് വത്തിക്കാൻ സിറ്റിയാണ്. അപ്പോൾ വത്തിക്കാൻ സിറ്റി ഇതോട് ഒരു പ്രത്യേക ഒരു ഏരിയ ആണല്ലേ ഈ വത്തിക്കാൻ സിറ്റി, അതുപോലെ വത്തിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ വിസിറ്റേഴ്സ് ചെല്ലുമ്പോൾ ആ പിന്നെ ഏറ്റവും വലിയൊരു പള്ളിയൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ പള്ളി. അത് കാണാമെന്നുള്ളത് എല്ലാവരുടെയും ഒരു ഇതുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ സമയം ചില സമയത്ത് മാർപ്പാപ്പാനെ കാണുന്നവരുണ്ട്, ചില സമയത്ത് നമുക്ക് കാണാം, ചില സമയത്ത് ഉണ്ടാവില്ല ചില ദിവസം. അപ്പോൾ നമ്മൾ എന്നൊരു സമയത്ത് ഉണ്ടായിരുന്നു,
4: പാപ്പയെ കണ്ടു,
5: ആ കണ്ടു ഒരു ആ ഒരു ദിവസത്തിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള ഒരു ഇത് കഴിഞ്ഞാൽ അവിടെ ഉടനെ തന്നെ വിസിറ്റേഴ്സ് പിന്നെ നേരെ കൊളോസിയം എന്നാ പറയാം. അവിടുന്ന് ഇങ്ങോട്ടൊരു ഒരു ഒഴുക്കാണ്. ചിലർ നടന്നു വരുന്നുണ്ട്, വാക്കിംഗ് അങ്ങനെ വരുന്നുണ്ട്, വണ്ടിയിൽ വരുന്നവരുണ്ട്. അപ്പോൾ രണ്ടുകൂടി അടുത്തടുത്ത് ഏകദേശം 4 കിലോമീറ്റർ ഡിഫറൻസ് ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ അവിടെ എപ്പോഴും സഞ്ചാരികളുടെ ഒരു ഒഴുക്കായിരിക്കും കൊളോസിയത്തിലും മറ്റുള്ളവർക്കും. അത് പ്രത്യേകിച്ച് ഈ പിന്നെ അവരുടെ വിശ്വാസികളുടെ മറപ്പാപ്പ് വരുന്ന ദിവസമൊക്കെ ആകുമ്പോൾ കൂടുതൽ തിരക്കുകളുണ്ടാവും. ഏതാണ്ട് പിന്നെ കൊളോസിയം ഇറ്റലിയിൽ വരുന്നവരൊക്കെ വത്തിക്കൻ സിറ്റി കവർ ചെയ്യാതെ ഒരിക്കലും പോരൂല, അവരൊക്കെ ഈ കൊളോസിയം കാണാതെയും പോരൂല. അവന് ടൂറിസ്റ്റിൻ്റെ ഒരു മെൻറ്റാലിറ്റി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കൽ ഈ കൊളോസിയത്തിനാണ്.
4: അതിൻ്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളും അതേപോലെ റോഡുകളും ഒക്കെ ലോകോത്തര നിലവാരത്തിലുള്ളതാണോ അതോ സാധാരണ എങ്ങനെയാണ്?
5: ഇറ്റലി എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളുടെ ഒന്നാണ് ഇറ്റലി. അത് നമ്മളിന്നാൾ പിസ ഗോപുരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത്. ഇറ്റലിയിലൊക്കെ സംസ്കാരം, ഇറ്റലിയിലെ രാജ്യത്തിലുള്ള യാത്രകൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സ്വർഗാനുഭൂതികളാണ്. അത്രയും വിശാലമായ റോഡുകളും അത്രയും, കാരണം ഒന്നാമത് പിന്നെ പുരോഗമന രാജ്യങ്ങളാണല്ലോ, പുരോഗമിച്ചുകൊണ്ടിരിക്കല്ലോ, പുരോഗമിച്ച് കഴിഞ്ഞ രാജ്യങ്ങളാണ്, ഡെവലപ്ഡ് കൺട്രീസാണ്. അതുകൊണ്ട് പിന്നെ അവരുടെ അങ്ങനത്തെ അവർ ഇപ്പോൾ കൂടുതൽ വണ്ടികളാണെങ്കിലും ഏറ്റവും കൂടുതൽ വില പിടിച്ച കാറൊക്കെ പിന്നെ ഇറക്കുന്നത് ഇറ്റലിയാണെന്ന് തോന്നുന്നു അങ്ങനത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിക് അത് ആ നാട്ടിൽ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കാണും. അവരുടെ മലകളോ അല്ലെങ്കിൽ നാടുകളോ അല്ലെങ്കിൽ ഗ്രാമങ്ങളോ ഒന്നും കാട് പിടിച്ച് കിടക്കില്ല. അവരുടെ ഗ്രാമങ്ങളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിച്ച മാതിരി തോന്നും. അത് നമ്മളുടെ വ്യൂവിൽ വെച്ച് കാണുന്നതാണോ എന്നാവും, അത് നമ്മൾ ആ ഒരു ചന്തം കൊണ്ട് നോക്കുന്നതാണോ, അതൊരു സൗന്ദര്യം തന്നെയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ കൂടി യാത്ര ചെയ്യുമ്പോഴൊരു സുഖമാണത്.
4: പ്ലാനഡ് സിറ്റി റോഡുകൾ
5: എല്ലാ ബ്രാൻഡ്, ലോകത്തിലെ എല്ലാ ലോകോത്തര ബ്രാൻഡുകളുടെയും ഒരു സംഗമ സ്ഥലമാണ് ഈ ഇറ്റലി എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ് ഫുട്ബോളായിക്കോട്ടെ, ഇറ്റലിയിൽ ഫുട്ബോളാകുമ്പോൾ അങ്ങനെ വേറെ പോയി വലിയ വലിയ കാറുകൾ, ജോഗർ അങ്ങനെയല്ലേ, എന്തൊക്കെ പേരുള്ള കാറുകളുണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല. ഏതായാലും ആ കാറുകളൊക്കെ ഇറങ്ങുന്നത് അവിടെയാണ് വലിയ ഏറ്റവും വലിയ വില പിടിച്ച കാറുകൾ. പിന്നെ അവിടുത്തെ ആ സംസ്കാരം ഇറ്റലിയെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഏകദേശം, നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ച ആ സംസ്കാരം, റോഡുകൾ, അവരൊന്നും പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല റോഡ് വീതി കൂട്ടാന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉദിക്കണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മനോഹാരിതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇറ്റലി. പ്രത്യേകിച്ച് പുരോഗമിച്ച നാടാണ്, ഡെവലപ്ഡ് ഏരിയയാണ്, ഡെവലപ്ഡ് കൺട്രിയാണ്. അവിടെ പിന്നെ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഒരു പക്ഷേ പുറത്ത് പോകുന്നതും യൂറോപ്പിൽ നിന്നായിരിക്കും, വരുന്നതും യൂറോപ്പിലേക്കായിരിക്കും എന്നില്ല ഒരു ഇതുണ്ട്.
4: ദൃശ്യത്തിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്തത് സിബ്ഗത്ത് മടത്തുടിയുടെ കൂടെയാണ്. യാത്ര പോയത് കൊളോസിയത്തിലേക്കാണ്. ഇറ്റലിയിലെ AD 70 നിർമ്മിച്ച 600,000 ആളുകൾക്ക് അന്ന് ആസ്വദിക്കാൻ പറ്റിയിരുന്ന ഗ്ലാഡിയേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള മൃഗങ്ങളുമായി ഏറ്റുമുട്ടിയിരുന്ന ഒരു സ്റ്റേഡിയം എന്ന് നമുക്കിന്ന് വിളിക്കാവുന്ന കൊളോസിയത്തിൻ്റെ കാര്യങ്ങളാണ്, അതിലെ യാത്ര അനുഭവങ്ങളാണ്, അനുഭൂതികളാണ് നമ്മളിന്ന് പങ്കുവച്ചത്. നമുക്ക് ലോകാത്ഭുതങ്ങളിലൂടെയുള്ള യാത്ര ഇനിയും തുടരാം. ഈ എപ്പിസോഡ് തൽക്കാലം പൂർത്തിയാകുന്നു. കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിലേക്ക്.
1: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ദൃശ്യം പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിവിധങ്ങളായ നാടുകളിലെ മനോഹരമായ ദൃശ്യങ്ങളെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്ന് നമ്മൾ കേട്ടത് കൊളോസിയം കാഴ്ചകൾ, സിബഗത്തുള്ള മാടത്തൊടിയോടൊപ്പം ഇബിനു അലി എടത്തനാട്ടുകര നടത്തിയ മനോഹരമായ ചർച്ചക്കാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മോർണിംഗ് വൈബ്സിന്റെ ഈ ഒരു നിമിഷങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയുടെ ഒരു മനോഹരമായ എപ്പിസോഡ് കാതൂർക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ഒക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ അതിഥിയായി നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ അവർകളാണ്. പഴയ കാലത്തു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ പല അധ്യായങ്ങളിലും ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കേണ്ട കാലഘട്ടത്തിൽ ആ ഇടപെടലുകൾ നടത്തിയ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവെക്കാനാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുള്ളത്. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ISM സംസ്ഥാന പ്രസിഡന്റായും പിന്നീട് മദീദത്തുലുലൂം അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പലായും ഒക്കെ വർക്ക് ചെയ്ത എമ്പാടും അനുഭവങ്ങളുള്ള പ്രസ്ഥാനിക ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥിയാണ് നമ്മുടെ ഷാക്കിർക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഷാക്കിർക്ക, എന്താ സുഖല്ലേ?
7: അൽഹംദുലില്ലാഹ്.
6: നീ വീട്ടിൽ തന്നെയല്ലേ പോകുന്നത്?
7: രാവിലെ
6: കൂടെ മോനുണ്ടായിരുന്നു അല്ലേ?
7: മോനുണ്ടായിരുന്നു.
6: ഓക്കെ. നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്, കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു തറവാട്ടിന്നാണ് ഷാക്കിർക്ക ജനിച്ചു വളർന്നതും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലമുറകളോട് പുതിയ ജനറേഷനോട് ചരിത്രത്തിനോട് ഒക്കെ പറയാനുണ്ട്. ഏതായാലും നമുക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഷാക്കിർക്കാൻ്റെ ചെറിയ ആ കാലത്തു തന്നെയുള്ള പ്രാസ്ഥാനികമായ ഒരു ചിന്തയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഒരു ചെറിയൊരു ഓർമ്മയിൽ നിന്ന്, പ്രാസ്ഥാനികമായ ചെറുപ്പത്തിലെ ഓർമ്മയിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്.
7: നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രാസ്ഥാനികമായ അന്തരീക്ഷത്തിൽ വളരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം എൻ്റെ പിതാവ് KSK തങ്ങൾ, അദ്ദേഹം പിന്നെ ISM പ്രഥമ പ്രസിഡൻ്റായിരുന്നു. 1967 ISM രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അലി അബ്ദുറസാഖ് മദനിയായിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി. പിന്നീട് വീണ്ടും 78 മുതൽ 81 വരെ വീണ്ടും ഒരു ടേം ഇപ്പോൾ പ്രസിഡൻ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്തെയാണ് നമ്മളിങ്ങനെ, ഞാൻ 1970 എൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഉപ്പ വളരെ സജീവമായി പ്രസ്ഥാന രംഗത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടാണ് വളരാൻ കഴിഞ്ഞിട്ടുള്ളത്.
6: പുളിക്കൽ, പുളിക്കലല്ലേ?
7: പുളിക്കലിനടുത്ത് സിയാങ്കണ്ടത്താണ്
6: ഞങ്ങളുടെ പ്രദേശം.
7: അപ്പം അന്നൊക്കെ വീട്ടിൽ പലപ്പോഴും ഉപ്പയെ അങ്ങനെ കാണാൻ കഴിയാറില്ല. എപ്പോഴും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മറ്റൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സംഘടനാപരമായ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഉപ്പ. അപ്പം എന്നാലും പലപ്പോഴും വീട്ടിൽ ഉപ്പനെ കാണാൻ വേണ്ടി ആളുകൾ വരും, അതുപോലെ സംഘടനാ ചർച്ചകൾ നടക്കും. ഇന്നത്തെ പോലെ ഒരുപാട് വലിയ ഓഫീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ പ്രാസ്ഥാനികമായ ഒരു ചിത്രം ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 1979 നമ്മുടെ ഒന്നാമത്തെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ഇന്ന് കാണുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ആദ്യത്തെ പ്രഥമ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അത് പുളിക്കൽ വെച്ചാണ് നടന്നത്. 1979 അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ അത് ആ ഒരു 9 വയസ്സുള്ള കാലത്ത് തന്നെ അതൊക്കെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങൾ, അതുപോലെ സമ്മേളനം, 4 ദിവസത്തെ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട്. ഒരുപാട് അതിഥികളൊക്കെ, വിദേശത്തു നിന്നുള്ള അതിഥികൾ, അതുപോലെ ആദ്യമായി ഈ അറബികളെ ഒക്കെ നേരിൽ കാണാൻ കഴിഞ്ഞത് ആ സമ്മേളനത്തിൽ വെച്ചാണ്. അതുപോലെ നമ്മളെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത്.
6: അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, ജനിച്ചത് മുതൽ തന്നെ കാണുന്നത് ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്.
7: അങ്ങനത്തെ ഒരു അന്തരീക്ഷം അല്ലെന്നില്ല, അതിനുള്ള അതിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്.
6: ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് ആ പുസ്തകത്തിൽ ഉപ്പയെ പറ്റി ശാക്രഖാനെ പറ്റിയും പറയുന്നൊരു വരി പണ്ട് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഉപ്പയുടെ നല്ല മോൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഉമർ മൗലവി എഴുതുന്നത്. KSK തങ്ങൾ ഉപ്പ, ഉപ്പാനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഉപ്പാനെ സംഘടനാ രംഗത്തുള്ള ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ പരിമിതമായിരിക്കും അല്ലേ?
7: അതെ അതെ.
6: എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത്?
7: അങ്ങനെ തന്നെ ആയിരുന്നു. ഉപ്പ പലപ്പോഴും നിരന്തരമായ ഈ യാത്രകളും പരിപാടികളും സംഘാടനങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിലും ഒരു ഉപ്പ എന്നുള്ള നിലയിൽ വലിയ സ്നേഹവും വാത്സല്യവും ഇപ്പം തന്നിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പലപ്പോഴും ഉപ്പാൻ്റെ കൂടെ ഒരുപാട് പരിപാടികൾക്ക് പോയ ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു സ്വഭാവം അനുസരിച്ച് പല പരിപാടികൾക്കും പോകുമ്പോൾ ഉപ്പ എന്നെ കൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വലിയ ഓർമ്മകളാണ്. അതിലൂടെ മാത്രമല്ല, ഉപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നത് നമ്മളെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി തരാം, പണ്ഡിതന്മാരായിട്ടൊക്കെ പരിചയപ്പെടുത്തി തരാം. ഉപ്പാൻ്റെ കൂടെ പാലക്കാട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിന്നെ KNM ഒക്കെ ഒരു പഴയകാല ഭാരവാഹിയൊക്കെ ആയിരുന്ന EK അബ്ദുൽ അലി മൗലവീൻ്റെ ഒക്കെ വീട്ടിൽ പോയി, അതുപോലെ KNM പ്രസിഡൻ്റായിരുന്ന KE സുലൈമാൻ സാഹിബിൻ്റെ വീട്ടിലൊക്കെ പോയി അവരൊക്കെ സംസാരിച്ചതൊക്കെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മറ്റ് പല സ്ഥലത്തും സുൽത്താൻ ബത്തേരിയിലൊക്കെ പ്രോഗ്രാമിന് പോയിട്ട് അവിടെയുള്ള അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖരായ ആളുകൾ വീട്ടിലൊക്കെ പോയി സംസാരിച്ചതും അതൊക്കെ ഒരു ഇപ്പോഴും ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നുണ്ട്.
6: അപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെടാൻ ചെറുപ്പം മുതലേ അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു താല്പര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായി. ഉപ്പ അതിന് സത്യത്തിൽ ഉപ്പ ഒരു പല ശ്രദ്ധയും കൂടി ആയിരിക്കും അത് കൂടെ കൊണ്ടുപോയതും അനുഭവങ്ങളിലൂടെ കുറെ. എത്ര മക്കളായിരുന്നു നിങ്ങൾ ശരിക്ക്?
7: ഞങ്ങള് 6 മക്കളാണ്.
6: 6 മക്കള്,
7: 3 ആണും 3 പെണ്ണും. മൂത്ത പെങ്ങള് പിന്നീട് മോങ്ങം വനിതാ അറബി കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആയി റിട്ടയർ ചെയ്തു, ഡോക്ടർ ഉമ്മുൽ ഹസനാത്ത്. 2-ാമത്തെ പെങ്ങള് പിന്നെ ജൗഹറ എന്നാണ് പേര്. അവര് കല്യാണം കഴിച്ച് പുളിക്കലിന് അടുത്ത അരൂരിലേക്കാണ്. ഭർത്താവ് ഇവിടെ വാഴക്കാട് കോളേജിൽ അധ്യാപകനായിരുന്നു, KK അബൂബക്കർ മദനി. മൂത്തമങ്ങളുടെ ഭർത്താവ് പിന്നെ ബിസിനസ്സൊക്കെ ആയിട്ട് കോഴിക്കോട്ട് സ്വദേശി CP മുസ്തഫയാണ്. പിന്നുള്ളത് ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ വർഷങ്ങളായിട്ട് സൗദിയിലാണുള്ളത്. ജിദ്ദയിലായിരുന്നു ആദ്യം, ഇപ്പം ദമാമിലാണ്. ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ആണ് കഴിയുന്നത്. മക്കളൊക്കെ അവിടെ തന്നെ സൗദി സ്കൂളുകളിലൊക്കെ പഠിച്ച് അങ്ങനെ ഖുർആൻ ഹിഫ്ളൊക്കെ ആക്കിയ അങ്ങനെയുള്ള അവിടെ മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച മക്കളാണ് ജ്യേഷ്ഠനുള്ളത്. പിന്നെ 4-ാമത്താളാണ് ഞാൻ. പിന്നെ എൻ്റെ താഴെ ഒരു അനിയത്തി നജ്മ, ജ്യേഷ്ഠൻ്റെ പേര് ഹബീബ് അസ്ലം എന്നാണ്. പിന്നെ ഏറ്റവും ചെറുത് അനിയൻ അൻവറാണ്. അൻവറും റിയാദിലാണുള്ളത്. നജ്മ കുടുംബസമേതം ജിദ്ദയിലായിരുന്നു, പിന്നെ റിയാദിലാണ്. അങ്ങനെയാണ്. നജ്മയുടെ ഭർത്താവ് മുഹമ്മദ് കുട്ടി സൗദിയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റാണ് PK മുഹമ്മദ് കുട്ടി.
6: ഷാക്കിർഖാൻ്റെ കുടുംബം?
7: എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ പേര് യാസ്മീൻ എന്നാണ്, യാസ്മീൻ ഹംസ. ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. സ്വദേശം ചാവക്കാടിനടുത്ത വെങ്കിടങ്ങ് തൊയക്കാവാണ്. എനിക്ക് 5 മക്കളാണ്. മൂത്ത മകളാണ് മകൾ ഷാദിയ, അവൾ കുറ്റിപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത്. 2 മക്കളുണ്ട്. താഴെ 4 ആൺകുട്ടികളാണ്. മൂത്ത മകന് ഷാമിൽ ഷാക്കിർ, അവനിപ്പം ദുബായിലുണ്ട്. അവന് BTech ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പിന്നെ ഹാഫിലാണ്. അതുപോലെ പിന്നെ ഉള്ളത് ജമീൽ ഷാക്കിർ, അവനും ദുബായിലുണ്ടായിരുന്നു. ഇപ്പം ഒരു ഉപരിപഠനാർത്ഥം ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് മക്കളിൽ 4-ാമത്താള് ഹാസിം ഷാക്കിർ, അവനിപ്പം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ ചെറിയൊരു മോണ്ട് ഈസ ഷാക്കിർ, 9 വയസ്സ്. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ.
6: പിന്നെ ഉപ്പയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇപ്പം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒരു ഓർമ്മ എന്താണ്?
7: അത് ഉപ്പ ആ സമയത്ത് എനിക്ക് 16 വയസ്സുള്ള സമയമാണ്. കുറ്റിപ്പുറം ജായ സംസ്ഥാന സമ്മേളനം, 3-ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഉപ്പൻ്റെ മരണം. അപ്പോൾ അതിൻ്റെ ദക്ഷിണ മേഖല സമ്മേളന, അതിൻ്റെ സമ്മേളനത്തിൻ്റെ ദക്ഷിണ മേഖല ജനറൽ കൺവീനറായിരുന്നു ഉപ്പ. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. അപ്പം മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ പി കെ മുസാമലിയുടെ ഭാര്യ മരണപ്പെട്ടത്. അപ്പോൾ അവർ മരിച്ച സമയത്ത് ഉപ്പ വന്നിരുന്നു, കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമ്മേളന തിരക്കൊക്കെ ആയപ്പോൾ തിരിച്ചുപോയി. അപ്പോൾ ആലുവയിൽ വെച്ചിട്ട് ദക്ഷിണ മേഖല പ്രചാരണത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു ഉപ്പ. അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഒരു ഹൃദയസ്തംഭനം, വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പിന്നെ ആശുപത്രി കടന്നു. 10 ദിവസം അവിടെ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ പിന്നെ 30 ഡിസംബർ ഉപ്പ മരണപ്പെട്ടു.
6: 1 ഡിസംബർ 30 ജനിച്ചു. 1 ഡിസംബർ 30
7: 1936 ഡിസംബർ 30 ഉപ്പാൻ്റെ ജനനം. 1986 ഡിസംബർ 30 മരണം. അത് അത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉപ്പാൻ്റെ വളരെ അടുത്ത ആളായിരുന്നു മദീനത്തുലൂമിൻ്റെ പ്രിൻസിപ്പാളും കേരള ജമിയത്തുലൂമിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന കെ എൻ ഇബ്രാഹിം മൗലവി. ഉപ്പാൻ്റെ വളരെ അടുത്ത ഒരാളായിരുന്നു കെ എൻ. അദ്ദേഹമാണ് ഉപ്പ മരിച്ചതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ, ഉപ്പാൻ്റെ ജനനം മരണം ഒരേ ദിവസമാണല്ലോ, 36 ഡിസംബർ 30 ജനനം, 86 ഡിസംബർ 30 മരണം എന്നുള്ള വിഷയം, ആ കാര്യം ഓർമ്മിപ്പിച്ചത് കാനിയാണ്. കാരണം കാനിയുടെ അടുത്ത് ഉപ്പൻ്റെ എല്ലാ ഡോക്യുമെൻസും കാനിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ആ നിലക്ക് ആണ് അദ്ദേഹമാണത് ഓർമ്മപ്പെടുത്തിയത്.
6: ഉപ്പാനെ കുറിച്ച്, കേസ് കേതങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല പ്രഗത്ഭനായ അറിവുള്ള ഒരു പണ്ഡിതനായിട്ടാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഠനകാലം കഴിഞ്ഞ ഉടനെ പിന്നെ ഉപ്പ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ എറണാകുളത്ത് നിന്നുള്ള, പിന്നെ നിങ്ങൾ പറഞ്ഞത് അവിടെയാണ് പിന്നെ ജോലി, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടത്?
7: ഉപ്പ പിന്നെ നല്ല രീതിയിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഉപ്പ. നല്ല ബുദ്ധിശാലിയായിരുന്നു,
6: റൈറ്റ് ആയിരുന്നു.
7: SSLC അന്നത്തെ ഒരു നല്ല മാർക്ക് നേടിയിട്ട് പുളിക്കൽ, മദീനത്തുലും, അറബിക്കുളയിൽ അഫ്സലുമൊക്കെ ചേർന്ന ആളാണ്. ആ കാലത്തൊക്കെ എല്ലാവരും SSLC പൂർത്തീകരിച്ച ആൾക്കാരൊന്നും ആയിരുന്നില്ല അന്ന് അറബിക്കോളേജിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് SSLC നല്ലൊരു മാർക്ക് കിട്ടിയിട്ടും അറബിക്കോളേജ് ചേർന്നു. അവിടെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി. പാസ്സായതിന് ശേഷം കുറച്ച് കാലം ഇപ്പോൾ പുളിക്കൽ മദീനത്തുലുമിൽ അധ്യാപനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് PSC പരീക്ഷ എഴുതിയപ്പോൾ PSC പരീക്ഷയിൽ ഇപ്പോൾ ഒക്കെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു.
6: ഒന്നാം റാങ്ക്, ഫസ്റ്റ് റാങ്ക്.
7: അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫറോക്കിലും കോട്ടക്കലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നെ കൊച്ചി കേന്ദ്രമായി നമുക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനൊക്കെ നല്ല സംഘാടന ശേഷിയൊക്കെ ആളുകൾ വേണം, പണ്ഡിതന്മാർ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് പനയപ്പള്ളി MMOHS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചേർന്നത്. എയ്ഡഡ് സ്കൂളായിരുന്നു, പക്ഷേ നേരത്തെ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവിടെ ഈ ബാബു സേട്ടൊക്കെ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവാക്കൾ അവരൊക്കെ സജ്ജരാക്കുന്നതിനും ആ മേഖലയിൽ കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയുള്ള കപ്പലണ്ടി മുക്കിലെ മസ്ജിദുൽ മുജാഹിദീനിൽ ഇപ്പോൾ ദീർഘകാലം ഖത്തീബായിട്ടും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു.
6: അപ്പോൾ ഇപ്പോൾ ഉമർ മലയുടെ ഓർമ്മയുടെ തീരത്ത് നമുക്ക് വായിക്കുമ്പോൾ പിന്നെ അതിൽ എറണാകുളം, കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പിന്നെ ഭാഗം അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഉപ്പാക്ക് അവിടെ നല്ല റോൾ ഉണ്ടായിട്ടുണ്ടാവും.
7: തീർച്ചയായിട്ടും
6: സർക്കാർ സർവീസ് എന്ന് സർക്കാർ സർവീസിലിരിക്കെ ഒരു പ്രസ്ഥാനം പറയുകയാണ് ഇന്ന സ്ഥലത്ത് ദഴവാ പ്രവർത്തനത്തിനും അതിൻ്റെ കോർഡിനേഷനൊക്കെ പിന്നെ ആൾ വേണമെന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമതൊരു ചിന്തയോ ആലോചന ഒന്നുമില്ല. ജോലി രാജിവെച്ചിട്ടായാലും ദീനും ദഴവത്തും പ്രസ്ഥാനവും പരലോകം തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് അല്ലേ, ഉപ്പാക്കൊക്കെ ഉണ്ടായിരുന്നുള്ള തീർച്ചയായും നമുക്ക് ബോധ്യമാണ്. അപ്പോൾ എറണാകുളത്ത് ഉള്ള ആ ഇടപെടൽ വളരെ ഓർക്കാൻ പറ്റിയ തന്നെയാണ്.
7: തീർച്ചയായിട്ടും അവിടെ ഉമർ മൗലവീൻ്റെ വലിയൊരു സ്വാധീനം കൊച്ചി പ്രദേശങ്ങളുണ്ടായിരുന്നു. കൊച്ചി പ്രദേശം മാത്രമല്ല, കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പ്രത്യേകിച്ചും ഉമർ മൗലവി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉമർ മൗലവിയുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ,
6: അതെ,
7: അതിൻ്റെ സ്വാധീനം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെയുള്ള പണ്ഡിതന്മാർ കെസിയ ബോക്കർ മൗലവി, അദ്ദേഹം കൊച്ചിയിൽ ഇങ്ങനെ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പണ്ഡിതനാണ്. എൻ പി അബ്ദുൽ ഖാദർ മൗലവിയും ആ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷെ ഉപ്പ അവിടെ പോയി ജോലി സ്വീകരിച്ചു, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിടെ ഒരു സംഘാടകനായി കൂടി കുറേ യുവാക്കളെ ഒക്കെ നമ്മുടെ പ്രവർത്തന പാതയിലേക്ക് കൊണ്ടുവരാൻ ഉപ്പക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ അധ്യാപകൻ എന്നുള്ള നിലയിലും ഉപ്പ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാണ്. കാരണം ആ കാലത്തൊക്കെ പഠിച്ച ഉപ്പാൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ, അവരൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായി, പ്രായമുള്ളവരൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പോലും അവരൊക്കെ നമ്മൾ പല സ്ഥലത്തും വെച്ച് വളരെ യാദൃച്ഛികമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലുള്ള ഉപ്പാൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അവർ പറയാറുണ്ട്. കൊച്ചിയിലൊക്കെ ഉള്ള ഈ അടുത്ത് പോലും ഞാനിങ്ങനെ ദുബായിലൊക്കെ പോയപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിച്ചു.
6: അപ്പോൾ പിന്നെ കുറച്ചു കാലമാണ് ജീവിച്ചതെങ്കിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ശരിക്ക് ഇപ്പോഴുടെ ചരിത്രം ഓർക്കുമ്പോൾ നമുക്ക് അതേപോലെ ഓർമ്മ വരുന്ന ഒരു വിഷയമാണ്, കേട്ടതാണ്, കായികമില്ലത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു വിഷയം കേട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു?
7: അത് ഉപ്പ മദീനത്തുലൂമിൽ പഠിക്കുന്ന സമയത്ത് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് മദീനത്തുലൂം സന്ദർശിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഉപ്പയായിരുന്നു എന്ന് ചരിത്രകാരനായ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ മരണശേഷം അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു SSLC നല്ല മികവുള്ളൊരു വിദ്യാർത്ഥി, ആ നിലക്ക് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷാപരമായ കഴിവുണ്ടാവുക, അത് പ്രത്യേകിച്ച് ഉപ്പക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപോലെ അറബി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ വളരെ നല്ല രീതിയിൽ മൂന്ന് ഭാഷകളും കൈകാര്യം ചെയ്യാൻ ഉപ്പക്ക് കഴിയുമായിരുന്നു, പ്രസംഗ പരിഭാഷകളൊക്കെ. അപ്പോൾ ആ പ്രസംഗ പരിഭാഷ നടത്തിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അതിനെപ്പറ്റി എഴുതപ്പെട്ട ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
6: അപ്പോൾ അതേപോലെ ഉപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ISM പ്രഥമ പ്രസിഡൻ്റായിരുന്നു അല്ലേ? അപ്പൻ്റെ കൂടെ അന്ന് ആരൊക്കെയായിരുന്നു ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത്?
7: അന്ന് പ്രഥമ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി അലി അബ്ദുറസാഖ് മദനിയായിരുന്നു. പിന്നീട് ആ ടീമിലുണ്ടായിരുന്ന ആളുകളാണ് എം മുഹമ്മദ് മദനി, അതുപോലെ KK മുഹമ്മദ് സുല്ലമി, അതുപോലെ ഡോക്ടർ കുഞ്ഞഹമ്മദ് കുട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ പ്രഗത്ഭരായ ആളുകൾ. പിന്നെ അതിനൊക്കെ ശേഷമുള്ള കമ്മിറ്റിയിൽ പിന്നെ TP അബ്ദുൽ മദനിയൊക്കെ പ്രസിഡൻ്റായി വന്നിട്ടുണ്ട്. ആ പ്രഥമ കമ്മിറ്റിയിൽ എനിക്ക് ഓർമ്മ ഉള്ളത് ഇവരൊക്കെയാണ്.
6: സമ്മേളനത്തിൻ്റെ, പുളിക്കൽ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പോലെ നിങ്ങളെ വീട് വർക്ക് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
7: ആ അതെ, അന്നൊക്കെ ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളും അപേക്ഷികമായിട്ട് കുറവായിരുന്നു. അപ്പോൾ സ്വാഗത സംഘം ഓഫീസുണ്ട്, മദീനത്തുലൂമിൽ ഓഫീസായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിന് പുറമെ വീടും വളരെ സജീവമായിരുന്നു. വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള ഒരു ഓഫീസ് റൂം പ്രധാനമായും അന്ന് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട് അത്. കുറേ ആളുകൾ നമ്മുടെ സംഘടനാ രംഗത്തൊക്കെയുള്ള കുറേ ആൾക്കാർ അവിടെ വരികയും കുറേ വർക്കൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്.
6: അന്ന് കുറേ വന്ന് അവിടെ താമസിക്കും, രണ്ട് മൂന്ന് ദിവസമൊക്കെ താമസിച്ച് അങ്ങനെയാണെന്ന്.
7: അതെ അതെ, തീർച്ചയായിട്ടും
6: തീർച്ചയായും നമ്മളെ പ്രസ്ഥാനം സത്യത്തിൽ വളർന്നു വന്നത് ഇങ്ങനെ കുറേ ആളുകൾ അവരുടെ കുടുംബവും മക്കളെയൊക്കെ മറന്നു തന്നെ പറയാം, അങ്ങനെ യാത്ര ചെയ്തും താമസിച്ചും ഒക്കെയാണ്. ഏതായാലും പിന്നെ നമ്മുടെ മുൻഗാമികൾ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പിന്നെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അതേപോലെ നമ്മുടെ പിന്നെ പീസ് റേഡിയോ ശ്രോതാക്കളോടൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ പ്രിയപ്പെട്ട ഷാക്കിർ ഖാൻ്റെ ഉപ്പ KSK തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന വലിയ സംഭാവനകൾ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച, ചെറിയ പ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞെങ്കിലും വലിയ ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതും അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
7: ആമീൻ.
1: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കൂടിക്കാഴ്ചയുടെ മനോഹരമായ ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെ സാക്ഷിയായത്.
8: മധുരം ഖുർആനിൻ്റെ ആ ഒരു മനോഹാരിതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് മധുരം ഖുർആൻ കാതോർക്കാം.
9: ബിസ്മില്ലാഹ്.

0: നമ്മൾ എത്തി നിൽക്കുന്നത് സ്നേഹക്കൂടിലാണ്. സ്നേഹക്കൂട് കുടുംബങ്ങളിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി പീസ് റേഡിയോ ഗൗരവപൂർവം സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനെ സംബന്ധിച്ച് നമ്മോട് ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ കെ പി സാഹദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവം സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രൊഫസർ കെ പി സാഹദാണ് ഈ വിഷയം പങ്കുവെച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. സർ, കൗമാരപ്രായം ഏറെ പ്രക്ഷുബ്ധമായ ഒരു കാലമാണല്ലോ. കൗൺസിലിംഗ് രംഗത്ത്, പ്രത്യേകിച്ചും ഫാമിലി കൗൺസിലിംഗ് രംഗത്ത്, ടീനേജേഴ്സുമായി ഒരുപാട് തവണ താങ്കൾക്ക് ഇടപെടാനുള്ള അവസരവും ലഭിച്ചു കാണും. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കൗമാരകാലത്ത് നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: ഇന്ന് ഏറിയ രക്ഷിതാക്കളും കൗമാരത്തിലുള്ള കുട്ടികളുടെ വിഷയത്തിൽ അതീവ ദുഃഖിതരും ആശങ്ക ഉള്ളവരുമാണ്. പ്രധാനപ്പെട്ട കാരണം, രക്ഷിതാക്കൾക്ക് കൗമാരത്തിൽ എത്തുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് അസ്തിത്വ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാവേണ്ടതുണ്ട്. 10 വയസ്സുവരെ അല്ലെങ്കിൽ 12 വയസ്സുവരെ ഒരു രക്ഷിതാവിനെ ഏറ്റവും നന്നായി അനുസരിക്കുന്ന, രക്ഷിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത്, നമുക്കറിയുന്നത് പോലെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കൽ ചേഞ്ചസ്സാണ് ഉണ്ടാവുന്നത്. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ സ്വരത്തിലും അവരുടെ ഭംഗിയിലും അവരുടെ ആഹാരത്തിലും അവരുടെ വ്യക്തിത്വത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ

0: ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. അതായത് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അസ്തിത്വ പ്രതിസന്ധി ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുട്ടിക്ക് പലപ്പോഴും പലരിൽ നിന്നും, പ്രത്യേകിച്ച് ബന്ധുക്കളിൽ നിന്നും പാരൻസിൽ നിന്നും കിട്ടാത്തതുകൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായി കുട്ടികളുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഐഡിയോളജി കോൺഫ്ലിക്ട്സ് ആണ്. മതപരമായിട്ടുള്ള ശിക്ഷണത്തോടുകൂടിയാണ് മക്കളെ രക്ഷിതാക്കൾ വളർത്തുന്നത്. എന്നാൽ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ അവർ സഹവസിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുകൂടുന്നത് മതപരമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവരുടെയും അല്ലെങ്കിൽ എല്ലാ മതമൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന പുരോഗതിയുടെ ഭാഗമായി അതെല്ലാം തിരസ്കരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഈ കുട്ടികൾക്കുണ്ടായിരിക്കും. സ്വാഭാവികമായി മതപരമായിട്ടുള്ള വിഷയത്തിൽ ചിട്ടയോടുകൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്നെ ഗൗനിക്കുകയില്ല, മറ്റുള്ളവർ എന്നെ മുഖവിലക്കെടുക്കില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം ഇത്തരം കുട്ടികൾക്കുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള കാരണം മതപരമായ വിഷയത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അവബോധമോ അറിവോ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് ഒരു മാനസിക പിരിമുറുക്കമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഈ ഐഡിയോളജി കോൺഫ്ലിക്ട്സ്, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് അവരെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എൻ്റെ മതാചാരങ്ങളും നടപടികളും ഞാൻ പാലിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമാവുമോ എന്നുള്ള ഒരു തോന്നൽ അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് അവർക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് മതവിഷയത്തിൽ ഒരു ഉദാസീനത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മൂന്നാമതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷനാണ്. അതായത് ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുമ്പം അവരുടെ മനോഭാവത്തിലും അവരുടെ വീക്ഷണങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്തരം കൗമാരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും പഠിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ അത് ഓവർ ബേർഡൻ കൊണ്ടായിരിക്കാം, അമിതമായ ഭാരങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രണയം കാരണം, പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സബ്ജക്റ്റ് തന്നെയാണ്, ആ പ്രണയം വരുത്തി വെച്ച വിനകൾ കാരണം പലപ്പോഴും കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രായത്തിൽ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്നത് സ്വന്തം ബോഡിയെ സംബന്ധിച്ച്, സ്വന്തം ശരീരത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള അപകർഷതാബോധമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. മറിറ്റൽ ലൈഫ് ആ കുട്ടിക്ക് പരാജിതമാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബോഡി ഇമേജാണ്. അതായത് ഷീ ഗോട്ട് എ ലോ സെൽഫ് എസ്റ്റീം, സ്വന്തത്തെ സംബന്ധിച്ച് അവൾക്കുള്ളത് പിന്നെ ഒരാത്മവിശ്വാസക്കുറവാണ് അല്ലെങ്കിൽ അവരു അപകർഷതാബോധമാണ്. പല കുട്ടികൾക്കും ഈ ബ്യൂട്ടിയെ സംബന്ധിച്ച്, സൗന്ദര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു എന്താണ് പിന്നെ ഉറപ്പില്ലായ്മ അല്ലെങ്കിൽ താൻ വേണ്ടത്ര സൗന്ദര്യവതി അല്ല എന്നുള്ള ഒരു തോന്നൽ, വലിയ പ്രശ്നങ്ങളാണ് കൗമാരത്തിൽ അവർക്കുണ്ടാക്കുന്നത്. നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവും ഈ പ്രായത്തിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു. അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു ഒറ്റ പിമ്പിൾസ് എന്നുള്ളത് അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഒരു കല എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സ്കാർ എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമായി അവർ കാണുന്നത്. ലോകം മുഴുവൻ തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, തന്നെ വിലയിരുത്തുന്നത് ആ മുഖത്തുള്ള കറുപ്പിൻ്റെയോ അല്ലെങ്കിൽ അടയാളത്തിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ കാരണം കൊണ്ടാണ് എന്നൊക്കെ അവർ അവരുടെ ജീവിതത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് വിലയിരുത്തുന്നത്. ഇത് അവരിൽ വലിയ പ്രശ്നമുണ്ടാക്കും. പ്രത്യേകിച്ച് ഞാൻ വേണ്ടത്ര ഉയരമില്ല, അല്ലെങ്കിൽ നിറമില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ഒരു തോന്നൽ ആണ് ഈ പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നതിൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അഴക് എന്ന് പറയുന്നത് വെളുപ്പാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ മീഡിയ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കുട്ടികൾ അതിൻ്റെ ഒരു വിക്റ്റിം ആയി മാറുകയാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികൾ അവരുടെ ശരീരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ശരീരവുമായിട്ട്, അവരുടെ സംസാരത്തെ കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ സംസാരവുമായി. ഈ പ്രായത്തിലുള്ള സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അഞ്ചാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രായത്തിലുണ്ടാവുന്ന വലിയൊരു പ്രശ്നം സ്ട്രെസ്സാണ്, ടെൻഷനാണ്. ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, പഠനം തന്നെ ഒരു വില്ലനായിട്ട് രൂപപ്പെടും. ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുട്ടികൾക്ക് പിന്നെ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കാതെ വരുമ്പം അത് അവരുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷമപ്പെടുത്തുന്നു. കാരണം അവരുടെ സമപ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ വിഷയം വളരെ കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും അവർക്ക് അതിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അതവരിൽ അപകർഷതാബോധവും സ്ട്രെസ്സും ഉണ്ടാക്കുന്നു. രണ്ട്, വീട്ടിലുള്ള ഒരു സാഹചര്യം, അത് പാരൻറ്റിങ് എറർ കൊണ്ടുണ്ടാവാം. ഈ കുട്ടിക്ക് വേണ്ടത്ര ഒരു റെക്കഗ്നീഷൻ, അംഗീകാരം വീട്ടിൽ നിന്ന് കിട്ടാതെ വരാം. അല്ലെങ്കിൽ ഈ കുട്ടി വേണ്ടത്ര നിറമില്ലാത്ത കുട്ടിയാവാം. അല്ലെങ്കിൽ എല്ലാ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാവാം. അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ കുട്ടിയുടെ മനസ്സിൽ വലിയ ആശങ്ക ഉളവാക്കാൻ കാരണമാവുന്നുണ്ട്. പ്രധാനമായിട്ടും വിവാഹപ്രായത്തിൽ എത്തുന്ന ഒരു കുട്ടി ചിന്തിക്കുന്നത്, തൻ്റെ വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ദാമ്പത്യ ജീവിതം നടക്കുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കേസ് വന്നു. പാരൻ്റ് 18 വയസ്സ് പ്രായമുള്ള കുട്ടിയെയുമായി എത്തിയിരിക്കുന്നത് പിന്നെ അകാരണമായ ഭയവുമായിട്ടാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള ഒരു കാരണവും അവിടെ ഇല്ല. ചെറിയ ഒരു ആങ്സൈറ്റി ആദ്യം തുടങ്ങുകയാണ്. അതായത്, എൻ്റെ വിവാഹം നടക്കുമോ, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമോ, എന്നെ കെട്ടിച്ചയക്കുന്ന വീട് നല്ല ഒരു അമോഷം കാക്ക അവിടെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അമ്മായിമ്മയെ കിട്ടുമോ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെ അവർ ഫോർകാസ്റ്റ് ചെയ്യാണ്. ഇത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. പല കുട്ടികളും വിവാഹത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇല്ലാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ വളരെ അടുത്ത റിലേറ്റീവ്സിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന സെക്സ് അബ്യൂസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് അത്തരം പീഡനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മതപരമായ ഉത്കൃഷ്ടതയുള്ള കുടുംബങ്ങളിൽ പോലും ഏറ്റവും അടുത്ത കുടുംബ അംഗങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക്, അത് ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം, അവർ സെക്സ് അബ്യൂസിന് വിധേയമാവുന്നുണ്ട്. ഇത്തരം സെക്സ് അബ്യൂസ് അവർക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും അവരുടെ എല്ലാ രംഗങ്ങളെയും സാരമായി ബാധിക്കും. എന്നാൽ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ ഒരിക്കലും പുറത്തുവിടില്ല. കാരണം എന്താണ്? ഞാൻ ഈ സംഗതി പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും ഈ വ്യക്തിയുമായി ഇന്ന് സ്വീകരിക്കുന്ന ബന്ധത്തെ അത് ഉലച്ചിൽ തട്ടും എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഇത്തരം പ്രായത്തിൽ, അതായത് 15 വയസ്സിലോ 12 വയസ്സിലോ 13 വയസ്സിലോ ഒക്കെ കുട്ടികൾ നേരിടുന്ന സെക്സ് അബ്യൂസ് പുറം ലോകത്തേക്ക് അറിയപ്പെടാതെ പോവാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പല രൂപത്തിലുള്ള സ്ട്രെസ്സുകൾ ഈ കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുകയാണ്.
1: താങ്ക് യു സർ. അടുത്ത ചോദ്യം ഇതാണ്, കൗമാരത്തിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ലവ് അഫെയർ. ഇതിലേക്ക് കുട്ടികൾ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചറിയാൻ കൗതുകമുണ്ട്.
0: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രോഗമാണ് പ്രണയം എന്നുള്ളത്. മുമ്പ് നമ്മുടെ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര സാർവത്രികമായി പ്രണയം നടന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിന് പിന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ ഇതിന് പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിലനിന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളത് ഇതിന് ആക്കം കൂട്ടുന്ന, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കുട്ടികളെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരൻസ് പലപ്പോഴും മൊബൈൽ ഫോൺ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ മനോഭാവം എന്ത് എന്നോ, അല്ലെങ്കിൽ അവർ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നോ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. കാരണം 40 വയസ്സുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പക്വതയിൽ കൂടിയാണ് അവർ ലോകത്തെയും തങ്ങളുടെ സന്താനത്തെയും വിലയിരുത്തുന്നത്. എന്നാൽ 15, 14, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നതോടുകൂടി സെക്സ്റ്റിങ്ങിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കപ്പെടുകയാണ്. പലപ്പോഴും അറിവില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ നേക്കഡായിട്ടുള്ള നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ പ്രണയിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഏറ്റവും പിന്നെ നല്ല ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഫോട്ടോസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആകാരം വെളിപ്പെടുത്തുന്ന, അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമായി മാറുകയും അത് വളരെ കൃത്യമായി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്താൻ ആൺകുട്ടികൾ വളരെ മിടുക്കരാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, തലോടലാണ്, പരിഗണനയാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുടുംബത്തിലെ അംഗങ്ങളുമായി ഈ കുട്ടികൾക്ക് ഒരു തരം ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളെയാണ് സാധാരണഗതിയിൽ ഈ ആൺകുട്ടികൾ ഉപയോഗപ്പെടുത്താറുള്ളത്. കാരണം തൻ്റെ സൗന്ദര്യം വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല, തൻ്റെ വ്യക്തിത്വം വേണ്ടത്ര അംഗീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വാല്യൂ, അല്ലെങ്കിൽ ഒരു മൂല്യം കാണാതിരിക്കുക, തനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുക, തൻ്റെ വികാരങ്ങളെയും പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക, മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുമ്പോൾ, ഇത് സാധാരണ ഞാൻ പറയാം, ഇറ്റ് ഈസ് ലൈക്ക് എ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിലുള്ള വൈകാരികതയെ, വികാരങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ തനിക്കുണ്ട് എങ്കിൽ അയാളുമായി പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പം ആരാണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കുട്ടിയോട് കാണിക്കുന്നത്, അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ അടുത്തുപോകും. കാരണം അത് ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രണയത്തിൽ എത്തുന്ന കേസുകൾ വിവാഹം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, ഒരു കേസല്ല ഒരുപാട് കേസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു, പ്രണയിച്ചുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞത്. 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അതിലൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടി പിന്നെ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിവാഹമോചനം തേടി പുറത്തു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെടാൻ പ്രണയ കാലഘട്ടത്തിൽ സാധിച്ച ആ ഒരു വേവ് ലെങ്ത് പിന്നീട് കിട്ടാതെ വരികയാണ്. കാരണം റിയൽ മെറിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റർ ദാൻ വട്ട് വി അസ്യൂം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രണയം എന്താണ്, വിവാഹം എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് കുടുംബ സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രണയത്തിലേക്ക് പോവാനുള്ള സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ പ്രായത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബയോളജി എന്താണ്, അവരുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, കൃത്യമായി വിവേചിച്ചറിയാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. അതിന് ഈ പാരൻസിന്, രക്ഷിതാക്കൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രണയത്തിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് സെക്സ്വലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം സെക്സാണ്. ഇത് ഒരു പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെൺകുട്ടി അവളുടെ ശരീരം അവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറാവുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പറയാറുണ്ട്, എ വുമൺ ലവ്സ് എ മാൻ ഫോർ ലവ് ഓർ കെയർ. അതായത് തനിക്ക് പരിഗണന, ശ്രദ്ധ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ വുമൺ ഫാൾസ് ഇൻ ലവ്. എന്നാൽ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി പ്രേമിക്കാനുള്ള കാരണം എന്താണ്? എ മാൻ ഫാൾസ് ഇൻ ലവ് വിത്ത് എ വുമൺ ഓർ എ ഗേൾ ടു ഗെറ്റ് സെക്സ്. പക്ഷേ അവൾ സെക്സ് എന്തിനാ കൊടുക്കുന്നത്? ഷീ ഗീവ് സെക്സ് ടു ഹിം ഓൺലി ടു ഗെറ്റ് ലവ്. സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ സെക്സ് കൈമാറുന്നത്. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താല്പര്യം സെക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രേമം നടിക്കുന്നത്. ഇത് പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രണയം എന്താണ്, ശരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്താണ്, കുട്ടികൾ വഴി തെറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയറാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്സ്റ്റിംഗ് എന്നുള്ള ഒന്നിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് സർവ്വസാധാരണമായി ഓൺലൈൻ സംവിധാനത്തിൽ കൂടി പെൺകുട്ടികൾ സെക്സ് അബ്യൂസിലേക്ക് നീങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സെക്സ്റ്റിംഗ് ആണ്. എന്താ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, പെൺകുട്ടി അവളുടെ നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെ പ്രേമിക്കുന്ന, തന്നെ പ്രണയിക്കുന്ന കാമുകനെ അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, താൻ അയച്ചു കൊടുത്ത ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന്. കാരണം അവൾ അത് കൈമാറുന്നതോടുകൂടി അവളുടെ കയ്യിൽ നിന്ന് അത് കൈവിട്ടു. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സെക്സ്വലി അബ്യൂസ് ചെയ്യാനും അവൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്. അത് ഒരാളിൽ മാത്രം പരിമിതപ്പെടാതെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം പ്രായത്തിലുള്ള 18, 16, 19 വയസ്സുള്ള ആൺകുട്ടികൾ ഒരു കുട്ടിയെ പലർക്കും കാഴ്ചവെക്കുന്ന ദുരന്തങ്ങൾ കൂടി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ അത്തരത്തിലുള്ള ഒരു സെക്സ്വൽ എർജ് പൂർത്തീകരിക്കുമ്പോൾ അത് നേടാൻ വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ കൂടി വെമ്പൽ കൊള്ളുകയും ഈ പെൺകുട്ടിയെ സെക്സ്വലി മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ കുട്ടികൾക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം ട്രാപ്പുകളിൽ അകപ്പെടുന്നത്. അപ്പോൾ കൗമാരത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് അവരുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് അപ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് പ്രണയം. അതായത് എതിർ സെക്സിലുള്ള, എതിർ ലിംഗത്തിലുള്ള ആൺകുട്ടിയോട് ഒരു പ്രേമം തോന്നുക, ഇഷ്ടം തോന്നുക എന്നുള്ളത്. എങ്ങനെയാണ് ആൺകുട്ടികൾ ഇവരെ ട്രാപ്പ് ചെയ്യുന്നത്? സാധാരണ കൗൺസിലിങ്ങിന് ഇത്തരം കേസുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ പ്രണയം തുടങ്ങിയത്? വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആരംഭിക്കുന്നതാണ് പ്രണയം. ഈ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവളെ പിന്നെ വന്ന് കാണുകയും അല്ലെങ്കിൽ നോട്ടം കൈമാറുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ കൈമാറുകയും ചെയ്യുന്നു. ആദ്യ സന്ദർഭത്തിൽ ഈ കുട്ടി ഇവനോട് പറയുന്നത് നിന്നെ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ തൻ്റെ ഇരയെ വീഴ്ത്താൻ വേണ്ടി ഈ കക്ഷി നിരന്തരം അവളെ ഒരേ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഏതു വഴി കൂടിയാണോ അവൾ യാത്ര ചെയ്യുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ഊഴം വെച്ച് നിൽക്കുകയും അവളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിരന്തരം കാണുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം നിരന്തരം അവളെ കാണുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ആദ്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ പയ്യനോട് സാവകാശം ഇഷ്ടം തോന്നുകയും പിന്നീട് അവനെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചു കണ്ടാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പെൺകുട്ടിയും ആ പുരുഷനും തമ്മിൽ, ആൺകുട്ടിയും തമ്മിൽ സെക്സ്വലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം സെക്സ്വലായിട്ടുള്ള ഇൻ്റർ കോഴ്സിലേക്ക് എത്തിപ്പെട്ട സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരിക്കലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാനോ അവൾക്ക് സാധിക്കില്ല. കാരണം അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അവന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അതോടുകൂടി അവൾ മാനസികമായി പിന്നെ തകർന്നു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള റംസി എന്ന പെൺകുട്ടിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നമുക്കറിയാം. ആ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ റംസി എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ആ വ്യക്തി സ്ഥാനം പിടിക്കുകയും അവന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ ചെയ്യാനും എത്ര വർഷങ്ങൾ കാത്തു നിൽക്കാനും അവൾ തയ്യാറാവുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവും. ഇതാണ് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: നന്ദി സർ, ഏറെ വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയവുമായി പ്രൊഫസർ KP സാദാണ്. അദ്ദേഹം അടുത്ത എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂടായിരുന്നു. കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒന്നാം ഭാഗത്തിനാണ് നമ്മൾ കേട്ടത്. കൗമാരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് കിട്ടിയത്. അവതരിപ്പിച്ചിരുന്നത് KP സഹദാണ്. ഇൻഷാല്ലാ, ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
3: നമ്മുടെ വൈബ്സിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ ഗൗരവപൂർവമായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ ളഈഫായ ഹദീസുകൾ എന്ന ഒരു ടൈറ്റിലിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്.
4: പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, ഈ ലോക സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഹദീസുകൾ മൂന്ന് വിധമാണ് ഉള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളും ഉണ്ട്. ഇതിൽ സ്വഹീഹായ ഹദീസുകളെക്കുറിച്ചും ഹസനായ ഹദീസുകളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഇനി ളഈഫായ ഹദീസുകളെക്കുറിച്ചാണ് നമ്മൾക്ക് ഗ്രഹിക്കുവാനുള്ളത്. ളഈഫ് എന്ന് പറയുമ്പോൾ ഭാഷയിൽ അതിന് ഖവിയിൻ്റെ എതിരായ അർത്ഥമാണുള്ളത്. ഖവി എന്ന് പറഞ്ഞാൽ ശക്തമായത്, ശക്തിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ളഈഫ് എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തത്, ദുർബലമായത് എന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. രണ്ട് തരത്തിലുള്ള അശക്തതകളുണ്ടാകാം. ഒന്ന് ഹെസ്സി ഉണ്ടാകാം, മാനവി ഉണ്ടാകാം. അഥവാ നമുക്ക് നേരിട്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു അശക്തതയുണ്ട്. അതേപോലെ മാനവിയായ ആശയപരമായ ദൗർബല്യങ്ങളും ഉണ്ട്. ഇവിടെ ഹദീസിൻ്റെ ദുർബലത എന്ന് നമ്മൾ പറയുമ്പോൾ ഹെസ്സിയായ അല്ലെങ്കിൽ ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ഒരു ദുർബലതയല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, നേരെ മറിച്ച് ആശയപരമായ ഒരു ദുർബലതയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ ളഈഫ് എന്ന് പറയുമ്പോൾ ഹുവ മാലം ഇജ്തമിഉ സിഫത്തുൽ ഹസൻ, ഹസനായ ഹദീസിൻ്റെ വിശേഷണങ്ങളിൽ പോലും യോജിച്ചിട്ടില്ലാത്ത ഒന്നാണ് ളഈഫ്. ബിഫഖദി ഷർത്തിൻ മിൻ ഷുറൂത്തിഹി, ഹസനായ ഹദീസിനുണ്ടാകേണ്ട ഏതെങ്കിലും ഒരു ഷർത്ത്, ഒരു നിബന്ധന, അത് കളഞ്ഞു പോയതിൻ്റെ പേരിൽ ഹസനായ ഹദീസിൻ്റെ ദർജയിലേക്ക് പോലും എത്തിയിട്ടില്ലാത്ത ഹദീസുകളെയാണ് നമ്മൾ ളഈഫായ ഹദീസുകൾ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മൻളൂമത്തിൽ ഈ കാര്യം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: വകുല്ലു മാ അൻ റുതുബത്തിൽ ഹസനി ഖസുറ ഫഹുവ ളഈഫു വഹുവ അഖ്സാമുൻ കസുറ. വകുല്ലു മാ അൻ റുതുബത്തിൽ ഹസനി ഖസുറ, ഹസനിൻ്റെ റുതുബയിൽ നിന്ന് ചുരുങ്ങിയതെല്ലാം അത് ഫഹുവ ളഈഫ്, അത് ളഈഫാണ്, അതൊരുപാട് ഇനങ്ങളുണ്ട് താനും. മുമ്പ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു സ്വഹീഹ് പലതരത്തിലുണ്ട്, ളഈഫ് പലതരത്തിലുണ്ട്, സ്വഹീഹിൻ്റെ ദർജകൾ വ്യത്യസ്തമാണ്, ഹസനിൻ്റെ ദർജകളും വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ ളഈഫായ ഹദീസിൻ്റെയും ദർജകൾ വ്യത്യസ്തമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു: വയത്തഫാവത്തു ളഉഫുഹു ബിഹസബി ഷിദ്ദത്തി ളഉഫി റുവാത്തിഹി വഖിഫത്തിഹി, ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരുടെ ദുർബലതയ്ക്കനുസരിച്ചുകൊണ്ട് ഹദീസിൻ്റെ ളഉഫിലും തഫാവത്തുകൾ വരാം, ഏറ്റക്കുറച്ചിലുകൾ വരാം. കമായ തഫാവത്തു സ്വഹീ, സ്വഹീഹിൻ്റെ ഗണത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ പോലെ. അഥവാ സ്വഹീഹ് അസഹുല സനീദുണ്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന രീതിയിലുള്ള സ്വഹീഹായ ഹദീസുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ സ്വഹീഹുകളുള്ളതുപോലെ ളഈഫിൻ്റെ വിഷയത്തിലും ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയുണ്ട്. അതിൽ ഫമിൻഹു അല്ലഈഫ്, കേവലം ളഈഫായ ഹദീസുകൾ മാത്രം ആ ഗണത്തിലുണ്ട്. ഒമിൻഹു അല്ലഈഫു ജിദ്ദ, ളഈഫൻ ജിദ്ദ, അങ്ങേയറ്റം ളഈഫായ ഹദീസുകളുണ്ട്. ഒമിൻഹുൽ വാഹി, വാഹിയായിട്ടുള്ള ഹദീസുകളുണ്ട്, മുൻകറായ ഹദീസുകളുണ്ട്. ളഈഫിൻ്റെ ഗണത്തിൽ ഏറ്റവും ഷെറുള്ള ഗണമാണ് അൽ മൗളൂ എന്ന് പറയുന്ന ഗണങ്ങൾ. അപ്പോൾ വ്യത്യസ്തമായ ദർജയിലാണ് ളഈഫായ ഹദീസുകൾ നിൽക്കുന്നത് എന്നർത്ഥം. സ്വഹീഹായ ഹദീസുകൾക്ക് അസഹുൽ അസാനീദുകളുള്ളതുപോലെ തന്നെ മൗളൂ ആയ അല്ലെങ്കിൽ ളഈഫായ ഹദീസുകൾക്കും അവൽ അഹസാനീദ് ഉണ്ട്. അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഹാക്കിം അന്നിസാബൂരി റഹ്മത്തുള്ളാഹി അലൈ, അദ്ദേഹത്തിൻ്റെ മാരിഫത്തു ഉലൂമുൽ ഹദീസിൽ ഇങ്ങനെയുള്ള ഔഹൽ അസാനീദുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സഹാബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഔഹൽ അസാനീദ് ഏതൊക്കെയാണ്, ഓരോ നാട്ടുകാരിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഏറ്റവും ളഈഫായ ഹദീസുകൾ ഏതൊക്കെയാണ്, ഓരോ മേഖലയിൽ നിന്നും അഥവാ ഇന്ന ഭാഗത്ത് നിന്ന്, ഷാമിൻ്റെ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിസ്ബത്തൻ ചെയ്തുകൊണ്ടുള്ള ളഈഫായ ഹദീസുകൾ, ഏറ്റവും ളഈഫായ ഹദീസുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഇമാം ഹാക്കിം അന്നിസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം ഹാക്കിം തന്നെ കൊടുത്തിട്ടുള്ള ഹദീസാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഏറ്റവും വാഹിയായ, ഏറ്റവും ദുർബലമായ ഒരു സനദാണ് സദഖത്ത് ബിൻ മൂസ അദ്-ദഖീഖി, അദ്ദേഹം ഫർഖദ് അസ്-സബഖി അദ്ദേഹം മുറ അത്തയ്യബ് അൻ അബി ബക്കർ റളിയല്ലാഹു അൻഹു. ഈ സനദ് ളൈഫായ ഹദീസുകൾ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ ഏറ്റവും ളൈഫായ സനദാകുന്നു ഇത്. ഇനി ഷാമുകാരുടെ റാവിമാർ ഷാമുകാരായതിൻ്റെ പേരിൽ ഷാമി സനദിൽ ഏറ്റവും ളൈഫായ ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയത് മുഹമ്മദ് ബിൻ ഖൈസ് അൽ മസ്ലൂബ്. അദ്ദേഹം സന്ദഖ നിരീശ്വരവാദത്തിൻ്റെ പേരിൽ ക്രൂശിൽ കയറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ ഒരു കക്ഷിയാണ് അദ്ദേഹം. അയാൾ ഉബൈദുല്ലാഹി ബിൻ സഹറിൽ നിന്നുദ്ധരിക്കുന്നു. അദ്ദേഹം അലി ബിൻ യസീദിൽ നിന്നുദ്ധരിക്കുന്നു. അദ്ദേഹം ഖാസിം അൻ അബി ഉമാമ അബു ഉമാമ ഇല്ലെന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഇതിൽ ഷാമുകാരുടെ ഹദീസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ ഒരു ഹദീസാണ് ഇത് എന്ന് ഇമാം ഹാക്കിം നിസാബൂരി റഹ്മഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സുദ്ദി അസ്സഗീർ മുഹമ്മദ് ബിൻ മർവാൻ അൻ കൽബി അൻ നബി സാലിഹ് അനി ബിൻ അബ്ബാസ്, ഇതൊക്കെ തന്നെയും ഏറ്റവും ദുർബലമായ ഹദീസുകൾക്കുള്ള ഒരു ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണ് ഹാഫിളിൽ ദുനിയ ഇബിൻ ഹജർ അസ്ഖലാനി റഹമഹുല്ല അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് ഇമാം സുയൂത്തി റഹമഹുല്ല തൻ്റെ തദ്രീബിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാം, ഹാദിഹി സിൽസിലത്തുൽ കദീബ്, ഈ പറയപ്പെട്ടതൊക്കെ കളവിൻ്റെ ചങ്ങലകളാണ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കളവ് പറഞ്ഞ ആളുകളുടെ ചങ്ങലകളാണിത്. ലാ സിൽസിലത്തു ദഹബി, ഇതൊരിക്കലും ഒരു സ്വർണ ചങ്ങലയല്ല. ആളുകൾക്ക് അവലംബിക്കാനും പിടിക്കാനും പ്രമാണമാക്കാനും പറ്റിയ രീതിയിലുള്ള ഒരു പാരമ്പര്യമോ ഒരു ചങ്ങലയോ അല്ല ഇത്. നേരെ മറിച്ച് ഏറ്റവും കളവ് പറയുന്ന ആളുകൾ ഒരുമിച്ചുകൂടി ആ കളവ് പറയുന്ന ആളുകളുടെ അവരുദ്ധരിച്ച ഹദീസുകളിൽ ഏറ്റവും ദുർബലമായ ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളെ പെടുത്തിയിട്ടുള്ളത്. ഇനി ദുർബലമായ ഒരു ഹദീസിന് ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഹക്കീമുൽ അസറമിൽ നിന്ന് അദ്ദേഹം നബി തമീമ അൽ ഹജീമി അൻ നബി ഹുറൈറത്ത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അത ഹായിദൻ ഔ ഇംറഅത്തൻ ഫീ ദുബ്രിഹ ഔ കാഹിനൻ ഫഖദ് കഫറ ബിമ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അശുദ്ധിയുള്ള സ്ത്രീയുടെ പിന്നിലൂടെ അവളെ സമീപിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ജോൽസിനെ ഒരു മനുഷ്യൻ സമീപിച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഈ ഹദീസിലുള്ളത്. പക്ഷേ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത് ലാ നഅരിഫു ഹാദൽ ഹദീസ ഇല്ലാ മിൻ ഹൈസു ഹക്കീം അൽ അസ്റം അൻ നബി തമീമ അൽ ഹജൈമി അൻ നബി ഹുറൈറത്ത. ഈ സനദിലൂടെ ഇല്ലാതെ ഈ ഹദീസ് ഒരിക്കലും നമുക്ക് പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഈ ഹദീസ് നമുക്ക് പരിചയമില്ല. സുമ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വളഅഫ മുഹമ്മദ് ഹദൽ ഹദീസ മിൻ ഖബിൽ ഇസ്നാദിഹി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സനദിൻ്റെ അടിസ്ഥാനത്തിൽ ളൈഫാക്കിയിട്ടുണ്ട് എന്ന് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഹക്കീമിനെ ഇമാം ബുഖാരി മാത്രമല്ല വേറെയും പണ്ഡിതന്മാർ അദ്ദേഹം ദുർബലനാണ് ളൈഫാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇബ്നു നജ്ൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഖ്രീബു തഹദീബിൽ ഫീലയ്യൻ എന്ന് സൂചിപ്പിച്ചത്. തഖ്രീബു തഹദീബിൻ്റെ ഒരു പ്രത്യേകത വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ റാവിയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ കൈമാറുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഖ്രീബു തഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഒരു ഹദീസ് ദുർബലമാണ് എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് ആ ഹദീസ് ഉദ്ധരിക്കാൻ പാടുണ്ടോ ഇല്ലയോ, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്നല്ല, അതിനുശേഷം നമ്മൾ വിശദീകരിക്കാം. ആ ഹദീസ് ഹുക്കും റിവായത്തി, ആ ഹദീസ് റിവായത്ത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ, അഹലുൽ ഇൽമിൻ്റെ അടുക്കൽ തർക്കമുള്ള ഒരു വിഷയമാണിത്. യജൂസു ഇൻഡ അഹ്ലുൽ ഹദീസ് വഗൈരിഹിം റിവായത്തുൽ ഹദീസ് ളഈഫ വത്തസാഹുൽ ഫി അസാനിദിഹ മിൻ ഗൈരി ബയാനിൽ ളഈഫ ബിഖിലാഫിൽ ഹദീസിൽ മൗദൂഅ ഫഇന്നഹു ലാ യജൂസു റിവായതുഹ ഇല്ലാ മഅ ബയാനി വസ്ഫിഹ ബിശർത്തൈൻ. അഥവാ അഹുൽ ഹദീസിൻ്റെ അടുക്കൽ ചില ആളുകൾ അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈ ഹദീസ് റിവായത്തിൻ്റെ വിഷയം മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്നോ അതുകൊണ്ട് ഉപകാരപ്പെടുക്കാമെന്നോ എന്നൊന്നും ഹദീസിൻ്റെ ഭാഗങ്ങളിൽ വന്നിരുന്നില്ല. അതേസമയം ഇത്തരം ഹദീസുകൾ അല്ലെങ്കിൽ ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളുകൾ പലപ്പോഴും തങ്ങളുടെ വികലമായ വിശ്വാസത്തിനോ ആചാര കർമ്മങ്ങൾക്കോ ആണ് ഇത്തരം ദുർബലമായ ഹദീസുകൾ അവലംബമാക്കാറുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ രണ്ട് കാര്യങ്ങളാണ് ഇത്തരം ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. റിവായത്ത് ചെയ്യുക അഥവാ ഹദീസ് ഉദ്ധരിക്കുക, അതുകൊണ്ട് തെളിവെടുക്കുകയോ അല്ലെങ്കിൽ അത് തെളിവാക്കുകയോ ചെയ്യുന്ന വിഷയം വേറെ. ഇത്തരം റിവായത്തുകൾ ഉദ്ധരിക്കാൻ പാടുണ്ടോ? ചില പണ്ഡിതന്മാർ അത് അനുവാദം കൊടുത്തിട്ടുണ്ട്, ഉദ്ധരണിക്ക് വേണ്ടി ഉപയോഗിക്കാം. വേറെ ചില പണ്ഡിതന്മാർ രണ്ടാമത്തെ നിബന്ധനയെക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഹലാലും ഹറാമും വേർതിരിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാവരുത്, അതേപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവരുത് എന്നതാണ്. ഈ രണ്ട് നിബന്ധനകളും പൂർത്തീകരിക്കപ്പെട്ടതാണെങ്കിൽ അഥവാ ഹദീസിൽ പറയുന്ന വിഷയങ്ങൾ വിശ്വാസപരമായി ബന്ധപ്പെട്ടതല്ല, ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അങ്ങനെയുള്ള ഹദീസുകളാണെങ്കിൽ അത് റിവായത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുള്ളത്. റിവായത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർക്കുക മാത്രമാണ്. അങ്ങനെ എഴുതി ചേർക്കുമ്പോൾ, ശേഷം പറയുന്നുണ്ട്, അങ്ങനെ എഴുതി ചേർക്കുമ്പോൾ അത് കൃത്യമായും വ്യക്തമായും പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ചില ആളുകൾ തർഹീബ് തർഹീബിന് വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലും പഠനത്തിലും അത്ര സൂക്ഷ്മമായ അഭിപ്രായമല്ല എന്നതാണ് കാണുന്നത്. അല്ലാഹു അലം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമില്ലാത്ത ഒരു സംഗതി, അതൊരിക്കലും നമ്മൾ പറയാനോ ഉദ്ധരിക്കാനോ പോവാതിരിക്കലായിരിക്കും ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അപ്രകാരം തന്നെ ഈ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? ദുർബലമായ ഹദീസുകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളാണ്. ആ വിഷയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ളഈഫായ ദുർബലമായ ഹദീസുകൾ കൊണ്ട് നമുക്ക് അമൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പണ്ഡിതന്മാർ അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു, അതായത് അത് അമൽ ചെയ്യുന്ന വിഷയം ഉൾക്കൊള്ളുന്നത് ഫളായിലുൽ അമാലിലാണ്, അഥവാ ഒരു അമലിൻ്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമായിരിക്കാം. ആ ഉള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി ഇത്തരം ഹദീസുകൾ ഉപയോഗിക്കാം, പക്ഷേ അത് നിബന്ധനകൾക്ക് വിധേയമാണ്. മൂന്ന് നിബന്ധനകളാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ഉദ്ധരിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന്, അയ്യക്കൂന ളഅഫു ഗൈറ ശദീദിൻ, ഈ ഹദീസിൽ വന്നിട്ടുള്ള ദുർബലത, അതിൻ്റെ ളഅഫ് അതത്ര കഠിനമില്ലാതിരിക്കണം. അഥവാ അങ്ങേയറ്റം ദുർബലമായ ഹദീസുകളാവരുത് ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഹദീസുകൾ. രണ്ടാമത്തെ കാര്യം, അയ്യന്തരിജൽ ഹദീസ് തഹ്ത അസ്ലി മഅമൂലിം ബിഹി, അഥവാ അമൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുലിൻ്റെ താഴെയായിരിക്കണം ഈ ഹദീസ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ദുർബലമായ ഹദീസ് കൊണ്ടാവരുത് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം സ്ഥിരപ്പെട്ടിട്ടുള്ളത്, നമസ്കാരത്തിൽ എല്ലാ സമയങ്ങളിലും. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസുലിയായ പ്രവർത്തനത്തിൽ അതിന് താങ്ങാവുന്ന ഒന്നായിരിക്കണം, അതല്ലാതെ ഈ ദുർബലമായ ഹദീസുകൾ കൊണ്ടാകരുത് അതിൻ്റെ സ്ഥാപനം എന്നുള്ളത്. പണ്ഡിതന്മാർ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇതെങ്ങനെയാണ് വിശദീകരിച്ചത്? അയ്യക്കൂന ളഅഫു ഗൈറ ശദീദ്. രണ്ടാമത്തെ കാര്യം, അയ്യന്തരിജൽ ഹദീസു തഹ്ത അസ്ലി മഅമൂലിം ബിഹി, ഒരു നടന്നിട്ടുള്ള അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂലിൻ്റെ താഴെയായിരിക്കണം അത് വരേണ്ടത്. മൂന്നാമത്തെ കാര്യം, അല്ലാ യഅതഖിദ ഇൻദൽ അമൽ ബിഹി സുബൂത്തു, ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്നൊരിക്കലും അയാൾ വിശ്വസിക്കരുത്. അത് ദുർബലമാണ്, ബല്ല അതഖിദുൽ ഇഹ്തിയാത്ത്, പക്ഷേ എഹ്തിയാത്തൻ അതിനൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടത് എന്ന രീതിയിൽ എഹ്തിയാത്തൻ ആണ് അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടുള്ളൂ, അതല്ലാതെ ദുർബലമാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു അമൽ ഒരു ഹദീസ് കൊണ്ടും നമ്മുടെ നമസ്കാരമോ നമ്മുടെ നോമ്പുകളോ നമ്മുടെ മറ്റു കർമ്മങ്ങളോ ഒന്നും തന്നെ സ്ഥിരപ്പെടുകയില്ല എന്ന് നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുക. ഈ വിഷയത്തിൽ മാത്രം എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങളുണ്ട്. ദുഅഫ ഇബിൻ ഹിബാൻ റഹിമഹുള്ള എഴുതിയ കിതാബ് ദുഅഫ പോലെ, അതുപോലെ തന്നെ ഇമാം ദഹബിയുടെ മീസാൻ ഇഅ്തിദാൽ പോലെ, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിൽസിലത്തുൽ അഹാദീസ് ദുഇഫ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളൊക്കെ ദുഇഫായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച് ആ ക്രോഡീകരണം ഭംഗിയായി നിർവഹിക്കപ്പെട്ട രൂപത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമായ ഗ്രന്ഥങ്ങളാണ്. ദുഇഫായ ഹദീസുകളുടെ രീതി എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൽ വിഷയങ്ങൾ കടന്നു വരിക എന്നെല്ലാം ആ ചർച്ചയിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാം. പതിവ് പോലെ നമ്മോട് സംവദിച്ചത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ്. ളൈഫായ ഹദീസുകൾ എന്ന വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇൻഷാല്ലാ ഇന്ന് നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയുടെ കൂടെ അബ്ദുള്ള സലഫി, വീണ്ടും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ ഒരുമിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാല്ലാ എല്ലാവർക്കും സലാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ സലഫി ദുറൂസിന്റെ സമയമാണ്. അദൃശ്യമായ പരീക്ഷണങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് അബൂബക്കർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
6: സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത് പ്രതിസന്ധികൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തു വരുന്ന ശിക്ഷകൾ, അത് വ്യക്തികൾക്ക് സംഭവിക്കാം, വ്യക്തികൾക്ക് അവർ ചെയ്യുന്ന തിന്മയ്ക്ക് ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ശിക്ഷ കിട്ടാം, അതുപോലെ ഒരു സമൂഹം ഒന്നടങ്കമാണ് തിന്മ ചെയ്യുന്നതെങ്കിൽ അതവർക്ക് ഒന്നടങ്കം മൊത്തത്തിൽ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഈ ശിക്ഷ ചിലർ കിട്ടുന്നില്ലല്ലോ, നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ടൊന്നുമല്ല ജീവിക്കുന്നത്, എന്നിട്ടും നമ്മൾ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. മാത്രവുമല്ല, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവരേക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചിന്തിക്കാം. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കണം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ രണ്ട് തരത്തിലായിരിക്കും. ഒന്ന് പറഞ്ഞ രൂപത്തിലുള്ള ബാഹ്യമായ രൂപത്തിൽ, മറ്റൊരു ശിക്ഷ ആന്തരികമായ രൂപത്തിലുള്ള ശിക്ഷയാണ്. ഇതാണ് വലിയ അപകടം പിടിച്ച ശിക്ഷ. പക്ഷേ ഈ ശിക്ഷ പലർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ശിക്ഷിക്കപ്പെടുകയാണെന്നുള്ള വിഷയം അറിയാത്തവർ ധാരാളമുണ്ടാവും. അതെന്താണ്? ഒന്നുകിൽ അവർ മനസ്സിന് സുഖമില്ലായ്മ, എപ്പോഴും ടെൻഷൻ. എത്ര ആധുനിക സൗകര്യങ്ങളുണ്ടായാലും മനസ്സിന് സുഖമില്ലെങ്കിൽ പിന്നെ ആ സുഖങ്ങൾ കൊണ്ടൊന്നൊരർത്ഥമില്ല. ഭൗതികമായ സുഖങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ സുഖം മാനസികമായ സുഖമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ചിലർക്ക് എത്ര കിട്ടിയാലും മതി വരുന്നില്ല, സ്വസ്ഥത അല്ല, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥത അല്ല, അല്ലെങ്കിൽ സമൂഹത്തിലില്ല, ജീവിക്കാൻ വരുമാനങ്ങൾ ഉണ്ടത് കൊണ്ട് മാത്രമൊന്നും മനുഷ്യന്മാർക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല, അല്ലെങ്കിൽ അധികാരം ലഭിച്ചത് കൊണ്ട് മനുഷ്യന്മാർക്ക് സ്വസ്ഥത ലഭിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ആന്തരികമായ ശിക്ഷ അതിൽ ഒന്ന് ഇങ്ങനെയാണ്, മനസ്സിനൊരു സുഖമല്ല, എപ്പോഴും ടെൻഷനാണ്. വിശുദ്ധ ഖുർആൻ അത്തരം വിഷയങ്ങളെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, വമൻ അഅ്റള അൻ ദിക്രി എന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞ് ജീവിച്ചാൽ ഫൈന്നലഹു മായിഷത്തൻ ലൻക, അവന് ഇടുങ്ങിയ ജീവിതമുണ്ടായിരിക്കും. അവൻ്റെ ജീവിതം ഇടുങ്ങിയ ജീവിതമായിരിക്കും. ഒരു സുഖമുണ്ടാവില്ല, സ്വസ്ഥതയില്ലാത്ത ഒരു തരം ജീവിതം, മനസ്സമാധാനമില്ലാത്ത ജീവിതം. അപ്പോൾ മനസ്സിൻ്റെ സമാധാനം കിട്ടാനുള്ള വഴി എന്താ? അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നത് തന്നെയാണ്. അവർ മനസ്സിനെപ്പോഴും അവർ കുളിർമയുണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. വേണ്ട വിധം ദീനീ ജീവിതം നയിച്ചാൽ അവരെ പറ്റിയാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരുക്കെ പറഞ്ഞു, അല്ലദീനാമനു, വിശ്വസിച്ചവർ, വതത്മഇന്നു ഖുലൂബും, അവരുടെ ഹൃദയങ്ങൾ സമാധാനമടയും, ബിദിക്കിരില്ല, അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട്. എന്നിട്ട് അലാ അറിയുക, ബിദിക്കിരില്ല, ദിക്റുള്ള കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക. അപ്പോൾ ദിക്റുള്ള പതിവാക്കുന്ന ഒരാൾ ദീനനുസരിച്ച് ജീവിക്കുമെന്നത് ഉറപ്പാണ്. അവരുടെ ജീവിതം മതകീയ ജീവിതമായിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിന് സമാധാനമുണ്ടാകും എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആന്തരികമായ ശിക്ഷയെപ്പറ്റി പറഞ്ഞു, അത് ഹൃദയത്തിൽ സ്വസ്ഥതയില്ലായ്മയാണ്. ഇതുപോലെ മറ്റൊരു ശിക്ഷ, അതും പലർക്കും അറിയില്ല, അവരത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. അതെന്താണ്? ഖസ്വത്തുൽ ഖൽബ്, അത് ഹൃദയം കടുത്തു പോയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഹൃദയം കടുത്തു പോയിട്ടുണ്ടോ ഇല്ലെന്ന് അവർക്ക് അറിയില്ല. അതിലും വലിയ ശിക്ഷ എന്താണ്? ഞാൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന് അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അറിഞ്ഞെങ്കിലല്ലേ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി സ്വീകരിക്കുള്ളൂ. അപ്പോൾ അവർ ചെയ്ത തിന്മകൾ കൊണ്ട് അവർക്ക് കിട്ടിയതാണ് അവരുടെ ഹൃദയം കടുത്തുപോയി എന്നത്. എന്തുകൊണ്ടാണ് കടുത്തുപോയത്? ജൂതന്മാരെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അറിയിച്ചു തന്നു, ഫബിമ നഖ്ലിഹിം മീസാഖഹും, അവരോട് ചെയ്ത കരാറുകളെല്ലാം അവർ ലംഘിച്ചപ്പോൾ, ലഅന്നാഹും, നമ്മളവരെ ശപിച്ചു, വജഅൽന ഖുലൂബഹും ഖാസിയതൻ, അവരുടെ ഹൃദയങ്ങൾ നമ്മൾ ക്രൂര ഹൃദയങ്ങളാക്കി മാറ്റി, കടുത്ത ഹൃദയങ്ങൾ. എന്താണ് ഈ ഖസ്വത്തുൽ ഖൽബ്? ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ സത്യപ്രകാശം പ്രവേശിക്കാത്തൊരവസ്ഥ വരും. നല്ല കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞാൽ അതൊക്കെ നിസ്സാരമായി തള്ളും, അതവർ സ്വീകരിക്കാത്ത അവസ്ഥ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനൊരു തിന്മ ചെയ്താൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിലൊരു കറുത്ത പുള്ളി വീഴും എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചെയ്താലോ? വീണ്ടും വീഴും. അങ്ങനെ തിന്മകൾ അധികരിച്ച് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അവൻ്റെ ഹൃദയം കാറ നിറഞ്ഞതാകും, കറുത്തിരുണ്ടതാകും. കല്ലാബൽ റാനാല കുലൂബിയും എന്ന് വിശുദ്ധ ഖുർആൻ അങ്ങനെ ഹൃദയമുള്ളവരെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ, അവർ ലാ യബ്ഖീമിൻ ഖശിയത്തില്ല, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് അവർക്ക് അരയില്ല, വലാ യഹ്ലൂബില്ല, അതുപോലെ അള്ളാഹുമായി ഒറ്റക്കിരുന്ന് ഒഴിഞ്ഞിരുന്ന് റബ്ബിനെ ഓർക്കുക എന്നതൊക്കെ മനസ്സിന് സുഖം കിട്ടുന്ന വലിയ വിഷയമല്ലോ. പക്ഷെ ഇവർക്കതിന് കഴിയുന്നില്ല, കാരണം അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ അനുഗ്രഹങ്ങൾ അവർ തടയപ്പെട്ടിട്ടുണ്ട്. ലാ യതലദദുബിൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോൾ എന്തൊരു മനസ്സിന് സുഖമാണ് പലർക്കും, പക്ഷെ ഇവർക്കത് അനുഭവപ്പെടുകയില്ല. വലാബി ദിക്കർ, അതുപോലെ നേരത്തെ പറഞ്ഞ ദിക്കറുകൾ, മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കൊടുക്കുന്നതാണ് ദിക്കറുകളൊക്കെ. പക്ഷെ ഇവർക്കങ്ങനെ ഒരു സമാധാനമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടൊരു ആനന്ദമോ ലഭിക്കില്ല, കാരണം അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലാ യതഅസർ ബിൽ മവാഇൽ, ഉപദേശങ്ങൾ കേട്ടാലും അത് അവരുടെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പോയി എന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒരു സ്വാധീനവും അവർക്ക് ഉണ്ടാവുന്നില്ല. യസ്തസ്ഖിറു അസ്-ദുനൂബ്, തിന്മകളൊക്കെ അവർ വളരെ നിസ്സാരമായി കാണും. എന്നാൽ നല്ലവർക്ക് തിന്മ എന്ന് പറയുന്നത് വലിയ പ്രേടിയാണ്, പ്രയാസമാണ്, വെപ്രാളമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ കടുത്തുപോയ ഹൃദയങ്ങളെപ്പറ്റി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? തോറദുൽ ഫിത്തൻ അലൽ ഖുലൂബി, ഈ ഫിത്തനകൾ, ഇവിടെ തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറയുന്ന ഫിത്തനകൾ. നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ തിന്മകൾ മാടി ഒളിച്ചു കൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്, തിന്മ ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ പോലും മനുഷ്യന്മാരെ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഓരോ കാലം പിന്നിടും തോറും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിലൊക്കെ പെട്ടുപോകും. അപ്പം അങ്ങനെയുള്ള ഫിത്നകളെപ്പറ്റി തിന്മകളെപ്പറ്റി നബി തിരുമേനി പറഞ്ഞത്, അത് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും, ഈ ഫിത്നകളും തിന്മകളുമൊക്കെ. ഊതൻ ഊതൻ എന്നാണ് പറഞ്ഞത്, കൽ ഹസീരി ഊതൻ ഊത. അതേതുപോലെ ഒരു പായ, ആ പായൻ്റെ ഓരോ ഇതളുകളും, ഓല കൊണ്ടാണ് പായ ഉണ്ടാക്കപ്പെട്ടതെങ്കിൽ അതിനൊരുപാട് ഓല വേണം, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ഇതുപോലെ ഒരു ഫിത്ന കഴിഞ്ഞാൽ അടുത്തത്, പിന്നെ അടുത്തത്, ഇങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഫയ്യു ഖൽബിൻ ഉശിരി ബഹാം, അങ്ങനെ ഏതൊരു തിന്മ, ഏതൊരു ഹൃദയം അത് ഏറ്റുവാങ്ങിയെന്ന് വെക്കുക. അങ്ങനെ നമ്മുടെ മുമ്പിലൊരു തിന്മ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നുഖിതത് ഫിഹി നുഖ്തുത്തുൻ സൗദ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഇടപ്പെടും. അപ്പം ആ പുള്ളി ഇട്ടു, പിന്നെ അവൻ പശ്ചാത്തപിച്ച് മടങ്ങി ആ പുള്ളി മായ്ക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലോ, അത് പിന്നെ എന്തായി, അത് കറുത്തിരുണ്ട്. തിരുമേനി പറഞ്ഞത്, അത് അസ്വദ് മുർബദ്ദൻ കൽ കൂസി മുജഹിയ, അത് കറുത്തിരുണ്ടതാവും, ഏതുപോലെ കമിഴ്ത്തി വെച്ച ഒരു പാത്രം പോലെയും. കമിഴ്ത്തി വെച്ച പാത്രത്തിൽ നമ്മൾ വല്ലതും നിക്ഷേപിച്ചാൽ അവിടെ നിൽക്കൂല, വെള്ളമൊഴിച്ചാൽ ഒരു തുള്ളി പോലും അവിടെ ഉണ്ടല്ലോ, ഒക്കെ പുറത്തേക്ക് പോകും. ഇതുപോലെ പിന്നെ ലാ യാരിഫ് മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ, ഇങ്ങനെ കറുത്തിരുണ്ട ഹൃദയത്തിൻ്റെ ഉടമകൾ, അവർ പിന്നെ എന്താണ് നന്മ എന്നറിയില്ല, എന്താണ് തിന്മ എന്നറിയാത്ത അവസ്ഥ വരും. സത്യത്തിൻ്റെ പ്രകാശം അതിലേക്ക് പ്രവേശിക്കുകയില്ല, കാരണം ഹൃദയങ്ങൾ അത്രക്കടുത്ത് പോയിട്ടുണ്ട്, തിന്മകളാൽ അതങ്ങട്ട് കട്ടി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന അവസ്ഥ വരികയാണ്. അപ്പം ഇവിടെ ഓരോ പ്രശ്നങ്ങൾ, ഫിത്നകൾ, പരീക്ഷണങ്ങൾ ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ആ തിന്മ ചെയ്യാതിരിക്കണം. അങ്ങനെ വന്നാൽ ഹൃദയത്തിലൊരു വെള്ള പുള്ളിയാണ് സ്ഥാപിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അവരുടെ മുമ്പിൽ തിന്മ പ്രദർശിപ്പിക്കപ്പെടുമ്പോഴും അവരെന്ത് ചെയ്യും, അത് ചെയ്യാതെ മാറി നിൽക്കും. അപ്പോഴും വെളുത്ത പുള്ളിയാണ് അവിടെ സ്ഥാപിക്കപ്പെടുക. ഇങ്ങനെ തിന്മകൾ അവരുടെ മുമ്പിൽ വരുമ്പോഴൊക്കെ അതവർ ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ഹൃദയം പിന്നെ ശുദ്ധമായ ഹൃദയമായി മാറും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മിസ്ര സൊഫ എന്നാ പറഞ്ഞു, വെള്ള നിറത്തിലുള്ള നല്ല മിനുസമുള്ള മാർബിൾ പോലെ അവരുടെ ഹൃദയം ആവും. പിന്നെ ലാ തള്ളുറുഹു ഫിത്ന, പിന്നെ ഏത് തിന്മ വന്നാലും, ഏതൊരു പരീക്ഷണം വന്നാലും അതൊന്നും അവർക്ക് ഉപദ്രവമുണ്ടാക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വളരെയേറെ ശ്രദ്ധേയമായ കാര്യമാണ് ആന്തരികമായ ശിക്ഷ പിടികൂടാതിരിക്കാനുള്ള ജാഗ്രത എന്നത്. കാരണം ഇത് പിടികൂടിയവർക്ക് അറിഞ്ഞുകൂടാ, നമ്മളിങ്ങനെ ശിക്ഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ശിക്ഷയുണ്ട്, പ്രത്യക്ഷമായതും പരോക്ഷമായതും. ആന്തരികമായ ഈ ശിക്ഷയാണ് ഏറ്റവും വലിയ അപകടമുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ നന്മകൾക്ക് അവർക്ക് തൗഫീഖ് ലഭിക്കുകയില്ല, നന്മ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും എന്നാണ് ഇത്തരം കാര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നത്. ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അതെന്താണ്, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് വക്കീൽ എന്ന അദ്ദേഹത്തിൻ്റെ ഉസ്താദിനോട് അദ്ദേഹം ഒരു പരാതി പറഞ്ഞു. അതൊരു കവിതയിലൂടെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഷക്കൗത്തു ഇല വക്കീൻ സുഹൈഫുലി, ഞാൻ പരാതി പറഞ്ഞു എൻ്റെ ഉസ്താദിനോട്, വക്കീലിനോട്, എനിക്ക് ഹിഫുദാക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മറന്നു പോവാണ്. അതുകൊണ്ട് അർഷദിനി ഇലാ തർക്കിൽ മായസി, അപ്പം അദ്ദേഹം എനിക്ക് തന്ന നിർദ്ദേശം എന്തെന്നറിയോ, ഈ തിന്മ ഒഴിവാക്കണം എന്നാ പറഞ്ഞു, തിന്മകൾ ഒഴിവാക്കുക, അപ്പോൾ നിനക്ക് ഹിഫുദിൻ്റെ ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവ് കൂടും. വഹ്ബറനി ബി അന്നൽ ഇൽമനൂർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇൽമു എന്ന് പറഞ്ഞാൽ ദീനീ വിജ്ഞാനം, അതൊരു പ്രകാശമാണ്, അതെല്ലാവർക്കും ലഭിക്കുകയില്ല. വനൂറുള്ളാഹി ലാ യുഹ്ദാലി യാസിൻ, അള്ളാഹുവിൻ്റെ ഈ പ്രകാശം തിന്മ ചെയ്യുന്നവർക്ക് നൽകപ്പെടുകയില്ല. വലിയൊരു പാഠമാണ് ഇവിടെ ഉസ്താദ് തൻ്റെ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നത്. തിന്മകൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. പെട്ടെന്നാണ് ഇവിടെ പറഞ്ഞത്, എനിക്ക് ഹിഫദാക്കണം, നിർദ്ദിഷ്ടമാക്കണം, പരിശുദ്ധ ഖുർആൻ ഹിഫദാക്കണം, ഹിഫദിൻ്റെ കഴിവുണ്ടാകണം. നബി തിരുമേനിയുടെ ഹദീസുകൾ അതൊക്കെ മനസ്സിലിങ്ങനെ കൊത്തിവെച്ചതുപോലെ രേഖപ്പെടുത്താൻ കഴിയണം. ഇതുപോലെ നിർദ്ദിഷ്ടമാക്കാനുള്ള കഴിവ് വലിയൊരു കാര്യമാണല്ലോ. പക്ഷെ അത് വേണ്ടവത്ര കിട്ടാത്തത് കൊണ്ട് ഇമാം

0: എന്നാൽ അയാൾ തിന്മ ചെയ്യുന്നുണ്ട്. അയാൾ റബ്ബിനോട് തന്നെ ചോദിച്ചു അത്രേ, യാ റബ് കം ആസീക, ഞാൻ നിന്നെ എത്രയാണ് ധിക്കരിക്കുന്നത്, നീ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പകർത്താതെ ജീവിക്കുന്നുണ്ട്, എന്നിട്ട് വലാത്ത് വാഹിബിനെ നീ എന്നെ ശിക്ഷിക്കുന്നില്ല. അപ്പോൾ റബ്ബ് ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകന് വഹി നൽകി. എന്താണത്? അൻഖുല്ലഹു, നീ അവനോട് പറയൂ, ഖം മിൻ ഉഖൂബ അൻസൽതു അലൈക, എത്ര എത്ര ശിക്ഷ ഞാൻ നിനക്ക് ഇറക്കി തന്നിട്ടുണ്ട്, വൻ തലാത്ത് പക്ഷെ അത് നിനക്കറിഞ്ഞുകൂടാ, നീ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ വിചാരിച്ച അവൻ കുറേ തിന്മയുണ്ട്, അതിനെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ റബ്ബ് പ്രവാചകനോട് അവനെ അറിയിക്കുന്നത് എന്താ, നിനക്കൊരുപാട് ശിക്ഷ ഞാൻ തന്നിട്ടുണ്ട്, പക്ഷെ നിനക്കത് അറിഞ്ഞുകൂടാം. അതിലൊന്നെന്താ പറഞ്ഞ, അലം അസ്ലുബുക്ക ഹലാവത്ത മുനാജാത്തി, ഞാനുമായുള്ള മുനാജാത്തിൻ്റെ ഒരു ആസ്വാദനമുണ്ടല്ലോ, ആസ്വാദനം അത് ഞാൻ നിനക്ക് ഊരിക്കളഞ്ഞില്ലേ. അവ റബ്ബിനോടുള്ള മുനാജാത്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ നമസ്കാരം, അത് റബ്ബുമായുള്ളൊരു സംസാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ നിസ്കാരത്തിലെത്തും വല്ലാത്തൊരു കൺക്ലോർമയാണ്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിനോടൊക്കെ അതോട് പിന്നെ ബാങ്ക് ഇഖാമത്ത് കൊടുക്കാൻ പറയും, പെട്ടെന്ന് നിസ്കാരത്ത് പ്രവേശിക്കാൻ. റബ്ബുമായുള്ള സംസാരത്തിൽ ഇപ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ സുഖമാണ് പറയുന്നത്. പക്ഷെ പലർക്കും ഈ ആസ്വാദനം കിട്ടുന്നില്ല, അതൊക്കെ ഒരു തരം ശിക്ഷയാണ് എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന വിഷയം. അപ്പം ഇതുപോലെ ആന്തരികമായ ശിക്ഷ കിട്ടാതിരിക്കാനുള്ള വഴിയാണ് ആ തുടക്കത്തിൽ പറഞ്ഞ ഹദീസിലുള്ളത്. ഏതൊരു തിന്മയും അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ, അത് പുറത്തിറങ്ങിയാൽ ഒട്ടേറെ തിന്മകളുടെ സാഹചര്യങ്ങളാണുള്ളത്. ഒരാൾ നന്നാവാൻ വിചാരിച്ചാൽ തന്നെ ഒന്നുകിൽ അവൻ്റെ കൂട്ടുകാർ സമ്മതിക്കില്ല, ഒന്നുകിൽ അവരവനെ പരിഹസിക്കും, അല്ലെങ്കിൽ അവൻ്റെ സമൂഹം വളരെ മോശപ്പെട്ടൊരു സമൂഹമായതുകൊണ്ട് അവർക്കിടയിൽ നന്മയുമായി പിടിച്ചു നിൽക്കാൻ അവന് കഴിയാത്ത അവസ്ഥ വന്നേക്കാം. ഇനി അതൊന്നും ആ ശല്യങ്ങളില്ല എന്ന് വെക്കുക, എന്നാലും അവൻ്റെ തന്നിഷ്ടം അവനെ തിന്മയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. അതല്ലെങ്കിൽ പിശാജ് സദാസമയവും ഒരുങ്ങി നിൽക്കുകയാണ് മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ പിശാജിൻ്റെ കുതന്ത്രത്തിൽ പെട്ടുപോകാം. പക്ഷേ ഈ രൂപത്തിൽ എണ്ണിയാ തീരാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയൊക്കെ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് തിന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ ഓരോ തിന്മ ഒഴിവാക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ശുദ്ധമായ വെളുത്ത പുള്ളിയാണ് സ്ഥാപിക്കപ്പെടുക. ആ പുള്ളികൾ ധാരാളമാവും, അവസാനം ആ ഹൃദയം 100% സംരക്ഷിക്കപ്പെട്ട ഹൃദയമായി മാറും. അതിനെപ്പറ്റി നബി തിരുമേനി പറഞ്ഞത് അത് മിസ്ല സൊഫ, സൊഫ പോലെ എന്ന് പറഞ്ഞാൽ വെള്ള നിറത്തിലുള്ള നല്ല മിനുസമുള്ള മാർബിൾ പോലെ. ലാ തദുറു ഫിത്ന, പിന്നെ ഏത് ഫിത്നയും അങ്ങോട്ട് എത്തുകയില്ല. പിന്നെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ സമൂഹത്തിനോ പിശാചിനോ ഒന്നും കഴിയാത്തൊരവസ്ഥ വരും. മാതാമത്തി സമാവാത്തുമല്ലോ, ആകാശഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം, കാരണം അത്രയേറെ അയാളുടെ ഹൃദയം സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണല്ലപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ആന്തരികമായ ശിക്ഷ അത് കിട്ടാതിരിക്കൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നിതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, അദൃശ്യമായ പരീക്ഷണങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് അബൂബക്കർ സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്.

0: എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ഈ മഞ്ഞ് മൂടിയ പ്രദേശത്ത് പട്ടിണിയാണ്, പ്രയാസമാണ്. അവിടെ ഉള്ള കുടുംബം, കുറഞ്ഞ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അത്രേ. അപ്പം ഇങ്ങനെ മഞ്ഞുമലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ്റെ കുടിലേക്ക് ഒരു സ്ത്രീ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ സ്ത്രീ അടുത്തേക്ക് എത്തുമ്പോഴാണ് സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞുള്ളതായിട്ട് കാണുന്നത്. കുറച്ചുകൂടി അരികിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിലായി ആ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള കുഞ്ഞ് മരിച്ചു പോയതാണ്. അപ്പോൾ ഈ കുടിലിരിക്കുന്ന വൃദ്ധയായ മനുഷ്യൻ അയാൾ ചോദിച്ചു, കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായത്തിന് വന്നതായിരിക്കുമല്ലേ, കാരണം അവിടെ പട്ടിണിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പലരും മരണപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, കാരണം മഞ്ഞ് നന്നായിട്ട് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ മൂടിയിടുകയാണല്ലോ. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, മരിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായിട്ടുണ്ട്, മറവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വല്ല ആയുധമോ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസങ്ങൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് മനുഷ്യൻ ഇത്രമേൽ ഭീകരമായ അവസ്ഥ അനുഭവിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ മുമ്പിലാണ്. അപ്പൊ ദാരിദ്ര്യത്തിന് ഇത്രയും ഭീകരമായ മുഖവും ഇത്രയും നമ്മളെ ആകെ ഓരോരുത്തരും വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ വായിച്ച അനുഭവം ഇങ്ങനെ ഓർത്തവ പറഞ്ഞതാണ്.
3: അതെ, അത് ഒരു ദലൈലാമയുടെ ഒരു കഥയിൽ മാത്രം അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കാം അത്. കാരണം അത്തരം അനുഭവങ്ങൾ അന്നത്തെ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പത്തെ ഒരു ചരിത്രം മാത്രമല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊന്നും പോകേണ്ടതല്ല, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള പട്ടിണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇത്ര ഒരു അനുഭവം, അതായത് ഒരു കുഞ്ഞിൻ്റെ മാംസം തിന്ന എന്നതിനപ്പുറം കിട്ടുന്നത് എന്താണോ അത് തിന്നാൻ ഉള്ളൊരു ആർത്തി, അല്ലെങ്കിൽ അത്തരം ആ ഒരു പട്ടിണി അവിടം വരെ അവരെത്തിച്ച ചരിത്രം ഇന്നുണ്ടാവോ നമ്മുടെ ഇന്ത്യയിൽ?
2: നമ്മുടെ ഒരു ചുറ്റുപാട് നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ നല്ല, ഇന്നൊന്നും പട്ടിണിയൊന്നും ഇല്ല എന്നാ
3: പറയുന്നതാണ് നമ്മൾ വിചാരിക്കുക. അപ്പം ഇത് ഇപ്പം ഈ വായന മരിച്ചൊരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം. പ്രത്യേകിച്ച് ഈ വായനയിലേക്ക് വായിക്കുന്നവൻ തന്നെ ഈ വായനയിലേക്ക് മാറുന്നൊരവസ്ഥ. എന്നാൽ ഇത്തരം പുസ്തകത്താളുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഉത്തരേന്ത്യയിലൂടെ അങ്ങ് പതുക്കെ സഞ്ചരിച്ചാൽ മതി. പട്ടിണി എന്താണെന്നുള്ളത് നമ്മൾ ആഫ്രിക്കൻ കുഞ്ഞുങ്ങളുടെ ചിത്രം കാര്യമൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, മഹാരാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം പട്ടിണികൾ അനുഭവിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. അത് വയസ്സായവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ അതിൽപ്പെടും. എന്തായാലും നിങ്ങളെ ഈ ഒരു ദലൈലാമയുടെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം മുന്നിൽ വെച്ചപ്പോൾ ഞാൻ കുറേ
2: എനിക്ക് തോന്നി, കാരണം മിക്കവാറും നമ്മുടെ പിന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയ അനുഭവമുള്ളതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളുടെയും അവിടേക്ക് സാക്ഷ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ.
3: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ആയി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നേരെ നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ നല്ല ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ
2: നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾക്ക്, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ധാരാളിത്വത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ അവരെ അനുഭവിപ്പിക്കാനും വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാനൊക്കെ കഴിയണമെന്ന്. കാരണം അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലോകത്ത് സ്റ്റാറ്റസുകളിലും പിന്നെ അതുപോലെ തന്നെ ഷെയറിങ്ങുകളിലൊക്കെ ഫുഡിൻ്റെ ആർഭാടങ്ങളുടെ ചിത്രങ്ങളാണ് കണ്ടു വളരുന്നത്. അപ്പോൾ എവിടെയൊക്കെ പിന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ തേടി പോകുന്ന ഒരു ലോകത്ത് ഒരിത്തിരി എന്താണോ അന്നമായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ സ്റ്റാറ്റസിൻ്റെയോ ഈ വർണ്ണശബളിമായിട്ടുള്ളൊരു ലോകമൊന്നും കാണാത്ത കുട്ടികളും കുടുംബവും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം.
3: അല്ല പിന്നെ ഖുർആനെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ നമുക്കൊരു ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഖുർആൻ്റെ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂൽ മൂന്നാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്മല തുസ്കലു നയോമയ്യൻ അനിന്നായി എന്ന് പറഞ്ഞത്. അത് അത് വലിയൊരു ഒരു നമ്മുടെ മക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, നമ്മുടെ യാത്രകൾക്കിടയിലോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോയി കുട്ടികളെ കൊണ്ടുപോയി ഇതൊക്കെയാണ് നമുക്കൊരു ആസ്വാദനം. അല്ലാതെ നമുക്ക് സിനിമ കാണാൻ പോകുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കുട്ടികളെ കൊണ്ട് ജസ്റ്റ് പുറത്ത് പോകും, ഒരു ഭക്ഷണം കഴിക്കണം ചെയ്യും, അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം.
2: അതെ അതെ, അതെ. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഇത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വശം കൂടി അപ്പുറത്തുണ്ട്, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. കാരണം ഒരു പടച്ചവനോട് നന്ദി ഉള്ള മനസ്സ് വരിക എന്നുള്ളത്.
3: അതെ അതെ, അത് കഴിച്ച് തീരുമ്പോഴുള്ള അൽഹംദുലില്ല ഉണ്ടല്ലോ.
2: അതെ അതെ,
3: അത് വല്ലാത്തൊരു അൽഹംദുലില്ലായിട്ട് അപ്പോഴാണ് മനസ്സിലാവുക. ഏതായാലും അത്തരം ഒരു അനുഭവം ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ അത്തരം പട്ടിണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പൊപ്പം നമ്മുടെ ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും അത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാവാം.
2: അല്ല, ഇത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഈ പട്ടിണിയുടെ വിദൂരമായ ഏതോ ഒരു കാലഘട്ടത്തിലുള്ള ചരിത്രം ഓർത്തിട്ട് അയവർക്കാൻ മാത്രമൊന്നുമില്ല, അടുത്ത തൊട്ടടുത്ത നിമിഷത്തിൽ പട്ടിണിയിലേക്ക് മാറാവുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പം അമേരിക്കയിൽ കണ്ടില്ലേ, അത്രയും കുടിവെള്ളം കിട്ടിയവർക്ക് തീയണക്കാൻ വെള്ളം പോയിട്ട് പിന്നെ വെള്ളം കിട്ടാനല്ലാതെ പിന്നെ അവർ അഭയാർത്ഥികളായി മാറുന്നു. ഏത് നിമിഷവും എന്തോ ആർക്കും സംഭവിക്കാം എന്നിടത്ത് എത്തിയിരിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇപ്പോ നമ്മള് മധുരം ഖുർആൻ ഒന്ന് കേട്ടാലോ?
2: യെസ്.
4: മഷാല്ലാ, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ഷമിൽ സാറെ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്ക് എന്താ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടുവന്ന് തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവീൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവീൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവീൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കംഫർട്ടാണ്. അപ്പം അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പം അവിടെ നമ്മൾ അതൊന്നും ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന, അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അൽ അഫാസി, കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അൽ അഫാസി, ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞുപോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോന്നും അറിയില്ല, പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കണം. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ഉള്ള ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലെ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നു മനസ്സിലെ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840,
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ വീട് മനോഹരമാക്കാം, ഭാഗം 1. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അവനും അവൻ്റെ കുടുംബത്തിനും വളരെ സൗകര്യപ്രദമായി താമസിക്കാനുള്ള ഒരു വീട്. അത് എല്ലാവരുടെയും സ്വപ്നമാണ്. അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലെ ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ വീട് ഒരു അനുഗ്രഹമാണെങ്കിലും അത് വല്ലാത്തൊരു പരീക്ഷണവും കൂടിയാണ്. ഏതൊരു അനുഗ്രഹവും മറുഭാഗത്ത് പരീക്ഷണമാണ് എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ പരീക്ഷണം താൻ നന്ദിയുള്ളവനാണോ അതോ നന്ദികേട് കാണിക്കുന്നവനാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണോ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ അവൻ ധിക്കാരം കാണിച്ച് അഹങ്കരിച്ച് അവൻ ജീവിക്കുകയാണോ എന്നുള്ളതാണ് പരീക്ഷണം. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ നന്ദിയുള്ളവനായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടായാൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇനി ഒരു കാറ് വാങ്ങാൻ നമുക്ക് സാധിച്ചാൽ നാം എന്തൊക്കെയാണ് പറയേണ്ടത്? ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും ഒരു വിശ്വാസി പറയേണ്ട ഒരു വാചകമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു. ഇതെൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്. ഏതൊരു അനുഗ്രഹം എടുത്തു നോക്കിയാലും അതൊക്കെ റബ്ബിൻ്റെ ഔദാര്യമായി കൊണ്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതും പറഞ്ഞ് അവിടെ നിർത്തല്ല വേണ്ടത്. ചില കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും മുന്നിലും പിന്നിലുമായി ഓരോ സ്റ്റിക്കറുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഹാദാ മിൻ ഫളി റബ്ബി എന്നെഴുതിയ സ്റ്റിക്കറുകൾ, അല്ലെങ്കിൽ മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതിയ, ലഇൻ ശകർത്തും ലഅസീദന്നക്കും എന്നൊക്കെ എഴുതിയിട്ടുള്ള ധാരാളം സ്റ്റിക്കറുകൾ, അതവിടെ ഒട്ടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനുശേഷം പറയേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുമോ അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നവനാകുമോ. ഈ വാഹനം നൽകിയതിന്, എനിക്കൊരു ഉയർന്ന ജോലി സ്ഥിരപ്പെട്ടതിന്, അല്ലെങ്കിൽ ഒരു വലിയ വീട് ലഭിച്ചതിന് എന്തിനാണ്, എന്തിനാ എനിക്ക് റബ്ബ് തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അഷ്കുറു ഔ അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ അല്ലെങ്കിൽ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് സഹോദരങ്ങളെ പരീക്ഷണം. അത് വീടിൻ്റെ വിഷയത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് ഇതിൽ നമ്മൾ വിജയിക്കുക? നമ്മുടെ ഭവനം അതൊരു ഇസ്ലാമിക ഭവനമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാനാവുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു അയൽവാസിയെ കിട്ടുന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത്. അൽ ജാറു ഖബ്ലദ്ദാർ, അറബ് ലോകത്ത് വളരെയധികം അറിയപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ്. അൽ ജാറു ഖബ്ലദ്ദാർ, ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തൻ്റെ അയൽവാസി ആരാണ് എന്ന് നോക്കിക്കോ എന്നുള്ളതാണ്. നീ എവിടെ പോയി വീടുണ്ടാക്കിയാലും ശരി, നിന്റെ അയൽവാസി ആരാണെന്ന് നീ നല്ലോണം ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ മറ്റു കുടുംബങ്ങൾക്കും സ്വസ്ഥമായി കൊണ്ട് താമസിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, അതിനെ പറ്റിയ ആളുകളാണോ അവിടെയുള്ളത് എന്ന് നീ പരിശോധിക്കണം. അതുകൊണ്ട് തനിക്ക് ഉപദ്രവമില്ലാത്ത ഒരു അയൽവാസി, തനിക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ, തനിക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം, ഇതെല്ലാമാണ് നാം പ്രധാനമായിക്കൊണ്ടും ഒരു വീട് പണിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും അതോടൊപ്പം തന്നെ ഹലാലായ മാർഗത്തിലൂടെ, ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ നാം വീട് നിർമ്മിക്കാവൂ എന്നുള്ളതാണ്. പല ആളുകളും ഭീമമായ സംഖ്യ പലിശക്ക് കടം വാങ്ങിയിട്ട് അവസാനം ലോണെടുത്ത് വീട് വെച്ചു, ആ വീട് വിറ്റ് ലോണടച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പല ആളുകൾക്കും. അങ്ങനെ ഹറാമായ ഒന്നും തന്നെ നമ്മുടെ വീട് നിർമ്മാണത്തിന് നാം ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഒരു വീട് നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പല ബിദ്അത്തുകളും അനാചാരങ്ങളുമാണ്. ശിർക്ക് കലർന്നു വരുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരം അനാചാരങ്ങളൊന്നും വേണ്ട നമുക്ക് പ്രിയമുള്ളവരെ. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളെ പൂർണ്ണമായും പാലിക്കുന്ന ഒരു വീട് നിർമ്മിക്കാൻ നമുക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം. ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് ബിദ്അത്തുകളൊന്നുമില്ലാതെ, അനാചാരങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ നാം പാലിക്കേണ്ട ചില ഇസ്ലാമിക മര്യാദകളുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന, നാളെ പരലോകത്ത് എൻ്റെ വീട് കൊണ്ട് ഞാൻ സ്വർഗം നേടി എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിലൊന്നാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ അകത്തേക്ക് കയറുമ്പോഴും നാം പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകളും ദിക്കറുകളുമുണ്ട്. അത് കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ, ഫഖാല, എന്നിട്ട് അവൻ പറയുകയാണ്, ബിസ്മില്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പ്രിയമുള്ളവരെ, ഈയൊരു പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട് എന്നതാണ്. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിന് വല്ലാത്തൊരു ബറക്കത്താണ്. ഏത് നന്മയുടെ ആരംഭം ബിസ്മി കൊണ്ടാണ് എങ്കിൽ ആ ഒരു പ്രവർത്തനത്തിന് അതിനൊരു പ്രത്യേക ബറക്കത്തുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. തീർന്നിട്ടില്ല, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇനി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ ഒന്നും സംഭവിക്കരുതല്ലോ. തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും സംരക്ഷണം വേണമല്ലോ. അതിന് ആരെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ? അതിന് അള്ളാഹു തന്നെ വേണം. അതുകൊണ്ട് തവക്കൽ തു അലല്ലാ, ഞാൻ എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയുമില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹുവിൻ്റെ നാമം, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഹുദീത, നീ സന്മാർഗത്തിലാണ്. കുഫീത, നിനക്ക് റബ്ബ് തന്നെ മതിയാകുന്നതാണ്. വവുഖീത, നീ സംരക്ഷണത്തിലാണ്. സഹോദരങ്ങളെ, മലക്കുകൾ ആശീർവദിച്ചു കൊണ്ട് അവരോട് പറയുകയാണ്, നീ സന്മാർഗത്തിലാണ്, നിനക്ക് നിന്റെ റബ്ബ് തന്നെയാണ്, നിന്റെ റബ്ബ് നിനക്ക് സംരക്ഷണമേകുന്നതാണ്. ഫതനഹാലഹു ഷയാത്തീൻ, ഇത് കേട്ടിട്ട് പിശാചിക്കൾ പറയും, കൈഫലക ബിറജുലിൻ, ഈ മനുഷ്യനെ നമ്മൾ ഇനി എങ്ങനെ വഴിപേപ്പിക്കും? അത് ഹുദിയ വഖുഫിയ വവുഖിയ, അവൻ നല്ല മാർഗത്തിലാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അള്ളാൻ്റെ ആളാണിവൻ. ഇവനെ വഴിതെറ്റിക്കാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. പിശാജ് അവൻ്റെ ആളുകളോട് ഇപ്രകാരം പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീട് അത് ഇസ്ലാമിക ഭവനമാവണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും മര്യാദകളും പാലിക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയും ഒരുപാട് ഇസ്ലാമികമായ വീട് നിർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട് ഒരു ഇസ്ലാമിക അന്തരീക്ഷം നേടിയെടുക്കാനുള്ള ധാരാളം മര്യാദകൾ നമുക്കുണ്ട്. അതെല്ലാം അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു നല്ല ഒരു ജീവിതം, നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
5: മാഷാല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ വീട് മനോഹരമാക്കാം, ഇതിന്റെ ഒന്നാം ഭാഗം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
8: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
9: ഇസ്ലാം അതിൻ്റെ ഏത് കാര്യവും പ്രമാണബദ്ധമായി ആളുകളോട് സംവദിക്കുന്ന ഒരു മതമാണ്. രണ്ട് എക്സ്ട്രീം എൻഡുകളിലേക്ക് പോകാതെ ഒരു മധ്യമ നിലപാട് ഏത് വിഷയത്തിലും പുലർത്തി വരുന്ന മതമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും മതപരമായ പല കാര്യങ്ങളിലെയും വിധികളും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു, എന്നിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ അവനവന് തോന്നിയതൊക്കെ മതം അങ്ങനെ അംഗീകരിക്കണമെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത്?
10: ഇപ്പോൾ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇത് ശരിക്കൊരു ആൻറ്റി ഇസ്ലാം പ്രൊപ്പഗണ്ട ടൂളാണ്. ഒരു ഇസ്ലാമോഫോബിയയെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നന്നായി ഉപയോഗപ്പെടുത്തുന്ന ശക്തമായ ഒരു ടൂളാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായി ഈ ചർച്ച ഇവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അത് പലപ്പോഴും മനസ്സിലാക്കാതെയാണ് പലരും ഈ വിഷയത്തിൽ, ഇതിൻ്റെ ഒരു ഒരു വശം പറയുമ്പോൾ പലരും ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇവിടെ പലരും ഇതിപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള നന്മയും ആഗ്രഹിച്ച് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടിയാണ് പല കോണുകളിൽ നിന്നും ഇത് വരുന്നത് എന്ന് വിശ്വസിക്കുന്നവർ വലിയ മണ്ടന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായി പറയണമെങ്കിൽ മുത്തലാഖ് നിരോധനം ഈ നിലവിലെ NDA ഗവൺമെൻറ് കഴിഞ്ഞ ഭരണകാലത്ത് കൊണ്ടുവന്നു. അപ്പോൾ മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവരുമ്പോൾ മുസ്ലിം സ്ത്രീകളുടെ രക്ഷ എന്നാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡിലേക്കുള്ള ചവിട്ടുപടികളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവിടെ നടന്നത്. ഒരു സിവിൽ നിയമവുമായി, വിവാഹമെന്ന സിവിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, മറ്റു മതങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു ക്രിമിനൽ സ്വഭാവം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിയമത്തിനകത്ത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം കൊണ്ടുവരുന്ന ഒരു വലിയ നീതി നിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇത് വളരെ നിഷ്കളങ്കമാണ് എന്ന് വിശ്വസിക്കുന്നത് വലിയ അപകടമാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ അവർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവരെ പൂമാലയിട്ട് സ്വീകരിച്ച ആളുകളാണ് മുസ്ലിം സ്ത്രീകളുടെ ഹിജാബിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത് എന്നത് വലിയ വൈരുദ്ധ്യമാണ്. അത് പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിലെ ഒരു തലം. രണ്ടാമത്തൊരു തലം, ഇപ്പോൾ ഹിജാബ് വേണ്ട അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പുറത്തിറങ്ങൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ അനുവദിക്കപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ ഇങ്ങനെ വിശദീകരിക്കുന്ന തരത്തിലുള്ള ഒന്നുമല്ല ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉള്ള ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് അളവ് വരെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഏത് അളവ് വരെയാണ് സ്ത്രീ അവളുടെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കേണ്ടത്, ഇതിനുത്തരം പറയാൻ ഇവർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. മാത്രമല്ല ഇവർ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ അല്ലാത്ത മറ്റേ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? അവർ ഒരു പക്ഷെ ഇവിടെ ഒരു ന്യൂഡിറ്റി കൾച്ചർ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഇവർക്ക് പ്രശ്നമാവില്ല. അപ്പോൾ ധാർമ്മികത എന്നതിന് ഒരു വൃത്തം വരയ്ക്കാൻ കഴിയാത്ത ആളുകൾ, സദാചാരം എന്ന് പറയുന്നത് എന്തോ അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, തീർത്തും സംസ്കാരശൂന്യമായ ഒരു ഉയർന്ന സാംസ്കാരിക നിലവാരം വെച്ച് പുലർത്തുന്ന സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വളരെ വൃത്തികെട്ട ഒരു സംസ്കാരത്തെയാണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വസ്ത്രത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലോ ഇത് നിലനിൽക്കുന്നില്ല. ഏത് വിഷയം എടുത്തു നോക്കിയാലും അതിൻ്റെ ഈ ഒരു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന സമീപനത്തിലേക്കാണ്. ഇപ്പോൾ LGBTQIA+ ഉൾപ്പെടെയുള്ള ആ ഒരു സംസ്കാരത്തിലേക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, വിവാഹം, വൈവാഹിക ജീവിതത്തിൻ്റെ ആവശ്യമെന്താണ്, മക്കളും മാതാപിതാക്കളും എന്ന കുടുംബ സംവിധാനത്തിൻ്റെ ആവശ്യമെന്താണ്, കുടുംബം തന്നെ വേണോ, ഇങ്ങനെയുള്ള വ്യക്തി സ്വാതന്ത്ര്യം എന്ന പേരിൽ നിലവിൽ മാനവരാശി നിലനിന്നു പോരുന്ന എല്ലാ അടിത്തറകളെയും പൊളിച്ചെഴുതുന്ന മറ്റൊരു സംസ്കാരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിനു വേണ്ടി വാദിച്ച സമൂഹങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ഒരു പഠനത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ്. ഇതിനെ നിഷ്പക്ഷമായി വിലയിരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 2025 പിന്നെ കാംബ്രിഡ്ജ് ഡിക്ഷണറി അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കടന്നു വന്ന പുതിയ പദങ്ങളിൽ ഒന്നായിരുന്നു പിന്നെ എന്താണ്, സ്ത്രീകളുടെ അവർ പുതിയ ജീവിതക്രമങ്ങളിൽ നിന്ന് മാറുന്നതിന് ആ ടേം ഞാൻ ഓർക്കുന്നില്ല. ട്രാഡ് വൈഫ് എന്നുള്ള, ഞാനത് അതിൻ്റെ ഒരു റെഫറൻസ് ഇങ്ങനെ പറയാൻ കാരണം ഇത് ആളുകൾക്ക് വളരെ പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ്. ട്രാഡ് വൈഫ് എന്ന് മലയാളത്തിലെ ഒരു ചാനലൊരിക്കെ ഈ ഡിക്ഷണറി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട വാർത്ത പറഞ്ഞപ്പോൾ ട്രാഡ് വൈഫ് എന്നുള്ള വാക്കിനെ അവർ തെറ്റായിട്ടാണ് ഇവിടെ വിശദീകരിച്ച്. അത് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയില്ല. ശരിക്കും ട്രാഡ് വൈഫ് എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് സ്ത്രീകൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പഴയതുപോലെ എന്താണ് വീട്ടിനകത്ത് ജീവിച്ചു കൊള്ളാം എന്ന് വാദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശക്തമായി സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കുടുംബ സംവിധാനത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ, മാന്യമായ വേഷവിധാനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, അതിരുകളില്ലാത്ത ലൈംഗിക അല്ലെങ്കിൽ അത്തരം സൗഹൃദങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വീണ്ടും വീടുകളിലെ അകത്തേക്ക് സ്ത്രീകൾ തിരിച്ചു പോകുന്ന ഒരു ക്യാമ്പയിൻ ലോകത്ത് നിലനിൽക്കുന്നു. അപ്പോൾ ഈ പറയുന്ന വാദക്കാർ അതുകൂടി മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കാനും വേണ്ടി ശ്രമിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു ഭാഗം. വേറൊന്ന്, ഇവിടെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യം എത്ര കണ്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം, എവിടെയെല്ലാം കാര്യങ്ങളിൽ അവർക്ക് എങ്ങനെയെല്ലാം കാര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു സ്ത്രീയെപ്പോലെയുള്ള എല്ലാ കാര്യങ്ങളും മുസ്ലിം സ്ത്രീക്കുണ്ട്. ജോലിക്ക് പോകാം, വരുമാനമുണ്ടാക്കാം, കച്ചവടം ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങാം, ഇതൊന്നും ഒരു പ്രശ്നമായി മതം പറയുന്നില്ല. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞങ്ങൾ വിചാരിക്കുന്ന നേരത്തെ പറഞ്ഞ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമും അതിൻ്റെ നിയമങ്ങളും തടസ്സമാണ്. അതുകൊണ്ട് സ്ത്രീ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ് പിന്നെ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ വാക്ക് ഈ ആളുകൾ പറയും എന്തായിരിക്കും അറിയോ? അത് ഇസ്ലാമിക ശരീഅത്ത് കാലോചിതമായി മാറ്റം വരുത്തണം, അവിടേക്കാണ് അവസാനം എത്തുക. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ എന്നതല്ല, മറിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഒരു മതത്തിൻ്റെ അടിത്തറ പൊളിക്കണം. അതിനുവേണ്ടി ആളുകളെ പെട്ടെന്നിങ്ങനെ വളച്ചു തിരിച്ച് അതിലേക്ക് എത്തിക്കാൻ പറ്റാവുന്ന ഈ കാലഘട്ടത്തിൽ പറയാവുന്ന ഏറ്റവും നല്ല ചില മനോഹരമായ വാക്കുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ സ്ത്രീകളോടുള്ള വലിയ സ്നേഹമൊന്നുമല്ല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യാനോ വിദ്യാഭ്യാസം നേടാനോ അതിവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹിക അധസ്ഥിതാവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായപ്പോൾ മുസ്ലിം പുരോഹിതന്മാരും മുസ്ലിം പണ്ഡിതന്മാരുമാണ് അവരെ അതിൽ നിന്ന് ഉയർത്താൻ വേണ്ടി ഇവിടെ പണിയെടുത്തത്. അത് നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു മനോഹരമായൊരു ഉദാഹരണം മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്നൊരു മേഖല നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സ്കൂളിൽ സ്ത്രീകൾ പോകാത്ത കാലം ഉണ്ടായിരുന്നു, എല്ലാവരെയും പോലെ മുസ്ലിങ്ങൾ മാത്രമല്ല, പൊതുവിൽ സ്ത്രീ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ അക്ഷരം പഠിക്കാത്തൊരു കാലമുണ്ടായിരുന്നു, അക്ഷരം പഠിക്കരുത് എന്ന് പറയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾ മുന്നോട്ട് വന്നത്? ഇന്ന് ധാരാളം മത്സര പരീക്ഷകളിൽ മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണ്? മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞത് ആരാണ്? അതിൻ്റെ മുന്നിൽ നിന്നത് കേരളത്തിലെ മതപുരോഹിതന്മാരാണ്. കെ എം മൗലവിയെപ്പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെപ്പോലെയുള്ള, പിന്നെ എന്താണ് എം കെ ഹാജിയെപ്പോലെയുള്ള ധാരാളം, അബുസബാഹ് മൗലവിയെപ്പോലെയുള്ള ധാരാളം ആളുകളെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇവിടെ കോളേജുകൾ സ്ഥാപിച്ചതും അറബി കോളേജുകൾ സ്ഥാപിച്ചതും മറ്റു സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതും അവിടെ കുട്ടികളെ പഠിക്കണമെന്നാവശ്യപ്പെട്ടതും എല്ലാ തരത്തിലുള്ള സൗകര്യം ഉണ്ടാക്കിയത് ഈ പറയുന്ന വിമർശകരോ ഇവരുടെ മുൻഗാമികളോ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലുമല്ല. അത് പിൽക്കാലത്ത് അതിന് എയ്ഡ് കൊടുത്തിട്ടുണ്ടാകാം, പക്ഷേ ശരിക്കും മുസ്ലിം നേതൃത്വമാണ് അതിന് പിന്നെ രംഗത്ത് വന്ന് ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വർക്ക് ചെയ്തതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, ഈ നിലപാടുകളിലൊക്കെ ഇവർക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ഇത്തരം നിലപാടുകളുണ്ടോ? എല്ലാ സമയത്തുണ്ടോ? ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. പൊതുവിൽ ഇസ്ലാമിലെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ, ഇസ്ലാമിൽ മാത്രമല്ല പൊതുവിൽ വധശിക്ഷ ഈ പിന്നെ ശിക്ഷാ നിയമങ്ങളിൽ പാടില്ല എന്ന് ശക്തമായി വാദിക്കുന്ന പല ആളുകളുണ്ട്. ഞാൻ ഓർക്കുന്നു കേരളത്തിലെ സുഗതകുമാരിയെ, അറിയാത്താരുണ്ടാവില്ലല്ലോ, സൗമ്യ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോൾ ഗോവിന്ദച്ചാമി സൗമ്യയെ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ അവർ പറഞ്ഞത് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ നൽകണമെന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു പ്രത്യേക നിയമം പറയാം, ആവേശം ഇറങ്ങുമ്പോൾ, ഞാൻ സുഗതകുമാരിയല്ല പറഞ്ഞത്, പൊതുവിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്, അത് ഇറങ്ങുമ്പോൾ മറ്റൊരു നിയമം പറയുക, അതല്ല. ഒരു മനുഷ്യൻ എന്താണോ ആവശ്യം അതാണ് പറച്ച് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് ഇസ്ലാമിക നിയമങ്ങൾക്കകത്തുള്ളത്. ഇതുമാത്രമല്ല, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ സിനിമാ നടിമാർ, കേരളത്തിൽ അറിയപ്പെട്ട ഒരു സിനിമാ നടി, ഒരുപാട് പ്രധാനപ്പെട്ട അവാർഡുകൾ നേടിയിട്ടുള്ള സിനിമാ നടി പറഞ്ഞത് സ്ത്രീ സിനിമാ സെറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് ചില ഡ്രസ് കോഡുകൾ ആവശ്യമുണ്ട്. ഈ വേഷം ധരിച്ചല്ല വരേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞാൽ കേരളത്തിന് അപമാനമാണ്. അതിൻ്റെ മുഴുവൻ പേജ് പോലും പുറത്തുവിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ ചർച്ച വീണ്ടും പുറത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി കേസുകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കേസുകളുള്ള ഒരു റിപ്പോർട്ട് കേരളത്തിൽ അതിൻ്റെ സംവിധാനങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്നും പുറത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത്ര ദുർബലമാണ്, അത്ര പരാജിതരാണ് നമ്മൾ. നമ്മുടെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര പരാജിതരാണ്. ഈ പറയുന്ന ആളുകളൊന്നും ആ വിഷയത്തിൽ മാന്യമായ നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിലെ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു മനുഷ്യനും നട്ടലില്ല ആ കാര്യം പറയാൻ. ഹേമ കമ്മിറ്റിയുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി വേണമെന്ന് പറയാൻ നട്ടല്ലില്ലാത്ത ആളുകളാണ് ഇന്നിപ്പോൾ ഈ സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, അവിടെ അന്ന് പറഞ്ഞത് മാന്യമായ വേഷം വേണമെന്നാണ്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ പല സിനിമാ നടിമാരും പറഞ്ഞ അവരുടെ അഭിപ്രായങ്ങൾ ഈ കമ്മീഷൻ്റെ മുന്നിൽ പങ്കുവച്ചതെന്താണ്? പുരുഷന്മാർ ഞങ്ങൾക്ക് പലപ്പോഴും സിനിമകളിൽ റോള് തരുമ്പോൾ നിശ്ചയിക്കുന്ന ഡ്രസ്സും സ്ത്രീ സംവിധായകരോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ആണെങ്കിൽ നിശ്ചയിച്ചിരുന്ന വേഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ത്രീകൾ കുറച്ചുകൂടി ശരീരം കവർ ചെയ്യുന്ന വസ്ത്രം തരുമ്പോൾ പുരുഷന്മാർ അത് ചെയ്യുന്നില്ല. അപ്പോൾ ആരുടെ താല്പര്യമാണിത്? സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആരുടെ ആവശ്യമാണിത്? സ്ത്രീയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് സ്ത്രീകളല്ല, സ്ത്രീകൾ ഏത് തരത്തിൽ പെരുമാറണമെന്ന് നിശ്ചയിക്കുന്നത് സ്ത്രീകളല്ല, സ്ത്രീകൾ ഏത് തരത്തിൽ പുറത്തിറങ്ങണമെന്ന് നിശ്ചയിക്കുന്നത് സ്ത്രീകളല്ല. അഥവാ ഇവിടെ ഒരു സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീ ഉടലിനെ തങ്ങളുടെ കച്ചവടങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ പലതരത്തിലുള്ള മീഡിയ കണ്ടൻറ്റുകൾ, സിനിമയാകാം, സീരിയലുകളാകാം, വെബ് സീരീസുകളാകാം, പോൺ വീഡിയോസാകാം, പോൺ ഇൻഡസ്ട്രി ആവാം, ഏത് മേഖലയാകാം, അവിടുത്തെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി, വലിയ പണം സാമ്പത്തികമായി നേട്ടം കൊയ്യുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു അജണ്ട ഇവിടെയുണ്ട്. ആ അജണ്ട മനസ്സിലാകാതെയാണ് പലരും അഭിപ്രായം പറയുന്നത് എന്നാണ് അതിലേക്ക് പറയാനുള്ള വേറൊരു തലം. പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഈ സ്ത്രീകൾക്ക് എന്തു പരിഗണന കൊടുക്കാറുണ്ട്? നമ്മളെപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്, ഇവിടെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ, നിരവധി സാംസ്കാരിക സംഘടനകൾ, പലതരത്തിലുള്ള സംഘടനകൾ, ഇതിൻ്റെയൊക്കെ തലപ്പത്ത് എത്ര കാലത്ത് എത്ര സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കിയും സ്ത്രീകൾക്ക് സംവരണമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭകളിലും മറ്റ് ലോക്കൽ ബോഡികളിലുമൊക്കെ എത്ര കണ്ട് സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുമായിരുന്നു. അവിടെ ഒന്നുമില്ലാത്ത സ്ത്രീ സ്നേഹം, ചില പ്രത്യേക നമ്മൾ എന്താ പറയുക, സെലക്റ്റീവായിട്ടുള്ള സ്ത്രീ സ്നേഹം കൊണ്ടുവരുന്നു എന്നുള്ളത് ശുദ്ധമായ കാപട്യമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. വേറൊന്ന്, ഇതേ കാര്യം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ വിഷയത്തിൽ പറയുന്ന അതേ അഭിപ്രായം, ഞാൻ ഓരോ മതത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും എടുത്ത് പറയുന്നില്ല, എല്ലാ മതങ്ങളും എല്ലാ സാഹചര്യങ്ങളും എല്ലാ വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾ നടക്കാറുണ്ടോ എന്നുകൂടി ഇതിൽ അഭിപ്രായം പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണമെന്നേ പറയാനുള്ളൂ.
11: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം. പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. അത്യാഹിതങ്ങൾ, നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അപകടഘട്ടങ്ങൾ നാം നിർവഹിക്കേണ്ടത്. അവതരിപ്പിക്കുന്നത് ഡോക്ടർ യാസർ ചോമയിൽ, കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം, ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പലതരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ, അതിൻ്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവരക്കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
2: അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു പക്ഷെ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്,
1: കേരളത്തിൽ മാത്രം.
2: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി, അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
1: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയുക, ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
2: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക, അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
1: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നതാണല്ലേ?
2: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റിയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലം ഉണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആൾ ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങളോണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
1: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാരണം ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ് എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ.
2: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ, അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാവും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത, തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
1: അപ്പൊ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് താടിയടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണം എന്നുള്ളതും അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളത്. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
2: ഹെൽമെറ്റ്.
1: പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റ് ആണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ പറയാ ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ
2: കുറവാണ്.
1: പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിംഗ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പലപ്പോഴും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാറ്. അത് തന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവർ ആരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
2: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയി ഇടിക്കുകയിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും, അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ് ബോർഡിൽ അടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല, അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
1: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
2: കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ ഏറ്റ് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികളെ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ താങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
1: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിലിരുത്തണോ ബാക്കിലിരുത്തണോ തുടങ്ങിയ
2: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിലിരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു ഒരു തരം സീറ്റുകളുണ്ട്. ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിലിരുത്തുക, അഥവാ തന്നെ കുട്ടികളെ സീറ്റിലിരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ, അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
1: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
2: അപകടം, ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ട ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
1: നട്ടലിന് ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
2: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട്, അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി, കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷ്മിന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ്, നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷ്മിന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അനക്കാത്ത രീതി ഏത് രീതിയിലാണ് അവരെ എടുത്ത് മാറ്റുക?
2: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ, നമ്മൾ കൈകാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വ്യക്തി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്.
1: ഒരേപോലെ
2: ഒരു
1: തടി എടുക്കുന്ന പോലെ,
2: അതായത് നമ്മൾ ലോഗ് റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
1: മടക്കേണ്ട തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് അതൊക്കെ കിടത്തി ഹോസ്പിറ്റലിലേക്ക്
2: കിടത്തി കൊണ്ടുപോകണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയ ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
1: നമ്മുടെ പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു വരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന് മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കിടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിൽ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം
2: അതുപോലെ തന്നെ ബോധക്ഷയം. സാധാരണഗതിയിൽ ഇപ്പം ഒരു ചെറിയ അപകടമാണെങ്കിൽ കൈന് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്നൊരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് മറ്റുള്ള, അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട്, അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട്, അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിയുന്നതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിന് പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ്, ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുപോലെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
2: അല്ല
1: ആർക്കും അറ്റൻഡ് ചെയ്യാൻ, അല്ലേ?
2: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
1: പിന്നെ മറ്റൊന്നാണ് എന്താ പറയാ, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്, കയ്യോ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
2: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈൻ്റെ കണ്ണീക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈകാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അത് നമ്മൾ നേരത്തെ നീർത്തി പിടിക്കാൻ പറ്റും.
1: അതുമൂലം
2: ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അങ്ങനെ വേദന നമുക്ക്
2: വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
1: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയില് വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ, അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
2: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, ഈ പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
1: പരമാവധി അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ അനക്കം
2: അനങ്ങാത്ത രീതിയിൽ, കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയെല്ല് മറ്റുള്ള മസിലുകൾക്ക്, പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവർ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
1: ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവും?
2: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ, തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം, സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കും.

0: അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിലും അതിൽ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ്. അപ്പോൾ ഇത് അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമോ?
1: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാഡിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈനി തരിപ്പ് വരാം. ഇതൊക്കെയാണ് സുഷുമ്ന നാഡിക്ക് പരിക്ക് പറ്റി എന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റി എന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
0: ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയുക, അതുപോലെ ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോട്ട് അപകടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതുപോലെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാനടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരൽ മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് ഇത് ചെയ്യേണ്ടത്?
1: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ, ആ വിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുടെ മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ട് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
0: പ്ലാസ്റ്റിക്
1: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
0: അവയവം പോളിത്തീൻ കവറിലിട്ട് കവറിൻ്റെ പുറത്ത് ഐസ് പാക്ക് വെക്കുക,
1: ഐസ് പാക്ക് വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം, അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ, ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
0: ഓക്കെ, പിന്നെ മൂക്കുന്നു വായന്നും അതിൽ ചെവിന്നൊക്കെ രക്തം വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
1: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്, അപകടം മൂലമുള്ളതാണ് എല്ലാത്ത രീതിയിലും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ചെടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെല്ലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ച് നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
0: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വായന്നും രക്തം വരുന്ന അവസാനം ചോദിച്ചു, അതിലങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട്
1: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല. ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
0: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കൾ. കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
1: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
0: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ

0: ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യ വിചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. അത്യാഹിതങ്ങൾ, നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അപകടഘട്ടങ്ങളിൽ നാം നിർവഹിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു നൽകിയത് ഡോക്ടർ യാസർ ചോമയിൽ, ഡോക്ടർ അബ്ദുൽ മാലിക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ റിയാദു സ്വാലിഹീനിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദു സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് വിത്ര നമസ്കാരത്തിന്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 205-ാമത്തെ അധ്യായം ബാബുൽ ഹസ്സി അലാ സ്വലാത്തിൽ വിത്ർ, വിത്ർ നമസ്കാരത്തെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അദ്ധ്യായം. അത് ശക്തമായ സുന്നത്താണ് എന്നും അതിൻ്റെ സമയവും വിശദീകരിക്കുന്നതായ ബാബിൽ നിന്നുള്ള 1135-ാമത്തെ ഹദീസ്. വഅൻ അബി സഈദിനിൽ ഖുദരിയി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഔതിറു ഖബ്ല അൻ തുസ്ബിഹു. റവാഹു മുസ്ലിം. അബു സഈദ് ബിൻ ഖുദരി റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അതാണ്, അബു സഈദ് ബിൻ ഖുദരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയമായും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔതിറു ഖബ്ല അൻ തുസ്ബിഹു, നിങ്ങൾ സുബഹിയാകുന്നതിന് മുമ്പ് വിത്തറാക്കുക. വിത്തറിൻ്റെ സമയത്തെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടി അറിയിക്കുന്ന ഹദീസാണ്. ഇദാ സ്വല അൽ ഫജറു ഫഖദ് ദഹബ കുല്ല സ്വലാത്തിൽ ലൈൽ. ഫജർ ഉദിച്ചു കഴിഞ്ഞാൽ രാത്രിയിലെ എല്ലാ നമസ്കാരങ്ങളും പോയി. വൽ വിത്തറു വിത്തറും ഫ ഔതിറു ഖബ്ല തുലു അൽ ഫജർ, അതുകൊണ്ട് നിങ്ങൾ ഫജർ ഉദിക്കുന്നതിന് മുമ്പായി വിത്തറാക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, രാത്രി നമസ്കാരത്തിന് ഏറെ ശ്രേഷ്ഠതയുണ്ട്. മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുവാൻ കാരണമാകുന്നതും പ്രാർത്ഥനകൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ളതുമായ സമയം. അതുകൊണ്ട് തന്നെ ഇഷ കഴിഞ്ഞ്, ഇഷാഇൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഫജർ അദാൻ വരെയുള്ള സമയത്ത് നിർവഹിക്കുന്നതായ നമസ്കാരങ്ങൾക്ക് സ്വലാത്തുൽ ലൈൽ രാത്രി നമസ്കാരമെന്ന് പറയും പൊതുവെ. റമദാനിലാകുമ്പോൾ അതിനെ ഖിയാമു റമദാൻ, ഖിയാമുൽ ലൈൽ, തറാവിയഹ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ർ നമസ്കാരം സ്വലാത്തുൽ വിത്ർ എന്ന് പറയുന്നു. ഏതായിരുന്നാലും രാത്രി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫജർ ഉദിച്ചു കഴിഞ്ഞാൽ, ഫജറിൻ്റെ സമയമായാൽ, ചക്രവാളത്തിൽ ഫജറു സ്വാദിഖ്, ഫജർ രണ്ട് ഫജറുണ്ട്, ഫജറുൽ കാദിബും ഫജറു സ്വാദിഖും. ഫജറുൽ കാദിബ് എന്ന് പറയുന്നത് ഒരു നിലാവട്ടം വെളിച്ചമുള്ളതുപോലെ തോന്നും, പക്ഷേ അപ്പോൾ നേരം വെളുത്തിട്ടുണ്ടാവുകയില്ല. നേരം വെളുക്കുക എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ ടൈമായിട്ടുണ്ടാവുകയില്ല, സുബഹിയുടെ ബാങ്ക് വിളിക്കാൻ സമയമായിട്ടില്ല. എന്നാൽ ഫജറു സ്വാദിഖ്, ആ ഒരു പ്രഭാതത്തിൻ്റെ സത്യസന്ധമായ ആ ഒരു സമയം, ഫജറിൻ്റെ സമയം സുബഹയുടെ സമയം ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമസ്കാരങ്ങളെല്ലാം രാത്രി നമസ്കാരങ്ങൾ അവസാനിച്ചു. ഖിയാമുല്ലൈലിൻ്റെ സമയം നിർവഹിക്കുവാനുള്ള സമയം കഴിഞ്ഞുപോയി. വിത്തറാക്കുന്നതിന് മുമ്പ് വിത്തറാക്കുവാനുള്ള സമയം അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഫൗത്തിറു, നിങ്ങൾ വിത്തറാക്കുക. ഫസല്ലുൽ വിത്ര, വിത്തർ നമസ്കാരം നിർവഹിക്കുക. ചുരുങ്ങിയത് ഒരു റക്അത്തെങ്കിലും, മൂന്നോ അതിൽ കൂടുതലോ ഒക്കെ വിത്തറാക്കാവുന്നതാണ്. അപ്പം ഫജ്റു സ്വാദിഖ് വെളിവാകുന്നതിന് മുമ്പ് തന്നെ വിത്തർ നമസ്കാരം നിർവഹിക്കണം. വലാ യുഅഖ്ഖിറുൽ വിത്ര് ഇലാ തുലുഇൽ ഫജ്ർ, ഫജറിന് ബാങ്ക് വിളിക്കുന്ന ആ ഒരു സമയത്തേക്ക്, ഫജർ ഉദിക്കുന്നതായ ആ സമയത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ല. എന്നാൽ ഒരാൾ ഫഇദാ നാമ അനിൽ വിത്ര്, വിത്രനെ സംബന്ധിച്ച് അയാൾ ഉറങ്ങിപ്പോയി, ഔസഹ മറന്നുപോയി, ഓർമ്മയില്ലാതായിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു എങ്കിൽ ഫജർ ഉദിക്കുന്നത് വരെയും അയാൾ വിത്രാക്കിയിട്ടില്ല എങ്കിൽ അയാൾക്ക് വിത്രില്ല. പിന്നെ അത് വിത്ര നമസ്കരിച്ച് വീട്ടേണ്ടതില്ല, കാരണം ഇത് ഫറളല്ല. ഏതായിരുന്നാലും സഹോദരങ്ങളെ, വിത്ര നമസ്കാരം എന്ന ഏറെ ശ്രേഷ്ഠമായ നമസ്കാരം, അതിൻ്റെ സമയം ഫജർ ഉദിക്കുന്നതോടുകൂടി അവസാനിക്കുന്നു. ഫജർ ഉദിച്ചാൽ വിത്രില്ല. അത് ബാങ്കിലും അതാനും ഇടയിലുള്ള സമയമായിരുന്നാലും അത് വിത്രാക്കാൻ പറ്റുകയില്ല. അവിടെ ഫജർ ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ വിത്രാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്ക് വിത്രില്ല. ഫഇന്നഹു യുസല്ലി ഫിന്നഹാരി ഷഫ്അൻ, അയാൾ പകലിൽ അയാൾക്ക് ഒറ്റയല്ല ഇരട്ടയായിക്കൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. അതായത് ഒരാൾ രാത്രിയിൽ ഇൻകാൻ യൂത്തിറു ബി സലാസിൻ, മൂന്ന് റക്കാത്ത് കൊണ്ട് വിത്രാക്കിയിരുന്ന ഒരാൾ നാല് റക്കാത്ത് നമസ്കരിക്കണം. അഞ്ച് കൊണ്ട് വിത്രാക്കിയിരുന്ന ആൾ പകലിലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, ഒരാൾക്ക് വിത്ര് കിട്ടിയില്ല എങ്കിൽ പിന്നെ ആൾ ആറാണ് നമസ്കരിക്കേണ്ടത്. ഏഴ് നമസ്കരിക്കുന്ന ആൾ പകലിലാണെങ്കിൽ എട്ട് നമസ്കരിക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗലബഹു നൗമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ എപ്പോഴെങ്കിലും ഉറക്കം അതിജയിക്കുകയാണെങ്കിൽ, ഔ വജഉൻ അല്ലെങ്കിൽ വേദനയുണ്ടാവുകയാണെങ്കിൽ, സല്ലാമിനൻ നഹാരി സിൻതെ അഷറത്ത് റക്കാത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ വെച്ച് പന്ത്രണ്ട് റക്കാത്ത് നമസ്കരിക്കാറുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്കാത്തായിരുന്നു നിർവഹിച്ചിരുന്നത്. പകലിൽ നമസ്കരിക്കുമ്പോൾ അത് 12 ആയിരിക്കണമെന്ന്. സഹോദരങ്ങളെ, വിത്ര നമസ്കാരത്തിൻ്റെ രൂപത്തിലും നമ്മൾ മനസ്സിലാക്കണം. വഅലം അന്നൽ വിത്ര ലഹു സിഫാത്ത്, നിങ്ങൾ മനസ്സിലാക്കണം വിത്രിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അയൂത്തിറ ബിവാഹിദത്തിൻ ഫഖദ് വഹാദ ജായിസ് വലാ യുക്റഹു വിത്ര ബിഹ, ഒരു റക്കാത്ത് അനുവദനീയമാണത്, ഒരു റക്കാത്ത് കൊണ്ടെങ്കിലും വിത്രാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ രൂപം, അയൂത്തിറ ബി സലാസിൻ, മൂന്നുകൊണ്ട് വിത്രാക്കുക. അങ്ങനെ മൂന്ന് റക്കാത്തിൽ വിത്രാക്കുന്ന ആൾക്ക് വലഹുൽ ഖിയാറു ഇൻഷാ അസല്ലമ മിനർ റക്കാത്തിൻ, രണ്ട് റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടണമെന്ന് അയാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുക, പിന്നെ മൂന്നാമത്തെ നമസ്കരിക്കുക. ഇനി അതല്ല, ഇൻഷാ അസറദ ഹസറദൻ ബി തശഹൂദിൻ വാഹിദ, ഒരൊറ്റ തശഹുദ്, രണ്ട് റക്കാത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നില്ല, മൂന്ന് റക്കാത്ത് തുടർച്ചയായി നമസ്കരിച്ച് അവസാനത്തിലൊരു തശഹുദ്, അങ്ങനെയുള്ള രൂപവും ആ നമസ്കാരത്തിൽ സ്വീകരിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു സിഫത്ത്, ഒരു രൂപം, മയൂത്തിറ ബി ഹംസിൻ, അഞ്ചു റക്കായത്ത് കൊണ്ട് ഒറ്റയാക്കുക. ഫയസ്റുദഹ സർദൻ, തുടർച്ചയായി അഞ്ചു റക്കായത്ത്, ലാ യതശഹദു ഇല്ലാ ഫി ആഖിരിഹ, അവസാനത്തിലൊരു തശഹദ് ഉണ്ടാവും. അഞ്ചു റക്കായത്ത് അങ്ങനെ ഓരോ റക്കായത്തായിട്ട് ഒന്നിച്ച് നമസ്കരിക്കുന്നു എന്നത്. അതേപോലെ അസ്സിഫത്തു റാബി, നാലാമത്തെ രൂപം, മയൂത്തിറ ബി സബഇൻ, ഏഴ് റക്കാത്ത് കൊണ്ട് വിത്രാക്കുക. ഫയസ്റുദഹ സറദൻ ലാ യതശഹദു ഇല്ലാ ഫി ആഖിരിഹ, അതും വേഗത്തിൽ ഏഴ് റക്കാത്ത് കൊണ്ട് ഒറ്റയാക്കുക. ഒരുമിച്ച് കൊണ്ട്, വെറുതെ ഇടയിൽ തശഹുദോ സലാം വീട്ടുകയോ ഒന്നുമില്ലാതെ തുടർച്ചയായി ഏഴ് റക്കാത്ത് നമസ്കരിച്ചു. ലാ യതശഹദു ഇല്ലാ ഫി ആഖിരിഹ, അവസാന റക്കാത്തിലല്ലാതെ തശഹുദ് ഇരിക്കുന്നില്ല. മറ്റൊന്ന് സിഫത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ഒരു രൂപം, അയ്യൂത്തിറ ബി തിസ്ഇൻ, ഒൻപത് കൊണ്ട് വിത്രാക്കുക. ഫയസ്റുദഹ സർദൻ, അതെല്ലാം കൂടി ഒന്നിച്ച് നമസ്കരിക്കുക ഒമ്പത് റക്കാത്ത്. ലാക്കിൻ യതശഹദ് ബഅദ സാമിന, എട്ടാമത്തെ റക്കാത്ത് കഴിഞ്ഞാൽ ഒരു തശഹുദ്, വലാ യുസല്ലിം, സലാം വീട്ടേണ്ടതില്ല. സുമ യുസല്ലി അത്താസിഅ, പിന്നെ ഒമ്പതാമത്തെ റക്കാത്തും കൂടി നമസ്കരിക്കുക വൈസല്യം, എന്നിട്ട് സലാം വീട്ടുക എന്ന്. ഈ രൂപത്തിൽ ആറാമത്തെ മറ്റൊരു രൂപമുണ്ട്, അതാണ് പതിനൊന്ന് റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അതിൽ ഓരോ രണ്ട് റക്കാത്ത് കഴിഞ്ഞുമ്പോഴും സലാം വീട്ടിയിട്ട് അവസാനം ഒന്നുകൊണ്ട് ഒറ്റയാക്കുക എന്നുള്ളത്. ഹി ഹാദിഹി സിഫത്തുൽ വിത്ർ, ഈ പറയപ്പെട്ട ആറോളം രൂപങ്ങൾ അത് വിത്തുറിൻ്റെ രൂപമാണ്. അതെങ്ങനെ നിർവഹിക്കണം, ഏത് സമയത്ത് നിർവഹിക്കണം എന്നത് അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ ആ രൂപത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒന്നും കൊണ്ടും മൂന്നും അഞ്ചും ഏഴും ഒൻപതും ഒക്കെ തുടർച്ചയായി നമസ്കരിച്ചുകൊണ്ടും തശഹുദില്ലാതെ, മിഡിലിൽ തശഹുദില്ലാതെ ഒന്നിച്ച് നമസ്കരിച്ചതായുമൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ ശക്തമായ ഒരു സുന്നത്ത് നമസ്കാരമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അതിൻ്റെ വുജൂബിയത്ത് വരെ നിർബന്ധിതമാണ് എന്നതുവരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വിത്തർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. രാത്രിയുടെ അവസാന സമയങ്ങളിൽ എഴുന്നേൽക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സമയത്ത് വിത്തറാക്കുകയാണ് ഏറ്റവും അഭികാമ്യമായ, ശ്രേഷ്ഠമായ, മഹത്വമേറിയ ഒരു സമയം. എന്നാൽ വൈങ്കുന്ത തഖാഫു അല്ലാത്തക്കും, സുബൈക്ക് മുമ്പ് എഴുന്നേൽക്കുമോ എന്ന് ഭയപ്പാടുണ്ടെങ്കിൽ ഫജ്അലിൽ വിത്ര മിൻ അവ്വലില്ലൈൽ, രാത്രിയുടെ ആദ്യ സമയത്ത്, അതായത് ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ വിത്തറാക്കുക. ലാച്ചനം ഇല്ലാ മൂത്തരൻ, വിത്തറാക്കിയിട്ടല്ലാതെ ഉറങ്ങാൻ പാടില്ല. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയതായ വസീയത്തിൽ ഔസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂഹുറൈറ അയ്യൂസിറ ഖബല അയ്യനാമ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇവിടെ അബൂഹുറൈറ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓതിക്കൊടുക്കാറുണ്ട്. ഫി അവ്വലില്ലൈൽ, രാത്രിയുടെ ആദ്യ സമയങ്ങളിൽ, വയനാമു ഫി ആഖിരിഹി, അവസാന സമയങ്ങളിൽ ഉറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തോട് ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വഅലം അന്നൽ വിത്ര സുന്നത്തുൻ ഫിൽ ഹദരി വസ്സഫർ, യാത്രയിലായിരുന്നാലും അതേപോലെ തന്നെ നാട്ടിൽ താമസിക്കുന്നതായ സമയത്തും സുന്നത്തായ ഒരു വിഷയമാണ് വിത്തറ് എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്ത ഫി സഫരില്ലാ തത്രുക്കു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും അത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അതിൽപ്പെട്ടതാണല്ലോ ലൈലത്തുൽ മുസ്ദലിഫ, ഫൈനൽ ഇൻസാൻ ഇദാ സല്ലൽ ഇശാ ഫൈനഹു യുസല്ലിൽ മഗ്രിബ് വൽ ഇശാ ജംഅൻ സുമ്മ യൂതിറു. മുസ്ദലിഫയിൽ വെച്ചുള്ള രാത്രിയിലെ നമസ്കാരം, ഇഷാ നമസ്കരിച്ചു, മഗ്രിബും ഇഷാവും കൂടി ജംഅ് ചെയ്ത് നമസ്കരിച്ചു, അങ്ങനെയായിരുന്നാലും പിന്നീട് അയാൾക്ക് വിത്തറാക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പറയപ്പെട്ടതായ രൂപത്തിൽ, രൂപങ്ങളിൽ നമുക്ക് വിത്ര നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഹദറിലോ സഫറിലോ ഉപേക്ഷിക്കാത്ത ശക്തമായ സുന്നത്ത് നമസ്കാരമാണ്, മുഅക്കദായ സുന്നത്ത് നമസ്കാരമാണ് വിത്ര നമസ്കാരം എന്നുള്ളത്. ഹദീസുകളിൽ നിന്ന് അതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. വിത്ര നമസ്കാരത്തിൻ്റെ രൂപം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിൽ എണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം 24 മണിക്കൂറും. ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
6: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ സ്വരം. നല്ല പാട്ടിന്റെ വസന്തകാലം. വാദ്യോപകരണങ്ങളില്ലാതെ, കാതടപ്പിക്കുന്ന ശബ്ദഘോഷമില്ലാതെ, സ്വരശുദ്ധിയോടെ കേൾക്കാവുന്ന നല്ല പാട്ടുകളുടെ മികച്ച ശ്രേണിയുമായി പീസ് റേഡിയോ സ്വരം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഖുർആൻ അപൂർണമോ? ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള പ്രാമാണിക മറുപടിയാണ് ഇൻസൈറ്റിലൂടെ നാം നൽകാറുള്ളത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ഷമീർ മദീനിയാണ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് തക്വയുള്ള, നന്ദിയുള്ള, നല്ലവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും മാർഗനിർദ്ദേശമാണ് എന്ന് പറയുമ്പോൾ, ആ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ അതിനോടുള്ള അന്ധമായ ശത്രുത കൊണ്ട്, അസൂയ കൊണ്ട് ഖുർആനിന് നേരെ പല വിധത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എതിരാളികൾ ഉന്നയിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ സമ്പൂർണമല്ല, അതേപോലെ അതിൻ്റെ ആശയാദർശങ്ങൾ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ പറയുന്ന പലതും അബദ്ധമാണ്, കെട്ടുകഥകളാണ് എന്നൊക്കെയുള്ള തികച്ചും ബാലിശമായ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും എതിരാളികളിൽ നിന്ന് പലപ്പോഴായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്തത് ആ പ്രവാചകന് മാത്രം നന്നായി ജീവിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ടല്ല, വഴികാട്ടിയായിട്ടല്ല, മറിച്ച് ആ പ്രവാചകന്റെ കാലശേഷവും ലോകാവസാനം വരെ ആരെല്ലാം ഇവിടെ ജനിക്കാനും ജീവിക്കുവാനും ഇരിക്കുന്നുവോ അവർക്കെല്ലാവർക്കുമുള്ള, ഏത് ഭാഷക്കാർക്കും, ഏത് നാട്ടുകാർക്കും, ഏത് ജാതിക്കാർക്കും, എല്ലാവർക്കുമുള്ള മാർഗനിർദ്ദേശമാണ് ഖുർആൻ. ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കുള്ള വഴികാട്ടി, മാർഗനിർദ്ദേശം എന്നാണ് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതുകൊണ്ടുതന്നെ ആ ഖുർആനിൻ്റെ സംരക്ഷണവും അത് അവതരിപ്പിച്ച സ്രഷ്ടാവായ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറത്തുൽ ഹിജറിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു തന്നെ പറയുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനത്തെ, ഈ വിശുദ്ധ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്. ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് നാമാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അതിശക്തമായി പറയുന്ന ഒരു കാര്യമായി നമുക്കത് വായിക്കുവാൻ സാധിക്കും. ആ ഖുർആനിൻ്റെ സംരക്ഷണം നടന്ന രീതി നമ്മളൊന്ന് പഠിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ അത്ഭുതകരമായി നമുക്ക് തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അള്ളാഹു ഇറക്കി കൊടുക്കുന്ന വചനങ്ങൾ, ആയത്തുകൾ ഇറങ്ങിക്കഴിയുമ്പോഴേക്ക് അള്ളാഹു ആ പ്രവാചകന്റെ ഹൃദയത്തിൽ, മനസ്സിൽ അത് ഉറപ്പിച്ചു കൊടുക്കുമായിരുന്നു. അത്യധികം താല്പര്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹൃദിസ്ഥമാക്കുവാൻ നാവിട്ടടിച്ച് ധൃതി കൂട്ടി അത് ഓതിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന. പ്രവാചകരെ, താങ്കൾ ധൃതി കൂട്ടി നാവിട്ടടിച്ച് അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, അതിനെ ക്രോഡീകരിക്കേണ്ടതും അത് ഓതിത്തരേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അത് നാം ഏറ്റെടുത്തിട്ടുണ്ട്. ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, നാം അത് ഓതിത്തരുമ്പോൾ ആ പാരായണത്തെ താങ്കൾ അനുധാവനം ചെയ്യുക. ثم ان علينا بيانا, പിന്നീട് അതിൻ്റെ ശരിയായ വിവരണം, അതും നമ്മുടെ ബാധ്യതയാണ് എന്ന്. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യബോധനത്തിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്ത ആ ഹദീസിൻ്റെ, സുന്നത്തിൻ്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു പാഠം കൂടി 75 അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 16 മുതൽ 19 വരെയുള്ള ആയത്തുകൾ, വചനങ്ങൾ ഒന്ന് പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്ന ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അത് മനഃപ്പാഠമായി തറച്ച് ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാർക്ക്, കൂടെയുള്ള ആളുകൾക്ക് ഓതിക്കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുപഠിച്ച ഖുർആനിൻ്റെ ഭാഗങ്ങൾ, അധ്യായങ്ങൾ, വചനങ്ങൾ അത് സ്വഹാബത്ത് കേട്ടുപഠിക്കും, ഹൃദിസ്ഥമാക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നമസ്കാരങ്ങളിലും, നിർബന്ധ നമസ്കാരങ്ങളായി ഓരോ ദിവസവും 5 നേരങ്ങളിൽ 17 റക്അത്തുകൾ അവർ നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ നല്ലൊരു ഭാഗം ഖുർആനിൻ്റെ ഭാഗങ്ങൾ പാരായണം ചെയ്യലാണ്. കാണാതെ മനഃപ്പാഠം പഠിച്ച് ഓതേണ്ടുന്ന ഭാഗങ്ങളാണ് ആ നമസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഖുർആൻ അല്ലാതെയും അഥവാ നമസ്കാരത്തിന് പുറമേയും പാരായണം ചെയ്യേണ്ടതിൻ്റെ പുണ്യം, അതിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു അക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ അതിന് 10 പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് 3 കൂടി ഒരക്ഷരമാണ് എന്നല്ല, അതിന് ഒരു 10 നന്മയാണ് എന്നല്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, അതിന് തന്നെ 1ഉം 10ഉം ഒക്കെയായി പ്രതിഫലങ്ങൾ, നന്മകൾ കിട്ടും. ലാമ് മറ്റൊരക്ഷരമാണ്, മീമ് വേറൊരക്ഷരമാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ തന്നെ 30 പ്രതിഫലം, നന്മകളുണ്ട് എന്ന് പറയുമ്പോൾ ആശയങ്ങൾ ഗ്രഹിച്ച് ഖുർആനിൻ്റെ ധാരാളക്കണക്കിന് അക്ഷരങ്ങളിലൂടെ, പദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന പുണ്യം എത്രയാണ്! അങ്ങനെ അവർ ഖുർആനിനെ സ്വീകരിക്കുകയും പഠിക്കുകയും ചെയ്തു. ഊഴം നിശ്ചയിച്ച് പ്രവാചക സദസ്സിൽ ചെന്ന് സ്വഹാബികൾ അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്ര സംഭവങ്ങളുണ്ട്. ഓതുമ്പോൾ ആർക്കെങ്കിലും അബദ്ധം സംഭവിച്ചാൽ, മറവി സംഭവിച്ചാൽ, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് തിരുത്തി കൊടുക്കുന്ന സാഹചര്യം ആ കാലഘട്ടത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ, അതേ സാഹചര്യത്തിൽ തന്നെ അവർ ഹൃദിസ്ഥമാക്കുകയും അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തു എന്നതാണ് ഖുർആനിൻ്റെ ഒരു മഹാത്ഭുതമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. അതിനും പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഖുർആനിൻ്റെ വചനങ്ങൾ എഴുതി വെക്കുവാൻ വേണ്ടി ചില എഴുത്തുകാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചിരുന്നു, ചുമതലപ്പെടുത്തിയിരുന്നു. കുത്താബുൽ വഹി, ദിവ്യസന്ദേശങ്ങളുടെ വഹിയിൻ്റെ എഴുത്തുകാർ എന്നറിയപ്പെടുന്ന സ്വഹാബത്ത് 50 ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്നാണ്. അറേബ്യൻ ചരിത്രമറിയുന്ന ആർക്കും അറിയാവുന്നതുപോലെ ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. എഴുതി വെക്കുവാനുള്ള വസ്തുക്കളും സാഹചര്യങ്ങളുമൊക്കെ തുലോം പരിമിതമായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഖുർആനിൻ്റെ വചനങ്ങൾ എഴുതി വെക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചുമതലപ്പെടുത്തിയ ദശക്കണക്കിന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്തിൻ്റെ ഹൃദയത്തിലും അതേപോലെ ലിഖിത രൂപത്തിലും രണ്ട് രീതിയിലുമുള്ള ഖുർആനിൻ്റെ ക്രോഡീകരണം നടന്നു എന്നത് അത്ഭുതകരമായൊരു സംഗതിയാണ്. അവരവരുടെ നിത്യജീവിതത്തിൽ ആ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഖുർആൻ പാരായണം ചെയ്തും അത് പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവർ ഖുർആനിനെ വഴികാട്ടിയായി അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുഗുണമായി ജീവിക്കുന്ന ഒരു സമൂഹമായി അവർ മാറുകയും ചെയ്തു എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഭരണകാലഘട്ടത്തിൽ രൂക്ഷമായ ഒരു യുദ്ധ സാഹചര്യത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാരായ ഖുർആൻ ഹൃദിസ്ഥമുള്ള മനഃപ്പാടമുള്ള പല സ്വഹാബികളും ആ പോരാട്ടത്തിൽ യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയ സാഹചര്യമുണ്ടായി. അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടുകൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഖലീഫയോട്, വിശ്വാസികളുടെ ഭരണാധികാരിയോട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ശൂറ നടത്തുന്നുണ്ട്, കൂടിയാലോചന നടത്തുന്നുണ്ട്. ഇതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവസ്ഥകൾ മാറി വന്നാൽ, അറിവുള്ള ഖുർആൻ പഠിച്ച ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത് ഒന്ന് ക്രോഡീകരിച്ച് രണ്ട് ചട്ടകൾക്കുള്ളിലാക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിരന്തരമായ ചർച്ചയും ആലോചനയും നടത്തി അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതി സൂക്ഷിച്ചിരുന്ന ആളുകളെ തന്നെ ചുമതലപ്പെടുത്തി എഴുത്തും മനഃപ്പാടവും ഒത്തുനോക്കി ക്രോഡീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമീകരിച്ച് രണ്ട് ചട്ടക്കുള്ളിലാക്കി രണ്ടാമത്തെ ഒരു ക്രോഡീകരണം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ബൈൻഡിംഗ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. അന്ന് പാരായണം ചെയ്തിരുന്ന അധ്യായങ്ങൾ തന്നെ ഇന്നും പാരായണം ചെയ്യുന്നു. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബക്കറ, സൂറത്ത് ആലിമ്രാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ അൻആം തുടങ്ങി ആദ്യം മുതൽ അവസാനം വരെയുള്ള ഈ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഒന്നും പരിചയമില്ലാത്ത കുറേ സൂറത്തുകൾ പിന്നീട് കടന്നു വരികയോ അവർക്ക് പരിചയമുണ്ടായിരുന്ന പല അധ്യായങ്ങളും പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്ത ഒരു സംഭവമില്ല. അപ്പോൾ അത്രക്ക് കൃത്യമായി മനസ്സിലും അതേപോലെ പേജിലും ഒരേപോലെ ക്രോഡീകരിക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇന്നും വിസ്മയമായി നിലകൊള്ളുകയാണ്. അതായത് ലോകത്ത് എവിടെ നമ്മൾ ചെന്നാലും വിശുദ്ധ ഖുർആൻ ഒന്നാണ്. അവരുടെ ഭാഷ വ്യത്യസ്തമായിരിക്കാം, അവരുടെ ശരീരത്തിലെ ആകാര രൂപങ്ങൾ വ്യത്യാസങ്ങളായി ഉണ്ടായിരിക്കാം, നിറത്തിൽ അതേപോലെ തടിയിൽ വണ്ണത്തിലൊക്കെ വ്യത്യസ്തരാണ് എങ്കിലും, അവരുടെ ഭൂപ്രദേശങ്ങൾ വ്യത്യസ്തങ്ങളാണ് എങ്കിലും അവരുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ ഒരേപോലെയാണ് എന്നുള്ളത് ഭാഷ ദേശ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്നും നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾക്കപ്പുറം ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഖുർആനിൻ്റെ കോപ്പികൾ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് ലഭ്യമാണ് എങ്കിലും അതിൻ്റെ അപ്പുറത്ത് ലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഖുർആൻ ഇന്ന് പച്ചയായി നിലനിൽക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ പ്രിൻ്റഡ് കോപ്പികളും കണ്ടെത്തി നശിപ്പിച്ചു കളയാൻ, ചുട്ടുകരിക്കാൻ ആർക്കെങ്കിലും സാധിച്ചു എന്ന് വരട്ടെ, അങ്ങനെ സംഭവിച്ചാൽ പോലും വിശുദ്ധ ഖുർആനിനെ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ റീപ്രിൻ്റ് ചെയ്യാൻ പാകത്തിന് മനസ്സിൽ അത് ഹൃദിസ്ഥമായി പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഖുർആനിൻ്റെ മാത്രമുള്ള ഒരു സവിശേഷതയാണ്. എന്നാൽ ഖുർആനിൻ്റെ പലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾക്ക് ആ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നതുകൂടി നാം പരിശോധിക്കണം. സത്യത്തിൽ ഖുർആനിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും സംശയമുണ്ടാക്കി ഖുർആനിൽ നിന്നും മതത്തിൽ നിന്നും ആളുകളെ അകറ്റുവാനുള്ള ഒരു കുൽസിത ശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നതാണ് നാം തിരിച്ചറിയേണ്ട സംഗതി. പരിശുദ്ധ ഖുർആൻ അറിയാനും അതിൻ്റെ ആശയാദർശങ്ങൾ പഠിക്കാനും അത് പാരായണം ചെയ്യാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ ഖുർആൻ മഹാത്ഭുതമായി നമുക്ക് അനുഭവപ്പെടും, നമ്മുടെ മുന്നിലുണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ ഖുർആനിനെ പഠിക്കുക, അറിയുക, അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, ഇന്നത്തെ ഖുർആൻ അപൂർണമോ? ക്ലാസ് എടുത്തുകൊണ്ട് ഷമീർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: തിരുമൊഴികളുടെ
1: സമയമാണല്ലേ.
0: സമയമാണ്.
1: യെസ്.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: സ്വർഗവും നരകവും അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഇൻഷാല്ലാ കെ വി മുഹമ്മദ് അലിയുടെ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഉത്ബത്ത് ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു ഖുത്ബയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനും താബിയുമായ ഖാലിദ് ബിനു ഉമൈർ അൽ അദവി റഹിമഹുല്ലാ നമ്മെ അറിയിക്കുന്നതാണ് ഈ ഹദീസിലുള്ളത്. ബസർക്കാരനായ അദ്ദേഹം ഹിജ്റ 81 മരണപ്പെടുന്നത്. തബി പണ്ഡിതനാണ് അദ്ദേഹം. ഉത്ബത്ത് ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് നമ്മെ അറിയിക്കുന്നത്. ഉത്ബത്ത് ബിനു ഗസ്വാൻ എന്ന് പറഞ്ഞ ഹിജ്റക്ക് 40 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റക്ക് മുമ്പ് 40 ജനിച്ചു ഹിജ്റ 17 മരണപ്പെടുന്നത്. ബദിരി ആണ് അദ്ദേഹം. നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. മാത്രവുമല്ല, ഇറാഖ് വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് ബസറയുടെ പ്ലാൻ തയ്യാറാക്കിയത് എന്ന ചരിത്രം. അവിടുത്തെ ആദ്യത്തെ ഗവർണർ അദ്ദേഹമായിരുന്നു. ബസറ പട്ടണത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത് ഉത്ബത്ത് ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു ആണ്. മക്കയിലാണ് ജനിക്കുന്നത്, മദീനയിലാണ് മരണപ്പെടുന്നത്. ഏതാനും ചില ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത്. അബിസീനിയയിലേക്ക് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഹിജ്റ പോയിട്ടുണ്ട്. പിന്നീട് യസ്രിബിലേക്കും അദ്ദേഹം ഹിജ്റ പോയി. പ്രഗത്ഭനായ അദ്ദേഹം ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാലിദ് ബിനു ഉമൈർ അൽ അദവി റഹിമഹുല്ല തബീ പണ്ഡിതനായ ഖാലിദ് ബിനു ഉമൈർ അൽ അദവി പറയുന്നു: ഖതബന ഉത്ബത്ത് ബിനു ഗസ്വാൻ. ഉത്ബത്ത് ബിനു ഗസ്വാൻ ഞങ്ങളോട് ഖുതുബ നിർവഹിക്കെ ഫഹമീദല്ലാഹു വഅസ്ന അലൈഹി, അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ച് ഹംദൊക്കെ നിർവഹിച്ച് എന്നിട്ട് അദ്ദേഹം സംസാരമധ്യേ ഇങ്ങനെ പറയുകയുണ്ടായി: ഫഇന്നഹു ഖദ് ദുക്കിറ ലന, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അറിയിച്ചു തരികയുണ്ടായി. അന്നൽ ഹജറ, തീർച്ചയായിട്ടും ഒരു കല്ല്, യുൽഖാ മിൻ ശഫത്തി ജഹന്നം, ഫയഹ്വി ഫീഹാ 70 ആമൻ ലാ യുദ്രികുഹാ ഖഅറ. ഇന്നൽ ഹജറ, ഒരു കല്ല്, യുൽഖാ മിൻ ശഫത്തി ജഹന്നം, ജഹന്നമിൻ്റെ നരകത്തിൻ്റെ ഒരു വക്കിൽ നിന്ന്, ഒരു തെല്ലിൽ നിന്ന് അത് വീഴുകയാണ്. ഫയഹ്വി ഫീഹാ, നരകത്തിലത് വീണുകൊണ്ടേയിരിക്കുന്നു. ഫയഹ്വി ഫീഹാ, നരകത്തിലത് വീണുകൊണ്ടിരിക്കുന്നു. 70 70 എഴുപത് വർഷമായി നരകത്തിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു കല്ലുണ്ട്, അത് നരകത്തിൻ്റെ ഒരു തെല്ലിൽ നിന്ന് വീണുപോയതാണ്. ലായുതിരിക്കുലഹ ഖഅറൻ, അതിന് ആഴത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഖഅറ്, അതിൻ്റെ ബഹുവചനം ഖുഴൂർ എന്നാണ്. അടിത്തട്ട്, ആഴം എന്നൊക്കെയാണ് അർത്ഥം. അടിത്തട്ടിലെത്താൻ കഴിയാതെ വീണുകൊണ്ടിരിക്കുന്ന ഒരു കല്ല്, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള ചോദിച്ചു: വല്ലാഹി ലതും അന്ന അഫ അജിബ്തും, അല്ലാഹുവാണെ, ആ നരകം അല്ലാഹു നിറക്കുക തന്നെ ചെയ്യും. അത്രയും ആഴമുള്ള ആ നരകം അല്ലാഹു അത് നിറക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിൽ വല്ല സംശയവുമുണ്ടോ, അത്ഭുതമുണ്ടോ എന്ന് റസൂലുള്ള പറഞ്ഞതായിട്ടാണ് അദ്ദേഹം നമ്മെ അറിയിക്കുന്നത്. വലക്കത് ദുക്കറെല്ലാം തുടർന്നുകൊണ്ട് അദ്ദേഹം ഉത്ബത്ത് ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകി. അന്നമാ ബൈന മിസ്റഅൈനി മിൻ മസാരിഇൽ ജന്ന, സ്വർഗത്തിലെ രണ്ട് മിസ്റഅകൾക്കിടയിലുള്ള ദൂരം. മിസ്റഅ എന്ന് പറഞ്ഞാൽ വാതിൽ പുളിക്കാണ് പറയുക. അതിൻ്റെ ബഹുവചനമാണ് മസാരിഇ, സ്വർഗത്തിലെ രണ്ട് വാതിലുകൾക്കിടയിൽ, അല്ലെങ്കിൽ രണ്ട് വാതിൽ പുളികൾക്കിടയിലുള്ള അകലം. മസീറത്തു 40 സന, 40 വഴിദൂരമാണ്. 40 വഴിദൂരം, അതിനുമാത്രം വിശാലമാണ് സ്വർഗത്തിലെ കവാടങ്ങൾ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്: വലയഥിയൻ അലൈഹ യൗമുൻ വഹുവ ഖലീലുൻ മിനസ്സിഹാം. വലയഥിയൻ അലൈഹ, അതിൻ്റെ അടുക്കൽ തീർച്ചയായിട്ടും വന്നെത്തും. യൗമുൻ, ഒരു ദിവസം. വഹുവ ഖലീലുൻ മിനസ്സിഹാം, അവിടെ സിഹാമിനാൽ, തിരക്കിനാൽ കഠിനമായി കോപമുണ്ടാകുന്ന, വീർപ്പുമുട്ടുന്നൊരവസ്ഥയുണ്ടാകും എന്നാണ്. അവൻ വീർപ്പുമുട്ടുന്നവനായി, തിരക്കിനാൽ വീർപ്പുമുട്ടുന്നവനായി അതിൻ്റെ അടുത്ത് വരും. ആ സ്വർഗത്തിലും അനവധി ആളുകളുണ്ടാവും, അവിടെ തിരക്കിനാൽ വീർപ്പുമുട്ടുമെന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഉത്തബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു തന്റെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, സ്വർഗവും നരകവും അത് യാഥാർത്ഥ്യമാണ്. അവിടെ ഒരുപക്ഷെ നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ള അത്ഭുതകരമായ ഇന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് നാളത്തെ പരലോകം. എല്ലാ കാര്യങ്ങളും, സ്വർഗമാവട്ടെ, നരകമാവട്ടെ, മഹ്ഷറാവട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും അതീതമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെ, നരകം അത് വലിയ ആഴമുള്ള അഗാധ ഗർത്തമാണെന്ന ഓർമ്മപ്പെടുത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. എങ്കിലും ആ നരകവും നിറച്ചാളുകളുണ്ടാകും എന്ന് അറിയിക്കുന്നു. ഒപ്പം സ്വർഗത്തിലെത്താൻ തിക്കും തിരക്കുമുണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തൽ. അവിടെ തിരക്കുക, അവിടെ തിരക്കാനാവുക എന്നതാണ് സന്തോഷമായിട്ടുള്ളത്. സ്വർഗത്തിലെത്തുക എന്നത് വലിയൊരു ഭാഗ്യമാണല്ലോ. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടാകണം. ആഴമേറിയ നരകത്തിൽ പതിക്കാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം. ഈ ദുനിയാവ് അതിനുള്ള അവസരമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഴമേറിയ അഗാധമായ ആ നരകാഗ്നിയിൽ നിന്ന്, നരകക്കുണ്ടിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാ, നമ്മൾ ഇന്നത്തെ തുറിമൊഴികളിലൂടെ ഒരു പ്രവാചക വചനത്തെ വളരെ ഡീറ്റെയിലായിട്ട് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ അൽഹംദുലില്ലാ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പരലോക വിജയത്തിൻ്റെ ഗിഫ്റ്റ് എന്ന നിലക്ക് ആ സ്വർഗത്തെ കിട്ടാനും നരകത്തിൽ നിന്ന് ഒരുപാട് അകലം പാലിക്കാനും നമ്മെ സഹായിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ചിന്തയാണ് അൽഹംദുലില്ലാ അന്നത്തെ തിരുമൊഴികളിലൂടെ നമുക്ക് കിട്ടി.

0: റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നു ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മനസ്സിന് സമാധാനം നൽകുന്നു. ഇന്ന് സൂറത്ത് അന്നിസയിലെ 76-77 വചനങ്ങൾ അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. ارسنهم الله بيس راديو ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 76-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹു പറയുന്നു, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, യുഖാതിലൂന, അവർ യുദ്ധം ചെയ്യുന്നു, ഫി സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വല്ലദീന കഫറു, അവിശ്വസിച്ചവരാകട്ടെ, യുഖാതിലൂന, അവർ യുദ്ധം ചെയ്യുന്നു, ഫി സബീലി ത്വാഗൂത്, ത്വാഗൂത്തിൻ്റെ മാർഗത്തിൽ അഥവാ ദുർമൂർത്തിയുടെ മാർഗത്തിൽ. ഫഖാതിലു, അതിനാൽ നിങ്ങൾ യുദ്ധം ചെയ്യുവീൻ, ഔലിയ അശ്ശൈത്വാൻ, പിശാചിൻ്റെ മിത്രങ്ങളോട്. ഇന്ന കൈദശ്ശൈത്വാനി, നിശ്ചയമായും പിശാചിൻ്റെ തന്ത്രം, അവൻ്റെ കെണി, കാന ദഈഫ, അത് ദുർബലമായതാകുന്നു. ഇതാണ് 76-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും വലിയ ഒരു സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ വിശ്വാസികൾക്ക് നൽകുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ ദീൻ, അവൻ്റെ സത്യമതം, അത് ഉന്നതമാകണമെന്നാഗ്രഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അവൻ്റെ പ്രതിഫലമാണ് അതിലൂടെ അവൻ നേടിയെടുക്കാൻ സാധിക്കുക. എന്നാൽ അവിശ്വാസികളായ ആളുകൾ, അവർ ദുർമൂർത്തികളുടെ, പിശാചിൻ്റെ, അവരുടെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫഖാതിലു ഔലിയ അശ്ശൈത്വാൻ, നിങ്ങൾ പിശാചിൻ്റെ മിത്രങ്ങളോട് യുദ്ധം ചെയ്യുവീൻ. ഇന്ന കൈദശ്ശൈത്വാനി കാന ദഈഫ, തീർച്ചയായും പിശാചിൻ്റെ തന്ത്രം അത് ദുർബലമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പരാമർശം കൂടിയാണത്. അല്ലദീന സ്വദഖൂഫി ഈമാനിഹിം ഇഅ്തിഖാദൻ വഅമലൻ, വിശ്വാസത്താലും കർമ്മത്താലും സത്യസന്ധത പാലിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, തൻ്റെ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്ന ആൾ, കർമ്മം കൊണ്ട് വിശ്വാസത്തെ സത്യപ്പെടുത്തുന്ന വ്യക്തി. യുജാഹിദൂന ഫി സബീലി നുസ്റത്തിൽ ഹഖി വഅഹ്ലിഹി, അവർ യുദ്ധം ചെയ്യുന്നത് സത്യത്തെയും അതിൻ്റെ അഹ്ലുകാരെയും അതിൻ്റെ ആളുകളെയും സഹായിക്കാൻ വേണ്ടിയാണ്. അല്ലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധം ചെയ്യുന്നത് സത്യത്തെ സഹായിക്കാൻ വേണ്ടിയാണ്, അതേപോലെ തന്നെ സത്യത്തിൻ്റെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ധീരത പ്രകടിപ്പിക്കുവാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വിരോധം തീർക്കാൻ വേണ്ടിയോ, പക പോക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. വല്ലദീന കഫറു യുഖാതിലുന ഫീ സബീലിൽ ബഗ്യി വൽ ഫസാദി ഫിൽ അർദ്, എന്നാൽ അവിശ്വാസികളായ ആളുകൾ, അവർ ദുർമാർഗത്തിൻ്റെ മാർഗത്തിലാണ്, അതേപോലെ തന്നെ തോന്നിവാസത്തിൻ്റെ വഴിയിലാണ്, കുഴപ്പത്തിൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഫഖാതിലു അയ്യുഹൽ മുഅ്മിനൂൻ, ഹേ വിശ്വാസികളെ, നിങ്ങൾ യുദ്ധം ചെയ്യുവീൻ, അഹ്ലൽ കുഫ്രി വശ്ശിർക്കി, ശിർക്കിൻ്റെയും അഥവാ ബഹുദൈവത്വത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ആളുകളോട്. ഈ പ്രഖ്യാപനം, ഈ ആഹ്വാനം ഏതെങ്കിലും മതവിഭാഗത്തോടല്ല, അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിനും അങ്ങനെ ചെയ്യണമെന്നല്ല. യുദ്ധം നിലനിൽക്കുന്ന, അനിവാര്യമായി വിശ്വാസികൾ യുദ്ധം ചെയ്യേണ്ടൊരു സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾക്ക് നേരെ ഒരു ഭരണകൂടം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വിശ്വാസികളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥ വന്നാൽ, അത്തരം സാഹചര്യത്തിൽ അത്തരം അവിശ്വാസികളോട്, അത്തരം ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുവീൻ. അല്ലദീന യതവല്ലൗന ശൈത്താൻ, അവർ പിശാചുക്കളെയാണ് മിത്രങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മുസ്ലിമല്ലാത്ത ആളുകളോട്, അവരോട് യുദ്ധം പ്രഖ്യാപിക്കണമെന്നല്ല, ഏത് സാഹചര്യത്തിലും അവരുടെ ശത്രുതയിൽ കഴിയണമെന്നല്ല അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. വയുത്തിയൂന അമ്രഹു, അവർ പിശാചിനെയാണ് അനുസരിക്കുന്നത്. ഇന്ന തദ്ബീറ ശയാത്തീൻ ലി ഔലിയാഹി കാന ദഈഫ, പിശാജ് അവൻ്റെ ആളുകൾക്ക് നൽകുന്ന, അവരെ നിയന്ത്രിക്കുന്നതും അതേപോലെ തന്നെ അവർക്ക് നൽകുന്ന എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും അത് അതീവ ദുർബലമാകുന്നു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. ഹാദാ ഇഖ്ബാറുൻ മിൻ അല്ലാഹി ബി അന്നൽ മുഅ്മിനീന യുഖാതിലുന ഫീ സബീലിഹി, ഇത് അല്ലാഹുവിൻ്റെ അറിയിപ്പാണ്, മുഅ്മിനീങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ കാഫിരീങ്ങളാകട്ടെ, അവിശ്വാസികളാകട്ടെ, പിശാജിൻ്റെ പ്രേരണയ്ക്ക് വശം വതരായിക്കൊണ്ട് പിശാജിൻ്റെ മാർഗത്തിലാകുന്നു അവർ യുദ്ധം ചെയ്യുന്നത്. ഇതാണ് ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ അനിവാര്യമായ സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ അതുവഴി വലിയ പ്രതിഫലത്തിന് അവൻ അർഹനായി മാറുന്നു. ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലും അതേപോലെ തന്നെ മറ്റു പല സൂറത്തുകളിലും അതിൻ്റെ മഹത്വം അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അസത്യത്തിൻ്റെ മാർഗത്തിൽ, അതേപോലെ തന്നെ അവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ, ദുർമൂർത്തികളുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മനുഷ്യർ അവർ യഥാർത്ഥത്തിൽ പരാജിതരാകുന്നു. അവർക്ക് ഒരിക്കലും തന്നെ വിജയിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം അവർക്ക് കരസ്ഥമാക്കാനോ ഇഹലോകത്തും പരലോകത്തും വല്ല നേട്ടവും നേടിയെടുക്കാനോ അവർക്ക് സാധ്യമല്ല. അവസാനം അള്ളാഹു പറഞ്ഞ കാര്യം പിശാജിൻ്റെ തന്ത്രം അത് ദുർബലമാകുന്നു എന്നതാണ്. പലപ്പോഴും പിശാജിനെ അനാവശ്യമായി ഭയപ്പെടുന്ന ആളുകൾ, അവൻ്റെ ഉപദ്രവത്തെ അനാവശ്യമായി ഭയപ്പെടുന്ന ആളുകൾ, അല്ലേ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ എന്നെ ഉപദ്രവിക്കുമെന്ന് അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ഈ വചനം അവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു വചനമാണ്. പിശാജിനെ നാം ആ തരത്തിൽ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമനിർദ്ദേശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ സുരക്ഷിതമായൊരു ജീവിതം ഒരു വിശ്വാസിക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കും. ഏതെങ്കിലും വിഷയത്തിൽ ശൈത്താന് ഭയപ്പെടേണ്ടെന്നൊരു കാര്യം, ഒരവസ്ഥ വിശ്വാസിക്കില്ല. കാരണം പിശാജിൻ്റെ തന്ത്രം ദുർബലമായ തന്ത്രമാകുന്നു എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ് ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. തുടർന്ന് സുദീർഘമായ 77-ാമത്തൊരു വചനം അള്ളാഹു പറയാണ്, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ്സലാ വഅഖീമുസ്സലാത വആതുസ്സകാത ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ إِذَا فَرِيقٌ مِّنْهُمْ يَخْشَوْنَ النَّاسَ كَخَشْيَةِ اللَّهِ أَوْ أَشَدَّ خَشْيَةً وَقَالُوا رَبَّنَا لِمَ كَتَبْتَ عَلَيْنَا الْقِتَالَ لَوْلَا أَخَّرْتَنَا إِلَى أَجَلٍ قَرِيبٍ قُلْ مَتَاعُ الدُّنْيَا قَلِيلٌ وَالْآخِرَةُ خَيْرٌ لِّمَنِ اتَّقَى وَلَا تُظْلَمُونَ فَتِيلًا. 77-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നു, അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന, യാതൊരു കൂട്ടരെ, ഖീല ലഹും, അവരോട് പറയപ്പെട്ടു, കുഫു, നിങ്ങൾ തടഞ്ഞു വെക്കുവീൻ, ഐദിയക്കും, നിങ്ങളുടെ കൈകളെ, വ അഖീമുസ്സലാത്ത, നമസ്കാരം നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ, വ ആത്തു സകാത്ത, സകാത്ത് നൽകുകയും ചെയ്യുവീൻ, ഫലമാ കുതിബ അലൈഹിം, അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, അൽ ഖിതാൽ, യുദ്ധം, ഇദാ ഫരീഖും മിൻഹും.

ഖരീബ് അടുത്ത ഒരവധി വരെ. ഖുൽ, നീ പറയുക പ്രവാചകരെ, മതാഉദ്ദുനിയ ഇഹലോകത്തെ വിഭവം, മതാഉദ്ദുനിയ ഇഹലോകത്തിലെ വിഭവം ഖലീൽ അല്പമായതാണ്, തുച്ഛമായതാണ്. വൽ ആഖിറത്തു പരലോകമാകട്ടെ ഖൈറുൻ, അതാണ് ഉത്തമം. ലിമനിത്തഖാ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. വലാ തുദ്ലമൂന നിങ്ങൾ അനീതി ചെയ്യപ്പെടുകയില്ല. ഫതീല തരിമ്പും, അതാണ് ഈ വചനത്തിൽ അഥവാ 77-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അല്പദീർഘമായ ആയത്താണ്. യാതൊരു കൂട്ടരെ നീ കണ്ടില്ലേ? അവരോട് നിങ്ങളുടെ കൈകളെ യുദ്ധത്തിൽ നിങ്ങൾ തടഞ്ഞുവെക്കുവീൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുവീൻ എന്ന് പറയപ്പെട്ടു. അങ്ങനെ അവരുടെ മേൽ യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോൾ അവർ പറയുന്നു, അവരിൽ ഒരു വിഭാഗം പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അവർ അതിനേക്കാൾ ശക്തമായി മനുഷ്യരെ ഭയപ്പെടുന്നു. അവർ പറയുകയും ചെയ്തു, ഞങ്ങളുടെ റബ്ബേ, എന്തിനാണ് നീ ഞങ്ങളുടെ മേൽ യുദ്ധം നിയമമാക്കിയത്? അടുത്തൊരു അവധി വരേക്ക് ഞങ്ങളെ നീ പിന്തിപ്പിച്ചു തന്നുകൂടെ? ഇഹത്തിലെ സുഖത്തിൻ്റെ അനുഭവം തുച്ഛമായതാണ്. പരലോകത്താകട്ടെ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാകുന്നു. നിങ്ങൾ ഒരു തരിമ്പും ആക്രമിക്കപ്പെടുകയില്ല. ഇതാണ് 77-ാമത്തെ ആയത്ത്. വിശ്വാസം മനസ്സിൽ രൂഢമൂലമായിട്ടില്ലാത്ത ദുർബല വിശ്വാസികളായ അല്ലെങ്കിൽ കാപട്യം മനസ്സിലുള്ള ചില ആളുകളാണ്. അവരുടെ വർത്തമാനമാണ്, അവരുടെ നിലപാടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അവർക്ക് അള്ളാഹു കൽപ്പന കൊടുത്തിരുന്നു. എന്താ കൽപ്പന കൊടുത്തത്? നിങ്ങൾ നിങ്ങളുടെ കൈകൾ യുദ്ധത്തിൽ തടഞ്ഞുവെക്കുക, അഥവാ യുദ്ധം ചെയ്യരുത്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്നും അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഹിജറയ്ക്ക് ശേഷമാണ് നമസ്കാരവും നോമ്പുമൊക്കെ നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ആയത്ത് ആ നമസ്കാരത്തെക്കുറിച്ചാണോ അതല്ല അതിന് മുമ്പുള്ള ഒരു നമസ്കാരത്തെക്കുറിച്ചാണോ പരാമർശിക്കുന്നതെന്ന് മുഫസ്സിലീങ്ങൾ അഭിപ്രായം ഭിന്നതയിലായിട്ടുണ്ട്. ഏതായിരുന്നാലും ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട നമസ്കാരമായിരുന്നാലും അതല്ലെങ്കിലും ഈ ആളുകൾക്ക് നിസ്കാരം സക്കാത്തുമൊക്കെ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവർ ഫലമാ കുത്തിബ അലൈഹിമുൽ ഖിതാലു, അവരുടെ മേൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവർ പറയുന്നു, അവർ ജനങ്ങളെ ഭയപ്പെടുന്നു. ഏതുപോലെ? അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഭയം. അവർ പറയുന്നു, ഞങ്ങളുടെ റബ്ബെ, എന്തിനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കിയത്? ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ മരിക്കാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മേൽ നീ മരണം പെട്ടെന്ന് വിധിക്കല്ലേ? അതാണ് ലൗല അഖർതന ഇല അജലിൻ ഖരീബ്. അപ്പോൾ അല്ലാഹു അവർക്ക് നൽകുന്ന മറുപടി, നബിയെ പറയുക, ദുനിയാവിലെ സുഖങ്ങൾ അത് വളരെ തുച്ഛമാകുന്നു. നിങ്ങൾ മരണപ്പെടാതെ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ പോലും ദീർഘകാലം ജീവിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, മറിച്ച് കുറഞ്ഞ ഒരു അവധി മാത്രമേ നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹു അവർ ഓർമ്മിപ്പിക്കുകയാണ്. വൽ ആഖിറത്തു ഖൈറുൽ ലിമനിത്തഖാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് പരലോകമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരാൾ, അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം പരലോകമായിരിക്കണം, അവിടുത്തെ വിജയമായിരിക്കണം. എന്നാൽ ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങൾ, തുച്ഛമായ സൗകര്യങ്ങൾ, അതിനു വേണ്ടി ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അത് പരലോകം നഷ്ടപ്പെടാൻ കാരണമായിത്തീരും, അനശ്വരമായ പരാജയത്തിന് അത് കാരണമായിത്തീരും. അതാണ് ഖുൽ മതാഉദ്ദുനിയ ഖലീലുൻ വൽ ആഖിറത്തു ഖൈറുൻ ലിമനിത്തഖാ. അവസാനം വലാ തുദ്ലമൂന ഫതീല, നിങ്ങൾ അല്പം പോലും തരിമ്പും അനീതി ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിനുള്ള പരിപൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് ഈ പരലോകത്ത് വെച്ച് നേടിയെടുക്കാൻ സാധിക്കും, നിങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതാണ് 77-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അലം തഅലം അയ്യുഹർ റസൂൽ അംറ ഉലായിക്കല്ലദീന ഖീല ലഹും ഖബ്ലൽ ഇദ്നി ബിൽ ജിഹാദി, അല്ലേ, യുദ്ധത്തിന് അനുവാദം നൽകപ്പെടുന്നതിന് മുമ്പ് ഈ ആൾക്കാരോട് അല്ലാഹു പറഞ്ഞു, ഇംനഉ ഐദിയക്കും അൻ ഖിതാലി അഅദാഇക്കും മിൽ മുശ്രിക്കീൻ, നിങ്ങൾ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ടില്ല, ഇപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ല. വ അലൈക്കും അദാഉൻ മാ ഫർളഹുല്ലാഹു അലൈക്കും മിന സ്വലാത്തി വസ്സക, അള്ളാഹു നിങ്ങളോട് നിർബന്ധമാക്കിയ നമസ്കാരവും സക്കാത്തുമൊക്കെ നിങ്ങൾ നിർവഹിക്കുക. അങ്ങനെ ഫലമാ ഫർള അലഹിമുൽ ഖിതാലു ഇദാ ജമാഅത്തുൻ മിൻഹും,
അല്ലാഹു യുദ്ധം അവരുടെ മേൽ നിർബന്ധമാക്കിയപ്പോൾ അവരിൽ ഒരു

0: അംഗം ഖദ് തഗയ്യറ ഹാലുഹും, അവർ പാടുമാറി, അവരുടെ നിലപാടവർ മാറ്റി. ഫഅസ്ബഹു യഖാഫൂനന്നാസ വയർഹബൂനഹും, അവർ ജനങ്ങളെ പേടിക്കാൻ തുടങ്ങി. കഖൗഫിഹിം മിനല്ലാഹ് ഔ അഷദ്ദ്, അല്ലാഹനെ പേടിക്കുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായോ അവർ ജനങ്ങൾ പേടിക്കാൻ തുടങ്ങി. വയുഅലിനൂന അമ്മാ യതറാഹും മിൻ ശിദ്ദത്തിൽ ഖൗഫി ഫയഖൂലൂൻ, മാത്രമല്ല അവർ പറയാൻ, പരസ്യമായി പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? എന്തിനാണിപ്പോൾ ഞങ്ങൾ യുദ്ധം നിർബന്ധമാക്കിയത്? ലിമ ഔജബ്ത അലൈനൽ ഖിതാൽ ഹല്ലാ അംഹൽതന ഇലാ വഖ്തിൻ ഖരീബ്, ഞങ്ങളെ കുറച്ചുകൂടി ജീവിക്കാൻ നിനക്ക് അനുവദിച്ചുകൂടെ എന്ന് അവർ അള്ളാഹുവോട് ചോദിക്കാൻ തുടങ്ങി. റഗബത്തൻ മിൻഹും ഫീ മതാഇൽ ഹയാത്തി ദുനിയാ, അങ്ങനെ അവർ പറയാൻ കാരണം ദുനിയാവിൻ്റെ തുച്ഛമായ വിഭവത്തിലുള്ള ആഗ്രഹമായിരുന്നു. അപ്പോ ഖുല്ലഹും അയ്യുഹർ റസൂൽ, പ്രവാചകരെ താങ്കൾ അവരോട് പറയുക, മതാഉ ദുനിയാ ഖലീൽ, ദുനിയാവിലെ വിഭവം അത് തുച്ഛമാകുന്നു. വൽ ആഖിറത്തു വമാ ഫീഹാ, പരലോകവും അതിലുള്ളതും. അഅ്ലമു വഅബ്ഖാ ലിമനിത്തഖാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അതാണ് ഏറ്റവും മെച്ചമായത്. എന്നും അവശേഷിക്കുന്നതും അതാകുന്നു. ഫഅമില ബിമാ ഉമിറ ബിഹി വജ്തനബ മാ നുഹിയ അൻഹു വല യദ്രിമു റബ്ബുക അഹദൻ ഷൈആ വലവ് കാന മിഖ്ദാറൽ ഖൈതി അല്ലദീ യകൂനു ഫീ ഷഖിൻ, അള്ളാഹു കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ അല്പം പോലും തരിമ്പും ഒരാളോടും അനീതി കാണിക്കുകയില്ല. ഓരോരുത്തർക്കും ലഭിക്കേണ്ട പ്രതിഫലമാകട്ടെ അതും ശിക്ഷയാകട്ടെ അതും നൽകുക തന്നെ ചെയ്യും. അതാണ് ആ ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ വലാ തുദ്ലമൂന ഫതീല, അവർ അല്പം പോലും തരിമ്പും അനീതി ചെയ്യപ്പെടുകയില്ല എന്ന് പറയാൻ കാരണം തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും വലിയ പ്രതീക്ഷ വക നൽകുന്ന വചനമാണ്. എന്നാൽ വിശ്വാസ ദൗർബല്യം കൊണ്ട് അതേപോലെ തന്നെ കാപട്യം കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ദുനിയാവിലെ അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ ത്യാഗങ്ങൾ അതിനെ പെരുപ്പിച്ച് കാണുന്ന അത്തരത്തിലുള്ള വിശ്വാസ ദൗർബല്യം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ദൃഢമായ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ, അതുവഴി ഇഹലോകത്തും പരലോകത്തും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവർ ഉൾപ്പെടാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൻ നിസാഇലെ 76-77 വചനങ്ങളുടെ വിശദീകരണമാണ്. വിശദീകരണം നൽകിയത് മുഹമ്മദ് കുട്ടി സലഫി.

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, പലപ്പോഴായി പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇസ്ലാമും മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും എന്നത്. അതിൻ്റെ കൃത്യമായ അജണ്ടകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം വിമർശകരുടെ ആരോപണങ്ങൾക്കപ്പുറം സത്യസന്ധമായ അന്വേഷണവും പഠനവും നടത്താത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിനോളം സ്ത്രീത്വത്തെ, സ്ത്രീയെ ആദരിച്ച മറ്റൊരു മതവും പ്രത്യയശാസ്ത്രവും ഇല്ല എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ സ്ത്രീയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ജനിക്കാനും ജീവിക്കുവാനുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടൊരു സമൂഹമായിരുന്നു. അഥവാ ജനിച്ചുപോയത് പെൺകുഞ്ഞാണെന്നറിയുമ്പോൾ അപമാന ഭാരത്താൽ ആ കുഞ്ഞിനെ കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലഘട്ടം. അതേപോലെ സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച ചെയ്ത മധ്യകാലഘട്ടം നമുക്കറിയുവാൻ സാധിക്കും. റോമിലടക്കം പ്രസിദ്ധമായ ചർച്ച 17-ാം നൂറ്റാണ്ടിൽ സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്നതായിരുന്നുവെങ്കിൽ ഇസ്ലാം സ്ത്രീത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ജനിക്കുവാനും വളരുവാനുമുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ അല്ലെങ്കിൽ 3 സഹോദരിമാർ അല്ല 2 പെൺകുട്ടികൾ 2 സഹോദരിമാർ ഉണ്ടാവുകയും അള്ളാഹുവിനെ അവരുടെ വിഷയത്തിൽ സൂക്ഷിക്കുകയും അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തവരെ വളർത്തിയാൽ തീർച്ചയായും അത് നിമിത്തമായി അയാൾക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കുമെന്നാണ്. മാത്രമല്ല, ഇസ്ലാമിന്റെ പൊതുവെയുള്ള ഒരു തത്വം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ അർദ്ധ വിഭാഗമാണ് എന്നാണ്. അഥവാ ആണിന് സ്ഥാനങ്ങളും പദവികളും ഉള്ളതുപോലെ സ്ത്രീക്കും അവളുടേതായ പദവികളും ആദരവും സ്ഥാനമാനങ്ങളും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സമൂഹം അതിന്റെ പൂർണതയിലേക്കും വളർച്ചയിലേക്കും വികാസത്തിലേക്കും ഒക്കെ എത്തുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സ്ത്രീയെ അപമാനിക്കുന്നതും നിന്ദിക്കുന്നതും അവളോട് അപമര്യാദയായി പെരുമാറുന്നതുമെല്ലാം ഇസ്ലാം വളരെ വലിയ തിന്മയായി കാണുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ആരാധനകൾക്കുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നു. നമസ്കാരമായാൽ അതിന്റെ സമയവും രൂപവും എല്ലാം സ്ത്രീകൾക്ക് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സക്കാത്ത് അഥവാ നിർബന്ധ ദാനം, സ്ത്രീകൾക്കും അതിൻ്റെതായ ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ട്. ഹജ്ജ് അഥവാ തീർത്ഥാടനം നിർവഹിക്കുവാൻ സ്ത്രീകളെ ഇസ്ലാം അനുവദിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ പുണ്യം അവർക്ക് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുരുഷനുള്ളതുപോലെ തന്നെ സ്ത്രീക്കും പ്രതിഫലത്തിന്റെ കാര്യത്തിലും പുണ്യത്തിന്റെ വിഷയത്തിലുമെല്ലാം അവരെ പരിഗണിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് കാണുവാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഇളവുകളും ആനുകൂല്യങ്ങളും അത്തരം സന്ദർഭങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്നതുകൂടി ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. വമൻ യഅമൽ മിനസ്സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ആർ സുഹൃതം ചെയ്യുന്നുവോ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവോ, ഫഉലൈക യദ്ഖുലൂന അൽജന്നത വല യുദ്ലമൂന നഖീറ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, തരിമ്പും അനീതി അവരോട് കാണിക്കപ്പെടുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീത്വത്തിന്റെ ഏറ്റവും പ്രകടമായ ശ്രദ്ധേയമായ ഒരു സ്ഥാനമാണ് മാതൃത്വം എന്നത്. അതിനെ ഇസ്ലാം എത്രമാത്രം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രവാചക അധ്യാപനങ്ങളിലൂടെ കണ്ണോടിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അഥവാ പിതാവിനോടുള്ളതിനേക്കാൾ വലിയ പ്രാധാന്യവും ആദരവും സ്ഥാനമാനങ്ങളും മാതാവിനോടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവരുടെ മാറുകുലുക്കിയുള്ള തുള്ളിച്ചാട്ടത്തിനാണ് ആരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല, അവരെ കൊല്ലാൻ കൊടുക്കുന്ന ആത്മഹത്യാപരമായ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാന്യമായ വസ്ത്രധാരണ രീതി സ്വീകരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞത്. ഒരിക്കലും അവരെ തടവറയിൽ താമസിപ്പിക്കുകയല്ല, മറിച്ച് അവർക്ക് സുരക്ഷിതത്വം നൽകുകയാണ് എന്നത് നാം തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ സവിശേഷം. 19,000 കിലോമീറ്റർ നിർത്താതെ പറക്കുന്ന ഗോഡ്വിച്ച് മുതൽ വെള്ളിമൂങ്ങ വരെ പക്ഷി നിരീക്ഷണത്തിൽ വൈവിധ്യം തേടുന്ന ആളുകൾക്ക് പുതുമയേകുന്ന സവിശേഷമാണ് ഇനി ഇന്നത്തെ അതിഥി മുഹമ്മദ് റിനാസ് എം. ഒപ്പം നമ്മുടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടി.
7: അസ്സലാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സവിശേഷം പ്രോഗ്രാമിൽ നമ്മൾ ഡോക്ടർ മുഹമ്മദ് റിനാസ് സാറിൻ്റെ കൂടെയുള്ള ഒത്തിരി വിശേഷങ്ങളായിരുന്നു നമ്മൾ പങ്കുവച്ചിരുന്നത്. ഈ ഒരു എപ്പിസോഡിലും അതിനനുബന്ധമായ കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. സാറിനെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്, ഹോമിയോ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്വന്തമായി ക്ലിനിക്കും നടത്തിയ ഒരു ഭാഗത്ത് വർക്ക്, തൻ്റെ ജോലിയുടെ ഭാഗം ഒരു ഭാഗത്ത് പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് പാഷൻ പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അതൊരു നമ്മുടെ ഒരു അറിവിൻ്റെ വലിയൊരു ശാഖയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. അതിൻ്റെ പുറമെ ചേർത്ത് വെക്കാനുള്ളത് നമ്മുടെ വിസ്ഡം ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ദഅ്‌വാ രംഗത്ത് സാറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഈ വിഷയത്തിൽ കൂടുതൽ നമുക്ക് സാറിനെ അടുത്തറിയുന്നിടത്ത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാ നമുക്ക് സാറിലേക്ക് പോകാം. സാർ, ആദ്യമായി ഈ ഒരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സാറിന് അതിഹൃദ്യമായ സ്വാഗതം നേരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലിങ്ങനെ സംസാരിച്ചു വന്നിരുന്ന കാര്യങ്ങളുണ്ട് സാറിൻ്റെ ഈ പക്ഷി നിരീക്ഷണത്തിൻ്റെ വിഷയത്തിലെ. ഇപ്പോൾ നമ്മളെ കേരളത്തിലെ പക്ഷികൾ, സാധാരണ ഒരു കുട്ടിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കാണുന്ന പക്ഷി ഏതെന്ന് വെച്ചാൽ നമ്മളെ വീടുമായി ചുറ്റു ബന്ധപ്പെട്ട് കാണുന്ന ഒന്നെങ്കിൽ കാക്ക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കൊക്ക്, ഇങ്ങനെയുള്ള എണ്ണപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. ശരിക്കും കേരളത്തിൽ എത്ര ടൈപ്പ് പക്ഷികളുണ്ട്?
8: കേരളത്തിൽ എനിക്ക് തോന്നുന്നു 500 ചില്ലാനം തരം സ്പീഷീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്
6: കേരളത്തിൽ.
8: ആ, കേരളത്തിൽ. ആ,
6: അതിൽ കേരളത്തിന് പുറത്താണ് വിദേശ പക്ഷികളായി വരുന്നത് വേറുണ്ട്?
8: അല്ല, അത് അതടക്കം.
6: അടക്കം.
8: ആ, അത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്.
6: അതിൽ
8: ചിലത് നമ്മുടെ നാട്ടിൽ സ്ഥിരം നിൽക്കുന്ന റെസിഡൻസ് ആയിരിക്കും, ചിലത്
6: അത് ഇതിൻ്റെ ഒരു പകുതി വരും.
8: ആ, പകുതിയിൽ അധികം വരും.
6: അധികം വരും അല്ലേ.
8: പിന്നെ മൈഗ്രൻസും ഉണ്ടാവും.
6: മൈഗ്രൻസ് ഉണ്ടാവും.
8: ആ, സാധാരണ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ മൈഗ്രൻസ് ആയിട്ട് കൂടുതൽ വരിക വിൻ്ററിങ് ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് നമുക്കിവിടെ മൈഗ്രൻസ് കൂടുതലുണ്ടാവുക.
6: സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് അല്ലേ.
8: മാർച്ച് ആകുമ്പോഴേക്കും ഏറെക്കുറെ എല്ലാ മൈഗ്രൻസും തിരിച്ചു പോകും.
6: പിന്നെ അടുത്ത വർഷം ഇതേ സമയം
8: സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഓരോന്ന് വരും. അത് പല പക്ഷികളും പല സമയത്തായിട്ടാണ് വരിക. പക്ഷേ സെപ്റ്റംബർ മുതൽ ഓരോന്ന് വാട്ടർ ബേർഡ്സ് ഒക്കെയാണ് കൂടുതൽ വരിക, ആദ്യം വരിക.
6: അല്ല, ഈ വരുന്ന ഒരു തവണ എങ്ങനെയുണ്ട്, ഈ പോയ പക്ഷികൾ തന്നെയാണോ തിരിച്ചു അവരുടെ ജീവിതക്രമം? അതേ, അവരെന്നെ
8: അവരെന്നെ ഒരേ സ്ഥലത്തേക്ക് അധികം വരും,
6: വന്നുകൊണ്ടിരിക്കും.
8: അത് റിങ് ചെയ്തിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തും. അപ്പോൾ അതിൽ വരും. അതിൽ ഇപ്പോൾ കുറച്ച് മുമ്പേ വന്നിരുന്ന 19,000 കിലോമീറ്റർ
6: താണ്ടി
8: ഗോഡ്വിറ്റ് എന്ന് പറഞ്ഞ ഒരു പക്ഷി എത്തി.
6: അതുപോലെ എനിക്ക് ഒരു കൗതുകം തോന്നിയത്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം നമ്മളെ ഇതിലേക്ക് വരുന്നുണ്ടാവും?
8: അത് പല രാജ്യങ്ങളിൽ. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ മുകളിലുള്ള, അതായത് യൂറോപ്പ്, റഷ്യ, മംഗോളിയ പോലത്തെ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ആ ഭാഗത്ത് തണുപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞു വിന്ററിങ്ങിനാണ് നമ്മളവിടെ കൂടുതൽ വരിക. അപ്പോൾ അവിടെ കഠിന തണുപ്പ് വരുമ്പോൾ നമ്മുടെ ഇവിടെ അത്ര തണുപ്പില്ല, അപ്പോൾ അതിങ്ങോട്ട് വരും.
7: പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനത്തിലൊക്കെ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചോ?
8: അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങൾ വരുന്നത്. ഈ മൂവ്മെന്റ്സിലൊക്കെ പല ഇത് വരുന്നുണ്ട്.
7: ഓക്കെ, ശരിക്കും തോന്നുന്നു നമുക്ക് അങ്ങനെ മൈഗ്രൻസ് ബേർഡ്സുമായി ബന്ധപ്പെട്ട് വേറെ തന്നെ ഒരു ഒരു ചർച്ച കുറച്ചുകൂടി വിഷയത്തിൽ പഠിക്കേണ്ടതുണ്ട് തോന്നുന്നു അല്ലേ. പക്ഷേ ഈ പക്ഷി നിരീക്ഷണത്തിലൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാവും, കുട്ടികളാണെങ്കിലും സ്റ്റുഡൻസിലൊക്കെ ചിലപ്പോൾ കേൾക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിൻ്റെ ഇതിലൂടെ സാറിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എന്ത് ചെയ്യണം തുടക്കക്കാരെന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു പക്ഷി നിരീക്ഷണത്തിലേക്ക് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്താണ് അതിൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണം?
8: ഫസ്റ്റ് നമ്മുടെ ചുറ്റുള്ള പക്ഷികളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബോഡി പാർട്ടും നമുക്ക് കറക്റ്റ് നിരീക്ഷിക്കാൻ കഴിയണം എന്നാണ് ശരിക്കും. കാരണം വെച്ചാൽ